0: ഒരു പ്രശ്നമാണ്. പാൽപ്പല്ലുകളിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ, ചികിത്സിക്കാതെ അത് പറഞ്ഞു വരാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി, അതൊരു വേറൊരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഭക്ഷണം ചവക്കാൻ പറ്റാതാവുകയും കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയുന്ന രീതി കണ്ട്, ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാതാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ വരുന്ന അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ മറ്റ് ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ, കണ്ണുകളെപ്പോലെ, കാതുകളെപ്പോലെ, അല്ലെങ്കിൽ കൈകാലുകളെപ്പോലെ തന്നെ വളരെ ശ്രദ്ധ കൊടുത്ത് പരിചരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ, അതൊരിക്കലും ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ അല്ല, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പല്ലുകളെ നമുക്ക് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: നമുക്കറിയാം പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ്, ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
0: ഒരു വ്യക്തി എത്ര തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്തിനാണ് ബ്രഷിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകളുടെ ബ്രഷിങ്ങിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നിപ്പോകും പല്ലുകളെ വെളുപ്പിച്ചെടുക്കാനാണോ ബ്രഷിംഗ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും പല്ലുകളെ ബ്രഷിംഗ് ചെയ്തുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ചികിത്സകൾ വേറെ തന്നെയുണ്ട്. പല്ലുകൾ നമ്മൾ വൃത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകും. വായ കഴുകി കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് വായയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അത് പല്ലുകളുടെ ആ ഒരു ഘടനക്കനുസൃതമായി പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം, അടിഞ്ഞു കൂടിയ ഭക്ഷണം ആണ് പിന്നീട് ഒരു ഇത്ര മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ പല്ല് കേടാക്കുന്ന, പല്ല് പോടാക്കുന്ന ബാക്ടീരിയകളും അതുപോലെ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും ഒക്കെ വന്നിട്ട് നമ്മളെ പല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എത്ര തവണ ബ്രഷിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും തവണ ബ്രഷിംഗ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതശൈലിയും അതുപോലെ ജോലി തിരക്കുകളും മറ്റു തിരക്കുകളും കാരണം ഇപ്പോൾ നമ്മളൊരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പല സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും തവണ ചിലപ്പോൾ ബ്രഷിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൃത്യമായ 2 നേരത്തെ ബ്രഷിംഗ്, അതൊന്ന് രാവിലെയാണ്, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാത്രിയാണ്. ആ രാത്രിയുള്ള ബ്രഷിംഗ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ മിനിമം എല്ലാ ആളുകളും കൃത്യമായിട്ട് ബ്രഷിംഗ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി.
1: ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷും പല രീതിയിൽ പല ഇതിലൊക്കെയുള്ള ബ്രഷുകളും അവൈലബിൾ ആണ്. സത്യത്തിൽ ഇത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്?
0: തീർച്ചയായും ബ്രഷിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. അതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് ജനറലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉള്ളതാണ്. അത് നോർമലി നമ്മളെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന നോർമൽ അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതിൻ്റെ മുകളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ രോഗികൾക്കനുസരിച്ച് ചില രോഗികൾക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഫ്ലൂറോസിസ് പോലുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് നോൺ ഫ്ലൂറിനേറ്റഡ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ രോഗികൾക്കനുസൃതമായി ചില മാറ്റങ്ങൾ അതിലുണ്ടെങ്കിലും ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ്. അതായത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകളൊക്കെ അതുണ്ടാവും, നമുക്കത് അതിൻ്റെ കണ്ടൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂറൈഡിന് എപ്പോഴും നമ്മളെ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ ബ്രഷിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബ്രഷ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 തരത്തിലാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫാക്ടർ എന്താന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ നാരുകളാണ് ബ്രിസിൽസ് എന്ന് പറയും, പല്ല് തേക്കുന്ന ആ ഭാഗം. അത് ഹാർഡ് വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്, സോഫ്റ്റ് വരുന്നുണ്ട്, അൾട്രാ സോഫ്റ്റ് വരുന്നുണ്ട്. ഈ 4 ടൈപ്പായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മളേതാണ് ഉപയോഗിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലൂടെ പോകുക ഒന്നല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ആയിരിക്കും. കൂടുതൽ ആളുകളും ഉപയോഗിച്ച് കാണുന്നതും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഹാർഡോ മീഡിയം അല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ്. സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് നാരുകളോട് കൂടിയ ടൂത്ത് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ പിന്നെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രോഗികൾക്ക് അനുസൃതമായി ചിലപ്പോൾ അൾട്രാ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയമോ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുന്ന രോഗികൾക്ക്, അങ്ങനെ പറയുന്ന രോഗികൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൽ സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 40 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളീ മോണയുടെ ഈ നമ്മുടെ അണപ്പല്ലുകളുടെ സൈഡ് വശങ്ങളിൽ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടാവും. അത് ഇനാമൽ വർഷങ്ങളോളം നമ്മൾ 2 നേരമോ അല്ലെങ്കിൽ 3 നേരമൊക്കെ വെച്ച് ബ്രഷിങ് ചെയ്യുകയും അത് 3-4 മിനിറ്റുകൾ എടുത്തൊക്കെ ബ്രഷിങ് ചെയ്യുമ്പോൾ ഇനാമൽ നമ്മൾ പല്ല് ക്ലീനാവുന്നതോടുകൂടി നമുക്ക് എന്നേക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ ഇനാമൽ ഒരു പരിധി വിട്ട് തേഞ്ഞു പോകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് ആയിക്കഴിഞ്ഞാലുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ഘടന എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും പല കുഴികളും അതുപോലെ 2 പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നാരുകൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കട്ടി കുറഞ്ഞ ബ്രഷുകളാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളതും ഒരു സംശയമാണ്. അതിൻ്റെ സാധാരണ അതിൽ വരുന്നത് പിന്നെ 3 മാസം എന്നുള്ളതാണ് പറയാറ്. അപ്പം നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഷുകളുടെ ആ ബ്രിസിൽസ് അല്ലെങ്കിൽ ആ നാരുകൾ വളഞ്ഞു തുടങ്ങും, അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ബ്രഷുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ആ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.
1: സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ജനറലി ആളുകൾ യൂസ് ചെയ്യേണ്ട പേസ്റ്റിനെ കുറിച്ച് ഫ്ലൂറിനേറ്റഡ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണക്കാരനെ എപ്പോഴും എനിക്ക് തോന്നുന്നത് പല ആളുകളും ഹാർഡിലേക്കാണ് ആദ്യം പോകാറുള്ളത് എന്നാണ്. അപ്പോൾ അത് സോഫ്റ്റോ അൾട്രാ സോഫ്റ്റോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കാലാവധി, നമ്മൾ എത്ര കാലം യൂസ് ചെയ്യും എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും നെവർ മൈൻഡായിട്ട് കൊണ്ടുപോകുന്നതാണ്. പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന സമയത്ത് നമുക്കത് മാറ്റാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പല്ല് തേക്കേണ്ട ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതി ഒന്നും
0: ഇതും നമ്മൾ ശരിക്കും നമ്മൾ ഒന്ന് തിരുത്തേണ്ട, പല ആളുകളും തിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പല്ല് തേക്കേണ്ട രീതി. ഇത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളോട് രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പല്ല് തേക്കുന്നത് ഞാനാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് 3 തവണയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ 2 തവണ എന്തായാലും ചെയ്യും, പക്ഷേ ഏറ്റവും കൂടുതൽ പല്ലിന് കേടുള്ളതും എനിക്ക് തന്നെയാണ്, അത് കൂടുതൽ ബ്രഷിങ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പല രോഗികളുടെ പ്രയാസങ്ങളാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കും, നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ പലപ്പോഴും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റിയേക്കാളും നമ്മൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ തവണ ചെയ്യുന്നതിൽ ഉപരി ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി വളരെ ക്വാളിറ്റിയോടുകൂടി ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പല്ല് തേക്കുന്ന രീതി പലപ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുടെ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളുടെ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടുത്തു നിന്നൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് പിന്നെ കൃത്യമായ പല്ല് തേക്കേണ്ട രീതി കണ്ടെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എന്തെങ്കിലും മാറ്റം അതിൽ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആമുഖമായി പറയാനുള്ളത്. ഇനി പല്ല് തേക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാണ്, നമ്മൾ ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ പല്ലുകളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഈയൊരു പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പുറമേ നിന്നൊരാൾ നമ്മളെ നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്, അതായത് പുറകുവശം. അത് നമ്മൾ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ആ ഒരു ഭാഗമുണ്ട്. ഈ അണപ്പല്ലിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഫ്രണ്ട് ഭാഗവും അതുപോലെ ലെഫ്റ്റ് സൈഡും, ഇതിനൊക്കെ പുറകുവശമുണ്ട്. അതായത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ, നമ്മൾ വായ ചുണ്ട് തുറന്നു കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം, ചിരിക്കുമ്പോഴൊക്കെ കാണുന്നൊരു ഭാഗം, അതേപോലെ അതേ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉൾവശം. ഉൾവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് താഴെയുള്ള വരിയിലാണെങ്കിൽ നമ്മളെ നാവ് റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതുപോലെ മുകളിലാണെങ്കിൽ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗം, അതും ഈ പറഞ്ഞ പോലെ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ഉണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവക്കുന്ന ഭാഗമാണ്. ചവക്കുന്ന ഭാഗങ്ങൾ നമ്മളെ പല്ലുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കുമ്പോൾ മുൻപല്ലുകളും അണപ്പല്ലുകളുമായിട്ട് വേർതിരിക്കുക. അണപ്പല്ലുകൾ എപ്പോഴും ചവക്കാനുള്ളതാണ്. അപ്പോൾ അത് പരന്ന പ്രതലായിരിക്കും, അതിൽ പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും, അത് കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് ചവക്കുന്ന പരന്ന പ്രതലം, അത് മുൻവശത്തെ പല്ലുകൾക്ക് അത് ചെറിയൊരു ഭാഗമായിരിക്കും, കാരണം കടിക്കാനുള്ള പല്ലുകളായതുകൊണ്ട് കുറച്ച് ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതല്ലാത്തൊരു ഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകൾ എല്ലാം തമ്മിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്, പക്ഷേ ഒരുമിച്ചൊരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകളുടെ ഇടയിലൊരു സ്പേസ് ഉണ്ട്, അത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മളെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല. അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കുറേ പിന്നെ ചെയ്തു വരുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തിപ്പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പല്ലുകളെ പിന്നെ പല്ലുകളെ ആരോഗ്യം അല്ലെങ്കിൽ പല്ല് പോടാകുന്നതോ മോണരോഗങ്ങളോ ഒക്കെ തടയാമെന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അണപ്പല്ലുകളിൽ നിന്ന് തുടങ്ങും. മുകളിലെ ഏരിയയിൽ അണപ്പല്ലിൽ നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ നാരുകൾ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പല്ലിൽ പിന്നെ വന്ന് നിൽക്കും. ഏറ്റവും അറ്റത്തെ അണപ്പല്ലിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ടാണ് ബ്രഷിങ് ചെയ്യുക, ഉള്ളിലോട്ടും പുറത്തോട്ടും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് റൊട്ടേഷനാണ്, ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് മോഷനിൽ ചെയ്തെങ്കിലുള്ളൂ പല്ലുകളുടെ ഇടയും മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പുറം ഭാഗങ്ങളും ഒക്കെ ക്ലീനായി വരുള്ളൂ. അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് നമ്മൾ ആ മൂന്ന് പല്ലിന്ന് ഇപ്പുറത്തെ മൂന്ന് പല്ലിലേക്ക് കൊണ്ടുവന്ന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് മുൻവശത്തെത്തുന്ന സമയത്തും നമ്മൾ ഈ റൊട്ടേഷനാണ് ചെയ്യേണ്ടത്. സാധാരണ കണ്ടുവരുന്നത് പിന്നെ റൈറ്റ് ലെഫ്റ്റ് മോഷനിലാണ്, അതായത് വലത്തോട്ടും ഇടത്തോട്ടും ചെയ്യുന്ന രീതിയാണ് ചെയ്യേണ്ടത്, ചെയ്ത് കാണുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായ രീതിയാണ്. അപ്പോൾ അവിടെയും റൊട്ടേഷനോ അല്ലെങ്കിൽ മുകളിലോട്ടും താഴോട്ടുമുള്ള മോഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴുള്ള പല്ലുകളുടെ ഇടയും ഈ പറഞ്ഞ പോലെ മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവുള്ളൂ. അത് നമ്മൾ ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇത് മുകളിലെ ഏരിയയിലും താഴത്തെ ഏരിയയിലും പുറമേ കാണുന്ന പല്ലുകളിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉൾവശം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉൾവശം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വായലിൽ അഴുക്കടിഞ്ഞു കൂടുന്നത് താഴെ വരിയിലെ മുൻപല്ലുകളുടെ ഉള്ളിലെ ഭാഗമാണ്. അതായത് നമ്മൾ താഴെ ഏരിയയിലെ മുൻവശത്തെ പല്ലുകളുടെ ഉൾഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ട് താഴക്കും മേലക്കും ആക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലീൻ ആവുന്നുണ്ടോ നോക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഉൾഭാഗം, നാവുകൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ ഉൾഭാഗവും ഇതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും അഴുക്ക് നല്ലോണം ഇരിക്കും. അത് മുകൾ ഏരിയയിലും അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. പിന്നെ ചവക്കുന്ന ഭാഗം നമ്മളെല്ലാവരും സാധാരണ ചെയ്തു വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇത്ര ഇങ്ങനെയാണ് പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട രീതി. അത് നമ്മൾ കുറച്ച് രാത്രി കുറച്ച് സമയം എടുത്തിട്ടും പിന്നെ അതുപോലെ ശരിക്കും ശാസ്ത്രീയ സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് ബ്രഷിങ് ചെയ്യേണ്ടത്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൃത്യമായി ചെയ്യാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3-3.5 മിനിറ്റൊക്കെ വരെ എടുക്കാം. പക്ഷെ അതിലേറെ സമയം എടുത്തിട്ട് ചെയ്യുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അറിയാം പല്ല് തേക്കുന്നതോടൊപ്പം അല്ലെ പല്ല് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒന്നാണ് വായയിലെ നാവ് കൂടി. അപ്പോൾ ഈ നാവ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് വളരെ ചുരുക്കിയൊന്ന് പറയാം.
0: ഈ നാവ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നാവ് ക്ലീനിങ് എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന നാവ് ടങ്ക് ബ്രഷിങ് എന്നാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം നാവ് ഒരിക്കലും ഒരു പിന്നെ ടങ് ക്ലീനർ മെറ്റൽ ടങ് ക്ലീനറോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറോ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ പിന്നെ വസ്തുക്കളാണ് ഉള്ളത്. നമ്മൾ ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ, രുചി കിട്ടണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ വെച്ചിട്ട് ടങ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷ് ചെയ്താൽ മതി. ചില ബ്രഷിൻ്റെ പുറകിൽ ഒരു ഇത് വരാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വല്ലാതെ പിന്നെ ഹാർഡാക്കി ചെയ്യേണ്ട കാര്യമില്ല. വളരെ മൃദുലമായിട്ട് ടങ് ഒന്ന് ബ്രഷ്. അപ്പോൾ ടങ് ക്ലീനിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ടങ് ബ്രഷിംഗ് എന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിങ് ചെയ്താൽ മതി.
1: ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇത് ഈ ഒരു ദന്ത ആരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്നുള്ളതിൻ്റെ ഒരു തുടർ എപ്പിസോഡുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഓരോ എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹാഫിസ് അഹമ്മദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പുലാമന്തോൾ സിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ കൂടിയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുല്ലാഹു ഖൈറൻ. ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം, ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
8: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
7: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
9: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
10: سيد الاستغفار
9: اللهم أنت ربي لا إله إلا أنت
7: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت
11: اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിലുള്ള വിശ്വാസം തളരാത്ത ഹൃദയത്തിന് ഏത് ഇരുട്ടുകളും പ്രതിസന്ധികളും വഴികാട്ടികളുമായി മാറും. പ്രതീക്ഷ നഷ്ടപ്പെടാത്തിടത്താണ് ഈമാൻ നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത്. മരണം നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു അവസാനമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിച്ച് ശാശ്വതമായ പരലോകത്തേക്ക് കടക്കുന്ന മഹത്തായ യാത്രയുടെ തുടക്കമാണ്. അത്തരം ചിന്തകൾ സ്മരിച്ച് ഈ പ്രഭാതം നമുക്ക് തുടങ്ങാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നൊരു ഞായറാഴ്ചയാണ്. 2026 ഓഗസ്റ്റ് 23, ഹിജ്റ വർഷം 1448, റബിയുൽ അവൽ 10, കൊല്ലവർഷം 1201, ചിങ്ങം 7.

ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അവരുടെ ജീവിതത്തിന് വഴികാട്ടിയായി വന്ന പീസ് റേഡിയോ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഞായറാഴ്ചത്തെ ദിവസം മോർണിംഗ് ലൈവ് ഷോയിൽ ഒരു 2 മണിക്കൂർ സമയം ഒരുപാട് വിജ്ഞാനങ്ങളും വിജ്ഞാനത്തിനായുള്ള ചില തുടക്കങ്ങളും, അങ്ങനെ വൈജ്ഞാനികമായ ഈ ഒരു യാത്രയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ഒരുപാട് ശ്രോതാക്കൾ, ഇന്നിപ്പം ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ പുതിയ പല ശ്രോതാക്കളും നമ്മളോടൊപ്പം ചേരുന്നൊരു ദിവസം കൂടിയാണ്. എല്ലാവരെയും ഒരു തവണ കൂടി റേഡിയോയിലേക്ക്, പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ ഈ രാവിലെ സമയം തന്നെ നമ്മളോടൊപ്പം സലാം പറഞ്ഞുകൊണ്ട് ചേർന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാ ശ്രോതാക്കൾക്കും എന്തൊരു, നമുക്കൊക്കെ അറിയാം, എന്തും തുടങ്ങുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ കലാം വെച്ചുകൊണ്ട് തന്നെയാണല്ലോ. പീസ് റേഡിയോ തുടങ്ങുന്ന സമയത്ത്, ഈ ഒരു മോർണിംഗ് ലൈവ് ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ

0: അൽഹംദുലില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്ന് 127-128 വചനങ്ങളാണ് പ്രശസ്ത ഖാരിയായ അബൂബക്കർ അശ്ശാത്തിരിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങൾക്കും നമുക്ക് നൽകുന്ന വെളിച്ചവും സന്ദേശവും അത് വർണ്ണിക്കാനാവാത്തതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ഇതാ ഇതും നാം അവതരിപ്പിച്ചു ഒരു ഗ്രന്ഥം, അനുഗ്രഹീതമായ നന്മയുള്ളതും നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഉമ്മുൽ ഖുറ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റുപാടുമുള്ളവരെയും നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയും കൂടിയാകുന്നു. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നവരാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു വചനങ്ങൾക്ക് ഇസ്ലാം ക, നമ്മളിപ്പം തുടക്കത്തിൽ ഖുർആൻ കൊണ്ടിങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകുമ്പോൾ ശ്രോതാക്കൾ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആരാണ് ഇവിടെ ആങ്കറിംഗ് ഡെസ്കിലുള്ളത്?
1: ഞായറാഴ്ച ആരാളുള്ളതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നെസ്രു അല്ലെങ്കിൽ നിങ്ങൾ,
0: അതെ
1: അങ്ങനെ തന്നെയല്ലേ പോലുള്ളൂ അല്ലേ?
0: അങ്ങനെയാണ് പോവാറുള്ളത്. പക്ഷേ എന്നാലും ഒരു സംശയം ഉണ്ടാവും, പുതിയ ശ്രോതാക്കളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ, ഇനിയിപ്പോൾ കുറച്ചൊക്കെ എല്ലാവർക്കും ഒരു ഒഴിവ് സമയമാണല്ലോ, ഓണം വെക്കേഷൻ ആണല്ലോ. അപ്പം ഒരുപാട് മുമ്പെങ്ങാനും കേട്ടോ ശ്രോതാക്കളൊക്കെ രണ്ടാമത് പി സ്റ്റേഡിയോ കേൾക്കാനൊക്കെ ഒരു ചാൻസ് എടുക്കുന്നതാണ്.
1: അങ്ങനെ വന്ന ആളുകൾ ഉണ്ടാവൂലേ?
0: യെസ്.
1: ഇപ്പം ഈ ഒരു മാസത്തിന് അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ പുതിയ വന്ന ആളുകളൊക്കെ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവും? ഉണ്ടെങ്കിൽ പറയായിരിക്കുമല്ലേ,
0: അല്ലെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തത് അല്ലേ? ഈ ഒരാഴ്ചക്കുള്ളിൽ
1: പരിചയപ്പെടുത്തി കൊടുത്തത് പുതുതായിട്ട്. ഞാനിപ്പം ഈ അടുത്താണ് ഞാൻ പരിചയപ്പെടുത്തി തന്നതിൻ്റെ ശേഷം ഞാനിത് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള ആളുകളുണ്ടാവുമല്ലോ.
0: പക്ഷേ ഈ 500 കോഴ്സ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പി സ്റ്റേഡിയോയിലേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറെ
1: ഇനിയിപ്പോൾ അതെ, നമ്മളെ പാരന്റിങ് കോഴ്സ് സെപ്റ്റംബർ 1 നമ്മൾ തുടങ്ങല്ലേ.
0: അപ്പം അങ്ങനെ പുതിയ പുതിയ ശ്രോതാക്കൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു തവണ കൂടി അവരൊക്കെ ഒന്ന് സ്വാഗതം ചെയ്താലോ റേഡിയോയിലേക്ക്.
1: തീർച്ചയായിട്ടും
0: പുതിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 2 മണിക്കൂർ സമയം ഇൻഷാല്ലാ പീസ് റേഡിയോയുടെ
1: കൂടെ നിങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ പുതിയ ശ്രോതാക്കൾ പറയുമ്പോൾ ഇത് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുണ്ടോ? കാരണം അപ്പം അപ്പുറത്തുനിന്ന് തുടങ്ങും. അപ്പം ഇനി നമ്മളൊന്നും വേണ്ടേ, നമ്മളൊക്കെ പാരായി, നമ്മളിപ്പോൾ എന്നുണ്ട് ഇവിടെ എന്നുള്ളത്. അപ്പം നമ്മൾ പുതിയ പുതിയ നവാഗതകർക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും പറയാം. ഒരു സ്ഥാപനത്തിലാവുമ്പോൾ കൊല്ലത്തിൽ ഒരിക്കലാണ് ഈ നവാഗതർക്ക് സ്വാഗതം കൊടുക്കല്. നമുക്കെല്ലാ കാരണം എല്ലാ ദിവസവും ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടേയിരിക്കണം. കാരണം ഇതൊരു നന്മയുടെ ഈ ഒരു മഹാപ്രളയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. നന്മയുടെ ഈ കേൾവിയിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകളെയൊക്കെ നമ്മളിലേക്ക് ഇത് എത്തിക്കാം ഇൻഷാല്ല. നമുക്കിതൊരു യജ്ഞം പോലെ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഇൻഷാല്ല.
0: ഈ രാവിലെ സമയത്ത് ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പമുണ്ട്. നസീബ വി.പി. കുനിയിൽ, സാനിയ കെ.എ. കാഞ്ഞിരമട്ടം,
1: ഹൈറുന്നീസ ചെറുപ്പുളശ്ശേരി,
0: ഐഷ പി പത്തപ്പിരിയം,
1: സഹൽപിയുടെ ഫലം, നഫീസ കടാമ്പുഴ,
0: സെയ്തലവി തോട്ടശ്ശേരിയറ,
1: സീനത്ത് സി ടി ചുള്ളിയോട്,
0: ഹുസൈൻ വി.എം. എടത്തനാട്ടുകര,
1: ജമീല വി.പി. കാളിക്കാവ്, മൈനമുന കരുവാരക്കുണ്ട് ചുള്ളിയോട്,
0: റുഷ്ദ കാളികാവ്,
1: ഹനീന സുൽഫി കൊട്ടാരക്കര, ഫസീല മുണ്ടക്കൽ,
0: അതുപോലെ തന്നെ സാജിദ കാലിക്കറ്റ്, റജീന കോട്ടമല,
1: നജ്മ കെ.കെ., വഹീദ ആറ്റിക്കോട്ട്,
0: മുട്ടിൽ മുട്ടിൽ നിന്ന് ജംഷീർ കൂടിയുണ്ട്,
1: പൂനൂരിൽ നിന്ന് ജമീല വി.കെ.,
0: തെക്കേപ്പൊയിൽ കരിക്കുളത്ത് നിന്ന് മൈമൂന,
1: നമ്മുടെ മെഹനാസ് ഗഫൂർ അവരുണ്ട് പാലത്തിങ്കൽ,
0: ഉമ്മുകുൽസു ചിറമംഗലം,
1: താഹിറ ടി.കെ.

0: കോഴിക്കോട്, ഉമേറ തൃശൂർ വള്ളാർക്കാട്, സുലൈഖ തിരുവാലി, സബീന തത്തമംഗലം.
1: വളാഞ്ചേരിയിൽ നിന്ന് വി പി സെറീന നമ്മളോട് കൂടെയുണ്ട്.
0: നമ്മൾ സജീർ ഉണ്ടല്ലോ നമ്മുടെ കൂടെ, മുഹമ്മദ് സജീർ. സജീറിനെ പരിചയം ഉണ്ടോ? മുഹമ്മദ് സജീർ എവിടെയെന്ന് പറഞ്ഞാൽ ആവില്ലേ? മുഹമ്മദ് സജീറിനെ മുമ്പ് കേട്ടിരുന്നത്?
1: സജീർമാർ ഒരുപാടുണ്ട്, റേഡിയോയിലിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല.
0: ഇല്ലേ അല്ലേ? കെ വി കബീർക്ക അല്ലേ, പാലക്കാടിയിൽ നിന്നും
1: സ്ഥിരം നമ്മുടെ ഒപ്പം ഉള്ള.
0: യെസ്, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ. ഓഫ്
1: യെസ്
0: അല്ലേ. അങ്ങനെ പറയുമ്പോഴാണ് ഇനി ഒരു തവണ നിങ്ങളോട് പറയുന്നത്, ഇബ്രാഹിം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ എന്ന് പറയുമ്പോഴാണ് ആള്.
1: അൽഹംദുലില്ലാ, എല്ലാവരും സലാം പറഞ്ഞുകൊണ്ടാണ്
0: തലശ്ശേരി. അപ്പൊ നമുക്ക് വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനിയുണ്ട് കേട്ടോ, ഇനി നമ്മളിന്ന് വായിക്കാൻ നിന്ന് കഴിഞ്ഞാലേ നമ്മളെ പ്രോഗ്രാം മുന്നോട്ട് പോകില്ല.
1: യെസ്.
0: അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെയൊക്കെ പിന്നെ സലാം നമ്മൾ മടക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇൻഷാല്ലാ.
1: പതിവ് പോലെ നമുക്കൊരു ഞായറാഴ്ചത്തെ ദിവസം നമുക്ക് തുടക്കം തന്നെ നല്ലൊരു വിശുദ്ധ ഖുർആന്റെ പാരായണം കേട്ടു. ഇനി റേഡിയോ ശ്രോതാക്കൾ കാതോർത്ത് കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ ഇനി നീങ്ങുന്നത്.
0: പീസ് ടൈമൊക്കെ നമ്മൾ വായിച്ചോ?
1: ഇല്ല, എത്തണുള്ളൂ,
0: എത്തണേ ഉള്ളൂ.
1: നമ്മുടെ അലിസ് മൗലവി എല്ലാ ദിവസവും രാവിലെ നമുക്കൊരു ഉപദേശം തരാറുണ്ടല്ലോ.
0: ഓക്കെ,
1: അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർക്കണം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
0: പ്രിയമുള്ളവരെ, ഇന്നത്തെ പുലരിവട്ടത്തിൽ ഭർത്തൃ വീട്ടിലെ ജീവിതം, ഈ ഒരു വിഷയത്തിലാണ് ഹാരിസ് മൊലി നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായി, ഒരു പോസിറ്റീവായിട്ട് പറയുന്ന കാര്യമാണ് അവരുടെ മാതാപിതാക്കളെ അവർ പരിചരിക്കുന്നു എന്നുള്ളത്. അതായത് പൊതുവേ ഓൾഡ് ഏജ് ഹോമുകളിൽ, വൃദ്ധസദനങ്ങളിലൊന്നും പൊതുവേ മുസ്ലിം വൃദ്ധന്മാരുടെയും എണ്ണം കുറവാണെന്നുള്ളത്. പക്ഷേ ആ സ്ഥിതിവിശേഷത്തിന് ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് അതിലേറ്റവും പ്രധാനമായൊരു കാര്യം, ഒന്ന്, കുറേ ആളുകളൊക്കെ ജോലി ആവശ്യാർത്ഥം നാട് വിട്ട് വിദേശ നാടുകളിൽ കുടുംബസമേതം താമസിക്കുന്ന സാഹചര്യം, അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അത് മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന് വിചാരിച്ചിട്ട് ജോലി ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാതിരിക്കാനോ നാട്ടിലെന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് കൂടെ നിൽക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഒരു പക്ഷേ പുതിയ തലമുറയിൽ അത്രത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് നമ്മളെ ആശങ്കപ്പെടുത്തൊരു കാര്യമാണ്. അതിലുപരി കാണുന്ന ഒരു കാര്യം, പൊതുവേ വീട്ടിലെ ആൺമക്കളുടെ അടുക്കൽ, പ്രത്യേകിച്ചും ഏറ്റവും ചെറിയ മകൻ്റെ അടുക്കലാണ്, അല്ലെങ്കിൽ ആ മകനാണ് പൊതുവേ മാതാപിതാക്കളുടെ അടുക്കൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത. നമ്മുടെ നാട്ടിൽ പൊതുവേ അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പൊതുവേ ഇന്നത്തെ മരുമക്കളെന്ന് പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ നല്ല നന്നായി പഠിച്ചവരും അതേപോലെ തന്നെ ജോലിയുള്ളവരും വരുമാനമുള്ളവരും നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരുമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജീവിതം കിട്ടണം എന്നുള്ള നിലക്ക് എങ്ങനെയെങ്കിലും ഭർത്തൃ വീട്ടുകളിൽ കഴിച്ചുകൂട്ടുക എന്ന ഒരു മനോഭാവം പൊതുവേ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ എനിക്ക് വരുമാനമുണ്ട്, ഞാനെന്തിനപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യം, ഞാൻ നല്ലൊരു കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചൊരാളാണ്, ഇനിയിപ്പോൾ ഇവിടെ ഒരു പിന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങളും അവരുടെ പിന്നെ അനിഷ്ടകരമായ സംസാരങ്ങളും വീടിൻ്റെ ജോലികളും ഭാരങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം എനിക്ക് എന്താണ് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കുറവല്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ പൊതുവായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ രക്ഷിതാക്കൾ, അതായത് പിന്നെ ആൺകുട്ടികളുടെ മാതാപിതാക്കൾ, അവർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലോചിതമായ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തുമാത്രം സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ച് സുഭിക്ഷമായി ജീവിക്കുന്നു, ഇതുപോലെ ജീവിക്കുന്ന വീടുകളിൽ നിന്നാണ് നമ്മുടെ ആൺമക്കൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം, നമ്മുടെ വീടുകളിൽ വളരെ സ്വതന്ത്രമായി സന്തോഷത്തോടുകൂടെ സ്വന്തം വീട് പോലെ ഇടപഴകി ജീവിക്കുവാനുള്ള ഒരു നല്ല സാഹചര്യമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവൂ എന്ന് നമ്മൾക്കൊരു ബോധം ഈ പുതിയ സാമൂഹിക മാറ്റത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലുണ്ടാവണമെന്നുള്ളത് രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം ഇതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കുവാനുള്ളത് നമ്മുടെ ഈ മരുമക്കൾക്ക് പെൺകുട്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ അവരിതിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഭർത്താവിന് നമുക്ക് പൂർണ്ണമായി ലഭിക്കുക എന്നത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ജീവിത സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ എന്തോ ആവട്ടെ, നമുക്ക് ജോലിയുണ്ടോ വരുമാനമുണ്ടോ എന്നുള്ളതൊക്കെ പോകട്ടെ, ഭർത്താവുമൊത്തുള്ള വളരെ സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ അനിവാര്യമായ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു ജോലി ഉണ്ടല്ലോ, വരുമാനമുണ്ടല്ലോ, എനിക്ക് സ്വന്തമായൊരു വീടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ദാമ്പത്യത്തിൽ ചില സഹകരണക്കുറവുകൾ കാണിച്ച പല പെൺകുട്ടികളും അവർ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. തീർച്ചയായും നമുക്കൊരു ഭർത്താവിൻ്റെ പിന്തുണയും സംരക്ഷണവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എന്തോ ആവട്ടെ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഭർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തെ, ആ കുടുംബപരമായൊരു ജീവിതത്തെ, അത് ജീവിതത്തിൽ വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിനുവേണ്ടി ചിലതൊക്കെ, ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി നിലനിർത്താൻ എത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തിനാണ്? നമ്മുടെ ജീവിതം സന്തോഷത്തോടെ പോകാൻ ചില വരുമാനങ്ങൾ വേണം, നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം, അപ്പോൾ ആ ഒരു ജോലി നമുക്ക് എൻജോയ് ചെയ്യാനും അതിൻ്റെ വരുമാനം കിട്ടാനും വേണ്ടി എത്ര സഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഒരു ഭർത്തൃ വീട്ടിൽ നമ്മൾ അവിടുത്തെ മാതാപിതാക്കളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ അനുഭവിക്കുന്നില്ല. ഈ ത്യാഗം എന്തിനു വേണ്ടിയാണോ, ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടെയും ഈ ഇവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനുള്ള ഒരു ത്യാഗം നമ്മൾ കാണിക്കുന്നത് ഭർത്താവിൻ്റെ പൂർണ്ണമായ പിന്തുണ നമുക്ക് ലഭിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും. അപ്പോൾ അത് വെറുതെയാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഒരു ത്യാഗവും വിഷമവും നമ്മൾ അനുഭവിക്കുന്നത് വെറുതെയാണെന്ന് ചിന്തിക്കരുത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് അനിവാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോവാം അല്ലെങ്കിൽ വേറെ താമസിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് വന്നാലും അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, നമ്മൾ എവിടെയാണോ അവിടേക്ക് നമ്മൾ മാതാപിതാക്കളെ വിളിക്കാൻ നിർബന്ധിതരാണ്. നമ്മൾ വേറെ പോയി എന്ന് വിചാരിച്ചിട്ട് വാപ്പയുമ്മയും പ്രായമായ ആളുകൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ പ്രയാസത്തിലിടുക എന്നുള്ളത് മാനസികമായി അയാളെ തളർത്തും, വിളിക്കേണ്ടി വരും. ഇനി അങ്ങനെ അല്ല എന്ന് വിചാരിച്ചോളൂ, അവരവിടെയാണ് എങ്കിൽ അത് ഭർത്താവിനെ സംബന്ധിച്ചോളം ഭയങ്കര മാനസിക സംഘർഷമുണ്ടാക്കും. അപ്പോൾ അയാൾ എപ്പോഴും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും, ഉപ്പിമ്മയോടെ ഒറ്റക്കാണല്ലോ, പ്രയാസമാണല്ലോ, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ വെച്ചാൽ ഈ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചാൽ മാനസികമായി നമ്മളോടൊരു യോജിപ്പും ഒരു ഇഷ്ടവും ഉണ്ടാകുന്നതിന് അത് എന്ത് ചെയ്യും, തടസ്സമായിത്തീരും. മാത്രമല്ല അദ്ദേഹം വ്യക്തിപരമായി ഭയങ്കരമായ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില പ്രശ്നങ്ങളൊക്കെ മാതാപിതാക്കളിൽ നിന്നുണ്ടെങ്കിലും നമ്മളവരെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം അവരെ നമുക്ക് നേരാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. പിന്നെ പൊതുവെ മരുമക്കളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ എല്ലായിടത്തും ഒരേപോലെയാണ്. അപ്പോൾ അപൂർവം ചില ആളുകളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് വല്ലാതെ മൈൻഡ് ചെയ്യാതൊക്കെ, അത് സ്വാഭാവികമായിട്ട് അവരുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അവരിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ വല്ലാതെ പരിഗണിക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം, തൽക്കാലം നമ്മളത് മനസ്സ് കൊടുക്കാതിരിക്കുക, അതിൻ്റെ പേരിൽ നമ്മൾ ടെൻഷൻ അനുഭവിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വിവരമില്ലാതെ ആളുകൾ നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങളോട് പ്രതികരിക്കാൻ പോകുന്നത് എന്തായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. വാരിലാണ് ജാഹിലീൻ, നീ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുക, അതേപോലെ നീ വിവരമില്ലാത്തവരെ നീ അവഗണിക്കുന്ന. അപ്പോൾ നമ്മൾ പൊതുവെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വിവേകപൂർവ്വമല്ലാതെ പെരുമാറുന്ന ആളുകളെ പ്രതിരോധിക്കാനും ഉപദേശിക്കാനും പോകുന്നതിനേക്കാളും നല്ലത് തൽക്കാലം അവരുടെ ആ ഒരു അവിവേകങ്ങളെ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോകലായിരിക്കും ഏറ്റവും നന്നായിരിക്കും. നമുക്ക് മനസ്സിന് ഫ്രീ ആവാൻ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വീട്ടുജോലികളല്ലേ, നമ്മളിപ്പോൾ ഒരു പിന്നെ വരുമാനവും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വീട്ടുജോലികൾ എന്നുള്ളത് നമുക്ക് അതിനെ പറ്റുന്ന ആളുകളെ നിയോഗിച്ച് ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരു പരിധിവരെയൊക്കെ. നമ്മുടെ മക്കളെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ പരമാവധി സഹകരിച്ച് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇങ്ങനൊരു മാനസികാവസ്ഥ നമ്മുടെ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായും കുടുംബപരമായി മുന്നോട്ട് പോകാനും ഒരു കുടുംബജീവിതം നയിക്കാനൊക്കെ ബുദ്ധിമുട്ടായിത്തീരും എന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും സന്തോഷമാക്കാനും വേണ്ടി നമ്മൾ സഹിക്കേണ്ടി വരുന്ന, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളിൽ ചിലതായി ഇത് മനസ്സിലാക്കുകയും അതിനോട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമല്ല. ഇങ്ങനെ ഒരു നല്ല ജീവിതവും സമാധാനപരവും സന്തോഷകരവുമായൊരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ. ഏതൊരു കുടുംബജീവിതം നയിക്കുന്നവർക്കും, ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പദവി ഉള്ളവരാണല്ലോ കുടുംബത്തിൽ, അതെ, ഓതിലൊരു വാപ്പായിരിക്കാം അല്ലെങ്കിൽ ഉമ്മായിരിക്കാം അല്ലെങ്കിൽ ഉമ്മമ്മയായിരിക്കാം ഉപ്പായിരിക്കാം, എന്തെങ്കിലും ഒരു പദവി മരുമോനോ മരുമോളോ ഒക്കെ ആയിരിക്കാം. അവരവരുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് ഇൻഷാല്ലാ നമുക്കത് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ലൊരു ഉപദേശമാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നിയത്.
0: മാഷാല്ല, അത് തന്നെയാണ്. ശ്രോതാക്കൾ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഉസ്താദിൻ്റെ ഓരോ വാക്കുകളും വളരെ അർത്ഥവത്താണ്. നമ്മൾ മാതാപിതാക്കളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. നമ്മളെ ചൊല്ലി നമ്മുടെ മക്കൾ മരുമക്കളോ ഒന്നും ബുദ്ധിമുട്ടാവരുത്. അവർക്ക് നോക്കാനുള്ള മനസ്സും ആരോഗ്യമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി നമ്മെ ആരെയും അള്ളാഹു ഇടാതിരിക്കട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി അയച്ച മെസ്സേജ്.

0: മനുഷ്യനെ എപ്പോഴാണ് ശരിക്കും ഒരു നനവുള്ള മനസ്സായി അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ ഒരു വലയത്തിൻ്റെ അപ്പുറത്തേക്ക് ആളുകളുടെ ഹൃദയത്തെ അവരുടെ ജീവിതത്തേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ. എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദുഃഖങ്ങളാണ് മനുഷ്യനെ ഏറ്റവും നല്ലവനാക്കി തീർക്കുന്നത്. സന്തോഷം കൊണ്ട് വേറെ ഒരാൾക്ക് അവനവൻ്റെ വലയത്തിൽ മാത്രം ഒതുങ്ങും. ദുഃഖം ഉണ്ടാവുന്ന ആളുകൾ എപ്പോഴും ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നതാണ്. ഒരാളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്ന ആൾ ഒരിക്കലും വിഷമിക്കുന്നൊരു മനസ്സിനെ അവനെ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞോണമെന്നുണ്ടാവില്ല.
1: ശരിയാണ്.
0: നേരെ മറിച്ച് നമ്മളെ ലൈഫിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതുപോലെ സമാനരായ വിഷമിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് രാവും പകലും പോലെ ജീവിതത്തിൽ ഇങ്ങനെ മാറി എന്നും ദുഃഖാവുക എന്നുള്ളതല്ലോ, അതിങ്ങനെ മാറി മാറി വരുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നമുക്കൊരു വിശ്വാസി എന്ന അർത്ഥത്തിൽ നമ്മൾ അപരനിലേക്ക് പടരാൻ കഴിയുന്ന ആളുകളായി മാറണം.
1: അതെ,
0: അതാണ് പീസ് റേഡിയോ എന്ന ശബ്ദ സന്ദേശം ഓരോ ദിവസവും നമുക്ക് നൽകുന്ന നന്മ. നമ്മൾ നമ്മളായി നിലനിൽക്കാതെ നമുക്ക് ലഭിച്ച ഈ നന്മയെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ, ഇതൊരു ദൗത്യമാണ്. പ്രബോധനം എന്നത് നമ്മളെവിടെയെങ്കിലും പിന്നെ ഒരു സ്റ്റേജ് കെട്ടി പ്രസംഗങ്ങൾ മാത്രമല്ല, റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം 24 മണിക്കൂറും
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും ഒരു പ്രബോധനത്തിന്റെ
0: ഒരു ഭാഗമാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ദിവസത്തെ ഈ ഞായറാഴ്ച നമ്മൾ റേഡിയോക്ക് പതിവ് പോലെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ പറയുന്ന നമുക്കും കേൾക്കുന്ന നമുക്കും ഒക്കെ പരസ്പരം ചിന്തിക്കാനും മനസ്സിലാക്കാനും തക്ക ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായിട്ടുള്ള ഈ ഒരു യാത്ര നമ്മൾ തുടരുകയാണ്. നമുക്കിനി
1: ജമീല വി കെ പൂനൂർ നമ്മളോട് പറഞ്ഞത് ഹാരിസ് മൗലവിയുടെ വാക്കുകൾ നല്ലൊരു ഉപദേശമാണ് ഇന്നത്തെ പുനരുവട്ടത്തിലൂടെ നമുക്ക് നൽകിയത്. ഇന്നത്തെ തലമുറക്കും ഇത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് ഒരു പക്ഷേ ഞാൻ എല്ലാവരും അല്ല ഉദ്ദേശിച്ചത്, പുതുതലമുറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുടുംബ സംവിധാനത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു മാധുര്യം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം കുറച്ച് പരിക്കാണ്. ഇപ്പോൾ കല്യാണം അന്വേഷിക്കുമ്പോൾ സലാമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. ചെറിയ മോനാണെങ്കിൽ മകളെ പറഞ്ഞേക്കാൻ ഉമ്മമാർക്കൊരു മടി, കാരണം വീട്ടിൽ ഉമ്മാനിപ്പനി നോക്കേണ്ടി വരുമല്ലോ ചെറിയ മക്കളെ. അങ്ങനൊരു സംസ്കാരം പിന്നെ പൊതുവെ അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
0: അതായത് അവനവൻ്റെ കാര്യം മാത്രം സ്വാർത്ഥരായി തീരുക എന്നുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തൊക്കെ അവസ്ഥകൾ എടുത്തു നോക്കുമ്പോൾ നമ്മളെ ഉമ്മമാരും നമ്മളെ വല്യമ്മമാരൊക്കെ ജീവിച്ചു വന്നതും അവര് അനുഭവിച്ചിട്ടുള്ള അതൊന്നും നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവേയില്ല, ആർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാകത്തിലല്ലുള്ളത്. ഇന്നെല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ആ കാര്യത്തിൽ നിന്നൊരു ബ്രേക്ക് വരുമോ എന്നുള്ള ആശങ്കയാണ് ഞാൻ വേറെ എവിടെയും പോകുമ്പം. പിന്നെ പറഞ്ഞ പോലെ ചില ആളുകളുടെ അനീതികളും പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അതിലേക്ക് നമ്മൾ അതൊരു ഭാഗയിലുണ്ട്. അതായത് കുടുംബജീവിതം എന്താന്നുള്ളത് ശരിയായി കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ നേർ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ആശങ്കപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അത് തിരുത്തേണ്ട ബാധ്യത ഒരു ഭാഗത്തുണ്ട്.
1: ഈ വാപ്പ ഉമ്മ അവരൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഭർത്താവ് അനുഭവിക്കുന്ന പാരസ്മലവിൻ്റെ വാക്കുകളിലൂടെ ശ്രദ്ധിച്ചില്ലേ, അവർ കൂടെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഭർത്താവ് അനുഭവിക്കുന്ന ഒരു ആത്മീയമായ സംതൃപ്തി അവരുടെ ആബ്സെൻസിൽ അവർക്ക് കിട്ടൂല. ഭർത്താവിനെ ഫിസിക്കലി ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം, എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഉണ്ട്, പക്ഷേ മാനസികമായി ആ മനുഷ്യൻ ഒരു പക്ഷേ ആരുടെ കൂടെ ആയിരിക്കും, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ ആയിരിക്കും. അവരെങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പക്ഷേ തറവാട് വീട്ടിലോ അതല്ലെങ്കിൽ മറ്റുള്ള ആളെ മറ്റ് ജ്യേഷ്ഠ അനുജന്മാരുടെ കൂടെയാണെങ്കിലും ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിൽക്കണമെന്നോ അതല്ലെങ്കിൽ അവരെൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ചിന്താ മനുഷ്യനുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ അയാളെ ഫിസിക്കലി കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അയാളെ മനസ്സും കൂടി കിട്ടണമെങ്കിൽ അതും കൂടി വേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതേപോലെ വീട്ടിൽ ഈ ഭർത്തൃ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണല്ലോ ഇപ്പോൾ പൊതുവേ എല്ലാവരും നോക്കണത്. അപ്പോൾ അവിടെ ഈ പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മക്കളെ പ്ലേ സ്കൂളിൽ പറഞ്ഞേക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, വേണ്ടെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ബാലപാഠങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ നിന്നാണ്, നമ്മുടെ കുടുംബം അവരോട് ഇടപഴകുക. പിന്നെ ഒരേ പിന്നെ ബുദ്ധി വളർച്ചയുള്ള ആളുകളായിരിക്കും ആരെയും, ഇപ്പോൾ ചെറിയ കുട്ടികൾ അതേ ബുദ്ധിൻ്റെ വളർച്ച തന്നെ ആയിരിക്കും, വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ മോക്കുപ്പാവുക ഉണ്ടാകുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെ അവരിരുന്നാണ്ട് സംസാരിക്കും. അവരൊരേ തലത്തിലായിരിക്കും സംസാരം, അവരുടെ ചിരിയും കളിയും പിണക്കവും ഇണക്കൊക്കെ ഈ പ്രായമായ ആൾക്കാരും മക്കളും തമ്മിൽ. അങ്ങനത്തെ ഒരു ആത്മബന്ധമായിരിക്കും. അപ്പോൾ അതൊക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരുമിച്ച് നിൽക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ.
0: യെസ്,
1: അതിന് ഭാഗ്യം ലഭിച്ചവർ അള്ളാഹുവിനോട് ശുക്ർ പറയാം. അതേപോലെ അത് ഉള്ള ആളുകൾ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് ഇന്നത്തെ പുലരുവട്ടത്തിലൂടെ തൊട്ട് മറ്റൊരു തലത്തിലൂടെ നമുക്ക് മനസ്സിലായി.
0: യെസ്, തൊട്ട് മുന്നേ നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പിട്ടൊരു സത്യം അല്ല ഒരു ഒരു ഒരു സോങ് വന്നപ്പോൾ സത്യമായിട്ടും ആ സോങ് ഇങ്ങനെ കണ്ണ് നനച്ചു പോയി എന്നാണ് ജമീല വിപി കളിക്കാവുന്നത്.
1: അതെല്ലാവരും നനച്ചിട്ടുണ്ട് തോന്നുന്നല്ലേ.
0: അതെ, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, മാരിഫ കുന്നപ്പള്ളിയും, ആസിയ കെ തിരുവേഗപ്പുറയും, ജുമൈലത്ത് തുറക്കൽ, ജമീല നെൻമിനി, എം എ ഗഫൂർ പാലത്തിങ്കൽ, ഇവരൊക്കെ തൊട്ടുമുമ്പ് നമ്മുടെ കൂടെ വന്ന ആളുകളാണ്. ഏറ്റവും അർത്ഥവത്തായ ക്ലാസ്സാണ് നേരത്തെ പുലരുവട്ടത്തിലൂടെ മൊലവി തന്നത് എന്ന് സക്കീന ഉദരംപൊയിൽ.
1: ആ പാട്ടിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ഈ പാട്ടിന്റെ വരികൾ വന്നത് നമ്മുടെ ഇന്നത്തെ പുലരുവട്ടത്തിൽ ആരിസ് മൗലവി തന്നെയാണ്. ഇതേ ആരിസ് മൗലവി തന്നെയാണ് ഈ പാട്ടിന്റെ വരികളും. അപ്പൊ അതുകൊണ്ട് അത് എന്തൊക്കെയോ ഒരു ടച്ച് ഉണ്ട്.
0: കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത മുറിവുകളും വേദനകളും ഇല്ല, എന്നാൽ കാലം എത്ര കഴിഞ്ഞാലും യഥാർത്ഥ തൗഹീദിൽ നിന്നുള്ള അമലുകളില്ലെങ്കിൽ, ആ അമലുകൾ എത്ര വലുതാണെങ്കിലും എത്ര കാലം ചെയ്താലും പ്രതിഫലമുണ്ടാവില്ല. അനാചാരങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ മുൻപന്തിയിലൂടെ പോവുക എന്ന സന്ദേശമാണ് അൻവർ എൻ ടി മുട്ടിൽ അയച്ചത്.
1: അഷ്റഫ് പത്തബിരിയൻ പറയുന്നത്, ഇന്ന് പുലരുവട്ടത്തിൽ സംസാരിച്ച വിഷയത്തിൽ എൻ്റെ ജീവിതം രക്ഷപ്പെടാൻ പി ആർ ഫാമിലിയോടുള്ളവരോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നാണ്. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കാം.
0: ഹസീന നൂറുദ്ദീൻ, ദമ്മാം, എൻ കെ എം അഷ്റഫ് പത്തപ്രിയം, ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം എൻ കെ അഷ്റഫ് പറഞ്ഞത്, ഇന്ന് പുലരിവട്ടത്തിൽ സംസാരിച്ച വിഷയത്തിൽ എൻ്റെ ജീവിതം, ആ അതെ നമ്മൾ പറഞ്ഞു, അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്.
1: അഷ്റഫ്
0: കുറെ നേരത്തെ ഒരു നമ്മുടെ ഒരു ശ്രോത, ഞാനതിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മളൊരു ഒരു പേരക്കുട്ടിയെ കുറിച്ചുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ കണ്ടാവും മെസ്സേജ്. പേരക്കുട്ടി പേര് വായിക്കണ്ട എന്നുള്ള രൂപത്തിൽ നമ്മൾ പേര് വായിക്കുന്നില്ല, പക്ഷെ അതിലൊരു നല്ലൊരു സന്ദേശമുണ്ട്. സർ, എൻ്റെ പേരക്കുട്ടി അവൻ്റെ പീസ് റേഡിയോ കളക്ഷൻ ഇന്നലെ കൊടുത്തിട്ടോ, അവൻ നാട്ടിൽ വന്നാൽ കിട്ടുന്നതൊക്കെ പി ആർ കുറ്റിയിലിടും. ഇപ്പം അവന് 6 വയസ്സായി, അവൻ എന്ത് ചെയ്തു, അത് റേഡിയോയ്ക്ക് വേണ്ടി നൽകി. മാഷാ അല്ലാ, കുട്ടികൾ കാണിക്കുന്ന നന്മയുടെ ഈ മാതൃക അത് തുടരാൻ നമുക്ക് കഴിയട്ടെ, അവർക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത ഒരു സെഷൻ അല്ലേ, നമ്മുടെ ഇനിയുള്ളത് ലൈവ് ക്യൂസ് അല്ലേ.
1: യെസ്, ശ്രോതാക്കൾ ഒരു പക്ഷേ പുലരുവട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പുലരുവട്ടത്തിൽ തന്നെയാണ്, പക്ഷെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യൂസിലേക്ക് നീങ്ങണം അല്ലേ. കാരണം ഫീഡ്ബാക്ക് നോക്കുമ്പോഴേ പുലരുവട്ടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ, അതായത് നമ്മളെ ലൈഫുമായി കണക്ട് ചെയ്യുന്ന മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ക്വിസിൻ്റെ ഒരു സമയമായതുകൊണ്ട് നമുക്കത് നമുക്ക് സ്വിച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല.
0: ഓക്കെ, അപ്പോൾ
1: ഇവിടെ
0: ക്വിസിൻ്റെ ചോദ്യത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് പുതിയ വന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ. എന്താ, നമ്മൾ ക്വിസിൻ്റെ മുമ്പ് നമ്മൾ തുടക്കത്തിൽ പറയാറുള്ള കാര്യമുണ്ട്, പ്രധാനമായിട്ടും പേര് പലപ്പോഴും അറിയാതെ പുതിയ വന്ന ആളുകളൊക്കെ ആയിരിക്കും, പേര് അവർ രേഖപ്പെടുത്താറില്ല. അപ്പോൾ പേരൊന്ന് റെഡിയാക്കിയോളൂ കേട്ടോ. ആരുടെയെങ്കിലും പേരിൻ്റെ കൂടെ, സോറി, പേര് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര്, പേരിൻ്റെ കൂടെ സ്ഥലത്തിൻ്റെ പേരില്ലെങ്കിൽ ആ പേര് സ്ഥലപ്പേര് കൂടി ചേർക്കണം എന്നുള്ളതാണ്. പിന്നെ ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി, അത് മറക്കരുത്.
1: പിന്നെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ ഫീഡ്ബാക്ക് അയച്ചുകൊണ്ടേ ഇരിക്കുന്ന ശ്രോതാക്കൾ ഒന്ന് സ്വിച്ച് മാറണം. ഫീഡ്ബാക്കിലാണ് നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ആൻസർ അയക്കേണ്ടത് ഫീഡ്ബാക്കിലല്ല. ലൈക്ക് ഇസ് സെലക്ട് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിക്കണം.
0: ആ ബീപ് സൗണ്ട് തീരുന്നതിൻ്റെ മുന്നേ തന്നെ അയക്കാൻ നോക്കണേ, അത് കഴിഞ്ഞിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല.
1: ബീപ് സൗണ്ടിന് വേണ്ടി കാത്തിരിക്കും വേണ്ട, ആൻസർ അയക്കാൻ ബീപ് ശബ്ദം
0: കാക്കണ്ട, പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ എത്തിയിരിക്കണം എന്നുള്ളത് ഒരു കണ്ടീഷൻ.
1: യെസ്. അപ്പം ചോദ്യം സലാംക്ക,
0: ചോദ്യം വായിക്കാം, കേട്ടോളൂ. ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തു അഷ്റഹ് എന്ന സൂറത്തിന് മറ്റൊരു പേരുണ്ട്, അതേതാണ്?
2: ഓപ്ഷൻ എ അൽ ഇൻഷിറാഹ്, ഓപ്ഷൻ ബി അൽ ഇൻഫിത്താർ, ഓപ്ഷൻ സി അൽ ഖലം, ഓപ്ഷൻ ഡി അൽ മുൽക്ക്.
1: ഓക്കെ, വളരെ സിമ്പിളായ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുൽ അഷ്റഹ് എന്ന സൂറത്തിന് പറയുന്ന മറ്റൊരു പേര്, ഓപ്ഷൻ എ അൽ ഷിറാഹ്
2: ഇൻഷിറാഹ് അല്ലേ,
1: അൽ ഇൻഷിറാഹ്, ഓപ്ഷൻ ബി അൽ ഇൻഫിത്താർ, ഓപ്ഷൻ സി സൂറത്തുൽ ഖലം, ഓപ്ഷൻ ഡി അൽ മുൽക്ക്.
2: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം. ഖുർആനിലെ സൂറത്ത് ഷറഹ് എന്ന സൂറത്തിന് പറയുന്ന മറ്റൊരു പേര്, ഓപ്ഷൻ എ അൽ ഇൻഷിറാഹ്, ബി അൽ ഇൻഫിത്താർ, സി അൽ ഖലം, ഡി അൽ മുൽക്ക്.
1: ബീപ് ശബ്ദം തുടങ്ങിക്കഴിഞ്ഞു. ബി ശബ്ദം അവസാനിക്കുന്നതോടുകൂടി ഉത്തരമയക്കേണ്ടുന്ന സമയവും സമയവും അവസാനിക്കാം. അപ്പോൾ പരമാവധി സ്പീഡിൽ ആൻസർ അയക്കാം.
2: വിൻഡോ മാറി വന്നത് വീണ്ടും കണ്ടു, പക്ഷേ എണ്ണം കുറവാണ്.
1: ആ, നമ്മളൊന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ,
2: ചില ആളുകൾക്ക് വിൻഡോ മാറി വരുന്നുണ്ട്, ഇൻഷാല്ലാ അവർക്ക് ശ്രദ്ധിക്കണം. അപ്പോ ഇന്നത്തെ
1: ശരി ഉത്തരം അയച്ചിട്ട് പോലും അത് പരിഗണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. ഈ നമ്മൾ കാണുന്നത് ശരിയായ ഉത്തരം അയക്കുന്ന ആളുകളൊക്കെ ഇതിലേക്കാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്.
2: ഇപ്പൊ നമ്മളെ സൂറത്ത് ഷറഹിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, അതില് ശരിക്ക് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, നിന്റെ ഇസ്ലാമിനെ സ്വീകരിക്കാൻ നിന്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് വിശാലമാക്കി തന്നില്ലയോ. അപ്പം ആ ഇസ്ലാം അത് മുസ്ലിം വിശ്വാസികളോട് പറയുന്നുണ്ട്, മറ്റൊന്ന് പ്രവാചകനോട് പറയുന്നതാണ്. അലമ്മ ഷറഹ് ലക സദറക്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഇത് ഈ നമ്മളൊരു നമുക്ക് താങ്ങാൻ കഴിയാത്ത വലിയൊരു ഭാരം മുതുകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുതുക കുനിഞ്ഞുപോലേ.
1: സ്വാഭാവികമാണ്.
2: എന്നതുപോലെ മനസ്സിൻ്റെ മുതുകിലും താങ്ങാൻ കഴിയാത്ത ഭാരം വരുമ്പോൾ മനുഷ്യൻ തളർന്നു പോകും. അത്രയും വലിയ ഭാരമായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും തളരാതെ അള്ളാഹു പിടിച്ചു നിർത്തി. ആ പിടിച്ചു നിർത്താനുള്ള കാരണം ഈ ഇസ്ലാം ദീനാണ്, ജീവിതത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമാണ്, പടച്ചവനുള്ള പ്രതീക്ഷയാണ്. അതുതന്നെയാണ് ആ പ്രവാചകൻ നമുക്കും നൽകുന്നത്. ഏത് പ്രതിസന്ധികളും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളി അള്ളാഹുവിൻ്റെ പാശമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്.
1: നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴത്തേന് ആകെ തളരാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ശരിക്കു പറഞ്ഞാൽ നമുക്കൊക്കെ എന്തെല്ലാം പഠിക്കാണ്ട് അല്ലേ. ഇപ്പോൾ വഹ്യ വരിക എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു ടെൻഷനാണ് ആ സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിന്നെ ബോഡി ലാംഗ്വേജൊക്കെ ആകെ മാറി, സഹാബാക്കൾ പറയാറുണ്ടല്ലോ. എന്നിട്ട് ഈ വഹയെ കിട്ടിയ വഹയെ മറ്റുള്ള സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു അല്ലേ. പിന്നെ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യുന്നത് ഓരോരോ ഘട്ടങ്ങളിലും. ഇതൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ദീനല്ലേ എത്തിച്ച് തന്നിട്ടില്ലേ സ്വഹാബാക്കളെ എന്ന് അവസാനം ചോദിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് പരീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ.
2: യെസ്. നമുക്കിപ്പോ ശ്രോതാക്കളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാം അല്ലേ. ക്വിസുമായി ബന്ധപ്പെട്ടുള്ളതും, ആറു മണിക്ക് സലാം പറഞ്ഞിരുന്നു കണ്ടില്ല എന്ന് നാദിറ ഇടിമുഴിക്കൽ, അത് സലാം കണ്ടിട്ടുണ്ടാവില്ലേ. സലാം വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ സലാം പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമ്മൾ നേരത്തെ തന്നെ സലാം മടക്കിയിട്ടുണ്ട്.
1: നമ്മുടെ പ്രാർത്ഥന വസിയത്തുമായ ഒരു ശ്രോതാവുണ്ട്, നമ്മള് അമീർ എടുത്തനാട്ടുകാര. പെങ്ങളുടെ മോൾക്ക് തൊണ്ടയിൽ ചെറിയൊരു സർജറി ഉണ്ട്. സർജറി എളുപ്പമാവാനും പെട്ടെന്ന് ശിഫയാവാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണേ എന്നാണ്.
2: പി ആർ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ എന്ന റസിയ ചെങ്ങാനിയുടെ പ്രാർത്ഥനയാണ്.
1: അല്ലാഹു സർജറിയൊക്കെ എളുപ്പമായി കൊടുക്കട്ടെ. അതേപോലെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെയൊക്കെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കട്ടെ.
2: ഉത്തരം ശരിയാകുമോ എന്നൊന്നും അറിയില്ല, കേട്ടപ്പോൾ ഒരു യോജിപ്പ് തോന്നി അങ്ങനെ ഒരു ഓപ്ഷൻ അയച്ചിട്ടുണ്ട്. ഹാജരാക്കണം വിളിപ്പം.
1: ഇനിയും നമുക്ക് സ്റ്റുഡിയോ ഒന്നും പറയാൻ പറ്റുമോ എന്നറിയില്ല. കറക്കി കുത്തുകയെന്ന് പറയും.
2: ആ, കറക്കി കുത്തിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അഹമ്മദ് പേരശ്നൂർ, സഖീന ഉദരംപൊയിൽ, കിസു വളരെ ലളിതമായി എന്നൊരഭിപ്രായം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കോ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ എന്നാണ് ജമീല വി പി കാളിക്കാവ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ പരസ്പരം പ്രാർത്ഥനയോടുകൂടി പോവാം.
1: അതന്നെയല്ലേ ഈ ഒരു അല്ലേ, എത്ര ശ്രോതാക്കൾ അവരവരുടെ വിഷമങ്ങളൊക്കെ ഇവിടെ പങ്കുവെക്കുന്നുണ്ടല്ലോ.
2: നേരത്തെ അലി അക്ബർ ടി പി വലമ്പുറത്തുനിന്ന് പക്ഷെ കിസുണ്ട് വലിച്ച് പുറത്ത് കിടീന്ന് ചോദിക്കുന്നുണ്ട്.
1: അതും കിട്ടഞ്ഞിട്ട് പുലരുവട്ടത്തിന്റെ
2: അലി അക്ബർ ടി പി വലമ്പുറം എവിടെയാ?
1: വലമ്പുറം അല്ലേ,
2: വലമ്പുറം എന്നാണ് കണ്ടത്.
1: വലമ്പുറം
2: അതെവിടെയെന്ന് അലി അക്ബർക്ക് ഒന്ന് പറയണേ. പിന്നെ നാസിഹ മാട്ടൂലും റുഖിയ വി കാക്കേങ്ങാടും അവരൊക്കെ എൻ്റെ ഇടക്ക് നമ്മുടെ കൂടെ വന്ന ആളുകളാണ്. ശരി, നമുക്കപ്പോൾ
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റും 20 സെക്കൻഡും. ഈ ഒരു മിനിറ്റിൽ എന്താണ് സംഭവിക്കുക?
2: അതാണ് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഖുദു ജുന്നതകും, നിങ്ങൾ നിങ്ങളുടെ പരിചയം സ്വീകരിക്കുക. സ്വഹാബത്ത് ചോദിച്ചു, മുന്നിൽ വന്ന് നിൽക്കുന്ന ശത്രുവിനെതിരിലുള്ള പരിചയമാണോ എന്ന്. റസൂലുള്ള പറഞ്ഞു, അല്ല, ജുന്നതകും മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കുന്ന പരിചയം. ശേഷം പറഞ്ഞു, ഖൂലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഈ ദിക്റുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക, നരകത്തെ തടുക്കാൻ എന്നാണ് റസൂലുള്ള ഉദ്ദേശിച്ചത്. റമളാനിലെ നല്ല ശീലങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് പരമാവധി സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ.
1: ആമീൻ. ഒരു ഒരു മിനിറ്റാണെങ്കിലും ആ ഒരു മിനിറ്റിൽ നമുക്ക് നല്ലൊരു പരിച അല്ലേ,
2: ജുന്ന അല്ലേ,
1: യെസ് ഒരു പരിചയമാണ്. അൽഹംദുലില്ലാ നമ്മുടെ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ ഇവിടെ നമുക്ക് പങ്കുവച്ചത്. ഇതുപോലെ തന്നെ 1960 ദിവസങ്ങളായി നമ്മളിലേക്ക് ഈ ഒരു നന്മ വന്നുകൊണ്ടേയിരിക്കുകയാണ്, പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 1 മിനിറ്റ് സ്റ്റെക്കായാലോ,
2: അതെ,
1: എന്തോ പറയണ്ട.
2: 1 മിനിറ്റ് ടോക്ക് പറയുമ്പോഴേ, അപ്പോൾ ഈ 1 മിനിറ്റ് ടോക്കുകളൊക്കെ ഒരു ഒരു മിനിറ്റ് നമ്മൾ കേൾക്കുകയാണെങ്കിലും ആ ഒരു മിനിറ്റ് ശരിക്ക് കേട്ട ഒരാൾ എത്രയോ തവണ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അതെൻ്റെ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ എപ്പോഴും എന്താ ചെയ്യാന്നോ, ഒന്നെങ്കിൽ ഗ്രോത്ത് മൈൻഡ് ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അതിനിടെ അക്സെപ്റ്റ് ചെയ്യും, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തും. ഞാനത് അങ്ങനെയാണോ, എനിക്കതുണ്ടോ, എനിക്കത് പറ്റുമോ പറ്റൂല എന്നുള്ളത്. ഒരു ഫിക്സഡ് മൈൻഡ് ആണെങ്കിൽ ചിലപ്പോൾ പറയും, അതൊന്നും ഇപ്പം നടക്കും തോന്നുന്നില്ല,
1: പുതിയതൊന്നും
2: ആഡ് ചെയ്യാൻ തോന്നൂല, ആ രൂപത്തിലായിരിക്കും. അപ്പോൾ ഈ അങ്ങനത്തെ ഒരുപാട് ഓരോ മിനിറ്റുകളിലൂടെ കേട്ട ആളുകൾ എത്രയോ തവണ എത്രയോ ഒരു മിനിറ്റുകൾ ഇതുപോലെ കേട്ടിട്ടുണ്ടാവും, അത് എത്ര ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും. അത് പറഞ്ഞ ആളുകൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അത് പ്രചരിപ്പിച്ചവർക്കും അല്ലേ, അത് സ്റ്റാറ്റസ് വെച്ചവർക്കും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ശൃംഖലങ്ങൾ, ഒരു നെറ്റ്വർക്കിംഗ് ഇങ്ങനെ ഇത്രയേ വിശാലമായിട്ട് നടക്കുന്നുണ്ടാവും. മഷാല്ലാ.
1: ഇതിപ്പം നമ്മൾ കേട്ടു, നമ്മളത് ജീവിതത്തിൽ പകർത്തി, എന്നാൽ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യണമല്ലോ, അങ്ങനൊരു സൗകര്യം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം അപ്പോഴാണ് നമ്മളൊരു പ്രബോധകനായി മാറുക അല്ലേ. ഇപ്പം ഹാരിസ് മൗലവിയുടെ ക്ലാസ് കേട്ട് നമ്മളത് ജീവിതത്തിൽ പകർത്തി, പക്ഷേ അത് വേറൊരാൾക്കും കൂടിയും എത്തിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ, നമുക്കൊരു പക്ഷേ പുലരുവട്ടം പോലത്തെ പ്രോഗ്രാമുകളൊക്കെ ഒരു റേഡിയോൻ്റെ സ്ലോട്ടിലൂടെ വരുന്നതാണ്, എന്നാൽ 1 മിനിറ്റ് നമുക്ക് സ്റ്റാറ്റസിൽ വരെ വെക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പം 1 മിനിറ്റ് ടോക്ക് ഇതുപോലെ തന്നെ നേർവഴി പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അറിയാം, 5:24 നമ്മൾ അത് പ്രക്ഷേപണം ചെയ്യാറുണ്ട്. എല്ലാവരും രാവിലെ 5:24 തന്നെ അത് കാതോർക്കുന്നുണ്ട്. എന്നാൽ അത് റേഡിയോ കേൾക്കാത്ത പലരും ഉണ്ടാവും, അവർക്കൊക്കെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടല്ലോ.
2: യെസ്,
1: 1 മിനിറ്റ് കൊണ്ടാണ് 1 മിനിറ്റ് ടോക്ക്, എന്നാൽ 5 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ
2: നേർവഴി.
1: അപ്പം ഇത് ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ നന്മ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇന്നത്തെ നേർവഴിയിൽ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾ കേൾക്കട്ടെ.
2: യെസ്,
1: നമ്മളിവിടെ പറഞ്ഞാൽ നമ്മുടെ സമയം ഒക്കെ അതിനെ ബാധിക്കും. ഇൻഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിലെ ഓരോ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫീഡ്ബാക്കിലൂടെ ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിലൂടെ അല്ലേ, പ്രോഗ്രാമുകളിലൂടെ നമ്മൾ വരുന്നുണ്ട്. റുക്സാന ബാലുശ്ശേരി നമ്മളോട് പറഞ്ഞത് വൺ മിനിറ്റ് ടോക്കിലൂടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറഞ്ഞ പീസ് റേഡിയോക്കും അണിയറ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മളൊരുപാട് നന്മകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളെന്താണ് ശ്രോതാക്കളൊക്കെ,
2: ഈ ഒരു സമയത്ത് ഞാനൊരു ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ആലോചിച്ചത്. ഒരു 2003-04 കാലഘട്ടം, ഞാൻ കോളേജിൽ പഠിക്കുകയാണ്, എടവണ്ണ ജാമിയ നദവിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു 2003-04 ആയിരിക്കും. ആ സമയം 2-3 വർഷമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 വർഷം കഴിയുമ്പോൾ ഇവിടെയിലേക്ക് റമദാനിൽ പള്ളിയിൽ തറാവീക്ക് അവിടെ പിന്നെ തറാവിക്ക് ശേഷം ക്ലാസ് എടുക്കാൻ, അപ്പോൾ അങ്ങനെ വിളിക്കും. അപ്പം നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവുമല്ലോ നമുക്കത്
1: പഠിക്കുന്ന സമയത്ത്.
2: ആ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഉള്ള ഹിഫുള്ളും അതിൽ കുറച്ച് നമുക്ക് അവിടെ നിൽക്കാം, പിന്നെ നമുക്ക് കുറച്ച് ഹദീസുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ക്ലാസ് എടുത്തിട്ട് നമുക്കൊരു പ്രാക്ടീസ് ആവുകയും ചെയ്യും. പിന്നെ നമുക്കിവിടെ ഒരു ഒരു ഒരു കുറേ എല്ലാവരും അങ്ങനെ റമദാനാവുമ്പോൾ ലീവാകുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യും പോവും. അങ്ങനെ ഞാൻ നിലമ്പൂർ ഭാഗത്തുള്ളൊരു ചെറിയൊരു പള്ളി, അപ്പോൾ അവിടെയുള്ള നമ്മളെ പ്രവർത്തകനാണ് ഇസ്മായിൽ ഖാൻ. ഇസ്മായിൽ ഖാനെ പരിചയമുണ്ടോയെന്ന് അറിയില്ല. ഇസ്മായിൽ ഖാൻ ആണ് അദ്ദേഹത്തിൻ്റെ അന്ന് അവിടെ ഉള്ളേരിയയിലാണ്, മണലോടി പറഞ്ഞ ഒരു ഉള്ളേരിയയിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ആ പള്ളിയിൽ ഞാൻ പിന്നെ ഇതുപോലെ പോയി. അപ്പോൾ അവിടെ പറഞ്ഞാൽ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പള്ളിയിൽ ഒരാൾ ഇങ്ങനെ ഒരു മഗരിബ് ഇശാ പിന്നെ നോമ്പ് തുറക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വരും. മൂസക്കാന്ന് അദ്ദേഹത്തിൻ്റെ പേര്, കുറച്ച് പ്രായമുണ്ട്. പക്ഷേ അയാൾക്ക് ഈ സ്ട്രോക്ക് വന്നിട്ട് കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇത്രക്കണ്ട് വളഞ്ഞിട്ടുണ്ട് ഒരു കാലം. അപ്പം ഇങ്ങനെ വേച്ച് നടന്നു വരുള്ളൂ. ചിലപ്പോൾ ഒരു കയ്യിലൊരു പിന്നെ വടി ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ വേച്ച് ഇങ്ങനെ നടക്കും. നന്നായിട്ട് സംസാരിക്കും, ചെറിയൊരു ഇങ്ങനെ ഒരു കോട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കും
1: ആ സ്ട്രോക്കിൻ്റെ ബാക്കി.
2: ആ അതെ, ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും ഇവർ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇക്കാമത്ത് കൊടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെയുള്ള ദാവാനും പിന്നെ ഇഷ കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ, തറാവീം കഴിഞ്ഞിട്ടേ പിന്നെ പോവുള്ളൂ,
1: പള്ളിയിൽ നിന്ന് പോവുള്ളൂ.
2: ആ പോവുള്ളൂ. അപ്പം അതുവരെ നിൽക്കും. അപ്പം അയാളായിട്ട് ഇങ്ങനെ സംസാരിക്കാമെന്ന്, ഞാൻ കുട്ടിയാണ്, അപ്പം ഇങ്ങനെ സംസാരിക്കും, എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അപ്പം മുമ്പത്തെ കാലം അയാളിങ്ങനെ പറയണം, പണ്ട് അയാൾ നടന്നിരുന്ന കാലങ്ങൾ, പിന്നെ ആക്കി ഒരു തൗഹീദ് മനസ്സിലായി, സത്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഒരു മൂഡിലേക്ക് വന്ന് അപ്പോഴേക്കും ഇങ്ങനെ ഒരു സ്ട്രോക്കിൻ്റെ അവസ്ഥയ്ക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ വിഷമകൾ ഇങ്ങനെ പറയുമ്പോൾ അയാളൊരു കഥ പറഞ്ഞു. അയാൾ പറഞ്ഞ കഥ എന്താ വെച്ചാൽ, അയാൾ പറയുകയാണ്, ഞാൻ ഈ ബസ്സിൽ ലോറിയിലെ ഡ്രൈവറായിരുന്ന സമയത്ത് അന്ന് ചില ആളുകളോടൊക്കെ ഇങ്ങനെ വളരെ പരുഷമായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെ യാത്ര പോകുന്ന സമയത്തൊക്കെയാണ് തോന്നുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറച്ച് ഈ ക്രൂരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഒരു ഒരു സന്തോഷം തോന്നും. അപ്പോൾ അതിൽ മനുഷ്യൻ്റെതിൽ ആളുകളോട് പോട്ടെ, അതിന് പുറമെ കൂടുതലെന്ന് വെച്ചാൽ ഈ ജന്തുക്കളെ ജീവികളെയൊക്കെ പെട്ടെന്ന് കണ്ടാൽ അതിനൊക്കെ ഒരു ചിലപ്പോൾ നമുക്ക് ഉപദ്രവമുള്ള ജീവികളാണെങ്കിൽ നമ്മൾ കൊല്ലുമല്ലോ, പക്ഷെ ഇയാൾ പെട്ടെന്നൊന്നും കൊല്ലൂല, അതിനിങ്ങനെ കുർജീവനാക്കിയിട്ടൊക്കെ
1: പകുതിയാക്കിയിട്ട്.
2: അപ്പം അതിൽ അയാളൊരു ഒരു കാര്യം പറഞ്ഞ്, അന്ന് ഈ എലിയാണോ പെരിച്ചായാണോ അതിനെ അയാൾ പിടിച്ചിട്ട് വിളക്ക്, അന്ന് വിളക്കുണ്ട്, വിളക്ക് കത്തിച്ചിട്ട് ഇതിൻ്റെ കാല് രണ്ടും വിളക്കിൽ ചൂടാക്കി, കാല് ചൂടാക്കിയിട്ട്, അപ്പം അത് വേവുമല്ലോ, എന്നിട്ട് അതിനെ നിലത്ത് നോക്കുമ്പോൾ നടന്നിങ്ങനെ പോകും, അതിങ്ങനെ പോകും, അങ്ങനെ ഏതെല്ലാം അതിനെ കൊല്ലാനുള്ളതാണ്, അപ്പം അതൊന്ന് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇവിടുന്നൊക്കെയോ ചെറുപ്പത്തിലുള്ളൊരു ക്രൂരമായൊരു മനസ്സ്. അങ്ങനെ അത് അതിങ്ങനെ നടന്ന് വേച്ച് വേച്ച് ഇങ്ങനെ പോണു കാണുമ്പോൾ ഒരു രസമായിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, അങ്ങനെ കുറേ ഒരു ക്രൂരമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തൊരു കാലം. അത് കഴിഞ്ഞ് പിന്നീട് ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അയാൾ കടന്നു വന്ന്. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ആ ചെയ്ത പ്രവർത്തനത്തിന് അള്ളാഹ് എനിക്ക് തന്ന ശിക്ഷയാണിത്. ഞാൻ ഇന്ന് ഈ കണ്ടില്ലേ വേച്ച് വേച്ച് ഇങ്ങനെ നടന്നു വരുന്നത്, ഈ നടന്നു വരുമ്പോൾ ഞാൻ അന്ന് ചെയ്ത അതിനെ ഞാൻ ആലോചിക്കും. അപ്പോൾ അതിന് പക്ഷേ എനിക്ക് എൻ്റെ അറിവില്ലായ്മ സമയത്താണ്, പക്ഷേ അള്ളാഹ് എനിക്ക് ഇവിടെ നിന്ന് ഇന്ന് പരലോകത്ത് നിനക്ക് എൻ്റെ ഒരു ശിക്ഷ കിട്ടാഞ്ഞാൽ മതി, ഇവിടെ നിന്ന് എനിക്കിത് സഹിക്കാവുന്നേ ഉള്ളൂ. കയ്യിലിങ്ങനെ ഗുളിക ഉണ്ടാവും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് ഇങ്ങനെ വെക്കും. പിന്നെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വേഗം അത് പെട്ടെന്ന് പ്രഷറാവും, ചൂടാവും, അങ്ങനെയൊക്കെ. എന്നാലും അയാൾ മാക്സിമം പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഭയങ്കരമായിട്ടൊരു കൂട്ടായിരുന്നു അദ്ദേഹത്തേറ്റ്. അപ്പോൾ അയാൾ എപ്പോഴും ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ, അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയും. അപ്പം ഞാനിങ്ങനെ പിന്നീട് ഇങ്ങനെ ആലോചിച്ചു, മനുഷ്യന് എത്ര ക്രൂരമായ മനസ്സിലുള്ള മനുഷ്യനും ഈ സത്യത്തിൻ്റെ ദീനിൻ്റെ ശരിയായ സന്ദേശം കിട്ടുമ്പോഴേക്കും അവർ ലോലമായി പോവും,
4: ആകെ മാറിപ്പോ,
2: അവരാകെ മാറിപ്പോവും. പിന്നീട് ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ, അപ്പം അയാളിങ്ങനെ എപ്പോഴും പറയും, ഞാനേതായാലും ഇങ്ങനെയൊക്കെ തന്നെ ഇനി ഇങ്ങനെ തന്നെ ഞാൻ ആവുള്ളൂ, പക്ഷെ എനിക്ക് ഇങ്ങനെ പോയാൽ എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ അങ്ങോട്ട് അയാളെ മകളെ പഠിപ്പിക്കുന്ന കാര്യം ഇതൊക്കെ അങ്ങനെയൊക്കെ പറയരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഞാനിങ്ങനെ ജാമ്യയിൽ അന്ന് തന്നെ ഒരു വർഷം തേങ്ങിയിട്ടില്ല ജാമ്യയിലേക്കും അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കേൾക്കുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു കാര്യം വന്നപ്പോഴാണ് ഞാൻ അതിങ്ങനെ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു വെച്ചാൽ മനുഷ്യന് ചില കാര്യങ്ങൾക്ക് അവ നമ്മൾ ഇവിടുന്ന് ചെയ്തതിനുള്ള പ്രതിഫലം ചിലപ്പോൾ അയാൾ പറഞ്ഞ വാക്കാണ്, ഞാൻ ചെയ്തതിൻ്റെ പണി എനിക്ക് അത് ഇവിടുന്ന് തന്നെ തന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത ദ്രോഹത്തിന്, ജീവികളോടും മനുഷ്യരോടും കാണിക്കുന്ന ദ്രോഹങ്ങൾക്ക് ചിലതൊന്നും അള്ളാഹു എന്ത് ചെയ്യും, ഇവിടുന്ന് തന്നെ കൊടുക്കും. പക്ഷെ ആ കൊടുക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാനോ അവർക്ക് മാറാനും കഴിയുമ്പോൾ അത് വലിയ നിയമത്താണ്. അല്ലാത്തൊരാളുകൾ എന്തായിരിക്കും, അല്ലാത്തൊരാൾക്ക് ആ ശിക്ഷ പോലും എന്താണെന്ന് അറിയാതെ അവർ തീർത്തും ആ ശിക്ഷ ഇവിടുന്ന് പരലോകത്തും കിട്ടാവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും,
4: അല്ലാത്തൊരവസ്ഥയായിരിക്കും. അല്ലാഹു നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അനുസരിച്ചൊക്കെ നമ്മൾ ശിക്ഷിക്കാൻ പുറപ്പെട്ടാലേ പടച്ചവനെ, നമ്മളുണ്ടാവില്ല എന്ന് മാത്രമല്ല ഇവിടെ ഒന്നും ഉണ്ടാവില്ല.
2: അതെ പിന്നെ
4: അല്ലേ, ഒരു അനുഗ്രഹങ്ങൾക്ക് ഏതായാലും നമ്മളും പിന്നെ നന്ദി പറയാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ട്. അതിനപ്പുറം അള്ളാഹു വിലക്കിയ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാലും എത്തുന്നില്ല എന്നാണ് പൊതുവെ വിശ്വാസികൾക്കൊക്കെ തോന്നേണ്ടത്. ഞാൻ സെറ്റായി എന്ന് തോന്നാൻ പാടില്ലല്ലോ. അപ്പം ഇതൊക്കെ ശിക്ഷയാണെന്ന് അദ്ദേഹം ഇങ്ങനെ ശിക്ഷയാണെന്ന് പറഞ്ഞല്ലോ, ശിക്ഷയാണോ അല്ലേന്ന് നമുക്കറിയില്ല, അള്ളാഹു അല്ല. പക്ഷേ ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിനൊരു എനർജി, ഞാൻ അതൊക്കെ സഹിച്ചോളാം, പക്ഷേ എനിക്ക് അതുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ പുറത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ ഇസ്തിഗ്ഫാർ ചെയ്യണോന് ഭയങ്കര എനർജിയാണ്, വീണ്ടും അത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള ഒരു എനർജി കൂടെ ആയിരിക്കും.
2: സഫിയ എടപ്പാൾ അയച്ചൊരു മെസ്സേജ്, ഇന്ന് മലപ്പുറം സൗത്ത് വനിതാ സമ്മേളനത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്, പരിപാടികളൊക്കെ ഭംഗിയായി നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണേ. പിന്നെ അങ്ങോട്ട് തിരങ്ങാടിയത്ത് സഫിയ കെ തിരങ്ങാടി, സഫിയത്ത വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് സഫിയയുടെ. ഒരു സഫിയ മറ്റൊരു സഫിയ. ഓക്കെ, പിന്നെ അസ്സലാമു അലൈക്കും, സുഹൈൽ 8th എന്ന് പറയുന്നുണ്ട്. സുഹൈലെ ആ 8th സുഹൈലാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാഷാല്ലാ.
4: നമ്മള് വലമ്പുറത്തെ കുറിച്ച് ചോദിച്ചത്, നിലമ്പൂർ കൂറ്റമ്പാറ അതിനടുത്താണ് വലമ്പുറം എന്നാണ് പറഞ്ഞത് അലി അക്ബർ ടി പി. കൂറ്റമ്പാറ എന്ന്
2: പറയുമ്പോൾ വല്ലാത്തൊരു മനസ്സ്, അതുകൊണ്ടായിരിക്കാം അതിനെല്ലാവരെയും എല്ലാവിധ ആപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് മൈമുന കരുവാരക്കുണ്ട്. പിന്നെ അറിവ് മാത്രമല്ല അതിന് തിരിച്ചറിവ് എന്ന് പറയാം, കുറ്റബോധം അത് വളരെ നല്ലൊരു കാര്യമാണ് എന്നാണ് ജമീല വി പി കാളിക്കാവ്.
4: അസ്സലാമു അലൈക്കും, വരാൻ പറ്റില്ല ഇന്ന്, മകൾ പാലക്കാട് നിന്ന് വരുന്നുണ്ട്, അവൾ എപ്പോഴെങ്കിലും വരുന്നതാണ്. അതായത് നമ്മളിപ്പോ പോസ്റ്റ്മാൻ അല്ലേ,
0: അവരപ്പോഴേക്കും തന്നെ പ്രതികരിച്ച് അവർക്ക് വരാൻ കഴിയില്ല എന്നല്ലേ. ഓക്കെ, നമ്മൾ പ്രോഗ്രാമുകളിലേക്ക് ഷെഡ്യൂളിലേക്ക് തിരിച്ച് നമുക്ക് പോകണ്ടേ?
1: ഏതായാലും റേഡിയോ ഈ ഒരു സമയത്തേ സലാമൊക്കെ ശ്രദ്ധിച്ചോ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഖുർആൻ കൊണ്ട് തുടങ്ങി, പിന്നെ പുലർവട്ടത്തിലൂടെ നമ്മൾ ഒരു അല്ലേ ഒരു ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഞങ്ങൾ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാമിലേക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ മാറി മാറി വരുന്നത് ശ്രദ്ധിച്ചില്ലേ? ഇതാണ് മോർണിംഗ് ലൈവ് ഷോയിൻ്റെ പ്രത്യേകത. ഇത് പുതുതായിട്ട് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും, ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടുന്ന പല ഗുണങ്ങളും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പല വ്യത്യസ്ത തലങ്ങളും. ഇനി ഒരുപാട് പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ വരാനിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ദിവസവും ഓരോ പ്രവാചക വചനങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി അതിൻ്റെ സനദും അല്ലേ അതിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ സഹാബാക്കളൊക്കെ ഫുൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങാറുള്ള അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്.
0: ഇപ്പം നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേൾക്കാം.
1: യെസ്.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض.
1: قرآن ستاتس فيديو سورة الفصيلة للنظم 51-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. 41-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഈ ഒരു ആയത്ത്, ഇതിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കേട്ടു എന്നാൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നതോടുകൂടി നമ്മൾ മാത്രമല്ല നമ്മുടെ ഒരു ചുറ്റുപാടിലുള്ള എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കാനൊരു അവസരമല്ലേ. സ്റ്റാറ്റസ് സ്ഥിരമായി വെക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, അതുപോലെ തന്നെ വഴിവിളക്ക്, വൺ മിനിറ്റ് ടോക്ക്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സമയമെടുത്ത് ചെയ്തതാണ്. അപ്പം ഇതും ആ കൂട്ടത്തിൽ ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: ഷാജിദ വീട്ടി വല്ലപ്പോഴാ ഞങ്ങൾ അയച്ച മെസ്സേജൊക്കെ അവിടെ വരുന്നുണ്ടോ ആവോ എന്നാണ് പറഞ്ഞത്. വരുന്നുണ്ട്. വളരെ നല്ല ഒരു കഥയാണ് അനുഭവത്തിലൂടെ ഇന്ന് കേട്ടത്. സത്യം മനസ്സിലാക്കാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നാണ് എൻ്റെ റെൻറ്റി മുട്ടിൽ. പിന്നെ പ്രോഗ്രാമിന് ഞാനും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് മുംതാസ് ബീഗം. അപ്പോൾ ഒരു അത് അവിടെ നിന്ന് അങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ അപ്പം തന്നെ മനസ്സിലായിക്കോളൂ ആരൊക്കെ റേഡിയോയിലുള്ളവരാണെന്നുള്ളത് അല്ലേ. ഉമ്മുകുൽസു ചിറമംഗലം പറഞ്ഞത്, ഇന്ന് ഞാൻ മെസ്സേജ് അയക്കാൻ കഴിയുന്നില്ല, തിരൂരുള്ള വിസ്ഡം വനിതാ സമ്മേളനത്തിന് പോവുകയാണ് അവിടേക്ക് പോകാനുള്ള തിരക്കിലാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമും അതിൻ്റെ ഒരു പബ്ലിസിറ്റിയും ഒക്കെ ഇതുവഴിയായി. ഇങ്ങനെയാണ് ചുളിവിൽ പബ്ലിസിറ്റി എടുക്കുക എന്ന് പറഞ്ഞു. താജിക്കുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ലൊരു കമൻറ്റ് കിട്ടുമായിരുന്നു. പിന്നെ
1: കഥ കേട്ടപ്പോൾ ജാമിയയുടെ ക്യാമ്പസ് ആ പള്ളി മനസ്സിലൂടെ ഒന്ന് കടന്നുപോയി എന്നാണ് നമ്മുടെ ജംഷീന
0: വി കെ മേപ്പാടി വയനാട്. ഓക്കെ, ജാമിയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ. പിന്നെ മക്കൾ വരുന്നുണ്ട്, ജമീല കുമരനല്ലൂർ പ്രോഗ്രാമിന് വരുന്നുണ്ട് എന്ന്. അപ്പം പ്രോഗ്രാം ഭംഗിയായിട്ട് നടക്കട്ടെ മാഷാല്ലാ. നമ്മുടെ കൂട്ടായ്മകളും സംവിധാനങ്ങളും ഒക്കെ നമുക്ക് വളരെ ഉഷാറായിട്ട് ഉദ്ദേശിച്ച ലക്ഷ്യം സഫലമാക്കാൻ കഴിയട്ടെ. ഈ
1: വനിതാ സമ്മേളനങ്ങൾക്കുള്ള ഒരു പ്രസക്തി എന്താണെന്നറിയാം? അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വീട് നന്നായാൽ പിന്നെ അവിടെ ആ സമൂഹം അല്ലെ, ഒരു ആ വീട് നന്നാവുന്നതോടുകൂടി ആ ഒരു കമ്മ്യൂണിറ്റി മൊത്തം അങ്ങനെ നന്നായി വരും, സമൂഹത്തിൽ മൊത്തം മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് ഇത്തരം ഉത്ബോധനങ്ങൾ കിട്ടുന്നതോടുകൂടി നമ്മൾക്ക് നല്ലൊരു മാറ്റം, പ്രത്യേകിച്ച് പുതുതലമുറയിലെ കുട്ടി പെൺകുട്ടികളൊക്കെ കല്യാണം വേണ്ട എന്ന് പറയുന്ന കുട്ടികളും ഒക്കെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കല്യാണം തന്നെ വേണ്ട എന്നുള്ളടത്തൊക്കെയാണ്. ഇപ്പം ഈ അടുത്ത സമയത്ത് നിങ്ങൾ പിന്നെ സ്ട്രീറ്റ് ദാവ ആ ഒരു ടൈപ്പ് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വന്നല്ലോ, അതിലെ കുറേ പെൺകുട്ടികളൊക്കെ പറഞ്ഞ കമൻസൊക്കെ നിങ്ങൾ
0: ശ്രദ്ധിച്ചു.
1: അപ്പം ശരിക്കും നമ്മുടെ നമ്മുടെ ഉമ്മമാരും അതേപോലെ തന്നെ എല്ലാവരും അല്ലേ ഒരു കുറച്ചൊരു എനർജറ്റിക്കായി നിൽക്കേണ്ടുന്നൊരു സമയമാണ്, വളരെ അലർട്ടാണ്ട ഒരു സമയമാണ്. ആ സമയത്താണ് അൽഹംദുലില്ലാഹ് ഇത്തരം വനിതാ സമ്മേളനങ്ങളൊക്കെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്നത്.
0: ഈ റുക്സാന ബാലുശ്ശേരി അയച്ച മെസ്സേജ് നേരത്തെ നിങ്ങൾ വായിച്ചല്ലേ. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ഇന്നലെ സ്കൂളിൽ പാരൻസ് മീറ്റ് ആയിരുന്നു. അപ്പം മുജാഹിദ് ബാലുശ്ശേരിയുടെ മകൾ നമ്മളെ വിദ്യാർത്ഥിയാണ് സ്കൂളിൽ.
1: ഓക്കെ,
2: അപ്പോൾ പിന്നെ പേരൻസ് മീറ്റ് ആകുമ്പം രക്ഷിതാക്കൾ വരുന്നു. മുജാഹിദ് കന്നല വന്നിട്ടില്ല. അപ്പോൾ വൈഫാണ് കുട്ടിയുടെ ഉമ്മയാണ് അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഞാനാണ് റുക്സാന ബാലുശ്ശേരി എന്ന് പറഞ്ഞു. അപ്പോഴാണ് റുക്സാന ബാലുശ്ശേരി ആരാന്നുള്ള നമ്മൾ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ എത്ര ആളുകൾ, നമ്മൾ പലപ്പോഴും നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ആളുകളിൽപ്പെട്ട ആളുകളായിരിക്കാം, പക്ഷെ നമുക്കറിയില്ലല്ലോ.
1: ഏതായാലും റേഡിയോ ഫീഡ്ബാക്കിലൂടെ ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ വൈഫാണെന്ന് പറഞ്ഞിട്ടില്ല.
2: അല്ല, പറഞ്ഞിട്ടില്ല.
1: അല്ല, ഇന്ന് പല ശാഖകളിലും വിസ്ഡം ഡേ നടക്കുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും നിർബന്ധമായി പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് ഷുഐബ് വളപ്പട്ടണം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന കൂട്ടായ്മ ഓരോ രണ്ട് മാസം കൂടുമ്പോഴും ഇത്തരം വിസ്ഡം ഡേ എന്ന പേരിൽ എല്ലാവരും ഒരുമിച്ചിരിക്കും. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവർക്കും കൂടിയിരിക്കാൻ പറ്റിയൊരു ദിവസമാണ്. ഒരു സംഗമം തന്നെയാണത്. എന്നാൽ ആ സംഗമത്തിലൂടെ ഒരുപാട് പുതിയ ദാവ അടുത്ത രണ്ട് മാസത്തേക്കുള്ള കുറേ പ്രൊജക്റ്റും പദ്ധതികളൊക്കെ വരും. അപ്പം ഇൻഷാല്ലാ എല്ലാവരും അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താം.
2: ഓക്കെ, നമ്മളിനി ഒരു പുതിയ പ്രോഗ്രാം, പുതിയ നല്ല അല്ല, നമ്മൾ റേഡിയോ പ്രോഗ്രാമുകളിൽ ചില പ്രോഗ്രാമുകൾ പ്രത്യേകം ഓരോ ദിവസങ്ങളിൽ പരിചയപ്പെടുത്താറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. യുഗചരിതം.
1: യെസ്,
2: യുഗചരിതം എല്ലാ ദിവസങ്ങളിലും രാത്രി 9:50 യുഗചരിതം പ്രക്ഷേപണം ചെയ്യാറുള്ളത്. സിദ്ദീഖ് സുലാഹി നിലമ്പൂരിൻ്റെ അവതരണത്തിൽ, അതുപോലെ തന്നെ വിവിധ ചരിത്ര കഥകളെല്ലാം നമുക്ക് അതിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇന്ന് യുഗചരിതത്തിൽ നമ്മൾ കേൾക്കുന്നത് പരിഹാസങ്ങൾ, പീഡനങ്ങൾ, അതിൻ്റെ ഭാഗം ഒന്ന്, പ്രവാചക ചരിത്രത്തിലെ ഒരു അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുതൂതർ എന്ന പുസ്തകത്തിലെ
1: ഹുസൈൻ
2: സലഫിയുടെ ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സിദ്ദീഖ് സുലാഹിയുടെ ശബ്ദം.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യപ്രബോധനം ആരംഭിക്കുകയും ക്രൂരമായ പീഡനങ്ങൾ പ്രവാചകനും സഹാബികളും ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ള ചരിത്രമാണ് നമ്മൾ കേട്ടത്. പ്രവാചകനും സഹാബാക്കളും അനുഭവിച്ച പീഡനങ്ങളുടെ ഒരു ഉദാഹരണം നമുക്ക് കേൾക്കാം. അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ കഅബയുടെ അടുക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുറൈഷി സംഘം അവരുടെ ഇരിപ്പിടങ്ങളിലുമാണ്. അതിനിടയിൽ അവരിൽ നിന്നു ഒരാൾ ഇപ്രകാരം പറഞ്ഞ സന്ദർഭവും, ഈ കാണുന്നവനിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഇന്ന ആളുടെ കുടുംബത്തിൽ അറുത്ത ഒട്ടകത്തിന്റെ കാഷ്ടവും രക്തവും കുടൽമാലകളും എടുക്കാൻ നിങ്ങളിൽ ആരാണ് തയ്യാറാവുക? എന്നിട്ട് അവൻ അത് കൊണ്ടുവരികയും എന്നിട്ട് ഇവൻ സുജൂദി ചെയ്താൽ അവന്റെ പിരടികൾക്കിടയിൽ വെക്കുകയും ചെയ്യണം. അങ്ങനെ അവരിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ അതിനായി എഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദി ചെയ്തപ്പോൾ അവൻ അവിടുത്തെ പിരടികൾക്കിടയിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ തന്നെ കിടന്നു. അപ്പോൾ അവർ ചിലർ മറ്റു ചിലരിലേക്ക് ചെരിയുന്നതുവരെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഒരാൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വിവരം അറിയിക്കാൻ പോയി. അങ്ങനെ അവർ ഓടിവന്നു. അവർ നബിയിൽ നിന്ന് അത് എടുത്ത് ഒഴിവാക്കുന്നതുവരെ നബി സുജൂദിൽ തന്നെയായിരുന്നു. അവർ അതെടുത്ത് മാറ്റിയതിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് നേരെ തിരിഞ്ഞ് അവരെ ചീത്ത പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവേ, ഖുറൈശികളുടെ കാര്യം നിന്റെ മേലാണ്. പിന്നീട് പേരെടുത്ത് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവേ, അമ്രുബിന് ഹിഷാമിന്റെയും അഥവാ അബൂലഹബിന്റെയും ഉത്വത്ബിനു റബീഅയുടെയും ഷൈബത്ബിനു റബീഅയുടെയും അൽ വലീദ്ബിനു ഉത്ബയുടെയും ഉമയ്യത്ബിനു ഖലഫിന്റെയും ഉഖബത്ബിനു അബി മുഅയ്തിയുടെയും ഉമാറത്ബിനുൽ വലീദിന്റെയും കാര്യം നിന്റെ മേലാകുന്നു. അവരെ നീ നശിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണിവിടെ. സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, ബദർ യുദ്ധ ദിവസം ഞാൻ അവരെ വീണുകിടക്കുന്നത് കാണുകയുണ്ടായി. പിന്നീട് അവർ ബദറിലെ ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊട്ടക്കിണറിന്റെ ആളുകൾ ശാപം പിന്തുടരപ്പെടുന്നവരാകുന്നു. ഈ ദുഷ്ടകൃത്യത്തിന് നേതൃത്വം നൽകിയതും അബൂലഹബ് ആയിരുന്നു. അബൂലഹബിന്റെ വാക്കുകേട്ട് ഒന്നും ചിന്തിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചെയ്തവൻ ഉഖബയായിരുന്നു എന്നും മനസ്സിലാക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവും ഖുർആൻ പാരായണവും മുശരിക്കുകൾക്ക് ഏറെ അസഹ്യമായിരുന്നു. ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ ചീത്ത വിളിച്ചുകൊണ്ട് അവർ ഒപ്പം കൂടുമായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്.
7: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നിന്റെ പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത്, അത് പതുക്കെയുമാക്കരുത് എന്ന അള്ളാഹുവിന്റെ വചനത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ ഒളിഞ്ഞിരിക്കുമ്പോഴാണ് ഇത് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെയും കൊണ്ട് നിസ്കരിച്ചാൽ ഖുർആൻ പാരായണം കൊണ്ട് ശബ്ദം ഉയർത്താറുണ്ടായിരുന്നു. അങ്ങനെ അത് മുശ്രിക്കുകൾ കേട്ടാൽ അവർ ഖുർആനിനെയും അത് ഇറക്കിയവനെയും അത് കൊണ്ടുവന്നവനെയും ചീത്ത വിളിക്കും. അപ്പോൾ അള്ളാഹു നബിയോട് പറഞ്ഞു: നിന്റെ പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത്, അതായത് നിന്റെ പാരായണം കൊണ്ട്. കാരണം മുശ്രിക്കുകൾ അത് കേൾക്കുകയും അങ്ങനെ അവർ ഖുർആനിനെ ചീത്ത പറയുകയും ചെയ്യും. നിന്റെ പ്രാർത്ഥന നീ പതുക്കെയും ആക്കരുത്, താങ്കളുടെ അനുചരന്മാരെ തൊട്ട്, അപ്പോൾ അവർ അത് കേൾക്കാതിരിക്കുകയും ചെയ്യും. അതിനിടയിലുള്ള ഒരു മാർഗം നീ തേടിക്കൊള്ളുക. നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയും മറ്റു വൃത്തികേടുകളും അവിടുത്തെ പിരടയിൽ ഇട്ട് പ്രയാസപ്പെടുത്തിയ രംഗം നാം മനസ്സിലാക്കി. ഇപ്രകാരം അവർ പലതവണ ചെയ്തിരുന്നു. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. നാം ഇന്ന് സുരക്ഷിതമായി സമാധാനത്തോടെ പള്ളികളിലും വീടുകളിലും സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനുവേണ്ടി എത്ര ത്യാഗമാണ് സഹിച്ചിട്ടുള്ളതെന്ന് ഓർക്കുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ മറ്റൊരിക്കൽ നടന്ന സംഭവം നോക്കൂ. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു: അബൂ ജഹൽ ചോദിച്ചു: മുഹമ്മദ് നിങ്ങളുടെ മുന്നിൽ വെച്ച് അവന്റെ മുഖം നിലത്ത് കുത്താറുണ്ടോ? അപ്പോൾ പറയപ്പെട്ടു: അതെ. അപ്പോൾ അവൻ പറഞ്ഞു: ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ അവന്റെ പിരടയിൽ ഞാൻ ചവിട്ടുക തന്നെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവന്റെ മുഖത്തെ ഞാൻ മണ്ണിൽ പൂഴ്ത്തുന്നതാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അങ്ങനെ അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ നബിയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അവിടുത്തെ പിരടയിൽ ചവിട്ടാനായി അവൻ മുന്നോട്ട് വന്നു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അപ്പോൾ അവന്റെ ഇരുകാലുകളും പിന്നോട്ട് വലിച്ചതും അവന്റെ ഇരു കൈകൾ കൊണ്ടും രക്ഷപ്പെടാൻ വേണ്ടി സൂക്ഷിക്കുന്നതുമല്ലാതെ അവനിൽ നിന്ന് അവരെ അമ്പരപ്പിച്ചില്ല. അബൂഹുറൈറ പറഞ്ഞു: അപ്പോൾ അവനോട് പറയപ്പെട്ടു: എന്തുപറ്റി? അപ്പോൾ അവൻ പറഞ്ഞു: എനിക്കും അവനും അഥവാ നബിക്കും ഇടയിൽ തീയാലുള്ള ഭയാനകരമായ ഒരു കിടങ്ങും ഭീതിജനകമായ കാഴ്ചകളും.

0: കൈക്കൊള്ളാൻ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവൻ ആ വിലക്കുന്നവൻ നിഷേധിച്ചു തള്ളുകയും തിരിഞ്ഞു കളയുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോ? അബൂജഹലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന്? നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുമ. എന്നിട്ടവൻ അവന്റെ സഭയിലുള്ളവരെ വിളിച്ചുകൊള്ളട്ടെ. നാം ജബാനിയത്തിനെ അഥവാ ശിക്ഷ നടപ്പിലാക്കുന്ന മലക്കുകളെ വിളിച്ചുകൊള്ളാം. നിസ്സംശയം നീ അവനെ അനുസരിച്ചു പോകരുത്. നീ പ്രണമിക്കുകയും സാമീപ്യം നേടുകയും ചെയ്യുക എന്ന സൂക്തങ്ങൾ ഇറക്കി. ഇൻഷാല്ലാ, ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: സുദീഖ് സലാഹി നിലമ്പൂർ, അദ്ദേഹം പീസ് റേഡിയോയിലൂടെ ഒരുപാട് ശ്രോതാക്കൾക്ക് സുപരിചിതനായിരിക്കും. വളരെ മനോഹരമായി അദ്ദേഹം ഇവിടെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ശ്രോതാക്കളിലേക്ക് എത്തുന്നൊരു പ്രോഗ്രാമായതുകൊണ്ട് തന്നെ പലരും ഇതിനെക്കുറിച്ച് പല രീതിയിലാണ് പറയുന്നത്. ജമീല പറയുന്നത് യുഗചരിതം എല്ലാ രാത്രിയും കേൾക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ജമീല വി കെ പൂനൂർ പറഞ്ഞത് പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കേൾക്കുന്നുണ്ട്, മനസ്സിന് സമാധാനവും ഉണ്ട് അൽഹംദുലില്ലാഹ് എന്നാണ് പറയുന്നത്.
2: എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് സാജിദ ഷൗക്കത്ത്. അതുപോലെ എൻ്റെ മക്കൾ പ്രോഗ്രാമിന് വരുന്നുണ്ട് എന്നാണ് ജമീല. നേരത്തെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ളതാണ് പറഞ്ഞതല്ലേ. പിന്നെ എൻവിഷൻ ഫാമിലി മീറ്റ് ഇന്ന് മുണ്ടൂർ ഇബ്നു തൈമിയ ഹിഫ്ളു കോളേജിൽ നടക്കുന്നു. ശ്രോതാക്കളുടെ അയൽവാസികൾ കാഴ്ച പരിമിതം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കണമെന്ന് സാദിഖ് കെ മാത്തൂർ. എൻവിഷന്റെ പ്രോഗ്രാം
1: നമ്മുടെ ഹാദിയ എം പി പറഞ്ഞത് കേട്ടോ, പെൺകുട്ടികൾ എഡ്യൂക്കേഷൻ നേടിയത് ഓവറായോ എന്ന് തോന്നുന്നു, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാതെയായി എന്ന പരാതി. അത് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നേടിയത് ഓവറായിട്ടല്ല,
2: എഡ്യൂക്കേഷൻ ഓവറായതല്ല,
1: എഡ്യൂക്കേഷൻ അല്ല ഉദ്ദേശിച്ചത്, അതന്നെ ആയിരിക്കും. കുറച്ച് പഠിപ്പ് കൂടിയപ്പോ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവർക്ക് പഠനത്തോടൊപ്പം വേറെന്തൊക്കെയോ കൂട്ടത്തിൽ വന്നതാണ്,
2: എക്സ്ട്രാ ചില ചിന്തകൾ കടന്നു വന്നുകൊണ്ടുള്ളതാണ്. മുംതാസ് കാഞ്ഞിരോട്, താജുദ്ദീൻ സലായി അടിപൊളിയാണ്,
1: അടിപൊളിയാണ്.
2: അല്ലാഹു അദ്ദേഹത്തിന് കൂടുതൽ കർമ്മോത്സുകനാകാനും കൂടുതൽ ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യുമാറട്ടെ.
1: വ്യാഴാഴ്ചകളിൽ താജുദ്ദീൻ സലാഹി ആണല്ലോ ലൈവിലുണ്ടാവുക. വ്യാഴാഴ്ചത്തെ ശ്രോതാക്കൾക്ക് ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിലെ താജുക്ക വരാറുണ്ടല്ലോ വ്യാഴാഴ്ച.
2: അതെ അതെ,
1: ആ ഒരു ഫീൽ വന്നിട്ടുണ്ടാവും. അതായിരിക്കും അങ്ങനെ പറഞ്ഞത്.
2: കുറെ നേരത്തെ അല്ല, നമ്മൾ നേരത്തെ താജുക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലേ കണക്ട് ചെയ്ത് പറഞ്ഞു. കുറെ നേരത്തെ ഒരു സലാം പറഞ്ഞിരുന്നു, കൂടെയുണ്ട് ലൈവിലുള്ള എല്ലാവർക്കും സലാം. ജംഷീന കരുവാര കൊണ്ട് തുടക്കത്തിലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനുണ്ടായിരുന്നു, ഒക്കെ എല്ലാവരും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലൈവ് ഷോ, മോർണിംഗ് ലൈവ് ഷോ, അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കേട്ട യുവചരിതവുമായി ബന്ധപ്പെട്ട പല മെസ്സേജുകളും നമ്മൾ വായിച്ചു പോകാം. ചിലപ്പോൾ കേൾക്കാറുണ്ട് യുഗചരിതം. അൽഹംദുലില്ലാ, സ്ഥിരമായിട്ട് കേൾക്കണം എന്നാണ് സഫിയ കെ തിരങ്ങാടി യുഗചരിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. യുഗചരിതത്തിലെ നല്ലൊരു ചരിത്രമാണ് ഇപ്പോൾ കേട്ടത്. അൽഹംദുലില്ലാ, ജസാകല്ലാഹു ഖൈറൻ. നമ്മുടെ പ്രവാചകൻ എന്തെല്ലാം വേദനകളും യാതനകളും സഹിച്ചു. ഇതൊന്നും ഇന്ന് മൗലൂദ് ചൊല്ലി നിബിദിനം കൊണ്ട് ആടുന്നവരിതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഷുഹൈബായം വള പട്ടണം അതോടനുബന്ധിച്ച് അയച്ചത്.
1: യെസ്, നമ്മൾ പിന്നെ അവസാനമായിട്ട് എന്താണ് ഉപ്പ പറഞ്ഞത്, അവസാനമായിട്ട് എന്താ ഉമ്മ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, അങ്ങനെ പൊതുവെ ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ. അവസാന വാക്കുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടല്ലോ. എന്നാൽ നമ്മൾ നമ്മളെക്കാൾ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദനയെ, ഒരു നീറ്റലോ, ഒരു ചെറിയ പാടോ വന്നാൽ നമ്മൾ എത്ര തന്നെ അത് കെയർ ചെയ്തിട്ടാണ് ശരിയാക്കുക. നമ്മളോട് നമ്മളെക്കാൾ ഇഷ്ടപ്പെടാൻ പറഞ്ഞ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ, അതിന് ഭയങ്കര പ്രസക്തിയാണല്ലോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു പ്രവാചക വചനം പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ നമ്മൾ അങ്ങനൊരു പഠനത്തിന് വിധേയമാക്കേണ്ടുന്ന സമയമാണെന്ന് തോന്നുന്നു.

0: തിരുമൊഴികളിൽ ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ. ഈ വിഷയത്തിലാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള ശ്രോതാക്കളെ, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന അല്പം സുദീർഘമായ ഒരു ഹദീസിൽ, അതായത് സഹിൽ ബുഖാരിയിലെ 4449 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ മരിക്കുന്നതിന് മുമ്പ് തൊട്ടു പറഞ്ഞ വാക്കുകൾ, വചനങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നതായിട്ട് കാണാം. ആ ഹദീസിൻ്റെ തുടക്കമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ആയിഷ ബിൻത ഹബീബ് ഖറത്തൈമിയ അൽ ഖുറൈശിയ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയാണ്. ഹിജറ 58 മദീനയിൽ വെച്ച് അവർ മരണപ്പെടുന്നത്. റമദാൻ 17 എന്നും നമുക്ക് കാണാനാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളുകളിൽ ഒരാളാണ് അവർ. മുതിർന്ന സ്വഹാബികൾ പോലും സംശയ നിവാരണം നടത്താൻ അവരെ സമീപിച്ചിരുന്നു എന്നതും ചരിത്രമാണ്. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ് എന്നീ സഹോദരന്മാരും അസ്മ, ഉമ്മു ഗുൽസും എന്നീ സഹോദരിമാരും ആയിഷ റളിയല്ലാഹു അൻഹ കൊണ്ട് ഉമ്മു റുമാൻ ബിൻത് ആമിർ എന്നിവരാണ് അവരുടെ മാതാവ്. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ് എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് അനുഭവിച്ച ദിവസത്തിൽ എൻ്റെ മാറിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നത്. തുടർന്ന് അവർ പറയുന്നുണ്ട്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് എൻ്റെ ഉമിനീരും അദ്ദേഹത്തിൻ്റെ ഉമിനീരും തമ്മിൽ ചേരുകയുണ്ടായി. അഥവാ സഹോദരനായ അബ്ദുറഹ്മാൻ മിസ്വാക്കുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ ആയിഷ റളിയല്ലാഹു അൻഹു അത് വാങ്ങിച്ച് ചവച്ച് മൃദുവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടുകൂടി ആയിഷ റളിയല്ലാഹുവിനെ കടിച്ച ചവച്ച് മൃദുവാക്കിയ ഭാഗം കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നതും നാം കാണുന്നുണ്ട്. ആ കാര്യമാണ് ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. തുടർന്നുകൊണ്ട് അവർ നമ്മയോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, വബൈന യദൈഹി റഖ്വത്തുൻ ഫീഹാ മാഉൻ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാഇ വയം ഫയംസഹു ബിഹിമാ വജ്ഹഹു വയഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽമൗത്തി സകറാത് ثم نصب يده فجعل يقول في الرفيق الاعلى حتى قبل ومالت يده. പ്രിയമുള്ളവരെ, ഈ ഭാഗം അതിന്റെ ആശയം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ അറിയിക്കുന്നു, വബൈന യദൈഹി റഖ്വത്തു റഖ്വത്തുൻ ഫീഹാ മാഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ സമയത്ത്, അതായത് അവരുടെ മാറിൽ പ്രയാസത്തോടെ അവസാന സമയമെടുത്ത് ആ കിടക്കുന്ന അവസരത്തിൽ അവർ മിസ്വാക്ക് ചെയ്തു കഴിഞ്ഞ ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നു. അവിടെ മുമ്പിൽ, റസൂലിൻ്റെ മുമ്പിൽ ഒരു വെള്ളപ്പാത്രമുണ്ടായിരുന്നു. റഖ്വത്ത് എന്ന് പറയുമ്പോൾ ചെറിയ വെള്ളമുള്ള തോൽപാത്രത്തിനാണ് പറയുക. റഖ്വ ഖിർബത്തുൻ മിൻ ജിൽദിൻ മംലു അത്തുമ്മാൻ എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണം. ഒരു ഖിർബ, ഒരു തോൽപാത്രം, വെള്ളമുള്ള ഒരു തോൽപാത്രം ഇവിടെ അടുത്ത് വെച്ചിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ അല യുദ്ഖിലു യദൈഹി ഫിൽ മാ, ആ തോൽപാത്രത്തിലെ വെള്ളത്തിൽ തൻ്റെ കൈകൾ നബി പ്രവേശിപ്പിക്കുകയും രണ്ട് കൈകളും ഫയംസഹു ബിഹിമ അത് രണ്ടുകൊണ്ട് ആ രണ്ട് കൈകൾ കൊണ്ടും വജ്ഹഹു തൻ്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകയും ചെയ്തിരുന്നു എന്നാണ്. അങ്ങേറ്റത്തെ തലവേദനയും പനിയും കാരണത്താൽ ആ ചൂട് കുറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറക്കുക ആ വെള്ളപ്പാത്രത്തിൽ, ആ തോൽപാത്രത്തിലെ വെള്ളത്തിൽ കൈമുക്കി ആ കൈ ആ കൈകൊണ്ട് മുഖം തടവുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. യഖൂൽ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗത്തി സകറാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ആരാധന കർഹനായിട്ട് ആരുമില്ല. തീർച്ചയായിട്ടും മരണത്തിന് നല്ല വേദനകളുണ്ട്. ഇന്ന ലിൽ മൗത്തി സകറാത്തുൻ, സക്കറത്തുൻ എന്നതിൻ്റെ ബഹുവചന രൂപമാണ്. സക്കറാത്ത്, കഠിനമായ പ്രയാസം, വലിയ വേദന എന്നതിനൊക്കെയാണ് അത് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും മരണത്തിന് വലിയ വേദനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സുമ്മന സുബയദഹു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ ഉയർത്തി, കൈ നീട്ടി അത് ഉയർത്തിപ്പിടിച്ചു. മദ്ദയദഹു വറഫഅഹ എന്നാണ്. ഫജാല യഖൂൽ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ ആ കൈ പതിയെ ഉയർത്തി മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്, വിരലുകൾ മുകളിലേക്ക് ചൂണ്ടി പറഞ്ഞു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇങ്ങനെയാണ്, ഫിർ റഫീഖില്ല, ഫിർ റഫീഖില്ല അല, ചില റിപ്പോർട്ടുകളിൽ അള്ളാഹുമ്മ ഫിർ റഫീഖിൽ അല എന്ന് പറഞ്ഞതായിട്ട് കാണാം. റഫീഖിൽ അല എന്ന് പറയുമ്പോൾ അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നതാണ്. അത്യുന്നതരായ ഉന്നതങ്ങളിലെ കൂട്ടുകാരോടൊപ്പം, അല്ലെങ്കിൽ ആ കൂട്ടുകാരിലേക്ക് ചേർക്കണം. അലിഹഖിനി അൽഹഖിനി ബിർ റഫീഖിൽ അഇല എന്ന് മറ്റ് ചില ലഫ്ദുകളിൽ ഉദ്ധരണികളിൽ സ്വഹീഹ് ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാനാകും. വ അൽഹഖിനി ബിർ റഫീഖിൽ അഇല, അത്യുന്നതരായ കൂട്ടുകാരിലേക്ക് കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹത്ത ഖുബിദ, അങ്ങനെ നബി മരണപ്പെട്ടു. വമാലത് യദഹു, അദ്ദേഹത്തിൻ്റെ കൈകൾ താഴേക്ക് വീണു, ചാഞ്ഞുപോയി എന്നാണ്. മാല എന്നൊരു ചാഞ്ഞു, സഖത്ത എന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകളിലുള്ളത്. സുഹീഹ് ബുഖാരി, ഫറഫഅ റസഹു ഇല സമ എന്ന് കാണാം. അദ്ദേഹം തല മുകളിലേക്കുയർത്തി, എന്നിട്ട് ഫിർ റഫീഖിൽ അല ഫിർ റഫീഖിൽ അല എന്ന് പറഞ്ഞു എന്നാണ് കാണാനാവുക. മറ്റൊരു വചന റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ട് കലിപ്പിക്കുന്നത് കേട്ടപ്പോൾ, കാത് ചുണ്ടോടടുപ്പിച്ചപ്പോൾ, ആ മരണത്തിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിൻ്റെ നെഞ്ചിലേക്ക് ചാരി കിടക്കവേ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നാണ്. അല്ലാഹുമ്മ ഗഫർലി വർഹംനി വഅൽഹഖ്നി ബിർ റഫീഖിൽ അഅല, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ, ഉന്നതമായ കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് തൊട്ടു മുമ്പ് അവസാനമായി പറഞ്ഞു എന്ന് അവർ നമ്മെ അറിയിക്കുന്നുണ്ട്. മൂന്ന് പ്രാവശ്യം ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കണ്ണുകൾ വീടിൻ്റെ മുകളിലേക്ക് സഖഫിലേക്ക് ഉയർത്തുകയും പിന്നീട് അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞു എന്നും മറ്റു ചില നിവേദനങ്ങളിലും നമുക്ക് കാണാനാകും. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം എത്രയും പെട്ടെന്ന് എന്നെ ചേർക്കണമേ എന്നതാണ് എന്ന് കാണാം. റഫീഖുൽ അഅല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുമുല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിന നബിയീന വസ്സിദ്ദീഖീന വശുഹദാ വസ്വാലിഹീൻ എന്ന ആ വിശദീകരണം നൽകിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ അവരോടൊപ്പം ചേർക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ജന്നത്ത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചില വിശദീകരണങ്ങളുണ്ട്. അതല്ല അമ്പിയാക്കളിലെ അമ്പിയാക്കളുടെ കൂട്ടം, നബിമാരുടെ നബി സമൂഹം, എല്ലിയീനിൽ കഴിയുന്ന നബി സമൂഹത്തോടൊപ്പം ചേർക്കണേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നതും വിശദീകരണമുണ്ട്. ഈ ദുനിയാവിലെ ശേഷിപ്പ്, ദുനിയാവിലെ ജീവിതം മതി ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പകരം ലഭിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്ന് നാം തിരിച്ചറിയുക. വലിയ സഹിക്കാനാവാത്ത നഷ്ടമാണല്ലോ ലോകത്തിന് സമ്മാനിച്ചത്, വിശ്വാസികൾക്ക് സമ്മാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കാണെങ്കിൽ അതൊരിക്കലും നിർവചിക്കാനാവാത്ത നഷ്ടം തന്നെ. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി മദീനയിലേക്ക് വന്ന സമയത്തുണ്ടായ പോലെ ഒരു വെളിച്ചവും സന്തോഷവും ഞാൻ അനുഭവിച്ചിട്ടില്ല. അല്ലാഹു റസൂൽ മരണപ്പെട്ട അന്നത്തെ പോലെ ഇരുട്ടും അതേ ഒരു ദുരന്തവും ഒരു പ്രയാസവും മറ്റൊരിക്കലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതരായ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി, ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കേണ്ടവരും അതിനുവേണ്ടി അധ്വാനിക്കേണ്ടവരുമാണ് നാമൊക്കെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ തിരുമൊഴികളിലൂടെ കെ വി മുഹമ്മദ് അലി, അദ്ദേഹം ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ പുതിയ ഒരു ചിന്തയാണ് അൽഹംദുലില്ലാ തന്നിട്ടുള്ളത്. എല്ലാ ദിവസവും നമ്മളിലേക്ക് എത്തുന്ന പ്രവാചക വചനം ഇന്നെത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷബിയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് അല്ലേ, ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാനും ഒക്കെയാണ്.
3: യെസ്,
2: അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി,
3: നമ്മൾ
2: ഇവിടെ പലരും സ്വർഗം ഉറപ്പിച്ചിറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെ പരലോകം പറഞ്ഞ് നരകം പറഞ്ഞിങ്ങനെ ഖബറും പറഞ്ഞിങ്ങനെ പേടിച്ച് നടക്കണതിനാ, റബ്ബനാത്തിന ഫിദ്ദുന്യ പറഞ്ഞിട്ടാണ് ഒഫിൽ ആഖിറത്തി എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റർടൈൻമെൻറ്റിന് വിട്ടിട്ട് അല്ലേ ഇവിടുത്തെ എല്ലാ എൻ്റർടൈൻമെൻറ്റും, ശരിക്ക് പരലോകത്തെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റി നടക്കുന്ന ആൾക്കാർക്ക് അത്ര എൻജോയ്മെൻ്റ് കിട്ടുമോ സല്ല? നമുക്ക്
3: എന്തായി പറയലേ,
2: അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തരം ചിന്തകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
3: പിന്നെ നമ്മൾ ഈ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ദിനങ്ങൾ, പണ്ട് ഹുസൈൻ സലഫിയുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? കാസറ്റ് ആയിരുന്ന സമയത്ത്. അത് അതി എന്നുവെച്ചാൽ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രവാചകൻ്റെ അവസാന ദിനങ്ങൾ എന്നുള്ളത് നമ്മൾ തൗഹീദിലേക്ക് വന്ന ഒരു സമയമാണ്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം അന്ന് മുതൽ നമ്മളെ മനസ്സിൽ ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്നത് അങ്ങനത്തെ ഉള്ളതും ഇമോഷണലായിട്ട് നമ്മൾ ഉള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ. ചെറുപ്പത്തിൽ നമ്മൾ അതുപോലെ തന്നെ ഇമോഷണലായിട്ട് ഈ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഥകൾ ചരിത്രം അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ അത് നമുക്കെപ്പോഴും ഓർമ്മയുണ്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രവാചക ജീവിത ചരിത്രങ്ങൾ കുറച്ചുകൂടി ഇമോഷണലായ കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വെച്ചാൽ അത് മായിഞ്ഞു പോല അവിടെ കിടക്കും. പിന്നെ അതിലേക്ക് അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ്
2: ചെയ്യാം.
3: അപ്പോൾ ഇന്ന് കുട്ടികൾക്കുള്ള അവരുടെ മനസ്സിലുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെസ്സി അടിച്ച ഗോളിൻ്റെയും അതിൽ എന്താ ലോകകപ്പ് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടങ്ങളും ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗോളടിക്കാൻ പറ്റാതെ ഇരുന്ന് ഗ്രൗണ്ടിലിരുന്ന് കരയുന്ന ഇമോഷനൊക്കെയാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്.
2: അതെ.
3: അപ്പോൾ അതിനപ്പുറത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
2: ചിന്തിക്കേണ്ടത് അല്ലേ?
3: ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്.
2: ഇന്നത്തെ തിരുമൊഴികൾ കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു. അല്ലാഹു നമ്മളെ എല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ എത്തിക്കട്ടെ എന്നാണ് നാദിറ ഇടുമുഴിക്കൽ ഈ ഒരു സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
3: നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഇന്നത്തെ തിരുമൊഴികളിൽ. നല്ലൊരു ഹദീസാണ്. ബിദഅത്തുകൾക്കെതിരെയുള്ള ഒരു ഒരു പരിചയമായിട്ട് ഇത് മാറണം. ബിദഅത്തുകളാണ് പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ട് പ്രവാചകനോടുള്ള ശരിക്കുള്ള ഒരു ഒരു അതിക്രമമായി മാറിയിരിക്കുകയാണ് നബിദിനം. തിരുമൊഴിയിലൂടെ വലിയൊരു അറിവാണ് കിട്ടിയത്. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കട്ടെ എന്നാണ് റുക്സാന ബാലുശ്ശേരി അയച്ച മെസ്സേജ്.

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നിരുന്നൊരു കാര്യമാണല്ലേ, അതായത് ആരാധനയ്ക്കുള്ളൊരു ബിംബമാക്കി മാറ്റരുത് എന്റെ കബറിടം എന്നുള്ള
1: പ്രവാചകൻ മറ്റുള്ള ഇപ്പൊ ഈസ നബി അല്ലെ, അവരുടെയൊക്കെ അവരെ പുകഴ്ത്തി പുകഴ്ത്തി പുകഴ്ത്തി പടച്ചോന്റെ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു. എന്നതുപോലെ പ്രവാചകനോടുള്ള മതവും പുകഴ്ത്തലും അവസാനം പ്രവാചക അല്ലേ ആരാധനയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ തന്നെ പ്രവാചകൻ അങ്ങേറ്റം ഭയപ്പെട്ടു എന്നതാണല്ലോ.
0: ഈ ഒരു സമയത്ത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവേണ്ടുന്നൊരു ചിന്തയാണ് ഈ ഒരു പാട്ടിലൂടെ വന്നത് അല്ലേ. അങ്ങനൊരു അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടേണ്ടത്. ഇഷ്ടപ്പെടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്, സുന്നത്തുകൾ പകർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടേണ്ടത് അല്ലേ. സലാമക്ക്
1: പിന്നെ ഇതില് ഇന്നലെ ഞാൻ കുറച്ചൊരു ഈ ഹുതുബയുമായി ബന്ധപ്പെട്ടുള്ളൊരു നോട്ട്സിൽ വന്നൊരു നമ്മളറിയണ കാര്യമാണ്. പക്ഷെ എന്നാലും അതിൽ വല്ലാത്തൊരു പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്റെ സഹാബികൾക്ക് രണ്ട് ദൗത്യം ഉണ്ടായിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സംരക്ഷിക്കുക, അത് പ്രവാചക സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. പ്രവാചകനെ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ആ പ്രവാചകന്റെ ശരീരത്തെ പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക. അതേപോലെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദൗത്യം, സന്ദേശം, ആ സന്ദേശത്തെയും സംരക്ഷിക്കുക. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഉമ്മത്തിന് ഉള്ള ബാധ്യത എന്താണ്? ശരീരത്തെ അള്ളാഹു അത് അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് അള്ളാഹു സംരക്ഷിച്ചു, അതിന് അനുയായികളെയും കൊടുത്തു കഴിഞ്ഞു ആ സമയത്ത്. പക്ഷേ പിൻകാലഘട്ടത്തിലേക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അത് ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമ്മളിലേക്ക് എത്തിയിരിക്കുമ്പോൾ ആ സന്ദേശം കൃത്യമായി ഫോളോ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും, അതിൽ നെല്ലും പതിരും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലേക്ക് കൂട്ടി കലർത്തിയുണ്ട് പലതും. ബിദഅത്തായിട്ട് പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ ബിദഅ, ആ ബിദഅത്തിനെ വേർതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് നമ്മളൊരു ദൗത്യമാണ്. ബിദഅത്തിനെ മാറ്റി നിർത്തി സുന്നത്തിനെ നിലനിർത്താൻ പറ്റുക. അപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ സമയത്ത് ത്വൽഹ റളിയല്ലാഹു പറയുന്നുണ്ട്, റസൂലിനോട് മുൻ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് ബാക്കിൽ നിന്നുള്ളൂ റസൂലേ, കാരണം നിങ്ങൾ അമ്പാണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പിറകിൽ നിന്നുള്ളൂ, മുന്നിലോട്ട് വരരുത്, വന്നാൽ അമ്പ് തറക്കും. അപ്പം എൻ്റെ നെഞ്ച് ഞാൻ കൊടുക്കാം, എൻ്റെ നെഞ്ചിൽ തറച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ത്വൽഹ റളിയല്ലാഹുവിനോട് പിന്നീട് ചോദിക്കുന്നുണ്ട്, ത്വൽഹ മാറാൻ തോന്നിയില്ലേ അപ്പോൾ? ഇങ്ങനെ ശത്രുവിൻ്റെ അമ്പ് വരുമ്പം റസൂലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നെഞ്ച് വിരിച്ച് കാണിച്ചു കൊടുക്കും, മാറാൻ തോന്നിയില്ലേ? എങ്ങനെ തോന്നുക, എങ്ങനെ മാറാൻ തോന്നുക? റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ട് പ്രവാചകൻ ഞാൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരെ ശരീരത്തിൽ തട്ടുക? പ്രവാചകൻ. അപ്പോൾ സ്വന്തം ശരീരത്തേക്കാൾ, സ്വന്തം ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മാതാപിതാക്കളൊക്കെ എല്ലാവരേക്കാളും ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ നബി അല്ലാഹു റസൂൽ ആവണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ എങ്ങനെ മാറാൻ തോന്നുക? ആളുകൾക്ക് അവിടെ സ്വന്തം ശരീരമല്ലല്ലോ, അതാണ് അതിൻ്റെ ഒരു ഒരു തത്വം.
0: റസൂലിനാക്ക് എന്തെങ്കിലും പറ്റുമോ
1: എന്നുള്ളത്. അപ്പോൾ നബി ഔല ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം പറഞ്ഞല്ലോ, അവരുടെ സ്വന്തത്തേക്കാൾ ഏറ്റവും പ്രഥമ പരിഗണന അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പം അത് ഇന്ന് നമുക്കെന്താ ഉള്ളത്? നമുക്ക് സ്വന്തം താല്പര്യങ്ങൾക്കാൾ നമ്മുടെ ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളോടാവുമ്പോൾ, അപ്പോൾ റസൂലിൻ്റെ ചര്യയിലില്ലാത്തതാണ് നബിദിനം, സഹാബത്തിൻ്റെ ചര്യയിലില്ലാത്തതാണ്. ഇതിന് നബി അത് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ അതിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളതിനെ എതിർക്കും. കാരണം അത് നബിയുടെ പേരിൽ ഒരു കള്ളം പറയലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസിക്കുന്ന തൈമല്ല, സഹിക്കാൻ പറ്റാത്തല്ലേ.
0: അതെ, ശരിക്ക് പിന്നെ പ്രവാചക വിമർശനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോഴേ നമുക്കൊക്കെ തോന്നുമല്ലോ ഇതിനൊക്കെ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പിന്നെ പ്രവാചക വിമർശനങ്ങൾക്കെതിരെ നന്നായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ ആർക്കും മനസ്സിലാവില്ല, ഇത് പ്രവാചകനോടുള്ള ഇഷ്ടമാണ് എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എങ്ങനെയാണ് കാണിക്കേണ്ടത്? അത് ഈ ഒരു മാസം അങ്ങനെ ഇഷ്ടം കാണിച്ചാൽ മതിയോ?
1: അതാണ്
0: കൊല്ലത്തിലൊരു
1: പിശാച് തന്ത്രപൂർവ്വം വിജയിച്ചിട്ടുള്ളത്.
0: അതെ,
1: നബിയോടൊരാൾക്ക് ഇഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മാറും. പക്ഷെ നബിയോടുള്ള ഇഷ്ടം ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ ജീവിതം മാറൂല, പരിപാടികൾ കെങ്കേമമായി നടന്നു പോകും, ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആഘോഷം നടക്കും, എല്ലാം സെലിബ്രേഷൻ മൂഡ്, അത് മുന്നോട്ട് പോകും. പ്രവാചകനെ ശരിക്കും അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ ആഘോഷത്തിന് പ്രസക്തിയില്ല. പ്രവാചകനെ അറിയുമ്പോൾ സുന്നത്ത് അറിഞ്ഞു എന്നാണല്ലോ, സുന്നത്ത് അറിയുന്ന ഒരാളിൽ ഇതില്ല ഇല്ലല്ലോ. പ്രവാചകനൊന്നും അറിയണ്ട, ഇത് ഇതറിഞ്ഞാൽ മതി. അപ്പൊ പിന്നെ പിശാജ് വിജയിച്ചു.
0: അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സങ്കടമാണ്. നമ്മുടെ തിരുമൊഴികളിലൂടെ വന്ന മെസ്സേജിനെ കുറിച്ച് ഒരു ശ്രോതാ പറഞ്ഞത്, റുക്സാന ബാലുശ്ശേരി പറഞ്ഞത്, തിരുമൊഴികളിലൂടെ വലിയ ഒരു അറിവാണ് കിട്ടിയത്. നമുക്കൊക്കെ അവസ്ഥ, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു എല്ലാവരെയും സ്വർഗത്തിൽ ആക്കി തീർക്കട്ടെ. സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. വാലൈക്കും സ്ലാമത്തുള്ള.
1: ഷാമില ഷംസുദ്ദീൻ അയച്ചൊരു മെസ്സേജ്, എൻ്റെ ബന്ധു ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, എന്തിനാ അതിനെയൊക്കെ നിങ്ങളിങ്ങനെ വിമർശിക്കുന്നത്, അതല്ലാത്ത എത്രയോ കാര്യങ്ങൾ. നബിദിന ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നു എന്ന് അന്യർ അറിയാനും കൂടിയാണ്. അള്ളാഹു കാക്കട്ടെ, ആമീൻ. അപ്പം നബിദിനെ നടത്തണം, ഇങ്ങനെ നബി ഉണ്ടായിരുന്നു എന്ന് അറിയാനും കൂടിയാണ്. എല്ലാ ദിവസവും 5 നേരം നബി ഉണ്ട് എന്നുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പറയുന്നുണ്ട് പള്ളികളിലൂടെ അല്ലേ. അത് നബിയുടെ ചരിയിൽപ്പെട്ടതാണ്. പിന്നെ അതുമല്ല, നബി ഉണ്ടെന്ന് അറിയാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം. അപ്പോൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ അറിഞ്ഞും പ്രവർത്തിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇൻഷാ അള്ളാഹ്. അബ്ദുൽ കരീം അയച്ച മെസ്സേജ്, എണീക്കാൻ പറഞ്ഞാൽ 5 മിനിറ്റ് എന്ന് പിന്നെയും കിടക്കും, ദുആ ചെയ്യണമെന്നാണ്. മോൻ്റെ കാര്യത്തിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കണ്ടു. ആമീൻ. പിന്നെ നമ്മളിനി പ്രോഗ്രാം ഷെഡ്യൂളിലേക്ക് നമുക്ക് തിരിച്ചു വരണം. ഇപ്പോൾ നമ്മൾ തിരുമൊഴികൾ കേട്ട് അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കല്ലേ.
0: തിരുമൊഴികൾ കേട്ട് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ശ്രോതാക്കളൊക്കെ വേറൊരു തലത്തിലേക്ക് മനസ്സെത്തിയിട്ടുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്നാണ് പല ശ്രോതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് അള്ളാഹു നമുക്കൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അന്ത്യം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സമയത്ത് അള്ളാഹു നമ്മളെ എല്ലാവരെയും വിളിക്കട്ടെ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് കൊടുക്കണമല്ലോ. നമുക്ക്
1: അപ്ഡേറ്റ്സിൽ പീസ് റേഡിയോ അപ്ഡേറ്റ്സുകൾ പറയുന്നതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത് 500 കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യം പറയാറുണ്ട്, അറബിക് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട കാര്യം പറയാറുണ്ട്. ഇന്നിപ്പം ഫസ്റ്റായിട്ട് നമ്മൾക്ക് ഓർമ്മിപ്പിക്കാറുള്ളത് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്, കാരണം ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 1 സെപ്റ്റംബർ കോഴ്സ് ആരംഭിക്കുകയാണ്. കുട്ടികളെ ശരിക്കും ഒരു കൃത്യമായ ഇസ്ലാമിക് പാരൻറ്റിങ്, ഇസ്ലാമികമായ വെളിച്ചത്തിൽ വളർത്താൻ ആവശ്യമായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കോഴ്സ് സംരംഭത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഇനി ആരെങ്കിലും അതിൽ എൻറോൾ ചെയ്യാൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും.
0: പൊതുവെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി അതില്ല, എൻ്റെ കുട്ടി ഇത് ചെയ്യുന്നില്ല, എൻ്റെ കുട്ടി അതിന് മുമ്പിൽ കാണുന്നില്ല. പക്ഷേ അത് ആവാത്തതിന് കാരണം ഒരു പക്ഷേ നമ്മൾ തന്നെ ആയിരിക്കും, നമ്മൾ പറയുന്ന ശൈലിക്കായിരിക്കും ആ പ്രശ്നം. അതല്ലെങ്കിൽ കുട്ടി വേറെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടക്കം കുറിക്കാത്തതിൻ്റെ കാരണവും ഒരു പക്ഷേ നമ്മളായിരിക്കാം. പക്ഷെ അത് നമുക്ക് മനസ്സിലാവില്ല. ഇത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ മക്കൾ കേൾക്കുള്ളൂ അല്ലേ.
1: യെസ്. അപ്പം അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. മറ്റൊന്നാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മദ്രസയുടെ കാര്യം. ഈ മദ്രസയിൽ നമ്മളെ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ മദ്രസ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
0: അതെ.
1: അപ്പോൾ അതിലൊരുപാട്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ മദ്രസയിൽ ഒന്ന് കയറി കുട്ടികളുടെ കൂടെ. എന്താ കുട്ടികളുടെ എനർജി? അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയെന്താണെന്നോ, ടെക്നിക്കലായൊരു എറർ സംഭവിച്ചു. 7:30 തുടങ്ങേണ്ടത് 8 മണിവരെ നീണ്ടുപോയി. അപ്പോൾ ഓരോരുത്തരിങ്ങനെ എന്താ തുടങ്ങാത്ത, നിർത്തുന്ന എന്നെ തുടങ്ങുന്നില്ലേ, എത്രയും സമയമായി കാത്തിരിക്കുന്ന ചിലവർ പറയണ്ടേ. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ഓരോരുത്തരിങ്ങനെ ആയിരിക്കണം, ഇൻഷാല്ലാ ഇപ്പം തുടങ്ങുമായിരിക്കും. ചിലവർ അതിലെന്നെ കമൻറ്റിൽ പറയുന്നു, വോയിസിൽ പറയുന്നുണ്ട്, ഇൻഷാല്ലാ ഇപ്പം തുടങ്ങും, ഇപ്പം തുടങ്ങും എന്ന് പറയും. നമുക്ക് കാത്തിരിക്കാം, തുടങ്ങാതിരിക്കില്ല, കാത്തിരിക്കാം.
0: ഭയങ്കര
1: ഒരു പോസിറ്റീവ് ആയിട്ട് കുട്ടികൾ അതിനെ നമ്മൾ ക്ഷമിക്കുക, കുറച്ചു നേരം കൂടി കാത്തിരിക്കുക, തുടങ്ങായിരിക്കും, ബേജാറാവണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും കുട്ടികൾ തന്നെ അവരതിന് തന്നെ ഭയങ്കര സ്മൂത്തായിട്ടത് ഡീൽ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ കുട്ടികൾ മാഷാല്ലാഹ് അവർക്ക് അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എത്ര എന്താ ഉദാത്തമായിട്ടാണ് അവർ പെരുമാറുന്നതെന്ന് മനസ്സിലായി.
0: അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മദ്രസ പോലെ തന്നെ ഈ ഇത് കുട്ടികൾക്കാണ് ഈ മദ്രസയെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ 500 കോഴ്സ് അൽഹംദുലില്ലാ നമ്മൾ വളരെ വ്യവസ്ഥാപിതമായി പീസ് റേഡിയോ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കോഴ്സാണല്ലോ. ഇതിപ്പം ഇവിടെ ഏതെങ്കിലും ക്ലാസ് ടെസ്റ്റുകൾ ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയക്കേണ്ടുന്നൊരു സമയമാണിപ്പോൾ. എല്ലാവരും അതയച്ച് അതിലേക്ക് കയറാന്നുള്ളതാണ് 500 ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 നമ്മൾ കയറി, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ സലീം സുല്ലമ്മയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി നടക്കുന്ന ഈ ഒരു അറബി ഭാഷാ കോഴ്സിൻ്റെ രണ്ടാമത്തെ മോഡ്യൂൾ ജൂലൈ 25 തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മോഡ്യൂൾ നമുക്ക് അതും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതും സലാമിക ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ കോഴ്സ് എടുത്ത് പീസ് റേഡി ആപ്പിലെ കോഴ്സ് എടുത്ത് നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഇത് സെലക്ട് ചെയ്താൽ മതി. എന്നാൽ വളരെ നല്ല രീതിയിൽ നമുക്കത് പഠിക്കാൻ കഴിയും.
1: നമുക്ക് ഈ നാടിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് ഈ നാട്ടിൻ്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ സംസാരത്തിൽ പറയും, പക്ഷെ പാട്ടിലൂടെ കേട്ടെങ്ങനെ ഉണ്ടാവും?
0: അത് നന്നാവും.
1: സ്വരം

0: മഷാല്ലാ, എന്താണ് നാടിന്റെ കഥ എന്ന് നമ്മൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അറിയുന്നുണ്ട്. പള്ളികളെല്ലാം തോരണം നോക്കി അലങ്കരിക്കപ്പെട്ട് നമ്മളിതിഞ്ഞ് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അവരവരുടെ പണികൾ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ സത്യം അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്ന ആളുകളത് മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ആധിക്യമോ ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ആധിക്യമോ ഒന്നും അല്ല ഒരു സംഗതി സത്യമാക്കുന്നത്.
1: കുറേ ആൾക്കാർ ഒരു കാര്യം ചെയ്തുകൊണ്ട് നല്ല കാര്യം
0: ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളാലോചിക്കേണ്ടത് ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ, പിന്നെ നമ്മളെന്തിനാ ഇതിനെ എതിർക്കാൻ നിൽക്കുന്നത്? അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് നമ്മൾ കാണുന്ന ലോകം ഏതെങ്കിലും റൗണ്ടല്ല, ലോകത്ത് മൊത്തം നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്തൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അതല്ല നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി.
1: പാട്ട് വല്ലാത്ത ഫീലായി പോയി എന്നാണ് മോഹ്സിന മഞ്ചേശ്വരം പറഞ്ഞത്. പാടിയവർക്ക് അഭിനന്ദനങ്ങളുമായി ബഷേരി അബു തലശ്ശേരി. അദ്ദേഹം രാവിലെ നമ്മളൊപ്പം ഉണ്ടായിരുന്നല്ലേ, അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ട് പാടിയ പാട്ടിൻ്റെ രചയിതാവ് മഷാല്ലാ, നല്ല നല്ല വരികൾ കൊണ്ടല്ലേ.
0: ഇപ്പോൾ നമ്മുടെ ഇപ്പോഴെല്ലാവരും കേൾക്കേണ്ട ഒരു ഗാനം തന്നെയാണ്. എത്ര കേട്ടാലും ഓരോ വർഷവും ഇത് ഈ വിധത്തിന് ആക്കം കൂടി വരികയാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇഷ്ടപ്പെട്ട കർമ്മത്തിലൂടെ ഇഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കട്ടെ. ആമീൻ. ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് യോജിച്ച സ്വരം ആണല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് ജമീല വി പി കാളിക്ക വായിച്ച മെസ്സേജ്.
1: ഷെരീഫ വളാംകുളാണ് അദ്ദേഹത്തിൻ്റെ വരികളാണിത്. ഷെരീഫ് വളാംകുളം.
0: നമ്മുടെ പീസ് റേഡിയോയിലെ നമ്മുടെ അണിയറ പ്രവർത്തകരിൽപ്പെട്ട ആളാണ് ഷെരീഫ്. ഷിർക്ക് ബിദ്അത്ത് നബിദനം എന്നിവയെ പറ്റിയുള്ള ഒരു പാട്ട് കിട്ടി അല്ലേ. ആ പാട്ടിനെ കുറിച്ചാണ് മഷാല്ലാ റുക്സാന ബാലുശ്ശേരി പറഞ്ഞത്. നാടിൻ്റെ സ്ഥിതി വളരെ മോശം തന്നെയാണ്, നമ്മളേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് സീനത്ത് പാലക്കാട്. അപ്പോൾ ഒരു സ്ഥലത്തെ ഒരു ഉമ്മയും ബാപ്പയും അല്ല ഉമ്മയും മോളും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഏത് സമയത്തും. അപ്പോൾ മോക്കൊരു 20 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, ഓരോ കാര്യം പറഞ്ഞു. അപ്പം കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് എന്തെങ്ങനെ മധ്യസ്ഥ നിൽക്കും, പ്രശ്നം എങ്ങനെ പരിഹരിക്കും, എന്തിനെങ്ങനെ കച്ചറുണ്ടാക്കണം അങ്ങോട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനായിട്ട് വഴക്കാണ്. അപ്പോൾ ഒരു ദിവസം ഇതിങ്ങനെ തുടർന്ന് പോയപ്പോൾ ഒരു ദിവസം ഈ മധ്യസ്ഥ നിൽക്കുന്ന ബന്ധുവായ സ്ത്രീ വന്ന് പറഞ്ഞു, മോക്കിപ്പോൾ എത്ര വയസ്സായി? 20 വയസ്സ്. മോള് കല്യാണം നോക്കണില്ലേ? ആ ഒരു 23 ഒക്കെ ആകുമ്പോഴേക്കും നോക്കണം. ആ എന്നാൽ നീ നിങ്ങൾക്ക് തമ്മിൽ എന്നും കാണാനും വർത്താനം പറയാൻ ഞാൻ 1000 ദിവസം കൂടെ ഉള്ളൂ. അപ്പോഴാണ് ഉമ്മന്നിങ്ങനെ മേലക്ക് നോക്കിയത്. അത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് എന്നും കാണുന്നതും കല്യാണം എന്നാണോ അത് കഴിഞ്ഞു നിന്നു. പിന്നെ ഓല് വേർപിരിഞ്ഞില്ലേ? അപ്പോഴാണ് അവരിങ്ങനെ ശരിയാണല്ലോ. അപ്പം നമ്മൾ എന്നും കാണുന്ന ആളുകൾ വളരെ കുറച്ച് സമയം നമ്മൾ തമ്മിൽ കാണുള്ളൂ. വീട്ടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും ആളുകളുമായിട്ടുള്ളത് എന്നൊരാൾ നോക്കിക്കൂല. പക്ഷെ ആ ഉള്ള സമയത്ത് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടിട്ടും വഴക്കില്ലാതെയും സമാധാനത്തിലും കഴിഞ്ഞു പോകാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നൊരു സന്ദേശം കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ അത് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ബന്ധങ്ങൾക്കിടയിലുണ്ടാകുന്ന വിള്ളലുകൾ പലപ്പോഴും ഇതുപോലെ സ്നേഹിക്കാനും സൗഹൃദത്തിനും പരസ്പരം നല്ല കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരം ഉണ്ടായിട്ട് ആളുകൾ നെഗറ്റീവായ കാര്യങ്ങൾ പിടിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുക. എന്തെങ്കിലും മനുഷ്യനോ സ്വഭാവമായിട്ടും പ്രത്യേകിച്ച് വീട്ടിനകത്ത് മക്കളുമായിട്ട് ബന്ധപ്പെട്ടത്, മക്കളായിട്ട് എപ്പോഴും പ്രശ്നമുണ്ടാവും. ഒരേ കാര്യത്തിൻ്റെ പേരിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക.
1: ശരി.
0: പക്ഷേ വേറെ എത്രയോ നല്ല സ്നേഹസമൃദ്ധമായ നിമിഷങ്ങൾ വേറെ അവിടെ ഉണ്ടാവും, അത് നടക്കണും ഉണ്ടാവും, അതൊന്നും ഓർക്കൂല. പകരം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഒരു ഒരു പോയിന്റിൽ ഇട്ടിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
1: കെട്ടിമറിയില്ലേ. പാട്ടിനെ കുറിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് കമൻസ് കേട്ടോ. മാഷാല്ലാ, നല്ല പാട്ട്. ചിന്തിക്കാറുണ്ട്, ചിന്തിക്കാനുണ്ട്. എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ ആമീൻ എന്നാണ്
0: ഞാനും
1: ഫോർ.
0: യെസ്, ഇവിടെ നോക്കൊരു ഒരു മെസ്സേജ് ഒരു ശ്രോതാവ് അയച്ചത്, ഞാനും എൻ്റെ കുടുംബവും ചെറിയൊരു മനഃപ്രയാസത്തിലാണ്. എൻ്റെ മകൻ്റെ ഒരു ദുസ്വഭാവം കൊണ്ടാണ്, എൻ്റെ മകൻ്റെ ദുസ്വഭാവം മാറാനും അവൻ നല്ല കുട്ടിയാകാനും അവൻ ഹാപ്പിൾ ആവാനും അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നൊരു മകനാക്കി തരാൻ എല്ലാവരും ദ്വായയിൽ ഉൾപ്പെടുത്തണമേ എന്നാണ് ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചത്. അള്ളാഹു കുട്ടിക്ക് നല്ല ബുദ്ധിയും നല്ല ചിന്തയും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ.
1: മാഷാല്ലാ, ഈ ഒരു സമയത്തെ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എത്ര ആൾക്കാരെ പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ കിട്ടുന്നത്, അതൊന്ന് എളുപ്പമായി കൊടുക്കട്ടെ.
0: അപ്പോൾ പാട്ടുമായി ബന്ധപ്പെട്ട നല്ല പാട്ടൊരു പാട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? യെസ്. പിന്നെ ഈ അടുത്ത് വരെ എൻ്റെ ഭർത്താവ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് എതിർപ്പില്ലായിരുന്നു. ഞാൻ എന്നും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, ഇപ്പോൾ അതിന് പരിഹാരമുള്ള കാണിച്ചു വന്നു. അവരും അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നബിദിനത്തിനെതിരെയുള്ള. നമ്മൾ ഒരു കാര്യത്തിന് എതിരെ എന്നുള്ള പറഞ്ഞിട്ട് നമ്മളൊരു ഒരു എതിരെ ആവുകയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇല്ലാത്തൊരു സംഗതി. കാരണം ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ കണിശമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ എതിരല്ല, നമ്മളൊരു ആശയത്തിൻ്റെ എതിരാണ്. ആശയം ആര് പുലർത്തുന്നോ ആ വ്യക്തിയാണെങ്കിൽ ആ ആശയത്തോടും ആ തിന്മയോടുമാണ് നമുക്കെതിരെ. പല ആളുകളും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാറ്റിനും എതിർക്കാനുള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത്. നമ്മൾ എല്ലാറ്റിനും എതിർക്കുന്ന ആളുകളല്ല, നമ്മൾ ഉൾക്കൊള്ളുന്ന നമുക്കൊരു നിലപാടുണ്ട്. ദീൻ നമ്മുടെ നിലപാടാണ്, നമ്മുടെ സോഫ്റ്റ്വെയർ അതാണ്. നമ്മളെന്ന മനുഷ്യൻ എന്ന ബോഡിയുടെ കൃത്യമായ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിനകത്ത് വൈറസ് വന്നു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറും തകരാറാവില്ലേ? അപ്പോൾ ആ വൈറസിന് ആൻറ്റിവൈറസ് ചെയ്യണ്ടേ, അതിനെ ഒഴിവാക്കണ്ടേ?
1: അല്ലേ, അത് പിന്നെ വേറൊരു തരത്തിൽ പറയുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ആ ബിൽഡിംഗ് ഫുൾ പണി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, ബിൽഡിംഗ് സെറ്റാണ്, ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ ബിൽഡിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എന്തെങ്കിലും കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പൊളിച്ചിട്ട് വേണ്ട ഒരു ഉള്ളു കയറ്റാൻ. അപ്പോൾ ഈ ബിൽഡിങ് എന്നോ ഉണ്ടാക്കി വെച്ചൊരു ബിൽഡിങ്ങാണ്, ഇപ്പോൾ എന്തിനപ്പോൾ അത് പൊളിക്കേണ്ട ആവശ്യം എന്താ? അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ പൂർണ്ണമാക്കി തന്നു, പിന്നെ നമ്മളെന്തിനാ അത് പൊളിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം? ഇപ്പോൾ ഒന്ന് പൊളിക്കുമ്പോൾ അവിടെ സംഭവിക്കണം എന്താണ്? ഒന്ന് പുതിയത് കേറ്റണമെങ്കിൽ പഴയത് പൊളിക്കണം, പഴയത് നഷ്ടപ്പെടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടെ പുതിയത് സാധനം
0: കിടക്കുന്നത്. അതെ, കറക്റ്റാണ്. ശരി, നമ്മളിനി പിന്നെ ഒരു വഴിവിളക്കുമായി ബന്ധപ്പെട്ട ചില സന്ദേശം കൊടുത്തൂടെ? വഴിവിളക്ക് റെഡിയാണോ? വഴിവിളക്കിലേക്ക് നമുക്ക് പോവാം. അതേപോലെ നമുക്കിനി ബാക്കിയുള്ള കുറഞ്ഞ സമയം ബാക്കിയുള്ളൂ, അതിനിടയ്ക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും അതുപോലെ
1: ഇന്നത്തെ വഴിവിളക്ക്. നമ്മളിപ്പം പുലരിവട്ടത്തിലൊക്കെ വന്നൊരു തീമുണ്ടല്ലോ, കുടുംബത്തിനുമായി കുടുംബവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കുടുംബം മരണം വരെ മാത്രമാണ്, കുടുംബം മരണം വരെ മാത്രം. ഓരോ മനുഷ്യനും മൂന്ന് സുഹൃത്തുക്കളുണ്ട്, അവയിൽ ഒന്നാണ് കുടുംബം. അത് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എന്നാൽ മരണസമയത്തെത്തിയാൽ നിന്നെ വിട്ട് ഞാൻ തിരിച്ചു പോകും. ഒരു വലിയ തിരിച്ചറിവാണ് അൽഹംദുലില്ലാഹ് അന്നത്തെ വഴിവിളക്കിലൂടെ കിട്ടിയിട്ടുള്ളത്.
0: അപ്പോൾ വഴിവിളക്കിൻ്റെ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്.
1: ഈ മൂന്ന് സുഹൃത്തുക്കളെ, ആ മൂന്ന് സുഹൃത്തുക്കളിൽ ഒന്ന് കുടുംബമാണ്. അത് നമ്മളോട് പറയുന്ന ഒരു വാക്ക് നമ്മളെല്ലാം ചിന്തിക്കേണ്ടതുണ്ടല്ലേ. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എന്നാൽ മരണസമയത്തെത്തിയാൽ നിന്നെ വിട്ട് ഞാൻ തിരിച്ചു പോകും എന്നാണ്.

0: പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയുടെ അവസാന നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ക്വിസിലെ വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഉത്തരം നമുക്ക് പറയാം അല്ലേ? ഉത്തരം, ചോദ്യം ഇതായിരുന്നു: ഖുർആനിലെ സൂറത്ത് ഷറഹ് എന്ന സൂറത്തിന് മറ്റൊരു പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ അൽ ഇൻഷിറാഹ് എന്നതാണ് സൂറത്തിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ഉത്തരം. ഇനി നമ്മൾ വിജയികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇൻഷാല്ലാ വിജയികൾ നമുക്ക് പ്രഖ്യാപിക്കണം. അതിന് മുന്നേ നിങ്ങളുടെ മെസ്സേജുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വരും. ഇനി ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിജയിലേക്ക് പോകാം. പ്രോഗ്രാം ഏതാണെന്നോ?
1: ഒരു ചോദ്യം. ഭർത്താവിൻ്റെ ശാപം ഭാര്യ കേൾക്കുമോ എന്നാണ് ചോദ്യം.
2: എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനാണ്. പലപ്പോഴും ഞങ്ങൾക്കിടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ വായടപ്പിക്കാൻ "നീ ഒരു കാലത്തും നന്നാകില്ല" എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഒരുപാട് മനഃപ്രയാസം ഉണ്ടാവാറുണ്ട്. നിസ്കാര കാര്യങ്ങൾക്കാണ് പലപ്പോഴും ഇങ്ങനെ പറയാറുള്ളത്. ഈ ശാപം എനിക്ക് ഏൽക്കുമോ എന്നോർത്ത് വല്ലാത്ത പ്രയാസം ഉണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സഹോദരിയുടെ ചോദ്യം.
3: രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദേഷ്യം പിടിക്കുന്ന സ്വഭാവമുള്ള ഭർത്താവിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ നിൽക്കാതെ പരമാവധി ആ സാഹചര്യം തണുപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക എന്നതാണ്. ഭർത്താവും ശ്രദ്ധിക്കേണ്ട കാര്യം, ദേഷ്യം പിടിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയൊരു കാര്യമാണ്. ഉപദേശം തേടി വന്ന ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം, ലാ തഗ്ലബ്, ഏറ്റവും ചെറിയ വാക്കുകളിൽ ഒതുങ്ങിയ ഉപദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുത്തത്, നീ കോപിക്കരുത് എന്നാണ്. അപ്പോൾ കോപം ഒരു നല്ല സ്വഭാവമല്ല, എല്ലായിടത്തുമല്ല, പൊതുവിൽ. അപ്പോൾ കോപിക്കുക എന്ന സ്വഭാവമുള്ള ആ ആളുകൾ അത് നിയന്ത്രിക്കാനും വിശ്വാസികളുടെ പ്രത്യേകതയായി കോപത്തെ കടിച്ചൊതുക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരുവാനും ശ്രദ്ധിക്കണം. അവർ രണ്ടുപേരും അവരുടെ കുടുംബജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ബോധപൂർവം വരുന്നതിനെ തടയാൻ ഒരു കരുതൽ, ഒരു ജാഗ്രത പാലിക്കണമെന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ ദേഷ്യം വരുമ്പോൾ ഒരിക്കലും ശാപപ്രാർത്ഥന, അത് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ, നശിക്കട്ടെ, നന്നാകൂല എന്നൊക്കെയുള്ള ഒരു ശാപപ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദുഉ അലാ അൻഫുസിക്കും വലാ തദുഉ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരിൽ തന്നെ ശാപപ്രാർത്ഥന നടത്തരുത്. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരിൽ, നിങ്ങളുടെ സമ്പത്തിനെതിരിൽ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കാരണം അള്ളാഹു നിശ്ചയിച്ച ചില പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയത്തെങ്ങാനുമാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് യോജിച്ചു വരും. അപ്പോൾ പിന്നെ വലിയ നഷ്ടവുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അന്യായമായ രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നുവെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഒരാളങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. നമ്മൾ ന്യായമായ നന്മയുടെ വഴിയിലാണെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക, ആപത്തുകളിൽ നിന്ന്, ഷെറുകളിൽ നിന്ന് പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, രക്ഷ തേടുക. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്വഭാവങ്ങൾ നന്നാക്കാനും മനസ്സ് ഇണക്കുവാനുമൊക്കെ റബ്ബിനോട് തേടുകയും നന്മകൾ അധികരിപ്പിക്കുകയും ചെയ്താൽ പ്രശ്നങ്ങൾ തീർത്ത് സന്തോഷത്തോടുകൂടി പോകുവാൻ സാധിക്കും. അള്ളാഹു നമുക്കൊക്കെ നന്മയും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു നല്ല കുടുംബജീവിതം, അതിലേക്കെത്താനുള്ള ഓരോ വഴികളാണ് ഇത്തരം ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ നമുക്ക് ലഭിച്ചൊരു വിളക്ക്, അത് ജീവിതത്തിലുടനീളം എല്ലാവർക്കും പകർത്തേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ചോദ്യവും ഉത്തരവും ഇന്ന് സെഷനിലൂടെ നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഏറ്റവും അവസാന നിമിഷങ്ങളിലൂടെയുമാണ്, മിനിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ശ്രോതാക്കൾ പല കാര്യങ്ങളും നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ സമയപരിധി കാരണം, പരിമിതി കാരണം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥനകളുമായി ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പമുണ്ട്. ഇന്നലെ ഇന്നത്തെ ലൈവ് കരഞ്ഞും ചിന്തിച്ചും ചിരിച്ചും തീർന്നുപോയി അൽഹംദുലില്ലാ എന്നാണ് ജമീല വി പി നമ്മളോട് പറഞ്ഞത്. അൻവർ മുട്ടിൽ പറഞ്ഞത് കേട്ടോ, നമ്മുടെ മുഖം മറ്റുള്ളവർക്ക് മുന്നിലാണ് മുഴുവൻ സമയവും. നാം നമ്മുടെ മുഖം കാണുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നമ്മുടെ മുഖം കാണുന്നു. നമ്മുടെ മുഖം കാണുമ്പോൾ അത് കാണുന്നവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിയട്ടെ എല്ലാവർക്കും. അത്തരം പോസിറ്റീവായ അറിവുകൾ നൽകുന്ന പീസ് റേഡിയോക്ക് നൽകാം നമ്മുടെ ദാനധർമ്മങ്ങൾ. ഈ ഒരു സമയത്ത് പീസ് റേഡിയോയിലേക്ക് ഡൊനേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ശ്രോതാക്കളോട് പറയേണ്ടതുണ്ട്. പീസ് റേഡിയോ ഇപ്പം ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ച ശ്രോതാക്കൾക്കറിയാം, ഇത് ഈ ഒരു സംവിധാനം നിലനിന്ന് പോവുക എന്നത് വലിയൊരു ദൗത്യമാണ്. പീസ് റേഡിയോ ഡൊണേറ്റ് എന്ന ഓപ്ഷനിലൂടെ കയറിയ രണ്ട് മൂന്ന് സ്റ്റെപ്പിലൂടെ ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു നന്മയോടൊപ്പം ഒരുമിച്ച് നിൽക്കാം.
0: പ്രിയമുള്ളവർ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയുടെ അവസാന നിമിഷത്തിൽ നമ്മൾ ക്യുസിൻ്റെ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലായിട്ടുള്ള എറർ റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റിവൈൻഡിൽ ഇൻഷാല്ലാ നമുക്കത് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ നോക്കി ബാക്കി പ്രഖ്യാപിക്കാനുള്ള സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് സദയം ആ വിഷയത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്
1: നമ്മൾ ശ്രോതാക്കൾ ഒരുപാട് പേരെ ഉത്തരം ശരിയായ സമാധാനത്തിലാണ്.
0: ഓപ്ഷൻ എ ഉത്തരം ശരിയാന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്നതേ അത് സിസ്റ്റം അത് 13 ആളുകളെ സെലക്ട് ചെയ്യുന്നിടത്തോ സംതിങ് എറർ കാണിക്കുന്നുണ്ട്.
1: ശരിയായ ഉത്തരം അയച്ച എല്ലാവരും വിജയികളാണ്. പക്ഷേ അതിൽ നിന്നും ഇൻഷാല്ലാ തിരഞ്ഞെടുത്തവരെ നമ്മൾ പ്രഖ്യാപിക്കാം
0: ഇൻഷാല്ലാ. പിന്നെ പലരും ഇന്ന് വരുമോ എന്നുള്ളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷേ റിവൈൻഡിൽ ഇൻഷാല്ലാ നമുക്കത് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. നേരത്തെ ഒരു ചോദ്യമുണ്ട്, ഒരു ഉത്തരം എന്നതിൽ വലിയ ഗൗരവമായി പറഞ്ഞു തന്ന കാര്യങ്ങൾ അതിന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് റുക്സാന ബാലുശ്ശേരി അയച്ച മെസ്സേജ്. അതുപോലെ നേരത്തെ ലൈറ്റിൻ്റെ പ്രവർത്തനവുമായി ഈയിടെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഓരോ വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ അഷ്റഫ് ബേപ്പൂര് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കാണുകയുണ്ടായി. പൂർണ്ണമായിട്ട് വായിക്കാനുള്ളൊരു പരിമിതിൻ്റെ 1 മിനിറ്റ് ടോക്ക് കൂടാതെ തന്നെ ഒരുപാട് പീസ് റേഡിയോ ഉൾപ്പെടെയുള്ള പരിപാടികളുടെ വീഡിയോകളും ലിങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ കാണുന്നില്ല എന്നുള്ളൊരു പരിഭവമുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു.
1: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ശ്രോതാക്കൾക്ക് ഇന്നത്തെ ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള സമയം ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പരിഹാരമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത്തരം അറിവുകൾ കിട്ടുന്നതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: എൻ്റെ ഉത്തരം ശരിയാണ്, ഞാനും വിജയിച്ചു എന്ന് പറഞ്ഞ പോലെ സ്വയം വിജയികളായിട്ട് അല്ലേ 13 ആളുകൾ ഞാനും ഉണ്ട് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ ഒരു മെസ്സേജ് കണ്ടല്ലോ, ചിരിച്ചും ചിന്തിപ്പിച്ചും കാര്യങ്ങൾ കടന്നുപോയി എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവട്ടെ. പ്രത്യേകിച്ചും പ്രാർത്ഥന വസീയത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സമയം ഇവിടെ അവസാനിപ്പിക്കുന്നത്. പീസ് റേഡിയോ വൈകുന്നേരങ്ങളിലുള്ള പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈവനിങ് ലൈവിൽ കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടികൾ, ഇനി ഈ ഒരു വെക്കേഷൻ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, വെക്കേഷനിൽ നമ്മൾ കുട്ടികളെ കണക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ റേഡിയോയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സംവിധാനമാണ് വൈകുന്നേരത്തെ പ്രോഗ്രാം ഈവനിങ് ലൈവ്. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികൾ ആ പ്രോഗ്രാമിലേക്ക് പരിപാടികൾ അയക്കാൻ സാധിക്കുന്നുണ്ട്. 85 90 745 845 ഈ നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ പ്രസംഗം, അതുപോലെ പാട്ട്, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള നല്ല പാടാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, പ്രസംഗിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും. വ്യത്യസ്ത വിഷയങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് അവതരിപ്പിച്ച് ആ നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845. അപ്പോൾ ഫ്രീ ഉള്ള സമയമായതുകൊണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം തീർച്ചയായിട്ടും ഒരു നല്ല അവസരമായിട്ട് നമ്മളതിനെ കാണണം, അതിലേക്ക് പ്രചോദിപ്പിക്കണം ഇൻഷാല്ലാ.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോയുടെ അവസാന സമയത്ത് നിങ്ങളോട് റേഡിയോ കോഴ്സുകളിലൊക്കെ നമ്മളെ ഒക്കെ ഒരു പങ്കാളിത്തവും പ്രാതിനിധ്യമൊക്കെ വേണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വെക്കേഷൻ സമയത്ത് അലസമായ പല സമയങ്ങളും നമ്മളിലൂടെ കടന്നു പോകും. അപ്പം അതൊക്കെ പ്രയോജനവൽക്കരിക്കാൻ നല്ലൊരു നമ്മുടെ പെൻഡിങ്ങുള്ള ക്ലാസ്സുകളൊക്കെ അന്വർ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ അറബി കോഴ്സ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ്. പെൻഡിങ്ങുള്ള ക്ലാസ്സുകളൊക്കെ തീർക്കാൻ കൂടി ഈ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നന്മയോടൊപ്പം വിജ്ഞാനത്തിൻ്റെ ഒരു യാത്രയിൽ നിങ്ങളോടൊപ്പം ഈ ഒരു 2 മണിക്കൂർ സമയം ഞാനും സുഹേർ പാണ്ടിക്കാടിൻ്റെ കൂടെ വിടി അബ്ദുസ്സലാം സുലാഹി ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടെ ടെക്നിക്കൽ സംവിധാനങ്ങളുമായി ഹനീഫ വണ്ടൂർ, ഷിഹാബ് മണ്ണാർക്കാട്, ഷിബിലി മണ്ണാർക്കാട് ഇവരൊക്കെ ഉണ്ടായിരുന്നു. മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ മോർണിംഗ് ലൈവിന് ശേഷം റേഡിയോ വൈബ്സിലാണുള്ളത്. ഇന്ന് റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി, അതുപോലെ തന്നെ നമ്മോടൊപ്പം അബ്ദുസ്സലാം വീട്ടിയുമാണ് ഉള്ളത്. ഏതായാലും നമ്മുടെ ഒന്നാമത്തെ പ്രോഗ്രാമായിട്ടുള്ള ഇൻസൈറ്റിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
1: ഇൻസൈറ്റിൽ ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യത്വത്തെ ആദരിച്ച മതം എന്ന ഇസ്ലാമിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചുള്ള സംസാരമാണ്. ബഹുമാനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പടച്ചറബിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം കാടത്തത്തിൻ്റെയും പരുഷതയുടെയും മതമാണ് എന്നും വർഗീയതയും തീവ്രതയുമാണ് അതിൻ്റെ മുഖമുദ്ര എന്നുമൊക്കെ ഇസ്ലാം വിമർശകർ പലപ്പോഴായി പറയാറുണ്ട്. മറ്റുള്ളവരോട് പരുഷമായും മോശമായുമൊക്കെ പെരുമാറുവാനാണ് ഇസ്ലാം അനുശാസിക്കുന്നത് എന്നും, കാരുണ്യവും ആർദ്രതയും മനുഷ്യത്വവും ഒന്നും ഇസ്ലാമിൻ്റെ ഭാഗത്തില്ല എന്ന രീതിയിലാണ് വിമർശകർ ആക്ഷേപശരങ്ങൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ സംബന്ധിച്ച് അടുത്തറിഞ്ഞിട്ടില്ലാത്ത, പ്രമാണബദ്ധമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിൻ്റെ എതിരാളികൾ പറയുന്നതിനോട് ചേർത്ത് സോഷ്യൽ മീഡിയകളിൽ അവർ തീർക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലിൻ്റെയും കട്ടുമുറിച്ച ക്ലിപ്പുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് ഇസ്ലാമിനെ മോശമായി കാണുകയും ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാമിനെ അടുത്തറിയുന്ന ഏതൊരാൾക്കും കാരുണ്യവും ആർദ്രതയും മനുഷ്യത്വവും സമന്വയിച്ച മതമാണ് ഇസ്ലാം എന്ന് കാണുവാൻ സാധിക്കും. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏത് ആശയ ആദർശങ്ങളും അജയ്യവും ഉന്നതവുമാണ് എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ തന്നെ ഇസ്ലാം സത്യത്തിൽ മറ്റുള്ളവരെ ആദരിക്കാത്ത, മനുഷ്യത്വത്തെ അംഗീകരിക്കാത്ത മതമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ നിഷ്കാസനം ചെയ്യണമെന്നോ ഉന്മൂലനം ചെയ്യണമോ എന്നോ, നന്മയിൽ മറ്റുള്ളവരോട് സഹകരിക്കരുത് എന്നോ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മനുഷ്യരോടെല്ലാവരോടും, അവർ ഏത് ജാതിക്കാരാകട്ടെ, ഏത് ഭാഷക്കാരും ഏത് നാട്ടുകാരുമാകട്ടെ, ഏത് ആദർശക്കാരുമാകട്ടെ, അവരോട് മനുഷ്യത്വപരമായി മാന്യമായി കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. മനുഷ്യരോട് എന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന സർവ ജീവജാലങ്ങളോട് വരെയും കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമൂ മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ്സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമെന്ന് പറയാതെ എല്ലാവരോടും, സർവ ജീവജാലങ്ങളോടും കാരുണ്യത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, കനിവോടുകൂടി പെരുമാറുവാനാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടേറെ ഹദീസുകളിൽ ആ കാര്യം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അതിന് സ്വന്തമായി ഇര തേടി പിടിച്ച് ഭക്ഷിക്കുവാൻ അവസരമൊരുക്കാതെ കെട്ടിയിട്ട് അങ്ങനെ ആ പൂച്ച ചത്തുപോയതിൻ്റെ പേരിൽ ആ സ്ത്രീക്ക് നരകമുണ്ട് എന്ന് ഉണർത്തിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു മനുഷ്യൻ ദീർഘമായ യാത്രയിൽ ദാഹിച്ച് വലഞ്ഞ് അവശനായപ്പോൾ വെള്ളം തേടി അലഞ്ഞ സന്ദർഭത്തിൽ ഒരു കിണർ കാണുകയും ആ കിണറിൽ ഇറങ്ങി അയാൾ വെള്ളം കുടിച്ച് ദാഹം തീർത്ത് കരകയറി പുറത്തു വന്നപ്പോൾ ദാഹിച്ച് വലയുന്ന, ദാഹത്തിൻ്റെ ശക്തി കൊണ്ട് നാവ് പുറത്തേക്ക് നീട്ടി കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായയെ കണ്ട് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആ കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം മുക്കി കടിച്ചു പിടിച്ച് ആ കിണറിൻ്റെ പുറത്തേക്ക് കയറി വന്ന് ആ നായക്ക് വെള്ളം കൊടുത്ത് നായയുടെ ദാഹമകറ്റിയതിൻ്റെ പേരിൽ ആ മനുഷ്യന് സ്വർഗം ലഭിച്ചു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ ജീവിയോട്

അക്രമത്തിൻ്റെയും അനീതിയുടെയും അധ്യാപനങ്ങൾ എവിടെയും കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് നീതി നിർവഹിക്കുവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കാരുണ്യത്തോടുകൂടി ഇടപഴകുവാനാണ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസൽ മുഅ്മിനു അല്ലദി യശ്ബഉ വജാറുഹു ജായിഉൻ, തൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി വിശന്നിരിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുഅ്മിനല്ല, സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമായ അയൽവാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞില്ല. അതേപോലെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് പോരടിക്കാത്ത, യുദ്ധം ചെയ്യാത്ത, അന്യായമായി നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകളോട് പുണ്യം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിക്കാത്ത അവിശ്വാസിയായ ഒരു മനുഷ്യനാണ് അയൽവാസിയെങ്കിലും തീർച്ചയായും അയാൾക്ക് മനുഷ്യത്വപരമായ രീതിയിൽ പുണ്യം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, അയാളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നന്മയാണ്, പുണ്യമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിന് ഉപോത്ബലകമായ ഉദാത്ത മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അയൽവാസിയായ ജൂതൻ്റെ അടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പടയങ്കി പണയം വെച്ച് വീട്ടിലേക്ക് ആവശ്യമായ ഗോതമ്പ് പൊടി കടം വാങ്ങിയത് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അയൽവക്കത്തുള്ള ആൾ മറ്റൊരു മതത്തിൻ്റെ ആളാണ്, ജൂത വിശ്വാസിയാണ് എന്നുള്ളതുകൊണ്ട് അയാളുമായി ശത്രുതയിൽ കഴിയുകയല്ല, അയൽവാസി എന്നുള്ള നിലയിൽ അയാളെ പരിഗണിക്കുകയും അയാളുമായി വാങ്ങലും കൊടുക്കലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കുന്ന എത്രയോ അനുചരന്മാർ ചുറ്റുപാടുമുണ്ട്. അവരോട് ആ വിഷമവും സങ്കടവും അറിയിക്കുക പോലും ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പടയങ്കി ജൂതനായ മറ്റൊരാളുടെ അടുക്കൽ കൊണ്ടുപോയി പണയം വെച്ച് അതുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി എന്നതാണ് ആ ചരിത്രത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ, ഹിജറ പോകുമ്പോൾ വഴികാട്ടിയായി സ്വീകരിച്ചത് മദീനയിലേക്കുള്ള ഓടുവഴികൾ അറിയുന്ന, ശത്രുക്കളുടെ കെണിയിൽ നിന്ന് പെടാതെ രക്ഷപ്പെടുവാൻ സാധിക്കുന്ന കുറുക്കുവഴികളെ സംബന്ധിച്ച് നല്ല വിവരമുള്ള ഇബ്നുദ്ദഖിന്ന എന്ന ഒരു അവിശ്വാസിയായ മനുഷ്യനെയാണ് പ്രവാചകൻ ഗൈഡായി, വഴികാട്ടിയായി സ്വീകരിച്ചത്. അപ്പോൾ അവിടെ ജാതി നോക്കി, മതം നോക്കി, വർഗീയതയുടെ ആശയം പഠിപ്പിക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. വിശ്വസ്തനായ, ഉപകരിക്കുമെന്ന് മനസ്സിലായ ആ മനുഷ്യനുമായി സഹകരിക്കുകയും അയാളുടെ നന്മ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത സംഭവം, ഇങ്ങനെയൊക്കെ അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും ഇസ്ലാം മനുഷ്യത്വത്തെ അംഗീകരിച്ചിട്ടില്ല, ആദരിച്ചിട്ടില്ല. മനുഷ്യത്വരഹിതമായ ആശയങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വർഗീയതയും തീവ്രതയുമാണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങളിലുള്ളത് എന്നൊക്കെ പറയുന്ന ആളുകൾ വാസ്തവത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ആശയത്തെയും അറിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭൃത്യനായ ജൂതനായൊരു കുട്ടി രോഗിയായി കിടക്കുമ്പോൾ അവിടെ സന്ദർശിക്കുന്ന രംഗം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാദിമായ ഭൃത്യനായ ഒരു മനുഷ്യൻ ജൂതനായിരുന്നു എന്നാണ്. ആ ജൂതക്കുട്ടി രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്ദർശിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടപാടുകളും കൊള്ളക്കൊടുക്കലുകളും ഒന്നും ആദർശത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇസ്ലാം വിലക്കിയിട്ടില്ല. ആദർശപരമായ
വിശ്വാസവും നിലപാടുകളുമൊക്കെ

0: ഒരു സംഗതിയാണ്. മനുഷ്യത്വപരമായ ഇടപെടലുകളും വാങ്ങലും കൊടുക്കലും ഒക്കെ മുആമലാത്ത്, ആ ഇടപാടുകൾ അത് മറ്റൊന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ 13-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ ഔ ഉൻസ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബം വഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെയാക്കി വേർതിരിച്ചിട്ടുള്ളത് പരസ്പരം അറിയുവാനുള്ള ഒരു മേൽവിലാസം എന്ന നിലയിലാണ്. അതിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞ് മതിൽ കെട്ടി വേർതിരിച്ച് ശത്രുക്കളായി പരസ്പരം പോരടിക്കുവാനല്ല. ഭാഷയുടെയും വർഗത്തിൻ്റെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്നാളുകൾ പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞത് അതൊക്കെ നിങ്ങളെ പരസ്പരം അറിയുവാനുള്ള സംവിധാനങ്ങളാണ് എന്ന്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായിട്ടുള്ള ആളുകൾ, ഇന്ന വർഗത്തിൽപ്പെട്ട ആളാണ് എന്നോ ഇന്ന ഭാഷ സംസാരിക്കുന്ന ആളാണ് എന്നോ ഇന്ന ദേശക്കാരനാണ് എന്നോ അല്ല, മറിച്ച് തൻ്റെ സ്രഷ്ടാവിനെ അറിയുകയും അവൻ്റെ വിധിവിലക്കുകൾ ഏറ്റവും നന്നായി അനുസരിക്കുകയും ചെയ്ത ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ എല്ലാവരുടെയും ആശയങ്ങളും ആദർശവും സ്വീകരിക്കണമെന്നും അതൊക്കെ ഒന്നാണ് എന്നും എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വിവിധ വഴികളാണ് എന്നുമുള്ള കപട സഹിഷ്ണുത അല്ലെങ്കിൽ കാപഢ്യത്തിൻ്റെ ഒരു വേഷം കെട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിന് പറയാനുള്ളത് ഇന്ന ഇന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം, പരലോക വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയാണ് ഇസ്ലാം. പക്ഷേ അത് നിങ്ങൾ ഓരോരുത്തരും നിർബന്ധപൂർവ്വം സ്വീകരിച്ചു കൊള്ളണം എന്നുള്ള തിട്ടൂരം, ഒരു കർശനമായ വിധി ഇസ്ലാം പുറപ്പെടുവിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്, സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും, ധർമ്മവും അധർമ്മവും വേർതിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതപരമായ ഒരു കാര്യത്തിൽ നിർബന്ധിച്ച് ഒരാളെയും മതത്തിൽ ചേർക്കേണ്ടതില്ല. ഓരോരുത്തർക്കും കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എന്നല്ലാതെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഇസ്ലാമിൻ്റെ ആശയം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇസ്ലാം മനുഷ്യനെയും മനുഷ്യത്വത്തെയും ആദരിച്ച മതമാണ്. ആദർശപരമായ കാര്യങ്ങൾ കൃത്യമായി കടുകിട വ്യതിചലിക്കാതെ അതിൻ്റെ തനിമയോടുകൂടി വ്യക്തതയോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ തന്നെ അത് സ്വീകരിക്കാത്ത ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ജീവിക്കുവാനുള്ള അവകാശവും അവസരവും അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം വർഗീയതയുടെയും മനുഷ്യത്വരഹിതമായ ആശയങ്ങളുടെയും ഒരു ആദർശ കൂട്ടമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളോട്, തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ സത്യസന്ധമായി അറിയുവാൻ പഠിക്കുവാൻ തയ്യാറാകണം. പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ജീവിതത്തിൽ നിന്നും ആ ഇസ്ലാമിനെ നിങ്ങൾ വായിച്ചെടുക്കുവാൻ മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ധാരണയുമായി പോവുകയില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒട്ടേറെ പാഠങ്ങൾ, അധ്യാപനങ്ങൾ നമുക്കതിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹു കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കുവാനും സത്യം ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാ ഫീക്. നാം കേട്ടത് മനുഷ്യത്വത്തെ ആദരിച്ച മതം എന്ന വിഷയത്തിൽ നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിച്ചത് ഷമീർ മദീനി.
2: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൽ ഇനി പാട്ട് കേൾക്കാം. സ്വരം.

0: മഷാല്ലാ, നല്ലൊരു ഗാനം കേട്ട് നമ്മളിനി
1: അടുത്തതായി നാം പ്രവേശിക്കുന്നത് ആരോഗ്യവിചാരം എന്ന പ്രോഗ്രാമിലേക്കാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നത് പി വി ഗംഗാധരനാണ്.
2: എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് അർബുദം പിടിപെട്ട് മരണത്തിൻ്റെ കയങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി വഴുതി പോയാക്കാവുന്ന ധാരാളം ജീവനുകളെ ചികിത്സയിലൂടെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രമുഖനായ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ, മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഡോക്ടർ വി പി ഗംഗാധരൻ സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ.
3: നമസ്കാരം.
2: യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതുധാരണയാണ് ക്യാൻസർ ഒരു മഹാമാരിയാണ്, മഹാരോഗമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ധാരണ ശരിയാണോ?
3: ധാരണ തീർച്ചയായും തെറ്റാണ്. കാരണം നമുക്ക് മറ്റു പല അസുഖങ്ങളിൽ പോലെ ഒരു അസുഖം, അതിനപ്പുറം നമുക്ക് അതിന് വലിയൊരു വിശേഷണോ നിർവചനമോ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് മറ്റസുഖങ്ങൾ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ക്യാൻസറിലുണ്ട്. ഇപ്പം നമ്മൾ എന്നും നമ്മൾ ക്യാൻസറിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ മരണം മാത്രം മുമ്പിൽ നമ്മളിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല. ഒരു പക്ഷേ അതിന് കാലം ഉണ്ടായിരുന്നു. നമുക്ക് 25 വർഷം അല്ലെങ്കിൽ 30 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയാണ്, നമുക്ക് ക്യാൻസർ എന്താണെന്ന് അറിയില്ലായിരുന്നു, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു, കണ്ടുപിടിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം തരാൻ സാധിക്കില്ലായിരുന്നു. തികച്ചു ഇരുട്ടെന്ന് വേണേൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഇന്നങ്ങനെയല്ല. നമുക്ക് പല ക്യാൻസറുകളും നമുക്ക് തടയാൻ സാധിക്കുമെന്നറിയാം, പലതും നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കുമെന്നറിയാം, പലപ്പോഴും നമുക്ക് രോഗിയുടെ ജീവിതം നീട്ടിക്കൊടുക്കാൻ സാധിക്കും, അസുഖം നിയന്ത്രിച്ചുകൊണ്ട് നീട്ടിക്കൊടുക്കാൻ സാധിക്കും. നമുക്കിതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് തീർച്ചയായും വേദന ഉണ്ടെങ്കിൽ വേദനയോ ശ്വാസമുട്ടൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സുഖമായ ഒരു അന്ത്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം ക്യാൻസർ ചികിത്സ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്നും നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉണ്ടാവാറുള്ളൂ, ചികിത്സ ഭേദമാക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ അതിന് മുമ്പിലത്തെ പടികളൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ.
2: മറ്റു പല രോഗങ്ങളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത പല രോഗങ്ങളുമുണ്ട്.
3: ഉദാഹരണം പറഞ്ഞുതരാം. ഹൃദയാഘാതം എടുക്കുകയാണെങ്കിൽ 50% രോഗികൾക്ക് പോലും ഒരു ആശുപത്രിയിൽ എത്താൻ സാധിക്കുന്നില്ല, അതിന് മുമ്പ് മരണം സംഭവിക്കുകയാണ്. പക്ഷെ നമുക്ക് അതിനെ പേടിയില്ല, നമ്മൾ വിചാരം ക്യാൻസർ മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റു പല അസുഖങ്ങൾ നമ്മളെ പറയാം. കിഡ്നി സംബന്ധമായ അസുഖം രോഗികൾ പലപ്പോഴും അങ്ങനെ ജീവിച്ചു പോകുന്നത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കിഡ്നി മാറ്റിവെച്ച രോഗിക്ക് പോലും പല നിബന്ധനകളോടും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാം നമുക്ക് തിരികെ വരുന്ന അസുഖം ഭേദമായി തിരികെ വരുന്നവരൊക്കെ സാധാരണ ജീവിതം നയിക്കാൻ പ്രാപ്തരായിട്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് വരുന്ന എല്ലാ രോഗികളെയും നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് ഒരു ഡോക്ടർക്കും നമുക്കത് അവകാശപ്പെടാൻ സാധിക്കില്ല, ഒരു രോഗത്തിനും സാധിക്കില്ല.
2: സർ, നമുക്ക് സത്യത്തിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ അർബുദ രോഗിയായി ഡയഗ്നോസ് ചെയ്യുന്നത് മുതൽ യഥാർത്ഥത്തിൽ അയാളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്?
3: നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ആ കോശങ്ങൾക്ക് ചില പ്രത്യേകത ഉണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമേ വളരുകയുള്ളൂ. ശരീരം വളരാന്ന് പറഞ്ഞാൽ വളരും, ശരീരം വേണ്ട എന്ന് പറഞ്ഞാൽ വളരില്ല. പക്ഷേ ക്യാൻസർ സംഭവിക്കുന്നത് ശരീരത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വളരുന്ന കോശങ്ങളാണ്. അതായത് അമിതമായി അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുന്ന കുറേ കോശങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ നല്ല കോശത്തിനും ഓരോ ജീവിത സമയമുണ്ട്. ചില കോശങ്ങളിപ്പോൾ 1 മണിക്കൂർ ജീവിക്കാം, ചില കോശങ്ങളിപ്പോൾ 1 മാസം ജീവിക്കാം, ചില അനുവദിച്ചിരിക്കുന്ന സമയത്ത് 1 വർഷമായിരിക്കാം. പക്ഷേ അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും ജീവിക്കാൻ സാധിക്കില്ല, മരിച്ചേ മതിയാവും. പക്ഷെ ക്യാൻസർ കോശങ്ങൾ മരണമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ്. അപ്പോൾ അമിതമായി അനിയന്ത്രിതമായി മരണമില്ലാതെ വളരുന്ന കുറേ കോശങ്ങൾ. ഇപ്പോൾ പ്രശ്നം അവിടെ തീരുന്നില്ല. നല്ല കോശങ്ങൾ ഒരിക്കലും അടുത്തുള്ള മറ്റു കോശങ്ങളെ ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ക്യാൻസർ കോശങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പം പതുക്കെ പതുക്കെ അടുത്തുള്ള നല്ല കോശങ്ങളെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകും. അവിടെ പോയാലും അത് അതേ പ്രക്രിയ ആവർത്തിക്കും. അതായത് അമിതമായി അനിയന്ത്രിതമായി മരണമില്ലാതെ വളർന്നുകൊണ്ട് അടുത്തുള്ള നല്ല കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മളെന്നും പറയും നമ്മുടെ എവിടെ ക്യാൻസർ തുടങ്ങുന്നുവോ നമ്മുടെ പ്രൈമറി സൈറ്റ് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജ് ഓഫ് ക്യാൻസർ എന്ന് പറയും. അവിടെ നിന്ന് ഈ കോശങ്ങൾ പോയി മറ്റ് അവയവങ്ങളെ നശിപ്പിക്കുമ്പോൾ നമ്മളതിനെ സെക്കൻഡറീസ് പറഞ്ഞ് ശേഷിപ്പിക്കും. നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം ക്യാൻസർ രോഗികളിൽ 90% പേരും മരിക്കുന്നത് സെക്കൻഡറീസ് കൊണ്ടാണ്, പ്രൈമറി കൊണ്ടല്ല. അതായത് ക്യാൻസർ തുടങ്ങിയ സ്ഥലത്തെ പ്രശ്നം കൊണ്ടല്ല രോഗി മരിക്കുന്നത്, മറിച്ച് ആ കോശങ്ങൾ പോയി മറ്റ് അവയവങ്ങളെ നശിപ്പിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാൻസർ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെക്കൻഡറീസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ക്യാൻസറുകളും ചികിത്സ ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളായിരിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാൻസറിൽ ഒരു നല്ല കോശം ക്യാൻസർ കോശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന അസുഖമല്ല, വർഷങ്ങളെടുക്കും ഒരു നല്ല കോശം ക്യാൻസർ കോശമായിട്ട് മാറാനായിട്ട്.
2: സർ, മറ്റൊന്നുള്ളത് ക്യാൻസറിന് വ്യത്യസ്ത സ്റ്റേജുകളുണ്ട് എന്ന് പറയാറുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
3: നമുക്ക് എല്ലാ ക്യാൻസറും സാധാരണ 4 സ്റ്റേജാണ് പറയുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന് പറയും. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എവിടെ ക്യാൻസർ തുടങ്ങുന്നുവോ അവിടെ മാത്രമേ ഉള്ളൂ ക്യാൻസർ, ഇറങ്ങില്ല, ഇറങ്ങും പെടുന്നിട്ടില്ല. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അത് മറ്റു അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവരെ സ്തനാർബുദമാണെങ്കിൽ സ്തനത്തിൽ മാത്രം ഒതുക്കി നിൽക്കുമ്പോൾ പലപ്പോഴും സ്റ്റേജ് 1 തന്നെ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് അത് ശ്വാസകോശത്തിലോ എല്ലിലോ തലച്ചോറിനൊക്കെ ബാധിക്കുമ്പോൾ സ്റ്റേജ് 4 ആയി. സ്റ്റേജ് 2 രണ്ടും രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ്, 1 നും 4 നും ഇടയ്ക്കുള്ളതാണ് സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തുടങ്ങിയ സ്ഥലത്തു നിന്നും തൊട്ടടുത്തുള്ള ഭാഗത്തേക്ക് ക്യാൻസർ പടർന്നു കാണും. സ്റ്റേജ് 3 കുറച്ചും കൂടെ മുകളിലേക്ക് പടർന്നു കാണും. സ്റ്റേജ് 4 ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റവയങ്ങൾ ബാധിച്ചു കാണും. അവിടെയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് സ്റ്റേജ് 1-ലോ ഒരു പരിധിവരെ സ്റ്റേജ് 2-ലോ കണ്ടുപിടിച്ചാൽ നമുക്ക് മിക്കവാറും എല്ലാ ക്യാൻസറുകളും ചികിത്സ ഭേദമാക്കാൻ സാധിക്കും. സ്റ്റേജ് 4-ൽ പോലും പല ക്യാൻസറുകളും നമുക്ക് ചികിത്സ ഭേദമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമാണ്. 1, ഏത് സ്റ്റേജാണെന്നും ഏതുതരം ക്യാൻസറാണെന്നുമാണ് നമ്മുടെ ചികിത്സയിലെ വിജയത്തിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന 2 കാര്യങ്ങൾ.
2: യഥാർത്ഥത്തിൽ ഇന്ന് കേരളീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആശങ്ക തന്നെയാണ് ഈ അർബുദം എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യം, എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം, എങ്ങനെയാണ് ഈ ക്യാൻസർ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് അതിന് ജനിതകമായ വല്ല റീസൺസും ഉണ്ടോ? അതിന് സാമൂഹിക പശ്ചാത്തലം കൂടി ഉണ്ട് സാറിനറിയാം. പിന്നെ ഒരു ക്യാൻസർ വന്ന ഫാമിലിയിൽ നിന്ന് വിവാഹങ്ങളൊക്കെ മുടങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊന്ന് പറയാം.
3: ക്യാൻസർ നമ്മൾ എന്നും കാണേണ്ടത് വേറൊരു തലത്തിലാണ്. അതായത് ക്യാൻസർ ഒരു അസുഖമല്ല, പക്ഷെ ഒരു പറ്റം അസുഖങ്ങളുടെ സമുച്ചയമാണ്. ഓരോ ക്യാൻസറിൻ്റെയും കാരണങ്ങൾ ഓരോന്നാണ്, ലക്ഷണങ്ങൾ ഓരോന്നാണ്, ചികിത്സാ രീതികൾ വേറെ വേറെയാണ്, വിജയസാധ്യതയും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ സാധാരണ എല്ലാ ക്യാൻസറുകളും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന പല കാരണങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം നമ്മളിപ്പോൾ ഇതിന് ചോദിക്കുന്നത് തന്നെയാണ്, അത് പാരമ്പര്യ രോഗമാണെന്ന് ചോദിക്കുന്നത്. പാരമ്പര്യത്തിന് ക്യാൻസറിലെ സാധ്യത എന്ന് പറയുന്നത് 5% മാത്രമേ ഉള്ളൂ, അതും ചില ക്യാൻസറുകൾക്ക് ചില പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ക്യാൻസർ വന്നുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കില്ല എന്നോ, അല്ലെങ്കിൽ ആ മക്കളെ ആരെയും വിവാഹം കഴിക്കുന്ന പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല എന്ന് പറയുന്ന കാരണമാണ്. കാരണം നമ്മുടെ സാധ്യത 5% മാത്രമേ ഉള്ളൂ, അതും ചില ക്യാൻസറുകൾക്ക് ചില പ്രായത്തിൽ. നമ്മുടെ പ്രധാന പ്രശ്നം രാസവസ്തുക്കളാണ്, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രാസവസ്തുക്കൾ, നമ്മുടെ ദുശ്ശീലങ്ങൾ, മദ്യപാനം, പുകയില, നമ്മൾ ആഹാരത്തിന് നിറവും സാധനമായിട്ട് ചേർക്കുന്ന രാസവസ്തുക്കൾ, നമ്മൾ ആഹാരം കേടുവയ്ക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കൾ, പഴം പച്ചക്കറിയൊക്കെ നിറമലിന് വേണ്ടി പൂശി വയ്ക്കുന്ന രാസവസ്തുക്കൾ, ജലമലിനീകരണം, വായുമലിനീകരണം, കീടനാശിനികൾ, വളങ്ങൾ, ഇതെല്ലാം വരുന്നത് ഈ രാസവസ്തുക്കളുടെ ബാനറിലാണ്. ചില വൈറസ് പനികൾ, ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തം വരുന്നു, ഇവരെ ബി എന്ന അസുഖം നമ്മൾ അറിഞ്ഞില്ല, ചികിത്സയിലെങ്കിൽ ഭാവിയിൽ അവർക്ക് വരാൻ സാധ്യത ഇവർ ക്യാൻസറുകളാണ്. റേഡിയേഷൻ, അതുപോലെ റേഡിയേഷൻ പ്രധാനമായിട്ടും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ്, എക്സ്റേ മെഷീൻ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ സ്കാനിങ് മെഷീൻ ജോലി ചെയ്യുന്ന ആൾക്കാർ, ചില അണ്വായുത അപകടം ചുറ്റും താമസിക്കുന്ന ഇവരൊക്കെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ലിസ്റ്റിൽ വരുന്ന ആൾക്കാരായിരിക്കും.
2: സാധാരണ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യഘട്ടത്തിൽ തന്നെ ക്യാൻസറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സകൾ എളുപ്പമായിരിക്കുമെന്ന്. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ക്യാൻസറിനെ ആദ്യത്തിൽ കണ്ടെത്തുക, അതിന് എന്താണ് അയാൾ മനസ്സിലാക്കേണ്ടത്?
3: ഇല്ല, നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞു, ക്യാൻസർ ഒരു അസുഖമല്ല, ഒരു പറ്റം അസുഖങ്ങളുടെ സമുച്ചയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂചനകൾ പലതായിരിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ക്യാൻസറിൻ്റെ മറ്റൊരു പ്രശ്നം, ഇന്ന സൂചന ഉണ്ടെങ്കിൽ 100% ക്യാൻസറാണ് തറപ്പിച്ച് പറയാൻ പറ്റുന്ന യാതൊരു സൂചനയും ഇല്ല. പക്ഷേ നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്, നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഇല്ലാതെ സാവധാനം വളരുന്ന മുഴകൾ മുഴങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ പലപ്പോഴും പല രോഗികളും എന്ന് പറയും വേദന ഇല്ലാതെയുണ്ട് ഞാൻ വന്നില്ല. പക്ഷേ വേദന ഇല്ലാത്ത മുഴകളാണ് കൂടുതൽ പ്രശ്നം, വേദനയുള്ള മുഴകളല്ല. അപ്പോൾ വേദന ഇല്ലാത്ത സാവധാനം വളരുന്ന മുഴകൾ മുഴങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അകാരമായ വളർച്ച, എന്തുകൊണ്ടാണ് വളർച്ച, ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വിട്ടുമാറാത്ത ചുമ, ചുമച്ചുമ്പോൾ രക്തമായം വരിക, പ്രത്യേകിച്ച് നിങ്ങൾ പുകയില ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പുകവലിക്കുന്നവരാണെങ്കിൽ, സ്വരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ നമ്മുടെ മലമൂത്രവിസർജനയിൽ വരുന്ന വ്യത്യാസങ്ങൾ, രക്തസ്രാവം എവിടെ നിന്നാണെങ്കിലും, തൊലിപ്പുറത്ത് വരുന്ന ചുമന്ന പാടുകളാവാം, പല്ല് തേക്കുമ്പോഴാവാം, ചിലപ്പം മലത്തിൽ കൂടെയാവാം. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം അറിയിക്കേണ്ട കാര്യം, ഇതൊക്കെ നമുക്ക് ക്യാൻസർ ഇല്ലാതെയും വരാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ അത് ക്യാൻസർ ആണെന്നുള്ളതല്ല, നിങ്ങൾ ഉടനെ തന്നെ പോയി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് മാത്രമേ ഉള്ളൂ.
2: സർ, പണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ക്യാൻസറുകൾ ഇല്ലായിരുന്നോ? അതോ ഈ കാലഘട്ടത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടിയിട്ടാണോ ഇത്ര വ്യാപകമായി കേരളത്തിൽ ക്യാൻസറുകൾ കാണുന്നത്?
3: നമുക്ക് ക്യാൻസറിനെ കണക്ക് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഓരോ ദിവസവും ഏകദേശം 100 പുതിയ ക്യാൻസറുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് 3 തരത്തിൽ കാണേണ്ടി വരും. ഒന്ന്, ക്യാൻസർ ഏത് പ്രായത്തിൽ വരാമെങ്കിലും പ്രായമേറുന്തോറും നമുക്ക് വരാൻ സാധ്യത രസമാണ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടുന്തോറും ആ സമൂഹത്തിൽ ക്യാൻസർ ഒന്നും കൂടുതലായിരിക്കും. ഇപ്പം നമ്മളൊരു 25 വർഷം മുമ്പ് നമ്മുടെ ജീവിതദൈർഘ്യം 60 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് അത് 70 കടന്ന് നിൽക്കണം. അപ്പോൾ 10 വർഷം കൂടുതൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് വരാൻ സാധ്യത സമയത്ത് ക്യാൻസറിനെ കാണേണ്ടി വരും. മറ്റൊന്ന്, കൂടുതൽ ആൾക്കാർ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. പണ്ട് പല മരണങ്ങളും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉത്തരമില്ലായിരുന്നു. ഇന്ന് പക്ഷേ എല്ലാ മിക്കവാറും എല്ലാ മരണങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നു തിരിച്ചറിയാൻ, അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തീർച്ചയായും നമുക്ക് വരുന്നൊരു വർധനവുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് കണ്ടമാനം ക്യാൻസർ കൂടുന്നു തോന്നുന്നത്. ക്യാൻസർ കൂടുന്നുണ്ടല്ലോ എന്ന് പറയുന്നില്ല, കൂടുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കോളറ വരുന്ന പോലെ, ഒരു ഡെങ്കു വരുന്ന പോലെ, ഒരു പഞ്ചായത്തിൽ മുഴുവൻ ഒരു ആഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് ക്യാൻസർ കൂടി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ക്യാൻസർ അങ്ങനെ ഉണ്ടാകുന്ന അസുഖമല്ല, അത് പ്രത്യേകം തന്നെ മനസ്സിലാക്കിയിരിക്കണം.
2: സർ, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ക്യാൻസറുകൾ മെയിൽ ആൻഡ് ഫീമെയിൽ ആണുങ്ങൾക്ക്?
3: നമ്മൾ പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറിൽ ഏറ്റവും കൂടുതലായി കാണുന്ന രണ്ട് തരം ക്യാൻസറുകളാണ്. ഒന്ന് ശ്വാസകോശാർബുദവും മറ്റത് കഴുത്തിൽ നിന്നുണ്ടെങ്കിൽ വരുന്ന ക്യാൻസറുകളാണ്. ഈ രണ്ട് ക്യാൻസറും ചേർന്നാൽ മലയാളി പുരുഷന്മാരിൽ വരുന്ന ഏകദേശം 50% ക്യാൻസറിൻ്റെ സാധ്യതയായി കഴിഞ്ഞു. ഈ രണ്ട് ക്യാൻസറും പുകയിലയുമായി നേരിട്ട് ബന്ധമുള്ള രണ്ട് ക്യാൻസറുകളാണ്. പുക വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശാർബുദ രോഗവും, പുകയില ചവയ്ക്കുകയാണെങ്കിൽ വായിക്കാന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ 3-ൽ 1 സ്ത്രീ ക്യാൻസറുമായിട്ട് ഇന്ന് OP വരുന്നത് സ്തനാർബുദമായിട്ടാണ്, ബ്രസ്റ്റ് ക്യാൻസറുമായിട്ടാണ്. അത് മാത്രമല്ല, പണ്ട് 45 വയസ്സിൽ 50 വയസ്സിന് മുകളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ക്യാൻസർ നമുക്കിന്ന് 20 വയസ്സ് 25 വയസ്സിൽ ധാരാളം പെൺകുട്ടികൾ ക്യാൻസർ വരുന്ന നമ്മുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ടൊരു വലിയ ചോദ്യം വരും. നമ്മളതിനെ ഒറ്റ വചത്തിൽ കൊടുക്കുന്ന ഉത്തരം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട നമ്മുടെ ജീവിതശൈലിയും ആഹാരങ്ങളും തന്നെയാണെന്ന് പറയുന്നു. രണ്ടായിട്ട് ഇവിടെ കാണുന്നത് ഗർഭാശയമുള്ള ക്യാൻസറുകളാണ്. ഇവിടെ കൂടി വരുന്ന 2-3 ക്യാൻസറുകളും ഉണ്ട് കേരളത്തിൽ. ഒന്ന്, പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടി വരികയാണ്. വൻകുടലിലെ ക്യാൻസർ കേരളത്തിൽ കൂടി വരികയാണ്. ചില മേഖലകളിൽ തൈറോയിഡ് ക്യാൻസറും കൂടി വരികയാണ്. അതാണ് കേരളത്തിലെ ക്യാൻസറിൻ്റെ ചിത്രം.
2: സർ, അതുപോലെ ഒരു ക്യാൻസർ ബാധിച്ച വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒറ്റപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ കണ്ടുവരുന്നു. അത് ചികിത്സയെ പ്രതികൂലമായിട്ട് ബാധിക്കാറില്ലേ?
3: നമ്മൾ പറയുന്നത് എന്നും നമ്മൾ പറയുന്നത് ക്യാൻസർ രോഗിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ പറയും ഈസ് നെഗറ്റീവ് തിങ്കിങ്, ഇച്ഛാശക്തി ഇല്ലായ്മയാണ്. അതായത് മരണം മാത്രം മുമ്പിൽ വരും എപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ചിത്രങ്ങൾ മാത്രമേ വരികയുള്ളൂ. അതിനുള്ള രോഗിയുടെ ഇച്ഛാശക്തിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു എന്ന് പറയും. ആ ഇച്ഛാശക്തി എന്തുകൊണ്ട് രോഗി കുറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തും. സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് സ്കൂളിൽ പോകാൻ സാധിക്കില്ല, ജോലിക്ക് പോകുന്നൊക്കെ ജോലിക്ക് പോകാൻ സാധിക്കില്ല, ആരും കാണാൻ ചെല്ലില്ല. സോ ദേ ബിക്കം സോഷ്യലി ഐസൊലേറ്റഡ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചികിത്സ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം നമുക്ക് വളരെ കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതായത് നമുക്ക് ആത്മവിശ്വാസം ഉള്ളവരിലും ഇച്ഛാശക്തി ഉള്ളവരിലും രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള പല രാസവസ്തുക്കളും കൂടുതലായിരിക്കും. നമുക്കതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് രോഗിയുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം അതും കണക്കുകളുണ്ട്. അതായത് നമുക്ക് ഇച്ഛാശക്തിയും ആത്മവിശ്വാസമുള്ള രോഗിക്ക് രക്ഷപ്പെടാൻ സാധ്യത എന്നും കൂടുതലായിരിക്കും. സ്വാഭാവികം വരും ചോദ്യം വരും, ഇത് ആര് അല്ലെങ്കിൽ എവിടെ നിന്ന് ലഭിക്കും ഇച്ഛാശക്തി എന്നുള്ളതാണ്. അത് നൽകേണ്ടത് ഡോക്ടറോ നേഴ്സോ ആശുപത്രിയോ ഒന്നുമില്ല, ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന സമൂഹമാണ്. ആ സമൂഹം ഏറ്റെടുത്ത് നടത്തുന്ന ചികിത്സയാണ് ക്യാൻസർ ചികിത്സ. സ്വാഭാവികമായും വേണ്ടതെന്ന് വെച്ചാൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളുണ്ടാകും കൂടെ എന്നുള്ള ഒറ്റ വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ മതി. ഒറ്റ വിശ്വാസം മതി ഒരു ക്യാൻസറുകളുടെ ഇച്ഛാശക്തി വർദ്ധിക്കാനായിട്ട്. ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതായത് ആ ഇച്ഛാശക്തി വർദ്ധിപ്പിച്ചു എന്ന് കണ്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ചികിത്സയുടെ 50% നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്ന് പറയും. ഇച്ഛാശക്തി എനിക്ക് കുത്തിവെക്കുന്നതായിരുന്നു. അപ്പോൾ എങ്ങനെ കുത്തിവെച്ച് തന്നെ വർദ്ധിപ്പിക്കുക? കുത്തിവെക്കാൻ നമ്മൾ സൂചിയല്ല ഉദ്ദേശിക്കുന്നത്, തീർച്ചയായും അവരുടെ മനസ്സിൽ ഇങ്ങനെ സാധിക്കും എന്നുള്ള ചിന്താഗതി കൊടുക്കാൻ സാധിക്കും.
2: സർ, അതുപോലെ നമ്മൾ സ്ഥിരം കാണപ്പെടുന്ന ഒരു കാര്യമാണ് അർബുദം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ മടി, അതുപോലെ തന്നെ അത് രോഗിയിൽ നിന്ന് മറച്ചു വെക്കുന്ന കുടുംബാംഗങ്ങൾ, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: 100% തെറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രോഗിയിൽ നിന്ന് മറച്ചു വെക്കുകയല്ല വേണ്ടത്, മറിച്ച് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ചികിത്സയുടെ സാധ്യതകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞു, രാവിലെ കൂടെ രോഗി ഇതുപോലെ വന്നപ്പോൾ ആദ്യമേ പറഞ്ഞത് അച്ഛന് ക്യാൻസറാണ്, പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ക്യാൻസർ സെൻ്ററിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അച്ഛൻ തിരിച്ചറിയുന്നുള്ളതാണ്. പക്ഷേ അതല്ല നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രാധാന്യം കൊടുക്കേണ്ടത് ചികിത്സയാണ്. മറിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞങ്ങൾ സ്ഥിരം കാണുന്നത് തന്നെയാണ്, നമ്മളതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഒന്നും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. സാധാരണ ഒരു സാധാരണ വിവരമുള്ളൊരു വ്യക്തിക്ക് നമ്മൾ ഇരിക്കുന്ന കാണാൻ തന്നെ മനസ്സിലാവും,
2: മനസ്സിലാവും.
3: പലപ്പോഴും നമ്മളിതുപോലെ വന്ന് അവസാനം ചിലപ്പോൾ വന്ന് പറയും, മക്കൾ വന്ന് പറയും, അച്ഛനോട് ഒന്ന് പറയണം, ഡോക്ടറിനെ ഒന്ന് പറയണം, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹം പറയും, അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് പലപ്പോഴും കാണുന്ന സന്ദർഭം തന്നെയാണ്. അപ്പോൾ അത് മറച്ചു വയ്ക്കുന്നതിലെ പ്രശ്നം, രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ മറ്റു പലതും കൂടെയുണ്ട്. ഒന്ന്, മറച്ചു വയ്ക്കുന്നതോറും നമ്മുടെ അദ്ദേഹത്തിന് മാനസിക സംഘർഷം കൂടി കൂടി വരികയുള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹം അറിയാതെ നമ്മൾ കൊണ്ടു നടക്കുകയും മാസം ഒരു നിമിഷം അദ്ദേഹം മറ്റൊരിടയിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ പറയുന്ന ഒന്നും അവർ വിശ്വസിക്കില്ല. അതുകൊണ്ട് അത് പാടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മളെ മുഖത്ത് നോക്കി നിങ്ങൾ നാളെ മരിക്കുന്ന പറഞ്ഞാലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് രോഗിയെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം.
2: സർ, പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഒരു പ്രാവശ്യം ക്യാൻസർ വന്ന് ചികിത്സിച്ച് ഭേദമായാൽ വീണ്ടും അത് വരുമോ എന്നുള്ളത്.
3: നമുക്ക് എല്ലാ ക്യാൻസറിലും നമുക്ക് 5 വർഷം വരെ അസുഖം ഉണ്ടാകാതെ വരാനുള്ള സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രം നമ്മളൊരു 8 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെ നമുക്ക് അതിന് സാധ്യതയുണ്ടെന്ന് പറയും. അതുകൊണ്ട് ചികിത്സ പോലെ തന്നെ പ്രധാനമാണ് തുടർ പരിശോധന. നമ്മൾ രണ്ടാമത് വരാനുള്ള സാധ്യത എപ്പോഴും നമ്മൾ ആദ്യമേ ചെല്ലുന്ന സ്റ്റേജ് പോലെ ഇരിക്കും. നമ്മൾ ആദ്യമേ പ്രാരംഭ ദശയിലാണെങ്കിൽ രണ്ടാമത് വരാനുള്ള സാധ്യത കുറവായിരിക്കും. നേരെ മറിച്ച് ആദ്യമേ ചെല്ലുന്നത് അസുഖം മൂർച്ച ശേഷമാണെങ്കിൽ രണ്ടാമത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇയർലി ഡയഗ്നോസ് പോകുന്ന കാരണം അതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ പറയും എല്ലാ രോഗികളും ചികിത്സ കഴിഞ്ഞാലും ഡോക്ടർ പറഞ്ഞ പ്രകാരം തുടർ പരിശോധനയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചികിത്സ കഴിഞ്ഞാണ് നമ്മൾ രോഗിയോട് പറയും, നിങ്ങളുടെ രോഗം നമുക്ക് പരിപൂർണ നിയന്ത്രണമായിട്ടുണ്ട്, പക്ഷേ തുടർ പരിശോധനയ്ക്ക് വരാൻ പറയും. 5 വർഷം കഴിഞ്ഞാൽ സാധാരണ ക്യാൻസറുകളൊന്നും തിരികെ വരാറില്ല. 5 വർഷം കഴിഞ്ഞാൽ ആ രോഗിക്ക് രണ്ടാമത് വരാനുള്ള സാധ്യത നമുക്ക് ഓരോരുത്തർക്കും വരാനുള്ള സാധ്യത പോലെ ഉള്ളൂ. അപ്പോൾ നമ്മളത് പറയും ഇറ്റ്സ് ഇക്വേറ്റഡ് ടു ദി കോമൺ പോപ്പുലേഷൻ എന്ന് പറയും, സാധാരണ ജനങ്ങളുമായിട്ട്. അപ്പോൾ നമ്മൾ ചികിത്സ കഴിഞ്ഞുകൊണ്ട് നമ്മളും നമ്മുടെ രോഗം നിയന്ത്രിച്ചിട്ടുണ്ട്, 5 വർഷം വരെ നമ്മൾ രണ്ടാമത് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രോഗിയോട് ഈ ലേബിൾ ദ മെസ്സേജ് ക്യൂർഡ്, പരിപൂർണമായിട്ട് രക്ഷപ്പെട്ടു എന്ന്
2: പറയും. സർ, അത് എല്ലാ ക്യാൻസറുകൾക്കും 5 വർഷം തന്നെയാണോ അതിൻ്റെ ഒരു?
3: ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്തനാർബുദം മാത്രം നമ്മൾ 8 വർഷം 10 വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പറയും, ബാക്കി എല്ലാ ക്യാൻസറിനും 5 ഇയേഴ്സ്.
2: സർ, മറ്റൊരു ചോദ്യമുള്ളത് ക്യാൻസറിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്.
3: നമുക്ക് പ്രധാനമായിട്ടും 3 ചികിത്സാ രീതികളാണ്, സർജറി അഥവാ ഓപ്പറേഷൻ, റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി അഥവാ മരുന്നുകളുടെ ചികിത്സ. നമുക്ക് ഏത് തരം ക്യാൻസർ ആണെന്നും ഏത് സ്റ്റേജാണെന്നും മനസ്സിലുള്ള 1, 2, 3 ചികിത്സ നമുക്ക് ആവശ്യമായിട്ട് വരും. പലപ്പോഴും ഈ 3 ചികിത്സകളെ സമന്വയിപ്പിച്ചുള്ള ചികിത്സ നമ്മൾ വേണ്ടി വരുന്നത് പലപ്പോഴും. നമ്മൾ ഓരോ മേഖലയിലും പുരോഗമിച്ച് കഴിഞ്ഞു, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അസുഖം വന്ന ഭാഗം മാത്രം നീക്കി അസുഖം വന്ന അവയം അതുപോലെ നിലനിർത്തിക്കൊണ്ട് ചികിത്സിക്കും. പക്ഷെ അങ്ങനെ സാധിക്കണമെങ്കിൽ ആ രോഗി പ്രാരംഭദശയിൽ ഡോക്ടറെ എത്തിയിരിക്കണം. റേഡിയേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ധാരാളം പുതിയ പുതിയ മെഷീനുകളാണ്. അസുഖം വന്ന ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് റേഡിയേഷൻ എടുക്കാൻ ശക്തിയുള്ള പുതിയ മെഷീനുകളുണ്ട് നമുക്ക്. മരുന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം പുതിയ പുതിയ മരുന്നുകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ ശക്തിയുള്ള മരുന്നുകളുണ്ട്. അതിന് ടാർഗറ്റഡ് കീമോതെറാപ്പി, ലക്ഷ്യം ക്യാൻസർ കോശങ്ങളാണ്, അവയെ മാത്രം തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ ശക്തിയുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ മേഖലയിലും വന്ന പുരോഗമനമാണ്.
2: പൊതുവെ ആളുകൾ പറയാറുണ്ട് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് റേഡിയേഷനും കീമോതെറാപ്പിയും എന്നെല്ലാം. അത് എങ്ങനെ കാണുന്നു?
3: പാർശ്വഫലങ്ങളുണ്ടില്ല നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മളത് പറയും ഒരു ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നമുക്ക് പറയും, നമുക്ക് ഇരുതല മൂർച്ചയുള്ള വാൾ കിട്ടിയാലും നമുക്ക് ഏത് ഭാഗം ഉപയോഗിക്കണം നമുക്കറിയാം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം. അത് പ്രധാനമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവർക്ക് നമുക്കത് നമ്മുടെ അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സയ്ക്ക് പോകാൻ സാധിക്കും. പക്ഷേ പല പുതിയ മരുന്നുകൾക്കും പുതിയ ടെക്നിക്കുകൾ എന്ന് പറയുമ്പോൾ പാർശ്വഫലങ്ങൾ കുറഞ്ഞതാണ് അനുഭവം തന്നെയുണ്ട്. അപ്പോൾ ഞാൻ എന്നും ഉപമിക്കാറുണ്ട്, അതായത് നമ്മളെ ഓരോ ക്യാൻസർ രോഗിയെ രക്ഷപ്പെടുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇക്കരെ നിന്ന് അക്കരെ കടക്കണം. ഇക്കരെ കടക്കുന്നത് രണ്ടു വശത്തും വെള്ളമാണ്, നടുക്കൊരു നേരിയ നൂൽപ്പാലം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വശത്ത് വീണുകയാണെങ്കിൽ അസുഖം ആണ് വെള്ളം, മറുവശത്തേക്ക് വീഴുകയാണെങ്കിൽ അത് ചികിത്സയുടെ പാർശ്വഫലമാണ്, അവിടെ രണ്ടിലും മരണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ രോഗിയെയും ഒരു ഡോക്ടർ തോളിലിരുത്തി രണ്ട് വശത്തേക്കും വീഴാതെ നോക്കിക്കൊണ്ട് ഈ ഇടുങ്ങിയ നൂൽപ്പാലത്തോടെ അപ്പുറം കടത്തി വിടുമ്പോഴാണ് രോഗി രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ടാസ്ക്. പക്ഷെ അങ്ങനെ അപ്പോൾ അത് നമ്മൾ ഇക്കരെ നിന്നാൽ നമ്മൾ അക്കരെ കടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴും.
2: സാർ, അതുപോലെ ഈ ക്യാൻസർ ചികിത്സയുടെ ഔട്ട്കം എങ്ങനെയായിരിക്കും? എല്ലാ സാർ പറഞ്ഞല്ലോ നേരത്തെ എല്ലാ ക്യാൻസറും
3: നമുക്ക് പറഞ്ഞാലേ നമ്മൾ പറയും. നമ്മൾ ഒരു സാധാരണ കണക്കെടുക്കുകയാണെങ്കിൽ വരുന്ന രോഗികളിൽ 45% വരെയും നമുക്ക് അസുഖം പരിപൂർണമായും ഭേദമാക്കി തിരിച്ചയക്കാൻ സാധിക്കും. കുട്ടികളെ കാര്യം വരികയാണെങ്കിൽ ഒരു 75-80% വരെ കുട്ടികളെ നമുക്ക് അസുഖം ഭേദമാക്കി തിരിച്ചയക്കാൻ സാധിക്കും. 30% പേർക്ക് നമുക്ക് ആ ക്യാൻസർ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. മറ്റൊരു 30% ഒന്നും സാധിക്കില്ല, നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, ജീവൻ നീട്ടിക്കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ജീവിക്കുന്നതോളം കാലം ഒരു വേദനയും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കുന്നത് പരിപൂർണമായും പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ സാന്ത്വന ചികിത്സ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ക്യാൻസർ ചികിത്സയിലെ തുല്യ പ്രാധാന്യമുള്ള തുണൽ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കും.
2: പീസ് റേഡിയോ പ്രോഗ്രാം ആരോഗ്യ വിചാരം ശ്രവിക്കുന്ന ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത് അതിൻ്റെ പ്രിവെൻഷൻ ആസ്പെക്റ്റിനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ക്യാൻസറിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ സാറിന് എന്തൊക്കെയാണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയും. പുകയില, മദ്യപാനം, നമ്മുടെ ആഹാരരീതികൾ. ഏറ്റവും പ്രധാനം പുകയില തന്നെയാണ്. കാരണം 90% ശ്വാസകോശ രോഗികളിലും ഒറ്റ കാരണമായിട്ട് കാണിക്കപ്പെടുന്ന പുകവലിയാണ്. പുകവലി ശ്വാസകോശ രോഗം മാത്രമല്ല മറ്റു പല ക്യാൻസറുകളും വരുത്തി വയ്ക്കും. അപ്പം അതുപോലെ തന്നെയാണ് പുകയില്ലാത്ത പുകയിലയും. അപ്പോൾ നമ്മൾ പറയും ഒരു കാരണവശാലും പുകയില ഉൽപ്പന്നങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്, കാരണം അപകടകാരി തന്നെയാണ്. എന്നാണ് നമ്മുടെ തീയതി എന്ന് മാത്രം ആലോചിച്ചാൽ മതി, വേറൊന്നും വേണ്ടെന്ന് പറയും. മദ്യപാനം ഇതുപോലെയാണ്, കാരണം മദ്യപിക്കുകയും അതിൻ്റെ കൂടെ തന്നെ പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ പുകയില മൂലമുണ്ടാകുന്ന എല്ലാ ക്യാൻസറുകളെയും വളരെ 10 മടങ്ങ് വർദ്ധിക്കും. മാത്രമല്ല മദ്യപാനിൽ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് അന്നനാളത്തിലെ ക്യാൻസറും ആമാശത്തിലെ ക്യാൻസറും കരളിലെ ക്യാൻസറും കുടലിലെ ക്യാൻസറും. അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു നമ്മൾ രണ്ട് ദുശീലങ്ങൾ മാറ്റി വെച്ചാൽ മതിയാവും, പുകയിലയും മദ്യപാനവും. മൂന്നാമത്തെ നമ്മുടെ ആഹാരങ്ങളാണ്. ആഹാരരീതികളിൽ രണ്ട് ഭാഗമുണ്ടെന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, മറുവശത്ത് നമ്മൾ അതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചേർക്കുന്ന പല രാസവസ്തുക്കളും. കഴിക്കുന്ന ആഹാരം നമ്മൾ പറയുന്നത് എന്നും കൊഴുപ്പും കലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും അതുവഴി ദിനം പ്രതി തടി കൂടി വരുന്നവർ എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു പറ്റം ക്യാൻസറുകളുണ്ട്. നമ്മൾ ഒബീസിറ്റി ആൻഡ് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി എന്ന് പറയും. എൻ്റെ മുൻ പന്തിയിൽ നിൽക്കുന്ന സ്തനാർബുദവും ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറും പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറുമാണ്. അതുപോലെ കൊഴുപ്പും കലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് കുടലിലെ ക്യാൻസറുകൾ, പ്രത്യേകിച്ച് വൻകുടലിലെ ക്യാൻസർ. അതുകൊണ്ട് നമ്മുടെ ആഹാരം മാറ്റിമറിച്ചേ മതിയാവും എന്ന് പറയും.
2: പഴയ കാലത്തൊക്കെ ആണെങ്കിൽ
3: അതെ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പറയും നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ഇലകൾക്കും ക്യാൻസർ തടയാനുള്ള ശക്തിയുണ്ട്. അത് തീർച്ചയായും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയ മതിയാവും എന്ന് പറയും. നമ്മൾ കഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പ്ലേറ്റ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിൽ 50% നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും നിറയ്ക്കാൻ പറയും. 25% നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഗോതമ്പ് എന്തുവേണമെങ്കിലാകാം. 25% നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ കഴിക്കാനുള്ള ആയിരുന്നു നല്ല പ്ലേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ ചിന്താഗതി നമുക്ക് മുന്നോട്ട് പോകാൻ പറയും. ഇതുപോലെ പ്രശ്നക്കാരാണ് നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനി വളങ്ങളൊക്കെ. പക്ഷേ അത് നമുക്ക് തീർച്ചയായും അതിനൊരു പരിധി വയ്ക്കാൻ സാധിക്കണം ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക്. അത് സർക്കാർ തലത്തിൽ തന്നെ അത് വരികയും വേണം. അത് മാത്രമല്ല നമുക്ക് സ്വയം ജൈവകൃഷി സാധിക്കുന്ന ഏറ്റവും നല്ലത്. സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു ത്രാസ് വെച്ച് തൂക്കുകയാണ്. പച്ചക്കറികളുടെ മെച്ചങ്ങൾ ഒരു വശത്തും പ്രശ്നങ്ങൾ മറുവശത്തും വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ത്രാസ് മെച്ചങ്ങളുടെ ഭാഗത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചേ മതിയാവും എന്ന് പറയും. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ സാധാരണ കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളിലും ഏകദേശം 1000 പച്ചക്കറികളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻസർ തടയാൻ ശക്തിയുള്ള ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയി നമ്മൾ ലക്ഷ്മി തരവും മുള്ളഞ്ചക്കയും ഒന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. സാധാരണ കഴിക്കുന്ന ആഹാരം തന്നെ മതി എന്ന് പറയും. ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ക്യാൻസർ വന്ന ഒരു വ്യക്തി പച്ചക്കറി കഴിച്ചുകൊണ്ടോ ലക്ഷ്മി തരവ് കഴിച്ചുകൊണ്ടോ മുള്ളഞ്ചക്ക കഴിച്ചുകൊണ്ടോ ഒന്നും ക്യാൻസർ മാറില്ല. അതിന് ചികിത്സ എടുത്തേ മതിയാവും. ഇതിനൊക്കെ ഒരു പരിധി വരെ തടയാനുള്ള ശക്തി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.
2: ഓക്കെ സർ, മറ്റൊന്നുള്ളത് അതർ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, മറ്റ് ആയുർവേദം ഹോമിയോ, അവയ്ക്കും ഇതിലൊരു റോളില്ലേ അർബുദ ചികിത്സ?
3: നമ്മൾ പ്രത്യേകം അറിയിക്കേണ്ട കാര്യം, നമ്മൾ അങ്ങനെ ആയുർവേദത്തിന് ഹോമിയോ ഒന്നും തരംതാഴ്ത്തി കാണുകയല്ല ചെയ്യുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും ആധികാരികത വേണം കണക്കുകൾക്ക്. ഇപ്പം ഞാൻ ഒരു ക്യാൻസർ രോഗി രക്ഷപ്പെട്ടു, രണ്ട് ക്യാൻസർ രോഗി രക്ഷപ്പെട്ടു, അതൊരു കണക്കായിട്ട് ഒരു ശാസ്ത്രീയമായൊരു രേഖയായിട്ടൊന്നും കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പം പറയുകയാണ് ഒരു 40% സാധ്യത എന്ന് പറഞ്ഞാൽ അത് ലക്ഷങ്ങൾ വരുന്ന രോഗികളിൽ പരിശോധിച്ച് അല്ലെ പരീക്ഷണമായിട്ട് നടന്നിട്ടുള്ളൊരു കണക്കാണ് ഈ 40% എന്ന് പറയുന്നത്. ഈ ആധികാരികതയാണ് പലപ്പോഴും മറ്റു വിഭാഗങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും, അതായത് നമുക്കിപ്പം അലോപ്പതിയിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ക്യാൻസറുടെ ലിസ്റ്റ് തന്നെയുണ്ട്, സാധ്യതയുള്ളവരുണ്ട്. അതുവരെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമയം കളയരുതെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഒരിക്കൽ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്രാരംഭ ദശകം കണ്ടുപിടിച്ച് വേണ്ട വിധത്തിൽ ചികിത്സിക്കാൻ സമയം കളയുകയാണെങ്കിൽ നമുക്ക് ആ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരികെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ പോരെന്ന് പറയും. മറ്റ് വിഭാഗങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഇലകളും വേരുകളുടെ എക്സ്ട്രാക്ട്സ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ശാസ്ത്രീയമായ കണക്കുകൾ അവർക്ക് തീർച്ചയായും കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ടാണ് പുതിയ തലമുറയുടെ എന്നും പറയാറുള്ളത്, നിങ്ങൾ അതുപോലെ ശാസ്ത്രീയമായ കണക്കുകളിലൂടെ വരാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഒരു ശാസ്ത്ര ലോകത്തിൽ നമുക്ക് ഇന്നേ ഒരു ആധികാരം നമുക്ക് നഷ്ടപ്പെടുമെന്ന് പറയും. അങ്ങനെ പലപ്പോഴും വേണ്ടി
2: സർ. മറ്റൊന്നുള്ളത് ഈ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ, പ്രതിരോധം എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആദ്യ പടി സാമൂഹിക ബോധവൽക്കരണമാണ് അല്ലേ? അതിനെക്കുറിച്ച്, അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് സാറിന് പറയാനുള്ളത്?
3: നമുക്ക് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തും പറയും, ധാരണയേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണയുള്ള അസുഖമാണ്. നേരത്തെ പറഞ്ഞാൽ പകർച്ചവ്യാധിയാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ, പക്ഷേ അത് 100% അല്ല, പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ, നേരത്തെ പറഞ്ഞാൽ പാരമ്പര്യമാണ്, അങ്ങനെ പല തെറ്റിദ്ധാരണയുള്ളൊരു മേഖല തന്നെയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് അവബോധം തീർച്ചയായും ഉണ്ടാക്കാൻ സാധിക്കണം. അത് എവിടെ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കണം.
2: കരിക്കുലത്തിൻ്റെ
3: ഭാഗമായിട്ട് പോകാൻ സാധിക്കണം. കാരണം അവർ പഠിക്കണം. ഞാനെന്നും പറയാറുണ്ട്, നമുക്ക് 2nd ലോകമഹായുദ്ധം പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നമുക്ക് സ്വന്തം ശരീരവും രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു അവബോധം ഉണ്ടാവണം. അത് ഇന്ന് തുടങ്ങിയേ പറ്റുള്ളൂ. അത് തുടങ്ങിയാൽ നമുക്ക് ഈ വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അവർ വലുതാകുമ്പോൾ അവർക്കൊരു കൃത്യമായ ഒരു വിചാരം കാണും, ക്യാൻസറിനെ അറിവ് കാണും, അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ട് അത് തീർച്ചയായും ഭാഗം തന്നെയാണ്.
2: ലോകത്തെമ്പാടുമുള്ള ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളോട് ഈ ക്യാൻസർ ദിനത്തിൽ സാറിന് എന്തൊരു മെസ്സേജാണ് കൈമാറാനുള്ളത്?
3: ഞാൻ ഒരു മെസ്സേജ് നല്ലപോലെ കൊടുക്കാൻ എല്ലാവർക്കും, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ക്യാൻസറിനെ കുറിച്ച് പേടിച്ച് ഭീതിയോടെ ഉറക്കം കളിക്കുന്ന അസുഖമല്ല. ജസ്റ്റ് ലൈക്ക് ഇനി അതർ ഡിസീസ്, മറ്റസുഖമൊരു അസുഖം. നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസർ തടയാൻ സാധിക്കണം. പ്രാരംഭ ദശ കണ്ടെത്താൻ സാധിക്കുന്ന ക്യാൻസർ കണ്ടെത്താൻ സാധിക്കണം. നമുക്ക് ചികിത്സ ഭേദമാക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നോ ക്യാൻസർ, KNOW ആണ് നോ, ക്യാൻസറിനെ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നോ ക്യാൻസർ, എന്നോ ക്യാൻസർ, ക്യാൻസർ ഉണ്ടാവില്ല, നമുക്ക് തടയാൻ സാധിക്കും, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പം നോ ക്യാൻസർ, നോ ക്യാൻസർ,
2: നോ ക്യാൻസർ, നോ ക്യാൻസർ, ഇതാണ് ഡോക്ടർ VP ഗംഗാധരൻ നമുക്ക് നൽകിയ ഈ ക്യാൻസർ ഡേയിൽ നൽകിയ സന്ദേശം. ഇത്രയും സമയം നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് പുതിയ അറിവുകളും വിജ്ഞാനങ്ങളും നിർദ്ദേശങ്ങളും പകർന്നു തന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ബിശ്വകരൻ ഡോക്ടർ VP ഗംഗാധരൻ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ മറ്റൊരു വിഷയവുമായി കാണാം.
0: നന്ദി. യെസ്, അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ്, അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില അറിവുകളാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ സംസാരിച്ചിരുന്നത് PV ഗംഗാധരൻ. ഇനി റേഡിയോ വൈബ്സിൽ പ്രാർത്ഥനാ പഠനമാണ്.
1: ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ, ഭാഗം 2. നമ്മോടൊപ്പം ചേരുന്നത് പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയുണ്ടായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവനുണ്ടാവുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും, അത് നീങ്ങിക്കിട്ടാൻ, ദുനിയാവിലെ അവസ്ഥകളെല്ലാം നന്നായി ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു അത് എന്നും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന അല്ലാഹുമ്മഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. ഇതായിരുന്നു ആ ഒരു പ്രാർത്ഥന. അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ വന്ന മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവെ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പവുമില്ല. ദുഃഖത്തെപ്പോലും നീ ഉദ്ദേശിച്ചാൽ നീ എളുപ്പമാക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുമ്മ ലാ സഹ്ല അല്ലാഹുമ്മ ലാ സഹ്ല അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന വഅൻത തജ്അലുൽ ഹസ്ന വഅൻത തജ്അലുൽ ഹസ്ന വഅൻത തജ്അലുൽ ഹസ്ന വഅൻത തജ്അലുൽ ഹസ്ന വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല ഇദാ ശിഅത സഹ്ല ഇദാ ശിഅത സഹ്ല ശിഅത സഹ്ല അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ ദുനിയാവിലെ എല്ലാ അവസ്ഥകളും നല്ല ഒരു രീതിയിലായി മാറാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം, ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ ഭാഗം രണ്ട്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: ഇനി നാം പ്രവേശിക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമായിട്ടുള്ള പൂമരത്തണലിലേക്കാണ്. ഇന്ന് നമ്മുടെ പൂമരത്തണലിൽ അൽ ഫഹദ് പൂന്തുറയാണ് നമ്മോട് ചേരുന്നത്. സൗർ ഗുഹയുമായി ബന്ധപ്പെട്ട അല്പം കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, അണിജച്ചിമാരെ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷവന്മാരും സന്തോഷവതികളുമാണ് എന്ന് കരുതുകയാണ്. കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, പണ്ട് പണ്ടത്തെ കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ. ഇങ്ങനെ കഥ കേൾക്കാൻ എല്ലാവർക്കും എന്താണെന്നുള്ളൊക്കെ എനിക്കറിയാട്ടോ. അപ്പോ ഈ പണ്ടത്തെ ഒരു കഥ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമാണോ കഥ കേൾക്കാൻ? ഞാൻ എന്നാ പറയാം, എന്താറിയോ, മക്കാ മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങൾ. ഒരു കുറച്ച് പ്രയാസമുള്ള കഥയാട്ടോ. നിങ്ങളെല്ലാവർക്കും പ്രയാസമുള്ള വിഷമുള്ള കഥ കേൾക്കുമ്പോൾ സങ്കടം വരോ? വരോ, ഞാനെൻ്റെ ഒരു കഥ പറയാം. അതായത്, പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്രമിക്കാൻ വേണ്ടി മാത്രം ഓരോ കാരണങ്ങളും കണ്ടെത്തുന്ന ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ കൂട്ടുകാരെ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പണിയെടുക്കുന്നവരാണല്ലോ അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പാലിനാലൊഴുകുന്ന പുഴയും തേനിനാലൊഴുകുന്ന തോടും കാണുവാനേറെ ആശ കാട്ടിത്താത്തമ്പുരാനേ കാട്ടിത്താത്തമ്പുരാനേ. സ്വർഗം, ആ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പാലിനാൽ ഒഴുകുന്ന പുഴയും തേനിനാൽ ഒഴുകുന്ന തോടുമുള്ള സുന്ദരമായ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ സ്വർഗത്തിൽ പോകാൻ വേണ്ടി, ആ സ്വർഗം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെല്ലാവരും നിന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ മക്കയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മക്കയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ, ആ പ്രയാസങ്ങൾ അവർക്ക് സഹിക്കാൻ വയ്യാതെ അവർ നാടുവിടാൻ തീരുമാനം. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു അല്ലേ, മുഹമ്മദ് നബിയും സ്വഹാബും ഒരുമിച്ച്. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലേ, മുഹമ്മദ് നബിയും സ്വഹാബും ഒരുമിച്ച് കേട്ടിട്ടില്ലേ? ഇങ്ങനെ സ്വർഗ മദീനയിലേക്ക് പോകുന്ന, ആ മദീനയിലേക്ക് പോകാൻ വേണ്ടി അവരിങ്ങനെ തയ്യാറാകുന്നു. അള്ളാഹുവിൻ്റെ അനുമതി അവർക്ക് വന്നു. അങ്ങനെ മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി യസ്രിബിലേക്ക്. എന്താ യസ്രിബ് എന്ന് പറഞ്ഞാല്? മദീനയുടെ പഴയ നാമമാണ് യസ്രിബ് എന്ന് പറഞ്ഞാൽ. കൂട്ടുകാർ, എന്താണ് മദീനയുടെ പഴയ നാമമാണ് യസ്രിബ് എന്ന് പറഞ്ഞു. ആ യസ്രിബിലേക്ക് യാത്ര പോകാനൊരുങ്ങി, ഹിജ്റ പോകാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഏറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഖുറൈശികൾ ഗൂഢാലോചന നടത്തി. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ, ഇസ്ലാമെന്നൊരു സത്യമതം. ആ പാട്ടിട്ടില്ലേ, സത്യമതത്തിൻ ഉത്തമദൂതൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു. ഇസ്ലാമെന്നൊരു സത്യമതം, സത്യമതത്തിൻ അല്ലേ, ഇസ്ലാമെന്നൊരു സത്യമതം, സത്യമതത്തിൻ ഉത്തമദൂതൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു. ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം എന്ന മതത്തിന്റെ ഉത്തമ ദൂതനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകന്റെ കൂട്ടരെയും പ്രവാചകന്റെ അനുചരന്മാരെയും അക്രമിക്കാൻ, അവരെ പ്രയാസപ്പെടുത്താൻ ആളുകൾ തുടങ്ങി. അങ്ങനെ അവർ നാടുവിട്ടു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. ഗൂഢാലോചന നടത്തുമ്പോൾ അന്നേരം ഇതിനിടയ്ക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ ഉറ്റ സുഹൃത്ത് ആരാണ്? ആരാണ് കൂട്ടുകാരെ? ആ അബൂബക്കർ. ആരാണ് അബൂബക്കർ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി എന്ത് ചെയ്തു? യാത്രയായി. ഒരു ദിവസം രാത്രിയിലാണ് അവർ യാത്ര പോയത്. കൂട്ടുകാർ രാത്രി യാത്ര പോയിട്ടുണ്ടോ? ഉണ്ടോ? രാത്രി യാത്ര ചെയ്തവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ അല്ലാഹു അവരെ സഹായിച്ചു. മദീനയിലേക്കുള്ള നേരിട്ടുള്ള വഴിയിൽ ശത്രുക്കൾ തങ്ങളെ തിരയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും മറ്റൊരു വഴി തെരഞ്ഞെടുത്തു. കൂട്ടുകാരെ, മദീനയിലെ യഥാർത്ഥ വഴിയിലൂടെ പോയാലേ ശത്രുക്കൾ ഇങ്ങനെ ആക്രമിക്കും. ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വഹാബിയും സ്വഹാബിയുടെ പ്രവാചകനും പ്രവാചകവര്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുജരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറൊരു വഴി തിരഞ്ഞെടുത്തു. മൂന്ന് പകലും രാത്രിയും അവർ സൗറെന്ന ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. എവിടെ താമസിച്ചു? മൂന്ന് പകലും രാത്രിയും സൗറെന്ന ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ രാത്രിയിൽ അവർക്കാവശ്യമായ ഭക്ഷണം തയ്യാറാക്കി. ആരുമറിയാതെ തന്റെ സഹോദരൻ അബ്ദുള്ളയുടെ കൈവശം കൊടുത്തയച്ചു. മക്കയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞതും ഖുറൈശികൾ അസ്വസ്ഥരായി. മക്കയിലെ ഖുറൈശികൾക്ക് ആരെയാണ് ആവശ്യം? അബൂബക്കറിനെയും മുഹമ്മദിനെയുമാണ് ആവശ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരെയുമാണ് ആവശ്യം. അവരെ അവർ നാടുവിട്ട വിവരം മക്കയിൽ അറിഞ്ഞു. ഖുറൈശികൾ അറിഞ്ഞു. അവർ അത് കേട്ടപ്പോൾ അവർ അസ്വസ്ഥരായി. പ്രവാചകനെ മക്കയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഏതൊരാൾക്കും 100 ഒട്ടകങ്ങൾ സമ്മാനമായി നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചു. എങ്ങനെ കൂട്ടുകാരെ? ആ പ്രവാചകനെ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്നാൽ അയാൾക്ക് 100 ഒട്ടകം സമ്മാനമായി നൽകും. ഇന്ന് 100 ബെൻസുകാറ് വാങ്ങണതിന്റെ പൈസ ഉണ്ട് ഒട്ടകത്തിന്. അത്രയ്ക്കും വലിയ സമ്മാനം എന്ത് ചെയ്തു? അവരങ്ങ് ഓഫർ ചെയ്തു. നബിയെയും സ്വഹാബിവര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ പലരും കൂട്ടമായി പുറപ്പെട്ടു. ശത്രുക്കൾ സൗർഗുഹയ്ക്ക് സമീപത്തെത്തി അവിടെ തിരച്ചിൽ ആരംഭിച്ചു. പ്രവാചകനും സ്വഹാബത്തും എവിടെയാണ് ഇരിക്കുന്നത്? പ്രവാചകനും പ്രവാചകന്റെ കൂട്ടുകാരനായ സ്വഹാബിവര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാണ് കൂട്ടുകാരിരിക്കുന്നത്? അതെ, സൗർഗുഹയിലാണ് ഇരിക്കുന്നത്. ആ സൗർഗുഹയിലിരിക്കുന്ന ആ സൗർഗുഹയുടെ സമീപത്ത് അവരെത്തി തിരച്ചിലാരംഭിച്ചു. ഗുഹയിലിരുന്ന് ശത്രുക്കളെ കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പേടിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, നബിയേ, അവർ നമ്മെ കാണും, കണ്ടാൽ നമ്മുടെ കഥ എന്താകും? നമ്മുടെ കഥ എന്താകും? കൂട്ടുകാരെ, ആ പ്രവാചകനെയും അബൂബക്കറിനെയും അവർ കണ്ടാൽ അവർ കൊല്ലും. അവർ അവരെ വധിക്കുമെന്ന തീരുമാനത്തിലാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ആയുധങ്ങളില്ല തിരിച്ചക്രമിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാത്രമാണുള്ളത് ഗുഹയ്ക്കകത്ത്. ഒരു കൂട്ടം ശത്രുക്കളുണ്ട് പ്രവാചകനെ ആക്രമിക്കാൻ. അങ്ങനെ ആ ഭയപ്പെട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പം അല്ലാഹുവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അബൂബക്കറിന് റളിയല്ലാഹു അൻഹുവിന് വലിയ ആശ്വാസം നൽകി. ശത്രുക്കൾ ഗുഹയിലിരുന്ന് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാന തആല കാണിച്ചു കൊടുത്തില്ല അവർക്കും. അവരിരിക്കുന്ന ഗുഹയിൽ നിന്ന് ശത്രുക്കൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഹിജ്റയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബ് സഹചാരി എന്ന് വിശേഷിപ്പിച്ചതും കാണാം. നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ ശത്രുക്കളുടെ കൈകളിൽപ്പെടാതെ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പ്രാന്തപ്രദേശമായ കുബായിലെത്തി. പിന്നീട് അവർ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. ഈ പള്ളിയാണ് മസ്ജിദുൽ ഖുബ എന്ന്. മസ്ജിദുൽ ഖുബ ശേഷം മദീനയിലേക്ക് തിരിച്ചു. മദീനയിൽ ആദ്യമെത്തി എത്തിയ മുസ്ലിങ്ങൾക്ക്, പിന്നീടെത്തിയ നബിക്കും അബൂബക്കറിനുമെല്ലാം ഏറെ ആദരവും സ്വീകരണവും ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മദീനയിലെത്തിയ ശേഷം ആദ്യം അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. സ്ഥലം അവർ നൽകിയത് മദീനയിലെ രണ്ട് അനാഥ ബാലന്മാരായിരുന്ന അവർ പള്ളിക്കുള്ള സ്ഥലം പ്രതിഫലം കൂടാതെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. വിലയ്ക്ക് വാങ്ങാനായിരുന്നു നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ധനം ചെലവഴിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ പള്ളി പണിതു. മദീനയിലെ ഈ പള്ളി മസ്ജിദുൻ നബവി എന്ന പേരിൽ അറിയപ്പെട്ടു കൂട്ടുകാരെ. അങ്ങനെ ആ മദീന

ണമെന്നാവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ഒട്ടകത്തെ നൽകി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വിഹിതവുമായി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയോട് ചോദിച്ചു, അബൂബക്കർ, ഇനി അവശേഷിക്കുന്നതായി താങ്കളുടെ കയ്യിൽ എന്തുണ്ട്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. തന്റെ മുഴുവൻ സമ്പത്തും ഇസ്ലാമിനു വേണ്ടി നൽകാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നു. അതിൽ ഒരു മടിയും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലെന്നും മുന്നിലായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 ഭാര്യമാരുണ്ടായിരുന്നു. ഉതൈലിയ, ഉമ്മുറുമാൻ, അസ്മ, ഹബീബ എന്നിവരായിരുന്നു അവർ 4 ഭാര്യമാരിലായി. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ് എന്നിങ്ങനെ 3 ആമക്കളും അസ്മ, ഐഷ, ഉമ്മു കുൽസ് എന്നിങ്ങനെ 3 പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൗറു ഗുഹയിലെത്തിയ കഥ നിങ്ങൾ കേട്ടു. ആ തൗറു ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവൻ പോകുമെന്നറിഞ്ഞിട്ടും തന്റെ ജീവന് അത് അല്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവന് വിലകൽപ്പിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സൗറു ഗുഹയിൽ 3 പകലും 3 രാത്രിയും പേടിച്ചു വിറച്ചിരുന്നു. ശത്രുക്കൾ വരുമ്പോ പേടിച്ചിട്ട് പ്രവാചകനോട് ചോദിച്ച അബൂബക്കറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സഹായിക്കും നമ്മളെ. കൂട്ടുകാരെ, അല്ലാഹുവിന്റെ സഹായം അങ്ങനെയാണ്. നമ്മളെ ഏതൊക്കെ പ്രതിസന്ധിയിലായാലും അല്ലാഹു നമ്മളെ സഹായിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലാഹു നമ്മളെ സഹായിക്കും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും മുഴുവൻ കാര്യങ്ങളും അദീനിനു വേണ്ടി മാറ്റിവെച്ച മനുഷ്യനായിരുന്നു. കൂട്ടുകാർ മറ്റു കഥ കേട്ടല്ലോ. മദീനയിലെത്തിയതിനു ശേഷം അവിടെ പള്ളി നിർമ്മിക്കാനായി തയ്യാറായി പള്ളി നിർമ്മിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. പിന്നീട് അതിനുശേഷം ഒരു ശത്രുക്കൾ ആക്രമിക്കാനായി വരുന്നു എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ സാമ്പത്തികമായിട്ട് ശത്രുക്കളെ എതിരിടാനുള്ള സമ്പത്ത് കയ്യിലില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനും സ്വഹാബത്തിനും താങ്ങായിക്കൊണ്ട് തണലായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് കണ്ട് പ്രവാചകനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന് ഇഷ്ടപ്പെട്ടത് എന്തിനാണ് കൂട്ടുകാരെ? സ്വർഗം ലഭിക്കാൻ. സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ വിശാലമായ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട്. നരകത്തിൽ പോകാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നമുക്കെല്ലാവർക്കും ഇഷ്ടം സ്വർഗമാണ്. ആ കത്തിയാളുന്ന നരകത്തിൽ നമ്മളെല്ലാവരും ഭയപ്പെടണം. നമുക്കാഗ്രഹിക്കാനുള്ളത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത് സുസുന്ദരമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. തേനാറുകൾ പാലാറുകൾ വറ്റാത്ത നീർച്ചാലുകൾ എവിടെ? സ്വർഗത്തിൽ. ആ സ്വർഗമല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കൂട്ടുകാരെ? ആ സ്വർഗത്തിനു വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ നമ്മൾ മാതൃകയാകണം. നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകണം അല്ലാഹുവിന് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി എൻ്റെ സമയം, ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ കുറെ ഭാഗമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെക്കുമെന്നും നമ്മൾ മാറണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സ്വഭാവ രീതികൾ പകർത്താൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗറു ഗുഹയിലെ കഥ നമുക്ക്
ഒരു മാതൃകയായി മാറട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: അപ്പോൾ പൂമരത്തണലിൽ കേട്ടല്ലോ, സൗർ ഗുഹയുമായി ബന്ധപ്പെട്ട് അൽ ഫഹദ് പൂന്തറ നടത്തിയ സംസാരമായിരുന്നു പൂമരത്തണലിൽ ഇതുവരെ നമ്മൾ കേട്ടത്.

0: റേഡിയോ വൈബ്സിലിനി നുറുങ്ങുകൾ.
1: വന്ന വഴി മറക്കരുതാരും എന്ന ഇബിനാലി എടത്തനാട്ടുകളുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകുന്നത്.
2: എന്റെ ഗ്രാമത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു ചടങ്ങ് നടക്കുകയാണ്. കൂട്ടുകാരന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ സംഘടന പാവപ്പെട്ട ആദിവാസി ദലിത് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രം സ്നേഹപ്പുടവ നൽകുന്നതാണ് ചടങ്ങ്. വ്യവസായി സുഹൃത്തുക്കളും അക്കൗണ്ടിംഗ് രംഗത്തുള്ള കൂട്ടുകാരും പങ്കെടുക്കുന്നുണ്ട്. സ്നേഹപ്പുടവ ഉദ്ഘാടനം നിർവഹിച്ച വ്യവസായി സുഹൃത്ത് ആ സ്കൂളിലെ തന്നെ ഒരു കുടുംബത്തിന് മാസം തോറും ഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ സ്പോൺസറാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പ്രസംഗമധ്യേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്കൂളിന്റെ വികസന പദ്ധതിയിലേക്ക് അദ്ദേഹം 6 സംഖ്യ വാഗ്ദാനം ചെയ്തു. ആശംസയ്ക്ക് എന്റെ ഊഴം വന്നപ്പോൾ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളെ നോക്കി ഞാനൊരു കഥ പറയാമെന്നു പറഞ്ഞു. അതുകേട്ട് എല്ലാവരും ഉഷാറായിരുന്നു. പണ്ട് നമ്മുടെ ഗ്രാമത്തിലൂടെ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതിൽ തൊട്ടടുത്ത പ്രദേശത്തെ ഒരാൾ അതിൽ തൊഴിലാളിയായിരുന്നു. സാമ്പത്തിക പ്രശ്നവും മറ്റുമായി അയാൾക്ക് പഠനം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നതായിരുന്നു. അയാൾ ബസ്സിലെ തൊഴിൽ നിർത്തി മറ്റു ചില തൊഴിലുകൾക്ക് ശ്രമിച്ചു. പിന്നീട് സൗദിയിൽ പോയി വാഹനം ഓടിക്കുന്ന ജോലി, പിന്നീട് സാധനങ്ങളുടെ വിതരണ ചുമതല കൈവന്നു. ഒരു കട സ്വന്തമായി നടത്താൻ തുടങ്ങി. നാട്ടിൽ നിന്ന് ബന്ധുക്കളിൽ ചിലരെയും തുടർന്ന് കൂട്ടുകാരെയും ജോലിക്ക് കൊണ്ടുവന്നു. പങ്കാളിയായി നല്ലൊരു അറബി സുഹൃത്തിന് ലഭിച്ചു. കടകളുടെ എണ്ണം കൂടി, വാഹനങ്ങളുടെ എണ്ണവും ഒപ്പം തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിച്ചു. ബിസിനസ് ദുബായിലേക്ക് കൂടി വ്യാപിച്ചു. ജന്മനാടിനെ മറന്നില്ല. നാട്ടിൽ ടൂൾസ് വ്യാപാരം തുടങ്ങി. ചൈനയിൽ പോയി അവിടെ തൊഴിലാളികളെ വെച്ച് ഫാക്ടറി ആരംഭിച്ചു. ഇറക്കുമതി തുടങ്ങി. അങ്ങനെ ബസ് തൊഴിലാളിയായിരുന്ന ആ മനുഷ്യന് 2 ഡസനിലേറെ വാഹനങ്ങളായി, 200 തൊഴിലാളികളായി. ഔദ്യോഗിക കാര്യത്തിനിടെ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. ആ പരിചയം സൗഹൃദമായി വളർന്നു. വിദേശത്തു നിന്നുള്ള വിളികളും മെസ്സേജുകളും തുടർന്നു. പരിചയം ഇരുവരുടെയും കുടുംബങ്ങളിലേക്കും പടർന്നു. ആ മനുഷ്യൻ ഇപ്പോൾ നാട്ടിലുണ്ട്, നമ്മുടെ ഗ്രാമത്തിലുണ്ട്. എന്തിനേറെ നമ്മുടെ സ്കൂളിൽ ഈ ചടങ്ങിനെത്തിയിട്ടുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞവർ ആരൊക്കെയുണ്ട് കൂട്ടത്തിൽ കാണട്ടെ. ഞാൻ കഥ നിർത്തി. കൊച്ചുകുരുന്നുകൾ എഴുന്നേറ്റ് നിന്ന് നിർത്താതെ കൈയടിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. ആ കുരുന്നുകളുടെ സ്നേഹം അദ്ദേഹം പുഞ്ചിരിയോട് ഏറ്റുവാങ്ങി. വന്ന വടികൾ മറക്കാത്ത അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യത്തിനായി കുട്ടികൾ പ്രാർത്ഥിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം എന്റെ മനസ്സും.
0: മഷാല്ലാ. നുറുങ്ങുകൾ കേട്ടുകഴിഞ്ഞു. വന്ന വഴി മറക്കരുതാരും എന്ന വിഷയത്തിലെ ഇബ്നു അലി എടത്തനാട്ടുകാരെ രചിച്ച ലേഖനത്തിന്റെ ശബ്ദാഖ്യാനമാണ് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞത്. നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. ഇനി
1: അസ്മാഉൽ ഹുസ്ന, സ്വയം നിലകൊള്ളുന്നവൻ എന്ന അള്ളാഹുവിന്റെ ഒരു നാമവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുർ റഊഫ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഹയ്യു വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്? മാഷാല്ലാ, 5 പ്രാവശ്യമാണ് അല്ലേ. അതിൽ എത്ര പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്? മാഷാല്ലാ, 3 പ്രാവശ്യമാണ് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. തിരുവചനത്തിലും ധാരാളമായി നമുക്കങ്ങനെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതായി കാണാം. അതിൽ അൽ ഹയ്യു അതിൻ്റെ അർത്ഥം എന്താണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്, അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ തേട്ടം എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു അല്ലേ. ഇനി ഇൻഷാല്ലാ അൽ ഖയ്യൂം എന്ന നാമത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണം കേട്ടോ, എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിൽ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആനിൽ ആകെ 3 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്ത് മാത്രം തന്നെയാണ് അൽ ഖയ്യൂം എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അൽ ഖയ്യൂം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നിട്ടുള്ളത്. ഇനി എന്തിനാണ് ഈ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതെന്നറിയോ? മാഷാല്ലാ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് നമ്മൾ അൽ ഹയ്യിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എല്ലാത്തിനും ആശ്രയമായി നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവന് മാത്രമേ എല്ലാത്തിനും ആശ്രയമായി കൊണ്ട് നിലകൊള്ളാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അൽ ഖയ്യൂം? അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മളൊക്കെ മനുഷ്യരാണല്ലേ. മനുഷ്യനും മറ്റു ജീവജാലങ്ങളും എല്ലാം മറ്റു ആളുകളിലേക്ക്, മറ്റു വസ്തുക്കളിലേക്ക് പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു യാത്ര പോകണമെങ്കിൽ ഒരു ബസ്സിൽ കയറി ആ ബസ്സിലുള്ള ഡ്രൈവർ ഓടിച്ചാലേ ആ ബസ് മുന്നോട്ട് പോവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവും, സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിച്ചിരുന്ന ആരാ? ആ നമ്മുടെ ടീച്ചർമാരാണല്ലേ, മാഷാല്ലാ. അപ്പോൾ ടീച്ചർമാർ പഠിപ്പിച്ചു തന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരു വീഡിയോ കാണുന്നു, ആ വീഡിയോ കാണണമെങ്കിൽ അപ്പുറത്തൊരു വീഡിയോ ചെയ്ത വ്യക്തി ഉണ്ടാവണം. നമ്മളൊരു അറിവ് നേടുമ്പോൾ ആ അറിവ് പഠിപ്പിച്ചു തരാൻ മറ്റൊരു ആളുണ്ടാകണം. ഈ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശ്രയം നൽകിക്കൊണ്ടാണ്, പരസ്പരം സഹായങ്ങൾ തേടിക്കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടിക്കൊണ്ട് തന്നെയാണ്. ഒരാളുടെയും സഹായമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നൊരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ കുട്ടിയായിരുന്നു, നമുക്ക് ഡ്രസ്സിടാൻ അറിയില്ല. ചെറിയ കുട്ടിയായിരുന്നു, നമ്മളൊന്ന് മൂത്രമൊഴിക്കുമ്പോഴേക്ക് നമ്മുടെ ഉമ്മയാണ് വന്ന് തുടച്ച് വൃത്തിയാക്കുന്നത്. നമുക്കതൊന്നും അറിയില്ല. ഒന്നും അറിയാത്തൊരു കാലഘട്ടം നമ്മുടെ ചെറുപ്പകാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടല്ലേ. ചെറിയ മക്കളുള്ള വീടുകളിലൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയാവും. അപ്പോൾ ചെറുപ്പകാലഘട്ടത്തിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യർ പരസ്പരം, അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരാശ്രയവും ആവശ്യമില്ലാത്തവനാണ് ആര്? അൽ ഖയ്യൂമായ അല്ലാഹു. ഒരാശ്രയവും ഒരാളുടെയും ആശ്രയമില്ലാത്ത, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് അൽ ഖയ്യൂമായ അല്ലാഹു സുബ്ഹാനഹു വതആല. അതാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖായിമം ബിൽ ഖിസ്ത്, നേരാവണ്ണം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവർക്ക് ആശ്രിതനായിക്കൊണ്ട് നിൽക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വസ്തുത, അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, മഹത്തരമായ, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹ്, ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഗുഫിറ ലഹു, അവന് പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, എങ്ങനെയുള്ള ആൾ വരെ, ആൾക്ക് വരെ പുറത്തു കൊടുക്കുന്നാണ്. വ ഇൻ കാന ഫറ മിന സഹഫ്, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ വ്യക്തിക്ക് പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രത്യേകമായി പഠിക്കാൻ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ് അല്ലദി ലാ ഇലാഹ ഇല്ലാഹു വ അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹ് എന്ന പ്രാർത്ഥനയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. മാത്രമല്ല പ്രവാചകൻ്റെ മനോവശമം ഉണ്ടാകുന്ന, മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം അസ്തഗീസു എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അധികവും പ്രാർത്ഥിക്കാറുള്ളത്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പ്രത്യേകം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്തരം പ്രാർത്ഥനകൾ നമുക്ക് അള്ളാഹു ഉത്തരം നൽകാൻ കൂടുതൽ കാരണമാക്കുന്നതാണ് എന്നതും പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്തവൻ, നിരാശ്രയമുക്തൻ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, സ്വയം നിലകൊള്ളുന്നവൻ, പരിപൂർണ സംരക്ഷകൻ, അള്ളാഹുവിന്റെ നാമത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് അബ്ദുറഊഫ് അൽ ഹിക്കമി ആയിരുന്നു. റേഡിയോ വൈബ്സിലിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം.
1: നമ്മൾ ഇനി കേൾക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ്, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ ഭാഗം 23. നമ്മോടൊപ്പം ചേരുന്നത് വീട്ടി അങ്കിളാണ്.
0: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ. ശങ്കുണ്ണി നായരുടെ വിശാലമായ തെങ്ങിൻതോപ്പിൽ ആടുകളെ കെട്ടിയ ശേഷം അജ്മലും സെൽവയും അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്കു പോയി. അവിടെ രണ്ടുപേർ പഴംതേങ്ങ പൊളിക്കുന്നു, രണ്ടുപേർ വെട്ടാനുമുണ്ട്. ആ രണ്ടു പണിയും അജ്മലിനിഷ്ടപ്പെട്ടു. തേങ്ങ പൊളിക്കുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്തു രസം, എത്ര വേഗത്തിലാണിവർ പൊളിക്കുന്നത്! ചകിരി മൂന്ന് ഭാഗമായി കീറുന്നു. ചകിരി പൊളിയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്, കേൾക്കാൻ സുഖം. അത് കേട്ടപ്പോൾ അവനും പൊളിക്കാൻ തോന്നി. ഒരു തേങ്ങ ഞാൻ പൊളിച്ചു നോക്കട്ടെ, അവൻ ചോദിച്ചു. ഇപ്പം പറ്റൂല, കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ചായയ്ക്ക് വിളിക്കും, ആ സമയത്തൊന്ന് സാമ്പിൾ നോക്കിക്കോ. അജ്മൽ ഏറെ നേരം അത് നോക്കി നിന്നു. സെൽവയ്ക്ക് തേങ്ങ വെട്ടുന്നത് കാണാനായിരുന്നു കമ്പം. ഹായ് പൊങ്ങിക്കാക്കാ, പൊങ്ങ്! ഉണക്കത്തേങ്ങയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള പൊങ്ങ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മോൾക്ക് പൊങ്ങ് വേണോ? തേങ്ങ വെട്ടുന്ന പെണ്ണ് ചോദിച്ചു. കിട്ടിയാ വേണം. അവളൊരു പൊങ്ങ് അടർത്തി സെൽവയുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊടുത്തു. അത് പൊട്ടിച്ചു വായിലിട്ടു. നല്ല മധുരം. വസ്തു നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ പകുതി അവൾ അജ്മലിനു കൊടുത്തു. പണിക്കാരെ ശങ്കുണ്ണി നായർ ചായയ്ക്ക് വിളിച്ചപ്പോൾ അജ്മലിന് സന്തോഷമായി. അവൻ തേങ്ങ പൊളിച്ചു നോക്കി. ആദ്യത്തെ തേങ്ങ പൊളിക്കാൻ വലിയ പ്രയാസം തോന്നി. അല്പം വിശ്രമിച്ച ശേഷം അടുത്തത് പൊളിച്ചു. അതത്ര പ്രയാസം തോന്നിയില്ല. പണിക്കാർ തിരിച്ചെത്തിയപ്പോഴേക്കും അഞ്ചെണ്ണം പൊളിച്ചു. ആള് തിരക്കേടില്ലല്ലോ, ഇത്ര നേരം കൊണ്ട് അഞ്ചു തേങ്ങ പൊളിച്ചോ? ആ വാക്കുകൾ അജ്മലിന് ആത്മവിശ്വാസമുണ്ടാക്കി. ഒരു തേങ്ങമുറിയിൽ തേങ്ങാവെള്ളം എടുത്തു കുടിച്ചു. നല്ല മധുരം. തേങ്ങവെള്ളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ശ്രീജിത്ത് മാഷ് പറഞ്ഞത് അവൻ ഓർത്തു. അല്പം കൂടി വാങ്ങി കുടിച്ച ശേഷം സെൽവയോട് പറഞ്ഞു, കുറച്ചു വെള്ളം കുടിച്ചോ, നല്ല മധുരം. ആടിനു മേച്ചു കുഴങ്ങിയതല്ലേ, ഇത് കുടിച്ചാൽ ക്ഷീണം മാറും. അവൾ അനുസരിച്ചു. ശങ്കുണ്ണി നായർ അവരെ ചായ കുടിക്കാൻ വിളിച്ചു. പ്രാതൽ നന്നായി കഴിച്ചതിനാൽ അവർ ഭക്ഷണം നിരസിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാക്കും തേങ്ങ പിളർത്തി ചിക്കാൻ കഴിയോ? കഴിയും, അജ്മൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നാലഞ്ച് പൊങ്ങുകൾ ചൂഴ്ന്നെടുത്ത് സെൽവയുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വേഗം വീട്ടിപ്പോയി വാ, ഇവിടെ പണിയുണ്ടെന്നും വരാൻ വൈകുമെന്നും പറയണം. പൊങ്ങു ഉമ്മയോട് തിന്നോളാനും പറയും. അവൻ ചൂരക്കൊട്ടയിലേക്ക് നാളികേരം പിളർത്തിയിട്ടു. അരമണിക്കൂർ കൊണ്ടൊരു വലിയ കൊട്ട നിറഞ്ഞു. അപ്പോഴേക്കും സെൽവ കിതച്ചുകൊണ്ട് തിരിച്ചെത്തി. വലിയ കൊട്ടയിൽ നിന്ന് തേങ്ങ ചെറിയ കൊട്ടയിലേക്കെടുത്തിട്ട് കൊട്ടയുടെ ഓരോ കൈ ഇരുവരും പിടിച്ചുകൊണ്ട് ചിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചൊരിഞ്ഞു. ഈ തേങ്ങമുറികൾ വരിവരിയായി മലർത്തിവെക്ക്, ഞാൻ പിളർത്തിയെടുത്തോളമുള്ള തേങ്ങ കൊണ്ടുവരാം. തങ്ങൾ ജോലിയെടുക്കുന്നത് ശങ്കുണ്ണി നായർ സംതൃപ്തിയോടെ നോക്കി നിൽക്കുന്നു എന്ന് അജ്മൽ മനസ്സിലാക്കി. ശരീരം വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞു. തേങ്ങ പിളർക്കുന്നത് അത്രയും വേഗത്തിലാണ്. ശങ്കുണ്ണി നായർ അകത്തുപോയി നാരങ്ങവെള്ളവും പൂവൻ പഴവുമായി വന്നു. പണി മതിയാക്കി ഇത് കഴിച്ചു വീട്ടിൽ പോയിക്കോളൂ, തേങ്ങ മുക്കാൽ ഭാഗവും നിങ്ങൾ പിളർത്തിച്ചിക്കിയല്ലോ. ശങ്കുണ്ണി നായരുടെ പറമ്പിൽ വളർത്തിയ പൂവൻ പഴത്തിന് വല്ലാത്ത രുചിയായിരുന്നു. അജ്മൽ സെൽവയുടെ ചെവിയിൽ പറഞ്ഞു, എടീ, രണ്ടെണ്ണം ബാക്കിയാക്കണം ഉമ്മയ്ക്ക് കൊടുക്കാൻ. അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ ശങ്കുണ്ണി നായർ ചോദിച്ചു, എന്തേ പഴം ബാക്കിയാക്കി? ഉമ്മക്കു കൊടുക്കാനാ? ഉമ്മക്കു കൊടുക്കാൻ വേറെ തരാം, അത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ. ഒരു മണിയായിട്ടും മക്കൾ വരുന്നത് കാണാഞ്ഞിട്ട് ഷാഹിദ മുറ്റത്തിറങ്ങി. വീട്ടിന്റെ പിന്നാമ്പുറത്തെ ഇടവഴിയിലൂടെ ആടുകളുടെ കയറു പിടിച്ച് അജ്മലും സെൽവയും വരുന്നത് കണ്ടു. അജ്മലിന്റെ കയ്യിൽ ഒരു കീസുണ്ട്. അവർ മുറ്റത്തെത്തുന്നതുവരെ ഷാഹിദ അങ്ങനെ തന്നെ നിന്നു. അജ്മൽ ആടുകളെ കുപ്പയിലെ മരത്തണലിൽ കെട്ടി കൈയും കാലും മുഖവും കഴുകി. ശേഷം സെൽവയും, ഇന്ന് കോളടിച്ചുമ്മാ, ഇതാ നോക്കിയേ ഈ കീസില്, ശങ്കുണി നായർ എന്തെല്ലാമാണ് ഇട്ടു തന്നതെന്ന്. ഷാഹിദ കീസ് പരിശോധിച്ചു. രണ്ട് മുറി തേങ്ങ, പച്ച നേന്ത്രക്കായ, പൂള, പൂവൻപഴം. ഉമ്മ കീസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അജ്മൽ കീശയിൽ നിന്ന് 200 രൂപയെടുത്തു ഉമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് തേങ്ങാപ്പണിയെടുത്ത കൂലിയാ. നോട്ട് വിയർപ്പിൽ നനഞ്ഞുപോയിമ്മ. അത് നന്നായി. ഈ വിയർപ്പിന് വലിയ മഹത്വമുണ്ട് മക്കളെ. അതു പറഞ്ഞുകൊണ്ട് ഷാഹിദ വിയർപ്പിൽ കുളിച്ച തന്റെ മക്കളെ തന്നോട് ചേർത്തു പിടിച്ചു.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമാണ്. വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ, അജ്മലും കുഞ്ഞുപെങ്ങളും, ഭാഗം 23. നമ്മോട് സംസാരിച്ചത് അബ്ദുസ്സലാം വീട്ടി.
0: നമ്മൾ യാത്രാ വിവരണം പലപ്പോഴും വായിക്കുന്നുണ്ട്, യാത്രാ വിവരണം യൂട്യൂബിൽ കാണാറുണ്ട്. റേഡിയോയിലാവുമ്പോൾ നമുക്കത് കേട്ട് കാണാൻ പറ്റിയിട്ടുള്ള അവസരമാണ്. അപ്പോൾ രഞ്ജിത് ദാസിൻ്റെ യാത്രാ വിവരണം, അതിൽ 20 റിങ്കറ്റ് ഒരു യാത്രയുടെ കഥ, മനോഹരമായ ഈ യാത്രാ വിവരണത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി 2012 മെയ് 5 രാവിലെ തിരുവനന്തപുരത്തു നിന്നും കാറിൽ കൊച്ചി വിമാനത്താവളത്തിലേക്ക് കുടുംബസമേതം യാത്ര തിരിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കാർ ആലുവയിലെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയി. വൈകുന്നേരം 5 മണിക്കാണ് മലേഷ്യയിലേക്കുള്ള വിമാനം. ഏകദേശം 8 മാസങ്ങൾക്ക് മുൻപ് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ജീവിതത്തിലെ ആദ്യത്തെ വിദേശയാത്ര. ഇപ്പോൾ 30 രാജ്യങ്ങൾ കുടുംബസമേതം കണ്ടുകഴിഞ്ഞു. എല്ലാ യാത്രാ പദ്ധതികളും സ്വന്തമായി ഒരുക്കിയതാണ്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനും എന്റെ കുടുംബസുഹൃത്തുമായ മാത്യു ആണ് യാത്രയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത്. എന്നു മാത്രമല്ല, അദ്ദേഹമാണ് ഈ യാത്രയുടെ പ്രേരണ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം എമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ മറ്റൊരു കൗണ്ടറിലെ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ അടുത്തുവന്ന് കാര്യങ്ങൾ തിരക്കി. ആദ്യം ഞെട്ടിപ്പോയി. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ഞങ്ങളുടെ വീടിനടുത്തുള്ള ബിജുസാർ ആയിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടേക്ക് താമസമായത്. അദ്ദേഹം കാരണം ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണന കിട്ടി അവിടെ. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 4 മണിക്കൂറിന് ശേഷം രാത്രി 1 മണിയോടുകൂടി മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ എത്തി. അവിടുത്തെ സമയം ഇന്ത്യയേക്കാൾ 2.5 മണിക്കൂർ മുന്നോട്ടാണ്. വിമാനത്താവളത്തിൽ എന്റെ സുഹൃത്ത് ഷിബു ടൈറ്റസ് കാറുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഒരു മൊബൈൽ സിം കാർഡ് വാങ്ങി ഷിബുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തി ചെറിയ ഒരു ഉറക്കം. പിറ്റേന്ന് രാവിലെ തന്നെ ക്വാലാലംപൂർ നഗരം കാണാനായി പുറപ്പെട്ടു. ആദ്യം മലേഷ്യയുടെ പ്രതീകവും ലോകപ്രസിദ്ധവുമായ പെട്രനോസ് ട്വിൻ ടവർ, പിന്നെ കെഎൽ ടവർ, ബാട്ടു കേവ്സ്, വൈകുന്നേരം ഐ സിറ്റി, രാത്രി KFC നിന്നും ഡിന്നർ, പിന്നെ വീട്ടിലേക്ക്. അടുത്ത ദിവസം ഞങ്ങളുടെ പരിപാടി ക്വാലാലംപൂരിൽ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ജെൻറിംഗ് ഹൈലാൻഡ് സന്ദർശനം നടത്തുകയായിരുന്നു. മുൻകൂർ ബുക്ക് ചെയ്ത ബസ് ടിക്കറ്റുമായി ഞങ്ങൾ അവിടേക്ക് പോയി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഹോട്ടൽ ഫസ്റ്റ് വേൾഡ് ഇവിടെയാണ്. പിന്നെ പാർക്കുകൾ, സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങൾ, നല്ല തണുത്ത കാലാവസ്ഥ, അതിമനോഹരമായ പ്രകൃതി ഭംഗി, എല്ലാം ആസ്വദിച്ച് വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ സിംഗപ്പൂരിലേക്ക് യാത്രയ്ക്കായി ഞങ്ങൾ വിമാനത്താവളത്തിലേക്ക് പോയി. സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങൾ വീണ്ടും മലേഷ്യയിലെ ഒരു ദ്വീപായ ലങ്കാവിയിലേക്ക് വരുന്നുണ്ട്. ഷിബുവാണ് ഞങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു തന്നിരുന്നത്. അവിടെ ഞങ്ങൾക്ക് സഹായത്തിനായി മറ്റാരുമുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. 1 മണിക്കൂറാണ് വിമാനസമയം സിംഗപ്പൂരിലേക്ക്. അവിടെ വിമാനത്താവളത്തിൽ എന്റെ മറ്റൊരു സുഹൃത്തായ ദീപു മോഹൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരുമിച്ച് ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് പോയി. ഒരു സിംഗപ്പൂർ മൊബൈൽ സിം കാർഡും ട്രാവൽ കാർഡുകളും ദീപു ഞങ്ങൾക്ക് തന്നു. മെട്രോ ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുന്ന വിധവും അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആദ്യ ദിവസം 57 നിലകളുള്ള ഹോട്ടലിൽ മറീന ബേയുടെ ഏറ്റവും മുകളിൽ നിന്ന് സിംഗപ്പൂർ സിറ്റിയുടെ രാത്രിയും പകലും നന്നായി ആസ്വദിച്ചു. പരിഷ്കൃത റോഡുകൾ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സ്റ്റേഡിയം, ഒരു വശത്ത് കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നു, മറ്റു ചിലത് യാത്ര ചെയ്യുന്നു. അടുത്ത ദിവസം ഞങ്ങൾ സിംഗപ്പൂർ മൃഗശാലയിലേക്ക് പോയി. ലോകത്തിലെ ഏറ്റവും മികച്ച മൃഗശാലകളിൽ ഒന്നാണിത്. എല്ലാത്തരം മൃഗങ്ങളും കൂടാതെ ത്രസിപ്പിക്കുന്ന പ്രദർശനങ്ങളും അവിടെയുണ്ട്. ഒരു പ്രദർശനത്തിനിടെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ കൈ ഉയർത്തിയപ്പോൾ ഞാൻ അതിശയിച്ചുപോയി. ഏകദേശം 70% ഇന്ത്യക്കാർ. രാത്രി ഭാര്യയുടെ സഹപാഠികളായി മനു, അശ്വിൻ എന്നിവർക്കൊപ്പം ഡിന്നർ കഴിച്ച് ഹോട്ടലിൽ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം സിംഗപ്പൂരിലെ തീം പാർക്കായ സെന്റോസയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. മോണോറെയിലിൽ അവിടെയെത്തി. വിവിധ തരം പാർക്കുകൾ, ഏറ്റവും ആവേശകരം വൈകുന്നേരത്തെ സോങ് ഓഫ് ദ സീ എന്ന പ്രദർശനമാണ്. കടൽ തീരത്ത് കടൽവെള്ളം പമ്പ് ചെയ്ത് ഒരു സ്ക്രീനുണ്ടാക്കി, അതിൽ ലേസർ ഷോ. വളരെ ആവേശകരമാണത്. അടുത്ത ദിവസം ബേർഡ് പാർക്ക്, സാങ്കേതിക മ്യൂസിയം. അതിനടുത്ത ദിവസം സിംഗപ്പൂർ സിറ്റിയിലൂടെ കരവഴിയും ജലമാർഗം വഴിയും യാത്ര. പിറ്റേന്ന് സിംഗപ്പൂരിനോട് വിട പറഞ്ഞു. മലേഷ്യൻ ദ്വീപായ ലങ്കാവിയിലേക്ക് 1.5 മണിക്കൂർ വിമാനയാത്രയും. ലങ്കാവി വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്നും ഒരു ഹോണ്ട ജാസ് ഓട്ടോമാറ്റിക് കാർ വാടകയ്ക്കെടുത്തു. സ്വന്തമായി ഡ്രൈവ് ചെയ്തു. വാടകയും 50 റിംഗറ്റ് അഡ്വാൻസും നൽകി. അടുത്ത പെട്രോൾ പമ്പിലെത്തി ഇന്ധനം നിറച്ചു. പെട്രോളിനവിടെ കുടിവെള്ളത്തേക്കാൾ വില കുറവാണ്. കൗണ്ടറിൽ പണമടച്ചു. സ്വന്തമായി പെട്രോൾ കാറിൽ ഒഴിക്കണം നമ്മൾ. ഒരു പ്രിന്റഡ് മാപ്പിന്റെ സഹായത്താൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തി. വാടകയും 50 റിംഗറ്റ് അഡ്വാൻസും നൽകി. ഹോട്ടലിൽ കുറച്ചു സമയം വിശ്രമിച്ച ശേഷം ലങ്കാവിയിലെ അക്വേറിയമായ അണ്ടർ വാട്ടർ വേൾഡിലേക്ക് പോയി. അണ്ടർ വാട്ടർ വേൾഡ് കണ്ടതിനുശേഷം തിരികെ ഹോട്ടലിലേക്ക് വന്നു. ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. ഹോട്ടലിലേക്കുള്ള മടക്കയാത്രയിൽ വഴി കണ്ടെത്താൻ കഴിയാതെ ഞാൻ കാർ നിർത്തി പേഴ്സിൽ നിന്ന് ഹോട്ടലിന്റെ രസീതെടുത്തു. പിന്നീട് ഹോട്ടലിന്റെ ഫോണിലേക്ക് വിളിച്ചു. വഴി മനസ്സിലാക്കി യാത്ര തുടർന്നു. എന്നാൽ ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ഇത് ബോധ്യമായപ്പോൾ കാർ മുഴുവൻ ഞാൻ അരിച്ചുപെറുക്കി. എവിടെയും കാണാനില്ല. വഴി ചോദിച്ച കട അന്വേഷിച്ചു തിരിച്ചു. എന്നാൽ തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ആ കട കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഭാര്യയെയും കുട്ടികളെയും ഹോട്ടലിൽ കൊണ്ടാക്കി ഞാൻ വീണ്ടും ആ കട അന്വേഷിച്ച് റോഡിലൂടെ നടന്നു. അവസാനം ആ കട ഞാൻ കണ്ടുപിടിച്ചു. വഴി ചോദിച്ച ആ കടയുടമ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായി കടയുടെ മുൻപിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സുഹൃത്തിന്റെ കയ്യിൽ ഒരു വലിയ പാമ്പുണ്ട്. വിനോദസഞ്ചാരികൾക്ക് പാമ്പിനെ നൽകി ഫോട്ടോ എടുത്ത് പണം വാങ്ങി ജീവിക്കുന്ന ആളാണത്. പേഴ്സ് നഷ്ടപ്പെട്ട വിവരം പറഞ്ഞു. ആരെങ്കിലും കടയിൽ ഏൽപ്പിച്ചോ എന്ന് തിരക്കി. അദ്ദേഹം ഇല്ല എന്ന് മറുപടി പറഞ്ഞു. വളരെ വിഷമിച്ച് ഹോട്ടലിൽ തിരിച്ചെത്തി. റിസപ്ഷനിൽ കാര്യം പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് എന്റെ ബാങ്ക് കാർഡുകൾ ബ്ലോക്ക് ചെയ്യാൻ ഉപദേശിച്ചു. കൂടാതെ കാർഡ് തിരികെ ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നും പറഞ്ഞു. ഞാൻ മുറിയിലെത്തി പോക്കറ്റ് അരിച്ചു പെറുക്കി. ആകെ 1 റിംഗിറ്റ് നോട്ട് മാത്രം. വെറും 20 റിംഗിറ്റ്. അതുകൊണ്ട് 2 ദിവസം ഇവിടെ കഴിയണം. ഒരു നേരം വെള്ളം കുടിക്കാൻ മാത്രമേ ഇത് തികയുകയുള്ളൂ. രാത്രി ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. കുട്ടികൾക്ക് ബാഗിലുണ്ടായിരുന്ന പലഹാരങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കിയ മൂത്ത മകൾ എന്നെ ആശ്വസിപ്പിച്ചു. പപ്പ, നമുക്ക് വീട്ടിൽ പോയി പുതിയൊരു പേഴ്സ് വാങ്ങാം. 5 വയസ്സുള്ള കുട്ടിയുടെ നിഷ്കളങ്കത ആ വാക്കുകളിൽ ഞാൻ കണ്ടു. രാത്രി ഏറെ ആലോചിച്ചു. നാളെ എങ്ങനെ കഴിച്ചുകൂട്ടും? ഹോട്ടലിൽ അഡ്വാൻസ് തിരികെ ചോദിക്കാം. കാർ അഡ്വാൻസ് കൂടി തിരികെ കിട്ടിയാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. കാറിൽ ആവശ്യത്തിന് പെട്രോളുണ്ട്. യാത്രയ്ക്കായി രാവിലെ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് ഒരു പരാതി നൽകാം. കാറിൽ അവിടെയും ഇവിടെയും കുറച്ചു കറങ്ങാം എന്നും തീരുമാനിച്ചു. അങ്ങനെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഉറക്കം തീരെ വന്നില്ല. എങ്ങനെ നേരം വെളുപ്പിച്ചു? വെറും 20 റിംഗറ്റുമായി ഒരു അന്യരാജ്യത്ത്. പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ പാക്കേജ്. അതിനാൽ എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ പിന്നീട് കഴിക്കാൻ കിട്ടിയെന്നു വരില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സമീപത്തെ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന 2 പേർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കണ്ടപ്പോൾ ഇന്ത്യക്കാരാണെന്ന് തോന്നി. ഞാൻ അവരോട് എവിടെ നിന്ന് വരുന്നു എന്നന്വേഷിച്ചു. അവർ കോഴിക്കോട്ടുകാർ എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ആശ്വാസമുണ്ടായി. സംസാരത്തിൽ എന്റെ പേഴ്സ് കാണാതായത് അവരോട് സൂചിപ്പിച്ചു. ആദ്യമത്ര ഗൗരവമായി എടുത്തില്ല. എങ്കിലും പിന്നീട് ഗൗരവം മനസ്സിലാക്കി അവർ എന്നെ സഹായിക്കാമെന്നു പറഞ്ഞു. ആവശ്യമുള്ള റിംഗിറ്റ് അവർ എനിക്കു തരാമെന്നും വീട്ടിലെത്തിയ ശേഷം ഇന്ത്യൻ രൂപ ബാങ്കിൽ ഇട്ടാൽ മതിയെന്നും പറഞ്ഞു. എന്നാൽ എന്റെ മനസ്സാക്ഷി അത് സമ്മതിച്ചില്ല. ഒന്നുമല്ലെങ്കിലും ഒരു പരിചയവുമില്ലാത്ത എന്നെ അവർ എങ്ങനെ വിശ്വസിക്കും? അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ ബാഗിൽ കുറച്ച് ഇന്ത്യൻ രൂപ ഉണ്ടായിരുന്നു, ഏകദേശം 4000. അവരോട് അതിനു പകരം റിംഗിറ്റ് ആവശ്യപ്പെട്ടു. കണക്കു നോക്കി ഏകദേശം തുല്യ റിംഗിറ്റ് എനിക്ക് നൽകി. അവർ ഫോൺ നമ്പർ എനിക്ക് നൽകി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു. അതും ഹോട്ടലിൽ നിന്ന് തിരികെ ലഭിച്ച റിംഗിറ്റും മതിയായിരുന്നു തൽക്കാലം അവിടെ പിടിച്ചു നിൽക്കാൻ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഭാര്യ ടീച്ചറുമായിരുന്നു ആ കുടുംബം. അവരും അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ലങ്കാവിയിൽ. പ്രതിസന്ധിഘട്ടത്തിൽ അവരെ കണ്ടത് എനിക്കേറെ തുണയായി. ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകി. എന്നാൽ പോലീസ് സ്റ്റേഷൻ എനിക്കൊരു പ്രതീക്ഷയും നൽകിയില്ല. അതിനുശേഷം ഞങ്ങൾ പദ്ധതിയിട്ടിരുന്ന കേബിൾ കാർ ഐലൻഡ് ഹോപ്പിംഗ് അഥവാ ചെറിയ ദ്വീപുകൾക്കിടയിലൂടെയുള്ള സ്പീഡ് ബോട്ട് യാത്ര എന്നിവ വളരെ വലിയ മാനസിക സംഘർഷത്തിനിടെ പൂർത്തിയാക്കി. വീണ്ടും ആ ദമ്പതിമാർ എന്നെ ഫോണിൽ വിളിച്ചു. കണക്ക് നോക്കിയപ്പോൾ കുറച്ച് റിങ്കറ്റ് കൂടി എനിക്ക് തരാനുണ്ടെന്നും അത് ഹോട്ടൽ റിസപ്ഷനിൽ നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോഴെനിക്ക് അവരോടുള്ള ആദരവ് വീണ്ടും കൂടി. അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഏകദേശം 7 മണിയോടുകൂടി ഹോട്ടലിൽ എത്തി. പിറ്റേന്ന് രാവിലെ മടക്ക വിമാനം ക്വാലാലംപൂരിലേക്ക്. മടക്കയാത്രയ്ക്കുള്ള ബാഗ് ക്രമീകരിച്ചു. പിന്നീടുള്ള ചിന്ത എറണാകുളത്തുനിന്നും തിരുവനന്തപുരത്തേക്കുള്ള ചിലവിനെക്കുറിച്ചായിരുന്നു. ആരിൽ നിന്നെങ്കിലും കടം വാങ്ങി തിരുവനന്തപുരത്ത് എത്താം എന്നാശ്വസിച്ചു. ക്വാലാലംപൂരിലെ ഷിബുവിനെ വിളിച്ചു നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. കാരണം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ മേൽവിലാസമാണ് നൽകിയിരുന്നത്. ഏകദേശം രാത്രി 9 മണിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. 10 മണിയായപ്പോൾ ഞങ്ങളുടെ വാതിലിൽ ആരോ മുട്ടുന്നു. ഞാൻ എണീറ്റ് വാതിൽ തുറന്നു. 2 പോലീസുകാരും കൂടെ ഹോട്ടൽ ജീവനക്കാരും. പോലീസ് ചോദിച്ചു, യു ആർ രഞ്ജിത് ദാസ്? യെസ്. യു ലോസ് യുവർ വാലറ്റ്? യെസ്. ഐ ഓൾറെഡി ഗേവ് എ കംപ്ലൈന്റ് ടു പോലീസ് സ്റ്റേഷൻ. ഞാൻ കൊടുത്ത പരാതി അന്വേഷിക്കാനാവും ഇവർ വന്നത് എന്ന് ഞാൻ വിചാരിച്ചു. വാട്ട് ഈസ് ദ കളർ ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ഇൻ യുവർ വാലറ്റ്? ഞാൻ എല്ലാം വിശദമായി പറഞ്ഞു. അതുകേട്ട് ആ പോലീസ് ചിരിച്ചുകൊണ്ട്, യു ആർ എ ലക്കി മാൻ. അതുകേട്ടപ്പോൾ ഞാൻ നിശബ്ദനായി. ഞാൻ ഉറപ്പിച്ചു, എന്റെ പേഴ്സ് തിരികെ ലഭിക്കാൻ പോകുന്നു. അദ്ദേഹം പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു എനിക്ക് നൽകി. അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. എല്ലാം അതുപോലെ തന്നെയുണ്ട്, ചില്ലറ പൈസ പോലും. ഞാൻ സന്തോഷത്താൽ തുള്ളിച്ചാടി. അതുകണ്ട് മറ്റുള്ളവരും സന്തോഷിച്ചു. എങ്ങനെ പേഴ്സ് കിട്ടിയെന്ന് ഞാൻ അവരോട് തിരക്കി. അവർ അത് എനിക്ക് വിശദീകരിച്ചു തന്നു. തലേദിവസം രാത്രി 11 മണിയോടുകൂടി ഞാൻ വഴി ചോദിച്ച കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ തിരികെ പോയി. കടയുടെ മുൻപിൽ പാമ്പുമായി നിന്നിരുന്ന ആളുടെ ശ്രദ്ധയിൽ ഈ പേഴ്സ് പെട്ടു. എടുത്തു നോക്കിയപ്പോൾ കുറേ റിങ്കിറ്റുകളും ബാങ്ക് കാർഡും മറ്റും. അദ്ദേഹം കടയുടമയോട് കാര്യം പറഞ്ഞു. ആ സമയം ഞാൻ അദ്ദേഹത്തോട് പേഴ്സിനെപ്പറ്റി ചോദിച്ചത് ഓർമ്മ വന്നു. പിറ്റേ ദിവസം രാവിലെ കടയുടമയുടെ സുഹൃത്തായ എഡ്രിസ് എന്ന ഈ പോലീസിനെ പേഴ്സ് ഏൽപ്പിച്ചു. പോലീസ് പേഴ്സിലുണ്ടായിരുന്ന ഹോട്ടൽ ബില്ലിൽ നിന്നും വിലാസം കണ്ടെത്തി. വൈകുന്നേരം 4 മണിയോടെ ഹോട്ടലിൽ എത്തി. എന്നെ തിരക്കി. ഞാൻ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം ഫോൺ നമ്പർ നൽകി പോയി. ഞങ്ങൾ തിരിച്ചുവന്നപ്പോൾ കൗണ്ടറിലെ ആൾ മാറിയിരുന്നു. അങ്ങനെ ആ വിവരം എനിക്ക് ലഭിച്ചില്ല. എന്റെ വലിയ സന്തോഷത്തിന് പേഴ്സിൽ നിന്നും 50 റിങ്കറ്റ് എടുത്ത് ആ പോലീസിനെ ഞാൻ ഏൽപ്പിച്ചു, അഥവാ ഏകദേശം 900 രൂപ. എന്നാൽ അദ്ദേഹം അത് വാങ്ങിയില്ല. മാത്രമല്ല ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ ആഘോഷിക്കാനാണ് ഇവിടെ എത്തിയത്. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. പോലീസുകാരുമായി ഞാൻ കടയുടമയെ കാണാൻ പോയി. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു തിരികെ ഹോട്ടലിൽ എത്തി. ആദ്യം എന്നെ സഹായിച്ച ദമ്പതിമാരെ വിളിച്ച് പേഴ്സ് തിരികെ കിട്ടിയ വിവരം പറഞ്ഞു. അവർ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അതിനുശേഷം ക്വാലാലംപൂരിൽ ഷിബുവിനെയും വിളിച്ചു കാര്യം പറഞ്ഞു. അന്ന് രാത്രി സുഖമായി ഉറങ്ങി. രാവിലെ വിമാനത്താവളത്തിലെത്തി കാർ മടക്കി നൽകി. വിമാനം കയറി അവിടെ നിന്നും ക്വാലാലംപൂർ വഴി കൊച്ചിയിലേക്ക്, കൊച്ചിയിൽ നിന്ന് കാറിൽ തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ സംഭവബഹുലമായ ഞങ്ങളുടെ ആദ്യത്തെ വിദേശയാത്ര. ഇതിനിടയിൽ പല പ്രാവശ്യം ക്വാലാലംപൂർ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. 2019 ക്വാലാലംപൂരിലേക്കും മലേഷ്യയിലെ മറ്റൊരു ദ്വീപായ പെനാങ്ങിലേക്കും പോയി. സംഭവബഹുലമായ ഈ യാത്രയ്ക്ക് ശേഷവും സ്വദേശത്തും വിദേശത്തുമായുള്ള ഞങ്ങളുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: പ്രിയമുള്ളവരെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം യാത്രാവിവരണമാണ്. രഞ്ജിത് ദാസിന്റെ യാത്രാവിവരണത്തിലൂടെ 20 റിങ്കറ്റ് ഒരു യാത്രയുടെ കഥ. അതിന് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടാണ്.
0: റേഡിയോ വൈബ്സിലിനി സുബതമാണ്. സുബതത്തിൽ മുഷ്താഖൽ ഹിക്കമി സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാൻ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അവന് എല്ലാ കാര്യങ്ങളും ഒരുപോലെ അറിയാൻ കഴിയുന്നവനാണ്. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കേൾവിക്കും കാഴ്ചക്കും അറിവിനുമൊക്കെ പരിമിതിയുണ്ട്. അവർക്ക് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ അറിയുമായിരിക്കും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവരുടെ പരിധിയിൽപ്പെട്ടതൊക്കെ ചിലതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിക്കും. എന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അള്ളാഹു മനുഷ്യദൃഷ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാനോ മനസ്സിലാക്കാനോ മനുഷ്യന് സാധിക്കുകയില്ല. അതിനെ നമ്മൾ ഗൈബിയായ അറിവ്, അദൃശ്യജ്ഞാനം എന്നാണ് പറയുക. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അറിയുന്ന ഘട്ടങ്ങളും ഉണ്ടായിരിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒട്ടനേകം കാര്യങ്ങളെക്കുറിച്ചും ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അറിയാമെന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീരുപാധികം അദൃശ്യജ്ഞാനങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്, അറിവുണ്ട് എന്നൊന്നും അതിൽ നിന്നു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ സാധിക്കുക. അതല്ലാതെ ഒരു സാധാരണഗതിയിൽ മനുഷ്യനിക്ക് അവൻക്ക് കൊടുത്തൊരു കഴിവിൻ്റെ പരിധിയിൽ നിന്നും അവൻ അറിയുന്ന കാര്യങ്ങളെപ്പോലെ യഥേഷ്ടം മനസ്സിലാക്കാനോ അറിയാനോ അത് പറഞ്ഞു കൊടുക്കാനോ ഉള്ള കഴിവ് പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ മഹാന്മാരായ ഔലിയാക്കൾക്കോ ഇല്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലാ അംലിക്കു ലി നഫ്സി നഫ്അൻ വലാ ദുർറ, എൻ്റെ നഫ്സിന് എൻ്റെ കാര്യത്തിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള അധികാരം പോലും എനിക്കില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒരു കാര്യവും എന്നിലുണ്ടാക്കാൻ അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്തു കാര്യങ്ങളാണെങ്കിലും അത് എന്നിലുണ്ടാക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് തൊട്ടുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല നബിയോട് പറയാൻ ആവശ്യപ്പെടുന്നത്, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ ധാരാളം ഖൈറുകൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. വലാ മസ്സനിയസു, എനിക്കൊരു ഉപദ്രവവും ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യജ്ഞാനങ്ങളെക്കുറിച്ച് അറിവില്ല. അങ്ങനെ വല്ല അറിവുമുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ ഒട്ടനേകം നന്മകൾ നേടിയെടുക്കാനും അതേപോലെ തന്നെ പ്രവാചകനുണ്ടായ ഉപദ്രവങ്ങളെല്ലാം ഇല്ലാതിരിക്കാനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഇതര ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ പരിശോധിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥേഷ്ടം നീരുപാധികം മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒട്ടനേകം കാര്യങ്ങൾ ഹദീസുകളിലും ചരിത്ര സംഭവങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു വരവേ പ്രവാചകനെ കണ്ടപ്പോൾ കുട്ടികൾ പാട്ടുപാടി. ആ പാട്ട് അതിലാദ്യ വരികൾ ബദറിൽ മരണപ്പെട്ട ശുഹദാക്കളെ പുകഴ്ത്തിയൊക്കെ പാടുന്ന ആ പാട്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ആ കുട്ടികൾ പാടി, ഒഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചു ധാരണയുള്ള അറിവുള്ള ഒരു പ്രവാചകനാണ് ഞങ്ങളിലുള്ളത് എന്നിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പാടുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടികളെ തിരുത്തുകയാണ്. നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ ഇതുവരെ പാടിയത് തന്നെ പാടുക, എന്നെക്കുറിച്ച് എനിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ നബിക്കറിയാം, നാളെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം എന്ന് പാടുന്ന കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നോക്കൂ, ഇത്ര വ്യക്തമായി വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ്റെ ജീവിത ചരിത്രങ്ങൾ കൊണ്ടുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നത് വ്യക്തമായിരിക്കെ, ഇന്ന് ചില ആളുകൾ, സങ്കടകരമെന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകളെടുത്ത് ദുർവ്യാഖ്യാനിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അതിൻ്റെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് അവർക്ക് യോജിച്ച രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി പറഞ്ഞ വാചകങ്ങളെ ആ ഹദീസിനോട് ചേരാത്ത, അതിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങളോട് യോജിക്കാത്ത രൂപത്തിൽ ആ ഹദീസിനെ വ്യാഖ്യാനിക്കുകയും നമ്മളിവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നബി കാണുന്നുണ്ട്, അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ആരാധനകളൊക്കെ നബി ഇപ്പോൾ എല്ലാ നിലക്കും കാണുന്നു, അറിയുന്നു, നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ സഹായം തേടുമ്പോഴൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഖബറിൽ നിന്നും കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ അറിയാൻ കഴിയുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത, യോജിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴായി ശ്രദ്ധിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ ഈ ആശയത്തോട്, ഈ വിശ്വാസത്തോട് നേരെ എതിരായിക്കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രവുമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പല പരാതികളുമായി, പല പ്രശ്നങ്ങളുമായി ചില ആളുകൾ കടന്നു വരും. എന്നിട്ട് ഓരോ വ്യക്തികളും അവരുടെ ന്യായങ്ങളും അവരുടെ തെളിവുകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. വ ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ വലഅല്ല ബഅദുക്കും അൻ യകൂന അൽഹന ബി ഹുജ്ജതിഹി മിൻ ബഅദിൻ, ചില ആളുകൾ അവരുടെ തെളിവുകൾ നിരത്തി അവർ ഭംഗിയായി അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചേക്കും. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ഫഖ്ദി അലാ നഹ്വി മാ അസ്മ, ഞാൻ ഇപ്പോൾ എന്താണോ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നത് അതനുസരിച്ചു മാത്രമാണ് എനിക്ക് വിധി പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങൾ പറയാത്തതൊന്നും അറിയുകയില്ല, നിങ്ങൾ തെളിവ് കാണിച്ചാൽ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുക, അതുകൊണ്ടൊരു പക്ഷേ നിങ്ങളുടെ പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ നിരത്തണം, അതല്ല എങ്കിൽ ന്യായമില്ലാത്ത ആളുകൾ അവർ അനർഹമായി അവർ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചേക്കും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഖളൈതു ലഹു മിൻ ഹഖി അഖീഹി ഷൈഅ, ആരെങ്കിലും എൻ്റെ മുന്നിൽ അന്യായമായി അവർ വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്ത് മറ്റൊരാളുടെ അവകാശം നേടിയെടുക്കുകയും ഞാൻ അവനക്ക് അനുകൂലമായും വിധിക്കുന്നുണ്ടെങ്കിൽ ഫലാ യഖുദുഹു ഫഇന്നമാ അഖ്തഉ ലഹു ഖിതഅതം മിനന്നാർ, ഞാൻ അവനക്ക് നരകത്തിൽ നിന്നും ഒരു കഷ്ണമാണ് വീതിച്ചു തരുന്നത്, നിങ്ങളത് സ്വീകരിക്കരുത്, കാരണം ഞാൻ അപ്പോൾ വിധിക്കുന്നത് നിങ്ങളുടെ വർത്തമാനവും നിങ്ങളുടെ സംസാരവും നിങ്ങളെൻ്റെ മുന്നിൽ വെക്കുന്ന തെളിവുകളും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പക്കൽ ന്യായമില്ല, നിങ്ങൾ ശരിയുടെ പക്ഷത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ഞാൻ വിധിച്ചതിനെ സ്വീകരിക്കുകയോ അത് വാങ്ങിയെടുക്കുകയോ ചെയ്യരുത്, നിങ്ങൾ നരകത്തിൽ നിന്നും ഒരു വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞ കാര്യങ്ങൾ അറിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാദങ്ങളെക്കുറിച്ച് കേൾക്കേണ്ടതില്ല, ഇരുപക്ഷത്തിൻ്റെയും തെളിവുകളെക്കുറിച്ച് അറിയേണ്ടതില്ല. ഇനി ആര് എങ്ങനെ വാദിച്ചാലും അവർക്ക് ശരിയായ പക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയാൻ സാധിക്കുന്നത്. ഒരിക്കൽ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബിവി റളിയല്ലാഹുവിനെക്കുറിച്ച് ഒരു വ്യഭിചാരം ആരോപിക്കപ്പെട്ടു, അവർ വ്യഭിചാരിണിയാണ് എന്നിങ്ങനെയുള്ള ആരോപണം വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം സത്യമറിയാതെ ഇങ്ങനെ പ്രവാചകൻ പ്രയാസപ്പെട്ട് നടന്നു. ആയിഷ ബി റളിയല്ലാഹുവിനെക്കുറിച്ചുള്ള ഈ ആരോപണം സത്യമാണോ, അതിലെന്തെങ്കിലും കയമ്പുണ്ടോ, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം പ്രയാസപ്പെട്ട് നടക്കുന്നു. എല്ലാവിധ മറഞ്ഞ കാര്യങ്ങളും നബിക്കറിയുമായിരുന്നെങ്കിൽ നബി ഇങ്ങനെ അഭിനയിക്കുകയായിരുന്നു, നബിയിൽ പ്രയാസമുള്ളതുപോലെ അഭിനയിച്ച് നടക്കുകയാണ് എന്നാകില്ലേ അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുന്ന ആ ഘട്ടം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമറിയാതെ പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരു ഘട്ടം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിധി വിധിക്കുകയാണ്, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ വിധി നടപ്പാക്കുകയാണ്. അതിൽ ആ വിധി ഉണ്ടായത് ഒരു ജൂതൻ അവർക്കെതിരെയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നത്. ഒരു യുദ്ധത്തിനു പോകവേ ഒരു വസ്തു അവരുടെ പടയങ്കിയും അവരുടെ ആയുധങ്ങളുമൊക്കെ മോഷ്ടിക്കപ്പെട്ട ഒരു കേസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന മുനാഫിക്കുകൾ വെക്കുന്ന ചതിയിൽ, അല്ലെങ്കിൽ അവർ പ്രവാചകൻ്റെ മുന്നിൽ വെക്കുന്ന തെളിവുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയും ആ ജൂതനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയെ തിരുത്തിക്കൊണ്ട് ആയത്തിറക്കി, വലാ തക്കുൻ ലിൽ ഖായിനീന ഖസീമ, ചതിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കളവ് പറയുന്ന ആളുകൾ, വഞ്ചിക്കുന്ന ആളുകളുടെ കൂടെ നീ നിൽക്കരുത് നബിയെ. നിങ്ങളിപ്പോൾ വിധിക്കുന്നത് ശരിയല്ല, നിങ്ങൾക്ക് ആ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയും ആ ജൂതനക്ക് അനുകൂലമായി ആ വിഷയത്തിൽ അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല എന്ന അല്ലാഹുവിൻ്റെ ഖുർആനിൽ ആയത്തിറങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജൂതയായ ഒരു സ്ത്രീ നബിക്ക് വിഷം പുരട്ടിയ മാംസം കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കുന്നു. കൂടെയുണ്ടായിരുന്ന സ്വഹാബി ബിഷ്റു ബിൻ വറാ റളിയല്ലാഹു അൻഹു കഴിക്കുന്നു, അവിടുന്ന് മരണപ്പെട്ടു പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഭക്ഷണം അത് തുപ്പിക്കളയുന്നു. നിങ്ങൾ നോക്കൂ, ഈ സന്ദർഭങ്ങളിലൊക്കെ, ഈ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ വഹി വരും വരെ ആ മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയോ ഒരറിവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. സാധാരണ ഒരു മനുഷ്യൻ അറിയുന്നത് പോലെ കണ്ടതും കേട്ടതും അവരുടെ കഴിവിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടെയുള്ളൊരു സ്വഹാബി ആ ഭക്ഷണം കഴിച്ച് മരണപ്പെട്ടു പോകുന്നത് നബി അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നതിന് സമാനമാണ് നബിക്ക് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയും എന്ന് വാദിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചില ആളുകൾ കടന്നു വന്നു. അവർ, ഞങ്ങളുടെ നാട്ടിൽ കുറേ മുസ്ലിമീങ്ങളുണ്ട്, അതുകൊണ്ട് അവരെ ഖുർആൻ പഠിപ്പിക്കാൻ നിങ്ങൾ ഹാഫിളുകളെ വിട്ടുതരണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിലുണ്ടായിരുന്ന 70 ഹാഫിളുകളെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. ആ പോകുന്ന വഴിക്ക് അവർ ചതിയിലൂടെ ആ സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും അറിയാതെയാണ് അവരുടെ കൂടെ ആ സ്വഹാബത്തിനെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീരുപാധികം മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പരലോകത്തെക്കുറിച്ച് ഹൗദുൽ കൗസറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനുള്ള വെള്ളമിങ്ങനെ കോരിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തൻ്റെ അനുയായികളെ കാണുമ്പോൾ അവരടുത്തേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരോട് വിദൂരത്തു പോകാൻ അവിടെ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, യാ റബ്ബി അസ്ഹാബി, എൻ്റെ റബ്ബെ ഇതെൻ്റെ സമൂഹമല്ലേ, എൻ്റെ ഉമ്മത്തല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നാണ്, ഇന്നക ലാ തദരി മാ അഹദസു ബഅദക, നബിയെ അങ്ങേക്കു ശേഷം, അങ്ങയുടെ കാലത്തിനു ശേഷം അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മതത്തിലേക്ക് പുതുതായി കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് അങ്ങേക്ക് ധാരണയുണ്ടോ? അങ്ങ് അതിനെക്കുറിച്ച് അറിയുന്നില്ലല്ലോ നബിയെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം ഈ മതത്തിലേക്ക് പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും പല ആരാധനകളും കൊണ്ടുവന്നതിനെക്കുറിച്ച് നബി അറിയാതെയാണ് അവരെ ഹൗദുൽ കൗസറിൻ്റെ അടുത്തേക്ക് വിളിക്കുകയും അവർക്ക് വെള്ളം കോരിക്കൊടുക്കാൻ നബി ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് അറിയുകയില്ല, അങ്ങയുടെ കാലത്തിന് ശേഷം ഒട്ടനേകം കാര്യങ്ങൾ ഇവർ ഈ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീരുപാധികം മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നില്ല. ജിബ്രീൽ മുഖാന്തരമോ അല്ലാതെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ടാവുകയും ആ മറഞ്ഞ കാര്യം അറിയുകയും ചെയ്യുന്നത്. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഇതാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചെന്ന വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത്. ഇത് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസകാര്യങ്ങളെ ചിട്ടപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയുമെന്ന ധാരണയിൽ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടത്തോട് സഹായം തേടുകയും ചെയ്യുന്ന പതിവുകൾ അത് ശിർക്ക് കലർന്ന പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം പാടെ ഒഴിവാകുക അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: സുബ്ഹതം ഇവിടെ അവസാനിക്കുന്നു. സുബ്ഹതത്തിൽ മുഷ്താഖ് അൽ ഹിക്കമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: റേഡിയോ വൈബ്സിൽ ഇനി നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കേൾക്കുന്ന പ്രോഗ്രാമായ സ്നേഹക്കൂടാണ്. മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്ന വിഷയത്തിൽ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ്, ഷമീം എം വണ്ടൂർ എന്നിവരാണ് ചേരുന്നത് സ്നേഹക്കൂടിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ ഒരു എപ്പിസോഡിലേക്ക്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതിൽ നിന്നും മോചനം നേടാനുള്ള വ്യഗ്രതയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സർ. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിലും ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇൻഷാ അള്ളാഹ്. അതിൻ്റെ ഒരു ഈ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടി ബാധ്യതയാണല്ലോ. അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഈ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് കാരണങ്ങൾ, കഴിഞ്ഞ 3 എപ്പിസോഡിൽ ധാരാളം കാരണങ്ങൾ, അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്, അഥവാ ചെറിയ ചെറിയ കാരണങ്ങളെ നമുക്ക് അത് ഒഴിവാക്കാം. കാരണം സമൂഹത്തിൽ ഏതൊരാൾക്കും പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. എന്നാൽ പൊതുസമൂഹം എല്ലാവരും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടി അതിലില്ലേ?
2: തീർച്ചയായിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പോസിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാല് രണ്ട് കുടുംബങ്ങളാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിക്കുന്നത്. ഇപ്പൊ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബം. അപ്പൊ ഭർത്താവിന്റെ കുടുംബം ധാർമ്മിക മൂല്യങ്ങളിൽ വേണ്ടത്ര കണിശതയില്ലാത്ത, അത്തരം മതാധ്യാപനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു കുടുംബമാണ്. എന്നാൽ ഭാര്യയുടേത് മതപരമായ വിഷയങ്ങളിൽ വളരെ കൃത്യതയും അച്ചടക്കമുള്ള ഒരു കുടുംബമാണ്. ആ ഒരു റിലീജിയസ് ഒരു ഫ്ലേവറിലാണ് ആ കുട്ടി വളർന്നത്, പരിചയിച്ചത്. എന്നാൽ തീർത്തും വ്യത്യസ്തമായ ഒരു ലിബറൽ തോട്ടുള്ള, ഈ കാര്യങ്ങളിലൊക്കെ സ്ട്രിക്ട്നെസ് ഇല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് ഈ പെൺകുട്ടി മാറി പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പറിച്ച് നടപ്പെടുന്നതെങ്കിൽ, അവിടെ ഒരു വലിയ കോൺഫ്ലിക്ട് രൂപം കൊള്ളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് തന്റെ തലയിൽ, തന്റെ ശിരസിൽ ആണി തറക്കുന്നതിന് തുല്യമാണ്. റസൂല് അത്ര ഗൗരവത്തിലാണ് അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുന്നതിനെ പരിചയപ്പെടുത്തിയത്. ഈ ഒരു പാഠം ഉൾക്കൊണ്ട് വളർന്ന ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് തന്റെ മൂത്തച്ചിയോട് ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഇപ്പൊ ഒരു ലൈവായ ഒരു എക്സാമ്പിളാ പറയുന്നത്. ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ മൂത്തച്ചിയുടെ വയറിന്റെ അടുത്ത് പോയിട്ട്, ആ കുട്ടി ഗർഭം ധരിച്ച പെണ്ണാണ്, അപ്പൊ ഗർഭം ധരിച്ച ആ പെണ്ണ് 6-7 മാസമായിട്ടുണ്ട്. അപ്പൊ 6-7 മാസമായിട്ടുള്ള ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിയെ പോയിട്ട് ചെവി കൊടുക്കുകയാണ്. ഈ രംഗമാണ് ഈ പെൺകുട്ടി ലൈവായി കാണുന്നത്. അപ്പോ ഞാൻ എങ്ങനെയാണ് അയാളോട് പ്രതികരിക്കണത്? പക്ഷെ അതൊരു തെറ്റായിട്ട് ആ ഭർത്താവ് കാണുന്നില്ല, പഠിച്ചിട്ടുമില്ല, അതാണ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഇവന്റ്സ്, ഒരു ഉദാഹരണം, ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് തീർത്തും ധാർമ്മികമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്ക് പോയിട്ട് ഒരു പബ്ബിലേക്ക്, അല്ലെങ്കിൽ മദ്യപാനം നടത്തുന്ന ഒരിടത്തേക്ക് ഭാര്യയുമായിട്ട് പോകുമ്പോൾ മറ്റ് സ്ത്രീകളുടെ കൂടെ, അത് ഗേൾഫ്രണ്ട്സിന്റെ കൂടെയാണ് ഭർത്താവ്, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് കൂട്ടിയത്. അദ്ദേഹം ഭാര്യന്റെ കൂടെ പോകുന്നു, എന്നാൽ ഫ്രണ്ട്സ് അത്തരത്തിലുള്ള ആളുകളായിട്ട് വരുന്നു. അപ്പൊ ആ പബ്ബിൽ വെച്ച് മദ്യപിക്കുമ്പോ അത് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട്. അതായത് ധാർമ്മിക മൂല്യങ്ങൾ രണ്ട് ലെവലിലാണുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു കോൺഫ്ലിക്ട് ഉണ്ട്. എന്നാൽ ഭർത്താവിന് പ്രത്യക്ഷത്തിൽ നല്ല സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതൊക്കെ ഉണ്ട്. മറുഭാഗത്ത് ഈ ഒരു ഫ്രോഡ് നേച്ചറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ധാർമ്മിക മൂല്യങ്ങൾ, എത്തിക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ മക്കൾ, ഇവരിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണല്ലോ അവരുടെ മക്കൾ, ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാൻ ഭാര്യയ്ക്ക് സാധിക്കൂല. കാരണം ഭാര്യ പഠിപ്പിക്കുന്നതിന്റെ ജസ്റ്റ് ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് ആണ് ഭർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ഇടയില് വിവാഹമോചനം നടത്തുന്നതാണ് ഇതിനേക്കാളും നല്ലത് എന്ന ഒരു ചിന്ത ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു.
1: സ്വാഭാവികമായും വൈവാഹിക അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ച ഏവർക്കും വളരെ സുപരിചിതമായ ഒരു ഹദീസുണ്ട്. അഥവാ നിങ്ങൾ വിവാഹം അന്വേഷിക്കുമ്പോൾ സാധാരണ നാടുകളിൽ സംഭവിക്കാറുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്. തറവാട് നോക്കാറുണ്ട്, കുടുംബമഹിമ നോക്കാറുണ്ട്, അതുപോലെ തന്നെ സൗന്ദര്യം നോക്കാറുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വളുഫർ ബിദാത്തിയീൻ തെരിബത്തി അതാക്ക് എന്നാണ്. നീ തിരഞ്ഞെടുക്കേണ്ടത് ദാത്തുദ്ദീൻ, മതബോധമുള്ളവളെയാണെന്നാണ്. ഇതൊരാണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യമാണ്. ഇപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും, പെൺകുട്ടി ഡിറക്റ്റ് പോയിട്ട് അന്വേഷിക്കുക എന്നതല്ലല്ലോ. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെടണം അവർക്ക് മതബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക. മതബോധമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർജവമുള്ള പെൺകുട്ടികളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ വളരേണ്ടതുണ്ട്, ആൺകുട്ടികളും വളരേണ്ടത്, രണ്ടു ഭാഗവും ആ രൂപത്തിൽ വളരേണ്ടതുണ്ട് എന്നാണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് സാസർ പറഞ്ഞു വെച്ച വിഷയവുമായിട്ട് നമുക്ക് പറയാനുള്ളത്, പലപ്പോഴും ഇതുപോലെയുള്ള എത്തിക്സ് വാല്യൂസ് എത്തിക്സ് ആൻഡ് വാല്യൂസ് അല്ലേ, അത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയി വരുമ്പോൾ, ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഒരിക്കലും അത് നല്ല ഒരു ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാറില്ല എന്നുള്ളതാണ്. അത് എത്ര പരിഹരിച്ചാലും വീണ്ടും എച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ കുറേ സെർച്ചർജ് എത്തിക്സിന് വാല്യൂസിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഞാൻ ഉൾക്കൊള്ളുന്ന എത്തിക്സ്

0: അതാണല്ലോ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്തൊരു ഭർത്താവാകുമ്പോൾ സ്വാഭാവികമായും ഇത് ഉൾക്കൊണ്ട് ഇതെല്ലാം ജീവിതത്തിൽ ചരിയാക്കി വന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനും അയാളുടെ കൂടെ ഒരു ജീവിതം നയിക്കാനും സാധിക്കുകയില്ല എന്നൊരു സത്യമാണ്. സ്വാഭാവികത്വം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു ദീനീ ബോധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമയത്തിൽ, അഥവാ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതാണ് തലാഖ് എന്ന് പറയുന്നത്, വിവാഹമോചനം എന്നുള്ളത്. പക്ഷേ വിവാഹമോചനം അനുവദിക്കപ്പെട്ടൊരു ഒരു സന്ദർഭം എന്ന് വെച്ചാൽ ദീന് കാര്യങ്ങളിൽ കാർക്കശില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുമെന്നുള്ളൊരു സത്യം കൂടിയാണ്.
1: ഈ സമാനമായ രണ്ടു മൂന്ന് കേസുകൾ ഇപ്പൊ മതബോധവും മതനിഷ്ഠയും ഈവൻ മുജാഹിദിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ജീവിച്ച പെൺകുട്ടികൾ ഇത്തരം ഇരകളായി മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പൊ ഞാനിതൊക്കെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഇപ്പൊ എന്റെ തന്നെ വളരെ അടുത്ത ഒരു വ്യക്തിയുടെ മകൾ, അപ്പൊ ആ മകള് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പിൽ അകപ്പെട്ടു. എന്നിട്ട് ആ മകള് ഭർത്താവിനെയായിട്ട് വരികയാണ്. കൗൺസിൽ ചെയ്തപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇയാൾ ഇതിൽ പെട്ടുപോയത്. കാരണം ഈ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, എല്ലാ ഇന്റിമസിയും ഉണ്ട്, പക്ഷേ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ABCD പോലും അയാൾക്കില്ല. പിന്നെ ആ പെൺകുട്ടി ഇയാളോടുള്ള സ്നേഹം കാരണം അവളുടെ ധർമ്മനിഷ്ഠയും അവളുടെ ജീവിതത്തിലുള്ള മൂല്യങ്ങളും ഒക്കെ ബലി കഴിക്കുകയാണ്. അവസാനം സംഭവിക്കുന്ന എന്താണ്? ധർമ്മനിഷ്ഠയും തഖ്‌വയൊക്കെ ഉള്ള പെൺകുട്ടികള് അതൊക്കെ ത്യാഗം സഹിച്ച് നമസ്കാരം പോലുമില്ല, നമസ്കരിക്കുന്ന പോലുമില്ല. അപ്പോ കാഫിറായ ഒരു വ്യക്തിക്കാണല്ലോ ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തർക്കുസലാത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതനിഷ്ഠക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണ്. തരിബത്തി യദാഖ് ഫൽഫർ ബിദാത്തി എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതനിഷ്ഠയാണ്. സമ്പത്ത് നോക്കാം, സൗന്ദര്യം നോക്കാം, സമ്പത്ത് കുലീനതൊക്കെ നോക്കാം, അതൊന്നും നോക്കണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതബോധത്തിനാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്താണ്? മതബോധ കണ്ണ് വന്നു കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളൂ എന്നാണ്. അത് നമ്മള് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് ആവാണ്. ഇതാണ് അവിടെ
0: ബാക്കിയുള്ളതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യും. അവസാനം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന, അതുവരെ ആർഭാട കല്യാണം നടത്തി അതിന്റെ ചെലവുകൾ നഷ്ടമായി, കുടുംബത്തിന് അത് പേര് ദോഷമായി, എല്ലാത്തിനും പരിക്ക് പറ്റുന്ന
1: പരിക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ മക്കൾ ഉണ്ടാവുമ്പോ ദീർഘദൃഷ്ടി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന വലിയ അബദ്ധം എന്താന്ന് വെച്ചാൽ മക്കൾ ഉണ്ടാവുമ്പോ അവിടെ പ്രശ്നം വരുന്നത് ഈ മക്കളെ എങ്ങനെ വളർത്തണം. ഇപ്പോ ഈ കുട്ടികള് ഒരു പിന്നെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പൊ ഹൂ മെയ്ഡ് ദം സോ, അവരെ ആരാണ് അങ്ങനെ ആക്കുന്നത്? ഈ പേരൻസ് ആണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് റോൾ മോഡൽസ് ഉണ്ടാവുക. ഈ റോൾ മോഡൽസ് ഇല്ലാതെ വരുമ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരത്തിൽ എത്തുമ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താണ്? ഫ്രീഡം. അപ്പൊ ആ ഫ്രീഡം വാപ്പ അനുവദിക്കുകയും ഉമ്മ നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മ ശത്രുപക്ഷത്താണ് കുട്ടികൾ കാണുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന മക്കളായിട്ട് ഈ മക്കൾമാരാണ്. അതിനുള്ള ബേസിക് റീസൺ എന്താണ്? ഈ പിന്നെ റിലീജിയസ് വാല്യൂസിലുള്ള അന്തരാണ്. അതുകൊണ്ട് ആദർശ നിഷ്ഠ എന്നുള്ളത് ദാമ്പത്യത്തില് ഏറ്റവും പ്രധാനമാണ്. ആ വാല്യൂസ്, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് ഇല്ല എങ്കിൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ എന്താണ്? നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നന്മ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന ലക്ഷ്യബോധം ഭർത്താവിനില്ലെങ്കിൽ പിന്നെ മക്കളെങ്ങനെയാണ് വളർത്തുക? അവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ അനുഭവിക്കുന്ന ക്രൈസിസ് വളരെ വലുതായിരിക്കും. അതാണ് ഇന്ന് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി.
0: ഏതൊരു കാര്യത്തിനും ഏതൊരു സംവിധാനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിന്റെ പോവട്ടെ, മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തരും ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഒരു മതക്കാരനാണെങ്കിൽ തൻ്റെ മതം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അയാളൊരു ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത് എന്നാണ്. ഏതൊരു മതക്കാരനായാലും ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് നിഷ്ഠകളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തിയായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഈ വാല്യൂകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെ ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിലുപരി കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വിജയങ്ങൾക്കും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും അതൊരു വലിയ ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകണം പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ നമ്മൾ മുന്നോട്ട് പോകാൻ.

0: അള്ളാഹു ആ നിലയിൽ നമ്മളെ ഒക്കെ ഹിദായത്തിൽ നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു കാരണത്തിലേക്ക് പോവുകയാണെങ്കിൽ,
1: ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ്. അതായത് എല്ലാവരുടെയും സ്വപ്നം, ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് തന്റെ ഭർത്താവ് വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, തന്നോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ച് തന്നോടൊപ്പം ടൂറിന് പങ്കാളിയായി തന്റെ ആസ്വാദനങ്ങളിലൊക്കെ ആ ഒരു അഭിപ്രായങ്ങളിലൊക്കെ ഒന്നിച്ച് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന, തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഈ രൂപത്തിലുള്ള ഒരു ഭർത്താവായിരിക്കണം തന്റെ ഭർത്താവ് എന്ന് ഏത് പെൺകുട്ടി ആഗ്രഹിക്കും. അത് അവളുടെ ഒരു ഡ്രീം ആയിരിക്കും. ആ ഒരു ഡ്രീമോട് കൂടിയിട്ടാണ് കല്യാണം കഴിക്കപ്പെടുക. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബോധ്യമാവുകയാണ് തന്റെ ഭർത്താവ് ഒട്ടും റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞാല് ഒന്നിപ്പോ ഒരു ടൂർ പോവാന്ന് പറയുമ്പോ എന്തിനാപ്പൊ അവിടെ പോകുന്നത്, എന്താപ്പൊ അവിടെ ഉള്ളത്, എന്തിനാപ്പൊ ബീച്ച് പോകുന്നത്, ബീച്ചിൽ എന്താ ഉള്ളത്. അതായത് ഇയാള് ഹൈലി മൈസർലിയാണ്, അതായത് അറുപിഷ്കനാണ്, അല്ലെങ്കിൽ ഇയാള് കാൽക്കുലേറ്റിംഗ് മൈൻഡ് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളാണെന്ന് സങ്കല്പിക്കും. മാത്തമാറ്റിക്കൽ ഒരു ഇന്റലിജൻസിലാണ് അയാൾ ഊട്ടപ്പെട്ടത്. അപ്പൊ അയാള് ആ യാത്ര കൊണ്ട് വരുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് മൂപ്പര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ തന്റെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ഒരിക്കലും അയാള് ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അയാൾ എന്ത് ചെയ്യും, ബാരിക്കേഡ് സൃഷ്ടിക്കും. ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ കോൺഫ്ലിക്റ്റിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോ ഇവിടെ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് റൊമാൻറ്റിക് മൂഡ് എന്നുള്ളത് ഭാര്യ ആഗ്രഹിക്കുന്നതാണ്, ഭർത്താവ് ആഗ്രഹിക്കുന്നതാണ്. കാരണം ലൈഫില് നമ്മൾക്ക് കിട്ടേണ്ട ആ ഒരു റൊമാൻറ്റിക് ടച്ച് എന്നുള്ളത് ജീവിതത്തിൽ തന്നെ കിട്ടണമല്ലോ. അത് അന്യ സ്ത്രീകളുമായിട്ടോ അന്യ പുരുഷന്മാരുമായിട്ടോ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും അത് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഭർത്താക്കന്മാർ സമയം കണ്ടെത്തണം. ചില ബിസിനസ്സുകാർക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, അവര് 24 hours ദേ കോൺസെൻട്രേറ്റ് ഓൺ ബിസിനസ്. അവര് പണം എങ്ങനെ സ്വരൂപിക്കാം, പണം എങ്ങനെ സ്വരൂപിക്കാം. സൈലാസ് മാർണർ എന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ജോർജ് എലിയറ്റ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതിൽ സൈലാസ് മാർണർ എന്ന ക്യാരക്ടർ ഫോക്കസ് ചെയ്യുന്നത് പണസമ്പാദനാണ്. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് വേസ്റ്റ് അവർ പവേഴ്സ്. മനുഷ്യന്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് പണസമ്പാദനായിട്ട് മാറുക, ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിതം അതിനുവേണ്ടി ഹോമിക്കുന്ന അവസ്ഥ. ഇത് ചില ഭർത്താക്കന്മാർക്ക് ബിസിനസ് മാൻമാർക്ക് ഉണ്ടാവുന്നുണ്ട്. അവര് രാത്രി 10-11 മണിക്കാണ് വീട്ടിലേക്ക് എത്തുക. 11 മണിയായിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ രാവിലെ അതിനേരത്തെ വീണ്ടും ഷോപ്പിലേക്ക് പോവാണ്. ഈ ഭാര്യയുമായിട്ട് സംവദിക്കാനോ മക്കളുമായിട്ട് സംസാരിക്കാനോ ഒന്നും ഇവർക്ക് സമയം കിട്ടില്ല. ജീവിതത്തില് ഈ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോ ബിസിനസ്സുകാരായ ഇത്തരം പുരുഷന്മാര് മനസ്സിലാക്കേണ്ടത് അവര് പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ. എന്നാൽ അവരുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂല്യമുള്ള സമയം മക്കളുടെയും ഭാര്യയുടെയും കൂടെ ചിലവഴിക്കാൻ മനഃപൂർവ്വം അവർ കണ്ടെത്തണം. നല്ല തിരക്കുള്ള ഡോക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടു, ഇന്ന് കേരളത്തിൽ നടന്ന പഠന പ്രകാരം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്, മാനസിക ആരോഗ്യത്തിൽ വെല്ലുവിളി നേരിടുന്നത് നല്ല തിരക്കുള്ള ഡോക്ടേഴ്സാണ്. കാരണം ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് ഒഴിഞ്ഞ നേരമല്ല. അതുകൊണ്ട് അവർക്ക് റിക്രിയേഷൻ ആക്ടിവിറ്റീസോ റിഫ്രഷ്മെന്റോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബോധപൂർവം എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര വലിയ ബിസിനസ്സിലാണെങ്കിലും ഇനി മതപ്രബോധന രംഗത്താണെങ്കിലും നമ്മുടെ മതപ്രബോധന രംഗത്തുള്ള ദായിമാരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ മേഖലയിൽ നമ്മൾ സജീവമായി പ്രസംഗിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിരതരാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചിലവഴിക്കാൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്, ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദായിമാരുടെ, ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്, ചില ദായിമാരുടെ മക്കൾ അവര് വഴിതെറ്റുണ്ട്. കാരണം മൂപ്പര് ദൈവത്തുമായിട്ട് അങ്ങനെ നടക്കുമ്പോ സ്വന്തം ഭാര്യനെ മക്കളെ കുടുംബത്തെ മറന്നുപോകുന്നു. ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു റൊമാൻറ്റിക് മൂഡ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടും മക്കളോടും തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹവാസവും ഒക്കെ മക്കൾക്കും കുടുംബത്തിനും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു നോവൽ എക്സ്പീരിയൻസായി മാറണം. അല്ല എങ്കിൽ ഈ ചങ്ങാതിയുടെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഭാര്യമാർക്കുണ്ടാവും. അതാണ് നമ്മൾ അറിയേണ്ടത്.
0: നോക്കൂ, ഇവിടെയും നമുക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ റൊമാൻറ്റിക് എന്നുള്ളതോടൊപ്പം തന്നെയാണ് ഗെയിംസുകളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ഓട്ട മത്സരം നടത്തിയതും ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചതും അടുത്ത പ്രാവശ്യം മത്സരം നടത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചതും ഇതൊക്കെ നമ്മൾ ഹദീസുകളിലൂടെ പല പ്രസംഗങ്ങളിലൂടെ പല പ്രാവശ്യങ്ങളായി കേട്ടതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളുമായിട്ട് ഏതെങ്കിലും ചെറിയ കളികളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഈ ഒരു കാര്യം പോലും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. അഥവാ ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരു ഉപ്പ, ഒരു രക്ഷിതാവ്, അതോടൊപ്പം തന്നെ ഒരു ഭർത്താവ് തങ്ങളുടെ കൂടെ എല്ലാത്തിനുമുണ്ട്. കളിക്കാനുണ്ട്, അതുപോലെ സമയം ചെലവഴിക്കാനുണ്ട്. ഒരു ഭാര്യയ്ക്ക് അവരോടൊപ്പം ചില റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ യാത്രകൾ നടത്താനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഒരു കുടുംബമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകും. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഖ പോലെ തന്നെ, സർ പറഞ്ഞ പോലെ തന്നെ, എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണത്? എനിക്ക് ഇതുപോലുള്ളൊരു ലൈഫ് ആവശ്യമുണ്ടോ? എനിക്കും മക്കൾക്കും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനും അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ അടുക്കലും ഒക്കെ സൗകര്യവും സന്ദർഭവും ഒക്കെ ഇല്ലേ എന്ന ചിന്തകൾ വരും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം, ആ ചോദ്യം പലപ്പോഴും വിവാഹമോചനത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പം അതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ തമാശകളും കളികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ,
1: അല്ല ഇത്തരം ഫലിതങ്ങളും തമാശകളും ഗാനങ്ങളും ഒക്കെ കേൾക്കാനാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതൽ സമയം അല്ലെ. വ്യൂവേഴ്സിനെ നോക്കിയാൽ ഇത്തരം ഫലിതം പറയുന്ന ഷോർട്സ് കാണാന് നമ്മൾ നോക്കുന്നുണ്ട്. അവരുടെ വ്യൂവേഴ്സ് 1 lakh 2 lakhs ഒക്കെ ആണ്. കാരണം മനസ്സ് ആഗ്രഹിക്കുന്നത് അത്തരം കാര്യമാണ്. അത് വീട്ടിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒന്നും കിട്ടാതെ പോയാൽ പിന്നെ കിട്ടുന്ന സ്ഥലത്തേക്കാണല്ലോ. അപ്പോ അതൊന്നും ഒരിക്കലും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇസ്ലാം എല്ലാറ്റിന്റെയും ഒരു ജയിലാണ് എന്നുള്ള ഒരു ഒരു വിഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നാൽ ഇസ്ലാം ലളിതമാണ് എന്നും ഇസ്ലാമിൽ എല്ലാറ്റിനും സ്ഥാനമുണ്ട് എന്നും എന്നാൽ ഒന്നും അമിതമാവാൻ പാടില്ല എന്നും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു
0: നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഒരിക്കൽ അലി റസൂലിന്റെ ഒരു കഥയുണ്ട്, ഈത്തപ്പഴം കഴിച്ചിട്ടേ തമാശകൾ, കൊച്ചു കൊച്ചു തമാശകൾ. ഇതൊന്നും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ പ്രസംഗത്തിലൂടെ പ്രാസംഗികർ പറയുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ ഇപ്പൊ ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ചെയ്യാൻ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവണം ഒരു കുടുംബത്തിൽ സന്തോഷവും.
1: അത് മാത്രമല്ല ഷമീൻ സാറേ, നമ്മള് ശ്രദ്ധിച്ചു നോക്കും, മുസ്ലിം ഫാമിലിയില് കമ്മ്യൂണിറ്റിയില് കല്യാണം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ, ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഡീൽ ചെയ്ത ഒരു കേസിൽ 40 വർഷം ഭാര്യയും ഭർത്താവുമായി ജീവിച്ച ഒരു കേസാണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത്. എന്നിട്ട് ഈ വയോധികനായ വ്യക്തിയെ കുറിച്ച് ഭാര്യക്ക് പറയാനുള്ളത് അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായി ചാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ചാറ്റിംഗ് എപ്പോഴാണ്? 40 വർഷം കഴിഞ്ഞിട്ടാണ്
0: വിവാഹം കഴിഞ്ഞ്.
1: അപ്പൊ ഇതിന്റെ അർത്ഥം ഇവരുടെ ഇടയിൽ മവദ്ദത്ത് പ്ലസ് റഹ്മത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ ഉണ്ടാവേണ്ട കാരുണ്യം, മവദ്ദത്ത് റഹ്മത്തിലേക്ക് മാറുക എന്നുള്ളത് സംഭവിക്കുന്നില്ല. ഇയാൾ ചിന്തിക്കുന്ന ഈ പെണ്ണിനെ ഒഴിവാക്കി വേറൊന്ന് വിവാഹം കഴിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഭാര്യമാരടുത്തും മിസ്റ്റേക്കുകൾ ഉണ്ട്. കാരണം ഒന്നിച്ച് പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതിന് ബദൽ ഒരാൾ മറ്റൊരാളിൽ ന്യൂനത കണ്ടെത്താനാണ് മൈക്രോസ്കോപ്പിക് ആ ഇവാലുവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: ഇപ്പം എന്തായിരുന്നാലും വളരെ നല്ലൊരു പോയിന്റും നല്ലൊരു കാരണം അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊടിക്കൈകളാണ് സുഗമമായി മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ നിർവഹിക്കേണ്ടത് എന്നാണ്. പലപ്പോഴും ഇതൊക്കെ നമുക്ക് അറിയുമെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ, റിയൽ ലൈഫിലേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അവസരത്തിലാണ് നമ്മളൊക്കെ പരാജയപ്പെടാറുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ ഒന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, ഭാര്യമാർ അവരാഗ്രഹിക്കുന്നതാണ് ഇതൊക്കെ എന്ന് ഉൾക്കൊള്ളാനും കൂടി ഈ ഒരു അവസരം, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ,
1: അതായത് ഈ കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കുലീനത, തറവാട് ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. ഈ തറവാടിലും ഈ സ്റ്റാറ്റസിലും ഡിഫറൻസ് വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കൾച്ചറുള്ള രണ്ട് സംസ്കാരങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ, അതെന്നും പ്രശ്നങ്ങളായിരിക്കും. കാരണം ഒന്ന് ഇപ്പൊ ഈ അടുത്ത് വന്നൊരു കേസില് ഒരാള് ഗ്രാമവാസിയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമ ജീവിതം മാത്രമേ പരിചിതമുള്ളൂ. അവര് വളരെ ഓർത്തഡോക്സ് ആണ്, വളരെ പുരാതന ചിന്തയുള്ള ആ ഒരു തറവാടിത്വവും ആ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി ജീവിച്ചത്, ഭർത്താവ് ജീവിച്ചത്. എന്നാ ഭാര്യ ഒരു പട്ടണത്തിലാണ്, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അവര് വളർന്നതും അവരുടെ വിദ്യാഭ്യാസം നേടിയതൊക്കെ. അപ്പൊ ആ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭർത്താവിന്റെ വീടും ഭാര്യയുടെ ജീവിതവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഒരു ദാമ്പത്യം സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈവൻ ജില്ലകൾ മാറുമ്പോൾ തന്നെ കൾച്ചറൽ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. രണ്ട് ജില്ല ഒരിക്കലും ഒരു ജില്ലയെ ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കല്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി അയാൾ താമസിക്കുന്നത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിന്റെ സംസ്കാരവും മലപ്പുറത്തിന്റെ സംസ്കാരവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് അവിടെ വരും. അപ്പൊ ഇത് വൈവാഹികമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാരണങ്ങളാണ് എന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്.
0: അതെ, സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് വെറും വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന അവസരത്തിലൊക്കെ നമുക്ക് പറയാം, നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പല ഏരിയകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പല ഏരിയയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു എങ്കിൽ കുടുംബജീവിതത്തിൽ എന്നും ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബാംഗങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള അന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അത് വിചാരിച്ച് അത് പാടെ ഒഴിവാക്കണമെന്ന ഒരു സന്ദേശമല്ല, പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി പരസ്പരം സംസാരിച്ചതിന് ശേഷമായിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഐ ക്യാൻ ടു അഡ്ജസ്റ്റ്, അതെനിക്ക് മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്ന ഒരു അവസരത്തിലെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാരണമാണ്. അത് പരിഹരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് പോകണമെങ്കിൽ ആ കാരണത്തിന് നമുക്ക് സോൾവ് ചെയ്യാം.
1: അതുപോലെ മറ്റൊന്ന്, ഇന്നിപ്പോ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ലഹരി, ലഹരി എന്ന് പറഞ്ഞാൽ പല രാസലഹരികളുണ്ട്, അതുപോലെ തന്നെ പുകവലിയുണ്ട്, അതുപോലെ മദ്യപാനുണ്ട്, കഞ്ചാവ്, MDMA. ഇവിടൊക്കെ ഈ അടുത്തു വന്നൊരു കേസിൽ ഭാര്യക്ക് മനസ്സിലാവുന്നത് തന്റെ ഭർത്താവ് നിരന്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഭാര്യ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടാ. കാരണം മണമോ നിറമോ മറ്റ് ഭാവവ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയരോഗം ഉണ്ടാവാൻ പോലും ഇത് കാരണമാകുന്നു. പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്കായിരിക്കും ഭർത്താവ് മാറുക. ഇയാൾക്ക് ഒരിക്കലും കുടുംബത്തിലുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കാനോ നിർവഹിക്കാനോ മക്കളുടെ പാരന്റിംഗിൽ സാരമായിട്ടുള്ള ഇടപെടൽ നടത്താനോ ഒന്നും സാധിക്കില്ല. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഹീസ് ലിവിങ് ഇൻ എ സെപ്പറേറ്റ് വേൾഡ്. അയാള് മറ്റൊരു ലോകത്താണ്, അയാൾ ഒരിക്കലും ഒരു സോഷ്യബിൾ ഹ്യൂമൻ ബീങ് അല്ല. കാരണം അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടി അയാളുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഫ്രണ്ട്സ് ആയിരിക്കും ഇയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും. കൂടാതെ ഇത്തരം ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അന്യ സ്ത്രീകളുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഭാര്യ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒന്ന് റിയൽ ലൈഫാണ്, ഒന്ന് എക്സാജറേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് എപ്പോഴും അവരാഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവ് തന്റെ കൂടെ പൊസസീവ് ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. തന്റെ ഭർത്താവ് തന്നെയല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ചേർക്കുന്നത് അത് ഒരിക്കലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പലപ്പോഴും പോൺ അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന പുരുഷന്മാർ, അവര് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരം നഗ്നമായ ചിത്രങ്ങളും വീഡിയോസും കണ്ടുകൊണ്ട് പിന്നെ അതേ കാര്യങ്ങൾ തന്റെ ഭാര്യയിൽ കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് അവര് വ്യാപൃതരാകുന്നത്. ഇത് ശക്തമായിട്ടുള്ള മാനസികാഘാതം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഭാര്യമാര് അതിനോട് പ്രതികരിക്കും, കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. കാരണം മറ്റു സ്ത്രീകളുമായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക ആഭാസങ്ങളിലേക്ക് ചാറ്റിംഗിലേക്കോ വീഡിയോ കോളിലേക്കോ ഒക്കെ പോകുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യക്ക് അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയിലേക്കാണ് പിന്നെ നീങ്ങാം. അയാള് പറയുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, ഞാനൊരു പ്രവാസിയാണ്, ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിനോ ഒന്നും അവസരമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ്, അത് അങ്ങനെ വളർന്നതാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് നടത്തുമ്പോഴും ഭാര്യയുടെ മുമ്പിൽ മാനസികമായിട്ട് അകൽച്ചയിലേക്കാണ് ഉണ്ടാവുക. ഇത് പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല. ഇത് അവരിൽ മാത്രമല്ല നിൽക്കുക, അത് മക്കളെ കൂടി ബാധിക്കും. കാരണം ഈ ബാപ്പ എന്ന ഉപ്പ എന്ന ആ ഒരു റോൾ മോഡൽ അയാൾക്കുണ്ടാവുന്ന പുഴുക്കുത്താണ് അയാളുടെ അധാർമികമായ ജീവിതം. ഇത് ഒരു നൈമിഷികമായ സുഖം തേടിയുള്ള യാത്രയാണെങ്കിൽ പോലും അത് ഈ മക്കളുടെ മുമ്പിൽ അയാളുടെ എല്ലാ ഇമേജും അഭിമാനവും ക്ഷതപ്പെടുന്ന രൂപത്തിലേക്കാണ് മാറുക. ഇത് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനം ഏത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും വാപ്പയുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു പണിയില്ല. ഇത് കണ്ടെത്തപ്പെടും, സ്വകാര്യമാക്കി വെക്കുന്ന എല്ലാം തിരശീല നീക്കി പുറത്തു വരും എന്നുള്ള ഒരു ബോധമാണ് വിശ്വാസികളായ നമുക്കുണ്ടാവേണ്ടത്. ഈ ബോധമില്ലായ്മയും പലപ്പോഴും ഈ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയാവുകയും എന്റെ ജീവിതം തന്നെ ഇനി മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിക്കാറുണ്ട്.
0: നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന AI ക്യാമറകളെക്കാൾ പവറുകളുള്ള ക്യാമറകളാണ് നമ്മുടെ വീടുകളിലൂടെ നമ്മുടെ മക്കൾ എന്നുള്ളതാണ്. മുമ്പൊരു എപ്പിസോഡിൽ ആ ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അഥവാ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ, നമ്മൾ എന്ത് തന്നെ മറച്ചു വെക്കാൻ പരിശ്രമിച്ചാലും നമ്മുടെ മക്കളിൽ നിന്നും ഒരിക്കലും അത് മറച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അത് എത്ര തന്നെ സീക്രട്ടാണെങ്കിലും നമ്മളറിയാതെ നമ്മളെ ഒപ്പിയെടുക്കുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ പിഞ്ചു മക്കൾ അത് അവരുടെ മനസ്സിൽ സാറ് പറഞ്ഞതുപോലെ പുഴുക്കുത്തുകളായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെയാണ് സാർ പറഞ്ഞത്. ഒന്ന്, ലഹരി. വ്യത്യസ്തമായ രൂപത്തിൽ രാസലഹരികളും അതുപോലെ മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന മദ്യമാവട്ടെ കഞ്ചാവട്ടെ അതുപോലെയുള്ള പേര് പറയാനും ആഗ്രഹിക്കാത്ത ഒരുപാട് വസ്തുക്കൾ, ഇവയെല്ലാം വിവാഹ ജീവിതത്തിൽ തകർച്ചയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതം തകരാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരനാകുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് സർക്കാരിൻ്റെ അടുക്കലുള്ള കണക്ക് എടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ലഹരിയുടെ ഉപയോഗം എന്നാണ്. അത് ഭാര്യമാരുടേതുണ്ട്, ഭർത്താക്കന്മാരുടേത്, രണ്ടു വശത്തും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഭർത്താക്കന്മാർ ലഹരിക്കടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീടുകളിലേക്ക് വന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മക്കളുടെ മുന്നിൽ വെച്ചും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ എത്രത്തോളം ആഘാതമാണ് ഓരോ കുടുംബത്തിലും തങ്ങളുടെ ഭാര്യമാർ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ ഒരടി അടിച്ചാൽ പോലും, കൈകൊണ്ട് നമ്മൾ അവരെ ആക്രമിച്ചാൽ പോലും അത്രമാത്രം വേദനയുണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. നരകയാതനകൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബിനികൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഇതുപോലെ സഹസ്രർ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതൊക്കെ ഒരു ജീവിതമാണോ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് ജീവിതങ്ങളാണ്, പച്ചയായ ജീവിതങ്ങൾ. നമ്മുടെ കേരളത്തിൽ എന്താ പറയുക, ക്യാൻസർ പോലെ ബാധിച്ച അങ്ങനെ തന്നെ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ക്യാൻസറുകൾ പോലെ ബാധിച്ച മാരകമായ രോഗങ്ങളാണ് ലഹരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ ഇത് വല്ലാതെ ത്രസിപ്പിക്കുന്നു, ആകർഷിപ്പിക്കുന്നു, അതിലേക്ക് പല ആളുകളും പ്രചോദനങ്ങൾ നൽകുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. എന്തായിരുന്നാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പുരുഷന് ഒരു നിലക്കും ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാഹമോചനം തേടാൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളുടെ ഭാര്യയാണെങ്കിൽ 100% സാധ്യതകൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട എൻ്റെ യുവാക്കൾ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോവാൻ ഒരു വലിയ കാരണമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. വരൂ, നിങ്ങൾക്കതിനുള്ള പരിഹാരമുണ്ട്. ലഹരി മോചനം സാധ്യമാണ്. നമ്മളതിന് അഡിക്റ്റഡായി, എനിക്ക് എങ്ങനെയാണ് ഇനി മോചനം, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ, ഇനി എനിക്കതിന് സാധിക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന് അലട്ടുന്നുണ്ട് എങ്കിൽ ഇല്ല, നിങ്ങൾക്ക് സാധ്യമാണ്, അതിനുള്ള പരിഹാരം നമുക്കുണ്ട്. പീസ് റേഡിയോക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അയക്കൂ, നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ ഉണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഗ്യാരണ്ടി നൽകുകയാണ്. അഥവാ ലഹരി മോചനം സാധ്യമാണ്, അത് എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും മോചിപ്പിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിനും നൽകാൻ നമുക്ക് സാധിക്കുമെന്നുള്ള, അള്ളാഹുവിൻ്റെ തൗഫീഖോട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, മൊബൈൽ ഫോണുകളും ഇന്ന് കുടുംബ തകർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു. എന്തുകൊണ്ട് പെൺകുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താക്കന്മാരുടെ പരസ്ത്രീ ബന്ധവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ട് അതിൽ കാണുന്ന ഫോൺ സൈറ്റുകളും ഇതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദിനത്തിൽ പിടിച്ചത് കൊണ്ടാവാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഇതുപോലൊരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ, പിന്നീട് അതിനുശേഷം അവരുടെ മനസ്സ് എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും അത് വളഞ്ഞുകൊണ്ടേയിരിക്കും, നേരെയാവാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ അന്യ സ്ത്രീകളുമായിട്ടുള്ള നമ്മുടെ ഫോൺ സംഭാഷണങ്ങളാവട്ടെ, വീഡിയോ ചാറ്റുകളാവട്ടെ, അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളാവട്ടെ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്നും അകലാനുള്ള ഒരു കാരണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത്.
1: ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന വീഡിയോ കോളുകൾ ഇന്ന് സുലഭമാണ്. അതായത് സമൂഹത്തിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളുകൾ പോലും ട്രാപ്പ് ചെയ്യപ്പെടുന്നു. കാരണം ദേ ആർ ഗെറ്റിംഗ് ബ്ലാക്ക്മെയിൽഡ്. കാരണം ഈ വിളിക്കുന്ന ആളുകളെ, വീഡിയോ കോൾ വിളിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിലെ എല്ലാ സീമകളും അതിരുകളും അവർ വിട്ടവരായിരിക്കും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ ആ വീഡിയോ കോൾ നടത്തുന്ന ഓൺ ദി സ്പോട്ട് തന്നെ ഇയാള് കാണിച്ചു കൂട്ടുന്ന ഈ ലൈംഗിക ചേഷ്ടകൾ മുഴുവൻ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് ചെയ്ത ആ ചേഷ്ടകൾ വെച്ചുകൊണ്ടാണ് പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നത്. പിന്നീട് അയാൾക്ക് ബോധ്യമാവുകയാണ്, ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ പോലും അയാൾ തയ്യാറാവുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാഫിയകൾ ബോധപൂർവം ഓരോ വ്യക്തികളെയും ട്രാപ്പ് ചെയ്യാൻ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സാമ്പത്തികമായ വിഷയത്തിലുള്ള ഡിസിപ്ലിനില്ലായ്മ, അതായത് ചില ഭർത്താക്കന്മാരെങ്കിലും ഒരു സാമ്പത്തിക ആസൂത്രണവും കുടുംബ ജീവിതത്തിലില്ല. കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവര് ഭാര്യന്റെ മഹർ വാങ്ങിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഗവേഷണം നടത്തുന്നത്. ഈ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുക, മഹർ പോലും കൊണ്ടുപോയി പണയപ്പെടുത്തുക, പിന്നെ ആർഭാടമുള്ള ജീവിതം നയിക്കുക, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ല. എന്നിട്ട് എനിക്ക് ഒരു ഡോക്ടർ ഒരിക്കൽ കൗൺസിലിങ്ങിന്, ഭാര്യയും ഭർത്താവും ഡോക്ടറാണ്, രണ്ടുപേരും ഡോക്ടറായിട്ട് അവർ കൗൺസിലിങ്ങിന് വന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ഈ ഭാര്യ ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്, അവര് പറയാണ് ഞാന് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചു, എത്രത്തോളം എന്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നോ അത്രത്തോളം വീണ്ടും ഇയാൾ ആവശ്യപ്പെടുകയാണ്. സാറേ ഇനി ഞാന് എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല, അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തികമായ മേഖലയിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല, കാഴ്ചപ്പാടില്ല, പക്വതയില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ ബ്രേക്കപ്പിന്റെ. ഇന്നിപ്പോ അത് ഒരു ഡിവേഴ്സ്ഡ് ആണ്. ആ ഡിവേഴ്സിലേക്ക് മക്കളൊക്കെ ആയതിനു ശേഷം ഡിവേഴ്സ് സംഭവിക്കുന്നത്. അപ്പോ ഈ മക്കൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എത്ര വലുതായിരിക്കും. അപ്പൊ ഇതൊക്കെ പ്ലാനിങ് ഇല്ലായ്മയും കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരം പിന്നെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം എന്നുള്ളത്, വരവിനനുസരിച്ച് ജീവിക്കുക, ചെലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ സംഭവിക്കുന്നത് അടുത്ത വീട്ടിലേക്ക് നോക്കുകയാണ്, അടുത്ത വീട്ടിൻ്റെ വലിപ്പം എത്രയാണ്, അവിടെ എത്ര ബാത്റൂം ഉണ്ട്, അവിടെ എത്ര റൂമുണ്ട്, അവിടുത്തെ കാർ എത്ര വലിപ്പമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം അതല്ല എന്ന് മനസ്സിലാക്കുക. കൂടെ തന്നെ ഇനിയിപ്പം വരുമാനമല്ലെങ്കിൽ ആ വരുമാനം കൂട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാരങ്ങൾ എന്ത് എന്ന് ചിന്തിച്ച് അതിന് ആസൂത്രണം ചെയ്യാൻ ഭാര്യ ശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. ഇവിടെ സാമ്പത്തികമായ അസമത്വങ്ങൾ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു. പിന്നെ ലോൺ എടുക്കുക, പലിശക്ക് പണം എടുക്കുക, പലിശക്ക് പണം കൊടുക്കുക, ഇതൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കല് ഒരു വന്ന ഒരു കേസ്, ഒരു അധ്യാപകൻ ഒരിക്കലും വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഭാര്യ നിർബന്ധിച്ച് അയാളെ ലോൺ എടുപ്പിച്ചു. 50 ലക്ഷമാണ് ലോൺ എടുത്ത്. ലോൺ എടുത്ത് വീട് കൂടൽ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ എന്നും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നമായിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ റൂട്ട് കോസിലേക്ക് എത്തിയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വീടുണ്ടാക്കിയത്? അപ്പോൾ ഇയാൾ പറയാണ്, ആദ്യം തന്നെ തുടങ്ങിയത് ഇവള് നിർബന്ധിച്ചിട്ടാണ് സാറേ എന്നെ അവള് ലോൺ എടുപ്പിച്ചത്. ഇപ്പോൾ ഒരു മനസ്സമാധാനം എനിക്ക് വീട്ടിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായിട്ടാണ് പലിശയെ കൺസിഡർ ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധമുള്ളപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ എന്തൊക്കെ റസൂല് നിരോധിച്ചിട്ടുണ്ടോ ആ നിരോധങ്ങൾ തന്നെയാണ്. അതൊരിക്കലും നമ്മൾ ഹലാലാക്കാൻ പാടില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രവാചക ചര്യ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
0: സോ വി ആർ കൺക്ലൂഡിങ്, നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. 4 എപ്പിസോഡുകളിലാണ് ഈ ഒരു വിഷയം, വിശാലമായ ഒരു വിഷയം, വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും ഓരോ കാരണങ്ങളെയും നിരത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ഫൈനലി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാനുള്ളത് ഈ ഒരു വാക്കുകൊണ്ടാണ്, വമാ അത്താക്കും റസൂൽ ഫഹുദു വമാ നഹാക്കും അൻഹു ഫൻതഹു എന്നതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, മഹാനായ റസൂൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. വാമാനഹാക്കും എന്താണോ നിങ്ങളോട് വിരോധിച്ചത്, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക. അതിൽ ഫിനാൻഷ്യൽ ബജറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വരവിനേക്കാൾ കഴിഞ്ഞ ചെലവുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയെന്ന് തകർക്കുകയാണ്. ദാമ്പത്യ മോചനത്തിലേക്ക്, വിവാഹമോചനത്തിലേക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. വാർത്തകളിൽ, മീഡിയകളിൽ വരുന്ന വാർത്തകൾ നമുക്കറിയാം, ഓരോ ദിവസം വരുന്ന വാർത്തകൾ അറിയാം. ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഏതായിരുന്നാലും ഇത്രയും വിശാലമായൊരു വിഷയം ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ദീനിന് അളവുകോലായി വെച്ചുകൊണ്ട് അല്ലേ, മതത്തിന്, അതാണല്ലോ നമ്മൾ പറയും, ഇസ്ലാം എന്ത് നമ്മളോട് കൽപ്പിക്കുന്നു അതൊരു മാനദണ്ഡമായി സ്വീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതല്ലാത്ത എന്ത് കാര്യമായാലും അതിനെയൊക്കെ എനിക്ക് അവഗണിക്കാം, ദീനാണ് എൻ്റെ പ്രാധാന്യം, എനിക്ക് പ്രധാനം, ഐ ആം ഗിവിങ് ദ പ്രിയോറിറ്റി ഫോർ മൈ റിലീജിയസ് വാല്യൂസ് എന്ന ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെയുള്ള നല്ല കുടുംബത്തിൽ നമ്മളെ ഒക്കെ ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിലും നമ്മളോടൊപ്പം വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയ സഹസറിനുള്ള നന്ദി പീസ് റേഡിയോ സ്നേഹക്കൂടിനു വേണ്ടി അർപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ നന്മയും അതുപോലെ തന്നെ ഹിദായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്തും നൽകട്ടെ. ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൊക്കെ അടിയുറച്ചു നിൽക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനും അദ്ദേഹത്തിന് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്, വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടാണ്. മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് പ്രൊഫസർ കെ പി സഹദ്, ഷമീം എം വണ്ടൂർ.
3: പീസ് റേഡിയോയിൽ റേഡിയോ വൈബ്സിന്റെ അവസാന ഘട്ടത്തിൽ അൽ ഉസൂലാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെ സംബന്ധിച്ചുള്ള പഠനമാണ്. അൽ ഉസൂലിൽ പതിവ് പോലെ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്നത് മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും രചിച്ചിട്ടുള്ള അവരുടെ സ്വഹീഹുകൾ. മുസ്ലിം ലോകത്ത് ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് മുതൽ ഇക്കാലം വരേക്കുമുള്ള പണ്ഡിതന്മാരും ഗവേഷകന്മാരും വിദ്യാർത്ഥികളും അല്ല, മുസ്ലിം ലോകം ഒന്നടങ്കം സ്വഹീഹുൽ ബുഖാരിയോടും സ്വഹീഹു മുസ്ലിമിനോടും പുലർത്തിപ്പോന്ന ഒരു നിലപാടുണ്ട്. സ്വഹീഹായ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ആ ഒരു നിലപാടിനെക്കുറിച്ച് അറിയൽ അനിവാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹ് രചിക്കുന്നു, അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ വലിയ പണ്ഡിതന്മാർ പരിശോധിക്കുന്നു. ഇമാം മുസ്ലിമും അങ്ങനെ തന്നെയാണ്. ആ ഗ്രന്ഥങ്ങൾ രചിച്ചതിനു ശേഷം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ മുഹദ്ദിസുകളും നിരൂപകന്മാരും രിജാലിൻ്റെ ആളുകളും താരീഖിൻ്റെ ആളുകളും ഒക്കെ പരിശോധിച്ച് സ്വഹീഹാണ് എന്ന് ഉറപ്പുവരുത്തിയ ഗ്രന്ഥങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ഗ്രന്ഥരചന നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ഈയൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത്. ബുഖാരിയിലും മുസ്ലിമിലും സ്വഹീഹായ ഹദീസുകൾ അഥവാ മുസ്നദായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മുസ്നദായി വന്നിട്ടുള്ള അഥവാ സനദോടുകൂടി വന്നിട്ടുള്ള ഹദീസുകളോട് മുസ്ലിം ലോകം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ത്, അതിന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിജ്റ 418 മരണപ്പെട്ട അബു ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു ഹജർ തന്റെ അന്നുക്കത്തിലും ഇമാം ഇറാഖി തന്റെ അൽഫിയയിലും അതേപോലെ തന്നെ ഇമാം സഖാവിയും എല്ലാം എടുത്തുകൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അഹ്ലു സുന്നത്തി മുജ്മിഊന അലാ അന്നൽ അഖ്ബാർ അല്ലതി ഇസ്തമൽ അലൈഹ സ്വഹീഹാനി മഖ്തൂഉൻ ബിസിഹ്ഹത്തി ഉസൂലിഹ വമുതൂനിഹ. അഹ്ലു സുന്നത്തി മുജ്മിഊൻ, അഹ്ലുൽ ഹദീസിന്റെ ആളുകൾ അഥവാ മുഹദ്ദിസുകൾ, ഹദീസ് രംഗത്തെ വിശാരദന്മാരായ പണ്ഡിതന്മാർ, അവർ യോജിച്ചിരിക്കുന്നു. അന്നൽ അഖ്ബാർ അല്ലതി ഇസ്തമൽ അലൈഹ അസ്വഹീഹാനി, സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും ഉൾക്കൊണ്ടിരിക്കുന്ന ഖബറുകൾ അഥവാ പ്രവാചകന്റെ ഹദീസുകൾ, മഖ്തൂഉൻ ബിസിഹ്ഹത്തി ഉസൂലിഹ വമുതൂനിഹ, അതിൻ്റെ അസുലും അതിൻ്റെ മത്തനുകളും അഥവാ അതിൻ്റെ സനദുകളും അതിൻ്റെ മത്തനുകളും പൂർണ്ണമായും സഹീഹാണ്, പൂർണ്ണമായും ശരിയാണ് എന്ന് ഖണ്ഡിതമാണ് എന്ന് ഈ വിഷയത്തിൽ ആഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഹിജ്റ 478 മരണപ്പെട്ടിട്ടുള്ള ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇജ്മാഉൽ ഉലമാഇൽ മുസ്ലിമീൻ അലാ സിഹത്തിഹി, മുസ്ലിമീങ്ങൾ അജ്മാഉൽ ഉലമാഇൽ മുസ്ലിമീന അലാ സിഹത്തിഹി, അതിലുള്ള ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകൾ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ ഇജ്മാഉ വരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഹിജ്റ 488 മരണപ്പെട്ട അബു അബ്ദുല്ല അൽ ഹുമൈദി റഹിമഹുല്ലാ, ലം നജിദ് മിനൽ അയ്മത്തിൽ മാളീന റളിയല്ലാഹു അൻഹും അജ്മഈൻ മൻ അഫ്സഹ ലനാ ഫീ ജമീഇ മാ ജമഅഹു ബിസ്സിഹ ഇല്ലാ ഹാദൈനിൽ ഇമാമൈൻ. അദ്ദേഹം തന്റെ അൽ ജംഉ ബൈന സ്വഹീഹൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ആ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തിയ പണ്ഡിതന്മാരെ, ഏറ്റവും നല്ല രീതിയിൽ ഗ്രന്ഥരചന നടത്തിയ പണ്ഡിതന്മാരെ നമുക്കറിയില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും. ഈ രണ്ട് ഇമാമുകൾ ഒഴികെ അഥവാ ബുഖാരിയും മുസ്ലിമും ഒഴികെ ഈ രീതിയിലുള്ള ഒരു നിലപാടുകളാണ് മഹാന്മാരായ മുഹദ്ദിസുകൾ മുമ്പ് കഴിഞ്ഞുപോയവർ ഈ രണ്ട് ഗ്രന്ഥങ്ങളോടും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അഥവാ അതിലെ മുസ്നദായ സനദ് സഹിതം ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ യാതൊരുവിധ സങ്കോചവും പ്രകടിപ്പിക്കാതെ സ്വീകരിക്കുക എന്നുള്ള നയമാണ് അവർ തുടർന്നു വന്നിരുന്നത്. ഇമാം അബു അംർ ബിൻ സലാഹ് റഹ്മഹുല്ലാ ഉസൂലുൽ ഹദീസിന്റെ പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന രീതിയിൽ കാര്യങ്ങൾ രചിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും അത് ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്തിരിക്കുന്ന മഹാനായി ഇബ്നു സലാഹ് റഹിമഹുല്ലാ, അദ്ദേഹം ബുഖാരിയെയും മുസ്ലിമിനെയും കുറിച്ച് പറയുന്നു, വകിതാബഹുമാ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹിൽ അസീസ്, അവരുടെ രണ്ടുപേരുടെയും അഥവാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും കിതാബുകൾ അതാണ് അള്ളാഹുവിന്റെ കിതാബിന് ശേഷം അഥവാ വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. വഹാദൽ ഖിസ്മു ജമീഉഹു മഖ്തൂഉൻ ബിസിഹ്ഹതിഹി വൽഇൽമുൽ യഖീനിയ്യു നദ്റിയു വാഖിഉൻ ബിഹി എന്നും അദ്ദേഹം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അഥവാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അത് രണ്ടും അതിലുള്ള മുഴുവൻ കാര്യങ്ങളും സ്വഹീഹാണ്, കൃത്യമായ ഇൽമ് അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ഖൈസറാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹിജ്റ 507 മരണപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം വിശദീകരിക്കുന്നു, അജ്മഉൽ മുസ്ലിമൂന على قبول ما اخرج في الصحيحين لابي عبد الله ولابي الحسين مسلم بن حجاج النيسابوري ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള അവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ അത് സ്വീകരിക്കേണ്ടതാണ്, കബൂൽ ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഈ രീതിയിൽ അഹുൽ ഹദീസിൻ്റെ അഥവാ ഉസൂൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ എല്ലാവരും ഏകദേശം ഏകോപിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ. അത് മുസ്നദാണെങ്കിൽ അഥവാ സനദ് സഹിതം ഉള്ള ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാണ് എന്നുള്ളത്. ഇബ്നു ദഖീഖ് അൽഐദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അശ്ശൈഖാനിഹുമ അൽഉംദ ഫി തസ്ഹീഹ്, ഹദീസുകളെ സ്വഹീഹും ളഈഫും വേർതിരിക്കുന്നതിൽ ബുഖാരിയും മുസ്ലിമുമാണ് യഥാർത്ഥത്തിൽ അവലംബം. അവരാണ് ഈ വിഷയത്തിലെ ഏറ്റവും ആഴമുള്ള പണ്ഡിതന്മാർ എന്ന് അദ്ദേഹം ഇബ്നു ദഖീഖ് അൽഐദ് റഹ്മഹുള്ള വിശദീകരിക്കുന്നു. ഷെയ്ഖുലിസ്ലാം ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 728 അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്: ഫഇന്ന ജുംഹൂർ റമാഫിൽ ബുഖാരി വ മുസ്ലിം മിമ്മ യുഖ്തഉ ബി അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു ലിഅന്ന ഗാലിബഹു മിൻ ഹാദ നഹ്വ വ ലിഅന്നഹു ഖദ് തലഖാഹു അലുൽ ഇൽമ ബിൽ ഖബൂൽ വത്തസ്ദീഖ് വൽഉമ്മത്തു ലാ തജ്തമിഉ അലാ ഖതഇൻ. ബുഖാരിയും മുസ്ലിമും മക്തുആയി അഥവാ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ, അത് പണ്ഡിതന്മാർ പൂർണ്ണമായും സ്വീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉമ്മത്ത് തന്നെ അത് ഏറ്റെടുത്തപ്പോൾ ഉമ്മത്തൊരിക്കലും എൻ്റെ ഉമ്മത്ത് വലാലത്തിൽ യോജിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു വാചകങ്ങൾ നമുക്ക് കാണാം: വലിഹാദാക്കാന അക്സറു മുത്തൂനി സ്വഹീഹൈനി മിമ്മ യഅലമു ഉലമാഉൽ ഹദീസ് ഇൽമൻ ഖതഈയൻ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു. ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസിൻ്റെ ടെക്സ്റ്റുകൾ, മത്തനുകൾ, അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് പ്രവാചകൻ ചെയ്തത് തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെ ചേർത്തി പറയൽ ശരിയാകും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കാരണം അതും അവരിലേക്ക് മുത്തവാത്തറായി, താരത്തൻ ലി തവാത്തുലി ഹിന്ദവും വതാരത്തൻ ലി തലഖിൽ ഉമ്മത്തി ലഹു ബിൽ ഖബൂൽ. ഒന്നുകിൽ അത് മുത്തവാത്തറായി വന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഉമ്മത്ത് പൂർണ്ണമായും അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിലുമാവാം. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ വെളിപ്പെടുത്തുകയും അത് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 777 അദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഇഖ്തിസാർ ഉലൂമുൽ ഹദീസിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്: ഥുമ്മ ഹക്ക അന്നൽ ഉമ്മ തലഖദ ഹാദിൽ കിതാബൈനി ബിൽ ഖബൂൽ സിവ അഹ്റുഫിൻ യസീറ ഇൻതഖദഹ ബഅദുൽ ഹുഫാദ് കദാറഖുതിനി വഗൈറ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകൾ, അത് മുഴുവൻ മുസ്ലിം സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. ദാറഖുത്തനിയെ പോലെയുള്ള ചില ഹഫാദുകളായ ആളുകൾ വിമർശിച്ച വളരെ ചുരുങ്ങിയ ഹദീസുകൾ ഒഴികെ അതും അവർ സ്വീകരിച്ചു. സുമ്മസ്തംബത്ത മിൻ ദാലിക്കൽ ഖത ബി സിഹ്ഹതി മാ ഫീഹി മിനൽ ഹദീസ്, അതിൽ നിന്നൊരു കാര്യം കൂടി നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും, അതിലുള്ള ഹദീസുകൾ മുഴുവനും സഹിയാണെന്ന് ഗണ്യതമാണ്. ലിഅന്നൽ ഉമ്മ മഅസൂമത്തുൻ അനിൽ ഖത, ഈ ഉമ്മത്ത് മുസ്ലിമ അവർ ഖതഇൽ നിന്ന് അഥവാ തെറ്റുകളിൽ നിന്ന് മുക്തരാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തജ്തമി ഉമ്മത്തി അലാ ളലാല, എൻ്റെ ഉമ്മത്ത് ഒരിക്കലും ളലാലത്തിൽ വഴികേടിൽ യോജിക്കുകയില്ല. ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായിട്ടുള്ള ഹദീസുകൾ അത് സ്വഹീഹാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകം യോജിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ യോജിപ്പിലൂടെ ഒരു അബദ്ധത്തിൽ നിന്ന് മുക്തി നേടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അബുൽ ഫൈദ് അൽ ഫാരിസി അൽ ഹനഫി, അദ്ദേഹവും അൽ അല്ലാമ മുഹമ്മദ് ഇബ്രാഹിം അൽ വസീർ റഹ്മഹുള്ള, അവരൊക്കെ തന്നെയും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതായി ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ തദ്രീബുർ റാവിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സിയറു അലാമിൻ നുബലയിൽ പറഞ്ഞൊരു കാര്യം: ان صح مصنف في الحديث بل في العلم مطلقا الصحيحاني. ഹദീസിന്റെ വിഷയത്തിൽ അല്ല, മൊത്തം ഇൽമിന്റെ വിഷയത്തിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും. ഫലീസ് ലഹുമാ നദീറു ഫിൽ മുസന്നഫാത്ത്, ബുഖാരിക്കും മുസ്ലിമിനും കിടപിടിക്കുന്ന അതിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥവും മനുഷ്യന്മാർ രചിച്ചതിൻ്റെ കൂട്ടത്തിലില്ല എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. മുല്ല അൽഖാരി റഹ്മഹുള്ള അദ്ദേഹം 1014 വഫാത്താകുന്ന ഹിജിരി. അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ അദ്ദേഹം പറയുന്നു, ഇത്തഫഖത്തിൽ ഉലമാ അലാ തലഖി സ്വഹീഹൈനി ബിൽ ഖബൂൽ വഅന്നഹുമാ അസ്ഹുൽ കുതുബിൽ മുഅല്ലഫ ثم الجمهور على ان صحيح البخاري ارجحهما واصحهما صحيحين ادب البخاري مسلم ومسلم ലോകം മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം അതാണ്. പിന്നെ ബുഖാരിയും മുസ്ലിമും തട്ടിച്ചു നോക്കുമ്പോൾ ബുഖാരിയുടെ ഹദീസുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്, അതാണ് കുറച്ചുകൂടി അസഹായി തോന്നുന്നത്. അത് രണ്ടും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ ബദറുദ്ദീൻ ഐനി റഹ്മഹുള്ള അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്, ഖസ്തല്ലാനി വിശദീകരിച്ചിട്ടുണ്ട്, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഖത്റുൽ വാലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം വളരെ വിശദമായി നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഷാ മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാ വലിയുള്ള അൽ മുഹദ്ദിസ് അദ്ദഹ്ലവി റഹിമഹുള്ള, അദ്ദേഹം ഈ വിഷയത്തിൽ തൻ്റെ ഹുജ്ജത്തുള്ളാഹിൽ ബാലിഗയിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ സ്മരണീയമാണ്. أما الصحيحان فقد اتفق المحدثون على أن جميع ما فيهما من المتصل المرفوع صحيح بالقطع. محدثك يوجي تيريكونو صحيحان ده وشيطل عدل الله متصل مرفوع مايا پرواجغن الليك چهرت پتتتم پرمبرك المرياتتم آئيتو الله حديثك المدفنم صحيحان يندد گنن دمان وأنهما متواتران إلى مصنفهما ماترم الله. ആ ബുഖാരിയും മുസ്ലിമും, സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും, അവരുടെ സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും അതിൻ്റെ രചയിതാക്കളിലേക്ക് മുത്തവാത്തറായിക്കൊണ്ട് തന്നെ ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിലൊരു ഹദീസ് പോലും അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള സംരക്ഷണം. ശേഷം തുടർന്ന് അദ്ദേഹം പറയുന്നത്, വഅന്നഹു കുല്ലു മൻ യഹൂനു അംറുഹുമാ ഫഹുവ മുബ്തദിഉ, ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസുകളെ ആരെങ്കിലും കൊച്ചാക്കിയാൽ, വിമർശിച്ചാൽ, നിഷേധിച്ചാൽ, ഫഹുവ മുബ്തദിഉ, അവൻ പുത്തൻവാദിയാണ്, ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവനാണ്. നോക്കൂ എത്ര ഗൗരവകരമായിട്ടാണ് മുൻഗാമികളായ മുഹദ്ദിസുകൾ നമുക്ക് ഈ കാര്യം വിശദീകരിച്ച് നൽകിയത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചതോ അതല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ സനതോടുകൂടി ഉദ്ധരിച്ചതോ ആയ ഹദീസുകളെ ഒരിക്കലും അവഗണിക്കാനോ തള്ളാനോ പിന്നീട് അതിലൊരു ഗവേഷണം നടത്തി തീരുമാനങ്ങൾ മാറ്റാനോ ഒന്നും നമുക്ക് അർഹതയില്ല. ഇമാം അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇന്ന ഹദീസ് സ്വഹീഹൈൻ സ്വഹീഹത്തുൻ കുല്ല, ഭാര്യയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ്. ലൈസ ഫീ വാഹിദി മിൻഹും മുമത്തഉൻ വലാ ളഅഫ്, പ്രത്യേകിച്ച് ആക്ഷേപിക്കപ്പെടേണ്ടതോ ദുർബലങ്ങളായതായ ഒരു ഹദീസ് പോലും ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. അത്രയും ഉറപ്പോടുകൂടി തന്നെ അല്ലാമ അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മഹുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തവരായിരുന്നു. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ സലഫി പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരും ഈ ഇതേ നിലപാടിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നത്. അതുകൊണ്ടാണ് അൽമനാർ മാസികയിലെ 3-ാമത്തെ ലക്കത്തിൽ എൻ വി അബ്ദുസലാം മൗലവി റഹ്മഹുള്ള സ്വഹീഹുൽ ബുഖാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിനും വന്ന സ്വഹീഹായ ഹദീസുകളെ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് എന്ന വാചകം അദ്ദേഹം എത്തിച്ചേർത്തത്. അതേസമയം സ്വഹീഹുൽ ബുഖാരിക്കും സ്വഹീഹു മുസ്ലിമിനുമെതിരെ ചില ഹുഫാദുകളായ അർഹതയുള്ള പണ്ഡിതന്മാർ ചില വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തീർത്തും നിരൂപണ ബുദ്ധിയോടുകൂടിയും നിരൂപണത്തിൻ്റെ രീതിയിലുമായിരുന്നു. അതേസമയം അതിന് പണ്ഡിതന്മാർ വ്യക്തവും കൃത്യവുമായ മറുപടികളും നൽകിയിട്ടുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതിയതായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുഖാരിക്കുള്ള ഷർഹിൻ്റെ മുഖദ്ദിമയിൽ അദ്ദേഹം എഴുതി, അലൽ ബുഖാരി വ മുസ്ലിം അഹാദിസ. ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയിലെയും മുസ്ലിമിലെയും ചില ഹദീസുകളെ അദ്ദേഹം പിടിക്കുകയും ഫതഅന ഫി ബഅളിഹ, ചിലതിനെയെല്ലാം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആക്ഷേപങ്ങൾ? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ആറാക്കി വർഗീകരിച്ചിട്ടുണ്ട്. റാവിമാരുടെ എണ്ണത്തിൽ വ്യത്യാസം വരിക, റാവിമാർ മാറിപ്പോവുക, ഇങ്ങനെയുള്ള ഒരു ഹദീസിന്റെ സിഹത്തിനെ നേർക്കുനേരെ ബാധിക്കാത്ത വിഷയങ്ങളാണ് പലപ്പോഴും ആ വിമർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി നബിയുടെ വാചകം തുടരുന്നു: വദാലിക തഅനു മബ്നിയുൻ അലാ ഖവാഇദി ലിബഅദിൽ മുഹദ്ദിസീന ളഈഫത്തുൻ ജിദ്ദ. എന്നാൽ ആ ഒരു വിമർശനം തന്നെ മുഹദ്ദിസുകളായ ആളുകളുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് അങ്ങേയറ്റം ദുർബലമാണ്. മാത്രമല്ല മുഖാലിഫത്തുൽ ലിമാ അലൈഹിൽ ജംഹൂർ മിൻ അഹ്ലിൽ ഫിഖ്ഹി വൽ ഉസൂൽ, ഉസൂലിന്റെയും ഫിഖ്ഹിന്റെയും ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്വീകരിച്ച നിലപാടിനും എതിരാണിത്. ഇമാം നവവി തുടരുന്നു: ഫലാ തഗ്തറ ബിദാലി, അതുകൊണ്ട് നീ അത് കണ്ട് വഞ്ചിതനാകേണ്ടതില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഇബ്നു ഹജർ അസ്ഖലാനിയും അദ്ദേഹത്തിന്റെ ഹദീസ് സാരിയിൽ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇമാം ശോക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയും അല്ലാമ അബ്ദുറഹ്മാൻ മുബാറക്പൂരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായ ഹദീസുകൾ മുഴുവനും സ്വഹീഹാണെന്നും അത് സ്വഹീഹല്ല എന്ന വിമർശനങ്ങൾ ശരിയല്ല എന്നതുമാണ് മുഹദ്ദിസുകളുടെ ആധികാരിക വാക്കുകൾ കേട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയത്. അള്ളാഹുവിന്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും. ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ബാറകല്ലാഹു ഫീക്കും.
3: റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വൈബ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: അഞ്ചു നേരം താണുക്കേണ് കരഞ്ഞു സുബ്ഹാനേ, കെഞ്ചിരാവും പകലുമീ അടി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 69 മുതൽ 72 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 66, 67, 68 രണ്ട് മൂന്ന് ആയത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ വളരെ ചെറിയ 4 ആയത്തുകൾ, 69 മുതൽ 72 വരെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം. കഴിഞ്ഞ ഭാഗം ഒന്ന് ആവർത്തിച്ച് കേട്ട് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം.

0: ഇന്ന് നമ്മൾ പഠിച്ച 69 മുതൽ 72 വരെയുള്ള ചെറിയ ആയത്തുകൾ. സൂറ ഹിജ്റിലെ ഈ ഭാഗങ്ങൾ ഓരോന്നും കഴിഞ്ഞ നമ്മൾ ആദ്യം മുതൽ പഠിച്ചു പോകുന്ന ഓരോ ഭാഗവും ഓരോ ആയത്തുകളും കൃത്യമായി പാരായണം ചെയ്യുകയും അത് ഹിഫ്ദ് പരിശോധിച്ച് നോക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കാറുള്ളതുപോലെ വീണ്ടും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 69 മുതൽ 72 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര. പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് മുഖമൊഴി, വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. ഇന്നത്തെ മുഖമൊഴിക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. അക്ഷരങ്ങളെ സത്യത്തിന്റെ വെളിച്ചമായി വായനക്കാർക്ക് മുന്നിലെത്തിക്കുന്ന നേർപഥം വാരിക അതിന്റെ 500-ാം ലക്കം പൂർത്തിയാക്കുകയാണ്. ചിന്തകളെ മലിനമാക്കുന്ന കാലാനുസൃതമായ പ്രവണതകൾക്കിടയിൽ വേറിട്ടൊരു വായനാ സംസ്കാരം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നത് നേർപഥത്തിന്റെ സഫലമായ യാത്രയുടെ അടയാളമാണ്. ആദർശപരമായ കണിശതയാണ് നേർപഥത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം. വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദി ആദർശം മുൻനിർത്തി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണികമായ അവതരണത്തിലൂടെയാണ് ഈ വാരിക ജനമനസ്സുകളിൽ ഇടം നേടിയത്. പ്രമാണങ്ങളുടെ തെളിച്ചത്തോടെ ഇസ്ലാമിക വിഷയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ തന്നെ അനാവശ്യമായ തർക്കങ്ങൾക്കപ്പുറം പ്രബോധനത്തിന്റെ ശാന്തവും സൗമ്യവുമായ ശൈലി നിലനിർത്താൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതാണ്. വർഗീയതയും ഭിന്നതകളും സമൂഹത്തിന്റെ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന ആധുനിക കാലത്ത് മതനിരപേക്ഷതയുടെയും പരസ്പര സൗഹാർദ്ദത്തിന്റെയും കാവലാളായി നിലകൊള്ളാൻ നേർപഥത്തിന് സാധിച്ചു. നാടിന്റെ ഒരുമയെയും സാഹോദര്യത്തെയും തകർക്കുന്ന ഏതു നീക്കങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കുന്നതോടൊപ്പം ഭരണഘടനാപരമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനും വാരിക നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക രാഷ്ട്രീയ ആനുകാലിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്ന കവർ സ്റ്റോറികളും പഠനങ്ങളുമാണ് നേർപഥത്തിന്റെ കരുത്ത്. സങ്കീർണമായ ലോകസംഭവങ്ങളെയും ദേശീയ വിഷയങ്ങളെയും നിഷ്പക്ഷമായും കൃത്യമായും വിശകലനം ചെയ്തുകൊണ്ട് വായനക്കാരെ ചിന്തിപ്പിക്കാനും നേർവഴി കാണിക്കാനും നേർപഥം വാരികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 500-ാം ലക്കത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കടന്നുപോയ വഴികളിൽ പിന്തുണ നൽകിയ എഴുത്തുകാരെയും വായനക്കാരെയും അഭ്യുദയകാംക്ഷികളെയും നന്ദിയോടെ ഓർക്കുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്ന, ആദർശപരമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഈ അക്ഷരപ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ 500-ാം പതിപ്പ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. നേർപഥം വാരികയിലൂടെ വിരചിതമായ ലേഖനത്തിന് ശബ്ദം നൽകുകയായിരുന്നു മുഖമൊഴി എന്ന ഈ പ്രോഗ്രാമിലൂടെ. വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. മുഖമൊഴിക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: قد كفاني علم ربي من سؤالي
2: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ.

0: കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. ആദിൽ നിസാമുദ്ദീൻ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇസ്ലാമിലെ ഓരോ ആരാധനാക്രമവും ആഘോഷവുമെല്ലാം അള്ളാഹു അവന്റെ തിരുദൂതനിലൂടെ ക്ലിപ്തപ്പെടുത്തി തന്നതാണ്. എന്നാൽ അതിൽപ്പെടാത്ത പല പുത്തനാചാരങ്ങളും സമുദായത്തിൽ നിലവിലുണ്ട്. അതിലൊന്നാണ് നബിദിനാഘോഷം. മീലാദുന്നബി എന്ന പേരിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളുടെ യാതൊരു പിൻബലവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളോ അങ്ങനെയൊരു ആഘോഷം ജീവിതത്തിൽ നടത്തിയിട്ടില്ല. സ്വഹാബികളുടെ തുറച്ചക്കാരായ താബിഈകളും അവരെ തുറന്നു വന്നവരും മീലാദുന്നബി ആഘോഷിച്ചിട്ടില്ല. പ്രസിദ്ധരായ നാല് ഇമാമുകൾക്കും അത് പരിചയമില്ല. പിന്നെ അതെങ്ങനെയാണ് മഹത്തായ ഒരു ആഘോഷമായി മാറുക? ലോകർക്ക് കാരുണ്യമായും അന്തിമദൂതനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച അള്ളാഹുവിനാണല്ലോ അദ്ദേഹത്തിന്റെ ജനനത്തെ ആഘോഷമാക്കി അനുവദിച്ചു നൽകാനുള്ള അവകാശവും. അങ്ങനെയൊരു കൽപ്പന പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല. പ്രവാചകത്വം ലഭിച്ചതു മുതൽ 23 വർഷം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെയും അതിനു മാതൃകയായിട്ടില്ല. അള്ളാഹുവിന്റെ തൃപ്തിയും അനുഗ്രഹവും കൊണ്ട് പൂർത്തിയായ ദീനിൽ ഈ ആഘോഷത്തിന് ഒരു ന്യായവുമില്ല എന്ന് വ്യക്തം. ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭൗതികമായ താൽപര്യാർത്ഥം ചിലർ മതത്തിന്റെ പേരിലുണ്ടാക്കിയ പുത്തനാചാരമാണ് നബിദിനാഘോഷം. പ്രവാചക സ്നേഹമെന്ന പേരിൽ നടത്തുന്ന ഈ ആഘോഷങ്ങൾ ഇസ്ലാമിന്റെ ആത്മാവിന് നിരക്കുന്നതാണോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കുകയും പരിശോധിക്കുകയും വേണം. സ്വഹാബികളും പ്രവാചക കുടുംബവും മാതൃക കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബിവര്യന്മാരും ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള അഹ്ലുൽ ബൈത്തുമാണ്. പ്രവാചകന്റെ വിടവാങ്ങലിനു ശേഷം പതിറ്റാണ്ടുകളോളം അവരിൽ പലരും ജീവിച്ചിരുന്നിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനദിവസത്തെ ആഘോഷവേളയാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങിയ കാൽപ്പാടുകൾക്കനുസരിച്ച് പിറകിൽ നടക്കാൻ ശ്രമിച്ചവരാണ് സ്വഹാബിമാർ. അവിടുത്തെ ശരീരത്തിലേക്ക് പാഞ്ഞെടുത്ത അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് തടുക്കാൻ ധൈര്യം കാണിച്ചവർ അവരിലുണ്ട്. അവരേക്കാൾ വലിയ പ്രവാചക സ്നേഹം അവകാശപ്പെടാൻ ആർക്കാണ് കഴിയുക? നബിദിനാഘോഷം ഒരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ അവരത് ഒഴിവാക്കുമായിരുന്നോ? സുന്നത്തും ബിദഅത്തും. പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം ഇത്തിബാ ആണ്. അതായത് അവിടുന്ന് കാണിച്ചു തന്ന മാതൃകകൾ, സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. വിശുദ്ധ ഖുർആൻ അധ്യായം 3:31. ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനനുസരിച്ചു, ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് ധിക്കരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത മീലാദാഘോഷങ്ങൾക്കായി പണവും സമയവും ചെലവഴിക്കുകയും പ്രവാചകന്റെ സുന്നത്തുകളെ അവഗണിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. മുസ്ലിം. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് റസൂൾ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങളെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ അധ്യായം 59:7. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. അധ്യായം 4:59. ഈ സൂക്തത്തിൻ്റെ വിവരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് മടക്കണമെന്നതിൻ്റെ വിവക്ഷ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ പ്രവാചക നിയോഗശേഷം അവിടുത്തെ സുന്നത്തിലേക്ക് മടക്കണമെന്നാണ്. നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിലെ ഭിന്നിപ്പിലും നമ്മൾ ചെയ്യേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയാണല്ലോ. അവയിലേക്ക് മടക്കിയാൽ ഭിന്നതയ്ക്ക് പരിഹാരമാകും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആദിൽ നിസാമുദ്ദീൻ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. നീർപ്പദം വാരിക പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും. ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
1: സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും. എഴുത്ത് ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് അഥവാ സന്മാർഗം. ആ സന്മാർഗത്തിന്റെ ശുദ്ധവും സമ്പുഷ്ടവും സ്പഷ്ടവുമായ ഉറവിടമാണ് ഇസ്ലാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന, അവിടുത്തെ അനുയായികളും സച്ചരിതരായ മറ്റു മുൻഗാമികളും നടന്നുതീർത്ത ആ നേർവഴിയിൽ യാതൊരുവിധ കൂട്ടിച്ചേർക്കലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ സ്ഥാനമില്ല. എന്നാൽ കാലാന്തരങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യക്ഷപ്പെട്ട വിഘടനവാദികളും ദുരാചാരങ്ങളുടെ വക്താക്കളും ഈ ശുദ്ധമായ ആദർശത്തെ തകർക്കാനും തങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായി അതിനെ വളച്ചൊടിക്കാനും നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനായി അവർ സ്വീകരിക്കുന്ന ഏറ്റവും അപകടകരമായ ആയുധമാണ് ആക്ഷേപ പേരുകൾ ഉൾപ്പെടുന്ന ലേബലുകൾ ഒട്ടിക്കലും വിളിക്കലും. ആദർശപരമായ സംവാദങ്ങളിൽ പരാജയപ്പെടുമ്പോൾ, തങ്ങളുടെ അന്ധമായ കക്ഷിത്വത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുമ്പോൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ തരംതാഴ്ത്താനും അവരിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുമായി ഈ പുത്തൻവാദികൾ ഉപയോഗിക്കുന്ന ആസൂത്രിത തന്ത്രമാണ് ചില പണ്ഡിതന്മാരുടെ പേരുകളിലേക്ക് ചേർത്ത് മദ്ഖലി എന്നും റസ്ലാനി എന്നും മറ്റുമുള്ള ലേബലുകൾ ഒട്ടിക്കുന്നത്. എന്നാൽ ഇതേ ആളുകൾ എന്തുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ മറ്റു മഹാന്മാരായ പണ്ഡിതന്മാരെ ചേർത്ത് ഉസൈമിനി എന്നോ ഫൗസാനി എന്നോ വിളിക്കുന്നില്ല എന്ന ചോദ്യം നമ്മെ എത്തിക്കുന്നത് കപടചിന്തകരുടെയും കക്ഷിത്വവാദികളുടെയും വലിയൊരു ഗൂഢാലോചനയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പുത്തൻ ആശയക്കാർ എന്നും സ്വീകരിച്ചു പോന്ന ഒരു പൊതുരീതിയാണിത്. സ്വഹാബത്തിന്റെ കാലം തൊട്ട് ഇന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് വ്യക്തമാകും. ഖവാരിജുകളും മുഅ്തസിലുകളും ഷിയാക്കളും ജഹിമികളുമെല്ലാം അഹ്ലുൽ ഹദീസിനെയും സലഫി പണ്ഡിതന്മാരെയും ഹഷവിയ എന്നും മുഷബ്ബിഹ എന്നും നാസുബിയ എന്നുമൊക്കെ വിളിച്ചാക്ഷേപിച്ചിരുന്നു. ഇതേ ചരിത്രപരമായ അസഹിഷ്ണുതയുടെ ആധുനിക പതിപ്പുകളാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ, സുറൂരികൾ തുടങ്ങിയ അഭിനവ ഖവാരിജുകളിൽ നിന്നും വിഘടനവാദികളിൽ നിന്നും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് തടസ്സമായി നിൽക്കുന്ന സലഫി മൻഹജിനെ അണുവിട വ്യതിചലിക്കാതെ കാത്തുസൂക്ഷിക്കുന്ന പണ്ഡിതന്മാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം. ഷെയ്ഖ് റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി, ഷെയ്ഖ് മുഹമ്മദ് സഈദ് റസ്ലാൻ, സൗദി അറേബ്യയിലെ വിവിധ പണ്ഡിത പ്രമുഖന്മാർ തുടങ്ങിയവരെ ഇവർ പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നതിന്റെ കാരണം അവരെന്നും ബിദഅത്തിന്റെ വക്താക്കളുടെ മുഖം മൂടി വലിച്ചു കീറുന്നതിൽ കാണിച്ച അസാധാരണമായ ആർജവവും ധീരതയുമാണ്. മതത്തിൽ പുതിയൊരു മൻഹജോ അഖീദയോ ഷെയ്ഖ് റബീഉ, ഷെയ്ഖ് റസ്ലാൻ എന്നിവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ പ്രബോധനം ചെയ്യുന്നത് പ്രവാചകനും സഹാബത്തും നിലകൊണ്ട ശുദ്ധമായ ഇസ്ലാമിക മാർഗം തന്നെയാണ്. ഇമാമുമാരായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ, ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുമുല്ലാ തുടങ്ങിയ മഹത്തുക്കൾ പ്രമാണബദ്ധമായി വിശദീകരിച്ച അതേ മൻഹജ് തന്നെയാണ് ഇവരുടേതും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ എന്നിവർ പകർന്നു നൽകിയതും ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ലാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ അതേ തൗഹീദും സുന്നത്തും തന്നെയാണ് ഇവരും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സംഘടനകൾക്കും നേതാക്കൾക്കും അതീതമായി പ്രമാണങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന സലഫി ദാഅവത്തിന്റെ അന്തസത്തയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഹിസ്ബികളും ഇഹ്വാനികളും ഈ മൻഹജിനെ വ്യക്തികളിലേക്ക് ചുരുക്കിക്കാണിക്കാൻ ശ്രമിക്കുന്നു. ഇത് കേൾക്കുന്ന സാധാരണക്കാർ വിചാരിക്കുന്നത് മദ്ഖലിയത്ത് എന്നാൽ ഷെയ്ഖ് റബീഉ പുതുതായി നിർമ്മിച്ച ഏതോ ഒരു കക്ഷിയാണെന്നാണ്. അഹ്ലു സുന്നയുടെ പ്രമാണങ്ങളെയും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ജീവിതരീതിയെയും തമസ്കരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു പുകമറ മാത്രമാണിത്. ഷെയ്ഖ് റബീഉ ബിൻ ഹാദിയെ ഇമാമുൽ ജർഹി വത്തഅദീൽ വ്യക്തികളെയും ആശയങ്ങളെയും പ്രമാണബദ്ധമായി വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ശാസ്ത്രത്തിലെ ഈ നൂറ്റാണ്ടിലെ ഇമാം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സലഫി ആദർശത്തിന് നേരെ വരുന്ന ഏതൊരു പുത്തൻ ആശയത്തെയും അതിന്റെ മുള്ളയിലെ നുള്ളിക്കളയാൻ തയ്യാറായ പടയാളിയാണ് അദ്ദേഹം. സൗദി അറേബ്യയുടെ മുൻ മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഇബ്നു ബാസ്, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ തുടങ്ങിയ അഹ്ലുസുന്നത്തിന്റെ ഉന്നതരായ നിരവധി പണ്ഡിതന്മാർ ഷെയ്ഖ് റബീഅനെ പരസ്യമായി പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെയും ദഅവത്തിനെയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഒരിക്കൽ പറയുകയുണ്ടായി, ഈ കാലഘട്ടത്തിൽ സുന്നത്തിനെ പ്രതിരോധിക്കുന്നതിലും അതിലേക്ക് ക്ഷണിക്കുന്നതിലും ബിദഅത്തുകാരെ തിരിച്ചറിയുന്നതിലും ഷെയ്ഖ് റബീഅനെപ്പോലെ മറ്റാരുമില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന്റെ ദീനിയായ ആവേശത്തെയും സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയെയും ഏറെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈജിപ്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഷെയ്ഖ്വാനികളുടെയും മറ്റു വിഘടനവാദികളുടെയും ഭരണാധികാരികൾക്കെതിരെയുള്ള കലാപചിന്തകളുടെയും പൊള്ളത്തരങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തുറന്നുകാട്ടുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് സഈദ് റസ്ലാൻ. ഷെയ്ഖ് സ്വാലിഹ് അൽ സുഹൈമി, ഷെയ്ഖ് സുലൈമാൻ അൽ റുഹൈലി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ദഅവത്തിനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വിഘടനവാദികൾ ഷെയ്ഖ് ഫൗസാനെയും ഷെയ്ഖ് ഇബ്നു ഉസൈമിനെയും പോലുള്ളവരെ വിട്ട് ഷെയ്ഖ് റബീഅനെയും ഷെയ്ഖ് റസ്ലാനെയും മാത്രം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്? ഇതിനു പിന്നിൽ കൃത്യമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനും ഷെയ്ഖ് ഫൗസാനും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള പണ്ഡിതന്മാരാണ്. അവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ തങ്ങളുടെ തനിനിറം പുറത്താകുമെന്നും ജനങ്ങൾ തങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്നും ഈ ഹിസ്ബി ബ്രദറന്മാർക്ക് നന്നായി അറിയാം. അതിനാൽ ഈ പണ്ഡിതന്മാർക്കിടയിൽ ഒരു കൃത്രിമമായ വേർതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഷെയ്ഖ് ഫൗസാനും ഷെയ്ഖ് ഹുസൈമിനും മാന്യന്മാരായ പണ്ഡിതന്മാരാണെന്നും എന്നാൽ ഷെയ്ഖ് റബീഅും ഷെയ്ഖ് റസ്ലാനും കഠിന മനസ്കരും ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നവരുമാണെന്നുമുള്ളൊരു തെറ്റായ ചിത്രം അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതിൽ വല്ല സത്യവുമുണ്ടോ? ഒരിക്കലുമില്ല. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ ഗ്രന്ഥങ്ങളും ഫത്വകളും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘടനയെക്കുറിച്ചും അവരുടെ ദുർവ്യാഖ്യാനങ്ങളെക്കുറിച്ചും ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്തുബ് തുടങ്ങിയവരുടെ ആദർശപരമായ പിഴവുകളെക്കുറിച്ചും ഏറ്റവും ശക്തമായി എഴുതുകയും സംസാരിക്കുകയും ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ. ഇസ്ലാമിന്റെ പേരിൽ ജനാധിപത്യത്തിനും വിപ്ലവങ്ങൾക്കും വേണ്ടി വാദിക്കുന്നവരെ അദ്ദേഹം കഠിനമായി വിമർശിച്ചു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ ഷെയ്ഖ് ഫൗസാനെ ആക്ഷേപിക്കുന്നില്ല? കാരണം സലഫി മൻഹജിന്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും ശക്തരായ കാവൽക്കാരെ ആദ്യം തകർക്കുക, അതിലൂടെ ബാക്കിയുള്ളവരിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലുക എന്ന കുടിലതന്ത്രമാണ് അവർ പയറ്റുന്നത്. ഓരോ പണ്ഡിതന്റെയും ജീവിത സാഹചര്യങ്ങളും അവർ ജീവിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഉസൂലുൽ ഫിഖ്ഹിലും ഖുർആൻ തഫ്സീറിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഷെയ്ഖ് റബീഅ അക്കാലഘട്ടത്തിൽ ഉമ്മത്തിലേക്ക് ഇരച്ചുകയറിയ ഇഖ്വാനി സുറൂരി ചിന്താഗതികളെ പ്രതിരോധിക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ഇത് മൻഹജിലെ വ്യത്യാസമല്ല, മറിച്ച് ദീനിന്റെ സേവനത്തിലുള്ള വൈവിധ്യം തനവ് മാത്രമാണ്. അഹ്ലുസുന്നവൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് അവർ പ്രമാണങ്ങളെയാണ് സ്നേഹിക്കുന്നത്, വ്യക്തികളെയല്ല എന്നതാണ്. സലഫികൾ ഒരിക്കലും വ്യക്തിപൂജ നടത്തുന്നവരല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ അബൂബക്കറും ഉമറും അങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞ് നിങ്ങൾ എന്നെ എതിർക്കുകയാണോ? നിങ്ങളുടെ മേൽ ആകാശത്തുനിന്ന് കല്ലുകൾ വർഷിക്കാറായിരിക്കുന്നു. ഇതാണ് സലഫി നിലപാട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നീ ഉത്തമ വ്യക്തിത്വങ്ങളുടെ വാക്കുകൾക്ക് പ്രവാചക വചനത്തിന് മുകളിൽ സ്ഥാനമില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് സമകാലികരായ പണ്ഡിതന്മാരുടെ വാക്കുകളെ അന്ധമായി പിൻപറ്റാൻ സലഫികൾക്ക് സാധിക്കുക? ഷെയ്ഖ് റബീഅന്റെയോ ഷെയ്ഖ് റസ്ലാന്റെയോ വാക്കുകൾ ഖുർആനും സുന്നത്തിനും സലഫുസ്വാലിഹികളുടെ ഏകോപിത അഭിപ്രായത്തിനും യോജിച്ചതാണെങ്കിൽ മാത്രം നാം അത് സ്വീകരിക്കുന്നു. അവർ മനുഷ്യരാണ്, അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. സംഭവിച്ചാൽ അഹ്ലുസുന്നത്തിന്റെ മറ്റു പണ്ഡിതന്മാർ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യും. എന്നാൽ ഹിസ്ബി ബ്രദറുകളുടെ അവസ്ഥ അതല്ല. അവർ തങ്ങളുടെ സംഘടനാ നേതാക്കളെ അപ്രമാദിത്വമുള്ളവരായി കാണുന്നു. ഹസനുൽ ബന്നയുടെയോ സയ്യിദ് ഖുത്തുബിന്റെയോ പുസ്തകങ്ങളിലെ ഗുരുതരമായ വിശ്വാസ പിഴവുകളും സത്യനിഷേധവും ചൂണ്ടിക്കാണിച്ചാൽ അവർ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാകില്ല. മറിച്ച് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന പണ്ഡിതന്മാരെ മദ്ഖലി എന്ന് വിളിച്ചാക്ഷേപിക്കാനാണ് അവർ മുതിരുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്നത് കേവലം ഉത്സവപ്പറമ്പിലെ ജനങ്ങളുടെ എണ്ണം കൂട്ടലല്ല, മറിച്ച് ആദർശപരമായ ഐക്യമാണ്. അള്ളാഹുവിന്റെ പാശത്തിൽ ഒന്നിച്ചു മുറുകെ പിടിക്കുക എന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ആ പാശം ഖുർആനും സുന്നത്തുമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നത് ദീനിന്റെ നിലനിൽപ്പിനെന്നും എപ്പോഴും അത്യാവശ്യമാണ്. ഷെയ്ഖ് റബീഅും ഷെയ്ഖ് റസ്ലാനും ചെയ്തത് ഈ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്ന ഖവാരിജികളുടെ ചിന്താഗതികളെ അവർ തുറന്നുകാട്ടി. ഇസ്ലാമിക നാമങ്ങളിൽ അറിയപ്പെടുന്ന പ്രമുഖ സംഘടനകളുള്ളവരെ, രാഷ്ട്രീയ മോഹങ്ങളെ അവർ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. ഈ നഗ്നസത്യങ്ങൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഹിസ്ബികൾ ഈ പണ്ഡിതന്മാർക്കെതിരെ സൈബർ ഇടങ്ങളിലും പ്രസംഗവേദികളിലും കടുത്ത അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നത്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവരാണ്. അവർ തമ്മിൽ സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ് കഴിഞ്ഞുകൂടിയത്. പരിഹാസ പേരുകൾ വിളിച്ച് തരംതിരിക്കുന്ന പുത്തൻവാദികളുടെ കെണിയിൽ വീഴാതിരിക്കാൻ നാം ജാഗ്രത കാണിക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്കും അവലംബങ്ങളിലേക്കും മടങ്ങുക. പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. പണ്ഡിതന്മാരെ ആദരിക്കുകയും അവരുടെ ദാവത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന കപടന്മാരെ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. വസ്തുതകൾ യഥാവിധി തിരിച്ചറിയാതെ താനും സലഫിയാണെന്ന വാദത്തിൽ സലഫികളോടൊപ്പം കൂടിയിട്ടുള്ള അല്പജ്ഞാനികളായ ഒരുപറ്റം ആളുകളാണ് പുത്തൻവാദികളായ ഇത്തരം ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളുടെ ഈ ലേബലൊട്ടിക്കലുകൾ കണ്ട് പരിഭ്രമിച്ച് പിന്നോട്ടു മാറുന്നത്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പിന്നിട്ട ആദർശപരമായ പാതയെപ്പറ്റിയുള്ള ചരിത്രപരമായ അജ്ഞതയാണ് ഇവരുടെ മുഖ്യ പ്രതിസന്ധി. ശരിയായ ചരിത്രവിജ്ഞാനം നുകർന്ന് ഈ അജ്ഞതയ്ക്ക് പരിഹാരം കാണാൻ അത്തരക്കാരെ നാം ഗൗരവപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ആദർശപരമായ അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളുടെയും ആഭ്യന്തര ശത്രുക്കളുടെയും ഗൂഢാലോചനകൾ ചരിത്രത്തിൽ പുതിയതല്ല. പണ്ഡിതന്മാർക്കെതിരെയുള്ള ഈ ആസൂത്രിത അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ഇന്ന് ഇഹ്വാനി സുറൂരി കക്ഷികൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് അവർ കണിയറയിൽ തണലൊരുക്കുന്ന വലിയൊരു ഷിയ സൂഫി ലോബി കൂടിയുണ്ട്. സലഫി മൻഹജിനെ മദ്ഹലിസം എന്നും റസ്ലാനിസം എന്നും വിളിച്ചും ആക്ഷേപിക്കുന്ന പുത്തൻവാദികളുടെ ഈ തന്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരണവും സാമ്പത്തിക പിന്തുണയും നൽകുന്നത് ഈ ഷിയ സൂഫി അച്യുതണ്ടാണ്. കാരണം തൗഹീദിന്റെ ശുദ്ധമായ പ്രബോധനവും ഷിർക്കിനും ബിദഅത്തിനുമെതിരെയുള്ള സന്ധിയില്ലാത്ത സമരവുമാണ് തങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഈ ലോബികൾക്ക് തന്നെ നന്നായി അറിയാം. ഖബറാരാധനയും അന്ധവിശ്വാസങ്ങളും ദീനിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന സൂഫികൾക്കും സ്വഹാബത്തിന് ചീത്ത വിളിക്കുകയും ഇസ്ലാമിന് പ്രമാണങ്ങളെ വികലമാക്കുകയും ചെയ്യുന്ന റാഫിലുകളായ ഷിയാക്കൾക്കും ബ്രദറന്മാർക്കും സലഫി പണ്ഡിതന്മാരുടെ സാന്നിധ്യം എപ്പോഴും വലിയൊരു തലവേദനയാണ്. സലഫി മൻഹജിന്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും ശക്തരായ കാവൽക്കാരായ ഷെയ്ഖ് റബീനയും ഷെയ്ഖ് റസ്ലാനെയും ജനമധ്യത്തിൽ തരംതാഴ്ത്താൻ കഴിഞ്ഞാൽ അത് അഹ്ലുസുന്നയുടെ ആദർശക്കോട്ടയിൽ വിള്ളലുണ്ടാക്കാമെന്ന് ഈ ലോബികൾ കണക്കുകൂട്ടുന്നു. വിപ്ലവ ചിന്താഗതിക്കരായ ഇഹ്വാനികളെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ പാവകളായ ഏതാനും അല്പജ്ഞാനികളെ ഉപയോഗിച്ച് അവർ സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ സൈബർ യുദ്ധം നയിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ്. പ്രവാചകാനുയായികളുടെ കാലം തൊട്ട് തുടങ്ങി താബിഈകളുടെയും ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മറ്റു മുൻഗാമികളുടെയും കാലഘട്ടത്തിലൂടെ കടന്ന് 2026 എത്തി നിൽക്കുമ്പോഴും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നിരന്തരമായ പരീക്ഷണങ്ങളെയും ആക്ഷേപങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ഖവാരിജികളുടെ ആവിർഭാവം മുതൽ ഇങ്ങോട്ട് ആദർശത്തിൽ വികലത സംഭവിച്ച പുത്തൻവാദികളെല്ലാം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കെതിരെ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇന്നത്തെ ഹിസ്ബികളും ഷിഅ സൂഫി കൂട്ടുകെട്ടും തുടരുന്നത്. ഹിജ്റ 2 നൂറ്റാണ്ടിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയല്ല എന്ന ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ മുഅ്തസിലികൾ അദ്ദേഹത്തെ വേട്ടയാടുകയും തടവിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു. അന്നവർ അദ്ദേഹത്തിനെ നിരവധി ആക്ഷേപനാമങ്ങൾ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രിയശിഷ്യൻ ഇബ്നുൽ ഖയ്യൂം തൗഹീദിന്റെ വീണ്ടെടുപ്പിനായി രംഗത്തു വന്നപ്പോൾ അക്കാലത്ത് ബിദഅത്തുകാർ അവരെ കാഫിറാക്കാനും ജയിലിലടയ്ക്കാനും മുന്നിൽ നിന്നു. ഹിജ്റ 12 നൂറ്റാണ്ടിൽ നജദിന്റെ മണ്ണിൽ തൗഹീദിന്റെ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകിയ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശ പ്രചരണത്തെ തടയാൻ അന്ന് റാഫിലികളും സൂഫികളും ഇതര ശത്രുക്കളും ചേർന്നുണ്ടാക്കിയ പേരാണ് വഹാബികൾ എന്നത്. ഗതകാല ചരിത്രമുള്ള അജ്ഞതയാണ് പുത്തൻവാദികൾ മദ്ഹലി എന്നോ റസലാനി എന്നോ വിളിക്കുമ്പോൾ ചില സലഫി പ്രവർത്തകർക്ക് പരിഭ്രമവും അപകർഷാബോധവും ഉണ്ടാകുന്നത്. തങ്ങൾ പുതിയ ഏതോ ഒരു കക്ഷിയുടെ ഭാഗമാണോ എന്ന ഭയം അവരെ പിടികൂടുന്നു. എന്നാൽ അഹ്ലുസുന്നയുടെ ചരിത്രവും അസ്തിത്വവും ശരിയായി പഠിച്ച ഒരാൾക്കും ഈ ലേബലുകൾ കണ്ട് ഭയപ്പെടേണ്ടി വരില്ല. ഷെയ്ഖ് റബീഉം ഷെയ്ഖ് റസ്ലാനും നജദി പണ്ഡിതന്മാരും അഹ്ലുസുന്നത്തിന്റെ പ്രതിരോധക്കോട്ടയിലെ ധീരരായ കാവൽക്കാർ മാത്രമാണ്. അവർ നിർമ്മിച്ച പ്രത്യേക ആശയങ്ങളൊന്നുമില്ല. ശത്രുക്കൾ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് അവരിലൂടെ സലഫി ദേവത്തിന്റെ വേരറുക്കാൻ വേണ്ടി മാത്രമാണ്. അതിനാൽ ഈ വഴിയിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അജ്ഞത മാറ്റിവെച്ച് മുൻഗാമികളുടെ ചരിത്രം ആഴത്തിൽ പഠിക്കുക. സൂഫീഷ്യ ആലോപികളുടെയും ഹിസ്ബികളുടെയും കപടമായ അജണ്ടകളെയും കുതന്ത്രങ്ങളെയും തിരിച്ചറിയുക എന്ന് പറയുക. പ്രമാണബദ്ധമായ വിജ്ഞാനം നുകർന്ന് നെഞ്ചുറപ്പോടെ സത്യത്തിൽ നിലകൊള്ളുക എന്നാണ്. പുത്തൻവാദികളുടെ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കാനും ഇസ്ലാമിൻ്റെ യഥാർത്ഥ മനഹജിൽ ഉറച്ചു നിൽക്കാനും ചരിത്രവിജ്ഞാനവും വിശ്വാസത്തിലെ ദൃഢതയും ഏറെ അത്യന്താപേക്ഷിതമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും. ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഇസ്ലാം ജീവിത പാഠങ്ങൾ. ഇസ്ലാം ജീവിത പാഠങ്ങൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് ഷമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ടവരെ, നമ്മ എല്ലാവരും സ്നേഹിക്കണം, മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കണം എന്നത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ്. മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി പല പ്രയാസങ്ങൾ സഹിക്കാനും തയ്യാറാകുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണോ? നമ്മുടെ മക്കളാണോ? അയൽവാസികളും കൂട്ടുകാരും നാട്ടുകാരുമാണോ? നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഇവരാരുമല്ല, മറിച്ച് നമുക്കാരാണോ ഈ ലോകത്ത് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയവൻ, ആ സർവലോക രക്ഷിതാവായ അള്ളാഹുവാണ് നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. മനുഷ്യരുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി പലതും ചെയ്യുന്ന നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി എന്തു ചെയ്തു എന്ന് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അനിവാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബി അലൈഹി സലാമയുടെ ഒരു പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, ദാവൂദ് നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമല ലദി യുബല്ലിഗുനീ ഹുബ്ബക. മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നീ അസ്അലുക ഹുബ്ബക, ഞാൻ നിന്നോട് നിന്റെ ഇഷ്ടത്തെ ചോദിക്കുന്നു. വഹുബ്ബ മൈ യുഹിബ്ബുക, റബ്ബേ, നീ ഇഷ്ടപ്പെടുന്നവരുടെ, നീ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടത്തെയും. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ധാരാളം പ്രവൃത്തികളുണ്ട്, ആ പ്രവൃത്തികളെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനുമുള്ള മനസ്സ് നീ എനിക്ക് നൽകണേ എന്നുകൂടെ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരോടാണ് നാം ഇഷ്ടം ചോദിച്ചത്? അള്ളാഹുവിനോടാണ്. റബ്ബിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികളെ ഇഷ്ടപ്പെടണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. റബ്ബ് ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം ലഭിക്കണമെന്നാണ് നാം കൊതിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരികയാണ്. ആ അതിഥി നമുക്ക് വേണ്ടപ്പെട്ടവനാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ആ അതിഥിയെ സൽക്കരിക്കുക? അതിഥിയെക്കുറിച്ച് ആദ്യമേ നമ്മൾ മനസ്സിലാക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ, എന്താണ് അദ്ദേഹത്തിൻ്റെ അനിഷ്ടങ്ങൾ. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിക്കിഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ വീട്ടിൽ ഇല്ലാതെയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണങ്ങൾ, അദ്ദേഹത്തിന് കൊടുക്കുന്ന പാനീയം, എല്ലാം അദ്ദേഹം ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ സന്തോഷവാനായി, നമ്മെ ഇഷ്ടപ്പെടുന്നവനായി തിരിച്ചു പോകണമെന്നുള്ളത് നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട, നാം ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊതിക്കുന്ന നമ്മുടെ നാഥൻ്റെ, നമ്മുടെ റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത് അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹി അഹ്സനുഹും ഖുൽഖാ, അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരിലെ സൽസ്വഭാവികളാണ്. ആരെയാണ് അള്ളാഹുവിന് ഇഷ്ടം? അവരിലെ സൽസ്വഭാവികളെ. പടച്ച തമ്പുരാൻ്റെ അടിമകളിൽ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ സൽസ്വഭാവത്തിൻ്റെ ഉടമകളാകണമെന്നാണ് പ്രവാചക തിരുമേനിയുടെ ഈ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹുവിന് ഇഷ്ടമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച ആളുകളെ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ റബ്ബവരെ ഇഷ്ടപ്പെട്ടത്, റബ്ബവരോട് സ്നേഹം കാണിച്ചത്, റബ്ബവരെ പരിഗണിച്ചത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ ആയിഷ റളിയല്ലാഹു അൻഹയോട്, നമ്മുടെ ഉമ്മയോട് ചോദിക്കുകയുണ്ടായി, അഖ്ബിർനി ബിഖുൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും. ഖാലത്ത്, അപ്പോൾ നമ്മുടെ ഉമ്മ പറഞ്ഞു, കാന ഖുൽഖുഹു അൽഖുർആൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചത്. ഖുർആനിലെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രവാചകൻ മുന്നോട്ടു പോയി. വിശുദ്ധ ഖുർആൻ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞത്, വഇന്നക ലഅലാ ഖുൽഖിൻ അലീം, താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്തുകൊണ്ടാണ് റസൂലിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടത്? പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ, പ്രവാചകൻ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമ, പ്രവാചകനിൽ ഉത്തമമായ മാതൃക. ഇതുകൊണ്ടാണ് പ്രവാചകനെയും പ്രവാചകന്റെ അനുചരന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പലരോടും വെറുപ്പാണ്. ചിലരെക്കുറിച്ച് നമ്മൾ പറയും, അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ്റെ സംസാരം ശരിയല്ല, അവൻ്റെ പെരുമാറ്റം ശരിയല്ല, അവന് തീരെ കരുണയില്ല, അവൻ്റെ മനസ്സ് കടുത്തതാണ്, അവൻ ആരെയും പരിഗണിക്കാറില്ല, അവനെല്ലാവരോടും വെറുപ്പാണ്. എന്തുകൊണ്ടാണ് നാം അവരെ ഇഷ്ടപ്പെടാത്തത് എന്ന് നാം വിശദീകരിക്കുകയാണ്. അവരുടെ സ്വഭാവത്തിലെ പോരായ്മകൾ, അവരുടെ ജീവിതത്തിലെ വൈകല്യങ്ങൾ, ഇവിടെ പ്രവാചകന്റെ അധ്യാപനം ശ്രദ്ധേയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ. മൂന്ന് പ്രയോഗങ്ങളാണ് റസൂലുള്ളാഹി ഇവിടെ നടത്തിയത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. റബ്ബേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശമായ സ്വഭാവത്തിൽ നിന്ന്, മ്ലേച്ഛമായ സ്വഭാവങ്ങളിൽ നിന്ന്, വൽ അഅമാൽ, പ്രവൃത്തികളിൽ നിന്ന്, വൽ അഹ്‌വാ, ഇച്ഛകളിൽ നിന്ന്. ഒന്നാമത്തെ പ്രയോഗം തന്നെ മോശമായ സ്വഭാവമെന്നാണ്, മോശമായ പ്രവൃത്തികളെന്നാണ്, മോശമായ ഇച്ഛകളെന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് സൽ സ്വഭാവം സ്വീകരിക്കാനാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ. എന്താണ് അല്ലാഹു കൽപ്പിക്കുന്നത്? നിശ്ചയം അല്ലാഹു പറയുന്നത്, അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കാനും നന്മ ചെയ്യാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളോട് പറയുന്നത് നീതി കാണിക്കാനാണ്. എന്തുകൊണ്ടാണ് ചിലരെ നമുക്ക് ഇഷ്ടമില്ലാത്തത്? അവർ അനീതി കാണിക്കുന്നവരാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ, മതസംഘടനയിലെ നേതാക്കന്മാർ, സ്ഥാപനങ്ങളിലെ മേധാവികൾ, പലരും അനീതി കാണിക്കുന്നു, അനീതി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കവരെ ഇഷ്ടമില്ല. റബ്ബ് അവിടെ ഇടപെടുകയാണ്. മനുഷ്യരെ, റബ്ബ് നമ്മളോട് കൽപ്പിക്കുന്നത് നീതി കാണിക്കണമെന്നാണ്, നീതി പാലിക്കണമെന്നാണ്. തീർന്നില്ല. വലിയ ഇഹ്സാൻ, നന്മ ചെയ്യണം, പുണ്യപ്രവർത്തികൾ ചെയ്യണം. വഈതാഇദിൽ ഖുറുബ, നമ്മുടെ അടുത്തയാളുകൾക്ക്, കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് സഹായങ്ങൾ നൽകണം. നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന പലരും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവർക്ക് നമ്മുടെ സഹായങ്ങൾ ആവശ്യമുണ്ട്. അവരെ പരിഗണിക്കുന്നതിലൂടെ, അവർക്ക് സഹായങ്ങൾ നൽകുന്നതിലൂടെ റബ്ബിൻ്റെ കൽപ്പന നിർവഹിക്കുകയും സ്വഭാവരംഗത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാവുകയുമാണ് ചെയ്യുന്നത്. റബ്ബ് വിലക്കിയ കാര്യമാകട്ടെ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, മോശമായ കാര്യങ്ങളിൽ നിന്ന്, നീചവൃത്തിയിൽ നിന്ന്, ദുരാചാരത്തിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഖുദിൽ അഫ്വ വഅമുറു ബിൽ ഉറുഫി വഅരിദ് അനിൽ ജാഹിലീൻ. നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഇത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. ആദ്യം തന്നെ പറയുന്നത് വിട്ടുവീഴ്ച സ്വീകരിക്കാൻ സൽസ്വഭാവമാണ്, സദാചാരം കൽപ്പിക്കുക സൽസ്വഭാവമാണ്. പ്രവാചകന്റെ പ്രാർത്ഥന എന്താ? അള്ളാഹുവേ, മോശമായ പ്രവൃത്തികളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അവിവേകികളായ ആളുകളെ തൊട്ട് ജാഹിലുകളെ തൊട്ട് മാറി നിൽക്കുകയും ചെയ്യുക. പ്രവാചകന്റെ ഖുർആനിലെ അധ്യാപനം നമുക്ക് അങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം, നമ്മുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ്. പലരും പറയാറുണ്ട്, എൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല, എന്തായാലും ഞാൻ ഇങ്ങനെയാണ്. എന്നാൽ ആ മറുപടി ശരിയല്ല. നമ്മുടെയൊക്കെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വഭാവങ്ങളും പ്രകൃതങ്ങളും പ്രകൃതിദത്തവും സർഗസിദ്ധവുമെന്ന പോലെ ശീലിച്ചും അഭ്യസിച്ചും കാര്യങ്ങൾ എത്തിപ്പിടിച്ചും സമ്പാദിക്കാവുന്നതാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. എങ്ങനെയാണ് നമ്മൾ പണ്ഡിതന്മാരായത്? എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാരായത്? എങ്ങനെയാണ് നമ്മൾ ഡോക്ടർമാരായത്? എങ്ങനെയാണ് നമ്മൾ എഞ്ചിനീയർമാരായത്? ഒരു സുപ്രഭാതത്തിൽ ആരും നമുക്ക് ബിരുദം നൽകിയതല്ല, മറിച്ച് നമ്മൾ പഠിച്ചു, നമ്മൾ അധ്വാനിച്ചു, എത്രയോ ഉറക്കമൊഴിവാക്കി, കരണ്ട് പോയപ്പോൾ വിളക്ക് കത്തിച്ചു വെച്ചു, പുസ്തകങ്ങൾ മറിച്ചു. ആ അധ്വാനത്തിലൂടെ അറിവുള്ള ആളുകളായി നമ്മൾ മാറിയെങ്കിൽ സഹോദരങ്ങളെ, സഹനം ശീലിച്ചുകൊണ്ടാണ് ഒരാൾ വിവേകിയായി മാറുന്നത്. സൽസ്വഭാവത്തിൻ്റെ ഉടമയായി മാറണമെങ്കിൽ, വിവേകമുള്ളവനാകണമെങ്കിൽ ക്ഷമിക്കാൻ, സഹിക്കാൻ, ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, ആരെങ്കിലും നന്മയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അള്ളാഹു അവനത് നൽകുമെന്നാണ്. ആരെങ്കിലും ഷെറിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മോചനമാണ്, സംരക്ഷണമാണ് കൊതിക്കുന്നത് എങ്കിൽ അള്ളാഹു അവന് തിന്മകളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നാണ്. റബ്ബ് നന്മ നൽകുമെങ്കിൽ, റബ്ബ് തിന്മയിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമെങ്കിൽ, സൽസ്വഭാവമാകുന്ന നന്മ നമ്മൾ ആഗ്രഹിച്ചാൽ ആ നന്മ നമുക്ക് ലഭിക്കും, സൽസ്വഭാവികളാകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റുകയില്ല എന്ന മറുപടിയിൽ തൂങ്ങി സ്വഭാവരംഗത്ത് മാറ്റങ്ങൾ സംഭവിക്കാതെ മുന്നോട്ടു പോകുന്ന ആളുകളായി മാറേണ്ടതില്ല നമ്മൾ. പ്രവാചകൻ പറഞ്ഞു, ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുൻത, നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും പടച്ചതമ്പുരാനെ സൂക്ഷിക്കണം. ഇത് നമ്മുടെ സ്വഭാവം നന്നാക്കാനുള്ള മാർഗമാണ്. ജീവിതത്തിൻ്റെ രഹസ്യമാകട്ടെ, പരസ്യമാകട്ടെ, നാലാളുകൾ കൂടുന്ന മേഖലയാകട്ടെ, എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലൂടെ, പടച്ചതമ്പുരാനെ പേടിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ചീത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ്റെ അധ്യാപനം അങ്ങനെയാണ്. സ്വഭാവങ്ങളും പ്രകൃതങ്ങളും മാറ്റുവാനും തിരുത്തുവാനും സാധ്യമായവയാണ് എന്നാണ് ഈ അധ്യാപനങ്ങളെല്ലാം, വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ, നമുക്ക് സ്വഭാവങ്ങൾ മാറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഉപദേശങ്ങൾ? പിന്നെ എന്തിനാണ് നിർദ്ദേശങ്ങൾ? പിന്നെ എന്തിനാണ് ഖുർആനിൻ്റെ ആയത്തുകൾ? പിന്നെ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്? നമുക്ക് മാറ്റാൻ, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ, ഉപദേശങ്ങൾ കേൾക്കുന്നതിലൂടെ നല്ല മനുഷ്യരാകാൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ, അതിനുവേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് തന്നെ. പ്രവാചക തിരുമേനി നിരക്ഷരനായിരുന്നു, എഴുത്തും വായനയും അറിയാത്തവനായിരുന്നു. പ്രവാചക തിരുമേനി കടന്നു വന്നു, പ്രവാചകൻ അവരെ സംസ്കരിച്ചു എന്ന് ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, സംസ്കാരമില്ലാത്ത ഒരു സമുദായത്തിന് മാറ്റം സംഭവിച്ചല്ലോ. വിശ്വാസപരമായും കർമ്മപരമായും അവരൊക്കെ മാറി. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഉത്തമ സമുദായമെന്ന് അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. എന്താ മനസ്സിലായത്? മാറ്റം സംഭവിക്കും. കരിങ്കല്ലിൻ്റെ കട്ടിയുള്ള മനസ്സിൻ്റെ ഉടമകൾക്ക് പരിവർത്തനം സംഭവിച്ചു. ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ആളുകളായി അവരൊക്കെ മാറിയെങ്കിൽ, നമ്മളാരും കാഠിന്യ ഹൃദയമുള്ള ആളുകളല്ല. സ്നേഹവും കരുണയും ആർദ്രതയും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ വായിക്കുന്ന വാർത്തകൾ നമ്മുടെ കണ്ണുകളെ നിറക്കാറുണ്ട്, നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകാറുണ്ട്. സന്തോഷസൂചകമായ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചകം സന്തോഷം കൊണ്ട് പുളകം കൊള്ളാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാറാൻ പരിശ്രമിക്കണം. നമ്മുടെ വ്യക്തി നിർണയത്തിൻ്റെ മാനദണ്ഡം തന്നെ സ്വഭാവമാണ്. മുഖപ്രസന്നത, വിനയം, മാന്യവും മിതവുമായ ഭാഷണം, ഔദാര്യം, ആദരവ്, മനഃശുദ്ധി, വിവേകം, അവധാനത, സഹിഷ്ണുത, സഹനം, ക്ഷമ, ധീരത തുടങ്ങിയ ഒരുപാട് നല്ല ഗുണങ്ങൾ, ഉത്തമ ശീലങ്ങൾ അവ സ്വീകരിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഗുണങ്ങൾക്ക് വിരുദ്ധമായ, ഇതിന് നിരക്കാത്ത എല്ലാ പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുകയും അതൊഴിവാക്കുകയും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. നമ്മളിവിടെ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യം, നമ്മൾ ദേഹം മാത്രമല്ല, നമ്മൾ ദേഹവും ദേഹിയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറന്തോട് മാത്രമല്ല ഉള്ളത്, നമുക്കൊരകമുണ്ട്. നമ്മുടെ അകത്ത വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. പുറത്തുള്ള ശുദ്ധി ഒരുപക്ഷെ ആളുകൾ കാണും, എന്നാൽ അകത്തുള്ള ശുദ്ധി അതിനേക്കാൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകന്റെ അധ്യാപനം, ഇന്നല്ലാഹ ലാ യന്ദുറു ഇലാ സുവരിക്കും വ അംബാലിക്കും വലാക്കിൻ യന്ദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കുകയില്ല, നിങ്ങളുടെ സമ്പത്തിലേക്ക് അവൻ നോക്കുകയില്ല. അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്, നമ്മുടെ മനസ്സുകളിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ നിറവും നമ്മുടെ വർണ്ണവും നമ്മുടെ വർഗവും നമ്മുടെ ദേശവും നമ്മുടെ ഭാഷയും നമ്മുടെ സമ്പത്തും ഒന്നും മാനദണ്ഡമല്ല, മറിച്ച് മാനദണ്ഡമാകുന്നത് നമ്മുടെ അകമാണ്. യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ان الله عليم خبير അല്ലയോ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും വിവിധ ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെയാക്കി തിരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ വ്യത്യസ്ത വർഗങ്ങളാക്കിയത്, വ്യത്യസ്ത സ്വഭാവക്കാരാക്കിയത് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്നാൽ ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, ആരാണ് ഏറ്റവും മാന്യൻ? അവൻ സമ്പത്തുള്ളവനല്ല, സൗന്ദര്യമുള്ളവനല്ല. ഇന്ന അക്റമക്കും ഇന്ദല്ലാഹി അത്വഖാക്കും, അല്ലാഹുവിനെ അങ്ങേയറ്റം സൂക്ഷിക്കുന്നവൻ, പടച്ചതമ്പുരാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, തഖ്വ നിലനിർത്തുന്നവൻ, ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവൻ, സൽസ്വഭാവത്തിൻ്റെ ഉടമ, നീതി കാണിക്കുന്നവൻ, അനീതി പ്രവർത്തിക്കാത്തവൻ, നന്മ ചെയ്യുന്നവൻ, തിന്മ പ്രവർത്തിക്കാത്തവൻ, അവനാകുന്നു ഏറ്റവും മാന്യനെന്ന് റസൂലുള്ളാഹി ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾക്കും ആരാധനകൾക്കും ഇടപാടുകൾക്കും സ്വഭാവങ്ങളുമായുള്ള ബന്ധം സുദൃഢവും അവിഭാജ്യവുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. തണലും കനിയും കനിയാത്ത വൃക്ഷത്തെപ്പോലെയാണ് സൽസ്വഭാവമില്ലാത്തവൻ്റെ ഈമാനും ഇബാദത്തും. അവൻ്റെ വിശ്വാസം കൊണ്ട് കാര്യമില്ല, അവൻ്റെ ആരാധനകൾ അവന് ഉപകാരപ്പെടുകയില്ല. മറിച്ച് ഇടപാടുകൾ ഉത്തമ സ്വഭാവങ്ങളോടെയാണ് നിർവഹിക്കേണ്ടത് എന്ന പ്രവാചകന്റെ അധ്യാപനങ്ങൾ നാം മുഖവിലക്കെടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈമാനും ഇബാദത്തും സ്വഭാവങ്ങളെ വിളയിപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം നമസ്കാരമാണ്. അയ്യുൽ അഅമാലി അഫ്ളൽ, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ട ചോദ്യമാണ്. പ്രവാചകരെ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ്? പ്രവാചകന്റെ മറുപടി, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അസ്വലാത്തു ലിവക്തിഹ, നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കുക. ആ നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിശ്ചയമായും നമസ്കാരം അത് മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നുവെന്നാണ്. ഇബാദത്ത് നമ്മളെ സ്വഭാവപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യമാണ്. ഇബാദത്ത് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്വഭാവങ്ങൾ നന്നാകേണ്ടതുണ്ട്. നോമ്പു നോൽക്കുന്നതിലൂടെ മോശമായ പ്രവൃത്തികൾ, മോശമായ വാക്കുകൾ അവയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് പ്രേരണമാകുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുകയും വേണം. എന്താണ് നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കിയത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, വിശ്വാസികളുടെ സ്വപ്നം, വിശ്വാസികളുടെ ആഗ്രഹം സ്വർഗപ്രവേശനമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് കൊതിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു, അല്ലെങ്കിൽ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, സ്വഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്ഥരി മാ യുദ്ഖിലുന്നാസ അൽ ജന്ന, അധിക ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണ് റസൂലെ? പ്രവാചകരെ, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായി മാറിയതെന്ത്? പ്രവാചകന്റെ മറുപടി, ഫഖാല തഖവല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചതാണ്. വഹുസ്നുൽ ഖുൽഖ് സൽ സ്വഭാവമാണ്, വല്ലാത്തൊരു പ്രയോഗമാണ്. സൽ സ്വഭാവമാണ് അധിക ആളുകളെയും സ്വർഗത്തിലേക്ക് നയിച്ചത്, സ്വർഗത്തിന്റെ വാക്താക്കളാക്കി മാറ്റുന്നത്. തഖവയും സൽ സ്വഭാവവുമാണ്. വസ്വഇല അൻ അക്ഥരിമാ യുദ്ഖിലുന്നാസന്നാർ, അധിക ആളുകളും നരകത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണം പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൽ ഫമു വൽ ഫറുജു, അവൻ്റെ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവം, അവൻ്റെ ലൈംഗിക അവയവം. സഹോദരങ്ങളെ, അധിക ആളുകളെയും അത് നരകത്തിലേക്ക് എത്തിക്കുമെന്നാണ്. നാം നമ്മുടെ സംസാരം നന്നാക്കേണ്ടതുണ്ട്, നമ്മുടെ സ്വഭാവം നാം നന്നാക്കേണ്ടതുണ്ട്. അതിലൂടെ നമ്മെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തിൽ എവിടെയായിരിക്കണം നമ്മുടെ സ്ഥാനം? നമുക്കാഗ്രഹം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തണമെന്നാണ്. ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തെത്തണമെന്ന് കൊതിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്തെത്തുവാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവരാണ് നാം. പഠിക്കുന്ന മേഖലയാകട്ടെ, ജോലി ചെയ്യുന്ന മേഖലയാകട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഉന്നതമായ സ്ഥാനം, അതാണ് നമ്മുടെ ആഗ്രഹം. പ്രവാചകൻ പറഞ്ഞു, അന സഈമുൻ അന സഈമുൻ വബി ബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുൽഖഹു. പ്രവാചകന്റെ അധ്യാപനം എന്തൊരാശ്വാസമാണേകുന്നത്! ആരാണോ തൻ്റെ സ്വഭാവം നന്നാക്കുന്നത്, അവനും സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കുന്നു. ആരാ ജാമ്യം നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ. ആകാശ ലോകത്ത് നിന്ന് ആർക്കാണോ വഹി ലഭിച്ചത് ആ പ്രവാചകൻ, ആരെക്കുറിച്ചാണോ താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞത് ആ പ്രവാചകൻ, ആരാണോ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് ആ പ്രവാചകൻ, നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നു. എന്തിന് സ്വർഗത്തിൽ ഉന്നതമായ വീട് ലഭിക്കാൻ, ഉന്നതിയിലൊരു വീട് ലഭിക്കാൻ? പ്രിയപ്പെട്ടവരെ, എന്താണ് മാർഗം? സ്വഭാവം നന്നാക്കണം. ഹസ്സന ഖുൽഖഹു, സ്വഭാവം നന്നാക്കണം. നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നത് എപ്പോഴാണ്? പ്രവാചകൻ പറഞ്ഞു തന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം ഖുൽഖ. വിശ്വാസികളിൽ പരിപൂർണ ഈമാനുള്ളവർ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നിങ്ങളിൽ നല്ലവർ തങ്ങളുടെ ഭാര്യമാരോട് സ്വഭാവം കൊണ്ട് നന്നായവരാണ്. എപ്പോഴാണ് ഈമാൻ പൂർണ്ണമായത്? സ്വഭാവം നന്നാകുമ്പോൾ. നമ്മുടെ ഈമാൻ പൂർണ്ണമാണോ എന്ന പരിശോധന അനിവാര്യമാണ്. നാം ഈമാനുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അഹ്സനുഹും ഖുൽഖ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറേണ്ടതുണ്ട്. പ്രവാചകന്റെ കൂടെ കഴിയണമെന്ന് കൊതിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ, നന്നായി പെരുമാറുന്ന ആളുകൾ ആരാണെന്നറിയുമോ? പ്രവാചകന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, പ്രവാചകനോട് അടുത്ത് പെരുമാറാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും. സ്വഭാവം കൊണ്ട് ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവരായിരിക്കും പ്രവാചകന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ സ്വഭാവം നന്നാക്കണമെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. അന്ത്യനാളിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവരും നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും. നന്മയുടെ തുലാസ് നിറക്കണമെന്ന് കൊതിക്കുന്നവരാണ് നമ്മൾ. വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്നതിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളേക്കാൾ വിശാലമായ ആ സ്വർഗം, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണം, നന്മകൾ ചെയ്യണമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നമ്മുടെ നന്മകളുടെ ഭാരം തൂങ്ങണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നു, സൽ സ്വഭാവത്തെക്കാൾ അന്ത്യനാളിൽ ഒരു മുഅ്മിനിന്റെ തുലാസിൽ കനം തൂങ്ങുന്ന യാതൊന്നുമില്ല. നിശ്ചയം അള്ളാഹു നെറികെട്ടവനെയും തമ്മാടിയെയും വെറുക്കുന്നു. നമ്മുടെ തുലാസിൽ കനം തൂങ്ങാൻ നമ്മുടെ സ്വഭാവം നന്നാക്കണം, നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. പദവികൾ വർദ്ധിക്കുവാൻ, ദറജകൾ വർദ്ധിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു, ഇന്ന റജുല ലിയുദ്രിക ബിഹുസ്നി ഖുൽഖിഹി ദറജാതിൻ ഖായിമിൽ ലൈലി സ്വഇമിൻ നഹാർ. ഖായിമിൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവൻ, സ്വഇമിൻ നഹാർ, പകലിൽ നോമ്പ് നോൽക്കുന്നവൻ. ഈ രണ്ട് ഇബാദത്തുകളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകളാണ്. നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ്. സഹോദരങ്ങളെ, നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ്. ആ നോമ്പിനേക്കാൾ, അതല്ലെങ്കിൽ ആ നോമ്പിനെ പോലെ, രാത്രി നമസ്കാരത്തെ പോലെ നമ്മുടെ പദവികൾ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പ്രവാചകൻ പറയുന്നത്. സൽസ്വഭാവം, നല്ല സ്വഭാവം, ആ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിലൂടെ രാത്രി നമസ്കരിക്കുന്നവൻ്റെ, പകലിൽ നോമ്പ് നോൽക്കുന്നവൻ്റെ പദവികൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആയുസ് വർദ്ധിപ്പിക്കാൻ, പ്രിയപ്പെട്ടവരെ, ആയുസ് വർദ്ധിക്കണമെന്ന് കൊതിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിൽ? ആയുസ് വർദ്ധിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ വസീയത്ത് ചെയ്യാറുണ്ട്. നല്ല മനുഷ്യരായി ജീവിക്കാൻ, ആയുസ് വർദ്ധിക്കാൻ, അതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ആയുസ് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സൽസ്വഭാവവും നല്ല അയൽപ്പക്ക ബന്ധവും ഭവനങ്ങളെ നന്നാക്കുകയും ആയുസ്സിൽ വർധനവുണ്ടാക്കുക തന്നെ ചെയ്യും. മൂന്ന് കാര്യങ്ങൾ: സൽസ്വഭാവം, അയൽപ്പക്കത്തുള്ള ആളുകളോട് നല്ല നിലയിൽ പെരുമാറുന്നവർ; അതേപോലെ തന്നെ ഭവനങ്ങളെ നന്നാക്കുന്ന ആളുകൾ, വീടുകളെ ഇസ്ലാമീകരിക്കുന്ന ആളുകൾ, അവരുടെ ആയുസ്സിൽ വർധനവ് ലഭിക്കുമെന്നാണ് പ്രവാചകൻ വീണ്ടും നമ്മളെ പഠിപ്പിച്ചു. മാതൃക വ്യക്തിത്വമാകണമെങ്കിൽ നിങ്ങൾ സ്വഭാവത്തിൻ്റെ നല്ല ഉടമകളായി മാറണം. പ്രവാചകൻ്റെ അധ്യാപനത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുഷിപ്പ് പറയുന്നവനോ ദുഷിച്ചത് ചെയ്യുന്നവനോ ആയിരുന്നില്ല എന്നാണ്. നമ്മളെങ്ങനെയാണ്? നമ്മൾ ആളുകളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? അവരില്ലാത്ത സമയത്ത് അവരെക്കുറിച്ച് പലതും പറയും, പലരെക്കുറിച്ചും പലതും പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് അങ്ങനെയായിരുന്നില്ല. പ്രവാചകൻ ആരെക്കുറിച്ചും ദുഷി

0: സൽസ്വഭാവം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു. ജനങ്ങളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കുന്നു. ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുകയും റബ്ബിൻ്റെ ഇണക്കവും ജനങ്ങളുടെ ഇണക്കവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ മഹത്തായ ഗുണങ്ങൾ നേടിയെടുക്കാൻ സൽസ്വഭാവത്തിൻ്റെ ഉടമകളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോയിൽ ഇസ്ലാം ജീവിത പാഠങ്ങളിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ഷമീർ മുണ്ടേരി.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഡയലോഗ്. ലിബറൽ ഫാസിസത്തിനെതിരെ വണ്ടൂരിൽ നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ നാസർ സുലാഹി നടത്തിയ സംസാരത്തിൽ നിന്ന്.
3: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഹംദം തൊയ്യിബൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിസ്ഡം ഓർഗനൈസേഷൻ മലപ്പുറം ജില്ല, ഈസ്റ്റ് ജില്ല ജനറൽ സെക്രട്ടറി റഷീദ് മാഷ്, യൂത്തിൻ്റെ പ്രവർത്തകർ, നേതാക്കന്മാർ, സ്റ്റുഡൻസിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളുകൾ, നാം ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയത് ലിബറൽ ഫാസിസത്തിനെതിരെ ഒരു ജനകീയ മുന്നേറ്റമാണ്. നമ്മുടെ ചുറ്റുപാടും നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അധാർമികതയും അരാജകത്വവും ലൈംഗികമായ അവിശുദ്ധതയുമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നാം ഇതിനെ സംബന്ധിച്ച് ധാർമ്മികമായ സദാചാര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രായം 18-ആണെങ്കിൽ 2020 ആകുമ്പോഴേക്കും ലഹരി ഉപയോഗിക്കുന്ന ആളുടെ പ്രായം 13 വയസ്സായി ചുരുങ്ങിയിട്ടുണ്ട്. ലഹരി എന്ന മഹാവിപത്ത് നീരാളിയുടെ കരാളഹസ്തം പോലെ, അല്ലെങ്കിൽ ക്യാൻസറിനേക്കാളും കാർന്നു തിന്നും കൊണ്ട് സമൂഹത്തിൽ പ്രചരിച്ചും കൊണ്ടിരിക്കുകയാണ്. 2025 ആകുമ്പോഴേക്കും ലഹരി എന്നുള്ളത് ഇന്റർനെറ്റിനേക്കാളും വലിയ രൂപത്തിൽ അതിൻ്റെ ലഹരി മാഫിയക്ക് ശൃംഖലകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന് ഗ്രാമങ്ങളിലോ താഴ്വരകളിലോ പോയാൽ നമുക്ക് അതിന് സൗകര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഏത് കുഗ്രാമത്തിൽ പോയാലും ഏത് താഴ്വരയിൽ പോയാലും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ലഹരികൾ ലഭിക്കുന്ന രൂപത്തിൽ ലഹരി മാഫിയകൾ ഇവിടെ പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നു. അത് മുമ്പൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ പരിസരങ്ങളിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സ്കൂളുകളുടെ ഉള്ളിലേക്ക് UP സ്കൂൾ മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 2021 ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ, ഹൈസ്കൂളിൽ ജോലി ചെയ്തും കൊണ്ടിരിക്കാൻ ലഹരിക്കെതിരെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ സൂചിപ്പിച്ച കാര്യം നമ്മെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. 1000-ൽ അധികം കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ ലഹരി വിതരണം ചെയ്തത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയെ

0: ചോദ്യം ചെയ്തപ്പോൾ 12 സ്കൂളുകളിലെ യൂണിഫോം ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ലഭിച്ചു എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്കൂളിലേക്ക് പോകുമ്പോഴും അതാത് സ്കൂളിന്റെ യൂണിഫോമുകൾ ധരിച്ചും കൊണ്ടാണ് ഈ കുട്ടി ഇത് വിതരണം ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹരിയുടെ വ്യാപനം എത്രമാത്രം വർദ്ധിച്ചും കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു ദുരിതമാണ്. ഈ ദുരിതത്തിൽ നിന്നും ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും വളർന്നു വരുന്ന കുട്ടികളെ ലഹരിയിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള വഴികളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയും അതിന് ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ലഹരിയെ സംബന്ധിച്ച് കുട്ടികളെയൊക്കെ ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമുക്കറിയാം. ഗവൺമെന്റ് തലത്തിൽ ഇതിന് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭരണകൂടം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പ്രതിപക്ഷം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ലഹരിയെ നിർമാർജനം ചെയ്യാൻ സാധ്യമല്ല എന്നും ഇതിന് ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന മതങ്ങളുടെ ആവശ്യം ഉണ്ട് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലഹരിയാകുന്ന മഹാവിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിനെതിരെ നമ്മുടെ കേരളത്തിൽ അത് പ്രചരിക്കുന്നതിനെതിരെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്നല്ല, നമ്മുടെ വീടുകളുടെ ഉള്ളറകളിലേക്ക്, സ്കൂളിന്റെ ക്ലാസ് റൂമുകളിലേക്ക് അത് കടന്നതുപോലെ നമ്മുടെ വീടിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരും ഈ ലഹരി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞല്ലോ, ഇതിനെതിരെ പ്രതികരിക്കാത്തവരെ സംബന്ധിച്ച് പ്രവാചകൻ ഒരു ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് തട്ടുള്ള ഒരു കപ്പൽ, ആ കപ്പലിന്റെ താഴത്തും മുകളിലും ആളുകൾ താമസിക്കുന്നുണ്ട്. താഴത്തെ തട്ടുകാർക്ക് വെള്ളമെടുക്കണമെങ്കിൽ മുകളിൽ വരേണ്ടതുണ്ട്. അപ്പോൾ മുകളിലത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചും കൊണ്ട് താഴെ തന്നെ ആ കപ്പലിന്റെ താഴെ ഒരു ഹോൾസ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ആ കപ്പലിലുള്ളവർ മുഴുവൻ മുങ്ങുന്നത് പോലെ. ഇതേപോലെയാണ് നമുക്ക് ലഹരിക്കെതിരെ നമ്മുടെ പ്രതികരണമെങ്കിൽ നമ്മുടെ കേരളം ലഹരിയിൽ മുങ്ങുമെന്ന് മാത്രമല്ല, നമ്മുടെ LP സ്കൂളിലേക്കും അതിന്റെ താഴെ പഠിക്കുന്ന കുട്ടികളിലേക്കും ലഹരി കടന്നു വരും. അതുകൊണ്ട് ഇതിൻ്റെതിരെ നാം ശബ്ദിക്കേണ്ടതുണ്ട്. ഒരു ജനകീയ മുന്നേറ്റം ഈ രംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, 1912 ഏപ്രിൽ 15 ലോകത്തെ വലിയ പിടിച്ചുകുലുക്കിയ ഒരു മഹാദുരന്തമുണ്ടായി. ടൈറ്റാനിക് കപ്പൽ എന്ന് പറയുന്ന ബ്രിട്ടനിൽ നിന്നും പുറപ്പെട്ട് അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്, പിന്നെ കാനഡക്കടുത്ത് ഏകദേശം 600 കിലോമീറ്റർ, കാനഡയിൽ നിന്നും കരയിൽ നിന്നും 600 കിലോമീറ്റർ ഒരു സ്ഥലത്ത് വെച്ച് അത് വലിയൊരു അപകടം സംഭവിച്ച് അത് കപ്പൽ രണ്ടായി തകർന്ന് അതിലുണ്ടായിരുന്ന 1500 ആളുകൾ മരണപ്പെടുകയും 704 ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തു. ഈ കപ്പൽ എങ്ങനെയാണ് നശിച്ചത്? എങ്ങനെയാണ് ഇത് തകർന്നത്? ഈ കപ്പൽ തകർന്നിരിക്കുന്നത് ഐസ്ബർഗ് മുട്ടിയിട്ടാണ്. ഐസ്ബർഗിന്റെ പ്രത്യേകത എന്താ? ഐസ്ബർഗിന്റെ വലിയ ഐസ് കട്ടയാണത്. ആ ഐസ്ബർഗിന്റെ പ്രത്യേകത അതിന്റെ മുകളിൽ അതിന്റെ 10% മാത്രമേ കാണുകയുള്ളൂ, ബാക്കി 90% അതിന്റെ അടിയിലാകുന്നു. കപ്പിത്താൻ ഇത് മനസ്സിലാക്കാതെ കപ്പലോടിച്ചാൽ കപ്പലിന് നാശം സംഭവിക്കുന്നത് പോലെ നമ്മുടെ കേരളത്തെ എന്നല്ല നമ്മുടെ രാജ്യത്തെ ലിബറലിസം അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലിബറലിസം പ്രചരിച്ചു വരുമ്പോൾ സ്വതന്ത്രവാദം ഇതുപോലെ 10% മുകളിൽ നിൽക്കുകയും ബാക്കി 90% രഹസ്യ അജണ്ടകൾ ഉള്ളിൽ വെച്ചും കൊണ്ട് ഈ ലിബറലിസം സ്വതന്ത്രവാദം കടന്നു വരികയാണ്. ഈ സ്വതന്ത്രവാദം കടന്നു വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, സൂംബ ഡാൻസ് കളിച്ചാൽ എന്താ? പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ഫാൻ ഇട്ടാൽ എന്താ? ഉഭയസമ്മത പ്രകാരം ഒരു പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താ? അതുപോലെ തന്നെ സ്വവർഗരതി നടത്തിയാൽ എന്താ? സ്വയംഭോഗ ദിനങ്ങൾ കോളേജുകളിലും ക്യാമ്പസുകളിലുമൊക്കെ നടത്തപ്പെടുന്നു. ഇതിനെ സംബന്ധിച്ച് ഈ 10% പോലും ഇത്ര ഭീകരമാണ് ലിബറലിസത്തിന്റെ മുഖം ഇങ്ങനെയാണ്. എന്ത് വന്നാലും അതിനെ നിസ്സാരവൽക്കരിക്കുകയും അത് സ്ത്രീകളുടെയും സമൂഹത്തിന്റെയും സുരക്ഷക്കും നന്മക്കുമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. നാം തിരിച്ചറിയേണ്ടത് തിന്മ ഒരിക്കലും തിന്മയുടെ രൂപത്തിൽ പ്രകടമാവുകയില്ല, തിന്മ നന്മയുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞും കൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുക. ലിബറലിസം ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചോദിക്കുന്നു, സൂംബത് കണ്ട തടസ്സം, അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടികളുടെ ഫാൻ ഇട്ടാൽ എന്താണ് പ്രശ്നം? അതുപോലെ തന്നെ ഉഭയസമ്മത പ്രകാരം ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് പ്രശ്നം? സ്വവർഗരതി ഇവിടെ അംഗീകരിക്കപ്പെട്ടാൽ എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നു? നിങ്ങളൊക്കെ താലിബാനിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പരിപാടികൾ, ഈ ലിബറലിസം ഇവിടെ കടത്തിക്കൂട്ടുന്നതിന് വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിലെ 9-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ, സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് നാം അറിയുന്നുണ്ടോ? നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും സ്വത്വം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആണും പെണ്ണും അല്ലാത്തൊരു സമൂഹത്തെ പടച്ചെടുക്കുക, അല്ലെങ്കിൽ ആൺപെൺ എന്നുള്ളത് ജെൻഡർ എന്നുള്ളത് സാമൂഹ്യ നിർമ്മിതിയാണ്. അതുകൊണ്ട് 10-ഓ 20-ഓ വയസ്സാകുമ്പോൾ അത് ഓരോരുത്തരും തീരുമാനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യട്ടെ എന്ന പാശ്ചാത്യൻ വേസ്റ്റായി തുപ്പിക്കളഞ്ഞിരിക്കുന്ന ആ ജെൻഡർ ന്യൂട്രാലിറ്റി ഇങ്ങോട്ട് കടത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന ഐസ്ബർഗിന്റെ 10% കാണുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം 2023-24 അധ്യയന വർഷത്തിൽ NSS കുട്ടികൾക്ക് വേണ്ടി 7 ദിവസം ക്യാമ്പ് നടത്തുകയുണ്ടായി. എല്ലാ വർഷവും നടത്താറുണ്ട്. 2023-24 വർഷത്തിൽ ഈ ക്യാമ്പ് നടത്തിയപ്പോൾ, അത് ഈ NSS എന്ന് പറയുന്നത് കുട്ടികളുടെ വ്യക്തിത്വവും അതുപോലെ തന്നെ അവരുടെ പ്രഗത്ഭനായ സാമൂഹ്യ നേതാവാക്കുന്നതിനും കാര്യക്ഷമതയുള്ള ഭരണാധികാരിയാക്കുന്നതിനും അതുപോലെ തന്നെ അപരനെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് NSS ഉണ്ടാക്കിയിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നോട്ട് ബി ബട്ട് യു, ഞാനല്ല നീയാണ്, നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ അവിടെ ജീവിക്കുന്നത് എന്നൊരു ബോധം കുട്ടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് NSS സ്കൂളുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 2023-24 കാലഘട്ടത്തിൽ നടന്ന NSS 7 ദിവസത്തെ ക്യാമ്പിൽ ഒരു സെക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സമദർശൻ എന്നായിരുന്നു. എന്താണ് ഈ സമദർശൻ എന്ന് പറഞ്ഞതിൽ പഠിപ്പിച്ചിരുന്നത്? സ്വയംഭോഗം, അല്ല എന്താണ് സ്വവർഗരതി എന്നുള്ളത് തെറ്റല്ല. എവിടെയാണ് ഇത് പഠിപ്പിക്കുന്നത്? +2 പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കുന്ന ക്യാമ്പിൽ അവിടുത്തെ ഇൻസ്ട്രക്ടർമാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താ? മൃഗങ്ങളിലൊക്കെ ഇത് സ്വവർഗരതിയുണ്ട്. അതുകൊണ്ട് സ്വവർഗരതി തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിൽ ലിബറിസം നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ സ്വവർഗരതി എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതിനെ നമ്മൾ എതിർക്കേണ്ടതില്ല. 2018 വരെ ഇന്ത്യയിൽ സ്വവർഗരതി എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു. എന്നാൽ അതൊരു ഇപ്പോൾ ഒരു ക്രിമിനൽ കുറ്റമല്ലാതാവുകയും സ്വവർഗരതിയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുകയും, എന്തിനധികം പറയുന്നു, ടീനേജിലുള്ള കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പല പദ്ധതികളും നാം അറിയാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം, നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലിംഗസമത്വം എന്ന് പറഞ്ഞും കൊണ്ടും ലിംഗസമത്വമല്ല വേണ്ടത്. പെൺകുട്ടിക്ക് കിട്ടേണ്ട അവകാശം പെൺകുട്ടിക്ക് കിട്ടണം, ആൺകുട്ടികൾക്ക് കിട്ടേണ്ട അവകാശം ആൺകുട്ടികൾക്ക് കിട്ടണം. ലിംഗ ജസ്റ്റിസ്, ലിംഗ നീതിയാണ് കിട്ടേണ്ടത്. ഓരോരുത്തർക്കും കിട്ടേണ്ട അവകാശങ്ങൾ അവർക്ക് ലഭിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ലിംഗസമത്വമല്ല വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ തിന്മകൾ സമൂഹത്തിലേക്ക് കൂലം കുത്തി ഒഴുകുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു തെറ്റായിട്ടാണ് കാണുന്നത്. വില്യം റൈക്ക് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് സാംസ്കാരികമായ ശണ്ഡീകരണമാകുന്നു എന്ന്. അതുകൊണ്ട് സാംസ്കാരിക നായകന്മാരോടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ലിബറലിസം നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന്റെ വ്യത്യസ്ത മാനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അവസാനിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, സമൂഹത്തിൽ ഇത്രയൊക്കെ സ്വവർഗരതിയും ലിംഗസമത്വവും ജെൻഡർ ന്യൂട്രാലിറ്റിയും ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ഒക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ ഇതിനെതിരെ നാം അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ ജർമ്മനിയിലെ ബുദ്ധിജീവിയായിരിക്കുന്ന പാസ്റ്റർ നീമുള്ളാർ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിക്കുമ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെയും അനീതികളെയും പ്രതികരിക്കാതിരുന്ന സാംസ്കാരിക നേതാക്കന്മാരെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജൂതന്മാരെ പിടിക്കാൻ വേണ്ടി ഹിറ്റ്ലറുടെ സൈന്യം വന്നു, അപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെ പിടിക്കാൻ വന്നു, കാരണം ഞാൻ പ്രതികരിച്ചില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. പിന്നെ കത്തോലിക്കക്കാരനെ പിടിക്കാൻ വന്നു, ഞാനൊന്നും പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു കത്തോലിക്കക്കാരനായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ എന്നെ പിടിക്കാൻ വന്നു, പക്ഷെ എനിക്കെതിരെ പ്രതികരിക്കാൻ എന്നെ കൊണ്ട് തന്നെ സാധിക്കാതെ വന്നു. അതുകൊണ്ട് ലിബറലിസമാകുന്ന പടിഞ്ഞാറൻ നാടുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട് കുട്ടികൾക്ക് ജെൻഡർ കൺഫ്യൂഷൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നതിൽ സംശയമുണ്ടാക്കുന്ന രൂപത്തിൽ പല പദ്ധതികളും നമ്മുടെ സ്കൂളുകളിലും പരിസരങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലിബറലിസം കേരളത്തിൽ പകർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ്. ലിബറൽ ഫാസിസത്തിനെതിരെ വണ്ടൂരിൽ നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ നാസർ സലാഹി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: അബൂബക്കർ അശാത്രിയുടെ ഖിറാഅത്താണ് നമ്മൾ ശ്രവിച്ചത്. പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം പ്രസിദ്ധനായ കാരി ആണ് അദ്ദേഹം. മാത്രമല്ല സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹിഫ്ള് അദ്ദേഹം പൂർത്തിയാക്കി. പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, അതേപോലെ തന്നെ ഖിറാഅത്ത്, ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അദ്ദേഹം നടത്തി. ഇന്ന് നമ്മൾ ഓതി കേട്ടിട്ടുള്ള ആയത്ത് സൂറ റൂമിലെ 30-31 ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ,
1: ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിന്റെ ആ പ്രകൃതി മതം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല. അതത്രേ വക്രതയില്ലാതെ ശരിയായി നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. അവങ്കലേക്ക് അഥവാ അള്ളാഹുവിങ്കലേക്ക് മനസ്സുമടങ്ങിയവരായ നിലയിൽ അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യരുത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു ഈ വിശദീകരിച്ചിട്ടുള്ള ഈ രണ്ട് ആയത്തുകളുടെ മായന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കണം. അതിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്, മനുഷ്യരെ അള്ളാഹു പടച്ചിട്ടുള്ളത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. ഫഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്റത അല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതിയാണ് ആ ഒരു ദീനെന്നു പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പരിതസ്ഥിതികളുടെ പ്രേരണയും വിഘാതവുമില്ലെങ്കിൽ, മനുഷ്യൻ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ, ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാത്രമല്ല, ഒരു മനുഷ്യൻ അവന് ബാഹ്യപ്രേരണകളില്ലെങ്കിൽ അവനെങ്ങനെയാണ് ജീവിക്കുക? ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവനിലുണ്ടാവുക. അവൻ്റെ ബുദ്ധി തേടുന്നതായിരിക്കും, അവൻ നന്മയായി കാണുന്നതും അതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുകയാണ്, യാതൊരു വക്രതയും കൂടാതെ ശുദ്ധ മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് എത്തേണ്ടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് എന്നൊരു കാര്യമാണ്. ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു ഹദീസുണ്ട്. എന്താണത്? മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഏതു കുട്ടിയും ശുദ്ധ പ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി, അല്ലെങ്കിൽ അഗ്നി ആരാധകനാക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അർത്ഥവത്തായ ഒരു വാചകം അതിനോട് ചേർത്ത് വെക്കുകയാണ്. എന്താണത്? മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ കാതുമുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് തെളിവായി നമ്മളിന്ന് ഓതിക്കേട്ട ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം ഓതി കേൾപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ ഹൃദ്യമായൊരു കാര്യമെന്ന് പറയുന്നത്, ഒരാളുടെയും ബാഹ്യമായ ഇടപെടലുകളില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അവൻ ഇസ്ലാമായിട്ടാണ് വളരുക, മുസ്ലിമായിട്ടാണ് വളരുക എന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ബാഹ്യമായ പ്രേരണകളാണ് ഒരു മനുഷ്യനെ വിഗ്രഹാരാധകനിലേക്ക് അതല്ലെങ്കിൽ അഗ്നി ആരാധകനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹു തആല ഇവിടെ ആ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല എന്ന വാക്യം വളരെ ഗൗരവമായൊരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഓരോ വസ്തുവിനും അതതിൻ്റെ സൃഷ്ടിയിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിക്ക് മാറ്റം വരുന്നതല്ല, അഥവാ ഓരോന്നും അവൻ ഉദ്ദേശിച്ചതും നിർണയിച്ചതുമായ സ്വഭാവത്തോടുകൂടി തന്നെ നിലകൊള്ളും. അതിൽ മാറ്റത്തിരുത്തലുകൾ ചെയ്യാൻ ആർക്കും സാധ്യമല്ല, അത് മാറ്റം ചെയ്യപ്പെടാൻ പറ്റുകയുമില്ല എന്ന ഒരു കാര്യം അള്ളാഹു സുബഹാനഹു തആല ഇവിടെ വ്യക്തമാക്കുകയാണ്. ചുരുക്കത്തിൽ, മനുഷ്യപ്രകൃതിക്കനുയോജ്യമായ ഏകമതമാണ് അള്ളാഹു അവന് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മതം വിട്ട് മറ്റേത് മതവും ആ പ്രകൃതിക്ക് യോജിച്ചതായിരിക്കുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾ, കല്ലിനെ ആരാധിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പിന്നെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇതൊന്നും ഈ ഒരു ഇസ്ലാം നിഷ്കർഷിച്ചതല്ല, അത് അവൻ്റെ പ്രകൃതിക്ക് ചേർന്നതല്ല, മനുഷ്യപ്രകൃതിക്ക് യോജിച്ചതല്ല എന്ന ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വിശദാംശങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ തഫ്സീറുകളിലേക്ക് നിങ്ങൾ പോകണം എന്നതു മാത്രമാണ് ശ്രോതാക്കളോട് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.
1: മാഷാഅല്ലാ, മനോഹരമായ ഒരു വിശദീകരണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനം കേട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു ഏറ്റവും ഹൃദ്യമായ രീതിയിൽ അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പ്രകൃതിക്ഷോഭം കൃഷിവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്നുണ്ടായ കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in.
2: Peace Radio. Tune to reality.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-08-40-840.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ, ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ആരംഭിക്കുന്നു. ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഫതഹ് ഭാഗം 22.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കായി മനഃപ്പാഠത്തിനായി ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിൻ്റെ 22-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പഠിക്കുന്നത്. 20-ാമത്തെ ആയത്ത് മുതൽ നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്യാം.

0: ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് വരെയാണ് നാം മനഃപ്പാഠമാക്കിയത്. ഒന്നാമത്തെ ആയത്ത് മുതൽ എല്ലാ ദിവസവും ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. 23-ാമത്തെ ആയത്ത് പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഹിഫ്ദുൽ ഖുർആൻ സമാപിക്കുന്നു. ക്ലാസ്സിന് നേതൃത്വം നൽകിയത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നബിദിനാഘോഷം ബിദഅത്ത് തന്നെ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകത്ത് കാരുണ്യമായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവനെ ഇസ്ലാമിലൊരിക്കലും സ്ഥാനമില്ല എന്നും എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നുമൊക്കെ, സ്വഹാബത്ത് ഏത് രൂപത്തിലായിരുന്നു പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് എന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ പിൻപറ്റുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ സത്യമാർഗത്തിൽ നിന്ന് തന്നെ പിഴച്ചു പോകുന്ന ധാരാളം ആളുകളെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന പേരിൽ എന്തെല്ലാമാണ് സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നത്! ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞുണ്ടാക്കി ശിർക്കനാശയങ്ങളെ പാടിയും അന്യമതസ്ഥരുടെ ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തിയും കൊടിതോരണങ്ങൾ കെട്ടിത്തൂക്കിയുമൊക്കെ ലൈറ്റുകൾ കൊണ്ടലങ്കരിച്ചും വഴിതടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന റാലികളെല്ലാം നടത്തിയുമൊക്കെയാണ് പലയാളുകളും പ്രവാചക സ്നേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനത്തിന് ഇസ്ലാമിലേതായാലും നമുക്കൊരു മാതൃക കാണാൻ സാധിക്കുന്നതല്ല. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ബഹുമാനവും ഇഷ്ടവും ആദരവും നിറഞ്ഞ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്നവരാണ് ഞാനും നിങ്ങളും. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ഇടയിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തുൻ, ഒരു വിഭാഗത്തെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അഷദ്ദ ഹുബ്ബൻ ലി സാഹിബിഹി മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സ്വഹാബത്ത് മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരു വിഭാഗം അവരുടെ നേതാക്കന്മാരെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല. അത്രത്തോളം സ്നേഹമായിരുന്നു സ്വഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നത് എന്നാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ അവർ ആരും തന്നെ ഇതുപോലെയുള്ള ഒരു ജന്മദിനാഘോഷം അറിയുക പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ നബിദിനം ആഘോഷിക്കുന്നയാളുകൾ അവർ ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനപരമായ തത്വങ്ങളെയാണ് യഥാർത്ഥത്തിൽ മുറിച്ചു കളയുന്നത്. അതെന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു തത്വത്തെ എതിർക്കുകയാണ് നബിദിനാഘോഷം ഒരു പുണ്യമാണ് എന്ന് പറയുന്നതിലൂടെ ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖറിബുകും മിനൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി, നിങ്ങളെ സ്വർഗത്തിലെ കടുപ്പിക്കുന്ന ഒരു നന്മയുമില്ല, ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ, ഞാൻ പഠിപ്പിച്ചതല്ലാത്ത ഒരു നന്മയും ഇനി വരാനില്ല. സ്വർഗത്തിലെ കടുപ്പിക്കുന്ന ഏതേത് നന്മകളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖറിബുകും മിനന്നാർ, നിങ്ങളെ നരകത്തിലെ കടുപ്പിക്കുന്ന ഒരു തിന്മയുമില്ല, ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, ഞാനതിനെപ്പറ്റി താക്കീത് നൽകിയിട്ടല്ലാതെ. അപ്പോ ഞാൻ വിലക്കാത്ത ഒരു തിന്മയുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരാണ് നബിദിനാഘോഷം മൂന്ന് തലമുറകൾക്ക് ശേഷമാണ് ഉണ്ടായത് എന്ന് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ ഇത് പുണ്യമാണ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ദീന് പൂർത്തിയായി എന്നും ഇനി ഇതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ആയത്തിന് എതിരാവുകയല്ലേ യഥാർത്ഥത്തിൽ നബിദിനാഘോഷത്തിലൂടെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്ഗതൻ, ആരെങ്കിലും ഇസ്ലാമിൽ വല്ല പുത്തനാചാരങ്ങളും കൊണ്ടുവന്നാൽ, ഇറാഹ ഹസനത്തൻ, നല്ലതല്ലേ, നന്മയല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ എന്നിങ്ങനെ നല്ലതായി കണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പുത്തനാചാരം കൊണ്ടുവന്നാൽ, ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത്, അന്ന മുഹമ്മദൻ ഖാന റിസാല, അള്ളാഹുവിൻ്റെ റസൂല് പ്രവാചകത്വത്തിൽ വഞ്ചന നടത്തിയെന്ന ഒരു വിശ്വാസം, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള ആളുകൾ പ്രവാചകനെക്കുറിച്ച് വാദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു തെളിവന്നോണം ഒരു ആയത്തോതുകയാണ്. കാരണം അലി അന്നല്ലാഹ തആല യഖൂലു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഈ മതത്തെ പൂർത്തീകരിച്ചു തന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതിന് എതിരാണ് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പുത്തനാചാരങ്ങളെ കൊണ്ടുവരിക എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട അന്ന് വരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒന്നും തന്നെ അതിനുശേഷം മതത്തിലുണ്ടായിട്ടില്ല, മതത്തിൽ നാം ചെയ്യേണ്ടതുമില്ല. ഇതാണ് മാലിക് റഹിമഹുള്ള പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിനോ ഏതെങ്കിലും സമയങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ വ്യക്തികൾക്കോ എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിക്കണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വരണം. അതില്ലാതെ നമ്മളെങ്ങനെ ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരും? അതല്ലാതെ ഒരു സ്ഥലത്തിനും ഒരു വ്യക്തിക്കും ദിവസത്തിനും മാസത്തിനും പുണ്യമുണ്ട് എന്നോ പ്രത്യേകതയുണ്ട് എന്നോ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഒരാൾക്കും അതിനുള്ള അധികാരം അല്ലാഹു നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു പറയുകയാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, ഉദ്ദേശിക്കുന്നതെല്ലാം സൃഷ്ടിക്കുന്നവനാണ് നിന്റെ റബ്ബ് സുബ്ഹാനഹു വതആല. അപ്പൊ എന്താണോ ഉദ്ദേശിച്ചത് അത് സൃഷ്ടിക്കുക എന്നുള്ളത് അല്ലാഹു ചെയ്യുന്നുണ്ട്, അല്ലാഹുവിൻ്റെ കഴിവാണ്. വയഖ്താർ, അവനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നവൻ. ഏത് വ്യക്തിക്കാണ് പ്രത്യേകത, ഏത് ദിവസത്തിനാണ് പ്രത്യേകത, ഏത് സ്ഥലത്തിനാണ് പ്രത്യേകതയുള്ളത് എന്നൊക്കെ തെരഞ്ഞെടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അടുത്ത വാചകം നോക്കിക്കോ, മക്കാന ലഹുമുൽ അഖീറ, മറ്റൊരാൾക്കും ഒരു കാര്യവും തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മറ്റൊരാൾക്കും അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകത, ഒരു ദിവസത്തിന് ഇന്ന പ്രത്യേകത ഇങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതല്ല പറയണം, അല്ലെങ്കിൽ പ്രവാചകം പറയണം, ഇല്ല എങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കൽ അനുവാദമുള്ള കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിനെ തൊട്ട് അല്ലാഹു ഉന്നതിയിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആ ആയത്തിന് അവസാനിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ ദീനിൽ നിയമം വെക്കാനുള്ള അധികാരം അല്ലാഹു മറ്റാർക്കും നൽകിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരിക്കലും ഇത്തരത്തിലുള്ള പുത്തനാചാരങ്ങളോട് നമുക്ക് യോജിക്കാൻ സാധിക്കുന്നതല്ല. കാരണം അത്തരത്തിലുള്ള നബിദിനാഘോഷം പോലെയുള്ള പുത്തനാചാരങ്ങൾ അതൊന്നും ഇസ്ലാമിൽ ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് നല്ലതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇസ്ലാം പഠിപ്പിക്കാത്തതായതുകൊണ്ട് അത് ബിദഅത്താണ്, ബിദഅത്ത്, എല്ലാ ബിദഅത്തുകളും വഴികേടിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അല്ലാഹു എല്ലാവിധ ബിദഅത്തുകളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും യഥാർത്ഥ മാർഗത്തിലൂടെ, യഥാർത്ഥ വഴിയിലൂടെ ജീവിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നബിദിനാഘോഷം ബിദഅത്ത് തന്നെ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു കഥ പറയാം. അള്ളാഹുവിൻ്റെ സഹായം അത്ഭുതം തന്നെ. ചരിത്രകഥ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. അള്ളാഹുവിൻ്റെ സഹായം അത്ഭുതം തന്നെ. അത്ഭുതം, ഇന്നത്തെ കഥയുടെ പേര് ഇതാണ്. നമ്മൾ ആരെപ്പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കണേ? നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ കുട്ടികൾക്ക്? നോക്കൂ, ഹിജ്റ ഏഴാം വർഷത്തിൽ ഖൈബർ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖൈബറിൽ ശത്രുഭാഗത്തുള്ള ജൂതന്മാർക്ക് ശക്തമായ കോട്ടണ്ടായിരുന്നു. ആദ്യ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സൈനിക നായകരായി നബി അങ്ങോട്ട് നിയോഗിച്ചു. രണ്ടുപേർക്കും ഖൈബർ കോട്ട പിടിച്ചടക്കാനായില്ല. അന്നു രാത്രി നബി ഇങ്ങനെ പറഞ്ഞു, നാളെ പുലർച്ചെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പക്കൽ ഞാൻ പതാക ഏൽപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യാൽ അള്ളാഹു നമുക്ക് വിജയം നൽകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യക്തി താനായിരുന്നെങ്കിലെന്ന് എല്ലാവരും കൊതിച്ചു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, അലി എവിടെ? കണ്ണു രോഗം ബാധിച്ചിരുന്ന അലി റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന്റെ കണ്ണിൽ തടവി പതാകയെടുത്തു കയ്യിൽ കൊടുത്തു. യുദ്ധത്തിനിറങ്ങാൻ ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവും സംഘവും കോട്ടയുടെ സമീപത്തെത്തി. കോട്ടവാതിലിന് പറാവ് നിന്നിരുന്നവരെ എതിരിട്ടത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ അബൂ ത്വാലിബിന്റെ പുത്രൻ അലി. എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഒന്നുകിൽ ഞാൻ വിജയിച്ചിരിക്കും, അല്ലെങ്കിൽ ഹംസ അനുഭവിച്ചതുപോലെ ഞാനും അനുഭവിക്കും. കോട്ടവാതിലിൽ ഘോരയുദ്ധം നടന്നു. അങ്ങനെ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി. അതിനിടയിൽ അതാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘോരമായൊരു ശബ്ദം, അല്ലാഹു അക്ബർ. പിന്നീട് എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. കോട്ടയുടെ വാതിൽ അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ തകർന്നു വീണുകിടക്കുന്നു. അലി റളിയല്ലാഹുവിനും കൂട്ടരും കോട്ടക്കുള്ളിൽ കടന്നു, തക്ബീർ മുഴക്കി, വിജയാരവം നടത്തി. ഇതൊന്നും കള്ളക്കഥയായ മായാവി കഥയൊന്നുമല്ലേട്ടോ കൂട്ടുകാരെ. ഇതൊക്കെ ഒറിജിനൽ കഥകളാണ്. അലി റളിയല്ലാഹുവിനൊരു ധീര പുലിയാണെന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ സഹായവും അലി റളിയല്ലാഹുവിൻ്റെ ധീരതയുമാണ് ഖൈബറിൽ മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയത്. എന്തൊരു ധീരനായ പോരാളിയായിരുന്നു അലി റളിയല്ലാഹുവിനു അല്ലേ? അപ്പോൾ ആ ചരിത്രമൊക്കെ നമ്മൾ വീണ്ടും കൂടുതൽ കൂടുതൽ വായിക്കണം, പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. അള്ളാഹുവിൻ്റെ സഹായം അത്ഭുതം തന്നെ. ചരിത്രകഥ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിനെ

0: കൃതജ്ഞതകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്വരം. മണിമുത്ത് റസൂലിന്റെ ഈ വരികൾക്ക് ഈണം നൽകുന്നത് മുബീൻ പട്ടാണി.

0: ജസാക്കുമല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. മണിമുത്ത് റസൂലിൻ്റെ ഈ വരികൾക്ക് ഈണം നൽകിയത് മുബീൻ പട്ടാണി.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ. ഇന്ന് ഖുർആൻ പാഠങ്ങളിൽ അധികാരം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന വിഷയമാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ദുൽഖർനൈൻ എന്നറിയപ്പെടുന്ന, സത്യവിശ്വാസികളിൽപ്പെട്ട ഒരു രാജാവ്, പൂർവ്വകാലഘട്ടത്തിൽ ജീവിച്ച. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹഫിൽ പരാമർശമുള്ള വലിയ ഒരു രാജാവാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ ആധിപത്യവും സ്ഥാനവും ഭൂമുഖത്ത് നൽകുകയുണ്ടായി. തനിക്ക് രാജാധിപത്യം ലഭിച്ചപ്പോഴും വലിയ രാജ്യങ്ങളുടെ അധികാരമുള്ള ആളായി താൻ മാറിയപ്പോഴും അത് ദുരുപയോഗം ചെയ്യാനോ ആളുകളെ അടിച്ചമർത്താനോ ഒന്നുമല്ല ആ വ്യക്തി ഉപയോഗപ്പെടുത്തിയത്. മറിച്ച് വിശ്വാസിയായ ആ മഹാനായ മനുഷ്യൻ, അദ്ദേഹം തനിക്ക് അധികാരം ലഭിച്ച രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുകയും അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും സത്യനിഷേധികളായ ആളുകളെ, അവരുടെ അധർമ്മങ്ങളെ, അവരുടെ തോന്നിവാസങ്ങളെ നീതിപൂർവം അദ്ദേഹം വിലയിരുത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം ചെന്നെത്തിയ ഒരു സ്ഥലത്ത് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് മറ്റു പല ആളുകളിൽ നിന്നുമുള്ള പരീക്ഷണങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ കഹഫിലെ 93 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് ഈ വചനങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹത്താ ഇദാ ബലഗ ബൈനസ് സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. അദ്ദേഹം തൻ്റെ അധികാരമുള്ള രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തിപ്പെടുകയുണ്ടായി. ആ പർവ്വതങ്ങൾക്കിപ്പുറത്ത് ഒരു സമൂഹത്തെ അദ്ദേഹം കണ്ടെത്തി. അവർ സംസാരിക്കുന്ന ഭാഷ അദ്ദേഹത്തിന് അത്രയൊന്നും അറിയില്ലായിരുന്നെങ്കിലും ആ സമൂഹം പറയുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഖാലു, അവർ പറഞ്ഞു, യാ ദൽ ഖർനൈനി ഇന്ന യജൂജ വ മജൂജ മുഫ്സിദൂന ഫിൽ അർദി ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വ ബൈനഹും സദ്ദ. അവർ പറഞ്ഞു, ഓ ദുൽ ഖർനൈൻ, യജൂജ മജൂജ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം, അവർ ഈ ഭൂമിയിൽ വലിയ ഫസാദ് ഉണ്ടാക്കുന്നു. ഞങ്ങൾക്ക് വളരെ വലിയ കുഴപ്പങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ താങ്കൾക്ക് ഒരു കരം നിശ്ചയിച്ചു തരാം, അതല്ലെങ്കിൽ വലിയ ഒരു പ്രതിഫലം നിശ്ചയിച്ചു തരാം. താങ്കൾ ഇവിടെ വലിയ ഒരു മതിൽ കെട്ടി, ഈ രണ്ടു പർവ്വതങ്ങൾക്കിടയിൽ ഒരു മതിൽ കെട്ടി, ഇവരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് ഒരു രാജാവ് എന്നുള്ള നിലക്ക് ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശം എവിടെയായിരുന്നു എന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അസർബൈജാനും അതേപോലെ തന്നെ അർമീനിയക്കുമിടയിലുള്ള രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലമാണ് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തോ ആവട്ടെ, ആ പ്രദേശങ്ങളിൽ യജൂജ് മജൂജ് വരികയും അവിടെയുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് ഈ രാജാവിനോട് അല്ലെങ്കിൽ ദുൽഖർനൈനിയോട് ആ ആളുകൾ ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ, അവിടെ കലാപമുണ്ടാക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തപ്പെട്ടാൽ അവർ കൃത്യമായ ഒരു നടപടി ആ വിഷയത്തിൽ സ്വീകരിക്കണം. തൻ്റെ അധികാരപരിധിയിലുള്ള ഒരു സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അവിടെ കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ, കുഴപ്പക്കാരായ ആളുകളെ തടയുക എന്നത് ഭരണാധികാരിയുടെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഖാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈറൂ ഫഅഈനൂനി ബിഖുവ അജ്അൽ ബൈനകും വബൈനഹും റദ്മ. നിങ്ങളെനിക്ക് പ്രതിഫലമൊന്നും തരേണ്ടതില്ല. എൻ്റെ റബ്ബ് എനിക്ക് തന്നത് തന്നെ വളരെ വലിയ കാര്യങ്ങളാണ്. രാജാധിപത്യവും ഐശ്വര്യവുമൊക്കെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രതിഫലം തരേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ ആൾബലം എനിക്കാവശ്യമുണ്ട്. നിങ്ങളുടെ ശക്തി എനിക്കാവശ്യമുണ്ട്. ആ നിലക്ക് നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളെ കൂടെ നിർത്തി, അവരുടെ കൂടി സഹകരണത്തോടുകൂടി, എന്നാൽ അവരിൽ നിന്ന് സാമ്പത്തികമായ ഒരു പ്രതിഫലവും പറ്റാതെ അദ്ദേഹം അവർക്ക് ഒരു വലിയ മതില് കെട്ടിക്കൊടുക്കാൻ തയ്യാറാവുകയാണ്. ജനങ്ങളെ സേവിക്കാതിരിക്കുകയും അതേ സന്ദർഭത്തിൽ ജനങ്ങളുടെ പണത്തെ വസൂലാക്കി അത് അടിച്ചുമാറ്റി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, രാജാക്കന്മാർ, നേതാക്കന്മാർ എല്ലാമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മഹാനായ രാജാവിൻ്റെ ഈ ഒരു നടപടി ഏറെ ശ്രദ്ധേയമാണ്. ഭൗതികമായ ഒന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അതേ സന്ദർഭത്തിൽ അവരുടെ കൂടി സഹകരണത്തോടുകൂടി അവർക്ക് യജൂജ് മജൂജിൽ നിന്നുള്ള ശല്യത്തെ തടയാൻ വേണ്ടി അദ്ദേഹം ഒരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ആതൂനി സുബർ അൽ ഹദീദ് ഹത്താ ഇദാ സാവ ബൈന സദഫൈനി ഖാല ഫുഖു ഹത്താ ഇദാ ജഅലഹു നാറ ഖാല ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റ. വലിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവരാൻ, ഇരുമ്പിൻ്റെ കട്ടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ ഊതിയിട്ട് ഏകദേശം വലിയ തീ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പഴുപ്പിച്ചെടുത്തതിന് ശേഷം ഉരുകിയ ചെമ്പുകൊണ്ട് അത് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ഇരുമ്പിൻ്റെയും ചെമ്പിൻ്റെയും ലോഹങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ശക്തമായ ഒരു മതിൽ അദ്ദേഹം ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഫമസ്താഉ അൻ യളഹറൂഹു വമസ്തതാഉ ലഹു നഖ്ബ. പിന്നീട് ശല്യക്കാരായ യജൂജുകൾക്ക്, മജൂജുകൾക്ക് ആ മതിലിനെ മറികടക്കുവാനോ അതിനു ദ്വാരമുണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു വരാനോ അവർക്ക് സാധിച്ചില്ല എന്നാണ്. അത്രയും ശക്തമായ ഇരുമ്പും ചെമ്പും എല്ലാം ഉപയോഗപ്പെടുത്തി വളരെ ശക്തമായ ഒരു മതിൽ അദ്ദേഹം പണിതുകൊടുത്തു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞതെന്താണ്? ഇതെല്ലാം എൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ ആളാവുകയല്ല ചെയ്തത്. പിന്നെയോ, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്, പടച്ച റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിനയാന്യതനാവുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്ക വകാന വഅദു റബ്ബി ഹഖ. എൻ്റെ റബ്ബിൻ്റെ ഒരു കരാറ് വരുന്ന സന്ദർഭത്തിൽ ഈ മതിൽ പൊളിയുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കരാറ് സത്യമായി പുലരുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അപ്പോൾ തൻ്റെ കഴിവിൽ അഹങ്കരിക്കാതെ, എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണെന്ന് പറയുന്നതോടൊപ്പം തൻ്റെ നാട്ടിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസത്തെ അദ്ദേഹം നീക്കിക്കൊടുക്കുകയും അതിൽ യാതൊരു പ്രതിഫലവും പറ്റാതിരിക്കുകയും ചെയ്തു എന്നത് ഏതൊരു ഭരണാധികാരിക്കും പാഠമാകേണ്ടുന്ന കാര്യമാണ്. ഈ ഒരു ഭരണാധികാരിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഖുർആനിൻ്റെ ഈ ഒരു വലിയ പാഠം നാം ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഇന്ന് ഖുർആൻ പാഠങ്ങളിൽ അധികാരം മനുഷ്യ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കുക എന്ന വിഷയമാണ് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിച്ചത്. ഖുർആൻ പാഠങ്ങൾ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം
0: ചെയ്യുമാറാകട്ടെ.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
0: Peace Radio. Tune to reality.

0: അള്ളാഹു സുബ്ഹാനഹു തആല പീഡനങ്ങളാൽ പ്രയാസപ്പെട്ട സ്വഹാബത്തിന് ഹിജറ പോകാൻ, നാട് വിട്ടു പോകാനുള്ള അനുവാദം നൽകി. ആ ഒരു ആയത്ത് ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, എന്ത്? അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ, നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലേ, നിങ്ങൾ പലായനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, അനുവാദം കിട്ടിയപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബിഷയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം കൊടുത്തു. ആർക്ക്? തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു സ്ഥലം തേടിപ്പോകാനുള്ള അവസരം ആര് കൊടുത്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ആ നാടിൻ്റെ പേരാണ് ഹബിഷ എന്ന് പറയുന്നത്,
1: അബ്സീനിയ.
0: അബ്സീനിയ. അപ്പം അവിടെ നമുക്കറിയാം, പിന്നെ നജ്ജാഷി രാജാവാണ് ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത്. അത് ഒരു ഫറോവ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു സ്ഥാനപ്പേരാണ് ഈ ഒരു നജ്ജാഷി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നാട് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതായത്, അവരൊരു ക്രൈസ്തവ ഭരണകൂടമായിരുന്നെങ്കിലും ജനങ്ങളോട് നന്നായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നാട്ടിലേക്ക് ഹിജറ പോകാനുള്ള, മാത്രമല്ല മക്കയോട് താരതമ്യേന അടുത്തു നിൽക്കുന്ന ഒരു നാടുകൂടിയാണ്. ഇപ്പം നമ്മൾ ബിലാലു ബിൻ റബാഹ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എവിടെയൊക്കെ നമ്മൾ പറയാറ്? അദ്ദേഹം എത്യോപ്യക്കാരനാണ്. ആ ഒരു നാടും അവിടേക്ക് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രവാസം എന്ന് പറയുന്നത് ഇന്നൊരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ ഇന്നത്തെ ഒരു നാട്ടിൽ, ഇന്നത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയും. എന്നാൽ അന്നത്തെ ഒരു ഹിജറ എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇന്ന് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാത്ത ആളുകൾ എന്ന് പറയുന്നത് തുലോം വിരളമായിരിക്കും. അപ്പം നമുക്കൊക്കെ കാണാവുന്നൊരു കാഴ്ച, ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക. ഇപ്പോൾ രാജ്യങ്ങൾ തന്നെ, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളുകൾ പോയി ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. എന്നാൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് അനുവാദം കൊടുക്കുന്ന, അതായത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, 90% ആളുകളും ജനിച്ചിടത്ത് തന്നെയാണ് മരണപ്പെടാറുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവർ പുറമെ ഒരു രാജ്യത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കാഴ്ചയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനൊക്കെ സൂചിപ്പിച്ചതുപോലെ, അരിഹിലത്ത ശിത്താ ഇവ സൈഫ്, ശൈത്യകാലത്തെയും അതേപോലെ തന്നെ വേനൽക്കാലത്തെയും നിങ്ങളുടെ യാത്രകൾ, കച്ചവട യാത്രകളല്ലാത്ത മറ്റൊരു യാത്രകൾ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഹിജ്റയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പണം കൂടെ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ GPay സംവിധാനങ്ങളുണ്ട്. ഏത് നാട്ടിലാണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. എന്നാൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ ഈ മക്കയിൽ വിട്ടേഴ്ചുകൊണ്ട് വേണം ഹിജ്റ പോകാൻ. ഒരു നയാ പൈസ പോലും കൊണ്ടുപോകാൻ കഴിയില്ല. എങ്ങനെയാ നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ പ്രവാസത്തോടൊപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെങ്കിലും 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നില്ല എന്നുള്ളത് കൂടി ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് ഒരു ശിക്ഷാരീതിയായിട്ടായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ കൊടും കുറ്റവാളികളായ ആളുകളെ നമ്മൾ കാപ്പ ചുമത്താറുണ്ട്. ആ കാപ്പ ചുമത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതേപോലെ മറ്റൊരു നാട്ടിലേക്ക് പിന്നെ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ശിക്ഷാരീതിയുടെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വമ്പിച്ച പ്രതിഫലം ഓഫർ നൽകുന്ന ഒരു പുണ്യമായിട്ട് ഹിജ്റ കടന്നു വരുന്നത്. നമുക്കറിയാം, അവനവൻ ജനിച്ചു വീണ നാടും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം ഇട്ടയിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി തയ്യാറാകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പം അതിന് എത്രമാത്രം പുണ്യമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് നമ്മൾ ഹബശയുടെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ ഭാഷയാണ്, പുതിയ സംസ്കാരമാണ്, ആരോരുമില്ല സ്വീകരിക്കാൻ. അപ്പം ഇവർ എന്താഗ്രഹിച്ചിട്ടാണ് ഈ സ്വഹാബത്ത് പോകുന്നത്? ഒരു ഇസ്ലാമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്നിപ്പോൾ നമുക്കൊക്കെ അറിയാം. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വിമാനമിറങ്ങുമ്പോൾ എന്നെ കൂട്ടാൻ ഇന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ ഏജൻറ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രതിനിധി ഉണ്ടാകും. ഇത് ആരുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്. അങ്ങനെ അവർ എത്യോപ്യയിലേക്ക് അവർ പോവുകയാണ്. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഒരു ക്രിസ്തീയ ഭരണകൂടമായിരുന്നു. ആ ഒരു യാത്രയിൽ ഏകദേശം 16 12 മുതൽ 16 വരെയുള്ള ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുന്നതിനിടക്ക് നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു ഭാഗമുണ്ട്. അതായത് മഹാനായ ഒരു സ്വഹാബി ഈ ഒരു യാത്രയിൽ, ആ പേര് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അതേപോലെ തന്നെ ആമിറുബിനു പിന്നെ റബിയ എന്നോ മറ്റോ ആണ് തോന്നുന്നു ആ സ്വഹാബിയുടെ പേര്. അദ്ദേഹവും ഭാര്യയും പിന്നെ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കമാനങ്ങൾ നടത്തുമ്പോൾ അതിലൂടെ നടന്നുപോയ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്. അന്ന് അദ്ദേഹം ഇസ്ലാമിൽ മുസ്ലിമായിട്ടില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ, യാത്ര തീർത്തും പിന്നെ ചെയ്യാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുക്കം നടത്തുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചു എന്നാണ്, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈല റളിയല്ലാഹു അൻഹ അതീവ രോക്ഷത്തോടുകൂടി പറയണം, എന്താ രോക്ഷം ഉണ്ടാവാനുള്ള കാര്യം? ഇവർ പീഡിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തത്. അങ്ങനെ നാടും വീടും എല്ലാം വിട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ അതീവ രോക്ഷത്തോടുകൂടി പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് പിന്നെ ജീവിക്കാൻ ഇവിടെ അനുവാദമില്ലല്ലോ എന്ന് അതീവ രോക്ഷം പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രകൃതം വെച്ച് പെട്ടെന്ന് വികാരം കൊണ്ട് എന്തു ചെയ്യും? പിന്നെ അദ്ദേഹം പ്രതികരിക്കും. പക്ഷേ ആ സമയത്ത് ആ മഹദിയോട് പറയണം, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് നടന്നു പോവാണ്. അപ്പോൾ മഹദി തൻ്റെ ഭർത്താവ് വന്നപ്പോൾ ഇത് പറഞ്ഞു, ഉമറിൽ ഇങ്ങനൊരു മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെ തമാശയായിട്ട് ചോദിക്കുകയാണ്, ഉമർ ഇസ്ലാമാകും എന്നാണോ നീ കരുതുന്നത്? എന്നിട്ട് അവിടെ ഒരു വാചകം ചേർത്ത് പറയാൻ, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്നുള്ള നമുക്കൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു പ്രസിദ്ധമായൊരു വാചകം അവിടെ ചേർത്ത് വെക്കുകയാണ്. ഈ ഒരു സംഘത്തിൽ ആരുകൂടി ചേരേണ്ടിയിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൂടി ചേരേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ഇബ്നു ദുഗന എന്ന് പറയുന്ന ഒരു പ്രമാണി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറയണെന്ത്, എനിക്കെൻ്റെ വിശ്വാസമനുസരിച്ച് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ അതിന് സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇബ്നു ദുഗന പറയണെന്ത്, ഒരിക്കലും അങ്ങ് പോകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പറയണം, നിങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതേപോലെ തന്നെ യത്തീമുകൾക്ക് സംരക്ഷണം നൽകുന്നു, ഇങ്ങനെ ഒരുപാട് നന്മകൾ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു അവിശ്വാസിയായ മനുഷ്യനാണ് മുസ്ലിമിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ചാർത്തുന്നത്. ഇത് നമ്മൾ എവിടെ കാണുന്നുണ്ട്? ഹിറാഗുഹയിൽ നിന്ന് പേടിച്ച രണ്ട് ഖദീജ റളിയല്ലാഹുൻഹയുടെ അടുക്കൽ അഭയം കണ്ടെത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഈ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്? മഹദി ഖദീജ റളിയല്ലാഹുൻഹ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങയെ ഒരിക്കലും അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല, അങ്ങ് പിന്നെ അശരണരുടെ പിന്നെ താങ്ങാണ്, ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം ഇറക്കി വെക്കുന്നവനാണ്. ഇങ്ങനെ സമാനമായ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇബ്നു ദുഗന ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് എവിടേക്ക് പോവുകയാണ്? കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് പോയി തവാഫ് നടത്തിയതിന് ശേഷം അവിടെ കൂടിയിട്ടുള്ള മക്കാ മുശ്രിക്കുകളോട് പറയാണ്, ഈ പിന്നെ അബൂബക്കറിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്താൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ. തമീം ഗോത്രത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സംരക്ഷണം ആര് ഒഴിവാക്കിയിട്ടുണ്ട്? ഇദ്ദേഹം ഇസ്ലാമായത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗോത്രം അദ്ദേഹത്തെ കൈവടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയണം, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ എന്ത് ചെയ്തു? സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രത്യേകമായ ഒരു കെട്ടിടമുണ്ടാക്കിയിട്ട് അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും നിസ്കാരവും ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ എന്ത് ചെയ്തു? ഇബ്നു ദുഗനയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരിക്കലും സമ്മതിച്ചു തരാൻ കഴിയില്ല, അങ്ങ് അവരുടെ സംരക്ഷണം ഒഴിവാകണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിന്നെ സംരക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പം ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജറ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ അത്തരമുള്ള ഒരു ദർജയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് സംശയിക്കുമാറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഹിജറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
1: Peace Radio. Tune to reality. പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد വിശ്വാസകാര്യങ്ങളിലെ മൂന്നാമത്തെ ഘടകമാണ്, റുക്നാണ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അതാണ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകുതുബിഹി, അല്ലാഹു ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ദൂതന്മാർക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങൾ നമുക്ക് അറിയാത്തതും അല്ലാഹു അറിയിച്ചു തന്നതും ഉണ്ട്. അറിയിച്ചു തന്നതിൽപ്പെട്ടതാണ് തൗറാത്ത്. മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണല്ലോ തൗറാത്ത്. അതുപോലെ ഇഞ്ചീൽ ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കിക്കൊടുത്തതാണ്. സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന്. അൽ ഖുർആൻ, അത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും. അതിനു പുറമേ സുഹുഫ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു സുഹുഫ് ഏടുകൾ ഇറക്കിക്കൊടുത്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാമിനും ഏടുകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഖുർആനിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിലെല്ലാം നമ്മൾ വിശ്വസിക്കണം. അതെല്ലാം അല്ലാഹു ഇറക്കിക്കൊടുത്തതാണ് എന്ന് നമ്മൾ അറിയണം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭേദഗതി ചെയ്യാൻ മനുഷ്യരെ അനുവദിക്കാതെ, മനുഷ്യനത് സാധ്യമല്ലാത്ത വിധം അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. മറ്റു വേദഗ്രന്ഥങ്ങളൊന്നും അതിൻ്റെ സാക്ഷാൽ രൂപത്തിൽ ഇന്ന് നിലവിലില്ല. ഇഞ്ചീലിൽ വിശ്വസിക്കണം, തോറാത്തിൽ വിശ്വസിക്കണം, അത് അനിവാര്യമാണ്. ഒരാൾ പറയാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കിക്കൊടുത്ത തോറാത്തിലോ ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത ഇഞ്ചീലിലോ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ സബൂറിലോ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ സുഹുഫിലോ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ സുഹുഫിലോ ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ദീനിൽ നിന്ന് പുറത്താവും. എന്നാൽ നിലവിൽ പലരുടെയും കയ്യിലുള്ള തോറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇഞ്ചീൽ എന്ന പേരിൽ അറിയപ്പെടുന്നതൊന്നും തന്നെ സാക്ഷാൽ രൂപത്തിലുള്ളവ അല്ല, ഭേദഗതി ചെയ്യപ്പെട്ടതാണ് എന്ന് നമുക്ക് അറിയാം. അത് മുഹറഫാണ്, തഹരീഫ്, ഭേദഗതി ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന പലതും അത് ഖുർആനും സുന്നത്തും ശരിവച്ചിട്ടുണ്ട്, അത് നാം അങ്ങനെ തന്നെ വിശ്വസിക്കണം, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കണം. ഇപ്പം ഉദാഹരണമായി അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അതുവഴിയെ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വരും. എന്നിരുന്നാലും ആ വേദഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ളതിനെ ശരിപ്പെടുത്തിയിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്, അത് നമ്മൾ അംഗീകരിക്കൽ അനിവാര്യമാണ്. രണ്ടാമതായി അതിൽ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ അതുപോലെ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയല്ല, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പലതും ശരിയല്ല, അത് മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് വിധേയമായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കാനും പാടില്ല. എന്നാൽ ശരിയാണോ ശരികേടാണോ, സത്യമാണോ സത്യവിരുദ്ധമാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത കുറെ കാര്യങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട്, നാം അതിനെ സത്യപ്പെടുത്താനും പോകുന്നില്ല, അത് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുവാനും പോകുന്നില്ല. അതാണ് ആ വിഷയത്തിലെ വിശ്വാസിയുടെ നിലപാട്, അതാണ് സൂക്ഷ്മമായ നിലപാടും. കാരണം അത് നമ്മൾ സത്യമല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ അതിനെ കളവാക്കലാകുമല്ലോ, കളവാക്കിയാൽ സത്യത്തെ കളവാക്കലാകും. സത്യവിരുദ്ധമാണെങ്കിലോ, അത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ ഒരു കളവിനെ സത്യമാക്കലും ആകും. അതുകൊണ്ട് സൂക്ഷ്മത, വിശ്വാസിയുടെ നിലപാട്, ഇത്തരം കാര്യങ്ങളെ റസൂലുള്ളാഹ് ഹഖാണ് എന്നും പറഞ്ഞിട്ടില്ല, ബാത്തുലാണ് എന്നും പറഞ്ഞിട്നില്ല. അത്തരം വിഷയത്തിൽ നതവഖഫ്, അതാണ് നമ്മുടെ നിലപാട്, അതാണ് നമ്മുടെ വിശ്വാസത്തിന് പോറലേൽക്കാതിരിക്കാനുള്ള മാർഗം എന്നതുകൂടി അക്കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നാലാമത്തെ റുക്കിനായി പറയുന്നത് അത് പ്രവാചകന്മാരിൽ ദൂതന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. വറുസുലിഹി എന്ന് പറഞ്ഞത് അതാ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ദൂതന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റുസുലൻ മുബശ്ശിരീന വമുന്ദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദ റുസുൽ വകാന അല്ലാഹു അസീസൻ ഹകീമ. എന്ന് സൂറ അന്നിസയിലെ 163 മുതൽ 165 വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ദൂതന്മാരെ അല്ലാഹു നിയോഗിച്ചു. അദൂതന്മാർക്ക് നിർവഹിക്കുവാനുള്ള ഡ്യൂട്ടി എന്താൻ? മുബശ്ശിരീന വ മുൻദിരീൻ, സുവിശേഷം അറിയിക്കുക, സന്തോഷവാർത്ത അറിയിക്കുക. വ മുൻദിരീൻ, താക്കീത് നൽകുക. വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് സന്തോഷവാർത്തയും അതിനവഗണിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് താക്കീതും നൽകുക. ഇതാണ് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമായി അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇന്നാ ഔഹൈന ഇലൈക് കമാ ഔഹൈന ഇലാ നൂഹിൻ വന്നബിയീന മിൻ ബഅദി. ഇതാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ഇതും സൂറത്ത് നിസായിലെ വചനം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വചനവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. താങ്കൾക്ക് നാം വഹയി നൽകിയിരിക്കുന്നു, സന്ദേശം നൽകിയിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന നബിമാർക്കും നാം സന്ദേശം നൽകിയ പ്രകാരം അതുപോലെ താങ്കൾക്കും സന്ദേശം നൽകിയിരിക്കുന്നു, വഹയി നൽകിയിരിക്കുന്നു എന്ന്. അതൊരുപാടുണ്ട് പ്രവാചകന്മാർ. അതിലെ ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാം. അവസാനത്തെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ് രണ്ടുപേരും. നൂഹ് അലൈഹിസ്സലാം ആദ്യത്തെ റസൂലാണ് എന്നത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇന്നന്നാസ യൗമൽ ഖിയാമ യഅതൂന ഇലാ നൂഹ് ഫയഖൂലൂന ലഹു അൻത അവ്വലു റസൂലിൻ അർസലഹു അല്ലാഹു ഇലാ അഹ്ലിൽ അർദ്. ഭൂനിവാസികളിലേക്ക് അല്ലാഹു അയച്ചിട്ടുള്ള ദൂതന്മാരിൽ ആദ്യത്തെ ആളാണ് താങ്കൾ, ആദ്യത്തെ റസൂൽ താങ്കളാണ് എന്ന മനുഷ്യർ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചെന്ന് പറയും എന്നാണ്. വശറമുറ്റത്തവരെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് ഹദീസ്. ദീർഘമായ ഹദീസിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. അപ്പം ആ ഹദീസിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറയുന്നത്, നൂഹ് നബിനെ കുറിച്ച് പറയുന്നത്, അൻത അവ്വലു റസൂലിൻ, ആദ്യത്തെ ദൂതൻ എന്നാണ്. അവസാനത്തെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ വഖാതമൻ നബിയീൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഹ്സാബിലെ 40-ാമത്തെ വചനമാണ്. മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും നിങ്ങളിലെ പുരുഷന്മാരിൽ നിന്ന് ഒരാളുടെയും പിതാവല്ല, അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലാണ്, അന്ത്യപ്രവാചകനുമാണ്. പരിജാലുകളിൽ ഒരാളുടെയും പിതാവല്ല എന്ന് പറയുമ്പോൾ ഇബ്രാഹീം എന്ന കുട്ടിനബിക്കുണ്ട്, അതേപോലെ ഖാസിം എന്ന കുട്ടിയുമുണ്ട്. അവരുടെയൊക്കെ പിതാവ് തന്നെയല്ലേ റസൂൽ. എങ്കിൽ പിന്നെ റിജാലിൽപ്പെട്ട ഒരാളുടെയും പിതാവല്ല എന്ന് പറയുന്നത്? അതിന് കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ആ കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു റജുലി റിജാലി എന്ന് പറയാവുന്ന ഒരു പ്രായത്തിലേക്ക് അവർ എത്തിയിട്ടില്ല, ചെറുപ്പത്തിലെ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ. അപാർത്ഥത്തിലാകുമ്പോൾ റിജാലിൽപ്പെട്ട ഒരാളുടെയും പിതാവല്ല എന്ന് പറയാലോ. ഇങ്ങനെ പല സവിശേഷതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. മറ്റു കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനേജി. ആത്മീയതയും ഏറ്റവും നല്ല ഇമ്പമാർന്ന പാരായണ ശൈലിയുമുള്ള ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻകാരികളിൽ ഒരാളാണ് ഖലീഫ അൽ തുനേജി. യുഎഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവൻ ഹഫ്ളു പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ അധ്യാപകരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള അക്കാദമിക യോഗ്യത നേടുകയുണ്ടായി. യുഎഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുത്തിട്ടുമുണ്ട്. ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ളു തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട് അദ്ദേഹം. ഖലീഫ തുനേജിയുടെ പാരായണത്തിലെ ഏറ്റവും ചില സവിശേഷതകൾ ആഗോളതലത്തിൽ അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. യുവാക്കളും ഖുർആൻ വിദ്യാർത്ഥികളും അനുകരിക്കുന്ന ഏറ്റവും പ്രചാരം നേടിയ പാരായണ ശൈലികളിൽ ഒന്നു തന്നെയാണ് ഖലീഫ അത്തുനൈജിയുടെ ശൈലി. പഠന രീതിയിലും പാരായണ മാർഗങ്ങളിലും അദ്ദേഹം ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബയിലെ 6 മുതൽ 11 വരെ കൂടിയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പന്നോണമാക്കിയിട്ടില്ലയോ? വൽ ജിബാല ഔത്താദ, മലകളെ ഭൂമിക്ക് ആണികളുമാക്കിയിട്ടില്ലേ? വഹലക്കിനാക്കും മസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. വജാൽന നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്ക് നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. വജാൽനല്ലയിലെ ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവുമാക്കിയിരിക്കുന്നു. വജാൽന നഹാറ മആശ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയിലുമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന ചില വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ ഓതിക്കേട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അമ്മ യതസാഅലൂൻ എന്നു തുടങ്ങി 16 കൂടി ആയത്തുകളിലൂടെ വിശദീകരിക്കുന്ന ഭാഗം തീർച്ചയായും നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അല്ലാഹു ഈ വചനങ്ങളിൽ എടുത്തുകാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിച്ചത് നമുക്ക് കാണാനും കഴിയും. ഒന്നാമത് പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിത സന്ധാരണത്തിന് ഉപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ച് വിധാനപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്. മൂന്നാമത് പറഞ്ഞത് മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്. നാലാമത് പറഞ്ഞത് ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലിത്തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യന് ഉറക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത് രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞ് സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്. ആറാമത് പറഞ്ഞത് മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടിയതാക്കാതെ പകലിനെ അതിൽ നിന്നും വേർതിരിച്ച് ജീവിത സന്ധാരണത്തിന് പക്വമായ അവസരമാക്കിയത്. ഏഴാമത് പറഞ്ഞത് ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശലോകങ്ങളെ ഭൂമിക്കുമീത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. എട്ടാമത് പറഞ്ഞത് കത്തിജ്വലിച്ചും തെളങ്ങിപ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകവിളക്കാകുന്ന സൂര്യനെ ഏർപ്പെടുത്തിയത്. 9 പറഞ്ഞത് മഴ വർഷിപ്പിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴവെള്ളം വർഷിപ്പിക്കുന്നത്. 10 പറഞ്ഞത് അങ്ങനെ മഴ മൂലം ധാന്യം തുടങ്ങിയ എല്ലാ സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനന്തം അതേപോലെ തന്നെ വിസ്തൃതമായ ഒരുപാട് ആശയങ്ങളെ അല്ലാഹു സംയോജിപ്പിക്കുന്ന ആയത്തിന്റെ ശകലങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബഇന്റെ തുടക്കം മുതൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ 6 മുതൽ 11 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. ഇൻഷാല്ലാ തുടർന്നുള്ള പഠനങ്ങളിലും ചിന്തകളിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ഇന്നത്തെ ആരോഗ്യ ചിന്തകളിൽ, എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്? വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജമുദ്ദീനാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, വേര് ചികിത്സ എന്നുള്ളത്. പല്ല് വേദന വന്നാൽ 2 തരത്തിലാണ് ചികിത്സകൾ നമ്മൾ ചെയ്യാറുള്ളത്. ഒന്ന്, പഴയ ട്രീറ്റ്മെൻറ്റ് പല്ലെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേദനയുള്ള പല്ലുകളെ വേദന ഇല്ലാതാക്കി പഴയതുപോലെ നിലനിർത്തുന്ന ട്രീറ്റ്മെൻറ്റ്, അതിനാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പേഷ്യൻസ് പറയും വേര് അറുത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. വേര് അറുത്തുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, വേര് അടച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പല്ലിൻ്റെ ഘടനയെക്കുറിച്ചാണ്. അതായത് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഇനാമൽ എന്ന് പറയുന്ന വളരെ കട്ടിയുള്ള വെള്ളയായിട്ടുള്ള ഒരു ലെയറുണ്ട്. അതിനുശേഷം ഡെൻഡൻ എന്ന് പറയുന്ന അതിന് തൊട്ട് താഴെയുള്ള ഭാഗമുണ്ട്. അതിനുശേഷമാണ് പല്ലുകൾക്ക് പോഷണം നൽകുന്ന നാഡിയും നരമ്പൊക്കെയുള്ള പൾപ്പ് എന്ന് പറയുന്ന ലെയറുള്ളത്. ഈ പൾപ്പിലോട്ട് ഇൻഫെക്ഷൻ ബാധിക്കുമ്പോഴാണ് നമ്മൾ പല്ല് വേദനയായിട്ട് രൂപാന്തരപ്പെടുന്നത്. റൂട്ട് കനാലിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജീവനുള്ള പല്ലുകൾക്കാണ് വേദനയുണ്ടാവുക. അതായത് ഓരോ പല്ലുകളും ഇൻഡിവിജ്വലായിട്ട് ജീവനുണ്ട്, അതിലെ നാഡി നരമ്പുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ജീവനുണ്ട്. ഈ ജീവനുള്ള പല്ലുകളെ ആ ഇൻഫെക്ഷൻ ബാധിച്ച നാഡി നരമ്പുകൾ ഒഴിവാക്കി അവിടെ ഭാവിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനുള്ള മെറ്റീരിയൽസ് അതേപോലെ മരുന്ന് പോലുള്ള കാര്യങ്ങൾ അടച്ച് ആ പല്ലിൻ്റെ വേരുകളിൽ അടച്ച് പല്ലിനെ വേദന ഇല്ലാതാക്കി നിലനിർത്തുകയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്നത്. എപ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ പൾപ്പ് ടിഷ്യൂവിന് അണുബാധ ബാധിക്കുമ്പോൾ അപ്പോൾ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായും ചെയ്യേണ്ടത്. രണ്ടാമതായി വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ കൊണ്ട് ആഴത്തിലുള്ള ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആഴത്തിലുള്ള വിള്ളലുകൾ, പല്ലിന് ക്രാക്കുകൾ വന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാവുകയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ വെപ്പ് പല്ല് വെക്കുമ്പോൾ, ഫിക്സഡ് പല്ലുകൾ വെക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൻ പല്ലുകൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലമാണ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പല്ലിൻ്റെ വേരിനുണ്ടാവുന്ന ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ചുറ്റുമുള്ള പല്ലുകളെ, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെ ബാധിക്കുകയും അങ്ങനെ ആ ഭാഗം ഒന്നായിട്ട് തൊട്ടുമുള്ള പല്ലുകൾക്കടക്കം ഇൻഫെക്ഷൻ വരുന്ന രൂപത്തിലോട്ട് മാറും. പ്രത്യേകിച്ച് മുകളിലുള്ള പല്ലുകൾ, മുകളിലത്തെ താടി എല്ലുകൾ എന്ന് പറയുന്ന അത്ര കട്ടിയുള്ള എല്ലുകളാവില്ല, നിറയെ അറകളുള്ള എല്ലുകളാണ് മുകളിലത്തെ താടിയെല്ലെന്ന് പറയുന്നത്. അവിടെ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഈ അറകളിലോട്ട് ഇൻഫെക്ഷൻ ബാധിക്കുകയും അതൊരു അസഹ്യമായ കടുത്ത വേദന, കടുത്ത ഒരു പ്രശ്നത്തിലോട്ട് അത് നയിക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് മുകളിലത്തെ പല്ലുകൾ. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യമുള്ള അവസരങ്ങളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ പൾപ്പ് ടിഷ്യൂവിന്, ഏറ്റവും അടിയിലുള്ള പൾപ്പ് ടിഷ്യൂ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ, പല്ല് വേദന വന്നു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? റൂട്ട് കനാൽ പരിചരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജമുദ്ദീനാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ്. ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്കൊരു പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ട്. പീസ് ടൈം നമ്മുടെ പ്രധാനപ്പെട്ട ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ലോട്ടാണ്. ഇന്ന് നമ്മുടെ ഒരു ശ്രോതാവിൻ്റെതായി വന്ന പ്രതികരണം നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ഇപ്രകാരമാണ്: ചില പരിപാടികൾ കേൾക്കുമ്പോൾ അവതാരകരായ ആളുകൾ നമ്മോട് തന്നെ സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അത്രയും ഹൃദയസ്പർശിയാണ് പീസ് റേഡിയോയുടെ ഓരോ പ്രോഗ്രാമുകളും എന്ന ഒരു മനോഹരമായ പ്രതികരണമാണ് ഇന്ന് നമുക്ക് ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിൻ്റെ ആ ഒരു സെഷനിൽ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: Ode.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ആർത്തവത്തിൽ നിന്നും ശുദ്ധിയാകുവാൻ എത്ര ദിവസം കാത്തിരിക്കണമെന്നാണ്?
3: ധാരാളം സഹോദരിമാര് അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ക്രമമായ ആർത്തവചക്രം അവർക്ക് ഉണ്ടാകുകയില്ല. ഒരു പക്ഷെ തുടക്കത്തിലൊക്കെ ക്രമം ആയിരിക്കും, പിന്നീട് കുറെ കഴിയുമ്പോൾ ആ ക്രമം താളം തെറ്റുകയും ദിവസങ്ങൾ ചുരുങ്ങുകയോ കൂടുകയോ ഒക്കെ ചെയ്യും. അത് അവരുടെ നമസ്കാരത്തെ ബാധിക്കുന്നു, ഖുർആൻ സ്പർശിക്കുന്നതിനെ ബാധിക്കുന്നു, നോമ്പിനെ ബാധിക്കുന്നു, അതോടുകൂടി മാനസികമായ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ നിസ്കരിക്കേണ്ട സമയമാണോ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, ഞാൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുമോ, ആ കൂടെ ഒരു ആശയക്കുഴപ്പമുണ്ടാവും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കുറഞ്ഞ ആർത്തവ സമയം, കൂടിയ ആർത്തവ സമയം, കുറഞ്ഞ ശുദ്ധി പിരീഡ്, കൂടിയ ശുദ്ധി പിരീഡ് എന്നിനൊക്കെ പ്രത്യേകമായ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ശുദ്ധി സമയം അഥവാ രണ്ട് ആർത്തവ ചക്രങ്ങൾക്കിടയിലുള്ള ശുദ്ധി സമയം 13 ദിവസമായി കാണുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടിയ ആർത്തവ സമയം 15 ദിവസമായി കാണുന്ന ഫുഖഹാക്കളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയമായി കണ്ടത് ശുദ്ധി സമയം, ആർത്തവ സമയം എന്നിവ, അത് കൂടിയ സമയവും കുറഞ്ഞ സമയവും പ്രത്യേകമായ ഒരു ദിവസത്തിൽ എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നാണ്. ഒരു പക്ഷെ ചില സ്ത്രീകൾക്കെങ്കിലും ഒരു മാസത്തിൽ 2 തവണ ആർത്തവം ഉണ്ടാകാറുണ്ട്. അവർ ചെയ്യേണ്ടത് ആർത്തവമാണോ എന്ന് ഉറപ്പുവരുത്തുക. ആർത്തവമാണ് എങ്കിൽ ആർത്തവമായി പരിഗണിച്ചുകൊണ്ടുള്ള വിധികളായിരിക്കും. അതൊരു പക്ഷേ ഒരു മാസത്തിൽ 2 തവണ വന്നേക്കാം. ആർത്തവരക്തവും അതല്ലാത്ത ബ്ലീഡിങ്ങും തമ്മിൽ വേർതിരിച്ച് അറിയുവാൻ കഴിയേണ്ടതുണ്ട്. ആർത്തവരക്തം കറുപ്പായിരിക്കും, കട്ടി കൂടിയതായിരിക്കും, ദുർഗന്ധമുണ്ടായിരിക്കും. എന്നാൽ ബ്ലീഡിങ് ഇസ്തിഹാലത്ത് ആ രൂപത്തിലല്ല, ഇസ്തിഹാലത്ത് ബ്ലീഡിങ് ആണ്. അതുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും ഇത്തരം ഒരു ഇസ്തിഹാലത്താണ് എങ്കിൽ അവർക്ക് ആർത്തവ ദിവസം എത്രയുണ്ടായിരുന്നോ അത്രയും ദിവസങ്ങൾ ആർത്തവമായി പരിഗണിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിലും ശുദ്ധി സമയമായി പരിഗണിക്കണം എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോൾ സഹോദരിമാർ, ഇത്തരം പ്രശ്നങ്ങളുള്ള സഹോദരിമാർ ചെയ്യേണ്ടത് താൻ അനുഭവിക്കുന്ന പ്രയാസം അത് ആർത്തവമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക. ആർത്തവമാണ് എങ്കിൽ അതിൻ്റെ വിധികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആല.
2: ഗർഭിണിയായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ റമദാനിന് മുമ്പ് നോറ്റു വീട്ടുവാൻ സാധിച്ചില്ലെങ്കിൽ മുദ്ദ് കൊടുക്കണ്ടേ? അത് എത്രയാണ്? മുദ്ദ് കൊടുത്താൽ പിന്നെ അടുത്ത റമദാനിന് മുമ്പ് നോറ്റു വീട്ടിയാൽ പോരെ? അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് നോമ്പ് എടുക്കുന്നത് എങ്കിൽ ഇരട്ടി നോമ്പുകൾ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് സംശയം.
4: ആരോഗ്യമുള്ള, ശുദ്ധിയുള്ള, ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഗർഭിണിയായതുകൊണ്ടും മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരുന്ന അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിന് നോമ്പ് നോൽക്കൽ പ്രയാസം ഉണ്ടാകാത്ത ഘട്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഒന്നിച്ച് നോറ്റു വീട്ടുകയാണ് വേണ്ടത്. അല്പാൽപമായും ഒന്നിച്ചുമൊക്കെ നോൽക്കാവുന്നതാണ്. അതിന് മുദ്ദു കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു പ്രായച്ചിത്തങ്ങളൊന്നുമില്ല. നോമ്പ് നോൽക്കാൻ ആരോഗ്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നോൽക്കാതെ ആ നോമ്പിനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് അത് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
2: ലൊഹർ ബാങ്കിന്റെ സമയം ആകുന്നതിന് മുമ്പ് ജുമയുടെ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? 12:42 ലൊഹർ സമയം, എന്നാൽ ജുമ

0: പന്ത്രണ്ട് നാൽപ്പതിന് തുടങ്ങുന്നു.
1: ജുമുഅയും ദുഹറും തമ്മിൽ വ്യത്യാസമുണ്ട്. ജുമാ നമസ്കാരം അത് ദുഹറിന് ശേഷമാകണം എന്നൊരു ഷർത്തില്ല, ദുഹറിന് മുമ്പും ജുമുഅ ആകാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅ നമസ്കരിച്ച് മടങ്ങുന്ന ആളുകൾ തങ്ങളുടെ നിഴൽ കണ്ടിരുന്നു എന്നും ആ ജുമാ നമസ്കാരത്തിന് ശേഷമാണ് അവരുടെ കൈലൂല ഉച്ച ഉറക്കമുണ്ടായിരുന്നതെന്നൊക്കെ ഹദീസിൽ വായിക്കാം. ദുഹറിൻ്റെ സമയത്ത് തന്നെ ജുമാ നിർവഹിക്കണം എന്നില്ല, ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ വീക്ഷണമുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും തെളിവുകൾ നോക്കുമ്പോൾ ദുഹറാകുന്നതിന് മുമ്പ് ജുമാ നിസ്കരിക്കാവുന്നതാണ് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ അതിൽ തെറ്റില്ല. എന്നാൽ ജുമായിൽ പങ്കെടുക്കാതെ ദുഹർ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുഹറിൻ്റെ സമയം പ്രതീക്ഷിക്കണം. ദുഹറിൻ്റെ സമയം അത് ഉച്ച തെറ്റിയത് മുതലാണ്, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയത് മുതലാണ് ദുഹറിൻ്റെ സമയം. അതേസമയം ജുമാക്ക് അങ്ങനെ ഒരു തുടക്ക സമയം ഇല്ല, അതിനു മുമ്പും ജുമാ ആകാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ജുമായിൽ പങ്കെടുക്കാത്ത ആളുകൾ ദുഹർ നിസ്കരിക്കും. അവർ ദുഹറിൻ്റെ സമയത്ത് പ്രതീക്ഷിക്കണം, എന്നിട്ട് ഉച്ച തെറ്റിയതിന് ശേഷമാണ് അവർ ദുഹർ നിസ്കരിക്കേണ്ടത്. ജുമായിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ ഇളവുണ്ട്. ദുഹറിന് മുമ്പും ജുമാ സാധുവാണ്, സഹീഹാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
0: സക്കാത്തിൻ്റെ പൈസ കണക്കാക്കുമ്പോൾ ശമ്പളത്തിൽ നിന്നും ഒന്നും ബാക്കിയുണ്ടാകാറില്ല. പിന്നെ നമ്മൾ ചെലവിൽ നിന്നും ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ് എന്ന് നോക്കി തരംതിരിക്കണം. ഇതൊഴിവാക്കാൻ വേണ്ടി എല്ലാ മാസവും ശമ്പളത്തിൻ്റെ 2.5% സക്കാത്തായി മാറ്റിവെക്കുന്നതിൽ തെറ്റുണ്ടോ? വളരെ ചെറിയൊരു സംഖ്യയെ ഇങ്ങനെ ആകുമ്പോൾ മാസത്തിൽ വെക്കേണ്ടതുള്ളൂ. പകരം കണക്ക് നോക്കുകയാണെങ്കിൽ ആവശ്യം അത്യാവശ്യം ഒക്കെ നോക്കി ആകെ പ്രയാസമാണ് എന്ന്.
2: ശമ്പളത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളത്തിനുള്ള സക്കാത്ത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് കൊടുക്കേണ്ടത്, എത്ര വലിയ ശമ്പളമാണെങ്കിലും ശരി. പലപ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നത്, വലിയ ശമ്പളം വാങ്ങുന്നയാളുകൾ ഓരോ മാസവും സക്കാത്ത് നൽകേണ്ടതുണ്ടോ, അതിൽ നിന്നും സക്കാത്തിനുള്ള ഓഹരി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളം എന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഉപാധിയാണ്, വരുമാനത്തിൻ്റെ മാർഗമാണ്. വരുമാനത്തിനുള്ള സക്കാത്ത് നമ്മൾ നൽകുന്നത് കൃഷിയാണെങ്കിൽ കൃഷിയെടുക്കുന്ന സമയത്തും ബാക്കിയുള്ള വരുമാനങ്ങളുടേത് വർഷം തികയുമ്പോഴുമാണല്ലോ. വർഷം തികയുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യ ചെലവുകളെല്ലാം കഴിച്ച് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ മിൽക്കിയത്തിൽ നമ്മുടെ ഉടമസ്ഥതയിൽ ബാക്കിയുള്ളത് എന്ന് നോക്കി വേണം നാം സക്കാത്ത് നൽകേണ്ടത്. അവിടെ ഒരു വർഷം നമുക്ക് ലഭിച്ച ശമ്പളവും നമ്മുടെ ജീവിതത്തിനാവശ്യമായി നമ്മൾ എടുത്തിട്ടുള്ള അത്യാവശ്യം വന്ന ചെലവുകളുമെല്ലാം കഴിച്ച് എത്രയാണോ ബാക്കിയുള്ളത് ആ ബാക്കിയുള്ളതിൻ്റെ 2.5% കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ മാസവും ശമ്പളത്തിന് സക്കാത്ത് കണക്കാക്കി അതിൽ നിന്ന് മാറ്റിവെക്കലോ അതല്ലെങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന രീതി അല്ല യഥാർത്ഥത്തിൽ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സക്കാത്തിനുള്ളത്. അത്തരത്തിലുള്ള ചില വസ്വാസുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്നത് ശരിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ശമ്പളത്തിനുള്ള സക്കാത്തും നൽകേണ്ടത്.
0: കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ്.
3: ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ തറയിലിരുന്ന് തന്നെയാണ് നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടത്. അതിനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കസാര പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുവാൻ നല്ലത് എന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കസാരകൾ ഉപയോഗിച്ച് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതലും നിൽക്കുകയും സുജൂദിനും റുക്ഉവിനും വേണ്ടിയാണ് നമ്മൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കസാര ഉപയോഗിക്കുന്നത് എങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മടമ്പും സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. കസാര സൊഫിൻ്റെ പുറകിലേക്കാണ് ഇടേണ്ടത്. എന്നാൽ നമ്മൾ ഇരിക്കുകയും സുജൂദും റുക്ഉവും എല്ലാം നമ്മൾ സാധാരണ രൂപത്തിൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ, കസാലയുടെ പുറകിലേക്കാലും സൊഫിൻ്റെ വരയും അതല്ലെങ്കിൽ സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ സൊഫിൻ്റെ മുമ്പിലേക്കാണ് കസാര ഇടേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് കർമ്മശാസ്ത്ര ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
4: കസാരയിലിരുന്നു നിസ്കരിക്കുക എന്നത് ആധുനിക ലോകത്ത് വന്ന ഒരു പുതിയ നിസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലോ ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിച്ചു വരുന്നത് ഹദീസുകളിലോ അതല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തറയിൽ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയെ സ്വീകരിക്കുക എന്നതാണ്. ഇനി കാൽമുട്ടുകൾ മടക്കാൻ പ്രയാസമുള്ളത് കാരണത്താലാണ് കസേരയിൽ ഇരിക്കുന്നത് എങ്കിൽ റുക്കോഴിൻ്റെ രീതിയോട് സാദൃശ്യം വരാത്ത രൂപത്തിൽ ഒരല്പം കൂടി കുനിയുന്ന രീതിയും കൈകൾ വെക്കുന്നതിൽ ചെറിയ രൂപത്തിലുള്ളൊരു മാറ്റവും വരുത്തുക എന്നത് ഇത് രണ്ടും അഥവാ റുക്കോഴും അതുപോലെ തന്നെ സുജൂദും രണ്ടും രണ്ടായി കൊണ്ട് തിരിച്ചറിയുവാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത്തരം ഘട്ടത്തിൽ പറയുന്നത് കാണാം. അഥവാ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ റുക്കോഴും ഇരുന്നാണ് ചെയ്യുന്നത്, സുജൂദും കസാരയിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് എങ്കിലാണ് അവിടെ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അത്തരം ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൈകൾ അത് മാന്യമായ രൂപത്തിൽ മുട്ടിൽ വെച്ചാലും തൂക്കിയിട്ടാലുമൊക്കെ അത് ശരിയാകുന്നതാണ്. കാരണം ഇതൊരു മസ്അല ഇജ്തിഹാദി എന്നതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ അതിന് പ്രത്യേകിച്ച് തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ റുക്കോഴിൻ്റെ അവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ട് മാറ്റം വരുന്ന രൂപത്തിലാണ് ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ലേ? എങ്കിൽ ഇമാം ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ നിസ്കാരം ബാത്തിലാവുമോ?
1: ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോവുക എന്നുള്ളത് തെറ്റാണ്, അപരാധാണ്. മാ തഹ്തൽ കഅബൈനി ഫഫിന്നാർ, ഞെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നരകത്തീയിൽ കത്താനുള്ള വസ്ത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം അത് വരാൻ പാടുള്ളതല്ല. മുസൽമാൻ്റെ വസ്ത്രം അത് നെരിയാണിക്ക് മീതേ ആയിരിക്കണം. ലാ യന്ദുറുല്ലാ ഇലാ മൻ ജറ സൗബഹു ഖുയല, നിഗളിച്ച് അഹങ്കരിച്ച് വസ്ത്രം വലിച്ചു വെക്കുന്നവനിലേക്ക് അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണ് ഹദീസിൽ വന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അത് വലിയ തെറ്റാണ്. എന്നാൽ ഒരാൾ നെരിയാണിക്ക് താഴെ വസ്ത്രം എടുത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കരിക്കുന്നവൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ പിന്നിൽ നമസ്കരിക്കുന്നവരുടെ നമസ്കാരം സാധുവാകും, നിസ്കാരം അനുവദനീയവുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിച്ചു എന്നതിനാൽ നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥയില്ല, അസാധുവാകുന്ന അവസ്ഥയില്ല. അതിനർത്ഥം അങ്ങനെയുള്ള ആളുകളായകണം ഇമാമ്മാരെന്നുള്ളതല്ല. അത്തരം ഇമാമ്മാരെ അതിൽ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. പിന്നെയോ, അത്തരം ഇമാമ്മാരെ ഉണർത്തി കൊടുക്കണം ഇങ്ങനെ വസ്ത്രധാരണം പാടില്ല എന്നുള്ളത്. മറ്റൊരു വിഷയം, ഇത്തരം ഇമാമ്മാരാണ് അവരുടെ പിന്നിൽ നമസ്കരിക്കാതെ ഇരുന്നാൽ അവർക്ക് പാഠമാവുകയും അവരെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ട് എങ്കിൽ ആ തിന്മയെ എതിർക്കാൻ അത്തരം സ്വാധീനിക്കുന്നവർ മാറി നിൽക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ സാധാരണക്കാരും അങ്ങനെ മാറി എന്ന് വിചാരിച്ചിട്ട് അത്തരം ആളുകളിൽ അത് സ്വാധീനിച്ചോളണമെന്നില്ല. എന്നാൽ അത്തരം വ്യക്തികളെ സ്വാധീനിക്കുന്ന ആളുകളുണ്ടാവും സമൂഹത്തിൽ. അപ്പം അത്തരം ആളുകൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല, അത് നിങ്ങളുടെ ഈ ഒരു തെറ്റ് കാരണത്താലാണ് അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേള അയാൾ അത് തിരുത്താനും അതിൽ നന്നാകാനും ഇടവരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ വിട്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ആളുകൾ വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല. ഇനി ഏതൊരാളും ഈ തിരുത്താൻ കഴിയുന്നവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, ഇത്തരം ഇമാമ്മാരുടെ പിന്നിൽ നിസ്കരിച്ചാൽ അവരുടെയൊക്കെ നിസ്കാരം സാധുവാകും, നിസ്കാരം ശരിയാകും, അതിൽ ഇഷ്കാലില്ല. നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എല്ലാ ബറിൻ്റെയും പുണ്യാളൻ്റെയും എല്ലാ ഫാജറിൻ്റെയും പിന്നിൽ നമുക്ക് നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഖവാരിജുകളെപ്പോലെ നമ്മൾ തീവ്ര ചിന്താഗതിക്കാരല്ല. ഖവാരിജുകളാണ് വൻപാപം ചെയ്യുന്നവർ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കർക്കശ കടുത്ത നിലപാടുകാർ, അതൊരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
0: മഹ്റം ഇല്ലാതെയുള്ള ഹജ്ജ് സ്വീകാര്യമാണോ എന്നാണ്
1: ഇവിടെ നമ്മുടെ സഹോദരിയുടെ ചോദ്യം. ഒരു മഹ്റമിൻ്റെ സാന്നിധ്യമില്ലാതെ ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ സഹോദരി മനസ്സിലാക്കേണ്ടത് മഹ്റമിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല എങ്കിൽ, അതിനാൽ അവർ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അവർ ഒരിക്കലും കുറ്റക്കാരിയാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് ബാധ്യതയാക്കിയത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത് മനിസ്തതാ ഇലൈഹി സബീല, മക്കയിലേക്കുള്ള മാർഗം തരപ്പെട്ടവൻ സാധ്യമായവൻ അവർക്കാണ് ഹജ്ജ് നിർബന്ധം. അപ്പം മഹ്റമില്ല എന്നതിൻ്റെ പേരിൽ അവർ ഹജ്ജ് ചെയ്തില്ല എന്നതിനാൽ അവർ ഒരിക്കലും കുറ്റക്കാരിയാവില്ല. ഇനി അവർക്ക് ഹജ്ജിന് മഹ്റമില്ലാതെ പോകാമോ? ഹജ്ജ് യാത്രയിൽ അവരോട് കൂട്ടിന് സ്ത്രീകളുടെ ഒരു സംഘമുണ്ട്, അല്ലെങ്കിൽ നിർഭയരായ ഒരു സംഘം, അവരോടൊപ്പമാണ് അവരുടെ ഹജ്ജ് യാത്രയെങ്കിൽ അങ്ങനെ ഹജ്ജിന് യാത്ര പോകാം എന്ന് പണ്ഡിതന്മാർ, പൂർവ്വകാലത്തുള്ള പ്രാമാണികരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ നിർഭയരായ സുരക്ഷിതരായ തന്നെ സംരക്ഷിക്കുമെന്ന തരത്തിലുള്ള ഒരു സംഘം ആളുകളോടൊപ്പം ഹജ്ജിന് പോവുകയാണെങ്കിൽ പോകാവുന്നതാണ്. അവർക്ക് ഹജ്ജ് അവരുടേത് സാധുവാകും, ശരിയാകും. മഹ്റമില്ലാതെ ഒരാൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹജ്ജ് ശരിയാകും, പക്ഷെ ആ യാത്ര കുറ്റകരാണ് എന്നുള്ളതേ ഉള്ളൂ. ഹജ്ജ് സാധുവാകാത്ത സഹയാകാത്ത വിഷയം വരുന്നില്ല. പക്ഷേ അവരുടെ യാത്രയിൽ ഇപ്പോൾ ഫാമിലികളുണ്ട്, സ്ത്രീകൾ വേറുണ്ട്, അല്ലെങ്കിൽ നിർഭയരായ ഒരു സംഘം തന്നെ പിന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഒരു സംഘം, ഒരു ടീം, ഒരു ഹംല അവരോടൊപ്പമാണ് പോകുന്നത് എങ്കിൽ അങ്ങനെ ഹജ്ജിന് പോകാം എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. വിശിഷ്യ അവരുടെ ഹജ്ജ് നിർബന്ധമായ അവരുടെ ആദ്യത്തെ ഹജ്ജാകുന്ന അവസരത്തിൽ. ഇതാണ് സഹോദരിയുടെ ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
0: വിവാഹമോചിതായ സ്ത്രീ ഇദ്ദേൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്?
1: അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വൽ മുത്തല്ലഖാത് യതറബ്ബസ് നബി അംഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചിതകൾ ദീക്ഷാകാലം ആചരിക്കേണ്ടത്, ഇദ്ദ ആചരിക്കേണ്ടത് മൂന്ന് ശുദ്ധികാലമാണ്, അല്ലെങ്കിൽ മൂന്ന് ആർത്തവകാലമാണ്. അപ്പോൾ മൂന്ന് ശുദ്ധികാലം, മൂന്ന് ആർത്തവകാലം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആർത്തവത്തെയാണ് പരിഗണിക്കേണ്ടത്, ശുദ്ധിയാണ് പരിഗണിക്കേണ്ടത്. രണ്ടഭിപ്രായം മാനിച്ചാൽ രണ്ടിലൊന്ന് അതാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ശുദ്ധികാലം എത്ര, ആർത്തവകാലം എത്ര, അത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിർണിത സമയം കൃത്യത ഇല്ല എങ്കിൽ അവരുടെ കുടുംബത്തിൽ സ്ത്രീകൾക്ക് കൃത്യത മനസ്സിലല്ലേ, അത് നോക്കാൻ പറ്റും. അവരെപ്പോലുള്ളതായ സ്ത്രീകളുടെ പതിവ് എങ്ങനെയാണ്, ആ പതിവിനെ പരിഗണിച്ചാൽ മതി. സാധാരണ സ്ത്രീകൾക്ക് ഋതുരക്തമുണ്ടാകുന്ന ഒരു പതിവുണ്ട്, അത് അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കും അങ്ങനെയാണ്. പിന്നെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾ, ഇതിലൊക്കെ കൃത്യതയുള്ള സ്ത്രീകൾ, ആ ഒരു പിന്നെ പരിഗണന അതിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
0: അറഫ നോമ്പ് ദുൽഹിജ്ജ 9-നല്ലേ, അപ്പോൾ കേരളത്തിൽ 26-നോ 27-നാണോ എന്നാണ്.
5: സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം അതിന്റെ കേന്ദ്രബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിന്റെ ഉടമകളും അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംളാ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാര് കേരളത്തിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അത് തന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ് അത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നോമ്പ്, പെരുന്നാൾ, അറഫ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
0: ഇമാമിന്റെ കൂടെയാണോ ഫാത്തിഹ ഓതേണ്ടത് അതോ ശേഷമോ എന്നാണ്.
6: ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ വന്ന രണ്ട് ഹദീസുകൾ ഇവിടെ തന്നെ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. മൻകാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തുൻ ലഹു ഔ ലഹു ഖിറാഅ, ആർക്കെങ്കിലും ഇമാമുണ്ട് എങ്കിൽ ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ ഇമാമിൻ്റെ ഖിറാഅത്ത് അത് അവനും കൂടിയുള്ള ഖിറാഅത്താണ് എന്ന ഒരു ഹദീസ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിക്കൊണ്ട് ലാ തഫ്അലു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇല്ല അൻ യഖ്റഅ അഹദുക്കും ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങളിൽ ഒരാൾ ഫാത്തിഹ മാത്രം ഓതട്ടെ. കാരണം ഫഇന്നഹുലാ സ്വലാത്ത, അവന് ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അവന് നമസ്കാരമില്ല. ലാ സ്വലാത്ത ലിമല്ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് പറയുന്നൊരു ഹദീസ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഫാത്തിഹ മാത്രം ഓതിയാൽ മതി, ബാക്കിയുള്ളതൊന്നും ഓതണ്ട എന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ്, ഇതിലേതാണ് ശരി എന്നതാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ രണ്ട് പ്രമാണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത് എങ്കിൽ ആ രണ്ട് പ്രമാണങ്ങളെ തമ്മിൽ ജംഅ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഒന്നാമതായി നോക്കേണ്ടത്. രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ ഇതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, രണ്ടും കൂടി യോജിപ്പിച്ച് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഇവിടെ രണ്ടും കൂടി യോജിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് തൻ്റെ പിറകിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വിരോധിച്ചു എന്ന് പറഞ്ഞത് ഫാത്തിഹ അല്ലാത്ത മറ്റു വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അപ്പോൾ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമാമിൻ്റെ കൂടെ വേറൊരാൾ ഓതാൻ പാടില്ല, അതാണ് തടഞ്ഞത്. എന്നാൽ ഫാത്തിഹ ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ളതാണ് എന്ന് ഈ ഹദീസ് കൊണ്ടും വേറെ പല ഹദീസുകൾ കൊണ്ടും തെളിഞ്ഞ സ്ഥിതിക്ക് സൂറത്തുൽ ഫാത്തിഹ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും ഇമാമും മഅ്മൂമുമെല്ലാം ഓതണം എന്ന് പറയുന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു അഅലം.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 വരെ നോമ്പ് എടുത്തതിന് തെളിവുണ്ടോ എന്നാണ്.
5: ദുൽഹജ്ജ് മാസം ആദ്യ ദിനങ്ങൾ 1 മുതൽ 10 വരെ, അല്ലെ ഹജ്ജ് കഴിയുന്നതുവരെയുള്ള ദിവസം അതീവ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. വൽ ഫജ്രി വലിയാലിൻ അഷർ, 10 ദിനങ്ങൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖസമു ചെയ്തിരിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളെ കൊണ്ടാണ് എന്ന് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ആ ദിനങ്ങളിൽ ഉള്ള അമലും സ്വാലിഹാത്ത് മറ്റു ദിനങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലാർഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മറ്റ് ദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ദിനങ്ങൾ ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ പരമാവധി എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുക. അത് ദിക്ര്, തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, അറഫാ ദിവസത്തിലുള്ള നോമ്പ്, ഇതൊക്കെ ഈ സൽപ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ അത് ബിദ്അത്തായിത്തീരുന്നുണ്ടോ? ചില ആളുകൾ അത് ബിദ്അത്താണ് എന്ന് ധരിക്കാറുണ്ട്. 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ആ വിഷയമായൊരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്, ദുൽഹജ്ജ് മാസത്തിലെ നോമ്പ് അത് ബിദ്അത്താണോ എന്നത്. അദ്ദേഹം പറയുന്നത് അത്തരം പറയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ദുൽഹജ്ജ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായ കാര്യമാകുന്നു. അതിന് അദ്ദേഹം തെളിവ് കൊടുക്കുന്നത് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലും സ്വാലിഹാത്തിന് മറ്റു ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു. അവിടെ അമലും സ്വാലിഹാത്തിൽ നോമ്പും ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ പുണ്യകരമാണ്, ശ്രേഷ്ഠകരമാണ്. മാത്രമല്ല മുൻഗാമികളൊക്കെ അപ്രകാരം ചെയ്തിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, തബിഈങ്ങളിൽപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ, മുജാഹിദ്, അതാ ബിൻ അബി റബാഹ്, ഹസൻ ബസരി, ഖത്താദ ബിൻ ദഅമ സദൂസി, അവരൊക്കെ അപ്രകാരം ചെയ്തിരുന്നു ഈ ഹദീസുകളുടെ പിൻബലം വെച്ചുകൊണ്ട്. എന്നാൽ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടത് ദുൽഹജ്ജ് 9-ന്റെ ശ്രേഷ്ഠതയാണ്. ദുൽഹജ്ജ് 9-നുള്ള നോമ്പ് കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഹദീസുകൾ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കണം എന്ന കൽപ്പനയോ നിർദ്ദേശമോ ഇല്ല. അത് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ ദിനങ്ങളിൽ അമലും സ്വാലിഹാത്ത് ചെയ്യുന്നത് റബ്ബിന് തൃപ്തികരമാണ് എന്ന ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അമലും സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നോമ്പനുഷ്ഠിക്കുക എന്നത്. മാത്രമല്ല മുൻഗാമികൾ, സഹാബിമാർ, താബിഈങ്ങളൊക്കെ അപ്രകാരം ചെയ്ത് കാണിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ബിദഅത്താണ് എന്ന് പറഞ്ഞുകൂടാ.
7: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio. Tune to reality.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി പൂമരത്തണലിൽ അത്ഭുതമായ ഒട്ടകം. ക്ലാസ് എടുക്കുന്നത് സുബൈർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലിൽ ഇന്ന് ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ കൂട്ടുകാരും സാഗൂദം ശ്രദ്ധിക്കണമെന്ന ആമുഖത്തോടുകൂടെ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് ഭൂമിയിലെ പടപ്പുകൾ. അള്ളാഹുവിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനൊക്കെയുണ്ട്. അതിനൊരിക്കലും അള്ളാഹു നേരിട്ട് വന്ന് നമ്മളോട് വന്ന് ഓരോരുത്തരോടും വന്ന് പറയില്ല. പകരം മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഓരോ കാലഘട്ടത്തിലും നബിമാരെ തിരഞ്ഞെടുക്കും. അത്തരത്തിലുള്ള ഒരു പ്രവാചകനാണ് ഈ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. ജനങ്ങളോട് മുഴുവൻ നടന്ന് അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ വിശ്വസിക്കുവാനും അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കാനും വേണ്ടി അദ്ദേഹം വളരെ ആത്മാർത്ഥമായി അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു നാട്ടിലും നബിമാർ ചെന്ന് അവരോട് ഈ സത്യം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, തിരിച്ച് ആ നാട്ടിലെ ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നവർ വളരെ കുറവായിരിക്കും. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. എത്ര പറഞ്ഞുകൊടുത്തിട്ടും അവർക്ക് ഒരു ഫലവും ചെയ്യുന്നില്ല, അവർക്കൊരു കൊലുക്കവും നടക്കുന്നില്ല. അവരത് അംഗീകരിക്കാതെ നബിനെ കളവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന എന്താണ്, ഒരു കാരണം, നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ്, ഞങ്ങളെപ്പോലത്തേക്കെ ഒരു മനുഷ്യൻ തന്നെയാണ്, അതുകൊണ്ട് നിന്നെപ്പോലെയുള്ള ഒരാളെ ഞങ്ങൾ എന്തിനു പിന്തുടരണം, ഞങ്ങൾക്ക് എന്താണ് ഇപ്പം അതിൻ്റെ ആവശ്യം, അതുകൊണ്ട് താങ്കൾ പറയണമെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. മാത്രവുമല്ല, അവർക്ക് എത്ര ഉപദേശം കൊടുത്താലും അവർക്കത് ദഹിക്കുന്നില്ല. കാരണം അവരുടെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും അവരുടെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്ന വസ്തുക്കളെ ഇനി മുതൽ ആരാധിക്കരുത് എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തെ അവർക്ക് അംഗീകരിച്ചുകൂടാ? സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് മോഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരിൽ ഏതെങ്കിലും ഒരാളെ ചതിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ ചീത്ത വിളിക്കുകയോ അപമര്യാദയായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതൊന്നുമില്ലാതെ എന്തിനാണ് അദ്ദേഹത്തിനെ അവർ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്? അവർക്കാണെന്ന് വെച്ചെങ്കിൽ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവരുടെ വർത്തമാനത്തിൽ അവർ തന്നെ പറയാറുണ്ട്, നല്ല തറവാടിത്വവും നല്ല വ്യക്തിത്വവും നല്ല ബുദ്ധിശേഷിയും നല്ല സ്വഭാവശുദ്ധിയും ഒക്കെയുള്ള നല്ല മനുഷ്യനാണ് എന്ന് നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാ. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നങ്ങ് പറഞ്ഞതോടുകൂടെ അത് വഴികേടിലാണ്, സ്വാലിഹ് നബി മോശക്കാരനാണ്, കളവ് പറയുന്നവനാണെന്നൊക്കെ എല്ലാ നബിമാരെയും പോലെ തന്നെ ഇദ്ദേഹത്തിനും കേൾക്കേണ്ടി വന്നു, താങ്കൾ കള്ളനാണ് അതുപോലെ തന്നെ മോശക്കാരനാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ പലതും അവർ പറയുണ്ടായി. പക്ഷേ ഒരു പ്രവാചകനും തിരിച്ച് ആ നിലക്ക് അവരോട് പ്രതികരിച്ചില്ല. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തും മനുഷ്യന്മാരാണ് നിങ്ങൾ, ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വ്യക്തമായ തെളിവുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുന്ന വാക്കല്ല, ഞാൻ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന തെളിവ് വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നിനെയും വേറെ ഒരാളെയും ഭയപ്പെടുകയോ പേടിച്ച് പിന്തിരിയുകയോ ചെയ്യേണ്ടതില്ല, എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം മാത്രമാണ് ഞാനത് നിങ്ങളോട് വന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് വീണ്ടും വീണ്ടും, നിങ്ങൾ നന്നായി ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ തെറ്റായ മാർഗത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാ ശിക്ഷകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, നമുക്കതിൻ്റെ ഗുണം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ജനങ്ങളോട് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുക. പക്ഷേ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ സന്ദേശങ്ങളൊന്നും അവർക്ക് ഫലിക്കുന്നില്ല. പറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറേ പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ നിന്ന് രണ്ട് ടീമായി തീർന്നു. എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ, കുറച്ചാൾക്കാർ സത്യം അംഗീകരിക്കും, കുറച്ചാൾക്കാർ അംഗീകരിക്കൂല. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂട്ടത്തിലും ഇതിന് അദ്ദേഹം പോയിട്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അനിഅബ്ദുല്ലാഹ ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അവിടെ പോയിട്ട് അവരോട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. അപ്പോഴെന്താണ് അവരുടെ പ്രതികരണം? ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ, ആ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ടീമായിട്ട് തിരിഞ്ഞു. ഫരീഖ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്നാണ്. ഇപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണല്ലോ. ഏത് നബിമാരുടെ കാലഘട്ടത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാലും നമുക്കറിയാമല്ലോ, ഒരു പ്രഭാഷണം നടത്തിയാലും നമ്മളൊരു ക്ലാസ് നടത്തിയാലും ഒക്കെ അതിലെല്ലാവരും അതനുസരിച്ചും അംഗീകരിച്ചും ചെയ്യൂല. ഇപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ പീസ് റേഡിയോയിൽ തന്നെ നിരവധി പ്രോഗ്രാമുകളുണ്ട്. കേൾക്കുന്ന ആൾക്കാർ തന്നെയും രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാവും. ചിലർ വെറും ഒരു കേൾവിക്കാർ മാത്രമായിരിക്കും, ചിലർ കേട്ടതനുസരിച്ച് കൊണ്ട് അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇതേപോലെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ രണ്ട് വിഭാഗം ആൾക്കാരായി ഇപ്പോൾ കൂട്ടത്തിൽ. ചില ആൾക്കാർ അത് അംഗീകരിച്ചു, ചിലർ അംഗീകരിക്കില്ല. അപ്പോൾ ഈ അംഗീകരിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരും ദുർബലരും അങ്ങനത്തെയൊക്കെ ആൾക്കാരായിരുന്നു. പക്ഷെ അവർ സത്യം അംഗീകരിച്ചവരാണ്. അത് എല്ലാ കാലഘട്ടത്തിലും അവിടുത്തെ പ്രമാണിമാർ, രാജാക്കന്മാർ, ഭരണാധികാരികൾ, നബിമാർ പറയുന്ന സത്യം അംഗീകരിക്കില്ല. എന്താ കാരണം? അവരുടെ സ്വാധീനം നഷ്ടപ്പെടും, ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനം നഷ്ടപ്പെടും, അവരുടെ സുഖങ്ങൾ നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കും. പാവപ്പെട്ട ആളുകൾക്ക് ഒന്നും നഷ്ടപ്പെടാനല്ലോ. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിൽ ഭയങ്കര പണക്കാരും നേതാക്കന്മാരും മൂപ്പന്മാരൊക്കെ ആയുള്ള ആളുകളൊക്കെ നബിമാരെ എതിർക്കും. സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ കൂട്ടത്തിലും ഇതേപോലത്തെ അവസ്ഥ തന്നെ ഉണ്ടായി. അങ്ങനെ ഈ പ്രമാണിമാരും കുറേ ശത്രുക്കളുമൊക്കെ ആയിട്ട് ഈ പാവപ്പെട്ട വിശ്വാസികളായ ആൾക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോ കുറിച്ച് ചോദിക്കുന്ന വിഷയം ഇദ്ദേഹത്തെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളായ ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്, ഞങ്ങൾ സ്വാലിഹ് നബി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾക്കൊരു മാറ്റമില്ല. ഇതുകൂടെ കേട്ടപ്പോൾ അവിടുത്തെ ഈ എതിർകക്ഷികളായിട്ടുള്ള ആളുകളിങ്ങനെ അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ദേഷ്യവും പകയൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാത്തു സ്വാലിഹ് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ശകാരിക്കുക, ചീത്ത വിളിക്കുക, സ്വാലിഹേ നിൻ്റെ ഈ ഒരു പുതിയ ഈ ഒരു ആശയം കാരണം കൊണ്ട് ഞങ്ങളുടെ നാടാകെ പിന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു, ഇവിടെ ഈ നാട്ടിൽ മഴയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഇല്ലാതെയായി, ഇവിടുത്തെ ഭയങ്കര പട്ടിണിയും ബുദ്ധിമുട്ടൊക്കെ വരാൻ തുടങ്ങി, ഇതൊക്കെ നീ കാരണം കൊണ്ടാണ്, നിങ്ങളെ കുറച്ച് ആൾക്കാർ കാരണം കൊണ്ടാണ് എല്ലാ മോശവും സംഭവിക്കുന്നതെന്നുള്ള രൂപത്തിലൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് അവർ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, അതൊന്നും ആ വാക്കുകളൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദി, ഞങ്ങളൊരിക്കലും തെറ്റായതോ വേണ്ടാത്തതോ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതോ ഒരു കാര്യവും പറയുന്നില്ല. അങ്ങനെ നാട്ടിൽ ഭയങ്കര ക്ഷാമവും വരൾച്ചയും ഒക്കെയുണ്ടായി. ഇവർക്കാണെങ്കിൽ ഇവരുടെ അവിശ്വാസവും ധിക്കാരങ്ങളും ഒന്നും മാറ്റിവെക്കാൻ ഇവർ തയ്യാറല്ല. അങ്ങനെ അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങി. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോലും പറയുകയാണ്, ഈ സ്വാലിഹ് നീ പറയുന്ന ഒരു നബിയാണ്, നിങ്ങൾ പറയണ അള്ളാഹ് എന്നുള്ളതിലൊക്കെ നമ്മൾ വിശ്വസിക്കാം. ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്താം. ആ തീരുമാനം എന്താ? മാ ഇല്ലാ ബഷറും മിത്ലുനാ ഫഅതി ബിആയ ഇൻ കുൻത മിനസ് സാദിഖീൻ. സ്വാലിഹേ നീ ഇപ്പോൾ ഒരു മനുഷ്യൻ തന്നെയാണ്, ഞങ്ങൾക്കിടയിൽ വേറൊരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല. ഇനി താങ്കളൊരു നബിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണോ? നിങ്ങളതിന് ദൃഷ്ടാന്തം, ഒരു തെളിവ് കൊണ്ടുവരണം. അവിടെയാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഒട്ടകത്തിൻ്റെ ചരിത്രം വരുന്നത്. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്യണം എന്നുള്ള ഈ ഒരു കാര്യത്തിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് ഇവരൊക്കെ കൂടെ വന്നിട്ട് പറയാണ്, നിങ്ങളൊരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുതരണം. എന്താ തെളിവ് വേണ്ടെന്നറിയോ? ഈ കാണുന്ന ഒരു വലിയ പാറ, ആ പാറയിലേക്ക് അവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നല്ല നിറമുള്ള, ആരോഗ്യമുള്ള, നല്ല ഭംഗിയുള്ള, അവർ ചില ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ല ജീവനുള്ള ഒരു ഒട്ടകം ഞങ്ങളുടെ ഇടയിലേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ലൈവായിട്ട് കാണിച്ച് തരികയാണെങ്കിൽ ഞങ്ങൾ സ്വാലിഹയെ നിന്നിൽ വിശ്വസിക്കാം. നോക്കൂ, നിങ്ങൾ ഓരോ നബിമാർക്കും ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ തെളിവുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഈസാ നബിൻ്റെ ചരിത്രം നമുക്കറിയില്ലേ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ആ ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലേ? സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് കൊടുത്തതൊരു ഒട്ടകത്തിനെയാണ്. ആ ഒട്ടകത്തിന് എങ്ങനെയാണ് ഒരു വലിയ മലയുടെ ഉള്ളിൽ നിന്ന് എല്ലാവരും കാണുന്ന രൂപത്തിൽ അത് പുറത്തു വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരാറ് മേടിച്ചു. ശരി, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളത് അംഗീകരിക്കുമോ? ഓ ആയിക്കോട്ടെ, ഞങ്ങൾ അംഗീകരിക്കാം, തയ്യാറാന്ന് കരാറൊക്കെ പറഞ്ഞു. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം കുറേ സമയം നമസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. എൻ്റെ നാട്ടിൽ ആളുകളൊക്കെ ഇങ്ങനെയാണ് അള്ളാഹുവെ പറയുന്നത്, അതുകൊണ്ട് ഒരു ഒട്ടകം ആ കാണുന്ന പർവ്വതത്തിൻ്റെ മലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെ കുറേ ആൾക്കാർ വിശ്വസിക്കാൻ തയ്യാറായിട്ട് എന്നോട് കരാറ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പിന്നെയും വഴികേടിലും ധിക്കാരത്തിലായിട്ട് പോകുമെന്ന് പറഞ്ഞു. അള്ളാഹു സമ്മതിച്ചു. അവർ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സമയം നിശ്ചയിച്ചു കൊടുത്തു സ്വാലിഹ് നബി അലൈഹി സ്സലാം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, അതിനുള്ളിൽ നിന്ന് ഒരു ചുവന്ന ഒട്ടകം പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നു, അവർക്കത് കാണിച്ചു, അവരുടെ മുമ്പിൽ അത് കാണിച്ചു കൊടുത്തു. കറക്റ്റായി ജീവനുള്ള ഒരു ഒട്ടകം പുറത്തേക്ക് വന്നു. പക്ഷെ അവരോട്, ആ ഒട്ടകം പുറത്തു വന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, ഇത് സാധാരണ ഒരു ഒട്ടകമല്ല, ഇത് ഏതെങ്കിലും ഒരു മുതലാളിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലത്തെ ഒരു ആയിരക്കണക്കിന് ഒട്ടകത്തിൻ്റെ ഇടയിൽ നിന്ന് ഒന്നു വന്നതല്ല, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. ഖുർആൻ തന്നെ വിളിച്ചത് നാഖത്തുല്ലാ എന്നാണല്ലോ, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ നാഖത്തുല്ലാ എന്ന് വിളിച്ച ഈ ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ സ്വാലിഹ് നബി അവരോട് പറഞ്ഞുകൊടുത്തു. ഇതിന് ഖുർആനിൽ പറഞ്ഞ ഈ വിശദീകരണം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അതിന് വെള്ളം കുടിക്കാനുള്ള ഒരു ഊഴമുണ്ട്. ആ സമയത്ത് ഒട്ടകമാണ് വെള്ളം കുടിക്കേണ്ടത്. അതിന് വല തമസൂഹാബിസൂയിൻ, ഒരു ഉപദ്രവം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വല്ല ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ബാധിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഈ ധിക്കാരികളായ വിഭാഗം ഉണ്ടല്ലോ, അംഗീകരിക്കാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് യാതൊരു ബോധം ഉണ്ടാവില്ല. ഏത് നബി ഒന്ന് പറഞ്ഞു കൊടുത്താലും അവർ അംഗീകരിക്കൂലല്ലോ. അങ്ങനെ അതിൻ്റെ സ്ഥലവും അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ അതിനൊരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് എന്ന് അള്ളാഹിൻ്റെ പേരിലേക്ക് ചേർത്താണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിലേക്ക് പറയാനുള്ള കാരണം, അത് അള്ളാഹു ഇറക്കി തന്ന ഒരു അത്ഭുത ഒട്ടകമായിട്ട് ആരും അത് പ്രസവിച്ചതല്ല. അത് പ്രസവിച്ചാൽ വേറെ ആളിലേക്കൊന്ന് മേടിച്ചു കൊണ്ടൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ആർക്കും എൻ്റെ പേരവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ അതിന് വെള്ളവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തൊരു പ്രയാസങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശിക്ഷയായിരിക്കും വരിക എന്നുള്ള ഒരു വലിയ പരീക്ഷണം തന്നെ അവർക്ക് വരികയാണ്. പക്ഷെ അവർ വിട്ടില്ല, അവർ വിട്ടില്ല, അവർ വീണ്ടും ധിക്കാരത്തിലേക്ക് തന്നെയാണ്, അവർ വീണ്ടും ധിക്കാരത്തിലേക്ക് തന്നെയാണ്. അവരെന്താ ചെയ്തെന്നറിയോ? ഫഖറൂഹ, നമ്മൾ പഠിച്ചിട്ടില്ലേ, അവർ അതിനെ നിഷേധിക്കുക, അതിനെ അറുക്കുക. അഖറ ഫഖറുന്നാഖത അൻഅംരി റബ്ബിഹിം, പടച്ചവൻ്റെ കൽപ്പനക്കോലും മാറ്റിവെച്ചിട്ട് അവരെ ഒട്ടകത്തിനുണ്ട് അറുത്തു. എന്നിട്ട് സ്വാലിഹ് നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു, അതേ നീ വലിയ ശിക്ഷണ്ടെന്നല്ലേ പറഞ്ഞു, ഞങ്ങളിതിനെ നിഷേധിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഇതിനെ നിഷേധിക്കും, എന്താ ശിക്ഷിക്കാൻ പോകണെങ്കിൽ ശിക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞു. ആ ധിക്കാരത്തിൻ്റെ ഭാഗമായി അവർക്ക് ശിക്ഷ വരുന്നില്ല ചെയ്തത്, അവർക്ക് ശിക്ഷ വന്നല്ലോ. ഫദന്തമാലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഖബാഹ, കറക്റ്റ് അവർക്ക് വേണ്ടതുപോലെ തന്നെ വലിയ ഒരു സമൂലമായ നാശം വന്നു. അവരതിൻ്റെ ശിക്ഷകൾ അവർ ഏറ്റുപേടിക്കേണ്ടി വന്നു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ ഈ ശത്രുക്കളായിരുന്ന ആളുകൾ ഈ ചെയ്ത പണിയിൽ അവർക്ക് ഒരു കുറ്റബോധമില്ല, നിരാശയൊന്നുമില്ല, അവർക്ക് ഭയങ്കര സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അങ്ങനെ അവർ ആ എല്ലാവരും കൊടും കൃത്യത്തിൽ ശരിക്കും ചെയ്ത ആളുകൾ ഒരുപക്ഷെ കുറച്ചാൾക്കാരൊക്കെയുള്ളൂ. ചില ആൾക്കാർ പറയുന്നത് തിസ്അത്തു റഹത്തിൻ, ഖുർആനിലെ ആയത്തിൽ 9 ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് നേതാക്കന്മാർ. അവരാണ് ആ പാക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന ആൾക്കാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ച് പറയുകയാണ്, അവരാണെൻ്റെ നേതൃത്വത്തിലെങ്കിലും പൊതുവെ അവരുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും ഒരുപാട് ആൾക്കാർ ഇതിനെ അറക്കാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓ അറുത്ത് കളയാം നമുക്ക് എന്നായി അവരുടെ വിഷയം. അതിൻ്റെ ഫലമായി ആ അവർ അറുത്ത് കളഞ്ഞ വലിയ ഒരു പരീക്ഷണത്തിൽ അവർ പരാജയപ്പെട്ടു. ആ സമയത്ത് അവർ അള്ളാഹു തആല നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അള്ളാഹ നശിപ്പിക്കാണ് ഒരു നാടിനെ ഒരു കൗമിനെ നശിപ്പിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്ക് നശിപ്പിക്കാനുള്ള പല തന്ത്രങ്ങളും അവർ ചെയ്തു നോക്കി. അതൊക്കെ പാളിപ്പോയി അവർക്ക്. ഇനി അള്ളാഹ്ക്ക് അവരെ നശിപ്പിക്കണം. ആദ്യം തുടങ്ങിയത് ഭയങ്കര ക്ഷാമവും വരൾച്ചയുമാണ് കൊടുത്തു. വെള്ളമില്ല, മഴയില്ല, കൃഷിയില്ല, പഴവർഗ്ഗങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു തുകപത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാരണം കൊണ്ടാണ്, മൂപ്പര് ശരിയില്ലാത്തതുകൊണ്ടാണ്, മൂപ്പര് പറയുന്ന ആശയം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയായിട്ട് അവർക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കെ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്ത ഫിത്തിന കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒട്ടകത്തെ കാണിച്ചു കൊടുത്താൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു, അവരത് അംഗീകരിച്ചില്ല. ഒട്ടകത്തിന് അറുക്കരുതെന്ന് പറഞ്ഞു, അവർ അറുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് നിന്ദ്യമായ ശിക്ഷ വരികയാണ് ഉണ്ടായത്. എങ്ങനെയാണ് അവരെ ശിക്ഷിച്ചത് നോക്കൂ നിങ്ങൾ. അവർക്കൊരു 3 ദിവസത്തെ സമയം കൊടുത്തു. ആ 3 ദിവസം എങ്ങനെയാണ് അവരോട് അതിൻ്റെ ആ 3 ദിവസത്തിനുള്ളിൽ അവർക്ക് ശിക്ഷ വരികയാണ്. ആ ശിക്ഷ വരുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു ശിക്ഷ വരാനിരിക്കുന്നു. അത് പറയുന്നത് വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ച കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ മുഖക്ക് ആകെ ഒരു തരം മഞ്ഞ നിറമായിന്ന് പറഞ്ഞു. വെള്ളിയാഴ്ചക്ക് ആയപ്പോഴത്തേക്ക് മുഖം ചുവപ്പ് നിറമായി. ശനിയാഴ്ചക്ക് ആയപ്പോഴത്തേക്ക് മുഖം കറുത്തി ഇരുണ്ടു എന്നാണ് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് ശിക്ഷയിറങ്ങി. ഘോരമായ ശബ്ദമുണ്ടായി, റജിഫത്തുമുണ്ടായി, സ്വൈഹത്തുമുണ്ടായി. റജിഫത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭൂകമ്പം, ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടായി. സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഘോരമായ ശബ്ദവും ഭൂമികുലുക്കവും പ്രകമ്പനങ്ങളും കാരണം കൊണ്ട് ആകെ തകർന്നടിഞ്ഞു. അവരുടെ ഒരു സാധനം പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു. നാശത്തിൻ്റെ അവസാന താളുകളായി ആ ഒരു കൗമിലുണ്ടായിരുന്ന ധിക്കാരികളെ അവിടെ വെച്ച് നശിപ്പിക്കുകയുണ്ടായ സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുട്ടികളെ, നമ്മൾ പഠിക്കുക, പ്രവാചകന്മാർ പറഞ്ഞ ആദർശത്തെ വിശ്വസിക്കാൻ തയ്യാറാവുക, പ്രവാചകന്മാരിലുള്ള മുഅ്ജിസത്തുകൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് കിട്ടിയ ഖുർആനാണ് നമ്മുടെ അവസാനത്തെ മുഅ്ജിസത്ത്. അതിനെ നമ്മൾ കൃത്യമായി ബഹുമാനിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക. അള്ളാഹു നമ്മയെല്ലാം ചരിത്രം പഠിച്ച് ഇസ്ലാമികമായി നല്ല ജീവിതത്തിന് തയ്യാറാകുന്ന കൂട്ടുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നിങ്ങളിതിൽ കേട്ടത് പൂമരത്തണലിൽ, ക്ലാസ് എടുത്തത് സുബൈർ സൽഫി, വിഷയം അത്ഭുതമായ ഒട്ടകം.

0: മദീനയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു പിന്നെ ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്.
1: തീർച്ചയായും
0: നമ്മളിവിടെ പിന്നെ ഒരു സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനത്തേക്ക് എത്തി. അങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ അവർ എവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്? കുബയിൽ കഴിച്ചു കൂട്ടുന്നുണ്ട്. അപ്പം നമ്മളന്ന് വളരെ വിശദമായിട്ടത് പറഞ്ഞു. കുബ പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ പ്രത്യേകതയും ഒക്കെ നമ്മൾ അവിടെ വെച്ചുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി. ഓരോ ദിവസവും പ്രവാചകൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവർ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ കാത്തു നിന്നിട്ടാണ് ഓരോ ദിവസം അവർ ഒരു പിന്നെ വെയിൽ ചൂടാകുന്നത് വരെ അവർ കാത്തു നിൽക്കും. അങ്ങനെ ഒരു ദിവസം അതുവരെ കാത്തു നിന്നിട്ട് കാണാതായപ്പോൾ അവർ മടങ്ങിപ്പോയി. അപ്പോഴാണ് രണ്ടാൾ രൂപങ്ങൾ പിന്നെ ആ മണലാരണ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ഒരു ജൂതനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈന്തപ്പന നന്നാക്കുന്ന വേളിൽ അത് കാണുകയും അദ്ദേഹം വിളിച്ചു പറയുകയൊക്കെ ചെയ്തത് നമ്മൾ ഒന്ന് പിന്നെ ഒന്ന് റിവൈൻഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണം അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ തങ്ങി? കുബയിൽ തങ്ങി. അപ്പോൾ അവിടെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞത് നമ്മൾ ഓർമ്മിപ്പിച്ചു. സുഹൈബ് റൂമി റളിയല്ലാഹുനു വന്നു, അലീബിൻ അബി താലിബ് റളിയല്ലാഹുനു വന്നു. അങ്ങനെ പിന്നെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുക. അപ്പം മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം ചരിത്രത്തിൽ മദീന പ്രകാശപൂരിതമായ ഒരു ദിനം കൂടിയാണ് പ്രവാചകൻ ഈ മദീനത്തേക്ക് പ്രവേശിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച പിന്നെ നമുക്കറിയാലോ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായൊരു ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് സമ്മേളിച്ചിട്ടുള്ള ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത യൗം അയ്യാമുകളിൽ വെച്ച് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ്. മാത്രമല്ല അള്ളാഹു ഇതിൽ ഒരുപാട് നിധികൾ നമുക്ക് നന്മയുടെ നിധികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകമായൊരു സമയമുണ്ട്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ജവാബ് നൽകുന്ന ഒരു സമയം ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പൂരിശകൾ നിറഞ്ഞ ഒരു ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂല് എവിടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. മദീനത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കുബയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ അദ്ദേഹം സ്വഹാബത്തുമായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ടൊരു 500 മീറ്റർ കുബയിൽ നിന്ന് പോയി കഴിഞ്ഞ് ഒരു വാദി റനൂന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുമുഅയുടെ സമയമായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകുന്ന ഒന്നാമത്തെ ജുമുഅ അവിടെ വെച്ച് ആരംഭിക്കുക. അതിനു മുമ്പ് അവർ ജുമുഅ നമസ്കരിച്ചിട്ടുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധികളായിട്ടുള്ള സ്വഹാബികൾ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കീഴിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്, ജുമുഅ നടക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാമത്തെ ജുമുഅയാണ് അവിടെ വെച്ചുകൊണ്ട് നടക്കുന്നത്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയ ദിവസം
0: അതായത് മദീനത്തേക്ക് എൻ്റർ ആയിട്ടില്ല, അതായത് കുബയിൽ നിന്ന് പുറപ്പെട്ട് ഒരല്പം മുന്നോട്ട് പോയപ്പോഴാണ് ജുമുഅയുടെ സമയമാകുന്നത്. പ്രവാചകൻ സ്വഹാബത്തുമായിട്ട് എന്ത് ചെയ്യാണ്? അവിടെ ജുമുഅ നമസ്കാരം നിർവഹിക്കുകയാണ്.
1: പ്രത്യേകം പറയേണ്ടതില്ലല്ലോ,
0: ഈ
1: ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്.
0: അതെ,
1: ഇന്നിടം മാത്രം പള്ളി എന്നല്ല, എല്ലായിടവും പള്ളിയാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത്.
0: തീർച്ചയായും. അപ്പൊ അതിൽ ഏകദേശം 100 ആളുകൾ പങ്കെടുത്തു എന്നാണ്. അപ്പോ ഇപ്പൊ നമുക്കറിയാം മദീനത്തേക്ക് പ്രവേശിച്ച് ഒരു പിന്നെ കുറഞ്ഞ കൊല്ലം കൊണ്ട് അവരെ സംസ്കരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ജുമുഅയുടെ വിഷയം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. പ്രവാചകൻ അതിൽ ആദ്യമായിട്ട് ഊന്നി പറഞ്ഞത് ഈ ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ചാണ്. അതായത് ഇത് സ്ഥിരമല്ല എന്നൊരു വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറഞ്ഞത്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറഞ്ഞത് സദഖയെക്കുറിച്ചാണ്. കാരണം ഒരു നാടുണ്ടാവുകയാണ്, ഇവിടെ പിന്നെ മുഹാജിറുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പരസ്പരം ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ് ഖുതുബയിൽ പറഞ്ഞ രണ്ടാമത്തെ വിഷയം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
1: അവരെ

0: വളരെ ഹൃദ്യമായിരുന്നു പ്രവാചകന്റെ ഖുതുബ. വളരെ കുറഞ്ഞ ഏകദേശം ഒരു 10 മിനിറ്റിന്റെ താഴെ നിൽക്കുന്ന പ്രവാചകന്റെ ഖുതുബകളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ നമ്മുടെ നാട്ടില് നേരെ വിപരീതമാണ്. ഏത് പ്രവാചകന്റെ ഖുതുബ എന്ന് പറയുന്നത് ഖുതുബ ചെറുതും നമസ്കാരം ദീർഘവുമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ്, ഖുതുബ നീളമുള്ളതും നമസ്കാരം ചുരുക്കമായിരുന്നു. പക്ഷെ അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അന്നത്തെ ആളുകൾക്ക് പ്രവാചകന്റെ ആ ഒരു പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ജവാമിയുൽ കലിമാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന, അത് മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്നതാണ്. അതെ,
1: വഹയിനായുള്ള സംസാരമാണ്,
0: അത്
1: അളന്നു മുറിച്ച
0: വാക്കുകളായിരിക്കും.
1: നമ്മളിൽ അങ്ങനെ സംസാരിക്കാൻ
0: കഴിവുള്ളവരുണ്ടാവില്ല
1: ഇല്ല, കാരണം അത് വഹയാണ്, അത് മുഅ്ജിസത്താണ്.
0: അതെ,
1: സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം.
0: അതെ,
1: അതുകൊണ്ട് കൂടിയാണ് ഇതൊരു മുഅ്ജിസുൽ കലാം എന്ന പേരിൽ ഹദീസുകളൊക്കെ
0: അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. അവരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീൻ പഠിച്ചുകൊണ്ടാണ് അവരുടെ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ. എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളിലോ ചിലപ്പോൾ ആ ആഴ്ചയിൽ മാത്രം, വെള്ളിയാഴ്ചകളിൽ മാത്രം വരുന്ന, പള്ളിയിൽ കയറുന്ന ആളുകൾ വരെ ഉണ്ടാകും. അപ്പം അവരെ കിട്ടുമ്പോൾ ആയത്തോതി ഹദീസ് ഓതി വിശദീകരിക്കാൻ ഒരു അല്പസമയമെടുത്താലും പ്രയാസമില്ല എന്നുള്ളിടത്തായിരിക്കാം, ആ ചിന്തയിൽ നിന്നായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഖുതുബയുടെ സമയം ദീർഘമായിട്ട് പോകുന്നു. എന്നാൽ സ്വഹാബത്ത് നേരെ തിരിച്ചാണ്, അവർക്കത് മതി, ആ 5 മിനിറ്റ് സമയം മതി.
1: എന്നാൽ അവർക്ക് ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ അന്നേ ദിവസം വീണ്ടും
0: തീർച്ചയായും
1: നബിയുടെ കൂടെ തന്നെയാണ് അവരെപ്പോഴും.
0: അതെ,
1: നമ്മുടെ നാട്ടിലെ ആളുകൾ
0: അങ്ങനെയല്ല. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ഖുതുബ നിർവഹിച്ചു. അങ്ങനെ ഖുതുബ നിർവഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പിന്നീടൊരു പിന്നെ പള്ളിയുണ്ട്. ഇപ്പൊ നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും, മസ്ജിദുൽ വാദി എന്ന് പറയുന്ന ആ ഒരു പള്ളി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഖുതുബ നിർവഹിച്ച ആ ഒരു സ്ഥലത്ത് പിന്നീടുണ്ടാക്കിയൊരു പള്ളിയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കാൻ, അപ്പോൾ പ്രത്യേകമായ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് അവർ വാളുകളൊക്കെ തൂക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി മദീന നിവാസികൾ ഒരുങ്ങി നിൽക്കുകയാണ്. അവിടുത്തെ കുട്ടികൾ, നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ ദിവസം പെരുന്നാൾ വന്നേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് പോലെ, പ്രവാചകൻ വന്നേ എന്ന് പറഞ്ഞിട്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നേ എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സ്ത്രീകളൊക്കെ അവരുടെ വീടുകളുടെ മുകളിൽ നിന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് നോക്കി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, എല്ലാ നിലക്കും മദീന സന്തോഷിച്ച ഒരു ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ദിവസം, ഇപ്പോൾ നമുക്കൊരു ഹദീസിൽ കാണാം, മദീന ഇതേപോലെ ഇരുട്ടിലായൊരു ദിവസമുണ്ട്. ആ ഇരുട്ടിലായ ദിവസം എന്ന് പറയുന്നത് ഏതാ ദിവസം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ആഗമനത്തോടുകൂടി മദീനയാകെ സന്തോഷപൂരിതമായ ഒരു ദിവസമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ വേണ്ടി പിന്നെ മദീന നിവാസികൾ അവരുടെ തെരുവോരങ്ങളിൽ പ്രവാചകനെ കാത്തുനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇപ്പോൾ മദീനയുടെ പ്രവിശ്യകളിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നെ ഈ ഒരു ഹജ്ജിൻ്റെ വേളയിലൊക്കെ നമ്മൾ പിന്നെ കാഴ്ചക്കാരായിട്ട് നമ്മൾ വീഡിയോകളിലൂടെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് ഓടി വരേണ്ടുന്ന ഒരുപാട് ഒരുപാട് ചരിത്ര നിമിഷങ്ങളുണ്ട്. ആ ചരിത്ര നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് പ്രവേശിച്ച ആ ഒരു ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഞാൻ ഇന്നത്തെ ഒരു ചിന്തയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രമുഖരുടെ ജുമാ ഖുതുബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പാലക്കാട് ചുങ്കം മസ്ജിദുൽ ഹിക്കമയിൽ അർഷദ് അൽ ഹിക്കമി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
4: റസൂൽ

0: അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ദീനാണ്. അങ്ങനെ സ്നേഹിച്ച മുൻഗാമികളുടെ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തഅലഹു ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങാണ്. അപ്പോൾ ഉമ്മയെക്കാളും ഉപ്പയേക്കാളും മറ്റാരേക്കാളും എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ വല്ലദി നഫ്സി ബിയദി, ഇല്ല ഉമറെ, അല്ലാഹു തന്നെയാണ് സത്യം. ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ നഫ്സിനേക്കാൾ എന്നോടുള്ള ഇഷ്ടം പ്രിയപ്പെട്ടതാകണം. അപ്പൊ സ്വന്തം നഫ്സിനേക്കാൾ, ഒരാൾക്ക് അയാളുടെ നഫ്സിനേക്കാളും അയാളുടെ ആഗ്രഹങ്ങളെക്കാളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാധാന്യം നൽകുന്നതുവരെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഉടനെ ഉമർ റളിയല്ലാഹു തഅലു തിരുത്തി, അല്ലാഹുവിൻ്റെ റസൂലെ, എൻ്റെ നഫ്സിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അങ്ങാണ്. അൽ ആൻ യാ ഉമർ, ഉമർ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പൂർത്തിയായിട്ടുള്ളത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഈ ഭൂലോകത്തുള്ള ആരേക്കാളും, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, മറ്റാരേക്കാളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടതാകണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അല്ലാഹുവിൻ്റെ റസൂലാകണം ഈ ഭൂലോകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നതിൽ തർക്കമില്ല. അങ്ങനെ സ്നേഹിച്ച സ്വഹാബികൾ, സലഫുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ മാതൃകയുണ്ട്. മഹാനായ അംർ ബിലാസ് റളിയല്ലാഹു തൻ പറയുകയാണ്, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവരായി മറ്റാരുമില്ല, ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിൻ്റെ റസൂലാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വല അജല്ല ഫീ ഐനി മിൻഹു വമാ കുന്തു ഉതീഖു അൻ അംല ഐനയ്യ മിൻഹു ഇജ്ലാലൻ ലഹു, പക്ഷേ ആ സ്നേഹം കൊണ്ട് ഒന്ന് കണ്ണു തുറന്ന് പൂർണ്ണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നോക്കിയിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തേക്കൊന്ന് പൂർണ്ണമായി ഒന്ന് നോക്കാൻ ആ സ്നേഹം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളാരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചു തരാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്കത് കഴിയുകയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമെങ്ങനെയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ അംറിനു പറയാൻ കഴിയുകയില്ല. ലം അഖുൻ അംലു ഐനയ്യ മിൻഹു, കണ്ണു നിറച്ച് ഞാൻ ഇതുവരെ പ്രവാചകനെ കണ്ടിട്ടില്ല. ആ ഒരു സ്നേഹം കൊണ്ട് മുഖത്തേക്ക് നോക്കാൻ പോലും, ഒന്ന് പൂർണ്ണമായി എൻ്റെ കണ്ണുകളിൽ ഒന്ന് ഒപ്പിയെടുക്കാൻ പോലും ആ സ്നേഹം കൊണ്ട് എനിക്ക് സാധിച്ചിരുന്നില്ല എന്ന് മഹാനായ അംർ ബിലാസ് റളിയല്ലാഹു തഅലഹു തൻഈം കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഹുബൈബ് റളിയല്ലാഹു തഅലഹുവിനെ. കടുമരങ്ങൾ നാട്ടി നിർത്തിയിട്ടുണ്ട്. മരണത്തിൻ്റെ ഗന്ധം അരികിലേക്ക് എത്തുന്നുണ്ട്. ഏതു സമയത്തും മരണത്തെ കൺമുന്നിൽ കാണാം. ബദറിനു പകരം കഴുമരത്തിലേറ്റുമെന്നതുറപ്പാണ്. ആ സമയത്താണ് ശത്രുവിൻ്റെ ചോദ്യം, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നുവെങ്കിൽ, ഈ സ്ഥാനത്ത് നീ സ്നേഹിക്കുന്ന നിന്റെ പ്രവാചകനായിരുന്നുവെങ്കിൽ. ഖുബൈബ് റളിയല്ലാഹു തഅലഹുവിൻ്റെ മറുപടി, വല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം. മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീ, ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ, പ്രവാചകൻ ഈ ഒരു സമയത്ത് എവിടെയാണോ, അവിടെ ഇരുന്നു കൊണ്ട് തുസീബുഹു ശൗഖ തുഅദീഹി വ അന്നി ജാലിസുൻ ഫീ അഹ്ലി, പ്രവാചകൻ ഇരിക്കുന്ന ആ ഇടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് ഹുബൈബിന് സഹിക്കാൻ കഴിയുകയില്ല. പിന്നെയല്ലേ എന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂൽ എത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ ആ ഇരിക്കുന്ന ഭാഗത്ത് പ്രവാചകന്റെ ദേഹത്ത് ഒരു മുള്ളു തറക്കുന്നത് ഹുബൈബിന് സഹിക്കാൻ കഴിയില്ല. എത്രമാത്രം അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു, സ്വന്തം ജീവൻ നൽകി, എല്ലാം നൽകി. ഒരു അൻസാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നു. നബിയെ കാണാതാകുമ്പോൾ എന്റെ മുന്നിൽ മരണത്തെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. പ്രവാചകനെ കാണാതാകുമ്പോൾ കണ്ണു നിറയുന്നു, സങ്കടം വരുന്നു, മരണത്തിന്റെ വെപ്രാളം അനുഭവിക്കുന്നു. അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി യുഹിബ്ബുക അക്സറ മിൻ അഹ്ലി വവലദി വനഫ്സി, എന്റെ നഫ്സെനിക്ക് വിഷയമല്ല, എന്റെ കുടുംബം എന്റെ വിഷയമല്ല, എന്റെ മക്കളോ എന്റെ അഹലോ ഇതൊന്നും എന്റെ വിഷയമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ്. സങ്കടം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, ഫതകൂനു ഫിൽ ജന്നതി ഫിദ്ദറജാത്തിൽ ഉലാ, മരണപ്പെട്ടാൽ അങ്ങ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലാണ്, അങ്ങ് നബിമാരുടെ കൂടെയാണ്. നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അങ്ങയെ കാത്തിരിക്കുന്നത് ഉന്നതമായ സ്ഥാനമാണ്. വഅഖൂനു അന ഇൻദഖൽതുൽ ജന്ന ഫീ ദൂനിക ഫകൈഫലി ബിക യാ റസൂലല്ലാ, ഞാൻ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ അങ്ങയുടെ അരികിലാവുകയില്ലല്ലോ. അങ്ങേക്കുയർന്നമായ ഉയർന്ന സ്ഥാനങ്ങളല്ലേ, എങ്ങനെയാണ് നബിയെ ആ സ്വർഗത്തിൽ അങ്ങേ ഞാൻ കാണുക? കരയുകയാണ്, വേദനിക്കുകയാണ്. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു, വമൻ യുതഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, ഇതാഅത്ത് ചെയ്താൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ നബിമാരുടെ കൂടെയാണ്. റസൂലുള്ളാഹിയെ ഇതാഅത്ത് ചെയ്താൽ, അല്ലാഹുവിനെ അനുസരിച്ചാൽ, നാളെ നബിയുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും അവർ. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല ചങ്ങാതിമാരാണവർ. അപ്പോഴാണ് സന്തോഷമായത്, അപ്പോഴാണ് സ്വഹാബികളുടെ മുഖത്തു പുഞ്ചിരി വന്നത്. നാളെ മരണപ്പെട്ടാലും സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാമല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ഇത്താഴത്തുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് വേണ്ടി വഴിയോരങ്ങളിൽ ഘോഷയാത്ര നടത്താൻ ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യരെ ഇപ്പോഴേ ദഫുമുട്ടി അതിനുവേണ്ടി പ്രാക്ടീസ് നടത്തുന്നവരെ, ഭക്ഷണങ്ങൾ ഒരുക്കുന്നവരെ, വഴിയോരങ്ങളിൽ പച്ചക്കൊടി കെട്ടുന്ന മനുഷ്യരെ, ഇതെല്ലാം ദീനാണെന്ന് കരുതുന്നവരെ, പള്ളികൾ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നവരെ, ജീവിതത്തിൽ എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ കൂടെയുള്ളത്? എവിടെയാണ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇത്താഴത്തുള്ളത്? ഏത് ഖുത്ബയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദഅത്തിനെ കുറിച്ച് താക്കീത് നൽകാതിരുന്നത്? ഏതു പ്രസംഗത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തനാചാരങ്ങളെ കുറിച്ച് താക്കീത് നൽകാതിരുന്നത്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ദീനിൽ നന്മയാണെന്ന് കരുതി ഉണ്ടാക്കുന്ന ആചാരങ്ങളെ തള്ളിക്കളയണമെന്ന് പറയുമ്പോ, ആ വാക്കിനൊരു വിലയും നൽകാതെ പുത്തനാചാരങ്ങൾ നടത്തുമ്പോ എങ്ങനെയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ സ്വർഗത്തിലെത്താൻ കഴിയുക? മുസ്ലിം സമുദായമേ ഗൗരവത്തിൽ ആലോചിക്കുക, നമ്മുടെ കല്യാണങ്ങളിൽ റസൂലുള്ളാഹിയോടുള്ള ഇത്താഴത്തുണ്ടോ? നമ്മുടെ കല്യാണങ്ങളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് എവിടെ? നമ്മുടെ വേഷവിധാനങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്ത് എവിടെ? നമ്മുടെ നടത്തത്തിൽ, നമ്മളുടെ ക്രയവിക്രയങ്ങളിൽ, നമ്മുടെ ഓരോ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്താഅത്ത് എവിടെ? ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹം സത്യമാണെങ്കിൽ, ഈ കാട്ടിക്കൂട്ടുന്നത് സത്യമാണെങ്കിൽ, ഈ പറയുന്ന സ്നേഹം ഹക്കാണെങ്കിൽ ഇത്താഴ്ത്തുണ്ടാകും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ സലഫുകൾ കാണിച്ചു തന്നൊരു സ്നേഹം, സ്വഹാബികൾ കാണിച്ചു തന്നൊരു സ്നേഹം, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതല്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പുത്തനാചാരങ്ങളുടെ പിറകെ നമ്മൾ പോകരുത്. അല്ലാഹു ബിദ്അത്തുകളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഖൈബർ യഹൂദികളുടെ കോട്ടകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂപ്രദേശം. അവിടെ സഹാബികൾ തമ്പടിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ഭക്ഷണം കുറയുന്നു, പട്ടിണിയാണ്, പ്രയാസമാണ്. ആ സമയത്തൊരു കഴുതയെ അറുത്ത് അവർ കറി തയ്യാറാക്കുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു. ഭക്ഷണം ഒരുങ്ങി കടിക്കുന്ന സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു തഅലനോട് അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു, അറിയിക്കണം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖൈബർ അൻ ലുഹൂമിൽ ഹുമുരിൽ അഹ്ലിയ, കഴുതയുടെ മാംസം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ആകാം, ഇന്നലെ വരെ കഴിക്കാം, അത് വിരോധിച്ചിട്ടുണ്ട്, അത് പാടില്ല, നിങ്ങൾ കടിക്കുന്നത് നിങ്ങളുടെ ദീനല്ല എന്ന് വിളിച്ചറിയിക്കുക എന്ന് അബൂ തൽഹ റളിയല്ലാഹു തഅലനുവിനെ അറിയിച്ചു. അത് കേൾക്കേണ്ട താമസം അവർ ആ ഭക്ഷണം മാറ്റിവെച്ചു. നബി, ഇത് ഭക്ഷണമല്ലേ? ഇത് ഖുബ്സല്ലേ? ഇത് കറിയല്ലേ? ഭക്ഷണം ഒഴിവാക്കാൻ പാടുണ്ടോ? ഒരു സഹാബി ചോദിച്ചിട്ടില്ല. ഹറാമായൊരു ഭക്ഷണം കഴിച്ചാൽ അത് പ്രാർത്ഥനയെ തടയുന്നതാണ്. ഒരു മുസ്ലിം കഴിക്കുന്നത് ആ ഭക്ഷണത്തിന് രുചിയുണ്ടായിട്ട് ആ ഭക്ഷണം തൊയ്യുമായതുകൊണ്ട് കാര്യമില്ല, അത് ഹലാലാകണം. അനുവദനീയമായ വഴികളിലൂടെ, അനുവദനീയമായ രൂപത്തിൽ പാചകം ചെയ്തതായിരിക്കണം. നമുക്ക് പലപ്പോഴും നബിദിനത്തിൻ്റെ വിഷയത്തിൽ വിശാലതയാണ്. അത് ഭക്ഷണമല്ലേ? ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടുണ്ടോ? ആ ഭക്ഷണം കൊണ്ടുവന്നാൽ അത് മാറ്റിവെക്കാൻ പാടുണ്ടോ? മിഠായിയല്ലേ, പായസമല്ലേ, മൂന്നിനും ഏഴിനും നാൽപ്പതിനും ഉണ്ടാക്കുന്ന ചോറ്, ഇതൊക്കെ ഭക്ഷണമല്ലേ? ഭക്ഷണമാണ് എന്നതുകൊണ്ട് കഴിക്കാൻ കഴിയുമോ? അത് ഇസ്ലാമിലില്ലാത്തൊരു പുത്തനാചാരത്തിൻ്റെ പേരിലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത ദീനിൽ പുതിയതായി ഉണ്ടാക്കിയ ആചാരത്തിൻ്റെ പേരിലുള്ളതാണെങ്കിൽ ഒരു മുസ്ലിമിന് അത് കഴിക്കാൻ പറ്റൂല. ഒരു മുസ്ലിം അത് വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ പല ആളുകളും പറയും, ഇതാ നബിദിനാഘോഷം, അത് ജപ്പാനിലുണ്ട്, അത് യു എയിലുണ്ട്, ഇനി വരാൻ പോവുകയാണ്, ഇതാ യു എയിൽ ജന്മദിനാഘോഷം നടക്കുന്നു, ആഫ്രിക്കയിൽ നടക്കുന്നു, ജപ്പാനിൽ നടക്കുന്നു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു. ശരി, ഖുർആനിലുണ്ടോ? സുന്നത്തിലുണ്ടോ? ലോകത്തിൻ്റെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നടത്തുന്നതാണോ മുസ്ലിമിൻ്റെ പ്രമാണം? ഹറമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുറച്ചാളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് അവർ മൗലിദ് ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കുമാകാം. മുസ്ലിമിൻ്റെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറി തന്ന ദീനിലുണ്ടോ? അത് കേട്ട സ്വഹാബത്ത് പഠിപ്പിച്ചോ? എന്റെ താടി നരച്ചിട്ടുണ്ട്, മുടിയിൽ നര വന്നിട്ടുണ്ട്, എത്ര എണ്ണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല, അറിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്നതിൽ പലർക്കും നരയുണ്ട്, എത്ര മുടി നരച്ചു അറിയോ? എത്ര താടി നരച്ചു അറിയോ? ഇടയ്ക്കിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഒന്നോ രണ്ടോ കാണും, ഇപ്പൊ മനസ്സിലായി നര വന്നു തുടങ്ങുന്നുണ്ട്. സ്വഹാബത്തിനോട് ചോദിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര മുടി നരച്ചിട്ടുണ്ട്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തന്നെ പറയും, 20 മുടി നരച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിലും താടിയിലുമായി 20 രോമങ്ങൾ നരച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്റെ ജീവിതം കണ്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകർത്തിയ സ്വഹാബത്തെന്റെ നബിദിനത്തിന്റെ ഹദീസ് കണ്ടില്ലേ? നബിദിനത്തിന് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ ഫളു പറയുന്ന ആയത്തുകൾ കണ്ടില്ലേ? അന്ന് പ്രത്യേകമായ ഒരു മധുഹ് പറയുന്നതിന്റെ ഒരു വാക്കെങ്കിലും അവർ കണ്ടില്ലേ? അവരറിഞ്ഞില്ലേ? അങ്ങനെ ഒന്നില്ല എങ്കിൽ പ്രിയമുള്ള മുസ്ലിം സഹോദര, അത് നമ്മുടെ ദീനല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അല്ലിസ്നാദു മിനദ്ദീൻ, ഒരു കാര്യം ദീനാകണമെങ്കിൽ സനദ് വേണം. ലൗലല്ലിസ്നാദു ലഖാല മൻഷാ അമാഷാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദ് വേണം ഈ ദീനിന്. അതില്ലായിരുന്നുവെങ്കിൽ തോന്നുന്നവന് തോന്നുന്നത് ദീനായി പറയാം, എനിക്കും നിങ്ങൾക്കും തോന്നുന്നത് ദീനായി കൊണ്ടുവരാം, അത് ദീനാകൂല. ദീനാകണമെങ്കിൽ അല്ലിസ്നാദു മിനദ്ദീൻ, സനദുണ്ടാകണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ നോക്കണം. പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എതിർത്തോളൂ, എത്ര എതിർത്താലും ഞങ്ങൾ ശക്തിയാക്കും, അതുകൊണ്ട് എന്താണ് ശക്തിയാക്കിയിട്ട് എന്തുണ്ടാകുന്നു? എതിർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും വിളക്ക് തൂക്കും, ഞങ്ങൾ ഇനിയും ആഘോഷം കെങ്കേമമാക്കുമെന്ന് പറഞ്ഞാൽ ബിദഅത്തിലാണ് കൂട്ടരെ നിങ്ങൾ ശക്തിപ്പെടുന്നത്, ദീനിലില്ലാത്ത പുത്തനാചാരത്തിലാണ് ശക്തിപ്പെടുന്നത്. എതിർത്താലോ? അല്ലാഹുവിന്റെ ദീനിൽ കൂട്ടിച്ചേർക്കുന്ന ബിദഅത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. ഈ സംസാരം ദീനാണ്, ഈ സംസാരത്തിന് പ്രതിഫലമുണ്ട്. ബിദഅത്തുമായി മുന്നോട്ടു പോയാൽ നാളെ ഹൗളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയകറ്റുന്നവരാണവർ. സുഹക്കൻ സുഹക്ക, വിദൂരത്തേക്ക് പോകൂ, ആട്ടിയകറ്റും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ വാശിയും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഹിജ്റയുടെ 110 അവസാനത്തെ സ്വഹാബി വഫാത്തായത്. സ്വഹാബത്തിന്റെ സ്നേഹവും നമ്മുടെ സ്നേഹവും എവിടെ? എവിടെയാണ് നമ്മുടെ സ്നേഹം, എവിടെയാണ് സ്വഹാബത്തിന്റെ സ്നേഹം? 50, 60 അമ്പ് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സ്വഹാബികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് നഖമൊന്ന് മുറിച്ചാൽ, അല്പമൊന്ന് കയറ്റിവെട്ടിയാൽ എത്ര വേദന ഉണ്ടാകും, നടക്കുമ്പോൾ കാലൊന്നൊരു ടൈലിൽ തട്ടിയാൽ എത്ര വേദന ഉണ്ടാകും. അമ്പ് തറച്ച് കയറാണ് നെറ്റിയിൽ, നെഞ്ചിൽ, വയറ്റത്ത് മാറുന്നില്ല. പ്രവാചകന്റെ നെഞ്ചിനോട് നെഞ്ച് ചേർത്ത് വെക്കുന്നു. എന്താ കാരണം? മാറിയാൽ അത് തറക്കുന്നത് റസൂലുള്ളാഹിയുടെ ദേഹത്താണ്. ആ സ്വഹാബത്തിനറിയാത്തൊരു സ്നേഹം, ആ സ്വഹാബത്ത് കാണിച്ചു തരാത്തൊരു സ്നേഹം, പ്രിയമുള്ളവരെ, അത് ദീനല്ല. ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻഗാമികൾ അമൽ ചെയ്യാതിരിക്കുമോ? ഖുർആനിൽ ഈ ആഘോഷത്തിനൊരു തെളിവുണ്ടെങ്കിൽ നമ്മുടെ മുൻഗാമികൾ അത് അമലാക്കാതിരിക്കുമോ? ഏത് നന്മയിലാണ് അവർ പിറകോട്ട് പോയത്? അറഫാ നോമ്പെന്നാണ് മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആഷുറായിന്റെ വിഷയത്തിൽ ഏത് ദിവസം നോമ്പ് നോൽക്കണം അഭിപ്രായ വ്യത്യാസമുണ്ടോ? പെരുന്നാളിന്റെ ദിവസത്തെ സുന്നത്തുകൾ അഭിപ്രായ വ്യത്യാസമുണ്ടോ? എല്ലാ പള്ളികളിൽ നിന്നും ഒരുപോലെ പഠിപ്പിക്കും, വലിയ പെരുന്നാളിന് ചെയ്യേണ്ടത്, ചെറിയ പെരുന്നാളിന് ചെയ്യേണ്ടത്, അഭിപ്രായ വ്യത്യാസമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ദിവസത്തിൽ 3-നാണോ, 5-നാണോ, 7-നാണോ, 9-നാണോ, 12-നാണോ, എത്ര അഭിപ്രായ വ്യത്യാസം കാണാൻ കഴിയും? താബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ പറഞ്ഞ മുൻഗാമികൾ, എന്തേ ഒരു അഭിപ്രായ വ്യത്യാസം! ആ ദിവസത്തിൽ ചെയ്യാൻ ഒരു അമലും, ആ ദിവസത്തിൽ ചെയ്യാൻ പ്രത്യേകമായ ഒരു അമലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് സ്വഹാബത്തിന് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക? അതുകൊണ്ട് ബിദ്അത്തുകളെ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുകയും സുന്നത്തനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കലും പ്രവാചകന്റെ സുന്നത്തിനെ ഹയാത്താക്കലും ആ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിച്ച് ബിദഅത്തിനെതിരെ സംസാരിക്കലും സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുന്നത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, സുന്നത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്, അതിലാര് കയറിയോ അവനാണ് രക്ഷപ്പെടുക. ആ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, പാലക്കാട് ചുങ്കം മസ്ജിദുൽ ഹിക്മയിൽ അർഷദ് അൽ ഹിക്മി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ഇതാണ് സ്വഹാബത്തിൻ്റെ പ്രവാചക സ്നേഹം.

0: മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
5: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കൊച്ചി മെട്രോയിൽ 7 ഒഴിവ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 7 ഒഴിവുണ്ട്. റെഗുലർ ഡെപ്യൂട്ടേഷൻ റീ എംപ്ലോയ്മെന്റ് നിയമനങ്ങൾ ഓഗസ്റ്റ് 27 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. എക്സിക്യൂട്ടീവ് HR, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് HR, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ലാൻഡ് അക്വിസിഷൻ ഓഫീസർ, മാനേജർ തുടങ്ങിയ വിവിധ തസ്തികയിലാണ് ഒഴിവുള്ളത്. കൊച്ചി മെട്രോയിൽ 7 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.cochinmetro.org.
0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
1: Quran Learning Program.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കളിനി കേൾക്കുന്നത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമ വിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേരുന്നത് നസ്രുല്ലാ സ്വലാഹി, കൂടെ വിടി അബ്ദുസ്സലാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ദൃശ്യം അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഉത്തരേന്ത്യൻ യാത്രകളിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അറിഞ്ഞും അറിയിച്ചും ദൃശ്യം പ്രോഗ്രാമിലൂടെ കുറേ എപ്പിസോഡുകൾ നമ്മൾ മുന്നോട്ട് പോയി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളതാണ്. യാത്രയിലെ അനുഭവങ്ങളാകുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് അറിവുകൾ കൂടി, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പലപ്പോഴും നമ്മൾക്ക് കേട്ടാൽ മടുക്കാത്ത കാര്യങ്ങളാണ് പലരുടെയും യാത്രാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുക. ഓരോന്നിലും ഓരോ വ്യത്യസ്തത നമ്മൾ കാണാറുണ്ട്. അപ്രകാരം തന്നെ വ്യത്യസ്തമായൊരു യാത്രയുടെ അനുഭവങ്ങളിലേക്കാണ് ഇൻഷാല്ലാ ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ ചോദ്യവും അതിൻ്റെ വിശദീകരണവും എന്നതൊഴിച്ച് രണ്ടുപേരും ഈ യാത്രയിൽ പങ്കാളികളായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അനുഭവത്തിൻ്റെ ഒഴുക്കായിരിക്കും മിക്കവാറും ഇതിൽ നിങ്ങൾക്ക് ദർശിക്കാനാവുക. കൂടെ ബഹുമാനനായ വി ടി അബ്ദുസ്സലാം സലാഹിയുണ്ട്. ഞങ്ങളുടെ സൂപ്പോൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ബീഹാർ യാത്രയിലെ സൂപ്പോളിൽ നിന്ന് രാംഘട്ടെന്ന വളരെ വശ്യമനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത്.
3: കഴിഞ്ഞ എപ്പിസോഡിലെ കാറ് നമ്മുടെ പൂർണിയിലൂടെ കടന്നു വന്ന് രാംഘട്ടിലെത്തി കാത്തിരിക്കുന്ന റഹ്മത്തുള്ള സലഫിൻ്റെ വീട്ടിലേക്കുള്ള വഴിയോരത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ കാർ നിർത്തി നമ്മുടെ സാധനങ്ങൾ ലഗേജുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവർ തിരിച്ചുപോയി.
2: അതിവേഗ ഹൈവേയിൽ നിന്ന് ഇനി നമ്മൾ കയറുന്നത്
3: ഗ്രാമത്തിലേക്കാണ്.
2: വളരെ ഇടുങ്ങിയ റോഡുകളുള്ള, എന്നാൽ സുന്ദരവും വിശാലവുമായ ഒരൊറ്റപ്പെട്ട ഗ്രാമത്തിലേക്കാണ്.
3: മുമ്പ് പലപ്പോഴും രണ്ടോ മൂന്നോ തവണ പോയി പരിചയമുള്ള നസറുൽ സലൈക്കും കൂടെ ഉണ്ടായിരുന്ന ബഷീർ മാസ്റ്റർക്കും ഒരുപക്ഷെ അത്രക്ക് കൗതുകം കാണാൻ പോകുന്നതിൽ എന്ത് എന്നുള്ള ആകാംക്ഷ ഇല്ലെങ്കിലും ഞങ്ങൾ നിസാറിനെയും എന്നെയും സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വ്യത്യസ്തമായി. നേരത്തെ നമ്മൾ സൂപ്പോൾ ജില്ലയിൽ പല ഗ്രാമങ്ങളിലൂടെ കുറച്ചൊക്കെ കടന്നു പോകുന്നല്ലോ പൂമ്പോൾ വരുമ്പോഴും. ഇത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുപോലെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്ഥലത്തെ കാണാനുള്ള ആകാംക്ഷയും കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, വലിയ വണ്ണത്തിലുള്ള പൈപ്പിൽ വെള്ളം ഇങ്ങനെ കടത്തിക്കൊണ്ട് പ്ലാസ്റ്റിക് പൈപ്പ്. അപ്പോൾ കൃഷിയുടെ അലയൊലികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ സമയമാണ്. ചോളപ്പാടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇടക്ക് ചില ക്യാബേജ്, അതുപോലെ തന്നെ കൈപ്പങ്ങ കൃഷിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അപൂർവമായിട്ട് കാണുന്ന ചില. അപ്പോൾ
2: ഇതിൽ പറയുമ്പോഴേ നമ്മൾ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കൈപ്പങ്ങ കൃഷി എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഓർമ്മത്തിലേ വരുള്ളൂ, അറിയാം. ഏറെ വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള, അതുമല്ലെങ്കിൽ കുറച്ച് നമ്മൾ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ കുറച്ചപ്പുറത്ത് കാണുന്ന ഒരു രണ്ടോ മൂന്നോ ഏക്കർ കണക്കിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ പാടത്ത് കാണുന്ന കയ്പ്പം കൃഷിയാണ്. ഇത് നമുക്ക് നോക്കത്താ ദൂരത്ത് കയ്പ്പാണെങ്കിൽ കയ്പ്പ മാത്രം, വെണ്ടയാണെങ്കിൽ വെണ്ട മാത്രം, ഈ ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ് മാത്രം. അത്രയും വിശാലമായ പാടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ രാംഘാട്ടിലേക്ക് പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ പൈപ്പ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. വെള്ളം അതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അത്
3: ചപ്പി ചപ്പി
2: അതെ അതെ പതിഞ്ഞു കിടക്കും. അത് വെള്ളം നിറഞ്ഞാൽ അത് അങ്ങോട്ട് വീർത്ത് വലുതാവും. അതിൻ്റെ മേലെ വണ്ടി
3: കയറിയാലും കടന്നു പോകുന്നുണ്ട്,
2: വണ്ടി കയറിയാലും ഏതെല്ലാം വണ്ടി, ട്രാക്ടർ കയറുന്നുണ്ട്, ലോറി കയറുന്നുണ്ട് വണ്ടികൾ, നമ്മൾ യാത്രാവാഹനങ്ങൾ മൊത്തം അതിൽ കയറുന്നുണ്ട്. പക്ഷേ അതിനെന്ത് ചെയ്യൂല, കുഴപ്പം പറ്റാത്ത അത്ര ഒരു സംഭവമാണ് അതുള്ളത്.
3: ശരിക്കും ഞാൻ അവിടെ നമ്മളെ വണ്ടി നിർത്തിയ സമയത്തെ റഹ്മത്തുള്ള സൽഫിനെ ആദ്യമായിട്ട് കാണാം.
2: അതെ അതെ.
3: അപ്പോൾ അദ്ദേഹം നമ്മളെ ആദ്യമായിട്ട് കാണാം. എത്ര ഊഷ്മളമായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്, വണ്ടിയിലേക്ക് കയറ്റിയത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചൊരു മുൻ ധാരണ താങ്കൾ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് അറിയായിരുന്നു. എന്നിരുന്നാലും അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടുണ്ട്, ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട് കണ്ടു, അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുകൾ കണ്ടു, പലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിലേക്ക് അതിനേക്കാൾ എത്രയോ താഴ്ന്ന ഒരു ഒരു ലെവലിലേക്കുള്ള, അതിൽ വീടിന് ചുമരുകൾ കട്ടയോ മണ്ണോ കല്ലോ അല്ലാത്ത ചുമരുകൾ,
2: അതെ കട്ടയും കല്ലോടല്ല,
3: ഇല്ല അങ്ങനെയുള്ളൊരു ചുമരുകൾ കൊണ്ട് പടുത്തുയർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്, അവിടെ മണ്ണ് പാകി അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് പ്രത്യേകം മിനുസപ്പെടുത്തിയിട്ടുള്ള അകവും മുറ്റവും നടുമുറ്റവും നടുമുറ്റമുള്ള ഒരു വീട്,
2: നടുമുറ്റമുള്ള വീട്, നാല് ഭാഗം കെട്ടി,
3: നാല് ഭാഗം കെട്ടിയിട്ട് നടുമുറ്റുള്ള വീട്,
2: ആ നടുവില് മുറ്റത്തൊരു അടുപ്പും
3: അടുപ്പും
2: വലിയ അടുപ്പും കാര്യമൊക്കെ,
3: വളരെ കൗതുകമുള്ള ഒരു കാഴ്ച. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് നമുക്ക് ഒരു വേറെ എവിടെയോ ഒരു ലോകത്ത് എത്രയോ കാലം മുമ്പ് എങ്ങോ നമ്മൾ എത്തിയ പോലെ.
2: യെസ് അതെ.

0: ഉള്ളൊരു അനുഭവം. പിന്നെ അതിനേക്കാളപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തേക്ക് കയറിയിരിക്കുമ്പോൾ അവിടെ വിരിച്ചു വെച്ചിരിക്കുന്ന ആതിഥ്യമര്യാദയുടെ വിഭവങ്ങൾ, ബേക്കറികൾ, അതിൽ വ്യത്യസ്തമായ പലഹാരങ്ങൾ,
1: പലഹാരങ്ങളുടെ പേരൊക്കെ പറയാൻ നിൽക്കണമെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ അല്ലേ? കാരണം നമ്മള് നമ്മുടെ ഒരു തീന്മേശ കാണാം. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി, ഏറെ വന്നാൽ ഒരു മൂന്നോ നാലോ, ഇനി അധികം പോയാൽ ഒരു അഞ്ച് ഐറ്റം. കണ്ണൂർ ഭാഗത്തൊക്കെ പോയാൽ ഒന്നുകൂടെ കൂടും, ഒരു അഞ്ചോ ആറോ ഐറ്റംസ് മധുര പലഹാരങ്ങളും ചായയും വെള്ളമൊക്കെ ആയിട്ട് ഉണ്ടാവുന്ന. എന്നാൽ ഇവിടെ എത്ര ഉണ്ടായിരുന്നു?
0: അത് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞു, പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം മധുരം തരുന്നു. മധുരം തരുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹാബിറ്റ്, ആദ്യം തന്നെ മധുരം കൊടുക്കണം. നമ്മള് നേരത്തെ പല സ്ഥലത്ത് പോയപ്പോഴൊക്കെ അവിടുന്ന് മധുരമാണ് ആദ്യം തരുന്നത്.
1: രാവിലെ ഞാൻ ലക്നൌവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇത് ആദ്യം കാണുന്നത്. അതായത് അതിരാവിലെ നമ്മൾ സുഭസംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോക്കുണ്ട്. അത് മൂന്നാള് ഒന്നിച്ചാണ് പോവുക ചായ കുടിക്കാൻ പോകുമ്പോൾ. ആ ഒന്നിച്ച് പോകുന്നതെന്ന് വെച്ചാൽ 5 രൂപക്ക് 3 ആൾക്ക് ചായയും കടിയും കിട്ടും. 100 ഗ്രാം ജിലേബിക്ക് അന്ന് 2 രൂപയാണ്. 1 ഗ്ലാസ് ചായക്ക് 1 രൂപയാണ്. അപ്പോൾ 3 ആൾക്ക് ചായ 3 രൂപ, 2 രൂപക്ക് 100 ഗ്രാം ജിലേബി. അപ്പോൾ ചായയും ജിലേബി, ചായയിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം.
0: നാട്ടിലെ ഷുഗർ രോഗികളൊന്നും പോവാതിരിക്കണം.
1: അതെ അതെ. അപ്പോൾ ചായക്ക് ജിലേബി കടി, അതോ ചായ നല്ല മധുരട്ടായിരിക്കും. മധുരമില്ലാത്ത ചായ ചോദിച്ചാൽ
0: ഇപ്പൊ പിന്നെയുണ്ട് ചില സ്ഥലത്ത് തീരല്ലേ, വേറെ
1: ഗ്രാമത്തിലില്ല, ഒരിക്കലുമില്ല. കാരണം അവർ ആദ്യം ചായ മധുരമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് തണുപ്പ് സമയത്താകുമ്പോൾ തിളച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു തരും. വിത്തൗട്ട് ചോദിച്ചാൽ അവർ മേലേക്ക് നോക്കുക എന്നല്ലാതെ അവർ ഉണ്ടാവില്ല. അതായത് ചായ മധുരമില്ലാത്തത് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ചായ ഉണ്ട്, ഒരു 12 വിഭവങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ട്.
0: അതെ അതെ.
1: മധുര പലഹാരങ്ങൾ മാത്രം
0: വ്യത്യസ്തമായി, മിക്സ്ചർ പോലത്തെ സാധനം.
1: ലഡു ഉണ്ട്, പിന്നെ ജിലേബി ഉണ്ട്, പിന്നെ നമ്മളുടെ രസഗുള ഉണ്ട്, പൂഞ്ചി പോലത്തെ സാധനം.
0: പിന്നെ നമ്മളിവിടെ നമ്മള് ലൈസിനെ പോലത്തെ അതിന്റെ ഒരു മിഠായി, ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ റൗണ്ട്.
1: അതെ അതെ അതെ. ബിസ്ക്കറ്റിന് 2-3 ഐറ്റം ഉണ്ട്. നല്ല പക്ക സാധനം. മിച്ചർ ഉണ്ട്, മിച്ചർ ഐറ്റംസ്.
0: ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്.
1: ഇവരൊന്നും ഈ പറയണത് ഒരു സാമ്പത്തികമായി അത്യാവശ്യം ലെവലിലേക്ക് ആളുകളല്ല, വളരെ താഴ്ന്ന സാമ്പത്തിക നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിഥികളെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, ആഗ്രഹം, മനസ്സറിഞ്ഞ താല്പര്യം അതോടുകൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി നിന്ന്
0: കഴിഞ്ഞു.
1: അപ്പോഴാണ് ഞാൻ നിസാറിൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കിയത്, കാരണം അവരാദ്യത്തെ അനുഭവമാണ്. അപ്പം ഇത് ഒന്ന് കഴിഞ്ഞു, ചായയും കഴിഞ്ഞു, നമ്മൾ എടുത്തു വെച്ച് പിന്നെ സംസാരത്തിന് ഇരിക്കുകയുള്ള ചെയ്യുക സാധാരണ നമ്മുടെ നാട്ടിൽ. അത് കഴിഞ്ഞ ഉടനെ ഉണ്ട് അനിയന്മാർ. അനിയന്മാർ എന്ന് പറഞ്ഞാലൊക്കെ ചെറിയ ചെറിയ അനിയന്മാരാണല്ലോ. അപ്പം അവർ ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്ത് അടുത്ത വിഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ചപ്പാത്തി, 2 ഐറ്റം റൊട്ടി, പിന്നെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ എന്തൊരു സാധനം, പിന്നെ അതിൽ തന്നെ ഈ പച്ചക്കറി ഐറ്റംസ് കുറേ.
0: ഫ്രൂട്ട്സിന്റെ അത് വേറെ തന്നെ വരാണ്ട്, പിന്നെ വത്തക്ക, പിന്നെ നമ്മള് കക്കരി, ആപ്പിള്, പിന്നെ മാംഗോ ഉണ്ടെന്ന്
1: തോന്നുന്നു, മാംഗോ
0: ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടിയിട്ട് അത് വേറെ ഐറ്റം.
1: അതെ അതെ. അതിന്റെ കൂടെ ഒരു ജ്യൂസ് തന്നു പറഞ്ഞു,
0: ജ്യൂസ് ഉണ്ടായി.
1: ബേൽ,
0: അത് ബീഹാറിലെ വേനൽക്കാലത്ത് കിട്ടും.
1: വേനൽക്കാലത്ത് കിട്ടുന്ന, നമ്മളന്ന് പോണ സമയത്ത് എനിക്ക് തോന്നുന്നു ചൂടിന്റെ ആ ഒരു ആരംഭമൊക്കെയാണ്.
0: രാവിലെ തന്നെ സ്ട്രോങ്
1: സൂപ്പറിൽ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് ചൂടുണ്ട്. പിന്നെ നമ്മൾ നേപ്പാളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് തണുപ്പൊക്കെ അനുഭവപ്പെട്ടത്. പകൽ കുറച്ച് ചൂടുള്ള സമയമാണ്. അപ്പൊ ചൂടുകാലത്ത് 2 കാര്യങ്ങൾ ഇതിവിടെ നടക്കാറുണ്ട്. അതായത് ചൂടുകാലത്ത് പിന്നെ ബീഹാറിൻ്റെയൊക്കെ ഓരങ്ങളിലൂടെ ഈ പെട്ടിവണ്ടികളില്ലേ, ഉന്തുവണ്ടികൾ, ആ ഉന്തുവണ്ടികൾ വലിയ കലത്തിൽ ഈ പിന്നെ ബേൽപ്പഴത്തിൻ്റെ ജ്യൂസ്
0: കിട്ടും,
1: കലക്കിയിട്ടുണ്ടാവും. അത് കലക്കണോ കണ്ടോ ചിലപ്പോൾ നമ്മൾ കുടിക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. അത് അവരുടെ ഹാബിറ്റ്, അവരുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ അന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂന്നും അവിടുത്തില്ല. അവർ ആ വൃത്തിയുടെ കാര്യത്തിൽ സാധനം തരുന്നതോ അതോ ഒന്നുമല്ല. നമ്മൾ ആ ഉണ്ടാക്കുന്ന രൂപമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്ര തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യമൊന്നുമല്ല. വലിയ മൺകലം എന്നാണ് വലിയ മൺകലത്തിൽ ഇത്, പിന്നെ താഴെ ഐസിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മൺകലം വെച്ച് അതിലീ ബേലിൻ്റെ ജ്യൂസ് കലക്കി വെക്കും. 2 രൂപയാണ് ശരിക്ക്
0: ജ്യൂസിന്
1: വില ഇവിടെ. അത് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ യാത്രയുടെ ഇടയിൽ എനിക്ക് തോന്നുന്നതിന് മുമ്പേ ഒരിക്കൽ ഇതേപോലെ ഒരു പച്ചയായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ രുചി അത്ര പിടിച്ചോളമെന്നില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി

0: വീട്ടിൽ തൊട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ വേലിൻ്റെ കച്ചവടക്കാരുണ്ട്. അപ്പം ഈ വേൽപ്പഴത്തിൻ്റെ ജ്യൂസ് അപ്പം അത് കലക്കിയിട്ട് 2 രൂപക്ക് വിൽക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഇത് 2 രൂപക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് ഇവർക്ക് ഇതിൻ്റെ ലാഭം ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാണ് ഈ പഴത്തിന് എത്രയാണ് ഇതിൻ്റെ വില, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് 2 രൂപക്ക് വിറ്റാൽ നിങ്ങൾക്ക് മുതലാവുക? കാരണം ഇതിൽ പഞ്ചസാര ചേർക്കണമല്ലോ, പിന്നെ ഒരു ജോലി എന്നുള്ള നിലക്ക് ആ കൂലിക്കാരന് കൂലിപ്പണിക്ക് കിട്ടണമല്ലോ, പിന്നെ ഇതെന്തായാലും അത് ഈ സാധനത്തിനും വില ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതവർ കാട്ടിൽ പോയി ശേഖരിക്കുകയാണ്. അപ്പോൾ ബീഹാർ പരിസരങ്ങളിലുള്ള കാടുകളിൽ യഥേഷ്ടം, നമ്മളെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നെല്ലിക്ക പറിക്കാൻ പോയിരുന്നത്
1: പോലെ
0: എന്ന പോലെ ഇത് പിന്നെ ഇഷ്ടം പോലെ വിളയുന്നൊരു സമയമുണ്ട്. അതവരെന്ത് ചെയ്യും, പാകമായ സാധനം പറിച്ചു കൊണ്ടുവന്നിട്ടെന്ത് ചെയ്യും, അവരുടെ ഉപജീവന മാർഗം കൂടിയാണത്. അപ്പം നമ്മൾ അത്തരം ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പം അതും ഇവരുടെ വീട്ടിൽ വിഭവമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്,
1: തന്നിട്ടുണ്ട്.
0: നമ്മൾ ഒരു പിന്നെ ബഷീർ മാസ്റ്റർ ഒരു അദ്ദേഹത്തിൻ്റെ സഹോദരനിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊരു ഒരു കോയൽക്കിണറുള്ള സംഭവത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് വിളിച്ചിട്ട് നമ്മളതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പണി എന്നുള്ള നമ്മൾ നേരിട്ട് കാണാനൊക്കെ പോകുന്നുണ്ട്. ബസീർ മാഷം നമ്മൾ
1: നമുക്ക് ആദ്യത്തെ അനുഭവം, കാരണം എങ്ങനെയാണ് ഒരു കുഴൽക്കിണർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ.
0: അതെ, അതവിടെ വിരിച്ചിട്ട സമയത്തെ മറ്റൊന്ന് ശ്രദ്ധിച്ചിരുന്നോ, കമ്പം വിളയെടുപ്പിൻ്റെ സമയമാണ്. 2 രൂപത്തിൽ ഒന്ന് ഇത് വെട്ടി കൂട്ടിയിട്ടിരിക്കുന്നതും, പിന്നെ അത് ഈ മെഷീനിൽ വെച്ചിട്ട് ട്രാക്ടർ വന്നിട്ട് അത് എന്ത് ചെയ്യാണ്, അത് കറക്കി ധാന്യം വേറെയും അതിന്റെ ചണ്ടി വേറെയും.
1: അവിടെ എടുത്തു പറയണ്ട, ഓരോ സാധാരണ സമയങ്ങളിലുള്ള കൃഷിയിൽ ഒരു സാധനം പോലും അവര് വേസ്റ്റ് അല്ല, എല്ലാ യൂട്ടിലൈസിങ് ഏറ്റവും മോഡലായിട്ടുള്ള
0: ഡീപ്പായിട്ട്
1: ചെയ്യുന്നത്. അപ്പൊ കമ്പത്തിന്റെ നമ്മൾ പറഞ്ഞു, കമ്പപ്പം മെഷീൻ വന്ന് ചെയ്യുകയാണെങ്കിലും കമ്പത്തിന്റെ ഈ ചണ്ടി ഉണ്ടല്ലോ വിത്ത്, അത് കത്തിക്കാൻ എടുക്കുന്നത് അല്ലേ, അത് കത്തിക്കെടുക്കുന്നു. കമ്പം കഴിഞ്ഞ് പിന്നെ കമ്പത്തിന്റെ ഇലയും കാര്യങ്ങളാണെങ്കിൽ അത് കാലികൾക്ക് കൊടുക്കുന്നു, അതിന്റെ ഉണക്കിയിട്ട് കൊടുക്കുന്നു, അത് കട്ട് ചെയ്ത് പച്ചക്ക് കൊടുക്കുന്നു. പിന്നെ വേറെ കൃഷിയാണെങ്കിൽ അതെല്ലാത്തിലും ഈ യൂട്ടിലൈസ് നമുക്ക് കാണാൻ പറ്റും.
0: അതിന്റെ തണ്ടില്ലേ, തടി,
1: തടി,
0: ആ തടി രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വിറകായിട്ട് ഉപയോഗിക്കുന്നു,
1: വിറകായിട്ട് ഉപയോഗിക്കും.
0: രണ്ട്, അവരുടെ ചുമര, അതാണ്
1: ചുമര, ചുമരിൽ, അതെ അതെ അതെ അതെ,
0: അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. അതിന്റെ ചുമര, അവരുടെ വീടിന്റെ ചുമര് അതാണ്.
1: നമുക്ക് വിറക്, പണ്ടാണ് ഞമ്മൾ വിറക് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ വിറക് കത്തിക്കാൻ ഏത് കാലത്ത് ഒരേ വിറകുള്ള, ഇവർക്ക് കൃഷി മാറണേനുസരിച്ച് ആ കൃഷി കൂടി വിറകാണ്.
0: അതെ, എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഈ കടല എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ പ്രത്യേകം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കടല വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ചണ്ടി എന്തിനു കൊടുക്കും? അപ്പോൾ കാലികൾക്ക് അതിൻ്റെ ഇലയും കാര്യമൊക്കെ കാലികൾ തിന്നും, അതിൻ്റെ വേരും കാര്യമൊക്കെ അവർ ജലാവൻ ഈ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
1: ജലാവൻ അധിക സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളത്.
0: അതെ അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ യൂട്ടിലൈസേഷൻ കംപ്ലീറ്റ്, എല്ലാ സാധനവും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതവിടെ പരത്തിയിട്ടതും അവിടെ കുട്ടികൾ അതിൻ്റെ മേലെ കൂടെ കളിക്കണതൊക്കെ നിസാറിന് ഭയങ്കര കൗതുകമായിട്ട് നിസാർ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം വീഡിയോയിലും കാര്യങ്ങളൊക്കെ പകർത്തി അവന് അവൻ്റേതായിട്ടുള്ള റേഞ്ചിലൂടെ നടന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതിൻ്റെ കോയൽക്കിണറിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതും മദ്രസയിലേക്ക് പോകുന്നതും. അതിൻ്റെ ഇടയിൽ നമ്മളൊരാളെ കാണുന്നുണ്ട്. ആരാണാള്?
1: അതിന്റെ ഇടയിൽ അജ്മൽ,
0: അജ്മൽ
1: പറഞ്ഞൊരു കുട്ടിയാണ് നമ്മൾ. ഞങ്ങൾ നടന്നിങ്ങനെ പോണ സമയത്ത്, നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന്, കാരണം നിങ്ങള് ഈ കുറച്ച് മുന്നിലാണുള്ളത്, അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളെ നാടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊരു ചോദ്യം. കാരണം ഒക്കെ ഈ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ ഒരു വിളയാട്ടാണ്, പിന്നെ വയലിൽ നിറയെ
0: വൈകുന്നേരം ആടുകളും
1: ആടുകളും കുട്ടികളും കോഴിയും പശുവും ഇതെല്ലാം ഇങ്ങനെ അലിഞ്ഞ്. അപ്പൊ നമ്മൾ ഓരോ കുട്ടികളെയൊക്കെ പുറകെ കുട്ടികളെ കണ്ട് കൗതുകം മാറി. അപ്പൊ പെട്ടെന്നൊരു കൂട്ടത്തിനിടയിൽ നിന്ന് മലയാളി, ആ ഞാന് കേരളത്തിൽ ഉണ്ടായിരുന്നു, ശരിക്കും മലയാളം. അപ്പോഴാണ് അജ്മലിനെ നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്.
0: അതെ അതെ, അങ്ങനെയാണ് നമ്മൾ അജ്മലിന്റെ ആ വീഡിയോ,
1: അജ്മലിന്റെ വീഡിയോ
0: കിടന്നത്,
1: അജ്മലിന്റെ പഠനവുമായി ആ വീഡിയോ വഴി നമുക്ക് അജ്മലിന്റെ പഠനത്തിന് സഹായിക്കാൻ പറ്റും.
0: നാട്ടിലെ അവന്റെ അധ്യാപകരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും.
1: മലപ്പുറത്തായിരുന്നു അവൻ താമസിച്ചത്,
0: മലപ്പുറം.
1: അപ്പോൾ നമ്മുടെ ആയിഷ അക്കാദമിയിൽ അജ്മലിന്റെ ഉമ്മ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഉപ്പയുണ്ട്,
0: വർക്ക് ചെയ്യുന്നത്
1: അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് അജ്മല് ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല നാട്, പക്ഷെ കേരളം മുഴുവൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവിടെ ജോലിയാക്കി.
0: പക്ഷെ
1: അപ്പൊ അവന്റെ പഠനം മുടങ്ങിയ സങ്കടത്തിലാണ്.
0: അങ്ങനെ നമ്മൾ അതിനുള്ളൊരു വഴിയൊക്കെ
1: കണ്ടെത്തി,
0: അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള പഠനവും കാര്യമൊക്കെ നമ്മൾ ഏറ്റെടുത്തു, അത് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഇവരുടെ മദ്രസയിൽ പോണത്. മദ്രസ വേറൊരു കാഴ്ചയാണ്. മദ്രസയുടെ ആ കുട്ടികൾ ഇരിക്കുന്നതും കാര്യങ്ങളും പഠിക്കുന്നതും അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടറിയുന്നു. എന്നാലും അവിടെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഏതൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോഴും അവിടെ അതിൻ്റേതായിട്ടുള്ള അച്ചടക്കമുണ്ട്, വൃത്തിയുണ്ട്, ഉള്ളത് നല്ല ക്ലീൻ ആക്കിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അവർ പഠിക്കുന്നതും അവർ കിടന്നുറങ്ങുന്നതും ഓരോ റൂമിലാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയേടോ കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ് റൂം എന്നൊക്കെ നമുക്ക് കാണുമ്പോഴേക്ക് കടലാസുകളും അതുപോലെ തന്നെ ഈ പെൻസിലിൻ്റെയും അതുപോലെ തന്നെയുള്ള വേസ്റ്റുകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും ക്ലീനിങ് സ്റ്റാഫ് ഇല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒതുക്കി. ഒരു വേസ്റ്റ് ബോക്സ് പോലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, വേസ്റ്റ് ബിൻ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ക്ലീൻ ആയിട്ട് കുട്ടികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഡ്രസ്സും കാര്യമൊക്കെ അവരവരുടേതായിട്ടുള്ള ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു. പിന്നെ നമ്മളവിടെ ചെയ്ത ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പെട്ടെന്ന് തന്നെ നമ്മളവിടുന്ന് തിരിച്ച് പോരാ. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം
1: വൈകുന്നേരമായിട്ട് രാത്രി പിന്നെ നമുക്കൊരു പ്ലാനാണ് പൂർണ്ണിയ ടൗണിലൊന്ന് പോയി കറങ്ങി വരണം.
0: അതെ, അതിൻ്റെ മുമ്പേ അജ്മലിൻ്റെ ഉമ്മാവാനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളാരെ പോകുന്നുണ്ടല്ലേ?
1: ആ, അജ്മലിൻ്റെ
0: വീട്ടിലേക്ക്.
1: അപ്പോൾ അജ്മലിൻ്റെ വീട്ടിൽ ഞങ്ങൾ കാണിച്ചു തന്നു അജ്മലിൻ്റെ. അപ്പോൾ ആ വീട്ടിലേക്ക് കയറുമ്പോൾ അജ്മലിൻ്റെ വീട് പിന്നെ ഇഷ്ടയോണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അത് അവിടെയും ഇവിടെയൊക്കെ പൊളിഞ്ഞ് ഇതായി കിടക്കണം, മണ്ണാണ്, ഫുള്ള് മണ്ണാണ്, ജസ്റ്റ് ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടയോണ്ട്. പക്ഷേ ചില ഭാഗങ്ങളും വാർപ്പുമില്ല, അവിടെ എല്ലാവരും ഒന്നിച്ച് കുടുംബം താമസിക്കുകയാണ്. പക്ഷെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ കല്ലൂട്ടി കുഴിയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് പോലെ അതിങ്ങനെ അങ്ങനെയുള്ള ഒരു വെറുതെ ഒരു സ്ഥലത്ത് ഒരു കട്ടിലിട്ട് വെച്ചൊക്കെയാണ്, ഇങ്ങനെ ഒരു എന്നു ചെത്തിത്തേക്ക്
0: അങ്ങനെ.
1: അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു പിന്നെ ഒരിക്കൽ പൂർത്തിയാകാൻ പറ്റാത്ത വീടിൻ്റെ അകത്ത് ഒന്നിങ്ങനെ കണ്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വെള്ളത്തിന് ശരിക്കും എന്തിൻ്റെ ഈ
0: അയമ്പിൻ്റെ
1: ചൊയാണ്, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂലേ എന്നറിയില്ല. എന്നാലും കുറച്ച് നമ്മൾ കുടിച്ചു. അപ്പോൾ അവജുമ്പോൾ വീടൊക്കെ കാണിച്ചു വന്നു, ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോയിരുന്നത്.
0: അപ്പോൾ നമുക്ക് പൂർണിയ ടൗണ് കാണണം, അവിടുത്തെ ടൗണിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളും പരിചയപ്പെടണം, അങ്ങനെയൊക്കെ നമ്മളോട് ഉള്ളിലൊരു ധാരണയുണ്ട്. നമുക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് നേരെ പോകുന്നു, പൂർണിയയിലേക്ക്. അവൻ്റെ അനിയനെയും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ
1: കൂട്ടിയിട്ട്
0: പൂർണിയയിലേക്ക് പോകുന്നത്.
1: പൂർണിയയിലെത്തിയിട്ട് പൂർണിയയിൽ ജസ്റ്റ് അങ്ങാടികളൊക്കെ കണ്ട് കുറച്ച് ഭക്ഷണം എന്തെങ്കിലും വെച്ചാൽ അങ്ങാടിയിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കുന്നു. അവിടെ കുറച്ച് കല്യാണത്തിൻ്റെ ഒരിതൊക്കെ നമ്മൾ കണ്ടത്.
0: അതെ അതെ അതെ അതെ, അവിടുത്തെ കല്യാണം പറയുകയാണെങ്കിൽ അത് വേറെ കാഴ്ചയാണ് അല്ലേ.
1: പിന്നെ ഹൈന്ദവരുടെ കല്യാണത്തിൻ്റെ കൊട്ടിഘോഷങ്ങൾ,
0: അതെ, അത് രണ്ട് കുട്ടികളുടെ എനിക്ക് തോന്നുന്നു മുസ്ലിംസിൻ്റെയും അങ്ങനെ തന്നെ ഒരു നല്ല
1: അങ്ങാടികളിൽ
0: അങ്ങാടി കല്യാണങ്ങളൊക്കെ ഭയങ്കര നല്ല. പിന്നെ ഈ കുതിര വണ്ടികളിലാണ് ആനയിക്ക രാത്രി തന്നെ അവരെ പെണ്ണിനെയും അതുപോലെ തന്നെ ചെക്കനെയും ആനയിക്കും കല്യാണ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുവരും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ആഘോഷമാണ്. എത്ര ഇല്ലാത്തവനും നല്ല പണം പൊടിച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ.
1: കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേന്ന് എത്തിയിട്ട് നമ്മളെ പ്ലാൻ എന്തായിരുന്നു?
0: പിന്നെ നമ്മൾ സിക്കിമിലേക്ക് പോകണം രാവിലെ.
1: നമ്മുടെ ഈ ഒരു ബീഹാറിൻ്റെ കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് വേറെ ഒരു കാഴ്ചകളിലേക്ക് കണ്ണ് തുറക്കുകയാണ്.
0: പിന്നെ അതെ, ഈ ചൂടിനുള്ള ബീഹാറിൽ നിന്ന് നമ്മൾ നേരെ തണുപ്പിൻ്റെ സിക്കിമിലേക്ക് പോകുന്ന ഒരു
1: പൂർണിയെന്ന് സിക്കിമിലേക്ക് എത്താൻ നമ്മുടെ റൂട്ട്
0: നമ്മൾ നേരെ സിലിഗുരി വഴിയാണ്.
1: സിലിഗുരി വഴി അതിൻ്റെ ഇടയ്ക്ക് ബംഗ്ലാദേശ് ഒക്കെ കടന്ന് നമുക്ക് ആ യാത്ര നമുക്ക് പിന്നെ പറയാം.
0: ഇപ്പോൾ നമ്മൾ ബീഹാറിലെ ഈ ഒരു രാംഘാട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം തന്നെ പറഞ്ഞപ്പോഴേക്ക് ഇനി പലതും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടെ പറയുമ്പോഴേക്ക് അതൊരു മുഷിപ്പുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രാംഘാട്ട് എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോഴേക്ക് അല്ലെങ്കിൽ പറഞ്ഞു തീർന്നപ്പോഴേക്ക് നമ്മൾ ഈ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി അടുത്ത സിക്കിം യാത്രയും അനുബന്ധ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമവിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സലാഹി, കൂടെ വി ടി
3: അബ്ദുസ്സലാം.
4: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ശ്രോതാക്കൾ തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞുമ

കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ സാറ അലാ ഹുദാഹു വത്താബിഈൻ ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എല്ലാവരെയും ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിൻ്റെ മാതൃക അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു പ്രവാചകനിൽ വിശ്വസിച്ചാൽ പോരാ എന്നും ആ പ്രവാചകൻ നിത്യജീവിതത്തിലെ മാതൃകയാവണമെന്നും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനു ബിറസൂലിഹി. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിയോഗിച്ച ദൂതനിൽ നിങ്ങൾ വിശ്വസിക്കുക. യുഉതികും കിഫ്ലൈനി മിർ റഹ്മത്തി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ രണ്ടിരട്ടി അവൻ നിങ്ങൾക്ക് നൽകും. വൈജുഅല്ലക്കും നൂറൻ തംഷൂനബിഹി, നിങ്ങൾക്ക് ജീവിത സഞ്ചാര ഭരത്തിൽ കാണാൻ പറ്റുന്ന വെളിച്ചം അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കിത്തരും. വയഗ്ഫിർലക്കും, നിങ്ങൾക്കവൻ പുറത്തു തരും. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, ഈ വെളിച്ചം, പ്രവാചകൻ നമുക്ക് വിതറിത്തന്ന വെളിച്ചം, മനസ്സിൻ്റെ ഈ ഭൂലോകത്ത് മുഴുവനും പ്രകാശിക്കുന്ന ഈ വെളിച്ചം, അതാണ് 1400 കൊല്ലത്തിലേറെയായി ഭൂലോകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യമാർഗം എന്ന് പറയുന്നത്. ആ സത്യമാർഗം നാം അനുസരിക്കണം, ആ മാർഗം നാം പിൻപറ്റണം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നതിൻ്റെ പൊരുൾ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നതെല്ലാം അദ്ദേഹത്തിനും ഏറെ പ്രയാസമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ആകാംക്ഷയും ആഗ്രഹവുമുള്ളവനാണ് അദ്ദേഹം. വിശ്വാസികളോട് ദയയും കാരുണ്യവും കാണിക്കുന്നവനാണ് ആ പ്രവാചകനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനാണ് ഈ ഭൂമിയിൽ നീതി നടപ്പാക്കിയത്, സമാധാനം നടപ്പാക്കിയത്, ഈ ഭൂമിയിൽ സത്യവും നേരും ദയയും കാരുണ്യവുമെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ വിതറിയ പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമെല്ലാം കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെപ്പറ്റി ഖുർആൻ അള്ളാഹു പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, ആ റസൂലിൻ്റെ മാർഗം, ആ റസൂൽ നൽകിയ കൃത്യമായ സത്യത്തിൻ്റെ വെളിച്ചമുള്ള പാഥേയം, അതാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. അതിലാണ് നമ്മളുടെ ജീവിത രീതി, ആ മാർഗത്തിലാണ് നമ്മുടെ നാഗരികത, ആ മാർഗത്തിലാണ് നമ്മുടെ പ്രവർത്തന മേഖലകൾ, ആ മാർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ് നമ്മുടെ ബാധ്യത. നമ്മെ ഇല്ലായ്മയിൽ, നമ്മളെ അന്ധകാരത്തിൽ നിന്ന് നേരിൻ്റെ വെളിച്ചം നൽകിയത് ആ മാർഗമാണ്. പഴിച്ചുപോകുന്ന മനുഷ്യകുലത്തെ നേരിൻ്റെ സന്മാർഗത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചുവിട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വെളിച്ചം. അതായിരിക്കണം എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും സ്വീകരിക്കേണ്ടത്. അതായിരിക്കണം ആ വിശ്വാസികളെല്ലാം അദ്ദേഹത്തെ പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ നാം അനുഷ്ഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളാരും വിശ്വാസികളാകുകയില്ല, അവനേറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനായിരുത്തിയിരുവോളം. അവൻ്റെ മക്കളെക്കാൾ, അവൻ്റെ മാതാപിതാക്കളെക്കാൾ, എല്ലാ മനുഷ്യരെക്കാളും ഞാൻ മനുഷ്യർക്ക് എന്നിഷ്ടപ്പെട്ടുവോ, ഏറ്റവും ഇഷ്ടമുള്ളവൻ ഞാൻ എന്നായോ, അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാകുന്നതെന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ ഈ വചനം,
ലഖദ് കാന ലകും

0: ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖർ, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും ആഖിറത്തിലെ രക്ഷയും ആഗ്രഹിക്കുന്നവർക്ക്. വദക്കർ അള്ളാഹ കസീറ, അള്ളാഹുവിനെ വളരെ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുന്നവർക്കും ആ പ്രവാചകനിൽ കൃത്യമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നത് എന്താണ്? എങ്ങനെയാണ് ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്? ആ റസൂലിൽ നമുക്കുള്ള മാതൃക എന്താണ്? അതാണ് നാം സീറത്തുൻ നബവിയ എന്ന പ്രവാചക ചരിത്രത്തിൽ കൂടി, അതല്ലെങ്കിൽ പ്രവാചക അസ്സുന്നത്തു നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന രൂപത്തിൽ നാം പഠിക്കേണ്ടത്. പ്രവാചകന്റെ ചര്യ അത് നാം പഠിക്കണം. ആ ചര്യ നമ്മൾ പിന്തുടരണം. ആ ചര്യയിൽ നിന്ന് നാം വെളിച്ചം കത്തിച്ചെടുക്കണം. ആ വെളിച്ചത്തിൽ നാം ജീവിക്കണം. അഥവാ ഖുർആനും സുന്നത്തുമനുസരിച്ച് നാം ജീവിക്കുക. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ചിന്തയിലുമെല്ലാം പ്രവാചക ചര്യ വെളിച്ചം നൽകി അത് തെളിച്ചമായി പ്രാവർത്തികമായി വരിക എന്നതാണ് പ്രവാചകനെ സ്നേഹിക്കുക. പ്രവാചകന്റെ സ്നേഹം നമ്മൾ നേടിയെടുക്കുക. നാം ആ പ്രവാചകനെ സ്നേഹിക്കുക. ഹുബ്ബുൻ നബിയ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രവാചകൻ വിശാലമായ ഒരു സ്വഭാവ മേഖല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതപരമായ മൂല്യങ്ങൾ മുഴുവനും ആ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മൂല്യങ്ങളാണ് നമ്മുടെ വെളിച്ചം. ആ മൂല്യങ്ങളാണ് നമ്മുടെ മാർഗദർശനം. ആ പ്രവാചകനെ നിങ്ങൾ അനുസരിച്ചാൽ, അഥവാ ആ പ്രവാചകന്റെ ചെറിയതും വലിയതുമായ ചര്യകൾ പിന്തുടർന്ന് നിങ്ങൾ ജീവിച്ചാൽ, തഹത്തതു, നിങ്ങൾക്ക് മാർഗം സന്മാർഗം നേടാം എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകന്റെ ചര്യ നാം ജീവിതത്തിൽ പാലിക്കുക. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ആ പ്രവാചകന്റെ ചര്യയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ മഹബ്ബത്തുർ റസൂൽ, റസൂലിനെ സ്നേഹിക്കുക എന്ന ആ സത്യം നാം യാഥാർത്ഥ്യമാക്കുക. പ്രവാചകനാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. പ്രവാചകന്റെ ശേഷമുള്ള മഹാന്മാർ മുൻഗാമികളാണ് അതിനുശേഷം നമ്മുടെ മാതൃക. ആ പ്രവാചകന്റെ മാതൃകയെ അംഗീകരിക്കുക. അതിനെതിരിൽ വരുന്ന സർവത്ര തിന്മകളെയും പ്രവാചകന്റെ മാതൃകക്ക് വിരുദ്ധമായി വരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. നാം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, സാമൂഹ്യ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളെല്ലാം ഒന്നിച്ച് ചെയ്യേണ്ട മഹത്തായ ഒരു ബാധ്യത, ആ പ്രവാചകൻ മനുഷ്യന് ബാക്കി വെച്ചു പോയ ആ വെളിച്ചം, അത് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും മനുഷ്യരിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ കൂടിയെല്ലാം ഉപയോഗപ്പെടുത്തുകയും പ്രവാചകന്റെ മൂല്യവത്തായ ജീവിതത്തിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച വിശ്വാസം, അദ്ദേഹം ജീവിതത്തിൽ കൂടി നമുക്ക് നൽകിയ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ആ മധ്യമ നിലപാട് ഏതൊരു രംഗത്തും അതിതീവ്രതയില്ലാത്ത എന്നാൽ അലംഭാവമില്ലാത്ത മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കുക, അതുപോലെ പ്രമാണബദ്ധമായി ജീവിക്കാനുള്ള രീതി നമ്മൾ കണ്ടെത്തുക, ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് പഠിച്ച സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക, കാലഘട്ടത്തിൽ പുതിയതായി വരുന്ന പ്രശ്നങ്ങളെ ആ പ്രവാചകൻ പഠിപ്പിച്ച ആ ചര്യയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് അണു അളവ് പോലും തെറ്റാതെ ആ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കാലത്തിനനുസരിച്ച് വരുന്ന പുതിയ വെല്ലുവിളികളെയും പുതിയ പ്രശ്നങ്ങളെയും നാം നിർദ്ധാരണം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. ദീനിൽ പുതിയതായ അനാചാരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ അതിൻ്റെ പേരിൽ ഒരു വല്ലാത്ത അമിതമായ പരിധിവിട്ട തീവ്ര മനോഭാവം നമുക്കുണ്ടാവാതിരിക്കുക. പ്രവാചകനെന്ന ആ മഹാനായ ആ മാതൃകാ പുരുഷനോട് അകന്നു നിന്നുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്രവാചക ചര്യയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. സഹോദരന്മാരെ, ആ ഒരു രീതിയിൽ കൂടിയാണ് പ്രവാചകനോടുള്ള മഹബത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. സുന്നത്തുന്നബവി എന്ന് പറയുന്ന നബിചര്യ, അത് ഫറളിലും സുന്നത്തിലും ജീവിതം മുച്ചൂടും നിലനിൽക്കുന്ന വിശാലമായ ഒരു ജീവിത രീതിയാണ്. ആ രീതി നമ്മൾ പിൻപറ്റണം, എങ്കിലേ അള്ളാഹുവിന്റെ പ്രീതിയും രക്ഷയും നമുക്ക് ലഭിക്കൂ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ പ്രവാചകനാകുന്ന എന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിലേ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരികയുള്ളൂ. വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മഹബ്ബത്തുർ റസൂൽ എന്ന പേരിൽ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന അനാചാരങ്ങളെയാണ് നാം ഏറെ ഭയപ്പെടേണ്ടത്. അതാണ് ഏറ്റവും വലിയ തിന്മയായി ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ വ്യക്തമായി പകൽ വെളിച്ചം പോലെ അവിടെ നിലനിന്നിട്ട് പോലും ആ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളും ആ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ആ പ്രവാചകന്റെ ചര്യയുടെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ള നേരെ എതിരായിട്ടുള്ള ആ പലതരത്തിലുള്ള തിന്മകളുമാണ് ഇവിടെ ഇന്ന് കണ്ടുവരുന്നത്. പ്രവാചക സ്നേഹം എന്നതിൻ്റെ പേരിൽ അതിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബന്ധം, ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ വിശുദ്ധ ജീവിത ചര്യയോടുള്ള നമ്മുടെ സമീപനം, അതേതെങ്കിലും പ്രത്യേക ദിവസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ആഘോഷ ദിനങ്ങളോ ആയി മാത്രം ചുരുക്കിക്കെട്ടേണ്ടതല്ല. ചില പ്രകടനങ്ങളിലും ചില ആചാര വൈകൃതങ്ങളിലും അത് പ്രകടിപ്പിക്കേണ്ടതല്ല. നേരെ മറിച്ച് അതൊരു വലിയ ബന്ധമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം, പ്രവാചകന്റെ ജീവിതചര്യവുമായിട്ടുള്ള ബന്ധം, ജീവിതം മുഴുക്കെ മരണം വരെ നിലനിർത്തേണ്ട ജീവിത രീതികളാണ്, പിന്തുടർച്ചയാണ്. എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമുള്ള മുക്തിയാണ്. അനാവശ്യമായ തിന്മകളെ പിന്തുടർന്ന് ജീവിക്കുന്ന, അനാവശ്യമായ പല പ്രവൃത്തികളിലും ഏർപ്പെടുന്ന, മനുഷ്യന്മാർ മാത്രം ചെയ്തു കൂട്ടുന്ന ഈ കോലാഹലങ്ങളല്ല പ്രവാചകചര്യ എന്നത്. അള്ളാഹു ഈ നാടിനെ അതിൽ നിന്ന് രക്ഷിച്ചു എന്നതിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുകയാണ്. ദീനിന്റെ പേരിൽ പിൽക്കാലത്തുണ്ടായ പ്രവാചക സ്നേഹം എന്നതിൻ്റെ പേരിൽ പിൽക്കാലത്തുണ്ടായ എല്ലാ ജാഹിലിയത്തുകളെയും ഒരുപാട് ആചാര വൈകൃതങ്ങളെയും അത് നാം മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാചക ചര്യ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനെ ആദരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കുകയും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ, നേരിൻ്റെ മാർഗത്തിൽ സത്യസന്ധമായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതാവട്ടെ പ്രവാചകന്റെ ഓർമ്മകൾ പുതുക്കുന്ന എല്ലാ സന്ദർഭത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മളൊരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി, പീസ് റേഡിയോ, റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി, റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-08-40-840.
2: Peace Radio-യുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിപ്ലവത്തിൻ്റെ കിനാവ് ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് ആഷിഖ് മുഹമ്മദ് ലബ്ബ, ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: വിപ്ലവത്തിൻ്റെ കിനാവ്, എഴുത്ത് ആഷിഖ് മുഹമ്മദ് ലബ്ബ എരുമേലി. വലിയ ക്യൂ ആയിരുന്നു ഐഷ. ഓരോരുത്തരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭീതിയും ഭയവും. ഓഫീസിൽ നിന്ന് പലരും ഹൃദയം പൊട്ടിയാണ് ഇറങ്ങി വന്നത്. ചിലരുടെ മുഖത്തു മാത്രം ഏതോ കഠിന പരീക്ഷ വിജയിച്ചതുപോലുള്ള ആനന്ദം. പക്ഷേ ആ സന്തോഷവും അവർക്കധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. ഉറ്റവർ ആരുടെയെങ്കിലും പേര് പട്ടികയിൽ ഇല്ലെന്ന വാർത്ത അപ്പോൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ കാര്യമെന്തായി? ഐഷ ഇടക്ക് കയറി ചോദിച്ചു. നമ്മൾ രണ്ടും പട്ടികയിലുണ്ട്, പക്ഷേ നമ്മുടെ കുഞ്ഞു മകൾ കൻസയുടെ പേരിൽ ഇല്ല. അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ആയിഷയ്ക്ക് ഹൃദയം നിശ്ചലമാകുന്നത് പോലെ തോന്നി. അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിലാവിൽ പൊതിഞ്ഞ് രണ്ടാളുമിരുന്നു. അഷ്റഫ് ഹംസ, സൈക്കിൾ റിക്ഷ ചവിട്ടി ജീവിക്കുന്ന ഒരു പാവ മനുഷ്യൻ. സദാ പുഞ്ചിരിക്കുന്ന മുഖം. ഇന്നേറെ വൈകിയാണ് അയാൾ വീട്ടിലെത്തിയത്. മുഖത്ത് നഷ്ടമായ പുഞ്ചിരി ഭാര്യ ശ്രദ്ധിച്ചു കാണും. അതാണ് അവൾ നിർത്താതെ ചോദിച്ചുകൊണ്ടേയിരുന്നത്. എങ്കിലും നമ്മുടെ മോളുടെ പേരെന്താ പട്ടികയിൽ ഇല്ലാതെ പോയത്? നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വീണ്ടും ആയിഷയുടെ ചോദ്യം. അഷ്റഫ് ആയിഷയുടെ കൈപിടിച്ച് മെല്ലെ പറയാൻ തുടങ്ങി. കൻസ അഷ്റഫ്, അതായത് അഷ്റഫിൻ്റെ നിധി. ഉപ്പുപ്പായല്ലേ നമ്മുടെ മകൾക്ക് ആ പേരിട്ടത്. നമ്മളാ പേരിൻ്റെ ഭംഗി മാത്രമേ നോക്കിയിരുന്നുള്ളൂ, അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. മോളുടെ ജനന സർട്ടിഫിക്കറ്റുള്ള എൻ്റെ പേരിൽ അക്ഷരത്തെറ്റുണ്ടെന്ന കാര്യം. അതുകൊണ്ട് ഞാൻ അവളുടെ ഉപ്പയാണെന്ന് എങ്ങനെ രേഖാമൂലം പറയാനാവുമെന്ന്. അയാളുടെ കണ്ണുകൾ കണ്ണുനീർ പൊടിച്ചു. പ്രിയപ്പെട്ടവൻ്റെ കണ്ണി നിറയുന്നത് കണ്ട് ആയിഷ മറ്റെന്തൊക്കെയോ പറയാൻ തുടങ്ങി. കൻസ കുറേ നേരം നിങ്ങളെ നോക്കിയിരുന്നു, കാത്തിരുന്ന് ക്ഷീണിച്ചാണ് കിടന്നുറങ്ങിയത്. ഞാൻ അങ്ങനെ ഉറങ്ങുമോ ഉമ്മ? കൻസയുടെ ചോദ്യം കിളിക്കൊഞ്ചൽ. അവൾ ഓടിവന്ന് അഷ്റഫിൻ്റെ തോളിൽ ചാടിക്കയറി. ഉപ്പാൻ്റെ മോള് ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലുപ്പാ, ഉപ്പയെ കാത്ത് വെറുതെ കണ്ണടച്ച് കിടന്നതാണ്. അഷ്റഫ് വെറുതെയൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഉപ്പ, ഇന്നെൻ്റെ പരീക്ഷ പേപ്പർ കിട്ടി. ഉപ്പി അതൊന്ന് കാണിക്കാൻ എത്ര നേരമായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നറിയോ? അവൾ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ പാഠപുസ്തകം അഷ്റഫിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമ്പോഴൊക്കെ അവൾ ഇങ്ങനെയാണ്. പരീക്ഷാ പേപ്പർ പുസ്തകത്തിനുള്ളിലാക്കി കയ്യിൽ തരും, ഒരു സമ്മാനപ്പൊതി പോലെ. പുസ്തകത്തിനിടയിൽ നിന്ന് പേപ്പർ എടുത്ത് നോക്കണം. മാർക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ പേപ്പർ തന്നിട്ടുള്ള ഒരു ഓട്ടമാണ് വഴക്ക് കേൾക്കാതിരിക്കാൻ. മൂന്നാം ക്ലാസ്സുകാരിയുടെ കുസൃതി. മനസ്സിനിടയ്ക്കെങ്കിലും കുറച്ച് സന്തോഷം തരുന്നത് ഇതൊക്കെയാണ്. അഷറഫ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവളുടെ പുസ്തകം തുറന്നു. ആദ്യം പേജിൽ കണ്ടത് പ്രതിജ്ഞയാണ്. അയാൾ ഉറക്കെ ആവേശത്തോടെ അത് വായിക്കാൻ തുടങ്ങി. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഉപ്പ, എന്താ ഈ ചെയ്യുന്നേ? എൻ്റെ പേപ്പർ നോക്കുന്നില്ലേ? കൻസ അത്ഭുതത്തോടെയാണത് ചോദിച്ചത്. അഷറഫിന് താൻ എന്താണ് ചെയ്യുന്നതെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. പുറത്തെന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ആയിഷ ജനൽപ്പാളി തുറന്നു. തെരുവിൽ ഒരു സമുദ്രം രൂപപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. സ്ത്രീകളടക്കം രോഷത്തോടെ ഇൻക്ലാബ് വിളിക്കുന്നു. മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുന്നു. തെരുവിന് ജീവൻ വച്ചിരിക്കുന്നു ആയിഷ. ഇപ്പോൾ അഷറഫിന് ഒരു പോരാളിയുടെ ശബ്ദം. അയാൾ ജനക്കൂട്ടത്തിനിടയിലേക്ക് കുതിച്ചു. എൻ്റെ കൂടെ കുറച്ചു നേരം കിടന്നിട്ട് പോയിക്കൂടെ ഉപ്പ, ഉറക്കം വരാഞ്ഞിട്ടാണ്. വാതിൽപ്പടിയിൽ നിന്ന് കൻസയുടെ നിഷ്കളങ്കമായൊരു ചോദ്യം. അയാളെന്തോ പറയാനൊരുങ്ങും മുന്നേ മനസ്സിൽ ഷൗക്കി അബീഷറക്കയുടെ കവിതയിലെ ചില വരികൾ ചിറകടിച്ചെത്തി. നമ്മൾ കാറ്റുപോലെ ഇറങ്ങുക, വിപ്ലവത്തിൻ്റെ കിനാവ്, ഭൂമിയിലെ ഒഴിവു ദിനങ്ങൾ ഒടുങ്ങിയിരിക്കുന്നു.
2: മാഷാല്ലാ, തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, വിപ്ലവത്തിൻ്റെ കിനാവ്. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ആഷിഖ് മുഹമ്മദ് ലബ്ബ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
4: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്താണ് വിശദീകരിക്കുകയുണ്ടായത്. 18-ാമത്തെ ആയത്തിൻ്റെ പ്രാധാന്യവും തൗഹീദ് തിരിച്ചറിയുന്നിടത്ത്, ഷിർക്കിനെ വേർതിരിക്കുന്നിടത്ത് ആ ആയത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നും സൂചിപ്പിച്ചു. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഷിർക്കിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെ ഇടയിലും ഇടയാളനെ വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും സംഭവിച്ചത് അതുതന്നെയാണ്. ഈ ആയത്തിൽ മുശ്രിക്കീങ്ങളുടെ പ്രശ്നമായി അവതരിപ്പിക്കുന്നതും അവർ ചെയ്ത് ഷിർക്കിനെ വിവരിക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഷിർക്കിൻ്റെ ഏതു വശമാണോ അതേ വശമാണ് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലും നിലനിന്നത്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തെ അതിജയിക്കുന്ന രൂപത്തിൽ ഷിർക്ക് പതിന്മടങ്ങ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്തതിൻ്റെ എത്രയോ പതിന്മടങ്ങ് അപ്പുറമാണ് ഇന്ന് നമ്മുടെ സമൂഹം ഷിർക്കിൻ്റെ വിഷയത്തിൽ എത്തി നിൽക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ, സത്യം ഉൾക്കൊണ്ട ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് അവർ ആരാധിക്കുന്നത്. അതായത് വരാനിരിക്കുന്ന ലോകത്ത് അവർക്ക് ശുപാർശ ചെയ്യും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്നു. എന്നാൽ അതേസമയം ദുനിയാവിലാകട്ടെ, ഇത്തരം ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളെ ഒരു വിധത്തിലും സഹായിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാനോ സാധിക്കുന്നില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ശുപാർശ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ പറഞ്ഞ് സഹായം നേടിത്തരുകയും ചെയ്യുക? അതുകൊണ്ട് തന്നെ അത് അർത്ഥശൂന്യമാണ്, അത് സംഭവിക്കാത്ത ഒന്നാണ്. മറ്റൊന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഷിർക്ക് എന്തായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഇടയാളനെ കൊണ്ടുവന്ന് വെച്ച് ആ ഇടയാളനോട് ചോദിക്കലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഷിർക്കിൻ്റെ വകഭേദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ അത്തരം ആളുകളോട് ചോദിക്കുന്ന, അവർക്ക് അള്ളാഹുവിൻ്റെ പരിവേഷം നൽകി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവെക്കുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന, വേദനയുണ്ടാക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർക്കും തൗഹീദ് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ഉൾക്കൊണ്ട സാധാരണക്കാർക്കുമെല്ലാം ശുദ്ധമായ തൗഹീദിൻ്റെ ആശയം പറഞ്ഞുകൊടുക്കൽ വളരെ അനിവാര്യമാണ്. തൗഹീദിലൂടെ മാത്രമേ യഥാർത്ഥ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാനസികമായും ശാരീരികമായും ഉറച്ച ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ തൗഹീദിൻ്റെ ആവശ്യകത അത് എത്രയോ വലുതാണ്. അതിലുപരി ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അവൻ്റെ തൗഹീദിനെയും ഷിർക്കിനെയും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തൗഹീദ് കാത്തു സൂക്ഷിക്കുവാൻ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ, അതുപോലെ തന്നെ തൗഹീദ് ലഭിക്കാത്ത നമ്മുടെ സഹോദരന്മാർക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴികൾ കൂടി നമ്മൾ കണ്ടെത്തുകയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അലിയേ, നിന്നിലൂടെ ഒരാളാണ് ഹിദായത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും ശരി, അതാണ് നിനക്ക് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാളും ഏറെ ഉത്തമം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രബോധകരും സാധാരണക്കാരും എല്ലാ ആളുകളും ജനങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സമയം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. കാരണം തൗഹീദാണ് സ്വർഗത്തിലേക്കുള്ള താക്കോൽ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ പ്രവർത്തിച്ചാലും എത്ര പ്രയത്നങ്ങൾ ചെയ്താലും ഒന്നും ഉപകരിക്കാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി തൗഹീദിൻ്റെ പ്രബോധനത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ അടുക്കലിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, ഉപകാരവും ഉപദ്രവവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവത്തെ തടുക്കുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് നേടിത്തരാൻ അതും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതം പൂർണ്ണമായ തവക്കുലിലൂടെ പോകുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി മാറുന്നത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ശുപാർശകനില്ല. അള്ളാഹു അത് ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ശുപാർശകനില്ല എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ധരിച്ചു വെച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയതുപോലെ അങ്ങനെയൊരു ശുപാർശകൻ അള്ളാഹുവിനില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിന് തൊട്ട് അള്ളാഹു ഉന്നതനും പരിശുദ്ധനുമാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് പോരായ്മയോ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അവൻ്റെ സ്ഥാനത്തെ കുറച്ച് കളയുന്ന ഒന്നും തന്നെ ചേർത്തി പറയുവാൻ പാടുള്ളതല്ല. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون. ആയത്തിൻ്റെ സാരം: മനുഷ്യർ ഒരൊറ്റ സമൂഹം മാത്രമായിരുന്നു, എന്നിട്ടവർ ഭിന്നിച്ചിരിക്കുകയാണ്. നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്കിടയിൽ ഇതിനകം തീർപ്പു കൽപ്പിക്കപ്പെട്ടിരുന്നേനെ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ജനങ്ങളെല്ലാ ആളുകളും ഒറ്റ സമൂഹമായിരുന്നു എന്നും, എന്നാൽ പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു, ഭിന്നതയുണ്ടാകുന്നു. ആ ഭിന്നത അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ തീർക്കാതെ, ദുനിയാവിൽ തന്നെ ആ ഭിന്നതയുടെ വിഷയത്തിൽ നടപടിയെടുക്കാതെ ആഖിറത്തിലേക്ക് നീട്ടിവെച്ച് അവിടെ വിചാരണക്ക് വിധേയമാക്കി അവിടെ നിന്ന് സത്യമേത് അസത്യമേത് എന്ന് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തീരുമാനിക്കുന്നത്. ഈ ആശയമാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ അല്ലാഹു പറയുന്നത്, വമാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. വമാ കാനന്നാസു, ജനങ്ങൾ ആയിരുന്നില്ല, ഇല്ലാ ഉമ്മതൻ വാഹിദ, ഒറ്റ സമൂഹമായിരുന്നു എന്നാണ്. അതായത് തൗഹീദിൽ അവർ ഉറച്ചു നിന്നിരുന്നു, തൗഹീദിൽ അവർ ഏകോപിച്ചിരുന്നു. എന്നാൽ ഫഖ്തലഫു, പിന്നീടവർ അഭിപ്രായ വ്യത്യാസത്തിലായി, അവർ ഭിന്നിച്ചു. ഭിന്നിക്കാനുള്ള കാരണം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ്. അവരിൽ നിന്ന് ഷിർക്കുണ്ടായി, അവിശ്വാസങ്ങളുണ്ടായി. വിശ്വാസത്തിൻ്റെ വ്യതിചലനം മൂലം അവർ പല ഗ്രൂപ്പുകളായി മാറുന്ന അവസ്ഥയുണ്ടായി. അതാണ് വമാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. ആദ്യത്തെ ആളുകൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോകുന്ന ആളുകളാണ്. എന്നാൽ പിന്നീട് ഷിർക്ക് കടന്നു വന്നപ്പോൾ വ്യത്യസ്ത സമൂഹങ്ങളായി അവർ വേറിട്ടു. എന്നിട്ട് അല്ലാഹു പറയാണ്, വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലഖുദിയ ബൈനഹും ഫീമാ ഫീഹി യഖ്തലിഫൂൻ. വലൗല കലിമത്തുൻ, വലൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ലൗല എന്ന് വരുന്നത്. ലൗല കലിമത്തുൻ, ഒരു പദം. സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് മുൻകൂട്ടി ഒരു വചനമുണ്ടായിരുന്നില്ലെങ്കിൽ, ലഖുദിയ ബൈനഹും, അല്ലാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുമായിരുന്നു. ഖള എന്നതിൻ്റെ മജ്ഹൂലാക്കപ്പെട്ട രൂപമാണ് ഖുദിയ എന്നത്. വിധി തീർപ്പാക്കപ്പെടുക, ഖുദിയ വിധി തീർപ്പാക്കപ്പെടും. ബൈനഹും, അവർക്കിടയിൽ. ഫീമ, ഒരു കാര്യത്തിൽ. ഫീഹി യഖ്തലിഫൂൻ, ആ വിഷയത്തിലാണ് അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. യഖ്തലിഫൂൻ എന്നത് അഭിപ്രായ വ്യത്യാസത്തിലാവുക എന്നാണ് അർത്ഥമാക്കുന്നത്. വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് ഒരു കലിമത്തെങ്ങാനും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലഖുദിയ ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരേതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് ആ വിഷയത്തിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിനെ കൂടി ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ ശിക്ഷ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അവർ മാറട്ടെ, അവർ ചിന്തിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അല്ലാഹു നീട്ടിക്കൊടുക്കുന്നു. മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം, അൽ അസ്ലു ഫിന്നാസി അൽ ഈമാനു ഹത്താ കഫറു, അടിസ്ഥാനം മുഅ്മിനാണ് എന്നതാണ്, അവൻ അവിശ്വാസിയാണ് എന്നത് തെളിയുന്നതുവരെ. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം അവൻ നല്ലവനാണ് എന്നാണ്, അവൻ തൗഹീദുള്ളവനാണ് എന്നാണ്. രണ്ടാമത്തെ പാഠം, സത്യം അതൊന്നു മാത്രമാണ്. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്, അതൊഴിവാക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന്, അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നുകൂടി ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യഥാർത്ഥ ഐക്യത്തിലേക്കെത്തി ശക്തി സംഭരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തൗഹീദാണ് അതിൻ്റെ മാനദണ്ഡം. എന്നാൽ മുസ്ലിമീങ്ങൾ എത്ര കണ്ട് ഛിന്ന ഭിന്നമായി പോകുന്നുണ്ടോ, അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെ വ്യതിചലനങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എത്ര കണ്ട് അഭിപ്രായ വ്യത്യാസത്തിലാകുന്നോ, എത്ര കണ്ട് അകന്നു നിൽക്കുന്നുവോ, അത്ര കണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും, ദുർബലതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എത്ര കണ്ട് നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധനം നടത്തുന്നുവോ, ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ, അത്ര കണ്ട് ജനങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും മുസ്ലിമീങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും ആ ഐക്യം മൂലം മുസ്ലിം ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാനും ഉന്നതമായ ജീവിത രീതി അനുഭവിക്കുവാനും സ്വർഗത്തിലേക്കെത്തുന്ന വലിയ ഒരു കാരണം നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കും. അപ്പം അതുകൊണ്ട് രണ്ടായത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തൗഹീദിൻ്റെ പ്രാധാന്യമാണ്. തൗഹീദാണ് എല്ലാം. ഐക്യത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സമാധാനത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സുഖത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, നിർഭയത്വത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ തൗഹീദ് അടിയുറച്ച തൗഹീദായി മാറേണ്ടതുണ്ട്. നിത്യവും നമ്മുടെ ഈമാനിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ചിന്തകളെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനമാണ്. ജാസിൽ ജാഫർ അൽ ഹിക്കമി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിക്കുന്ന ഈ ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്.

0: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന وأمس الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. നമ്മുടെ കൂടെ രണ്ട് കൊച്ചു കൂട്ടുകാരുണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. മോൾസിൻ്റെ പേരെന്തായിരുന്നു? സിൻവ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉപ്പണ്ട്, ഉമ്മണ്ട്, അനിയത്തിണ്ട്, രണ്ട് കാക്കുമാരുണ്ട്.
0: രണ്ടു കാക്കുമാരുണ്ട്, അപ്പോൾ ഒന്ന് അടുക്കള ആളെങ്കിലേ. മോൾ എത്രയാണ് സ്കൂളിൽ പഠിക്കുന്നത്?
1: ഞാൻ മൂന്നില്.
0: മൂന്നില്, ഏത് സ്കൂളിലാണ്?
1: വണ്ടൂർ ഗ്രേസ് പബ്ലിക് സ്കൂൾ.
0: ഗ്രേസ് പബ്ലിക് സ്കൂൾ, ഓക്കെ. മദ്രസയിലോ?
1: മദ്രസ പോണില്ല, ഗ്രേസ് പബ്ലിക് സ്കൂൾ. 7 മണിക്ക്
0: സ്കൂളുണ്ട്,
1: 8 മണിക്ക് അവിടെ ബെല്ലടിക്കും.
0: അവിടെ മദ്രസ പോണില്ല. അപ്പൊ മദ്രസ എവിടുന്നാണ്? സ്കൂൾ തന്നെ ഉണ്ടോ?
1: സ്കൂളും മദ്രസും ഒപ്പായിട്ടാണ്.
0: ഓക്കെ ഓക്കെ. വീട്ടിൽ ഉപ്പ എന്താ ചെയ്യുന്നത്?
1: ഉപ്പ മദ്രസില് ജോലിയാണ്, പിന്നെ ഓട്ടോ ഡ്രൈവറാണ്, ടാക്സി ഡ്രൈവറാണ്.
0: ഓക്കെ. ഉമ്മയോ?
1: ഉമ്മ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്, മാഷാല്ലാ. അപ്പം നമ്മളെ സിൻവ മോളാണ് ഒന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്ത ആളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. അബിയ മോള് എവിടെയാ പഠിക്കുന്നത്?
2: ഞാന് എടവണ്ണ ഇസ്ലാഹിയ
0: പബ്ലിക് സ്കൂൾ, അല്ല ഓറിയന്റൽ സ്കൂൾ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഉമ്മണ്ട്, ഉമ്മണ്ട്, അനിയുണ്ട്, പിന്നെ പണ്ട്.
0: ഓക്കെ. മോള് സ്കൂളിൽ എത്ര?
2: 8th.
0: 8th. മദ്രസ പോണുണ്ടോ?
2: മദ്രസ നിർത്തി.
0: ഇപ്പോൾ ഇക്കൊല്ലം നിർത്തിയതാ? എവിടെയായിരുന്നു പോയത്?
2: ഞാൻ ഓൺലൈൻ മദ്രസ ഒരു കൊല്ലം പഠിച്ചു, പിന്നെ ഞങ്ങൾ ചാത്തല്ലൂര് ഒരു മദ്രസ ഉണ്ട്, അവിടെയും പഠിച്ചു.
0: മദ്രസന്റെ പേര് എന്തായിരുന്നു?
2: മദ്രസന്റെ പേര് മുസ്ലിഹീൻ, അങ്ങനെ എന്തോ.
0: പഠിച്ച മദ്രസന്റെ പേര് നോർമലല്ലേ?
2: മറന്നുപോയി.
0: മറന്നുപോയി. ആ ഓക്കെ. അപ്പോ ഏതായാലും മോള് മദ്രസ പഠിക്കണം, ഓൺലൈനിലോ അല്ലാതെ എന്തെങ്കിലും ചെയ്യണം, പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് ഇപ്പം കിട്ടുന്നതേ ഉണ്ടാവുള്ളത്. കാരണം നമ്മൾ സ്കൂൾ കുറേ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് നമ്മുടെ കബറിലേക്ക് ഉണ്ടാവുമോ? ഇല്ല. നമുക്കൊക്കെ നമ്മൾക്ക് മരിച്ചുകൊണ്ടേ, നമ്മുടെ കബറിലേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മളത് പഠിക്കണം. ഖുർആനോ അതാണ് നമ്മൾ പഠിക്കണ്ടേ? അറിയോ നല്ലോണോ അതാണ്? അറിയോ തജീവിതൊക്കെ അനുസരിച്ച് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളതൊക്കെ പഠിക്കണം ഇൻഷാല്ലാ. ഖുർആൻ ഓതാന, അതുപോലെ ദിക്റുകൾ, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേയേറെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതൊക്കെ നമുക്ക് പഠിക്കണ്ടേ ഇൻഷാല്ലാ. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് അറിയോ? ഓൺലൈനിൽ മദ്രസകളുണ്ട്, നമുക്ക് പീസ് റേഡിയോൻ്റെ കീഴിൽ തന്നെ ഉണ്ട് സമ്മർ കോസ്റ്റ് ഓൺലൈൻ മദ്രസ ഉണ്ട് പീസ് റേഡിയോയുടെ. അപ്പോൾ ആ കോഴ്സ് ആയിക്കൊണ്ടുള്ള അതിലൊക്കെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിലൂടെ പഠിക്കാൻ കഴിയും, അതിൻ്റെ വർക്കും കാര്യമൊക്കെ ആയിരുന്നു. നല്ല നിലവാരത്തിലുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യാം, നമുക്കൊക്കെ പഠിക്കാൻ പറ്റും. വലിയവർക്കും പഠിക്കാനുള്ള അവസരമുണ്ട് പീസ് റേഡിയോയിൽ. ഖുർആൻ പഠിക്കാനാണെ 500, അതുപോലെ തന്നെ കർമ്മശാസ്ത്രം പഠിക്കാൻ ലൈഫ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാൻ അറിയാം, നമ്മുടെ കൂട്ടുകാർക്കും ഉമ്മക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതൊക്കെ കേട്ടും ചെയ്യാൻ പറ്റും, നമുക്ക് ദീനീയായ കാര്യങ്ങൾ കുറേയേറെ പഠിക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യാം, ഇൻഷാല്ലാ ഇതൊക്കെ പഠിക്കും. എന്തൊക്കെ പ്രോഗ്രാമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
1: പാട്ടാണ്.
0: സോങ്സ് ആണല്ലേ? നിങ്ങൾ രണ്ടാളും അയൽവാസികളാ?
1: അയൽവാസികള്. ഞങ്ങള് കുടുംബം, കസിൻസ് ഒക്കെ.
0: കസിൻസ്
2: എന്റെ മോളെ ടീച്ചറാണ്.
0: ഗ്രേസില് ടീച്ചർ കൂടെ ആണല്ലോ അല്ലേ? ഓക്കെ. ഉമ്മ ഗ്രേസില് ടീച്ചറാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ നമുക്ക് സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് വരാം. ആദ്യം നമുക്ക് സാരോപദേശം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മളൊക്കെ യഥേഷ്ടം ഓടി നടക്കാൻ കഴിയുന്ന ആളുകളാണ് ഓൾമോസ്റ്റ്. അള്ളാഹു പ്രയാസം നേരിടുന്ന ആളുകൾക്കൊക്കെ എളുപ്പം പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എപ്പോഴാണ് നമ്മൾ ഓടി നടക്കാൻ പ്രാപ്തി നേടിയെടുത്തത്? കുഞ്ഞുനാളിൽ നമുക്ക് പതിയെ പതിയെ മലർന്നു കിടന്ന് കരഞ്ഞിരുന്ന നമ്മൾ കമഴ്ന്നു കിടന്ന് പിന്നീട് മുട്ടുകുത്തിയിരുന്ന് പിന്നീട് പതിയെ ചുമര് പിടിച്ച് മറ്റുള്ളവരുടെ കൈ പിടിച്ച് പതിയെ പതിയെ നടന്ന് ഒരുപാട് വീണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തം പഠിച്ചത്. നമ്മളൊക്കെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മയൊക്കെ എത്ര അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വായിൽ വെച്ചത് തുപ്പിയിട്ടും കയ്യിലുള്ളത് വാരി വിതറിയിട്ടും ഒക്കെ. അപ്പോഴൊക്കെ അവരെന്താണ് ചെയ്തത്? അവർ ക്ഷമയോടെ കാത്തിരുന്നു അല്ലേ? നന്നായിട്ട് കുട്ടി വലുതായി വളർന്ന് അവൻ ആരോഗ്യവും സൗന്ദര്യവും കഴിവും അറിവുമൊക്കെ ഉണ്ടായി വരാൻ വേണ്ടിയുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ അവർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നമ്മുടെ വായിൽ ഭക്ഷണം വെച്ച് തന്ന് അവർ ക്ഷമയോടുകൂടെ നമ്മുടെ ഓരോ നമ്മോട് നമ്മെക്കൊണ്ടുണ്ടാവുന്ന ഓരോ പ്രയാസങ്ങളും ക്ഷമിച്ച് നേരിട്ടു. നമ്മളും തന്നെ വീണടത്ത് നിന്ന് വീണ്ടും എണീറ്റ് ഒരുപാട് വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും എഴുന്നേറ്റ് വീണ്ടും നടന്ന് അങ്ങനെയൊക്കെയാണ് അല്ലേ നടത്തം പഠിച്ചത്. ഇതുപോലെ തന്നെ സൈക്ലിംഗ് പഠിച്ചവരുണ്ടാകാം. ഒരുപാട് തവണ വീണ് മുറിവുകളൊക്കെ വന്ന് ക്ഷമിച്ച് വീണ്ടും അതിന്മേൽ തന്നെ കയറി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിത്തരുന്നൊരു സംഭവമാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ടീം തോറ്റു, പരീക്ഷയ്ക്കല്പം മാർക്ക് കുറഞ്ഞു, നമ്മളൊരു വസ്തു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വസ്തു അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ട് ആകെ കേടുപാടുകൾ സംഭവിച്ചു, അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ഒരുമിച്ച് ഇരച്ച് കയറി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധു മരിച്ച ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനോട് അവർ കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ള ക്ഷമിക്കാൻ വേണ്ടി പറയുണ്ടായി. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലല്ലോ ഈ പ്രയാസം ബാധിച്ചത്, എനിക്കല്ലേ, അപ്പം ഞാൻ കരയും പറഞ്ഞു. പിന്നെയാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഖേദമുണ്ടായി, അവർ നബീരടുക്ക് വന്ന് മാപ്പ് വെച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമ സബ്ർ ഇൻദ സദമത്തിൽ ഊല, ക്ഷമ അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് വേണ്ടത്. ദേഷ്യം പിടിച്ച് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് തകർത്ത് പൊട്ടിച്ച് നശിപ്പിച്ച് തുമ്പില്ലാതെയാക്കിയതിന് ശേഷം അയ്യേ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മൾ വിചാരിക്കാത്തതും ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഈ ക്ഷമയുള്ള ആൾക്കാരെ പഠിച്ചവന് നല്ല ഇഷ്ടമാണ്. മാത്രവുമല്ല ക്ഷമിക്കുമ്പോൾ അയാളെ ബാധിച്ച പ്രയാസങ്ങളൊക്കെ അയാൾക്ക് പിന്നീട് എളുപ്പമായിട്ട് മാറും. എവിടെ ക്ഷമാലിക്കൾ അവർ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകട്ടെ എന്ന് പരലോകത്ത് വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, പുനസ്കരിക്കാൻ, നോമ്പ് നോൽക്കാൻ, ഖുർആൻ ഓതാൻ, ഖുർആൻ ഹിഫ്ലാക്കാൻ, ഇതിലൊക്കെ നല്ല ക്ഷമ വേണം. അവിടെ നമ്മൾ അക്ഷമ കാണിക്കരുത്, ക്ഷമയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് മനസ്സ് ആഗ്രഹിക്കും, നമ്മുടെ കൂട്ടുകാർ അതിനെ നമ്മളെ പ്രേരിപ്പിക്കും, ആ ഗെയിം കളിച്ചോ, ഇന്നത് കണ്ടോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും ഇഷ്ടംപോലെ. അവിടെയൊക്കെ അതിലൊന്നും വീഴാതെ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. അപ്പം ആ രംഗത്ത് നമ്മൾ നല്ലോണം ക്ഷമിക്കണം. പിന്നെ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ, കുടുംബത്തിലുള്ള മരണങ്ങൾ, ഇവിടെയൊക്കെ നല്ലോണം നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധമോ പ്രയാസമോ ഇല്ലാത്ത വിധം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്കുണ്ടാകും. നല്ല ക്ഷമയുള്ള ആളുകൾക്കാണ് നല്ല സക്സസ്ഫുൾ ലൈഫ് ഇരു ലോകത്തും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ അതിന് അതിൻ്റേതായൊരു സമയം വേണ്ടി വരും. പുസ്തകം ഇങ്ങനെ നോക്കിയിട്ട് ഹൗ ഇതല്ല കട്ടില്ല ബുക്കാട്ടോ, ഇത് വായിക്കലോ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വായിക്കൂല. വായിക്കാതിരിക്കുമ്പോൾ അവൻ അതിലുള്ള എന്താണെന്ന് മനസ്സിലാവില്ല, ആ നോളജ് അവന് മിസ്സാവും അല്ലേ. ഒരു 30 മിനിറ്റ് ഒരു ക്ലാസ് വന്നാൽ ഓ 30 മിനിറ്റോ, 1 മിനിറ്റ് ഷോർട്സ് തന്നെ ഇവിടെ കാണാൻ വയ്യ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ 30 മിനിറ്റ് ക്ലാസ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ആ ക്ലാസ്സിനകത്തുള്ളത് അവന് അറിയില്ല. അപ്പോൾ ആ നോളജ് കിട്ടണമെങ്കിൽ അവൻ 30 മിനിറ്റ് എന്ത് ചെയ്യണം, സമയം ചിലവാക്കണം അല്ലേ. ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സമയം ചിലവാക്കണം, ഒരുപാട് റിപ്പീറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അധ്വാനം തന്നെയാണ് ലൈഫ്, അധ്വാനമാണ്. അധ്വാനിക്കാൻ ക്ഷമയില്ലാത്ത ആൾ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് ക്ഷമ എന്നൊരു ക്വാളിറ്റി എല്ലാ ഘട്ടത്തിലും നമുക്കുണ്ടായിരിക്കണം. വേറെ മറ്റുള്ള ആൾക്കാർ നമ്മൾ വെറുപ്പിക്കും, നമുക്ക് തന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമയോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്, നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ കളിക്കുന്നു, തോൽക്കുന്നു, നമ്മൾ പിന്നെ അക്ഷമ കാണിക്കാതെ ക്ഷമയോടുകൂടെ അടുത്ത ദിവസം കളിയുണ്ടല്ലോ, അന്ന് നമുക്ക് ജയിക്കാം എന്ന പ്രതീക്ഷയിൽ പോകുന്നു. പിന്നെ ഹോംവർക്ക് ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാണ് സന്തോഷം. പിന്നെ ആ ഇത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രാക്ടീസ്, ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നോളജ്, അതിലൂടെ നമുക്കുണ്ടാകുന്ന വളർച്ച, അപ്പോഴുണ്ടാകുന്നൊരു സന്തോഷം, അതിലൊക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തിയിട്ട് നല്ല

0: ക്ഷമ അല്ലേ, വീട്ടിൽ നിന്ന് ഉമ്മയായിട്ട് കച്ചറ ഉണ്ടാക്കില്ലേ. അപ്പൊ അപ്പൊ നമുക്ക് ക്ഷമയെ കയ്യില പോവാന്ന് കാണില്ലല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കണം, അത് ശീലിക്കണം. അതൊരു കുറച്ച് പ്രയാസം തന്നെയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മല്ലയുദ്ധത്തിൽ ജയിക്കുന്ന ആൾ തമ്മിൽ തല്ലൂടി ജയിക്കുക എന്നുള്ളതല്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ്, ക്ഷമിക്കാൻ കഴിയുന്ന ആളാണ് ഏറ്റവും ശക്തൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമ നമ്മുടെ ശീലമാക്കുക. കുറേ ആളുകൾ നമ്മളോട് സലാം പറഞ്ഞുകൊണ്ട് കൂടെ ചേർന്നുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് സലാം പറഞ്ഞ് ചേർന്നുള്ളത്. ഷംനാദ് ഖാൻ, മെഹനാസ് ഗഫൂർ, അതുപോലെ ഇബ്രാഹിം നൂർ ടെക്സ് മംഗ്ലൂർ, പിന്നെ ആരാണ്, ആയിഷ തോട്ടശ്ശേരിയാറ, അമീർ ടി എടത്തനാട്ടുകാര, ജമീല വി കെ പൂനൂർ, ഷംനാദ് ഖാൻ, ഷംസാദ് തലശ്ശേരി, സുബൈദ ഇസ്മായിൽ മടിക്കിരി, സുലൈഹ തിരിവാരി, ഷമീജ പാറൽ, അതുപോലെ മൈമൂന ഒളവണ്ണ, പിന്നെ ആരാണ്, ജമീല കുമരനെല്ലൂർ, ഉമ്മകുൽസു ചിറമംഗലം, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ ഉമ്മുസുൽകുൽസു ചിറമംഗലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വനിതാ സമ്മേളനത്തിൽ മുനവർ സുലാഹി നരകം സ്വർഗം ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വിഷയത്തെ പ്രസംഗിച്ചിട്ടു, നേരിട്ട് കാണാൻ സാധിച്ചു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമീർ ടി എടത്തനാട്ടുകാര, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വന്തം പ്രയാസങ്ങളായി കാണുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയെ മാറുന്നത്. സഹജീവി സ്നേഹത്തിനും പരസ്പര സഹായത്തിനും ഇസ്ലാം അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. തനിക്ക് ഇഷ്ടപ്പെടുന്ന നന്മകൾ സ്വന്തം സഹോദരങ്ങൾക്കും ഇഷ്ടപ്പെടുക എന്നത് വിശ്വാസപൂർണ്ണതയുടെ ലക്ഷണമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നതിലും കാരുണ്യം കാണിക്കുന്നതിലും ഒരൊറ്റ ശരീരത്തോടാണ് അവിടുന്ന് ഉപമിച്ചിട്ടുള്ളത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദനയുണ്ടായാൽ അത് ബാക്കി ശരീരം മുഴുവൻ പങ്കുവെക്കുന്നത് പോലെയാണ് വിശ്വാസികൾ പരസ്പരം ആയിരിക്കേണ്ടത്. അന്യൻ്റെ കണ്ണീരൊപ്പാനും അവരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനും മുന്നിട്ടിറങ്ങുന്നവർക്ക് ഇഹത്തിലും പരത്തിലും വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ പ്രയാസം നീക്കിക്കൊടുത്താൽ അള്ളാഹു അവൻ്റെ പരലോക പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് നീക്കം ചെയ്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ അഗതികളുടെയും രോഗികളുടെയും പ്രയാസം അനുഭവിക്കുന്നവരുടെയും വേദനകളിൽ സ്പന്ദിക്കുന്ന വിശാലമായ ഒരു ഹൃദയ സൃഷ്ടിയാണ് ഇസ്ലാം ഓരോ വിശ്വാസിയിലൂടെയും ആവശ്യപ്പെടുന്നത്. അള്ളാഹു മാറാ രോഗങ്ങളിൽ നിന്നും മറ്റ് പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ വേണ്ടതാണ് പരസ്പരം സഹായിക്കുക എന്നുള്ളത്. പച്ചക്കരളുള്ള ജീവികളോടൊക്കെ നന്മ ചെയ്ത കൂലിയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ഉണ്ടാകുകയാണെങ്കിൽ അതുപോലെ തൻ്റെ സഹോദരനും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണം. എങ്കിലേ നിങ്ങൾ വിശ്വാസിയാവൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെയൊക്കെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരാതുണ്ടായി അത് നശിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയല്ലേ. ചിലപ്പോഴൊക്കെ അസൂയ എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട് മനുഷ്യന്, അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വേണ്ട എന്താണ്, അൽഹംദുലില്ലാ അവന് അതുണ്ടായല്ലോ, അവൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുഹമ്മദ് മഞ്ചേരി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴേ ആരാദ്യം പാട്ട് പാടുന്നത്? നമ്മളെ
1: സിൻവ
0: സിൻവ മോളെ പാട്ട് കേൾക്കാം. ഓക്കെ,
1: ഈ ഒരു പാട്ട് എന്താ, ഈ ഒരു കൊച്ചുകുട്ടിക്ക് അമ്മയും അച്ഛനും മരിച്ചു പോയിട്ട് വരാലെന്നുള്ളൊരു കവിതയാണ്.
0: ഓക്കേ.

0: മാഷാ ബാറക്കല്ലാ ഫീക്, ടോപ്പ് ആയിട്ടുണ്ട് കേട്ടോ, മാഷാ ഉച്ചറയുണ്ട് ബാറക്കല്ലാ. ഷംനാദ് ഖാൻ ഫീഡ്ബാക്കിൽ ആയിരുന്നു, മാഷാ സൂപ്പർ കവിത എന്ന് പറഞ്ഞത്. അതുപോലെ അമീർ ടി എടുത്ത നാട്ടുകാരൻ, അതിമനോഹരമായ കവിത, മാഷാ ബാറക്കല്ലാ ഫീക്ക്, മോൾ പാടിയ പാട്ട് സൂപ്പറായി, കേട്ടിരുന്നു പോയി, അൽഹംദുലില്ല എന്ന് പറഞ്ഞു ജമീല വി കെ പൂനൂർ. ഏതായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ പാടിയ, ബാറക്കല്ലാ ഫീക്ക്, പാട്ട് നല്ല ഉഷാറായി പാടി. ഇനി ഇതുപോലെ നല്ല പാട്ടുകളൊക്കെ പഠിക്കണം. മോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറില്ലേ
1: സ്കൂളിൽ? പിന്നെ ഈ ഗാനമേളക്കൊക്കെ പോലുണ്ട്.
0: ഓക്കെ, നല്ല കവിത, നല്ല ശബ്ദം, മോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിഷ തോട്ടശ്ശേരി റാസ്. ജമീല കുമരനെല്ലൂർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ പാട്ട് ഏതായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ അബിയമോള്, അബിയമോളും പാട്ട് പാടാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അല്ലേ അബിയ,
1: ഓക്കെ.
0: അപ്പോൾ അബിയ, അബിയൻ്റെ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അബിയ പാടിക്കാം.

0: സൂപ്പർ, ഒരു രക്ഷയില്ല. രണ്ടാളും പൊളിച്ച് തകർക്കണലുകൾ രണ്ടാളും, മാഷാല്ലാറേ. സുലൈഹ തിരുവാലി മാഷാല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കേരി മാഷാല്ല സു ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞ് സാജിദ കാലിക്കാരി സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമീർ ടി അർത്തനാട്ടുകാർ, ഒരു രക്ഷയുമില്ല, അടിപൊളി ഗാനം, മാഷാല്ല രണ്ടുപേരും തകർത്തു, പാട്ടിൽ ലയിച്ചു പോയി എന്ന് പറഞ്ഞു. അതുപോലെ സൂപ്പർ, നല്ല ഭാവിയുണ്ട് ജനീഷ് ബാബു, മാഷാല്ല. അപ്പോഴേ നല്ല ഉഷാറായിട്ട് ഖുർആനിൽ ഒരു ചോദ്യമാണ്. പക്ഷേ ചോദ്യം നമുക്ക് വായിക്കണമെങ്കിൽ ചോദ്യം അയച്ചാൽ അതിൻ്റെ ഉത്തരവ് അയക്കണം. ജമീല കുമരനല്ലൂരാണ് ചോദ്യം അയച്ചത്. അപ്പോൾ ചോദ്യം അയച്ചിരിക്കുന്ന ആളുകളോട് നമ്മൾ പറയേണ്ടത്, ഖുർആനൊക്കെ ഒരു ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുള്ളതായിരിക്കണം, 100% ഉറപ്പുള്ള ചോദ്യങ്ങളെ ചോദിക്കാവൂ. അതുമാത്രമല്ല ഉത്തരം 100% ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മളെ ഇതിലേക്ക് അയക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും പാട്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും. അതുപോലെ മാഷാല്ല ഷംനാഥ് ഖാൻ, മാഷാല്ല ഇന്നത്തെ ലൈവ് സൂപ്പർ സൂപ്പർ, ഇനിയും ഉയരത്തിലെത്തട്ടെ. ജമീല കുമരനല്ലൂർ സൂപ്പർ, നല്ല ഗാനം. ആയിഷ തോട്ടശ്ശേരിയറ, സിൻവക്കുട്ടിയുടെ കവിത സൂപ്പറായി. ഈ ജിനേഷ് ബാബു, അതുപോലെ ജിനേഷ് ബാബു സൂപ്പർ, നല്ല ഭാവിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല ടോപ്പ് പാട്ടും കവിതയായിട്ടുണ്ട്. ഇനിയും കുറച്ച് പാട്ടുകൂടെയൊക്കെ കേൾക്കാനുണ്ട് നമുക്ക്. ഏതായാലും നമുക്കറിയാം നല്ല രണ്ട് പേരും രണ്ട് കൂട്ടരും സൂപ്പറാണ്, മാഷാല്ല മെഹനാസ് ഗഫൂർ. അപ്പോൾ ഏതായാലും നിങ്ങളെ പാട്ടിങ്ങനെ കേട്ടപ്പോഴേ ഞാനിങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോവായിരുന്നു. യത്തീമിൻ്റെ പാട്ടാല്ലേ മോള് പാടി. യത്തീമിനെ നോക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേയേറെ പുണ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് യത്തീമുകളെ സംരക്ഷിക്കുന്നതിൽ, അല്ലേ? റസൂൽ പറഞ്ഞു, നാളെ പരലോകത്ത് ഞാനും യത്തീമിനെ, കാഫിൽ യത്തീം, യത്തീമിനെ സംരക്ഷിക്കുന്നതിനും രണ്ട് വിരലുകൾ, ചൂണ്ട് വിരലും നടുവിരലും ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് പറയും ഇതുപോലെ അടുത്തായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ, നമുക്കൊക്കെ ഉപ്പയമ്മയുണ്ട് അല്ലേ, മോള് പാടിയ കവിത നമ്മൾ കേട്ടു. യത്തീമുകളെ നമുക്ക് ഉപ്പയമ്മയൊക്കെ ഉണ്ട്. ഇതില്ലാതെ
1: ഒരു കവിതയിൽ ആ ഒരു കുട്ടിക്ക് ഉപ്പയും ഉമ്മയും ഇല്ലാത്തൊരു അവസ്ഥയാണ് പറയണത്.
0: അതെ, അതിപ്പോ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ വാങ്ങി തരാൻ ആളുണ്ട്, ഉപ്പുണ്ട് ഉമ്മയുണ്ട്, അതുപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഉപ്പയമ്മയൊന്നും ഇല്ലാത്ത കുറേ കൂട്ടുകാർ നമ്മളെ ചുറ്റുവട്ടമുണ്ട് നമുക്കല്ലേ. നമ്മൾ ഫലസ്തീനിലുള്ള കുട്ടികളെ സ്ഥിതിയൊക്കെ നിങ്ങൾ ഓർത്തേക്ക്, എത്ര കുട്ടികളുണ്ട് ഉപ്പയും ഉമ്മയൊക്കെ സ്വന്തം കണ്ണിൻ്റെ മുന്നിൽ നിന്നിങ്ങനെ ഇസ്രായേലിലെ വെടിയേറ്റ്, ഇസ്രായേൽ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരണപ്പെടുന്ന, വീടുള്ള വീടൊക്കെ പൊളിച്ച് തകർത്തപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെ, ആ പട്ടിണി കിടക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ. അപ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനൊക്കെ? അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. ദുനിയാവിൽ പല പ്രയാസങ്ങളുണ്ടാവും, ദുനിയാവിൽ മനുഷ്യന് കുറേ ബുദ്ധിമുട്ട്, ആ കുട്ടികൾക്കൊക്കെ ദുനിയാവിന് അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, നാളെ പരലോകത്ത് അതിനൊക്കെ കൂലിയുണ്ടാവും, കൂലി കിട്ടും. ദുനിയാവിൽ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. ദുനിയാവ് എന്തല്ല, ഒന്നിൻ്റെയും പ്രതിഫലം പൂർണ്ണമായിട്ട്. ചിലപ്പോൾ ഏറ്റവും വലിയ തോന്നിയാസി നടക്കുന്ന ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ നല്ല ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുക. പക്ഷേലും പരലോകത്തെത്തുമ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യും, മറുപടി പറയേണ്ടി വരും. ജമീല കുമരനല്ലൂർ ഒരു 450 നയിച്ചിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഏതായാലും അത് വേറെ വിഷയം, എന്തോ അയച്ചു മാറിയ, നമുക്ക് നോക്കാം. അതുപോലെ രണ്ട് പേരും മാഷാല്ല തിമർത്തു എന്ന് പറഞ്ഞിട്ട്, മൈമൂന ഒളവണ്ണ നല്ല ടോപ്പായിട്ടുണ്ട്. അപ്പോൾ സുബൈദ ഇസ്മായിൽ മടിക്കിരി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദ്യം നമുക്ക് പറയാം? ഖുർആനിൽ ഹംദ് കൊണ്ട്, അതായത് അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളുണ്ട് ഖുർആനിൽ? എത്ര എണ്ണം ഉണ്ടാവും, വല്ല ഓർമ്മ ഉണ്ടാവും, അറിയോ? ഖുർആനിൽ അൽഹംദു, അൽഹംദു കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര എണ്ണം ഉണ്ടാവും?
1: ഒന്നാണോ? അല്ലല്ലോ.
0: രണ്ട്. അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ കുറെ ഉണ്ടാകുമല്ലോ. ശരി, ഉത്തരാവുന്നവരെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാലോ അല്ലേ, അത് പറ്റൂല. അപ്പോ അൽഹംദ് കൊണ്ട് തുടങ്ങുന്നത് എത്ര ഉണ്ട് എന്നാണ് ചോദ്യം. സൂറത്തുൽ ഫാത്തിഹ ഉണ്ട് അല്ലേ,
1: പിന്നെ
0: പിന്നെ എല്ലാവർക്കും അറിയുന്ന വേറൊരു സൂറത്തുൽ പറയാൻ പറ്റുമോ?
1: അറിയോ?
0: ഓ, എല്ലാവർക്കും അറിയുന്ന വേറൊരു സൂറത്തുടി ഉണ്ട്. എല്ലാവർക്കും പറഞ്ഞാല് നമ്മൾ എല്ലാവരും ആഴ്ചയിലൊരു ദിവസമെങ്കിലും ഓതുന്നൊരു സൂറത്തുണ്ട്. ആഴ്ചയിലൊരു ദിവസം ഒരുവിധ ആളുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പുണ്യത്തോടു കൂടി പഠിപ്പിച്ചതാണ്. അപ്പം ദിവസം പറഞ്ഞാൽ കിട്ടാൻ മതിയോ? അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോ അത് ഓതുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും. ആഴ്ചയില് മോള് മൂന്നാം ക്ലാസ്സിലാണല്ലേ. ആ എന്നാലും സുന്നത്തുകളൊക്കെ നമ്മളിങ്ങനെ പഠിക്കണം ഇൻഷാല്ലാ. വെള്ളിയാഴ്ച അന്ന് പ്രത്യേക ഓതാൻ പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അറിയോ? അല്ല, സൂറത്തുൽ കഹ്ഫ് എന്ന് പറയും,
1: കേട്ടിട്ടുണ്ട്?
0: ഉമ്മ ഓതാറുണ്ട്. നമ്മൾ
1: പല വെള്ളിയാഴ്ചകളിലും രാത്രി അങ്ങനെ പഠിക്കുമ്പോൾ ഓതലുണ്ട്.
0: ആ മഷാല്ലാ, അത് നമ്മൾ സ്ഥിരം നമ്മൾ ഓതേണ്ടതാണ്. വെള്ളിയാഴ്ചകളിൽ ഓതാനുള്ള സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വെള്ളിയാഴ്ച രാവ് മാരിവിന് ശേഷം, വ്യാഴാഴ്ച രാവ് മാരിവിന് ശേഷം വെള്ളിയാഴ്ചകളുള്ള ദിവസങ്ങളായിട്ട് നമുക്ക് ഓതുന്ന പുണ്യം റസൂൽ പഠിപ്പിക്കും. ആ കഹ്ഫിൽ കുറേ സംഭവങ്ങൾ, ചരിത്രങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ പഠിക്കേണ്ട കുറേയേറെ ചരിത്രങ്ങൾ പറയുന്ന ഒരു സൂറത്തുൽ കഹ്ഫ്. രണ്ട് സൂറത്തുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇനിയുണ്ട് കുറച്ച് സൂറത്തുകൾ. നമ്മൾ ശ്രോതാക്കൾ ഉത്തരം പറയാൻ നോക്കുക അല്ലേ, ഏതൊക്കെയാണ്, എത്രണ്ണുണ്ട് എന്നുള്ളത് നമ്മളെ ശ്രോതാക്കൾ പറയാൻ നോക്കുക നമുക്ക് ഇൻഷാല്ലാ. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കഹ്ഫ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ അമീർട്ടി അടുത്ത നാട്ടുകാര ഉത്തരങ്ങൾ ഫുള്ള് പേരടക്കം അയച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്, പിന്നെ വേറൊരു സൂറത്തുണ്ട്, വേറെ പിന്നെ കഹ്ഫ് ഉണ്ട്, പിന്നെ വേറൊരു സൂറത്തുണ്ട്, പിന്നെ വേറൊരു സൂറത്തുണ്ട്, അങ്ങനെ അയക്കുന്നുണ്ട്, പിന്നെ വേറൊരു സൂറത്ത്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സൂറത്തിൻ്റെ പേരടക്കം അമീർട്ടി അടുത്ത നാട്ടുകാരെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമ്മൾക്ക് ആരൊക്കെ ഇത്ര. ഷംനാദ് ഖാൻ രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടല്ല, രണ്ടിൽ കൂടുതലുണ്ട് ഏതായാലും. അപ്പോൾ ഉത്തരങ്ങൾ വരട്ടെ, അതിന് മുമ്പ് നമുക്കൊരു പാട്ടുകൂടി കേട്ടാലോ. ഓക്കെ, ആരാ പറഞ്ഞ്,
1: സിനിമക്കുട്ടി പാടിക്കോ,
0: സിനിമക്കുട്ടി പാടട്ടെ എന്നാൽ. ഓക്കെ.

0: മറന്നുപോയോ? ഓർത്ത് ഒരു തോന്നൽ മറന്നുപോയതുപോലെ ഉണ്ടോന്നല്ലേ? ബുക്കെടുക്കാനും മറന്നുപോയി. മോള് വേറെ പാട്ട് ഏതൊക്കെ ഉണ്ട്?
1: നീ തരം അവതാരിയുണ്ട്.
0: എന്നാ അത് പാടിക്കോ.

0: അടിപൊളിയുണ്ട്. ഉഷാറായിട്ടുണ്ടോ? എ സി ഓഫ് ആക്കണോ? തണുപ്പ് പ്രശ്നമാകുന്നുണ്ടോ? ഓക്കെ, നമുക്ക് എ സി ഓഫ് ആക്കാം. അപ്പോ മഷാല്ലാ ഉഷാറായിട്ടുണ്ട് കേട്ടോ ബാറക്കല്ലാഹ്. അമീർ ടി അടുത്തനായിട്ട് കയറാം. ഓരോ ഗാനങ്ങളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ് മാഷാല്ലാഹ്. ഏതായാലും മക്കൾ പാട്ടിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള മക്കളാണ്. ഇനിയും ഒരുപാട് പാടാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാഷാല്ലാഹ്. മോള് പാട്ട് പഠിക്കലുണ്ട് അല്ലേ? മാഷാല്ലാഹ്. ഇനിയും പഠിക്കാൻ
1: പോയിട്ടുണ്ടോ?
0: ആ, നിങ്ങൾ രണ്ടാളോട് ഒരുമിച്ചാ പോലെ. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ?
1: ആ,
0: അതിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നമുക്ക് വായിക്കാം. സലീമ ഒതുക്കുങ്ങൾ ഉത്തരം അയച്ചിട്ടുണ്ട്, 4 എന്നാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പിന്നെ ആരാണ് ഉത്തരങ്ങൾ അയച്ചത്? ഇവിടുന്ന് ഇങ്ങനെ നോക്കലേ. ഷംനാദ് ഖാൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുലേഹ തിരുവാലി 3, ഷമീജ പാറൽ 5, അതുപോലെ സാജിദ കാലിക്കർ സജദ് കഹ്ഫ് മുൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സജദല്ല സജദ എന്നായിരിക്കും, സജാദ എന്നൊക്കെ എഴുതി. അത് പ്രിന്റ് ടൈപ്പ് ചെയ്തൊരു പ്രശ്നമാണ്. സജദ അലിഫ്ലാമു കൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ മുൽക്ക് തുടങ്ങുന്നത് തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കുന്ന അൽഹംദുകൊണ്ടല്ലോ. അതുപോലെ അമീർ എടുത്താനായിട്ട് വരാം മാഷാല്ലാഹ്. അമീർക്കാണ് ഫസ്റ്റ് ഉത്തരം അയച്ചത്, സൂറത്തിലെ പേരുകളടക്കം. അതുകൊണ്ട് മാഷാല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സുബൈ, പിന്നെ ആരാണ്, ജമീല വി കെ പുനൂർ, മക്കൾ സൂപ്പറും എല്ലാ പരിപാടിയും സൂപ്പർ. മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. സുബൈദ ഇസ്മായിൽ മടിക്കിരി, അതുപോലെ തന്നെ മാഷാല്ലാഹ് നന്നായി പാടിയ എല്ലാ മക്കൾക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കിരി തന്നെയാണ്, സൂപ്പർ സോങ്, സൂപ്പർ സൗണ്ട്, മാഷാല്ലാഹ്, ബ്ലസ് യു മോളെ മോളു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ ശരിത്തരം അയച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പിന്നെ ആരാണ്, ഷമീജ പാറൽ, സുഹൃത്തുക്കളുടെ പേരുകൾ അയച്ചിട്ടുണ്ട്. അതുപോലെ സുലേഹ തിരുവാലി, മാഷാല്ലാഹ് ഇന്നത്തെ ഈവനിങ് ലൈവ് പൊളിച്ചു, മക്കൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴേ ഏതായാലും നിങ്ങളെ പാട്ടിങ്ങനെ കേട്ടേ, ഞാനിങ്ങനെ അതിൻ്റെ കൂടെ പോവായിരുന്നു. നമ്മളെ പാട്ട് എന്തായിരുന്നു? നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ,
1: ആ
0: ഈ ഭൂമി ഞങ്ങള് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ഔദാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ സൂര്യനല്ലേ, ഒന്ന് ഇപ്പൊ ഉള്ളതിൽ കുറച്ചുകൂടി താന്നാ എന്താണെന്നറിയോ? അള്ളാന്റെ ഔദാര്യ ശരിക്ക് പഠിക്കാൻ അത്ര മാത്രം നമ്മൾ പഠിച്ചാൽ മതി. സൂര്യന് ഇപ്പൊ ഉള്ളതിലും കുറച്ച് അള്ളാഹു താനെ താഴ്ത്തി വെച്ചിരുന്ന ഭൂമിയൊക്കെ കത്തിക്കരിഞ്ഞു പോവും. കുറച്ച് പൊക്കി വെച്ചാലോ, തണുത്തിട്ട് ഫുൾ ഐസായി പോവും. ഇതൊന്നും ഇല്ലാതെ അള്ളാഹു താല എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് കൃത്യമായ ഒരു അകലത്തിലാണ് അള്ളാഹു താല സൂര്യനെ ഭൂമിയൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിപാലിക്കുന്നത്. അപ്പം നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദി കാണിച്ചാലും മതിയാവില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യം ഇങ്ങനെ ഒന്നിനോ പിറകെ ഒന്നായിക്കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കിട്ടിയില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഔദാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടുന്നില്ലേ, നമുക്കൊന്ന് ശ്വാസം കിട്ടാതായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി 2 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് കൃത്യമായിട്ട് ഓക്സിജൻ കൊടുത്ത് എത്ര രൂപ ബില്ലുണ്ടാവും? ലക്ഷങ്ങൾ ബില്ല് വരും,
1: ലക്ഷങ്ങൾ വരും.
0: കറണ്ട് നമ്മൾ ഓക്സിജനേ കിട്ടാതെ വെന്റിലേറ്ററിൽ കിടന്നാൽ മണിക്കൂറിന് 1000 മുകളിൽ ബില്ല് വരും. അത്രയേറെ പൈസ വേണം നമുക്കതൊന്നും. ഇത്രയും കാലം നമ്മൾ ശ്വസിച്ചാൽ ആർക്കും ബില്ല് അടച്ചിട്ടുണ്ടോ? കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. ഇതൊക്കെ അള്ളാഹു താല ചെയ്ത അനുഗ്രഹങ്ങളാ.
1: ഭക്ഷണം
0: അള്ളാഹു താല പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹു താല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ സാധിക്കൂലാന്ന്. നമ്മൾ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെയൊക്കെ നമുക്ക് ഔദാര്യങ്ങൾ എന്ന് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ ചില പ്രയാസങ്ങൾ ഇതൊക്കെ നമുക്കൊരു ഷെറാണെന്ന്. പക്ഷേ ഇത് നമുക്ക് ഷെറല്ല, അതിലും വലിയ ഹൈറായിരിക്കും, നമുക്കത് മനസ്സിലാവായിട്ടാണ്. അതുപോലെ ജമീല ജസീമ തളിക്കോട് തിരുവനന്തപുരം, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. നമുക്ക് ആ ഉത്തരങ്ങൾ വായിക്കണം അല്ലെ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വായിച്ചാൽ മതിയോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വായിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മളെ അബിയമ്മോളുടെ ഒരു പാട്ടുകൂടി കേൾക്കണം അല്ലേ? ഓക്കെ, എന്നാ പഠിക്കാം.

0: മഷാല്ലാ ബറകല്ലാഹു ഫീക്. ടോപ്പ് ആയിരുന്നു പാട്ടുകൾ കേട്ടോ.
1: ചെറിയ അക്ഷര തെറ്റൊക്കെ ഉണ്ടാവും.
0: ഇപ്പൊ പഠിച്ചതാന്നല്ലേ?
1: പഠിച്ചെടുത്തു.
0: മഷാല്ലാ, സൂപ്പർ പരിപാടി. ഇന്നത്തെ വൈകുന്നേരം ധന്യമാക്കിയ മക്കൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജനീഷ് ബാബു, അതുപോലെ പിന്നെ ആരാണ്, സഫിയ ഇടപ്പാൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലപ്പുറം സൗത്ത് വനിതാ സമ്മേളനം കഴിഞ്ഞ് വരികയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നമ്മുടെ ഈവനിങ് ലൈവ് കേൾക്കുന്നത് യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെന്ത് ചെയ്യാണ്, ഫീഡ്ബാക്ക് വയ്ക്കുന്നുണ്ട്. മാഷാല്ലാ നല്ല ഉഷാർ പ്രോഗ്രാം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാരാണ്, ബെസ്റ്റ് ജമീല വി പി കാളികാവ്. മാഷാല്ലാ ഉഷാറായി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നിങ്ങളെ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുക തന്നെയാണ്. ഇനി ഇത്ര പാട്ടുകളുണ്ട്, ഒരു പാട്ടും കൂടിയൊക്കെ പാടാനുണ്ട് അല്ലേ. ഇൻഷാല്ലാ ജമീല കുമരനെല്ലൂർ, ഇന്ന് നല്ല പരിപാടിയായി. രണ്ടാണ് മക്കൾക്കും, രണ്ട് മക്കൾക്കും ഇന്ന് നല്ല പരിപാടിയായാണ് രണ്ട് മക്കൾ വന്നിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല പി കെ പൂനൂർ, മോളെ പാട്ട് സൂപ്പറായി, പാട്ട് ആദ്യമേ കേട്ടതാണ്, പക്ഷേ മോൾ നല്ല ഈണത്തിൽ പാടി, ഇനിയും പാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ജമീല വി പി കാളികാവ്, മാഷാല്ലാ ബാർക്കല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നിങ്ങളെ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. എന്നെക്കുറിച്ചൊരു അഭിപ്രായം വരുന്നില്ലല്ലേ, എന്നെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നമ്മൾ ഇതിലൊരു അധികപ്പറ്റാണിന്ന്, നിങ്ങൾ തന്നെ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. സുബൈദ ഇസ്മായിൽ മടിക്കരി, മാഷാല്ലാ എല്ലാ മക്കളും നന്നായി പാടി. ബാറക്കല്ലാഹു ഫീക്കും ഫീ കുല്ലി വാഹിദിൻ, ഫീക്കും നല്ല ഫീ കുല്ലി വാഹിദ്. ഇന്നത്തെ ഈവനിങ് ലൈവ് പൊളിച്ചു. ആരാണ്, ജമീല വി കെ പൂനൂർ. അപ്പോഴേ ഇനി നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു പാട്ട് കൂടി കേൾക്കാം ഇൻഷാല്ലാ.
1: ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യത നിറഞ്ഞ ഏറ്റവും നല്ലതായ സ്വഭാവത്തിനുടമയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സ്വഹാബി അബൂ അബ്ദില്ലാ അൽ ജദലി, അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എന്താണ് റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്ന്. അപ്പോൾ മഹദി പറയുകയാണ്, ലം യക്കുൻ ഫാഹിഷൻ വലാ മുതഫാഹിഷൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മ്ലേച്ഛ വൃത്തികൾ, മ്ലേച്ഛ വാക്കുകൾ, വാക്കിലോ പ്രവൃത്തികളിലോ മ്ലേച്ഛത കൊണ്ടുവരുന്നവനല്ല. തെറി വാക്കുകൾ പറയുക, മോശം പ്രവൃത്തികൾ ചെയ്യുക, അതല്ലെങ്കിൽ വലാ മുതഫാഹിഷൻ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിൽ തന്നെ ഉറച്ച് ജീവിക്കുന്ന ഒരാളായി മാറുക, തിന്മയിൽ തന്നെ മോശത്തരങ്ങളിൽ ജീവിക്കുന്ന ആളായി മാറുക, അങ്ങനത്തെ ഒരു അവസ്ഥ നബിക്കില്ലായിരുന്നു. മറിച്ച് വല സുഹാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെന്നാണ്ട് ഉറക്കെ ശബ്ദം, വളരെ ശബ്ദത്തിൽ നബി സംസാരിക്കുമല്ലോ, ഒച്ചത്തിൽ സംസാരിക്കുന്ന അവസ്ഥ നബിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല വല യജിസി ബിസിഎത്തിയസി, ആരെങ്കിലും നബിയോട് എന്തെങ്കിലും മോശത്തരം കാട്ടി തിരിച്ച് അതേപോലെ മോശത്തരം കാട്ടൂല. നബിയെ ആരെങ്കിലും തല്ല് അടിക്കുക, തെറി വിളിക്കുക ചെയ്താൽ തിരിച്ചു അതേപോലെ തന്നെ ഒരേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹിക്കില്ലായിരുന്നു. മറിച്ച് നബി വലാക്കിൻ യഅഫു വയസ്ഫഹു, റസൂലുള്ള വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും, അതായിരുന്നു നബിയുടെ നിലപാട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു സ്റ്റാൻഡ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എത്ര നല്ല സ്വഭാവത്തിനുടമയായി മാറുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. തെറി വിളിക്കുന്നില്ല, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, ശബ്ദത്തിൽ സംസാരിച്ച ആളുകളുടെ ഇടയിൽ ശ്രദ്ധ പറ്റി ജീവിക്കുന്നില്ല. മറിച്ച് ഒരാരെങ്കിലും ഒരാൾ നമ്മൾ തെറി വിളിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ തിരിച്ചും അതേപോലെ ചെയ്യാതെ മാന്യമായി തിരിഞ്ഞു നടക്കുന്ന സ്വഭാവത്തിനുടമകളായി മാറുക, അതായിരുന്നു നബിയുടെ സ്വഭാവം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അത്തരക്കാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴേ നമ്മളൊക്കെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യണം, നല്ലതാവണം എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ദേഷ്യം പിടിക്കില്ലായിരുന്നു. ദുനിയാവിൻ്റെ കാര്യത്തിൽ റസൂൽ ചെയ്തിട്ടില്ല ദേഷ്യം പിടിച്ചിട്ടില്ല. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ കയ്യിലൊരു പാത്രം തട്ടിത്തെറിപ്പിച്ച് പൊട്ടുന്നുണ്ട്. അപ്പോൾ റസൂല് നമ്മളൊക്കെ വീട്ടിലാണ് എന്തായി ഉണ്ടാകുക, അപ്പം അടി കിട്ടൂലേ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തതെന്നറിയോ, ഒന്നും മിണ്ടിയില്ല, അതെടുത്ത് നല്ല പെറുക്കി കൂട്ടുകയാണ്. അപ്പോൾ ആയിഷബി പറയുന്നു, റസൂലിനൊന്ന് ചീത്ത പറയുന്നതിന് ചെയ്തതിൽ എനിക്കൊരു സമാധാനമായിരുന്നു. അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ അങ്ങനെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും നമ്മൾക്ക് കുറേ കുറവുകളുണ്ടാവും, നമ്മൾക്ക് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഏതായാലും ഇനിയും കുറേയേറെ ഫീഡ്ബാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പാട്ടിനെക്കുറിച്ച്. എന്തൊക്കെയാണ് പുതിയത് വന്നിട്ടുള്ളത്? ഇന്നത്തെ കിഡ്സ് ലൈവ് സൂപ്പർ, മാഷാല്ലാ. റഹീല, മാഷാ അല്ലാന്ന് റഹീൽ, അതുപോലെ ജമീല വി കെ പൂനൂർ, മക്കളുടെ സാറും സൂപ്പർ. അത് പിന്നെ സൂപ്പറാൻ വേണ്ടി പറഞ്ഞാണല്ലോ അല്ലേ മക്കളെ സാർ. ഞാൻ ഞാൻ പറഞ്ഞതിനോട് പറഞ്ഞതാണ്, അല്ലാതെ പറഞ്ഞതല്ല. ഏതായാലും മക്കള് പാട്ട് ഉഷാറായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പാട്ടുകൂടി കേൾക്കാം.
1: ഓക്കേ.

0: മാഷാല്ലാ ബാറക വഫീക്ക്, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ.
1: മാഷാല്ലാ
0: ചുമ ചെറിയൊരു പ്രയാസം ഉണ്ടാക്കിയെങ്കിലും ഉഷാറായിട്ടുണ്ട് മാഷാല്ലാ. റോഷ്ന മഞ്ചേരി, അസ്സലാമു അലൈക്കും. എല്ലാവരുടെയും പാട്ട് സൂപ്പറായിട്ടുണ്ട് മാഷാല്ലാ. ടുഡേ ഈവനിങ് സൂപ്പർ. രണ്ടു പേരും അടിപൊളി. സെലീന അതുപോലെ റഹീല, ഇന്നത്തെ കിഡ്സ് ലൈഫ് സൂപ്പറായിട്ടുണ്ട് പറയുന്നുണ്ട്. നിങ്ങളെ പ്രോഗ്രാമുകൾ ഇങ്ങനെ കേട്ട് പോകും, പാട്ടിൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ആ പാട്ട് ഇങ്ങനെ നമ്മളതിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട്. ജമീല വി പി കാളികാവ്, ആമീൻ യാ റബ്ബൽ ആലമീൻ, വെരി ഗുഡ്, ബാറകല്ലാഹു ഫീക്കും എന്ന് പറയുന്നത്. അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ലാ യുവർ സോങ് ഗുഡ് ഫിറ്റ്, ബാറകല്ലാഹു ഫീക്ക്, ബാറകല്ലാഹു എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും, എല്ലാവരുടെയും പാട്ട് സൂപ്പർ. ഇത് ഇങ്ങനെ ഫീഡ്ബാക്ക് ഇങ്ങനെ വരുന്നുണ്ട് മാഷാല്ലാ. നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ജലദോഷവും പനിയൊക്കെ വന്നിരുന്നു അല്ലേ? ജലദോഷം സാരല്ല, ഇൻഷാല്ല അത് സുഖാവും. ഇൻഷാല്ല പ്രാർത്ഥിക്കാം നമുക്ക്. ഏതായാലും ഇനിയും ഇതുപോലെ ലൈവിലൊക്കെ വരണം ഇൻഷാല്ല. ഇനി വരൂലേ? ഇനി എന്താ വരുന്നത്? വെക്കേഷനിൽ ഇനി വരാൻ സമയമല്ലല്ലോ. ഇൻഷാല്ല നമുക്ക് നോക്കാം, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ട്, വരണം കേട്ടോ ഇൻഷാല്ല. നല്ല ഉഷാറായിട്ടുണ്ട് ഏതായാലും നിങ്ങളെ പാട്ടുകളൊക്കെ. ഇനി പാട്ടുണ്ടോ? എനിക്കുണ്ടോ ഇനി പാടാൻ? നിനിപ്പാട്ടില്ല. ഓക്കെ. ഏതായാലും നമ്മുടെ ലൈവിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഭിയമോളും അതുപോലെ തന്നെ സിൻവ മോളും രണ്ടാളും ഉഷാറായി പാട്ടുകളൊക്കെ പാടി. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ, നമ്മൾ പരലോകത്തേക്കുള്ള കാര്യങ്ങളിലും ഇതുപോലെ മുൻപോട്ട് വരണം. നമ്മൾ അള്ളാഹു താല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണങ്ങളാണ് പാട്ട് പാടാനുള്ള കഴിവായാലും എല്ലാ കഴിവുകളായാലും. അപ്പോൾ അള്ളാഹു താല ഇഷ്ടപ്പെടാത്ത മാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതൊന്നും ഉപയോഗിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കുക. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക, എല്ലാ നന്മയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിരിയാനുള്ള സമയമായി. സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? ക്ലാസ് കേട്ടു ഒക്കെ, അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഒരു മണിക്കൂറായി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, എത്ര പെട്ടെന്ന് സമയം പോയത്. ഇൻഷാല്ലാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സിൻവ ഫാത്തിമ അബിയ അമീർ. ഓക്കെ, അവരുടെ കൂടെ ഞാൻ സീനുൽ ആബിദ് മലോറം. ഇൻഷാല്ലാ അടുത്തൊരു ലൈവിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: എനിക്ക് അതില് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണ് നനയിക്കുന്ന ഒരു വരിയെന്ന് വെച്ചാല് മൊഞ്ചുള്ള കാറിൽ സവാരി ചെയ്യുന്ന നേരം മയ്യത്ത് കട്ടിൽ മറന്നവനാണ്. അങ്ങനെ ഒരു സവാരി ചെയ്ത് ജീവിതം അവസാനിക്കുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ പുളകിതരാവാതെ നമുക്ക് പോവാൻ, അത് ഈ പാട്ടുകൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പാട്ട്.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരം, അപ്പവാണി പനേർച്ച അവതരണം, മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
4: തന്റെ കമ്മ്യൂണിസ്റ്റ് ശിഷ്യനായ ഒരു സഹപാഠി ഒരിക്കൽ ഡോക്ടർ ഉസ്മാനോട് ഉന്നയിച്ച ഒരു ചോദ്യവും മറുപടിയും തന്റെ പിൽക്കാലത്തെ രചനയിൽ ഒരിടത്ത് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. എന്താണ് സദാചാരം? മറുപടി: തൊഴിലാളി വർഗ സർവാധിപത്യം ലക്ഷ്യമാക്കി ചെയ്യുന്നതെന്തൊക്കെയാണോ അതാണ് സദാചാരം. അതിനെതിരുള്ളതെന്തോ അതെല്ലാം ദുരാചാരം. ഈ മറുപടിയുടെ കർത്താവ് പിന്നീട് സത്യവിശ്വാസത്തിൻ്റെയും സദാചാരത്തിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി. പക്ഷേ തൻ്റെ ശിഷ്യനെ തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തൻ്റെ മറുപടിയിൽ ഉറച്ചുനിന്ന് അയാൾ മുന്നോട്ടു പോയി. ആ ഖേദം അദ്ദേഹം തൻ്റെ രചനയിൽ അനുസ്മരിക്കുന്നുണ്ട്. എൻ്റെ സെൽസബിൽ മാസികയുടെ താളുകളിലാണ് ഈ അനർഘ പാഠങ്ങൾ അച്ചടിച്ചു വന്നത് എന്ന കാര്യം ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഡോക്ടർ ഉസ്മാൻ സാഹിബിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് പൂതി തീരുമെന്ന് തോന്നുന്നില്ല. ഒരു ഗ്രന്ഥം തന്നെ അതിനുവേണ്ടിയായാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു വിഷയത്തിലാണല്ലോ. ഈ ഉസ്മാൻ ഡോക്ടറുടെ അടുക്കലാണ് ഞാൻ സെയ്ദ് മൗലവിയുടെ കാര്യത്തിനായി ചെന്നത്. അന്ന് അദ്ദേഹത്തിൽ ആദർശപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നിട്ടും എനിക്ക് പോകാൻ തോന്നിയത് അങ്ങോട്ടാണ്. എൻ്റെ മനസ്സ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഇങ്ങനെ മന്ത്രിക്കും. ചെറുപ്പത്തിൽ കുറച്ചൊക്കെ കിതാബോധി പഠിച്ച ആളാണ് ഇദ്ദേഹം. കാപട്യവും സ്വാർത്ഥതയും തീണ്ടിയിട്ടില്ലാത്ത സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭൗതികവാദിയാണ് ഇന്നിപ്പോൾ. വക്രത തീണ്ടിയിട്ടില്ലാത്ത ആ മനസ്സിന് എന്തെങ്കിലും മടങ്ങാതിരിക്കാൻ കഴിയില്ല. മടങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ കോലവും രൂപവും ഇതായിട്ടും എൻ്റെ ആദർശം ശരിക്കറിയാമായിരുന്നിട്ടും അദ്ദേഹം വളരെ സ്നേഹാദരവോടെ എന്നെ സ്വീകരിച്ചു. പിതാവിൻ്റെ സുഹൃത്ത് എന്ന പരിഗണന മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിലെ ബന്ധം. ഞാൻ ഡോക്ടറോട് സെയ്ദ് മൗലവിയുടെ രോഗവിവരവും ഞാനുമായുള്ള ആത്മബന്ധവും ധരിപ്പിച്ചു. സെയ്ദ് മൗലവിയെ പരിചയമില്ല, പക്ഷേ കേട്ടറിവുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ ഇവിടെ താമസിപ്പിച്ചു ചികിത്സിക്കണം. മരുന്നിൻ്റെ പണം ഞാൻ ഉണ്ടാക്കിത്തരാം. ബാക്കി സർവീസ് നിങ്ങളുടെ വകയായി നൽകണം. അദ്ദേഹം സമ്മതിച്ചു. ഞാൻ രണ്ടത്താണിയിൽ പോയി. സെയ്ദ് മൗലവി ഭാര്യയുമൊത്ത് വന്നു. മൂത്ത മകൻ അബ്ദുറഹ്മാൻ അന്ന് ചെറിയ കുട്ടിയാണ്. അദ്ദേഹം അവരോടൊത്ത് നിലമ്പൂരിൽ ഉണ്ടായിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ. ചികിത്സ മാസങ്ങൾ നീണ്ടു. റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഫലപ്പെട്ടു. ഈ നിലയിൽ മഹാനായ സെയ്ദ് മൗലവിക്ക് വേണ്ടി ഒരു സേവനം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി. സംതൃപ്തി നൽകുന്ന ആനന്ദമായ ഒരു ഓർമ്മയായി ഇത് മനസ്സിൽ കിടക്കുന്നു. സെയ്ദ് മൗലവിയുടെ ചാരത്ത് സ്വർഗത്തിലൊരിടം കിട്ടാൻ ഞാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹം. എൻ്റെ ആദർശപുത്രന്മാർ ഇതറിയണം. ഈ തൗഹീദ് പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ ഗുരുതുല്യരായ എൻ്റെ മിത്രങ്ങൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെ കഥകൾ. പ്രബോധന വിഷയത്തിൽ പൊതു താൽപ്പര്യ മേഖല കണ്ടെത്തുക എന്ന അനിസ്ലാമിക ചിന്താഗതി മനസ്സിനെ സ്വാധീനിച്ച യുവ പണ്ഡിതന്മാർ, അവർക്ക് സെയ്ദ് മൗലവിയെപ്പോലുള്ളവർ ഒരു പാഠമായിരിക്കട്ടെ. സെയ്ദ് മൗലവി രോഗമുക്തനായതോടെ രണ്ടത്താണിയിലെ ആദർശ ബന്ധുക്കൾ ഉണർന്നു. അവരുടെ സഹകരണത്തിൽ പിന്നീട് കുറച്ചുകൂടി ഭേദപ്പെട്ട താമസ സൗകര്യമുണ്ടാക്കാൻ മൗലവിക്ക് കഴിഞ്ഞു. പ്രസിദ്ധനായ സലഫി പണ്ഡിതനും പ്രഭാഷകനുമായിരുന്ന പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയുടെ ശിഷ്യനായിരുന്നു സെയ്ദ് മൗലവി. പറപ്പൂർ മൗലവി പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകരയിലെ പാലക്കാഴി മസ്ജിദിൽ ഖതീബും മുദരിസുമായിരുന്നു. സെയ്ദ് മൗലവി അവിടെയാണ് കിതാബോതിയത്. അടുത്ത പ്രദേശമായ വട്ടമണ്ണപ്പുറത്തെ പാറോക്കോട് കുടുംബമാണ് അവിടെ പരിവർത്തനത്തിന് താങ്ങും തണലുമായി നിന്നത്. എടത്തനാട്ടുകര ഒരൊറ്റപ്പെട്ട പ്രദേശമായിരുന്നു. മേലാറ്റൂർ അതിർത്തിയിൽ പുഴക്കപ്പുറത്തുള്ള വിശാലമായ ഒരു കര. യാത്രാ സൗകര്യങ്ങൾ അന്ന് വിരളമായതിനാൽ ഒറ്റപ്പെട്ടു കിടന്നിരുന്നു. ഇപ്പോൾ പാലം വന്നു. പാറക്കോട് കുടുംബം ആ നാട്ടിലെ വലിയ ജന്മികളും അതിനാൽ സ്വാധീനമുള്ളവരുമായിരുന്നു. മൂന്ന് സഹോദരന്മാർ ഉമർ ഹാജി, കുഞ്ഞമ്മു ഹാജി എന്നിവർ ഇസ്ലാഹി ആദർശവുമായി അടുത്തു വന്നു. മൂത്തയാൾ അബ്ദുള്ള ഹാജി സുന്നിയായി തന്നെ തുടർന്നു. പക്ഷേ സഹോദരന്മാർ വഹാബികളായതും സലഫി പ്രവർത്തന രംഗത്തെ പിന്തുണച്ചു നിന്നതും അബ്ദുള്ള ഹാജിയെ നിശബ്ദനാക്കി. കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വാർഷിക യോഗം എടത്തനാട്ടുകരയിൽ വെച്ച് നടന്നിട്ടുണ്ട്. കെ എം മൗലവി മുതൽ പേരോടത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആ നാടുമായുള്ള ആദ്യ ബന്ധം. പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയുടെ മേൽനോട്ടത്തിലും പാറക്കോട് സഹോദരന്മാരുടെ പിന്തുണയിലുമാണ് ആ യോഗം നടന്നത്. മലബാറിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി ആദർശ പരിവർത്തനം നടന്ന ആദ്യകാല പ്രദേശങ്ങളിലൊന്നാണ് എടത്തനാട്ടുകര. ഒരിക്കൽ അവിടെ ഒരു മതപ്രഭാഷണം നടന്നപ്പോൾ സുന്നികൾ ബഹളമുണ്ടാക്കി. അന്ന് മുജാഹിദുകൾ തുലോം കുറവായതിനാൽ അപായകരമായ ഒരവസ്ഥയായിരുന്നു. വിവരം പാറക്കോട് വീട്ടിലറിഞ്ഞു. തൽക്ഷണം ഉമർ ഹാജി തോക്കുമേന്തി കുതിരപ്പുറത്ത് പാഞ്ഞെത്തി. അതോടെ രംഗം ശാന്തമായി. ജനം പിരിഞ്ഞുപോയി. ഈ നിലയിൽ കായബലം കൊണ്ടും സാമൂഹിക സ്ഥാനം കൊണ്ടും പാറോക്കോട് സഹോദരന്മാർ സലഫി ആദർശത്തിനു നൽകിയ പിന്തുണയും പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയുടെ വൈജ്ഞാനിക നേതൃത്വവും സമന്വയിപ്പിച്ചപ്പോൾ എടത്തനാട്ടുകരയിൽ തൗഹീദിൻ്റെ വെളിച്ചം പരന്നൊഴുകി. ഇവിടെ നിന്നാണ് എൻ്റെ ആത്മസുഹൃത്തായ സെയ്ദ് മൗലവി വിജ്ഞാനവും ആവേശവും അതോടൊപ്പം ത്യാഗബോധവും നേടിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ സേവനത്തിനുള്ള പ്രതിഫലം നൽകാൻ അള്ളാഹു അദ്ദേഹത്തെ മടക്കി വിളിച്ചു. സെയ്ദ് മൗലവിയിൽ അള്ളാഹുവിൻ്റെ രക്ഷയും അനുഗ്രഹവും ചിരിയുമാറാകട്ടെ.
5: ഒരു കാളി കഥ. കുറിപ്പുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഹമീദ് അത് എഴുതുകയും ചെയ്യുന്നതിനിടയിൽ ഞാൻ പത്രം മറിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു വാർത്ത. കോഴിക്കോട് അപ്പവാണിഭം നേർച്ച ഉദ്ഘാടനം വലിയ കാളി ഷിഹാബുദ്ദീൻ ഇമ്പിച്ചുകോയത്തങ്ങൾ നിർവഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജാറങ്ങളിലും ചർച്ചുകളിലും ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഒട്ടേറെ വാണിഭങ്ങൾ

0: ങ്ങളുടെയോ ഔലിയാക്കൾ എന്നും പുണ്യാളന്മാർ എന്നും പേരിട്ടവരുടെയോ ഔദ്യോഗിക പ്രതീതിയാണെന്ന ധാരണയാണ് വിവരദോഷികളായ ജനത്തിലുള്ളത്. അവർ നിശ്ചയിക്കുന്ന പണം കൊടുത്ത് ഈ വിഭവങ്ങൾ ഏറ്റുവാങ്ങാൻ പാവങ്ങൾ നീണ്ട ക്യൂവിൽ മണിക്കൂറുകൾ കാത്തുനിൽക്കുന്നുണ്ടാകും. രോഗനിവാരണത്തിനും മറ്റ് ആഗ്രഹ സഫലീകരണത്തിനും വേണ്ടി മനുഷ്യർ പലപ്പോഴും വൃത്തിയില്ലാത്ത ഈ ഭക്ഷണം ഭക്തിയോടെ തിന്നുകയും തീറ്റിക്കുകയും ചെയ്യും. കോഴിക്കോട്ടെ അപ്പവും കാഞ്ഞിരമ്പറ്റത്തെ കഞ്ഞിയും ഗുരുവായൂരിലെ അരവണപായസവും കണ്ണമാലിപ്പള്ളിയിലെ പൊതിച്ചോറും മനുഷ്യരെ കൊണ്ട് തീറ്റിക്കുന്നതും വ്യാപാരാടിസ്ഥാനത്തിൽ പണം സമ്പാദിക്കുന്നതും ചില്ലറക്കാരുടെ സംഘങ്ങളല്ല. ബിരുദാനന്തര ബിരുദധാരികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, PhD നേടിയ ഗവേഷകന്മാർ, നിയമജ്ഞന്മാർ, നന്നായി കിതാബോധി പഠിച്ച പണ്ഡിതന്മാർ തുടങ്ങിയ നാട്ടിലെ അറിയപ്പെടുന്ന പ്രമുഖന്മാരുടെ കമ്മിറ്റികളാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ചിലയാളുകൾ വേദികളിൽ വലിയ ഗമയിൽ പറയുന്നത് കേൾക്കാം, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൊണ്ടാണ് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ വളരുന്നതും നിലനിൽക്കുന്നതുമെന്ന്. ശുദ്ധ മണ്ടത്തരതമാണിതെന്ന് അനുഭവങ്ങളുടെ പരമ്പര തെളിയിക്കുന്നു. സൃഷ്ടാവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനത്തിന്റെ അഭാവമാണിതിന് കാരണം. മറഞ്ഞ വഴിയിൽ ഗുണമാശിക്കാനും ദോഷം ഭയപ്പെടാനും സൃഷ്ടികർത്താവ് മാത്രമേ അർഹനായിട്ടുള്ളൂവെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും പ്രാർത്ഥന ആ സൃഷ്ടികർത്താവിനോട് മാത്രമേ ആകാവൂ എന്നുമുള്ള യഥാർത്ഥവും ലളിതവുമായ വിജ്ഞാനത്തിന്റെ അഭാവമാണ് കാരണം. സ്വന്തം പേരുപോലും എഴുതാനറിയാത്ത, ഒരു മേൽവിലാസം വായിക്കാൻ അറിഞ്ഞുകൂടാത്ത എത്രയോ വിദ്യാവിഹീനരായ സാധാരണക്കാർ ഈ ജ്ഞാനം നേടിയിട്ടുണ്ട്. അവർ ഇത്തരം അപ്പത്തിനും പൊതിച്ചോറിനും അരവണക്കും ആശിക്കുന്നവരല്ല, അതിനെ വെറുക്കുന്നവരാണ്. സൃഷ്ടാവും സൃഷ്ടിയും എന്ന സുപ്രധാനമായ വ്യത്യാസമാണിവിടെ പഠിക്കേണ്ടത്. മുഹമ്മദ് നബി, യേശുക്രിസ്തു, മോസസ്, അവരെല്ലാം സൃഷ്ടികളാണ്. സന്മാർഗ പ്രബോധനം ഏൽപ്പിക്കപ്പെട്ട മഹാന്മാർ. ആരും സൃഷ്ടാവല്ല, സൃഷ്ടാവിൻ്റെ അടിമകൾ മാത്രം. ഗുരുവായൂരപ്പനും ശബരിമല ശാസ്താവും വേളാങ്കണ്ണി മാതാവും മഹീദ്ദീൻ ഷെയ്ഖും മുനമ്പത്ത ബീവിയും ഫരീദ് ഔലിയയും എല്ലാം സൃഷ്ടികളാണ്. പ്രാർത്ഥനയ്ക്ക് ഇവരാരും അവകാശികളല്ല, സൃഷ്ടാവ് മാത്രമാണ് യഥാർത്ഥ അവകാശി. ഈ ഇത്ര ലളിതസുന്ദരമായ മഹദ് ആശയം പഠിക്കാൻ ഒരു സർവകലാശാലയിലും ഗവേഷണ കേന്ദ്രത്തിലും പോകേണ്ടതില്ല. ഇതെഴുതുന്ന ഞാനും സ്കൂളിൻ്റെ വാതിൽ കടന്നത് മക്കളെ ചേർക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം ആവശ്യമില്ലെന്നല്ല, അത് പലപ്പോഴും യഥാർത്ഥ വിജ്ഞാനം നേടാൻ സഹായിക്കുന്ന ഘടകമായേക്കും. വിജ്ഞാനത്തിന്റെ ഭൗതികവും ആത്മീയവുമായ ഉന്നത മാനങ്ങൾ നേടാൻ തുണച്ചേക്കും.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരം, അപ്പവാണിപ നേർച്ച എന്ന ഭാഗം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
2: سبيل الدموع سبيل مريح
3: ഈ കുറേ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം ഇത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടുംപൊടി നിസ്കാരപ്പായി ഒന്നായിട്ടിടുക. ഇവിടെ ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ച് കിടക്കണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള പറയണ്ട. ഒരു മര്യാദക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാനോ ഒന്ന് നഷ്ടല്ല സഹോദരങ്ങൾ, പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണങ്ങൾ, ആ കുട്ടിക്ക് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞുകൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല് അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിക്കാണ് വരുന്നത്.
4: മാഷാല്ലാ, ആ വോയിസിന്റെ ആളെ നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
5: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാണ് അല്ലേ. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
4: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
5: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ആളുകൾ പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാർ അതിൻ്റെ അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പുട്ടില് പുട്ടൊക്കെ ആകെ പരത്തി പച്ചിരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞു കൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
4: തീർച്ചയായും തീർച്ചയായും. ഇതിപ്പോ

0: ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും. നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പിൽ നോക്കുമ്പോ, ഇതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
1: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിന് മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളറ് കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കാരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
0: തീർച്ചയായും.
1: എന്നാൽ
0: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ച ഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു, വീടിന്റെ പഴക്കമൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്കിനിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
1: അതറിയാതെയാണ് നമ്മൾ പറയണത്.
0: അപ്പൊ ആ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവലി അതൊരു ഹയറാണ്. കുടുംബത്തിനും അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല സ്വലഹ്യങ്ങളായ പ്രദാനം ചെയ്യും.
1: അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെയുള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തെങ്കിലുമൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഓൽക്കത് അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവപ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മള് ക്ഷമകെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
0: ക്ഷമകെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവി ശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റ് ആണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
1: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തു ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ് പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: തീർച്ചയായും.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. പല്ല് എടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നിജമുദ്ദീൻ കെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പല കാരണങ്ങൾ കൊണ്ട് പല്ല് എടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് നമുക്ക്. പല്ലെടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ ഒരു ആരോഗ്യ ചിന്തയിൽ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പല്ലെടുത്ത ഉടനെ ഡോക്ടർ പല്ലെടുത്ത ഭാഗത്ത് ഒരു കോട്ടൺ പീസ് വയ്ക്കും. ആ കോട്ടൺ പീസ് ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 45 മിനിറ്റെങ്കിലും കടിച്ചു പിടിക്കൽ നിർബന്ധമാണ്. കാരണം ആ സമയത്താണ് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവുക. ആ രക്തം കട്ട പിടിക്കാനും രക്തം നിൽക്കാനും വേണ്ടി 30 മിനിറ്റെങ്കിലും ആ ഒരു കോട്ടൺ പീസ് അവിടെ കടിച്ചു പിടിക്കൽ നിർബന്ധമാണ്. അതുപോലെ അതേസമയം നമ്മുടെ വായിലുണ്ടാകുന്ന ഉമിനീര് അത് തുപ്പാൻ പാടില്ല, പുറത്തേട്ട് തുപ്പാൻ പാടില്ല, പകരം അത് ഉള്ളിലോട്ട് ഇറക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് ആ സമയത്ത് കൂടുതൽ രക്തം ഉണ്ടാവില്ലേ, രക്തം ഉള്ളിലോട്ട് ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് കോട്ടൺ പീസ് കടിച്ചു പിടിക്കുന്നത് കൊണ്ട് തന്നെ ഉമിനീരായിരിക്കും കൂടുതൽ ഉണ്ടാവുക, രക്തത്തിൻ്റെ അംശം വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ആ സമയത്ത് തുപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ കൊണ്ട് കൂടുതൽ രക്തം വരികയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. അതിന് പകരമായിട്ട് നമ്മൾ ഉമിനീര് എന്ത് ചെയ്യണം, ഉള്ളോട്ട് ഇറക്കണം. ഇതാണ് ഉടനെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. അതിനുശേഷം ആദ്യത്തെ ഒരു 24 മണിക്കൂർ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലയിടത്ത ശേഷം ആദ്യത്തെ 24 മണിക്കൂർ നമ്മൾ തണുപ്പുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്. ചൂടുള്ള ഭക്ഷണങ്ങളിലേക്കാൾ കൂടുതൽ തണുപ്പുള്ള ഭക്ഷണങ്ങളാണ് ആ സമയത്ത് കഴിക്കേണ്ടത്. കാരണം ആദ്യത്തെ 24 മണിക്കൂറാണ് നമ്മൾ രക്തം കട്ട പിടിക്കുകയും അതുപോലെ ഹീലിംഗ്, അത് നമ്മൾ പല്ലെടുത്ത ഭാഗത്ത് ഹീലിംഗ്, അതായത് മുറിവ് ഉണങ്ങുകയും ചെയ്യുന്ന പ്രക്രിയകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് ആദ്യത്തെ 24 മണിക്കൂറിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ രക്തക്കുഴലുകൾ വികസിക്കുകയും കൂടുതൽ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ആദ്യത്തെ 24 മണിക്കൂർ തണുത്ത ഭക്ഷണങ്ങൾ അതുപോലെ തണുത്ത ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നേരെ വാ കൊണ്ട് തന്നെ ജ്യൂസ് കുടിക്കുന്ന രൂപത്തിലോട്ട്, അത്തരത്തിൽ നമുക്ക് ജ്യൂസ് കുടിക്കാവുന്നതാണ്, സ്ട്രോ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പല്ല്, പ്രത്യേകിച്ച് താഴത്തെ പല്ലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് കൊടുക്കും മരവിക്കാൻ വേണ്ടി. അതേസമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള ഏരിയകൾ, പ്രത്യേകിച്ച് താഴത്തെ പല്ലൊക്കെ എടുക്കുമ്പോൾ നാവിൻ്റെ സൈഡ്, ചുണ്ടിൻ്റെ സൈഡൊക്കെ മരവിക്കും. 2-3 മണിക്കൂറുകൾ മരവിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുണ്ടും നാവും കൂട്ടിക്കടിക്കുകയും അവിടെ അൾസർ വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ മരവിപ്പ് വിടുന്നതുവരെ തട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഉത്തമം. പല്ലെടുത്ത ശേഷം ആ ഭാഗത്ത് നീർക്കെട്ട് വീങ്ങൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണത്. അതുകൊണ്ട് തന്നെ ഐസ് പാക്കുകൾ, നമ്മൾ പല്ലെടുത്തതിൻ്റെ പുറം ഭാഗത്ത് ഐസ് പാക്ക് വെക്കുകയും ആ വീക്കത്തെ നമ്മൾ തടയുകയും ചെയ്യാം. ആ സമയത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ആ സമയത്ത് ബ്രഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പല്ലെടുത്ത ശേഷം ഉടനെ ബ്രഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആദ്യ ദിവസങ്ങളിൽ വേണമെങ്കിൽ ആ സമയത്ത് ബ്രഷ് ചെയ്യേണ്ടതില്ല, പകരം മൗത്ത് വാഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ സോഫ്റ്റ് ബ്രഷുകൾ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലെടുത്ത ഭാഗത്ത് ആ കുഴിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പല്ലെടുത്ത ശേഷമുള്ള പിറ്റത്തെ ദിവസങ്ങളിൽ, 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമുള്ള ദിവസങ്ങളിൽ ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിൽ ആ ഭാഗം കൊപ്പിളിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ 24 മണിക്കൂർ തണുത്ത ഭക്ഷണവും തണുത്ത വെള്ളവും, അതിനുശേഷം ഇളം ചൂടുള്ള ഉപ്പിട്ട വെള്ളത്തിൽ കൊപ്പിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ ആ മുറിവ് ഉണങ്ങാൻ കാരണമാകും. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ വല്ലതുമുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അത് കഴിച്ചിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് പല്ലെടുത്ത ശേഷം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പല്ല് എടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നീർപ്പദം വാരിക പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും, ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
2: സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും, എഴുത്ത് ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് അഥവാ സന്മാർഗം. ആ സന്മാർഗത്തിന്റെ ശുദ്ധവും സമ്പുഷ്ടവും സ്പഷ്ടവുമായ ഉറവിടമാണ് ഇസ്ലാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന, അവിടുത്തെ അനുയായികളും സച്ചരിതരായ മറ്റു മുൻഗാമികളും നടന്നുതീർത്ത ആ നേർവഴിയിൽ യാതൊരുവിധ കൂട്ടിച്ചേർക്കലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ സ്ഥാനമില്ല. എന്നാൽ കാലാന്തരങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യക്ഷപ്പെട്ട വിഘടനവാദികളും ദുരാചാരങ്ങളുടെ വക്താക്കളും ഈ ശുദ്ധമായ ആദർശത്തെ തകർക്കാനും തങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായി അതിനെ വളച്ചൊടിക്കാനും നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനായി അവർ സ്വീകരിക്കുന്ന ഏറ്റവും അപകടകരമായ ആയുധമാണ് ആക്ഷേപ പേരുകൾ ഉൾപ്പെടുന്ന ലേബലുകൾ ഒട്ടിക്കലും വിളിക്കലും. ആദർശപരമായ സംവാദങ്ങളിൽ പരാജയപ്പെടുമ്പോൾ, തങ്ങളുടെ അന്ധമായ കക്ഷിത്വത്തിൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുമ്പോൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ തരംതാഴ്ത്താനും അവരിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുമായി ഈ പുത്തൻവാദികൾ ഉപയോഗിക്കുന്ന ആസൂത്രിത തന്ത്രമാണ് ചില പണ്ഡിതന്മാരുടെ പേരുകളിലേക്ക് ചേർത്ത് മദ്ഹലി എന്നും റസ്ലാനി എന്നും മറ്റുമുള്ള ലേബലുകൾ ഒട്ടിക്കുന്നത്. എന്നാൽ ഇതേ ആളുകൾ എന്തുകൊണ്ട് അഹ്ലു സുന്നത്തിൻ്റെ മറ്റു മഹാന്മാരായ പണ്ഡിതന്മാരെ ചേർത്ത് ഉസൈമിനി എന്നോ ഫൗസാനി എന്നോ വിളിക്കുന്നില്ല എന്ന ചോദ്യം നമ്മെ എത്തിക്കുന്നത് കപടചിന്തകരുടെയും കക്ഷിത്വവാദികളുടെയും വലിയൊരു ഗൂഢാലോചനയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പുത്തൻ ആശയക്കാർ എന്നും സ്വീകരിച്ചു പോന്ന ഒരു പൊതുരീതിയാണിത്. സ്വഹാബത്തിൻ്റെ കാലം തൊട്ട് ഇന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കിതൊക്കെ വ്യക്തമാകും. ഖവാരിജുകളും മുഅ്തസിലുകളും ഷിയാക്കളും ജഹിമികളുമെല്ലാം അഹ്ലുൽ ഹദീസിനെയും സലഫി പണ്ഡിതന്മാരെയും ഹഷവിയ എന്നും മുഷബ്ബിഹ എന്നും നാസുബിയ എന്നുമൊക്കെ വിളിച്ചാക്ഷേപിച്ചിരുന്നു. ഇതേ ചരിത്രപരമായ അസഹിഷ്ണുതയുടെ ആധുനിക പതിപ്പുകളാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ, സുറൂരികൾ തുടങ്ങിയ അഭിനവ ഖവാരിജുകളിൽ നിന്നും വിഘടനവാദികളിൽ നിന്നും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് തടസ്സമായി നിൽക്കുന്ന സലഫി മൻഹജിനെ അണുവിട വ്യതിചലിക്കാതെ കാത്തുസൂക്ഷിക്കുന്ന പണ്ഡിതന്മാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം. ഷെയ്ഖ് റബീഅ ബിൻ ഹാദി അൽ മദ്ഹലി, ഷെയ്ഖ് മുഹമ്മദ് സഈദ് റസ്ലാൻ, സൗദി അറേബ്യയിലെ വിവിധ പണ്ഡിത പ്രമുഖന്മാർ തുടങ്ങിയവരെ ഇവർ പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ കാരണം
6: അവരെന്നും ബിദഅത്തിന്റെ വക്താക്കളുടെ മുഖം മൂടി വലിച്ചു കീറുന്നതിൽ കാണിച്ച അസാധാരണമായ ആർജവവും ധീരതയുമാണ്. മതത്തിൽ പുതിയൊരു മൻഹജോ അഖീദയോ ഷെയ്ഖ് റബീഅ്, ഷെയ്ഖ് റസ്ലാൻ എന്നിവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ പ്രബോധനം ചെയ്യുന്നത് പ്രവാചകനും സഹാബത്തും നിലകൊണ്ട ശുദ്ധമായ ഇസ്ലാമിക മാർഗം തന്നെയാണ്. ഇമാമുമാരായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ, ഇബിനു തൈമിയ, ഇബിനുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുമുല്ലാ തുടങ്ങിയ മഹത്തുക്കൾ പ്രമാണബദ്ധമായി വിശദീകരിച്ച അതേ മൻഹജ് തന്നെയാണ് ഇവരുടേതും. ഷെയ്ഖ് ഇബിനു ബാസ് റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബിനു ഉസൈമീൻ റഹിമഹുല്ലാ എന്നിവർ പകർന്നു നൽകിയതും ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ലാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ അതേ തൗഹീദും സുന്നത്തും തന്നെയാണ് ഇവരും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സംഘടനകൾക്കും നേതാക്കൾക്കും അതീതമായി പ്രമാണങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന സലഫി ദാഅവത്തിന്റെ അന്തസത്തയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഹിസ്ബികളും ഇഹ്വാനികളും ഈ മൻഹജിനെ വ്യക്തികളിലേക്ക് ചുരുക്കിക്കാണിക്കാൻ ശ്രമിക്കുന്നു. ഇത് കേൾക്കുന്ന സാധാരണക്കാർ വിചാരിക്കുന്നത് മദ്ഖലിയത്ത് എന്നാൽ ഷെയ്ഖ് റബീഅ് പുതുതായി നിർമ്മിച്ച ഏതോ ഒരു കക്ഷിയാണെന്നാണ്. അഹ്ലു സുന്നയുടെ പ്രമാണങ്ങളെയും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ജീവിത രീതിയെയും തമസ്കരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു പുകമറ മാത്രമാണിത്. ഷെയ്ഖ് റബീഅ് ബിൻ ഹാദിയെ ഇമാമുൽ ജർഹി വത്തഅദീൽ വ്യക്തികളെയും ആശയങ്ങളെയും പ്രമാണബദ്ധമായി വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ശാസ്ത്രത്തിലെ ഈ നൂറ്റാണ്ടിലെ ഇമാം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സലഫി ആദർശത്തിന് നേരെ വരുന്ന ഏതൊരു പുത്തൻ ആശയത്തെയും അതിൻ്റെ മുള്ളയിലെ നുള്ളിക്കളയാൻ തയ്യാറായ പടയാളിയാണ് അദ്ദേഹം. സൗദി അറേബ്യയുടെ മുൻ മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഇബ്നു ബാസ്, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ തുടങ്ങിയ അഹ്ലു സുന്നത്തിന്റെ ഉന്നതരായ നിരവധി പണ്ഡിതന്മാർ ഷെയ്ഖ് റബീഅനെ പരസ്യമായി പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെയും ദഅവത്തിനെയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഒരിക്കൽ പറയുകയുണ്ടായി, ഈ കാലഘട്ടത്തിൽ സുന്നത്തിനെ പ്രതിരോധിക്കുന്നതിലും അതിലേക്ക് ക്ഷണിക്കുന്നതിലും ബിദഅത്തുകാരെ തിരിച്ചറിയുന്നതിലും ഷെയ്ഖ് റബീഅനെപ്പോലെ മറ്റാരുമില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന്റെ ദീനിയായ ആവേശത്തെയും സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയെയും ഏറെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈജിപ്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഷെയ്ഖ്വാനികളുടെയും മറ്റു വിഘടനവാദികളുടെയും ഭരണാധികാരികൾക്കെതിരെയുള്ള കലാപചിന്തകളുടെയും പൊള്ളത്തരങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തുറന്നുകാട്ടുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് സഈദ് റസ്ലാൻ. ഷെയ്ഖ് സ്വാലിഹ് അൽ സുഹൈമി, ഷെയ്ഖ് സുലൈമാൻ അൽ റുഹൈലി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ദാഅവത്തിനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വിഘടനവാദികൾ ഷെയ്ഖ് ഫൗസാനെയും ഷെയ്ഖ് ഇബ്നു ഉസൈമിനെയും പോലുള്ളവരെ വിട്ട് ഷെയ്ഖ് റബീഅനെയും ഷെയ്ഖ് റസ്ലാനെയും മാത്രം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്? ഇതിനു പിന്നിൽ കൃത്യമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനും ഷെയ്ഖ് ഫൗസാനും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള പണ്ഡിതന്മാരാണ്. അവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ തങ്ങളുടെ തനിനിറം പുറത്താകുമെന്നും ജനങ്ങൾ തങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്നും ഈ ഹിസ്ബി ബ്രദറന്മാർക്ക് നന്നായി അറിയാം. അതിനാൽ ഈ പണ്ഡിതന്മാർക്കിടയിൽ ഒരു കൃത്രിമമായ വേർതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഷെയ്ഖ് ഫൗസാനും ഷെയ്ഖ് ഹുസൈമിനും മാന്യന്മാരായ പണ്ഡിതന്മാരാണെന്നും എന്നാൽ ഷെയ്ഖ് റബീഅും ഷെയ്ഖ് റസ്ലാനും കഠിന മനസ്കരും ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നവരുമാണെന്നുമുള്ളൊരു തെറ്റായ ചിത്രം അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതിൽ വല്ല സത്യവുമുണ്ടോ? ഒരിക്കലുമില്ല. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ ഗ്രന്ഥങ്ങളും ഫത്വകളും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘടനയെക്കുറിച്ചും അവരുടെ ദുർവ്യാഖ്യാനങ്ങളെക്കുറിച്ചും ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്തുബ് തുടങ്ങിയവരുടെ ആദർശപരമായ പിഴവുകളെക്കുറിച്ചും ഏറ്റവും ശക്തമായി എഴുതുകയും സംസാരിക്കുകയും ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ. ഇസ്ലാമിന്റെ പേരിൽ ജനാധിപത്യത്തിനും വിപ്ലവങ്ങൾക്കും വേണ്ടി വാദിക്കുന്നവരെ അദ്ദേഹം കഠിനമായി വിമർശിച്ചു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ ഷെയ്ഖ് ഫൗസാനെ ആക്ഷേപിക്കുന്നില്ല? കാരണം സലഫി മൻഹജിന്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും ശക്തരായ കാവൽക്കാരെ ആദ്യം തകർക്കുക, അതിലൂടെ ബാക്കിയുള്ളവരിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലുക എന്ന കുടിലതന്ത്രമാണ് അവർ പയറ്റുന്നത്. ഓരോ പണ്ഡിതന്റെയും ജീവിത സാഹചര്യങ്ങളും അവർ ജീവിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഉസൂലുൽ ഫിഖ്ഹിലും ഖുർആൻ തഫ്സീറിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഷെയ്ഖ് റബീഅ് അക്കാലഘട്ടത്തിൽ ഉമ്മത്തിലേക്ക് ഇരച്ചുകയറിയ ഇഖ്വാനി സുറൂരി ചിന്താഗതികളെ പ്രതിരോധിക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ഇത് മൻഹജിലെ വ്യത്യാസമല്ല, മറിച്ച് ദീനിന്റെ സേവനത്തിലുള്ള വൈവിധ്യം തനവ് മാത്രമാണ്. അഹ്ലു സുന്നവൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സവിശേഷതകളിലൊന്ന്, അവർ പ്രമാണങ്ങളെയാണ് സ്നേഹിക്കുന്നത്, വ്യക്തികളെയല്ല എന്നതാണ്. സലഫികൾ ഒരിക്കലും വ്യക്തിപൂജ നടത്തുന്നവരല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ അബൂബക്കറും ഉമറും അങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞ് നിങ്ങൾ എന്നെ എതിർക്കുകയാണോ? നിങ്ങളുടെ മേൽ ആകാശത്തു നിന്ന് കല്ലുകൾ വർഷിക്കാറായിരിക്കുന്നു. ഇതാണ് സലഫി നിലപാട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നീ ഉത്തമ വ്യക്തിത്വങ്ങളുടെ വാക്കുകൾക്ക് പ്രവാചക വചനത്തിന് മുകളിൽ സ്ഥാനമില്ല എന്നിരിക്കെ, പിന്നെ എങ്ങനെയാണ് സമകാലികരായ പണ്ഡിതന്മാരുടെ വാക്കുകളെ അന്ധമായി പിൻപറ്റാൻ സലഫികൾക്ക് സാധിക്കുക? ഷെയ്ഖ് റബീഉണ്ടെയോ ഷെയ്ഖ് റസ്ലാന്റെയോ വാക്കുകൾ ഖുർആനും സുന്നത്തിനും സലഫുസ്വാലിഹികളുടെ ഏകോപിത അഭിപ്രായത്തിനും യോജിച്ചതാണെങ്കിൽ മാത്രം നാം അത് സ്വീകരിക്കുന്നു. അവർ മനുഷ്യരാണ്, അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. സംഭവിച്ചാൽ അഹ്ലുസുന്നത്തിന്റെ മറ്റു പണ്ഡിതന്മാർ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യും. എന്നാൽ ഹിസ്ബി ബ്രദറുകളുടെ അവസ്ഥ അതല്ല. അവർ തങ്ങളുടെ സംഘടനാ നേതാക്കളെ അപ്രമാദിത്വമുള്ളവരായി കാണുന്നു. ഹസനുൽ ബന്നയുടെയോ സയ്യിദ് ഖുതുബിന്റെയോ പുസ്തകങ്ങളിലെ ഗുരുതരമായ വിശ്വാസ പിഴവുകളും സത്യനിഷേധവും ചൂണ്ടിക്കാണിച്ചാൽ അവർ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാകില്ല. മറിച്ച് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന പണ്ഡിതന്മാരെ മദ്ഖലി എന്ന് വിളിച്ചാക്ഷേപിക്കാനാണ് അവർ മുതിരുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്നത് കേവലം ഉത്സവപ്പറമ്പിലെ ജനങ്ങളുടെ എണ്ണം കൂട്ടലല്ല, മറിച്ച് ആദർശപരമായ ഐക്യമാണ്. അള്ളാഹുവിന്റെ പാശത്തിൽ ഒന്നിച്ചു മുറുകെ പിടിക്കുക എന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ആ പാശം ഖുർആനും സുന്നത്തുമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നത് ദീനിന്റെ നിലനിൽപ്പിനെന്നും എപ്പോഴും അത്യാവശ്യമാണ്. ഷെയ്ഖ് റബീഉം ഷെയ്ഖ് റസ്ലാനും ചെയ്തത് ഈ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്ന ഖവാരിജികളുടെ ചിന്താഗതികളെ അവർ തുറന്നുകാട്ടി. ഇസ്ലാമിക നാമങ്ങളിൽ അറിയപ്പെടുന്ന പ്രമുഖ സംഘടനകളുള്ളവരെ, രാഷ്ട്രീയ മോഹങ്ങളെ അവർ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. ഈ നഗ്നസത്യങ്ങൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഹിസ്ബികൾ ഈ പണ്ഡിതന്മാർക്കെതിരെ സൈബർ ഇടങ്ങളിലും പ്രസംഗവേദികളിലും കടുത്ത അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നത്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവരാണ്. അവർ തമ്മിൽ സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ് കഴിഞ്ഞുകൂടിയത്. പരിഹാസപ്പേരുകൾ വിളിച്ച് തരംതിരിക്കുന്ന പുത്തൻവാദികളുടെ കെണിയിൽ വീഴാതിരിക്കാൻ നാം ജാഗ്രത കാണിക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്കും അവലംബങ്ങളിലേക്കും മടങ്ങുക. പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. പണ്ഡിതന്മാരെ ആദരിക്കുകയും അവരുടെ ദാവത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന കപടന്മാരെ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. വസ്തുതകൾ യഥാവിധി തിരിച്ചറിയാതെ താനും സലഫിയാണെന്ന വാദത്തിൽ സലഫികളോടൊപ്പം കൂടിയിട്ടുള്ള അല്പജ്ഞാനികളായ ഒരുപറ്റം ആളുകളാണ് പുത്തൻവാദികളായ ഇത്തരം ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളുടെ ഈ ലേബലൊട്ടിക്കലുകൾ കണ്ട് പരിഭ്രമിച്ച് പിന്നോട്ടു മാറുന്നത്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം അഹ്ലുസുന്നത്തുവൽ ജമാഅത്ത് പിന്നിട്ട ആദർശപരമായ പാതയെപ്പറ്റിയുള്ള ചരിത്രപരമായ അജ്ഞതയാണ് ഇവരുടെ മുഖ്യ പ്രതിസന്ധി. ശരിയായ ചരിത്രവിജ്ഞാനം നുകർന്ന് ഈ അജ്ഞതയ്ക്ക് പരിഹാരം കാണാൻ അത്തരക്കാരെ നാം ഗൗരവപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ആദർശപരമായ അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളുടെയും ആഭ്യന്തര ശത്രുക്കളുടെയും ഗൂഢാലോചനകൾ ചരിത്രത്തിൽ പുതിയതല്ല. പണ്ഡിതന്മാർക്കെതിരെയുള്ള ഈ ആസൂത്രിത അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ഇന്ന് ഇഹ്വാനി സുറൂരി കക്ഷികൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് അവർ കണിയറയിൽ തണലൊരുക്കുന്ന വലിയൊരു ഷിയ സൂഫി ലോബി കൂടിയുണ്ട്. സലഫി മൻഹജിനെ മദ്ഖലിസം എന്നും റസ്ലാനിസം എന്നും വിളിച്ചും ആക്ഷേപിക്കുന്ന പുത്തൻവാദികളുടെ ഈ തന്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരണവും സാമ്പത്തിക പിന്തുണയും നൽകുന്നത് ഈ ഷിയ സൂഫി അച്യുതണ്ടാണ്. കാരണം തൗഹീദിന്റെ ശുദ്ധമായ പ്രബോധനവും ഷിർക്കിനും ബിദഅത്തിനുമെതിരെയുള്ള സന്ധിയില്ലാത്ത സമരവുമാണ് തങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഈ ലോബികൾക്ക് തന്നെ നന്നായി അറിയാം. ഖബറാരാധനയും അന്ധവിശ്വാസങ്ങളും ദീനിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന സൂഫികൾക്കും സ്വഹാബത്തിന് ചീത്ത വിളിക്കുകയും ഇസ്ലാമിന് പ്രമാണങ്ങളെ വികലമാക്കുകയും ചെയ്യുന്ന റാഫിലുകളായ ഷിയാക്കൾക്കും ബ്രദറന്മാർക്കും സലഫി പണ്ഡിതന്മാരുടെ സാന്നിധ്യം എപ്പോഴും വലിയൊരു തലവേദനയാണ്. സലഫി മൻഹജിന്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും ശക്തരായ കാവൽക്കാരായ ഷെയ്ഖ് റബീനയും ഷെയ്ഖ് റസ്ലാനെയും ജനമധ്യത്തിൽ തരംതാഴ്ത്താൻ കഴിഞ്ഞാൽ അത് അഹ്ലുസുന്നയുടെ ആദർശക്കോട്ടയിൽ വിള്ളലുണ്ടാക്കാമെന്ന് ഈ ലോബികൾ കണക്കുകൂട്ടുന്നു. വിപ്ലവ ചിന്താഗതിക്കരായ ഇഖ്വാനികളെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ പാവകളായ ഏതാനും അല്പജ്ഞാനികളെ ഉപയോഗിച്ച് അവർ സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ സൈബർ യുദ്ധം നയിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ്. പ്രവാചകാനുയായികളുടെ കാലം തൊട്ട് തുടങ്ങി താബിയകളുടെയും ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മറ്റ് മുൻഗാമികളുടെയും കാലഘട്ടത്തിലൂടെ കടന്ന് 2026 എത്തി നിൽക്കുമ്പോഴും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നിരന്തരമായ പരീക്ഷണങ്ങളെയും ആക്ഷേപങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ഖവാരിജികളുടെ ആവിർഭാവം മുതൽ ഇങ്ങോട്ട് ആദർശത്തിൽ വികലത സംഭവിച്ച പുത്തൻവാദികളെല്ലാം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കെതിരെ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇന്നത്തെ ഹിസ്ബികളും ഷിഅ സൂഫി കൂട്ടുകെട്ടും തുടരുന്നത്. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയല്ല എന്ന ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ മുഅ്തസിലികൾ അദ്ദേഹത്തെ വേട്ടയാടുകയും തടവിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു. അന്നവർ അദ്ദേഹത്തിനെ നിരവധി ആക്ഷേപനാമങ്ങൾ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രിയശിഷ്യൻ ഇബ്നുൽ ഖയ്യൂം തൗഹീദിന്റെ വീണ്ടെടുപ്പിനായി രംഗത്ത് വന്നപ്പോൾ അക്കാലത്ത് ബിദഅത്തുകാർ അവരെ കാഫിറാക്കാനും ജയിലിലടക്കാനും മുന്നിൽ നിന്നു. ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ നജിദിന്റെ മണ്ണിൽ തൗഹീദിന്റെ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകിയ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശ പ്രചരണത്തെ തടയാൻ അന്ന് റാഫിലികളും സൂഫികളും ഇതര ശത്രുക്കളും ചേർന്നുണ്ടാക്കിയ പേരാണ് വഹാബികൾ എന്നത്. ഗതകാല ചരിത്രമുള്ള അജ്ഞതയാണ് പുത്തൻവാദികൾ മദ്ഖലി എന്നോ റസലാനി എന്നോ വിളിക്കുമ്പോൾ ചില സലഫി പ്രവർത്തകർക്ക് പരിഭ്രമവും അപകർഷാബോധവും ഉണ്ടാകുന്നത്. തങ്ങൾ പുതിയ ഏതോ ഒരു കക്ഷിയുടെ ഭാഗമാണോ എന്ന ഭയം അവരെ പിടികൂടുന്നു. എന്നാൽ അഹ്ലുസുന്നയുടെ ചരിത്രവും അസ്തിത്വവും ശരിയായി പഠിച്ച ഒരാൾക്കും ഈ ലേബലുകൾ കണ്ട് ഭയപ്പെടേണ്ടി വരില്ല. ഷെയ്ഖ് റബീഉം ഷെയ്ഖ് റസലാനും നജദി പണ്ഡിതന്മാരും അഹ്ലുസുന്നത്തിന്റെ പ്രതിരോധക്കോട്ടയിലെ ധീരരായ കാവൽക്കാർ മാത്രമാണ്. അവർ നിർമ്മിച്ച പ്രത്യേക ആശയങ്ങളൊന്നുമില്ല. ശത്രുക്കൾ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് അവരിലൂടെ സലഫി ദേവത്തിന്റെ വേരറുക്കാൻ വേണ്ടി മാത്രമാണ്. അതിനാൽ ഈ വഴിയിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അജ്ഞത മാറ്റിവെച്ച് മുൻഗാമികളുടെ ചരിത്രം ആഴത്തിൽ പഠിക്കുക. സൂഫി ആലോപികളുടെയും ഹിസ്ബികളുടെയും കപടമായ അജണ്ടകളെയും കുതന്ത്രങ്ങളെയും തിരിച്ചറിയുക എന്ന് പറയുക. പ്രമാണബദ്ധമായ വിജ്ഞാനം നുകർന്ന് നെഞ്ചുറപ്പോടെ സത്യത്തിൽ നിലകൊള്ളുക എന്നാണ്. പുത്തൻവാദികളുടെ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കാനും ഇസ്ലാമിൻ്റെ യഥാർത്ഥ മനഹജിൽ ഉറച്ചു നിൽക്കാനും ചരിത്രവിജ്ഞാനവും വിശ്വാസത്തിലെ ദൃഢതയും ഏറെ അത്യന്താപേക്ഷിതമാണ്.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി. സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും. ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് തൗഹീദാകുന്ന പ്രകാശവും ശിർക്കാകുന്ന ഇരുട്ടുകളും. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഇത് മനുഷ്യപ്രകൃതിയിൽ അള്ളാഹു നൽകിയ ഒരു പ്രകാശമാണ്. പക്ഷേ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താനും അതിന്റെ ശോഭ നഷ്ടപ്പെടുത്താനും ദൈവനിഷേധവും ബഹുദൈവാരാധനയുമാകുന്ന അന്ധകാരങ്ങൾ കൊണ്ട് ശ്രമിക്കുന്നു. അങ്ങനെ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള പ്രകാശം നഷ്ടപ്പെട്ട് അവൻ ദൈവനിഷേധത്തിലും ബഹുദൈവാരാധനയിലും ചെന്നെത്തുന്നു. ഏകദൈവാസ്തിക്യം എന്നുള്ളത് ശുദ്ധപ്രകൃതിയാണ്. അള്ളാഹു പറയുന്നു, ഫഅഖിം വജിഹക ലിദ്ദീനി ഹനീഫൻ
8: ഫിത്റത്ത് അല്ലാഹി അല്ലതീ ഫത്റ അന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ذാലിക ദീനുൽ ഖയ്യിം വലക്കിന്ന അക്സറ അന്നാസ ലാ യഅലമൂൻ. ആകയാൽ സത്യത്തിന്റെ നേരെ നിലകൊള്ളുവാനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി അത്രേ അത്. അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ സൂക്തം. ശുദ്ധമായ ഹൃദയത്തോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഹൃദയത്തിന്റെ ശോഭ നഷ്ടപ്പെടാതെ ഏകദൈവാരാധനയിൽ ജീവിക്കാനാണ് സൃഷ്ടാവ് കൽപ്പിച്ചത്. എന്നാൽ വ്യത്യസ്ത രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവൻ ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് നീങ്ങുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ഏത് കുട്ടിയും ശുദ്ധ പ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി അഗ്നി ആരാധകനാക്കുന്നു. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ പ്രസവവേളയിൽ കാത് മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇതിന് തെളിവായി ഖുർആനിലെ 30-ാമത്തെ സൂക്തത്തിലെ ഫിത്റത്ത് അല്ലാഹി എന്ന് തുടങ്ങുന്ന ദാലിക്കൽ കയ്യും വരെ ഉദ്ധരിക്കുകയും ചെയ്തു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവ അവയവം പൂർണ്ണമായ നിലയിലാണ് ജനിക്കുന്നത്. അതുപോലെ മനുഷ്യ മക്കൾ ജനിക്കുന്നതും അവരുടെ ശുദ്ധ പ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യർ മുറിക്കപ്പെടുന്നതുപോലെ മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നതും പുറത്തുനിന്നുള്ള ഇടപെടൽ കൊണ്ടുമാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വൈദ് അഹദ റബ്ബുക മിൻ ബനി ആദമമില്ലുഹൂരിഹിം ദുരിയത്തുഹും വ അഷ്ഹദുഹും അലാ അംഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ ശഹീദിനാ അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്നും അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ 172-ാമത്തെ സൂക്തം. അതായത് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള സത്യസാക്ഷ്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. മനസ്സ് വികലമായിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും തുറന്നു സമ്മതിക്കും, താൻ എങ്ങനെയോ അങ്ങ് ഉണ്ടായതല്ല, പ്രത്യുത സർവജ്ഞനും സർവശക്തനുമായ സൃഷ്ടികർത്താവ് തന്നെ വിസ്മയകരമാം വിധം സൃഷ്ടിച്ചു സംവിധാനിച്ചിരിക്കുകയാണ് എന്ന്. പിതാവിന്റെ മുതുകിന്റെ ഭാഗത്ത് രൂപം കൊള്ളുന്ന ബീജത്തിലൂടെ പ്രത്യുൽപാദന കോശത്തിലൂടെ വളർന്ന് തലമുറ തലമുറയായി ഭൂമിയിൽ നായകത്വം വഹിച്ചു വരുന്ന മനുഷ്യൻ തന്റെ അസ്തിത്വത്തെപ്പറ്റി നടത്തുന്ന ഏത് അന്വേഷണവും ഏകദൈവത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഏകദൈവമാകുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വ ബോധത്തോടെയാണ് മനുഷ്യൻ പിറവിയെടുക്കുന്നത്. എന്നാൽ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് ചുറ്റുപാടിന്റെ സമ്മർദ്ദം കാരണം എത്തിപ്പെടുന്നു. ദൈവനിഷേധവും ബഹുദൈവാരാധനയും ഘോരമായ അന്ധകാരങ്ങളിലേക്ക് നയിക്കുന്നു. യജുർവേദം 40:9 നമുക്ക് ഇങ്ങനെ വായിക്കാം, പ്രകൃതിയിലുള്ള വസ്തുക്കളെ ആരാധിക്കുന്നവർ ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ ആരാധിക്കുന്നവർ അഗാധമായ ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്നു. യജുർവേദം 40:16 നമുക്ക് ഇങ്ങനെ വായിക്കാം, ദൈവം നമ്മെ നല്ല മാർഗത്തിൽ നയിക്കുകയും നമ്മെ വഴിതെറ്റിക്കുന്ന തിന്മയിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നു. എന്നാൽ വൈവിധ്യമാർന്ന പ്രലോഭനങ്ങളാലും പ്രകോപനങ്ങളാലും അന്ധകാരത്തിന്റെ വഴിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, താൻ എന്തിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, മരണാനന്തരം തന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവൻ നട്ടം തിരിഞ്ഞ് ജീവിതം തുലക്കുന്നു. അങ്ങനെ ഐഹിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അവൻ ഭീമമായ നഷ്ടത്തിലെത്തിച്ചേരുന്നു. ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും തെറ്റി ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് എത്തിച്ചേർന്നവന് ഭീകരമായ അവസ്ഥയാണുണ്ടാവുക. അവർക്ക് ഈ ലോകത്ത് നിർഭയത്വം നഷ്ടപ്പെടും, എന്നാൽ വിശ്വാസികൾക്ക് ഈ ലോകത്തും പരലോകത്തും നിർഭയത്വം ലഭിക്കുകയും ചെയ്യും. അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 82-ാമത്തെ സൂക്തം. സർവശക്തനും പരമകാരുണ്യകനും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് താനടക്കമുള്ള സർവരുമെന്നും അവന്റെ അലംഘനീയമായ വ്യവസ്ഥക്ക് വിധേയമാണ് എല്ലാം സംഭവിക്കുന്നതെന്നും ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് അരക്ഷിതാവസ്ഥയും നിരാശാബോധവും കടന്നുവരില്ല. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും അവന്റെ അറിവിന്റെ പുറത്ത് യാതൊന്നുമില്ലെന്നും അവൻ എന്തിനും കഴിവുള്ളവനാണെന്നുമുള്ള വിശ്വാസം യഥാരൂപത്തിൽ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അനുഭവിക്കാനാകുന്ന നിർഭയത്വം അതുല്യമായിരിക്കും. അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും അഭൗതിക മാർഗത്തിലൂടെ ഭയപ്പെടേണ്ടതില്ല എന്ന ചിന്ത ഏകദൈവ വിശ്വാസിയെ എല്ലാതരം ഉത്കണ്ഠകളിൽ നിന്നും മുക്തനാക്കും. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചവന് നിർഭയത്വവും സുരക്ഷിതത്വ ബോധവും ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണാപിശകുകളും കൃത്യമായ ബോധമില്ലായ്മയും അവനല്ലാത്തവർക്കുള്ള ആരാധനകളും വഴി ഒരാൾ സ്വാഭാവികമായും ഭയത്തിലും നിരാശയിലും അരക്ഷിതബോധത്തിലുമാണ് എത്തിച്ചേരുക. ഹുനഫ അലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി വമൻ യുശ്രിക് ബില്ലാ ഫകഅന്നമ ഹറ മിനസ് സമാഇ ഫതഖ്തഫുഹു ത്വയർ ഔ തഹ്ബി ബിഹി റീഹു ഫീ മകാനിൻ സഹീക്. വക്രതയില്ലാതെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കുചേർക്കാത്തവനായിരിക്കണം നിങ്ങൾ. അള്ളാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തിൽ നിന്ന് വീണവനെപ്പോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ സൂക്തം. യഥാർത്ഥ പ്രകാശമായ ഏകദൈവാരാധനയിൽ നിന്ന് വ്യതിചലിച്ചവൻ ആകാശത്തു നിന്ന് വീണവനെപ്പോലെയാണ്. മുകളിൽ നിന്ന് വീണു, പക്ഷേ താഴേക്ക് എത്തിയില്ല. അങ്ങനത്തെ ആളുകളുടെ മാനസികാവസ്ഥ വളരെ ഭയപ്പാടിലായിരിക്കും. അവന്റെ ഹൃദയത്തിൽ അരക്ഷിതബോധം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കും. യഥാർത്ഥ രക്ഷകനിൽ നിന്ന് പൊട്ടുപോയാൽ ഇതായിരിക്കും അവസ്ഥ. ആകാശത്തിലെ ഗ്രഹനിലകളെയും ഭൂമിയിലെ ശകുനങ്ങളെയും വ്യാജദൈവങ്ങളെയും ഭയപ്പെടുന്നവരായി തീരും അവർ. കറുത്ത പൂച്ചയുടെ ചാട്ടവും മൂങ്ങയുടെ കരച്ചിലും ദൈവങ്ങളുടെ അനിഷ്ടവും കോപവുമെല്ലാം അവന്റെ ഹൃദയത്തിൽ ഞെട്ടലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്ന് കൈവിട്ടവരെയാണ് പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോവുകയും കാറ്റ് വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. സൃഷ്ടിപൂജയിൽ എത്തിച്ചേർന്നവർ പിന്നെ ആരെയും ആരാധിക്കാൻ സന്നദ്ധരാവും. അവർ എവിടെയൊക്കെയാണ് എത്തിച്ചേരുക എന്ന് അവർക്ക് തന്നെ പറയാനാകില്ല. മനുഷ്യദൈവങ്ങളിൽ നിന്ന് മനുഷ്യദൈവങ്ങളിലേക്കും ശവകുടീരങ്ങളിൽ നിന്ന് ശവകുടീരങ്ങളിലേക്കും ആയിരിക്കും അവരുടെ യാത്ര. പാദപൂജയും പാതുക പൂജയും ലിംഗപൂജയും വ്യക്തിപൂജയും കബർ പൂജയും മൃഗപൂജയും പശുപൂജയും ഏകദൈവാരാധനയിൽ നിന്നുള്ള വ്യതിചലനത്തിന്റെ ഫലമായുള്ള അധമത്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ആകാശത്തിലെ ഗ്രഹനിലകളാണ് ഭൂമിയിലെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നിദാനമായി വർത്തിക്കുന്നതെന്ന വിശ്വാസത്തിന് യുക്തിയുടെയും ബുദ്ധിയുടെയും പിൻബലമില്ല എന്നുള്ളതൊന്നും അതിൽ വിശ്വസിക്കുന്ന ബുദ്ധിജീവികൾക്ക് പ്രശ്നമല്ല. ഗ്രഹങ്ങളുടെ എണ്ണം പോലും ശരിയായി അറിയാത്ത ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യനക്ഷത്രം കണക്കാക്കുന്നതെന്ന കാര്യം പോലും ശാസ്ത്രജ്ഞനായ ജ്യോതിഷ വിശ്വാസിയുടെ കണ്ണു തുറപ്പിക്കുകയില്ല. യഥാർത്ഥ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള അവസ്ഥയാണ് അവൻ സാംസ്കാരികമായ അധപ്പതനത്തിലും ശാസ്ത്രീയ രംഗത്തുപോലും അന്ധകാരങ്ങളിലേക്ക് അവൻ അകപ്പെടുകയും ചെയ്യും. ഇരുട്ടിലേക്ക് വീണ്ടും വീണ്ടും വഴുതി വീഴും. തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നിർജീവങ്ങളാണെന്നോ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളാണെന്നോ അവർ ചിന്തിക്കുകയില്ല. ഒരുവിധത്തിലുള്ള അധമത്വത്തിലേക്ക് വഴുതി വീഴും. ഹിന്ദുത്വ ആചാര്യനായ സവർക്കർ പശു ആരാധനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: നമ്മൾ പശുവിനോട് കടപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉപകാരങ്ങളോർത്താണ്. അതിനോടുള്ള നന്ദി സൂചകമായാണ് നമ്മൾ പശുവിനെ കാണുന്നത്. ദിവ്യത്വത്തെക്കുറിച്ച് പശുവിനെ ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ അവർ അതിന്റെ ഉപകാരത്തെക്കുറിച്ചാണ് പറയുക. അതിന്റെ ഉപയോഗത്തെ ഓർത്താണ് നാം ആരാധിക്കുന്നതെങ്കിൽ ആ ഉപകാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടേ? പശുവിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നാം ആദ്യം ചെയ്യേണ്ടത് പശു ആരാധന അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പശുവിനെ ആരാധിക്കുമ്പോൾ മാനവ വംശത്തെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക. അവനേക്കാളും താഴെയാണ് പശുവിന്റെ ബുദ്ധി. പശുവിനെ ദൈവമായി കാണുന്നത് മനുഷ്യന് അപമാനമാണ്. പശു ഒരു ഭാഗത്തുകൂടെ ഭക്ഷിക്കുന്നു, മറുഭാഗത്തുകൂടെ മൂത്രവും ചാണകവും ഇടുന്നു. ക്ഷീണമെന്നാൽ ഉച്ഛിഷ്ടത്തിൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത പശു എങ്ങനെയാണ് വിശുദ്ധയാവുന്നത്? ഹിന്ദുരാഷ്ട്രത്തിൽ ഒരു കോട്ടക്കെട്ടി സുരക്ഷമാക്കിയ പട്ടണത്തിനു നേരെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ മുതിരുമ്പോൾ സംഭരിച്ചു വച്ച ഭക്ഷണം തീർന്നാൽ പുതിയ മുതൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ നാം കാത്തിരിക്കുമോ? അപ്പോൾ ഹിന്ദുരാഷ്ട്രത്തോടുള്ള കൂറ് കാണിക്കേണ്ട നേതാവ് ചെയ്യേണ്ടത് പശുവിനെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷണത്തിനായി വിതരണം ചെയ്യുകയാണ്. നമ്മൾ അപ്പോഴും പശുവിനെ പൂജിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പട്ടാളക്കാർ പട്ടിണി കിടന്ന് മരിച്ചുപോകും, രാജ്യം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പർവ്വതീകരിച്ചു പറയുകയല്ല, പശു നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഒരു മൃഗത്തെ നമ്മൾ എന്തിന് ആരാധിക്കണം? പശുവിന്റെ മൂത്രവും ചാണകവും പരിശുദ്ധമാക്കുന്നവർക്ക് അംബേദ്കർ എന്തുകൊണ്ട് അശുദ്ധനാകുന്നു? മനുഷ്യന്റെ ധാരണശക്തി എങ്ങനെ തകർക്കപ്പെടുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഡോക്ടർ എം കെ മുനീറിന്റെ പശുദേശീയത എന്നുള്ള പുസ്തകത്തിന്റെ 111-112 പേജുകളിൽ നിന്ന്. യഥാർത്ഥ ഏകദൈവാരാധനയിൽ നിന്നും വ്യതിചലിച്ചാൽ മനുഷ്യൻ അധമത്വത്തിന് അടിമയാകുന്നു. മൃഗങ്ങൾക്ക് നൽകുന്ന സ്ഥാനം പോലും മനുഷ്യന് ലഭിക്കില്ല. ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ പോലും വധിക്കാൻ യാതൊരു മടിയുമില്ല. ഖുർആൻ പറഞ്ഞത് എത്ര സത്യം. വത്തഖദു മിൻ ദൂനില്ലാഹി ഹാലിയ ലഅല്ലഹും യുൻസറൂൻ, തങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനു പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ലാ യസ്തത്യൂന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, അവരെ സഹായിക്കാൻ അവർക്ക് ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല, അവർ അവർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 74-75 സൂക്തങ്ങൾ. ശുദ്ധ തൗഹീദാകുന്ന പ്രകാശം മനുഷ്യനെ മനുഷ്യനായി കാണാനും അധമത്വത്തിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുകയും നിർഭയത്വവും സമാധാനവും നൽകുകയും ചെയ്യും. അതുകൊണ്ട് തൗഹീദാകുന്ന ഏകദൈവ ആരാധനയാകുന്ന ആ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ, അതിൻ്റെ ശോഭ നഷ്ടപ്പെടാതിരിക്കാൻ ഖുർആനും ഹദീസും പറഞ്ഞതനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കുക, ആ ഏകദൈവ ആരാധനയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
9: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സുലാഹി. തൗഹീദാകുന്ന പ്രകാശവും ശിർക്കാകുന്ന ഇരുട്ടുകളും.
6: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
9: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാഅയുടെ സുന്നത്ത് നമസ്കാരം ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 203-ാമത്തെ അധ്യായമായി കൊണ്ടുവരുന്നത് ബാബു സുന്നത്തിൽ ജുമുഅത്തി, ജുമുഅയുടെ സുന്നത്തിൻ്റെ അധ്യായം എന്നതാണ്. ഈ അധ്യായത്തിൽ ഫീഹി ഹദീസു ബിനി ഉമർ അസ്സാബിഖ്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് മുമ്പ് ഹദീസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നഹു സല്ലമ അൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ റകഅതൈനി ബഅദൽ ജുമുഅ, മുത്തഫഖുൻ അലൈഹി. ജുമായുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുമാക്ക് ശേഷം രണ്ട് റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹോദരങ്ങളെ, ജുമുഅ എന്നത് സ്വലാത്തുൻ മുസ്തഖില്ലത്തുൻ ലൈസത്ത് ഹിയ ദുഹർ, അതൊരു സ്വതന്ത്രമായ നമസ്കാരമാണ്, അത് ദുഹർ നമസ്കാരമല്ല. അതുകൊണ്ട് തന്നെ വലിഹാദാലാത്തു ജുമാഉൽ അസർ ഇലൈഹ, അസർ ജുമായിലേക്ക് ജമ്മു ചെയ്യപ്പെടുകയില്ല. അതായത് നമ്മൾ ഒരു യാത്രക്കാരനാണെങ്കിൽ നമ്മളൊരു നാട്ടിലൂടെ പോകുന്നു, ആ നാട്ടിൽ അവരോടൊപ്പം ജുമുഅ നമസ്കരിക്കുന്നു, ഫഇന്ന കലാ തജ്മഉൽ അസ്ര ഇലൈഹ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ജുമുഅയോട് ചേർത്തുകൊണ്ട് അസർ നമസ്കരിക്കാവതല്ല, ജമ്മു ചെയ്യാൻ പാടില്ല. അല്ലി അന്നഹ മുസ്തഖില്ല, കാരണം ജുമുഅ ഒരു സ്വതന്ത്രമായ നമസ്കാരമാണ്. വസ്സുന്നത്തു ഇന്നമാ ജാഅത്ത് ബിൽ ജംഇ ബൈന ദുഹ്രി വൽ അസരി, സുന്നത്തിൽ വന്നിട്ടുള്ളത് ദുഹറും അസറും തമ്മിൽ ജമ ചെയ്യുക എന്നുള്ളതാണ്. ലാ ബൈനൽ ജുമുഅ വൽ അസർ, ജുമുഅയും അസറും തമ്മിൽ ജമ ചെയ്യുക എന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് ജുമുഅ എന്നുള്ളത് തഖ്തലിഫു അൻ സായിരി സ്വലവാത്തി ബിമാ യുശ്റഉ ഖബ്ലഹ, മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നമസ്കാരമാണ് ജുമുഅ നമസ്കാരം. അതിന് മുമ്പുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ, വമാ യുശ്റഉ ബഅദഹ, ആ ജുമുഅക്ക് മുമ്പും ശേഷവുമുള്ള കാര്യങ്ങൾ, വമാ യുശ്റഉ ഫീ യൗമിഹ, ആ ജുമുഅ ദിവസത്തിലുള്ള കാര്യങ്ങളും. ഫലാ സുന്നത ഖബ്ലഹ, ജുമുഅക്ക് മുമ്പ് സുന്നത്ത് നമസ്കാരമില്ല, അതായത് ലൈസ ലഹ റാതിബ, റവാത്തിബ് സുന്നത്തുകളിൽപ്പെട്ട സുന്നത്ത് ജുമുഅക്ക് മുമ്പില്ല. എന്നാൽ ഇദാ ജാഅൽ ഇൻസാനു ഇലൽ മസ്ജിദി, ഒരാൾ ജുമുഅ ദിവസം പള്ളിയിലേക്ക് വന്നാൽ, യുസല്ലി മാഷാ, അയാൾ ഉദ്ദേശിക്കുന്നത്ര നമസ്കരിക്കുക, ഇല അൻ യഹ്ദുറൽ ഇമാം, ഇമാമ് വരുന്നതുവരെയും, മിൻ ഗൈരി അദദിൻ മുഅയ്യനിൻ, നിർണയിക്കപ്പെട്ട റകഅത്തുകളല്ലാതെ, യുസല്ലി അഹ്യാനൻ വയഖ്റഉ അഹ്യാനൻ, അയാൾക്ക് നമസ്കരിക്കാം, ഖുർആൻ പാരായണം ചെയ്യാം, ഹത്താ യഅതിയൽ ഇമാം, ഇമാമ് വരുന്നതുവരെയും, സബാഅൻ സല്ലാ റകഅതൈനി ഔ സല്ലാ അർബ റകഅത്ത് ഔ സിത്ത റകഅത്ത്, ജുമാക്ക് പള്ളിയിലെത്തിയ ഒരാൾക്ക് ഇമാമ് വരുന്നതുവരെ രണ്ട് റക്കാത്തോ നാല് റക്കാത്തോ ആറ് റക്കാത്തോ എട്ട് റക്കാത്തോ, അലാ ഹസബി നിഷാത്തിഹി, അയാൾക്ക് എത്രയാണോ അയാളുടെ ഉന്മേഷത്തിനനുസരിച്ച് നമസ്കരിക്കാം. വഅമ്മാ ബഅദഹ, എന്നാൽ ജുമാക്ക് ശേഷം, ഫലഹ സുന്നത്തുൻ റാതിബത്തുൻ, ജുമാക്ക് ശേഷം റാതിബത്തായ സുന്നത്തുണ്ട്. അതായത് വസുന്നത്തുർ റാതിബ അല്ലത്തി ബഅദഹ, ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള റാതിബത്ത് സുന്നത്ത് എന്നത് റക്അത്താനി ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട് റക്അത്ത്. ലിഖൗലി ബിനി ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ബിനി ഉമർ മുത്തബിഉ സുന്ന റളിയല്ലാഹു അൻഹുമയിൽ നിന്ന്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ സല്ലൽ ജുമുഅ, ജുമുഅ നമസ്കരിച്ചാൽ, ലാ യുസല്ലി ബഅദഹ ഷൈഅൻ, അതിനുശേഷം യാതൊന്നും നമസ്കരിക്കുകയില്ല, ഹത്ത യൻസരിഫ ഇലാ ബൈത്തിഹി, വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് വരെയും, ഫയുസല്ലി റകഅതൈനി, എന്നിട്ട് വീട്ടിൽ വെച്ച് രണ്ട് റകഅത്ത് നമസ്കരിക്കുമെന്ന്. അതേപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅ ഫലിയുസല്ലി ബഅദഹ അർബഅൻ, നിങ്ങളാരെങ്കിലും ജുമാ നമസ്കരിച്ചാൽ അതിനുശേഷം നാല് റക്കാത്ത് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ഹദീസും നമുക്കിതിവിടെ കാണുവാൻ സാധിക്കും. ഈ അധ്യായത്തിൽ 1126-ാമത്തെ ഹദീസ് അതാണ്. വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്-ദൗസി അൽ-യമാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുഷംസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പേര്. 4 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ മസ്ജിദു നബവിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇസ്ലാം ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സുഹർ എന്നാണ്. എന്നാൽ അബു ഹുറൈറ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബി കൂടിയാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅ, നിങ്ങളിലൊരാൾ ജുമുഅ നമസ്കരിച്ചാൽ, ഫലിയുസല്ലി ബഅദഹ അർബഅൻ, അവൻ അതിനുശേഷം നാല് റക്കാത്ത് നമസ്കരിക്കട്ടെ. റവാഹ് മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഫഖ്തലഫൽ ഉലമാ റഹിമഹുമുല്ലാഹ്, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. ഹൽ സുന്നത്തൽ ജുമുഅ അർബഅ റക്കാത്ത്, ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നാല് റക്കാത്താണോ? ബിസലാമേനി രണ്ട് സലാം കൂട്ടിക്കൊണ്ടുള്ള അം റക്കാത്താനി, അതല്ല രണ്ട് റക്കാത്താണോ? ഫമിൻ ഹുമ്മങ്കാല, ആ പണ്ഡിതന്മാരിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹ അർബഉ റക്കാത്തിൻ, അത് നാല് റക്കാത്താണ്. ലി അന്നഹാദാ ഹുവല്ലദി അമറ ബിഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് നാല് റക്കാത്താണ്. വ അമ്മ റക്കാത്താനി ഫഹുമാ ഫിഅലുഹു, എന്നാൽ രണ്ട് റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിലുമുണ്ട്. വ അമ്രുഹു മുഖദ്ദമുൻ അലാ ഫിഅലിഹി, അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ് നബിയുടെ ഫിഅലിനേക്കാളും മുന്തിക്കുക എന്നതുകൊണ്ട് ഫതക്കൂനു അർബഅ റക്കാത്തി, നാല് റക്കാത്താണ് ഉണ്ടാവുക എന്ന്. അതേപോലെ തന്നെ വമിൻഹും മൻ ഖാല, പണ്ഡിതന്മാർ ഇപ്രകാരവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഈ റക്കാത്താനി ഫഖത്ത്, ജുമാക്ക് ശേഷം രണ്ട് റക്കാത്ത് മാത്രമാണ്. ലി അന്ന ഹാദാ ഹുവല്ലദി ദക്കറഹു ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ. അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുള്ളത്. വഅമ്മൽ അർബഉ ഫലൈസത്തു ബിറാതിബ, നാല് റക്കാത്ത് റാതിബത്ത് സുന്നത്തല്ല. ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വമിൻ ഹുമ്മൻ ഫസ്സല ഫഖാൽ, എന്നാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിക്കൊണ്ട് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു, ഇൻ സല്ല സുന്നത്തൽ ജുമുഅതി ഫിൽ മസ്ജിദി സല്ല അർബഅൻ, പള്ളിയിൽ വെച്ചാണ്, മസ്ജിദിൽ വെച്ചാണ് ജുമാക്ക് ശേഷം ജുമായുടെ സുന്നത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ നാല് റക്കാത്ത് നമസ്കരിക്കുക. വ ഇൻ സല്ല ഫിൽ ബൈത്തി സല്ല റക്കഅതൈനി, വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ രണ്ട് റക്കാത്ത് നമസ്കരിക്കുക. വഹാദ ഇഖ്തിയാറു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു അലൈ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം തിരഞ്ഞെടുത്ത അഭിപ്രായം ഇതാണ്. വമിൻഹും മൻ ഖാല, ഇപ്രകാരം പറഞ്ഞവരുണ്ട്, യജ്മഉ ബൈന ഹാദാ വഹാദ, ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഫൈസല്ലി അർബഅം ബി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുസല്ലി റക്അതൈനി ബി ഫിഅലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നാല് റക്കാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു കാണിച്ചത് രണ്ട് റക്കാത്തുമാണ്. അതുകൊണ്ട് ഫതക്കൂനു സുന്ന ബഅദൽ ജുമുഅ സിത്ത റക്കാത്ത്, ജുമാക്ക് ശേഷം ആറ് റക്കാത്ത്. വസുന്നത്ത് ഫിൽ ജുമാഅത്ത് ഫിൽ ബൈത്തി അഫ്ളൽ, ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കൽ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാം. വലാക്കിൻ ഇൻ സുല്ലിയത്ത് ഫിൽ മസ്ജിദി ഫ ഇന്നക തസീദുഹ അർബഅ റക്കാത്തിൻ, എന്നാൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്ത് നമസ്കരിക്കാം എന്ന്. സഹോദരങ്ങളെ, ജുമാഅ ഇസ്ലാമിൽ ഏറ്റവും മഹത്വമേറിയ ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാട്ടിൽ താമസിക്കുന്നവരായ പുരുഷന്മാരുടെ മേൽ നിർബന്ധമാക്കി ജുമാക്ക് പുറപ്പെടാൻ വേണ്ടി മുഅദ്ദിൻ ഇദാ അദ്ദനൽ മുഅദ്ദിനു ദാഇയൻ ഇലൈഹ, ജുമാക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും മിൻ കുന്തും തഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ അൽ ജുമുഅ എന്നുള്ളതാണ്. ആ അധ്യായത്തിൽ കാണാം, അല്ലയോ സത്യവിശ്വാസികളെ, ജുമാ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, നമസ്കാരത്തിന് വേണ്ടി ജുമാ ദിവസത്തിൽ വിളിക്കപ്പെട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്രിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു ചെല്ലണം, ധൃതിപ്പെട്ടു പോവണം എന്നതാണ്. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടം മാറ്റി നിർത്തണം, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്, നന്മയായിട്ടുള്ളത്, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അതിന് സാക്ഷികളാകാൻ, അതിന് ഹാദറാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയും, വഹദ്ദറ മിന തഹാവുനി ഫീഹാ, ആ ജുമാഇയിൽ അലംഭാവം കാണിക്കുന്ന ആളുകളെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ജുമാഇയുടെ ആദാബുകളും സുന്നത്തുകളുമെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഈ ഒരു ഹദീസിൽ വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇദാ സ്വല്ലൈതും ബഅദൽ ജുമാഅത്തി ഫസല്ലു അർബഅ, ജുമാക്ക് ശേഷം നിങ്ങൾ നമസ്കരിച്ചാൽ നാല് റക്കാത്ത് നമസ്കരിക്കുക എന്ന് പറയുന്ന ഹദീസുണ്ട്. ഇദാ സ്വല്ലാഹദുക്കുമുൽ ജുമാഅത്തു ഫലിയുസല്ലി ബഅദഹ അർബഅൻ, നിങ്ങളാരെങ്കിലും നിങ്ങളിലൊരാൾ ജുമാ നമസ്കരിച്ചാൽ അതിനുശേഷം നാല് നമസ്കരിക്കട്ടെ എന്ന ഹദീസുണ്ട്. സുഹൈൽ പറയുന്നു, ഫഇൻ അജില ബിക ഷൈഉൻ, നിനക്കെന്തെങ്കിലും കാര്യത്തിൽ ധൃതിയുണ്ടെങ്കിൽ, ഫസല്ലി റക്അതൈനി ഫിൽ മസ്ജിദ്, പള്ളിയിൽ മസ്ജിദിൽ വെച്ചുകൊണ്ട് രണ്ട് റക്കാത്ത് നമസ്കരിക്കുക. റക്അതൈനി ഇദാ റജഅത, പിന്നെ അത് മടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് രണ്ടരക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളത്. അപ്പം സഹോദരങ്ങൾ, ഇവിടെ ഈ ഹദീസിൽ ഉദ്ദേശിച്ചത് മൻ അറാദ അൻ യുസല്ലിയ നാഫിലത്തൻ ബഅദ സ്വലാത്തിൽ ജുമുഅ, ജുമുഅ നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും നാഫിലത്തായ നമസ്കാരം നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫിൽ മസ്ജിദി, പള്ളിയിലാണെങ്കിൽ മസ്ജിദിലാണെങ്കിൽ അൻ യുസല്ലിയ അർബഅ റക്അത്ത്, നാല് റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ രണ്ട് റക്അത്ത് നമസ്കരിച്ചതും വന്നിട്ടുണ്ട്. അതേപോലെ അന്ന അബ്ദുല്ലാഹിബിൻ ഇദ്രീസ് അഖ്ബറ, അബ്ദുല്ലാഹിബിൻ ഇദ്രീസ് അറിയിക്കുന്നു, അന്ന സുഹൈലബിൻ അബി സ്വാലിഹ്, സുഹൈലബിൻ അബി സ്വാലിഹ് പറയുന്നു, ഫഇൻ അജിലബിക ഷൈഉൻ ഫഇൻ ഇസ്തഅജലക അംറുലിൽ ഖുറൂജി മിനൽ മസ്ജിദ് ബഅദൽ ജുമാ, ജുമാക്ക് ശേഷം മസ്ജിദിൽ നിന്ന് പുറപ്പെടൽ നിനക്ക് ആവശ്യമായി അർജൻറ്റായി ധൃതിപ്പെട്ട് പോകേണ്ടൊരു ആവശ്യമുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് രണ്ട് റക്അത്ത് നമസ്കരിക്കാൻ ജുമാക്ക് ശേഷം, എന്നിട്ട് നീ പോയി നിന്റെ ആവശ്യം നിർവഹിച്ച് കഴിഞ്ഞ് തിരികിച്ചു വന്നാൽ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയാൽ വീട്ടിൽ വെച്ച് രണ്ട് റക്അത്ത് നമസ്കരിക്കാം എന്നതും. അപ്പോൾ സഹോദരങ്ങളെ, വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ജാബിർബിന് സ്വഹീഹൈനിയിൽ വന്ന റിപ്പോർട്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനല യുസല്ലി ബഅദൽ ജുമാഅത്തി ഹത്തായൻ സരിഫ ഫയുസല്ലി റക്അത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാഅക്ക് ശേഷം പിരിഞ്ഞു പോകുന്നതുവരെ നമസ്കരിക്കാറില്ല, പിന്നീട് രണ്ട് റക്അത്ത് നമസ്കരിക്കും, അതായത് വീട്ടിൽ വെച്ച് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ഹദീസുകളും കൂടി ജമ ചെയ്തുകൊണ്ട് പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്അത്തും വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്അത്തും നമസ്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ ഹദീസ് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, പണ്ഡിതന്മാർ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅ, നിങ്ങൾ ജുമുഅ നമസ്കരിച്ചാൽ, നിങ്ങളിലൊരാൾ ജുമുഅ നമസ്കരിച്ചാൽ, അതായത് ഇദാ ഫറഗൽ മുസല്ലിമിൻ സ്വലാത്തിൽ ജുമുഅ, ജുമുഅ

0: ആരെങ്കിലും ജുമാക്ക് ശേഷം നമസ്കരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ നാല് നമസ്കരിക്കട്ടെ എന്ന്. സഹോദരങ്ങളെ, വലി അന്നൽ അസ്ല അന്ന സ്വലവാത്തുൽ മഫ്റൂദ ഖംസുൻ ലാ തബ്ദീല ഫീഹ, ഫർളായ നിസ്കാരങ്ങൾ അത് അഞ്ച് നേരത്തെ നമസ്കാരങ്ങളാണ് ഫർളായിട്ടുള്ളത്, അതിൽ മാറ്റമില്ല. അപ്രകാരം പഠിപ്പിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ ആ ഫർളുകൾക്ക് പുറമെ ളുഹറിന് മുമ്പ് രണ്ട് റക്കാത്ത് കാന യുസല്ലി ഖബ്ല ളുഹ്രി റക്അത്തൈൻ വകാന ലാ യുസല്ലി ബാദൽ ജുമഅത്തി ഹത്താ യൻസരിഫ ഫയുസല്ലി റക്അത്തൈൻ, ളുഹറിന് മുമ്പ് രണ്ട് റക്കാത്ത് നമസ്കരിക്കും, അതേപോലെ ജുമാക്ക് ശേഷം പിരിഞ്ഞു പോകുന്നതുവരെ നമസ്കരിക്കാറില്ല, വീട്ടിൽ വെച്ചിട്ട് രണ്ട് റക്കാത്ത് നമസ്കരിക്കും എന്നതും ഹദീസുകളിൽ വന്നതാണ്. ഇവിടെ വഖദ് ഫഹിമ അഹ്ലുൽ ഇൽമ്, പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് മിൻദാലിക്ക, അതിൽ നിന്ന് അന്നഹു ഇദാ സല്ല ബാദൽ ജുമാഅത്തി ഫിൽ മസ്ജിദ് സല്ല അർബഅ റക്അത്ത്, മസ്ജിദിൽ വെച്ചാണ് ജുമാക്ക് ശേഷം നമസ്കരിക്കുന്നതെങ്കിൽ നാല് റക്കാത്ത്, വൈദാ സല്ല ഫി ബൈത്തിഹി ബാദൽ ജുമാഅത്തി സല്ല റക്അത്തൈൻ, ജുമാക്ക് ശേഷം വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ രണ്ട് റക്കാത്ത്. ഈ രൂപത്തിലെല്ലാം ഇതിനെ ചർച്ച ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജുമാക്ക് ശേഷം മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്തും, വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്കാത്തും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ ജുമാക്ക് മുമ്പ് പ്രത്യേകമായ സുന്നത്ത് നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാഅയുടെ സുന്നത്ത് നമസ്കാരം, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
4: ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ ഏതെങ്കിലും ആയത്ത് മറന്നാൽ ആ ആയത്തിന് തൊട്ടടുത്തുള്ള ആയത്ത് മുതൽ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
5: നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കു ശേഷം നമുക്കറിയാവുന്ന സൂറത്തുകളോ അതല്ലെങ്കിൽ സൂറത്തുകളിലുള്ള ആയത്തുകളോ പാരായണം ചെയ്യുക എന്നത് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ തുടർന്നുള്ള ആയത്ത് ഓർമ്മ വരാതിരിക്കുകയാണ് എങ്കിൽ ആ ആയത്ത് ഓതാതെ തൊട്ടടുത്ത ആയത്ത് മുതൽ ഉള്ള ഭാഗങ്ങൾ ഉറപ്പുണ്ട് എങ്കിൽ ഓതുന്നതിന് വിരോധമില്ല. അറിയാത്ത ആയത്തുകൾ തെറ്റിച്ചു ഓതുകയും അർത്ഥം തെറ്റുകയുമെല്ലാം ചെയ്യുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് നിസ്കാരത്തെ ബാധിക്കുന്നതാണ്. എന്നാൽ അറിയാത്ത ആയത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയും പിന്നീട് വേറൊരു പുതിയ ആയത്ത് മുതൽ ഓതിത്തുടങ്ങുകയും ചെയ്താൽ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത സൂറത്തുകൾ ഓതുന്നത് പോലെ തന്നെ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത ആയത്തുകൾ ഓതുന്നതായിക്കൊണ്ടാണ് അതിനെ പരിഗണിക്കപ്പെടേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: സമ്പത്ത് ദാനം ചെയ്തപ്പോൾ ഇങ്ങനെ നിയത്ത് ചെയ്തു, എന്റെ മേലിൽ സമ്പത്തിന്റെ സക്കാത്ത് ബാധ്യതയുണ്ടെങ്കിൽ അതിനെ തൊട്ടാണ് ഈ ദാനം, ഇല്ല എങ്കിൽ സുന്നത്തായ സദക്കയാണിത്. ഈ രൂപത്തിൽ നിയത്ത് കരുതി ദാനം ചെയ്താൽ സക്കാത്തിന്റെ ബാധ്യതയുള്ളവനാണെങ്കിൽ അവന്റെ നിർബന്ധ ബാധ്യത വീടുമോ എന്നാണ് ശ്രോതാവിന്
5: അറിയേണ്ടത്. ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവർക്കുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ താൻ മുമ്പ് എപ്പോഴെങ്കിലും സക്കാത്തു നൽകാത്തതുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ ഈ നിലക്ക് ദാനം ചെയ്യുമ്പോൾ എനിക്ക് വല്ല സക്കാത്തും നൽകാനുണ്ട് എങ്കിൽ ആ കടത്തിലേക്കാണ് ഇത് നൽകുന്നത്, അല്ല എങ്കിൽ ഇത് ദാനമാണ് എന്ന് ഉദ്ദേശിച്ചു നൽകിയാൽ മുൻപ് ബാധ്യതയുള്ള വല്ലതും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് അതിലേക്ക് മടങ്ങുമെന്നും അല്ലാത്ത ഘട്ടത്തിൽ അത് സ്വതക്കയായി പരിഗണിക്കപ്പെടുമെന്നും തന്നെയാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു ഉസ്താദിന്റെ മെസ്സേജിൽ പാമ്പേഴ്സ് ധരിച്ച കുട്ടികൾ നിസ്കരിക്കുന്ന വേളയിൽ നമ്മെ തൊട്ടാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറയുന്നു. ആ പാമ്പേഴ്സ് നജസായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നജസുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കണം, ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്ക് വളരെ പ്രയാസമാകുമല്ലോ ഇത്. ഇങ്ങനെ ഒരു വിധിയുണ്ട്.

0: എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ അന്വേഷണം.
1: ഹാമിലത്തുൻ നജസ് അഥവാ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തെ ബാധ്യലാക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ പമ്പേഴ്സ് ധരിക്കുകയും ആ പമ്പേഴ്സിൽ മൂത്രമൊഴിക്കുകയോ മലവിസർജനം നടത്തുകയോ ചെയ്ത കുട്ടികളെ ഹാമിലത്തുൻ നജസിലേക്ക് ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലേ, അതല്ലെങ്കിൽ അത്തരം കുട്ടികളെ എടുക്കുന്നയാളുകളെ ഹാമിലത്തുൻ നജസ് വഹിക്കുന്നയാളുകൾ എന്ന രൂപത്തിൽ അവരെ ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് പമ്പേഴ്സിൽ മൂത്രമോ അതുപോലെ മലമോ അങ്ങനെ എന്തെങ്കിലും നജസുകൾ ഉണ്ട് എങ്കിൽ തന്നെ അത് ആ ശരീരത്തിൽ നിന്ന് അതല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോരാത്ത അവസ്ഥയിൽ അവിടെ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അതോടൊപ്പം തന്നെ എടുക്കുന്നയാളുടെ ശരീരത്തിലേക്കോ മറ്റോ ഒന്നും ആകുന്നുമൊന്നുമില്ല എന്നുറപ്പുണ്ട് എങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തും മറ്റുമൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടാവുകയില്ല എന്നുറപ്പുണ്ട് എങ്കിൽ അത് മഷക്കത്താണ് ആ കുട്ടിയെ ഏതാ ഓരോ സമയത്തും അങ്ങനെ മാറ്റി നിർത്തലും എന്നൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽ മഷക്കത്തു തജ്ലിബു തൈസീർ എന്ന ഹുക്കുമിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കുട്ടികളെ എടുത്തു നിസ്കരിക്കുന്നത് നിസ്കാരത്തെ ബാധിക്കുകയില്ല എന്ന അഭിപ്രായമാണ് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
0: കുടുംബത്തിൽ വാപ്പ മരണപ്പെട്ടു. അദ്ദേഹത്തിന് 6 മക്കളാണ്. ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഒരു മകൻ വാപ്പയുടെ മരണശേഷം മരണപ്പെടുകയുണ്ടായി. 2 പെൺമക്കൾ വിവാഹശേഷം അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ആൺമക്കളിൽ 2 പേർ വാടക വീട്ടിലും ഒരാൾ ഭാര്യയുടെ വീട്ടിലുമാണ് താമസം. ഈ വാപ്പയും ഉമ്മയും താമസിച്ചിരുന്ന വീട് ഇപ്പോൾ തർക്കത്തിലാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്. ആ വീടിപ്പോൾ ഭാഗം വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണോ അതോ ഉമ്മാക്ക് ഉമ്മയുടെ കാലശേഷം വരെ താമസിക്കാൻ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. ഉമ്മ ഇപ്പോൾ 3-ാമത്തെ മകനോടൊപ്പം വാടകയ്ക്കാണ് താമസം. ജീവിച്ചിരിക്കുന്ന മറ്റു 2 ആൺമക്കളുമായി നല്ല നിലയിലല്ല. ഇപ്പോൾ ഇത് തർക്കത്തിലേക്കും കേസിലേക്കും എല്ലാം പോകാൻ പോവുകയാണ്. ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്.
1: മതപരമായി നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ സ്വത്തുക്കൾ ഓഹരി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഓഹരി വെക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായി ആർക്കും തന്നെ ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരെ ഉണ്ടായി എന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഉപ്പ മരിച്ച ഘട്ടത്തിൽ ആ ഉപ്പയുടെ ഭാര്യ എന്നുള്ള നിലക്ക് ഈ ഉമ്മക്ക് ആ ഉപ്പയുടെ സ്വത്തിൽ 1/8 അവകാശമുണ്ട്. ആ 1/8 അവകാശം അവർക്കു നൽകിയതിനു ശേഷം ജീവിച്ചിരുന്ന മക്കൾക്ക് ആൺ പെൺ മക്കൾക്കിടയിൽ ഒരു ആണിന് 2 പെണ്ണോഹരി എന്ന അടിസ്ഥാനത്തിൽ സ്വത്ത് വിഹിതം വെച്ച് നിലവിലുള്ള സ്വത്തിനെ ആ നിലക്ക് കണക്കാക്കി മരണപ്പെട്ടു പോയ മകനും അവർക്ക് മക്കളുണ്ടെങ്കിൽ അവൻ്റെ അവകാശം അവരുടെ മക്കൾക്കും അത് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യക്കുമൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ തന്നെ വിഹിതം വെച്ച് അതോടൊപ്പം തന്നെ ഈ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ 1/6 ഈ ഉമ്മക്കും അവകാശം നൽകി ആ നിലക്ക് തന്നെ ഓരോരുത്തരുടെയും അവകാശം എത്രയും പെട്ടെന്ന് അത് പകുത്തു നൽകി വിഷയത്തിൽ തീർപ്പുണ്ടാക്കുകയാണ് വേണ്ടത്. ആർക്കും നൽകാതെ കേസിന് പോയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തിയുമൊക്കെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് മതവിരുദ്ധമാണ്, ഇസ്ലാമിനെതിരാണ് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് സ്വാഭാവികമായും ഒരു ഭാഗത്ത് അനീതി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ അനീതിയിൽ നീതി തേടിക്കൊണ്ടാണ് കേസിനും മറ്റുമെല്ലാം പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ അവകാശികൾക്ക് അവരുടെ അവകാശം കൃത്യസമയത്ത് വിഹിതം വെച്ചു നൽകിയില്ല എന്നൊരു അനീതി നിലനിൽക്കുമ്പോൾ അത് പെട്ടെന്ന് നടപടിയാകുവാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം നീങ്ങേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ബാങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തത് കൊണ്ട് 3,500 രൂപയോളം ഫൈൻ വന്നു. ഇതിപ്പോൾ എൻ്റെ മേലൊരു കടമായി മാറുമോ? ഇത് അടച്ചു വീട്ടേണ്ടതുണ്ടോ? അടക്കാതെ വിട്ടാൽ മതപരമായി വല്ല പ്രശ്നവുമുണ്ടോ എന്നൊക്കെയാണ് സംശയം.
1: ഓരോ വിശ്വാസികളും അവർ ചെയ്ത കരാർ പൂർത്തീകരിക്കേണ്ട ആളുകളാണ്. ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ ബാങ്കുമായി നടത്തിയ ഒരു കരാറാണ് അവരുടെ മിനിമം ബാലൻസ് 3 രൂപ കാത്തു സൂക്ഷിക്കുമെന്നത്. ആ നിലക്ക് നമ്മുടെ സ്വത്ത് അവർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു നൽകാം എന്ന കരാറിലാണ് നമ്മുടെ സ്വത്ത് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നിരിക്കെ നമ്മൾ ആ കരാർ ലംഘിച്ച് ആ കരാറ് ലംഘിച്ചതിൻ്റെ ഭാഗമായി വന്ന ആ പിഴ അത് അടക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മേൽ ഒരു ബാധ്യതയായി തുടരുമെന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ചെയ്ത കരാർ എന്നുള്ള നിലക്കും അത്തരം കരാറുകൾ ഹറാമായ നിലക്കുള്ള കരാറുകളല്ല എന്നുള്ള നിലക്കുമൊക്കെ അത് പൂർത്തീകരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മളെന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മതം വിലക്കിയ രൂപത്തിലുള്ള വല്ല കരാറുകളിലുമാണ് ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ കരാർ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് അത്തരത്തിലുള്ള മുഴുവൻ ക്രയവിക്രയങ്ങളിൽ നിന്നും ഒഴിവാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: നാല് റക്അത്തുള്ള നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ റക്അത്തിൽ ഒരാൾ വന്നു ചേർന്നാൽ അയാൾ ഒന്നാമത്തെ അത്തഹിയാത്ത് നിർവഹിക്കേണ്ടത് എപ്പോഴാണ്?
1: കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു വിഷയമാണ്, ഒരാൾ മസ്ബൂക്കായി ഇമാമിനെ തുടരുമ്പോൾ അഥവാ ഒരു റക്അത്ത് കഴിഞ്ഞോ മറ്റോ ഇമാമിനെ തുടരുമ്പോൾ ആ വ്യക്തി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇമാമിൻ്റെ നിസ്കാരത്തെ തുടർന്നുകൊണ്ടുള്ള നിസ്കാരമാണോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടേത് ഒരു പുതിയ നിസ്കാരമാണോ എന്നത്. ഉദാഹരണത്തിന്, നാല് റക്അത്തുള്ള ലഹുർ നിസ്കാരത്തിലേക്ക് ഒരാൾ രണ്ടാമത്തെ റക്അത്തിലാണ് കടന്നു വരുന്നത് എങ്കിൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ റക്അത്താണ്, മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ എന്നതാണ് ചർച്ച. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, മഅ്മൂമ് എപ്പോഴാണോ നിസ്കാരം തുടങ്ങുന്നത് അത് മുതൽ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ റക്അത്താണ്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് അതല്ല, ഇമാമിൻ്റെ റക്അത്ത് ഏതാണോ അത് പരിഗണിച്ചു കൊണ്ടാണ് റക്അത്തിനെ പരിഗണിക്കേണ്ടത്. പിന്നീട് തനിക്കു നഷ്ടപ്പെട്ടതിനെ അയാൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്നതാണ്. ഈ ചർച്ചയാണ് ഈ വിഷയത്തിലും ഉള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജുഇലൽ ഇമാമു ലി ഉച്ചമ്മ ബിഹി, ഇമാമിനെ പിന്തുടരപ്പെടുവാനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇമാമ് അത്തഹിയാത്തിലിരിക്കുമ്പോൾ നമ്മൾ അത്തഹിയാത്തിലിരിക്കുക. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അത്തഹിയാത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്താണെന്ന് പറഞ്ഞ് അത്തഹിയാത്തിൽ ആ ഭാഗം മാത്രം ഓതി പിന്നീട് മൗനികളായിക്കൊണ്ടിരിക്കുക എന്നതല്ല, മറിച്ച് നിസ്കാരത്തിൽ എവിടെയും മൗനമില്ല. മൗനമുണ്ട് എങ്കിൽ മഅ്മൂമിന് മൗനമുള്ളത് ഇമാമു ഉറക്കെ ഓതുന്ന സമയത്ത് ആ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ മഅ്മൂമ് അതാത് ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഈ നിലക്ക് ഒരു ഇമാമ് നാലാമത്തെ റക്അത്തിലുള്ള അത്തഹിയാത്തിലിരിക്കുമ്പോഴാണ് ഒരാൾ നിസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൽ അയാൾ പ്രവേശിച്ചാൽ ആ അത്തഹിയാത്ത് ഇമാം എപ്പോഴാണോ സലാത്ത് വീട്ടുന്നത് അതുവരെ അത്തഹിയാത്തും സലാത്തും അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലുമൊക്കെ അയാൾ നിരതനായി പിന്നീട് സലാം വീട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട റക്അത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഇത്തരം ഘട്ടത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്നത് ഈ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇമാമിൻ്റെ കൂടെ അയാൾക്ക് ലഭിച്ച അത്തഹിയാത്തു തന്നെയാണ്. അതിനുശേഷമുള്ളത് രണ്ടാമത്തെയും അവസാനത്തെയുമൊക്കെ അത്തഹിയാത്തുകളായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. ചില ഘട്ടങ്ങളിൽ ഒന്നാമത്തെ അത്തഹിയാത്തായിക്കൊണ്ട് ഈ ഇമാമിൻ്റെ കൂടെ ലഭിച്ച അത്തഹിയാത്ത് പരിഗണിക്കപ്പെടാത്ത സാഹചര്യവും ഉണ്ടാകുന്നതാണ് എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
0: ലോൺ എടുത്ത് കടത്തിലായ ഒരാൾക്ക് വലിയൊരു തുക നൽകി സഹായിച്ചു, എനിക്ക് അയാൾ അത് തിരിച്ചു തരുവാൻ സാധ്യതയില്ല, എനിക്കാണെങ്കിൽ കുറേ സക്കാത്ത് കൊടുക്കാനുമുണ്ട്, അത് അയാൾക്ക് സക്കാത്ത് പരിഗണിച്ച് പൊരുത്തപ്പെട്ട് കൊടുത്താൽ സക്കാത്തിൻ്റെ കടം വീടുമോ? എൻ്റെ ഭർത്താവ് തരും എന്ന് പറഞ്ഞ് എന്നോട് കടം വാങ്ങി കൊടുത്തതാണ്, ഇപ്പോൾ ഭർത്താവിനോട് തിരിച്ചു ചോദിക്കാൻ മടി, ഞാനാണെങ്കിൽ കടം വാങ്ങി കൊടുത്തതുമാണ്, എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട്?
1: സക്കാത്ത് എന്നതൊരു ഇബാദത്താണ്, ഇബാദത്തിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതിൻ്റെ നിയ്യത്ത് എന്നത്. ഷർത്ത് എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് സക്കാത്തിൻ്റെ തുകയാണ് അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതലാണ് എന്ന് നിയ്യത്ത് കരുതേണ്ടത് അത് കൊടുക്കുന്നതിന് മുമ്പാണ്. കൊടുത്തു കഴിഞ്ഞ ഒരു തുക അത് തനിക്ക് തിരിച്ചു ലഭിക്കുകയില്ല എന്നുറപ്പുള്ള ഘട്ടത്തിൽ അത് സക്കാത്തായിക്കൊണ്ട് കരുതുക എന്നതൊരിക്കലും തന്നെ ശരിയായ കാര്യമല്ല, അത് സക്കാത്തായി പരിഗണിക്കപ്പെടുന്നതുമില്ല. അവിടെയാണ് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത്, ഇബാദത്ത് എന്ന നിലക്ക് ഇബാദത്തിൻ്റെ ഷർത്തായി പറഞ്ഞിട്ടുള്ള നിയ്യത്ത് അത് നൽകുന്നതിന് മുമ്പാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല. വേണമെങ്കിൽ സ്വതക്കയായി നിങ്ങൾക്കത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാവുന്നതാണ്, സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: വീടുപണിക്ക് വേണ്ടി ഞാൻ എൻ്റെ സഹോദരനോട് അദ്ദേഹം മറ്റൊരാവശ്യത്തിന് കരുതി വെച്ച പണം കടമായി വാങ്ങി. ആ തുക തിരിച്ചു നൽകാൻ ഞാൻ സ്വരൂപിച്ചു വെച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യ സമയത്ത് തുക തിരികെ നൽകിയാൽ മതിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ആ തുകക്ക് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ?
1: ഒരാൾ മറ്റൊരാളിൽ നിന്നും പണം കടമായി വാങ്ങുകയും തിരിച്ചു കൊടുത്ത സമയത്ത് അത് ഇപ്പോൾ തരേണ്ടതില്ല, അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തരിക എന്നു പറഞ്ഞ് ആ നിലക്കൊരു സൂക്ഷിപ്പ് മുതലായിക്കൊണ്ട് വെച്ച സ്വത്താണ് എങ്കിൽ അതിൻ്റെ സക്കാത്ത് ആരാണോ അത് സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത് അഥവാ അതിൻ്റെ യഥാർത്ഥ ഉടമ, അയാൾ തന്നെയാണ് ആ പണത്തിന് സക്കാത്ത് നൽകേണ്ടത്. ആ ഒരു പണത്തെ നാം കാണേണ്ടത് ബാങ്കിലും മറ്റുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള തുകയെപ്പോലെയാണ്. അയാൾക്ക് ആവശ്യമുണ്ടാകുന്ന ഏത് സമയത്തും അയാൾക്കത് തിരിച്ചെടുക്കാവുന്നതാണ് എന്ന നിലക്ക് ഒരു സുരക്ഷിത വരുമാനം എന്ന നിലക്കാണത് നമ്മുടെ കൈവശം വെച്ചിട്ടുള്ളത് എന്നതിനാൽ അതിൻ്റെ സക്കാത്ത് അയാൾ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.
0: ഒരാൾക്ക് 381,497.90 കടമുണ്ട്. അയാളുടെ കയ്യിൽ സ്വർണ്ണാഭരണമായി 120 ഗ്രാം ഉണ്ട്. അതൊരു വർഷത്തിൽ കൂടുതൽ ആവുകയും ചെയ്തു. വരുമാനം വേറെയില്ല. ഉള്ളത് ഒരു കൊച്ചു വീടും സ്ഥലവും സ്വന്തമായി ഉണ്ട് എങ്കിൽ ഇയാൾ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടവനാണോ എന്നാണ് ചോദ്യം.
1: 120 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷമായി ഉണ്ട് എങ്കിൽ അതിൽ നിന്നും അതിൻ്റെ 3 ഗ്രാം അയാൾ സക്കാത്തായി നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കടമുണ്ട് എങ്കിൽ ഒന്നുകിൽ ഈ 120 ഗ്രാം കയ്യിലുള്ള സ്വർണം വിൽക്കുകയും എന്നിട്ട് ആ കടം വീട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ ഈ 120 തൻ്റെ കൈവശമുള്ള സ്വത്തായി പരിഗണിച്ച് ആ 120 ഗ്രാമിന് 3 ഗ്രാം അതല്ലെങ്കിൽ ആ 3 ഗ്രാമിന് തുല്യമായ ധനം സക്കാത്ത് നൽകുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. താൻ കൊടുക്കാനുള്ള 38,00,000 രൂപ ഒരിക്കലും തന്നെ ഈ കഴിവശമുള്ള 120 ഗ്രാം സ്വർണത്തിൻ്റെ സക്കാത്തിനെ തടയുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: റമദാൻ മാസം സ്വതക്ക നൽകുന്നത് സക്കാത്തിൻ്റെ തുകയായി നിയത്ത് ചെയ്ത് നൽകാമോ? അങ്ങനെ നൽകുമ്പോൾ സ്വീകരിക്കുന്ന ആളോടും ഇത് സക്കാത്തിൻ്റെ തുകയാണെന്ന് പറയേണ്ടതുണ്ടോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
1: സക്കാത്ത് എന്നത് നമ്മുടെ സ്വത്തിൽ നിന്നും നാം നിർബന്ധമായും നൽകേണ്ട നിർബന്ധദാനമാണ്. എന്നാൽ സദഖ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഐച്ഛികമായി നമ്മൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളെയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സക്കാത്തിൽ നിന്നുമുള്ള ഓഹരി അദ്ദേഹം സക്കാത്തായിക്കൊണ്ടു തന്നെയാണ് നൽകേണ്ടത്. അത് നൽകുന്ന വ്യക്തികളോട് ഇത് സക്കാത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ സ്വതക്കയെ സക്കാത്തായി കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവിടെ നടക്കുന്നത്. നൽകുന്നത് സക്കാത്തു തന്നെയാണ്, സ്വതക്കയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തൻ്റെ സ്വത്തിൽ പാവപ്പെട്ടവൻ്റെ 2.5% ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം. അത് നമ്മുടെ ഔദാര്യമല്ല, അത് അവൻ്റെ അവകാശമാണ്. ആ അവകാശം അത് അവനു തന്നെ ലഭിക്കേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ 8 അവകാശികളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 8 അവകാശികളിൽപ്പെട്ട ആളുകൾക്കല്ലാതെ മറ്റാർക്കും തന്നെ സക്കാത്തിൻ്റെ തുക അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതൽ നൽകാൻ പാടില്ലതല്ല. അങ്ങനെ നൽകിയാൽ അത് സക്കാത്തായി പരിഗണിക്കുകയുമില്ല. എന്നാൽ സദഖ അത് നമുക്കിഷ്ടമുള്ള ആർക്കും നൽകാവുന്നതാണ്. അതിന് ധനാഢ്യനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന വ്യത്യാസമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സക്കാത്ത് എന്നത് സക്കാത്തായി കണ്ട് അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കമ്മിറ്റികളും സംവിധാനങ്ങളുമുണ്ട് എങ്കിൽ അവരെ ഏൽപ്പിക്കുകയോ അതല്ല എങ്കിൽ നേരിട്ട് അത് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ അതിന് അർഹരാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം അവരെ ഏൽപ്പിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. സദഖ എന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ അത് ആർക്കും നമുക്ക് നൽകാവുന്നതാണ്. അതിൽ സക്കാത്തിൻ്റെ അവകാശികളായി വരുന്നവർക്കും നൽകാം, അല്ലാത്തവർക്കും നൽകാം. അതുകൊണ്ട് ആ 2 വ്യത്യാസവും ആ രൂപത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലേ? അയാളും ഭാര്യയും മരിച്ച ശേഷം മക്കൾക്കെന്നാണ് വസീത്ത് എഴുതിയത്. ഇപ്പോൾ മക്കൾ പറയുന്നു ഇതിൽ ഉമ്മാക്ക് അവകാശമില്ല എന്ന്. മക്കൾക്കുള്ളതെല്ലാം വീതിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി?
1: രണ്ട് കാര്യങ്ങളാണ് ഈ ചോദ്യത്തിലുള്ളത്. ഒന്ന്, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലേ എന്നതാണ്. തീർച്ചയായും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ എട്ടിലൊന്നിൻ്റെ അവകാശിയാണ് ഭാര്യ. അത് കഴിഞ്ഞുള്ളതാണ് മക്കൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, വസീയത്ത് എന്ന വിഷയം നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് അനന്തരവകാശം ഉള്ളയാളുകൾക്കുള്ളതല്ല, മയ്യത്തിൽ നിന്ന് നേരിട്ട് അനന്തരമെടുക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് വസീയത്തുള്ളത്. തൻ്റെ കാലശേഷം തൻ്റെ മക്കൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ തൻ്റെ സ്വത്തിൽ നിന്നും നേരിട്ട് അനന്തരമെടുക്കുന്നയാളുകൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്യുന്ന രീതി അനിസ്ലാമികമാണ്. ഇസ്ലാമിൽ അത്തരത്തിലുള്ള വസീയത്തുകൾ നിലനിൽക്കുകയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: ഇന്നല്ലാഹ അഅത ദീ കുല്ലി ഹഖിൻ ഹഖഹു ലാ വസീയത ലി വാരിസിൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരുടെയും അവകാശം അവർക്ക് നൽകിയിട്ടുണ്ട്, അനന്തരാവകാശികൾക്ക് വസീയത്ത് ഇല്ല എന്നാണ്. വസീയത്തിൻ്റെ പേരു പറഞ്ഞ് തങ്ങളുടെ ഉമ്മക്ക് തങ്ങളുടെ ഉപ്പയുടെ സ്വത്തിൽ നിന്നും നിഷേധിക്കുക എന്ന് പറയുന്നത് മതം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ മാതാവിന് ലഭിക്കേണ്ട അവകാശം, ഭാര്യയെന്ന് ലഭിക്കേണ്ട അവകാശമായ എട്ടിലൊന്ന് അത് ആ ഭാര്യയ്ക്ക് നൽകിയതിന് ശേഷം എത്രയാണോ ബാക്കിയുള്ളത് അതാണ് മക്കൾക്കിടയിൽ ഓഹരി വെക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്: അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക: റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി, തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമില്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പരെ കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പരക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അത് ഇന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: ആസൂത്രണ ബോർഡിൽ ഇന്റേൺഷിപ്പ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൽ PG PhD വിദ്യാർത്ഥികൾക്ക് 2 മാസത്തെ ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. ആസൂത്രണം, നയരൂപീകരണം, വിലയിരുത്തൽ, വികസനം തുടങ്ങി ബോർഡ് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ പ്രായോഗിക പരിശീലനം നേടാനുള്ള അവസരം ഇന്റേൺഷിപ്പ് വഴി ലഭിക്കും. ഓഗസ്റ്റ് 20 വരെ ആണ് അവസാന തീയതി അപേക്ഷിക്കേണ്ടത്. ആവശ്യമായ രേഖകളോടെ ഇമെയിൽ IDയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്റേൺഷിപ്പ് SPB2026@gmail.com.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. പരാജയത്തിന്റെ കാരണം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മ ബഅദ്. ഈ വ്യക്തിത്വ പ്രശ്നങ്ങൾ ഒരാളുടെ ജീവിതത്തെ സമ്പൂർണമായി നശിപ്പിക്കുന്നതിലേക്ക് എത്തും. നിരാശയിലേക്കും ഒരുപക്ഷെ ആത്മഹത്യയിലേക്കും ജീവിതത്തിൻ്റെ വലിയ പരാജയങ്ങളിലേക്കും ഒരു വ്യക്തിയെ നയിക്കുന്നതാണ് അയാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ജീവിതങ്ങളിൽ വലിയ ദുരന്തങ്ങളും പരാജയങ്ങളും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് എനിക്കിങ്ങനെ വരാൻ എന്നതിനെക്കുറിച്ചൊരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. പല ആളുകളും ആരോ ചെയ്ത മരണത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ ഫലങ്ങളായിരിക്കാം എനിക്കിങ്ങനെയെന്ന് വിശ്വസിക്കുകയും അത്തരം ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും അതേപോലെ തന്നെ വിശ്വാസവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കുമാണ് പല ആളുകളും എത്തിപ്പെടാറുള്ളത്. എന്നാൽ വ്യക്തിത്വ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിത പരാജയങ്ങൾക്ക് വളരെ വലിയ കാരണങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് ചില വ്യക്തികളുടെ ജീവിത അവസ്ഥകളെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും അതിലവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അതിലൂടെ അവർക്ക് മാറാൻ സാധിക്കുന്നു എന്നതുകൊണ്ടും ഈ കാര്യം ഗൗരവത്തോടുകൂടെ പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും പണവും വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരു കാരണം പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു വ്യക്തിവിശുദ്ധിയില്ലാത്ത ഒരു മത ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിയാകുമ്പോൾ നിരന്തരമായ പരീക്ഷണങ്ങൾക്കും പരാജയങ്ങൾക്കും ജീവിതത്തിൽ സാധ്യതയുണ്ട്. അതിന് നമുക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബർക്കത്തില്ലാത്ത അവസ്ഥ, ഒരു കുരുത്തം കിട്ടാത്ത അവസ്ഥ. ഈ കുരുത്തം ബർക്കത്ത് അത് അല്ലാഹു നമുക്ക് തരേണ്ടതാണ്. ആ ബർക്കത്ത് അല്ലാഹു തന്നാൽ ജീവിതത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തോടുകൂടിയും സുഗമതയോടുകൂടിയും അത് മുന്നോട്ട് പോകുന്നതും പൂർത്തിയാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫ അമ്മാമൻ അത്വാ വത്തക്ക വസദ്ദഖ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ യുസ്ര. ഫ അമ്മാമൻ അത്ത, ഒരാൾ നൽകി, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും സത്യമായതിനെ അവൻ വത്തക്ക അവൻ സൂക്ഷിച്ചു, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ശരിയായതിന് അവൻ അംഗീകരിക്കുകയും ചെയ്തു, ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അവൻ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് നയിക്കുമെന്നാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ദാനമാണ്, നൽകലാണ്. നമ്മുടെ സാമ്പത്തിക വിജയ പരാജയങ്ങളിൽ വളരെ വലിയൊരു പങ്ക് നമ്മളുടെ വിനിമയങ്ങൾക്കുണ്ട്. ആ വിനിമയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള ദാനധർമ്മങ്ങൾ. ഒരു പക്ഷേ 1,000,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളതൊരു ബിസിനസ്സിലേക്ക് മുടക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ 1.5% സക്കാത്ത് നമ്മൾ നൽകുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക? 25,000 രൂപ മാക്സിമം അത്രയേ വരുന്നു. ഈ 25,000 രൂപ നാം കൊടുത്താലും 9.25 ലക്ഷം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നിർബന്ധ സക്കാത്ത് അന്യൻ്റെ അവകാശം നമ്മുടെ സമ്പത്തിലേക്ക് ചേർക്കുമ്പോൾ ഈ 10 ലക്ഷം നമ്മൾ മുടക്കുന്നത് ഒരു പക്ഷേ നമുക്ക് പ്രയോജനമല്ലാതായിത്തീരും. നാം നൽകണം. നമുക്ക് എന്ത് കിട്ടുമ്പോഴും അതിൽ നിന്നൊരു വിഹിതം, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ജീവിതത്തിൽ എളുപ്പം സൃഷ്ടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അത് സത്യമാകുമല്ലോ. 2. വത്തക്ക, സൂക്ഷ്മത പാലിക്കുക. നമ്മളിപ്പോഴും അള്ളാഹുവിൻ്റെ കുരുത്തവും പൊരുത്തവും നമുക്കുണ്ടാവണമെങ്കിൽ അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും അവൻ്റെ വിരോധങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവണമല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എങ്ങനെ ഐശ്വര്യമുണ്ടാകും? എങ്ങനെ അനുഗ്രഹമുണ്ടാകും? എങ്ങനെ അവൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നൊരവസ്ഥയുണ്ടാകും? കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ഒരു കാര്യവും ഒരു സൂചിയിൽ ഒരു നൂല് കോർക്കുക പോലും സാധ്യമല്ലല്ലോ. അവൻ്റെ ഒരനുഗ്രഹവും കടാക്ഷവും ഇല്ലാതെ അവനെതിരു നിന്നാൽ നമുക്ക് ഏതൊരു കാര്യമാണ് പൂർത്തിയാക്കാനാവുക? അപ്പോൾ വത്തക്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുക, നിസ്കാരം, നോമ്പ് പോലുള്ള നിർബന്ധ കടമകളെ ശരിയായി നിർവഹിക്കുകയും നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ ബർക്കത്തും അനുഗ്രഹങ്ങളും ഉണ്ടാവുകയുള്ളൂ. വസദ്ദഖബിൽ ഹസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായതിനെ അംഗീകരിക്കുക. മതം, ദീൻ നമ്മൾ പഠിക്കുകയും അതിൻ്റെ വിശ്വാസ കാര്യങ്ങൾ ശരിയായി വിശ്വസിക്കുകയും അങ്ങനെ നല്ലൊരു കാഴ്ചപ്പാടും അതേപോലെ തന്നെ ബോധ്യതയും ദീനിനെക്കുറിച്ച് ഉണ്ടാവുക എന്നതും നമുക്ക് അനുഗ്രഹവും ബർക്കത്തുകളും കിട്ടുവാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇതാണ് വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രശ്നം, വ്യക്തി വിശുദ്ധിയില്ലായ്മ. അപ്പോൾ ബർക്കത്തുകൾ നിരാകരിക്കപ്പെടുക. അപ്പോൾ എന്തായിരിക്കും? തൊടുന്നതും പിടിക്കുന്നതും എത്തുന്നതുമെല്ലാം ദുരന്തങ്ങളിലേക്കായിരിക്കും. ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, എളുപ്പമായി കൊടുക്കും. എന്നാൽ വമാമൻ ബഖില വസ്തഗന വകദബിൽ ഹുസ്ന, ഇതിന് നേരെതിരായി ജീവിക്കുകയാണെങ്കിലോ ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും പ്രയാസമുള്ളതിലേക്ക് എളുപ്പമെത്തും. ഏറ്റവും പ്രയാസമുള്ളതിലേക്ക് നിരന്തരം എളുപ്പം എളുപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പരാജയം, ദുരന്തമെന്ന് പറയുന്നത്. വ്യക്തിത്വ പ്രശ്നങ്ങളിൽ 2 നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രശ്നം, അതായത് ഒരു പ്ലാനും ലക്ഷ്യമൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വെറുതെ മനസ്സിൽ ഓരോന്ന് തോന്നുക, എന്നിട്ട് അതിലേക്ക് ഇറങ്ങുക. ഒരു മാസ്റ്റർ പ്ലാനോ ആലോചനയോ പദ്ധതികളോ ഒന്നുമില്ലാതെ എന്ത് തുടങ്ങണം, എവിടെ പോകണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, എത്രത്തോളം വേണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു കാഴ്ചപ്പാടുമില്ലാതെ വിളിക്കുന്നവരുടെയും അതേപോലെ തന്നെ ക്ഷണിക്കുന്നവരും പറയുന്നവരുടെയും എല്ലാ വാക്കുകളും വിശ്വസിച്ചും സ്വീകരിച്ച് എല്ലാറ്റിലും പോയി ഇടപെടുകയും വീഴുകയും ചെയ്യുക. പിന്നെങ്ങനെ നിലയില്ലാതെ ആകുമ്പോൾ കണ്ണു തുറിച്ച് മേലോട്ട് നോക്കുന്ന ഒരവസ്ഥ, ചിന്തിക്കാതെ ആലോചിക്കാത്ത പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കൂല, എത്ര അനുഭവങ്ങൾ ഉണ്ടാക്കിയാലും എത്ര തന്നെ തനിക്ക് പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടായാലും തൻ്റെ സമീപനങ്ങളെക്കൊണ്ടും തൻ്റെ കാഴ്ചപ്പാടില്ലായ്മയെക്കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അയാൾ മനസ്സിലാക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നാം നമ്മുടെ കയ്യിലുള്ള, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, നമുക്ക് വിജയിച്ചെടുക്കാൻ പറ്റുന്ന, നമ്മുടെ പരിധിയിലും പരിമിതിയിലും കഴിവിലും പെടുന്ന സംഗതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനേ പറ്റൂ. ആളുകൾ പറയുന്നതും ആളുകൾ ക്ഷണിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും എല്ലാം കേട്ട് എല്ലാറ്റിലും ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതയില്ലാതെ ഇടപെട്ടാൽ എവിടെയും എത്താൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. ഇതാണ് വലിയ സ്വപ്നങ്ങൾ. എനിക്ക് മുതലാളിയാവണം, ഭയങ്കര സമ്പന്നരാകണം, ഭയങ്കര ഫ്ലാറ്റ് വേണം, സ്ഥലം വേണം, വലിയ വീട് വേണം എന്നൊക്കെ പറയാം. മൂലധനമായി തൻ്റെ കയ്യിലൊന്നുമില്ല, ബുദ്ധിപരമായ കഴിവുകളും ആലോചനാശേഷിയുമില്ല. ഇതില്ലാതെ ഈ സ്വപ്നങ്ങൾ മാത്രം മുന്നിൽ കണ്ട് എല്ലാറ്റിലും പോയി ഇടപെട്ട് അവസാനം ഒന്നുമല്ലാതായി തീരുന്നതും വ്യക്തിത്വ പ്രശ്നങ്ങളിൽ മറ്റൊരു പ്രശ്നമാണ്. 3. ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് അവൻ്റെ വ്യക്തിത്വ പ്രശ്നങ്ങളിൽ മാനസികമായ അസുഖങ്ങൾ. നമുക്ക് മാനസികമായ അസ്വാസ്ഥങ്ങളും പ്രശ്നങ്ങളുമുള്ള പല ആളുകളും ചില തീരുമാനങ്ങളെടുക്കും. അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ളതുകൊണ്ട് അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മൾ മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളായി കാണുന്നത്. മറിച്ച് ആ അതിബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലും എന്തുണ്ട് ഇതിന്? അവരെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ ഇടപെടുന്ന പ്രവർത്തനങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ചിന്തിക്കൂല. അതാണ് ഇത്തരം മാനസിക പ്രശ്നങ്ങൾ മൂലം ജീവിത പരാജയങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവര് പറയുന്നതൊക്കെ ബുദ്ധിപരമായിരിക്കും, യുക്തിപരമായിരിക്കും, വലിയ കാര്യങ്ങളായിരിക്കും, വലിയ പ്രൊജക്റ്റുകളായിരിക്കും. പക്ഷെ വരും വരായികൾ അവരാലോചിക്കൂല. ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, പേടിയില്ലാതെ പ്രവർത്തിക്കുക. ആ പേടിയില്ലായ്മ വരുന്നത് ഈ രോഗാവസ്ഥയിൽ നിന്നാണ്. അതാണ് പ്രശ്നം. വലിയപ്പോ ഒരു കയ്യിലൊരു പൈസ ഇല്ലാത്ത ഒരാൾ ടൗണിലെ ഏറ്റവും മർമ്മപ്രധാനമായൊരു സ്ഥലത്ത് ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്. ഒന്നും അയാളെ കയ്യിലില്ല. പാർട്ട്ണർമാരെയും ആളുകളെയും ചേർത്ത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ ഭാവിയെക്കുറിച്ച് അറിയില്ല, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഒരാൾ ഇറങ്ങിത്തിരിക്കുക, അയാൾ ചിന്തിക്കാത്ത ഈ 50 ലക്ഷം എനിക്ക് ഈ കച്ചവടം പൊളിഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം ഞാൻ എവിടുന്ന് കൊടുക്കും, അയാൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കാം. ഇത്തരം പിന്നെ വ്യക്തിപരമായ സ്വഭാവ പ്രശ്നങ്ങളുള്ള ആളുകളാണ് പലപ്പോഴും നിരന്തരമായ ജീവിത പരാജയങ്ങളിലേക്ക് എത്തുന്നത്. നിരന്തരമായ പ്രാർത്ഥനകളും ആലോചനകളും ചിന്തകളും അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിച്ചാൽ, ആലോചനയോടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ, നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിച്ച് അത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേട്ട് ശരിയായ നിലപാടോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഒരു പക്ഷേ നമുക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റാത്ത മഹാദുരന്തങ്ങളിൽ ചെന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുകയും എന്നും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ നരകയാതനകൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പരാജയത്തിൻ്റെ കാരണം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ്. ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഇനിയിപ്പോൾ നാം കേൾക്കുന്നു ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. എല്ലാവരെയും ഹാജരാക്കുന്ന ലോകം ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസറിയുടെ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ് പരലോക ജീവിതം എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകം അദൃശ്യമാണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്കറിയിച്ചു തന്നതല്ലാതെ ഒന്നും നമുക്കറിയുകയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്ന പരലോകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂറത്തു ആലു ഇമ്രാനിൻ്റെ 30-ാമത്തായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവിടെ അല്ലാഹു പറയുന്നത്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരി മുഹ്ളറ വമാ അമിലത് മിൻ സൂഇ. യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാവരും കാണുന്ന ദിവസം, എല്ലാ ശരീരങ്ങളും എല്ലാ ആത്മാക്കളും, അഥവാ എല്ലാവരും എന്നർത്ഥം, കാണുന്ന ദിവസം. എന്താണ് കാണുന്നത്? മാ അമിലത് മിൻ ഖൈരിൻ, നന്മയായിട്ട് എന്തൊന്ന് ചെയ്തിട്ടുണ്ടോ അത് കാണും. അത് കാണുന്നത് മുഹ്ളറൻ, ഹാജറായ രൂപത്തിലായിരിക്കും, അഥവാ മുന്നിൽ കൊണ്ടുവന്ന അല്ലാഹു ഹാജറാക്കിയിട്ടുണ്ടാകും. വമാ അമിലത് മിൻ സൂ, തിന്മയായിട്ട് എന്തൊന്ന് ചെയ്തിട്ടുണ്ടോ അതും അവിടെ കാണും. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ആളുകളെയും പരലോകത്ത് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അതിൽ മനുഷ്യന്മാരും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല വിധിവിലക്കുകൾ ബാധകമാക്കിയിട്ടുള്ളത് നമുക്ക് മാത്രമല്ല, ഇവിടെയുള്ള ജിന്നുകൾക്കും അത് ബാധകമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയും മനുഷ്യന്മാരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നല്ലാഹു പറയുമ്പോൾ, പരലോകത്ത് നന്മതിന്മകൾ ഹാജറാക്കുന്ന ദിവസത്തിൽ അവരെയും അല്ലാഹു കൊണ്ടുവരും. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും ഒറ്റക്കൊറ്റക്കായി അവനിലേക്ക് വരും. അപ്പോൾ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അതുപോലെ സൂറത്തു അൻആമിൻ്റെ 94-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലക്കദ് ജിഅ്തുമൂന ഫുറാദ, തീർച്ചയായും നിങ്ങൾ നമ്മുടെ അരികിലേക്ക് ഒറ്റക്ക് വരും. കമാ ഖലഖ്നാകും അവ്വല മറ, ആദ്യം നിങ്ങളെ എങ്ങനെയാണോ നാം സൃഷ്ടിച്ചത് അതുപോലെ നിങ്ങൾ നമ്മിലേക്ക് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും പരലോകത്ത് കൊണ്ടുവരും എന്നർത്ഥം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഖിയാമത്ത് നാളിൻ്റെ അവസാനത്തെ ആ സമയത്തിലും മരണപ്പെട്ട മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളെയും, കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ വേളയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്. ചില ആളുകൾ അവരെ ഖബറിൽ മറമാടിയിട്ടുണ്ട്, ചില ആളുകളെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലെ, ചില മതങ്ങളിൽ അല്ലെങ്കിൽ ചില ആദർശങ്ങളിൽ മരണപ്പെട്ടവരെ കത്തിച്ചു കളയും, ചിലർ ദഹിപ്പിച്ചു കളയും, ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ചുകൊണ്ട് ദഹിപ്പിച്ചു കളയും. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ആളുകളെ മരണപ്പെട്ടതിന് ശേഷം സംസ്കരിക്കാറുണ്ട്. ചില ശരീരങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവ ഒരുപക്ഷെ വിമാനാപകടത്തിലോ മറ്റോ കത്തിച്ചാമ്പലായി ചാരം പോലും ലഭിക്കാത്ത ശരീരങ്ങൾ പോലുമുണ്ട്. എങ്ങനെയുള്ളതായിരുന്നാലും ശരി, അവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തേക്ക് കൊണ്ടുവരും. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനോട് പറയുന്നുണ്ടല്ലോ അള്ളാഹുവിനെക്കുറിച്ച്. ആ സമയത്ത് ഫിർഔൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഫമൻ റബ്ബുകുമായ മൂസ, നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാണ് മൂസ? അപ്പോൾ മൂസാ നബി പറയുന്നത്, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും അവക്ക് സന്മാർഗം നൽകുകയും ചെയ്തവനാണ്. അപ്പോൾ ഫിറഔന്റെ തിരിച്ചുള്ള ചോദ്യം, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, എങ്കിൽ ആദ്യ തലമുറകളുടെ അവസ്ഥ എന്താണ്? അതിന് മൂസാ നബി നൽകിയ മറുപടി, അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അരികിലാണ്. ഫി കിതാബ്, അവന്റെ അരികിലുള്ള ഗ്രന്ഥത്തിലുണ്ട്. ലാ യദില്ലു റബ്ബി വലായൻസാ, എന്റെ റബ്ബിന് വഴിപിഴക്കുകയില്ല, അവൻ മറന്നു പോവുകയുമില്ല. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ഒന്നും അവനിൽ നിന്ന് അജ്ഞമാവുകയില്ല. അതുകൊണ്ട് ഇവിടെ ആരെല്ലാം ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെയെല്ലാം അള്ളാഹു പരലോകത്തേക്ക് ഹാജറാക്കും, അത് നന്മ തിന്മകൾ കാണിച്ചു തരാൻ. ഇൻഷാ അല്ലാ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, എല്ലാവരെയും ഹാജരാക്കുന്ന ലോകം. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽ ചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചം അണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും

0: ഒരു സന്തോഷവാർത്ത. കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ യാത്രയിൽ നിന്ന് മടങ്ങിയാലുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹാബതിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നിന്ന് മടങ്ങിയാൽ ഇപ്രകാരം ചൊല്ലുക എന്ന് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാ, നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു നോക്കാം. ആ ഇബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ. നമുക്ക് ഇതൊന്ന് ആവർത്തിച്ച് ഒന്ന് പറയാം. ആ ഇബൂന ആഇബൂന ആഇബൂന തായിബൂന ആഇബൂന തായിബൂന ആഇബൂന തായിബൂന ആബിദൂന ആബിദൂന ആബിദൂന ആഇബൂന തായിബൂന ആബിദൂന ആഇബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ ലിറബ്ബിന ഹാമിദൂൻ ആഇബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ ലിറബ്ബിന ഹാമിദൂൻ ആഇബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ ലിറബ്ബിന ഹാമിദൂൻ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാം. ആഇബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ. പ്രാർത്ഥനയുടെ അർത്ഥമായിട്ടുള്ളത് ആഇബൂന

0: ഞങ്ങൾ മടങ്ങുന്നവരും തായിബൂന ഞങ്ങളുടെ രക്ഷിതാവിനോട് പശ്ചാത്താപിക്കുന്നവരും ആബിദൂന ഞങ്ങളുടെ റബ്ബിനെ ആരാധിക്കുന്നവരും ലിറബ്ബിനാ ഹാമിദൂൻ ഞങ്ങളുടെ റബ്ബിന് സ്തുതി അർപ്പിക്കുന്നവരുമാണ് എന്നുള്ളതാണ് ഈ ഒരു കൊച്ചു പ്രാർത്ഥനയുടെ പ്രാർത്ഥനയായിട്ട് ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ പല യാത്രകളും ചെയ്യുന്നവരാണ്. യാത്രകൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പറയുവാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. യാത്രയിൽ നിന്ന് മടങ്ങിയാൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് തീൻമേശയിലെ യുദ്ധങ്ങൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നമ്മൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ഈവനിങ് പിന്നെ സ്നാക്സുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഉച്ചഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ രാത്രി ഫുഡാണെങ്കിലുമൊക്കെ അവിടെ ഒരു പ്രത്യേകതയൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകി എത്തുന്ന ഒരവസ്ഥ ഇപ്പോൾ ഒരു അടുത്ത കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ നാട്ടിലൊക്കെ എസ് ടി ഡി ബൂത്തുകളായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു. അതിനേക്കാൾ മാരകമായിട്ട് എന്തുണ്ട്, ഇന്ന് ഹോട്ടലുകൾ പിന്നെ കുമിഞ്ഞുകൂടിയ ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഭക്ഷണം, അതിൻ്റെ പിന്നെ ശാസ്ത്രം, മതപരമായ വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മൈൻ അമ്മാബാദ്. വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ച. നമ്മൾ പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിലൊരു വിവാദമായൊരു വിഷയം കൂടിയാണ് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ചില പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ടിട്ട് പല ആളുകളും വളരെ പ്രചാരം നേടിയിട്ടുള്ളൊരു സംഭവമാണ്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെടലും ചിലതൊക്കെ കത്തിപ്പോകലും അഥവാ ഹൈ മറ്റേ എന്താ പറയുക ഒരു ഹൈപ്പ് കിട്ടൽ. പക്ഷെ നമ്മളെന്തായാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പം പ്രത്യേകിച്ച് മലയാളികൾ ഒരു ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്ന ഒരു കൾച്ചർ ഇപ്പം അടുത്ത കാലത്ത് വല്ലാതെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല കാര്യത്തിലും.
4: തീർച്ചയായിട്ടും.
5: മാത്രമല്ല ഇപ്പോഴുള്ള ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ടെന്നുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ നമുക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവില്ല ഷെയർ ചെയ്യാൻ. ഒരു സാധാ ഒരു കുഞ്ഞു ഒരു ഹോട്ടൽ, ഹോട്ടൽ എന്ന് പറയാൻ മാത്രമില്ല, ഒരു ഷെഡിൽ വെച്ചിട്ട് ഒരു അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. ഒരു പിന്നെ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ക്യാൻറ്റീൻ അല്ലെങ്കിലും അങ്ങനത്തെ രൂപത്തിലാണുള്ളത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് അതിനെ പോകുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല ഭക്ഷണം ഒക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ട് ഒരു വലിയൊരു വാഹനത്തിൽ ഒരു രണ്ട് വാഹനങ്ങളായിട്ട് ഒരു 10-12 ആൾക്കാർ. അപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ സ്ലാങ്ങിലല്ല സംസാരിക്കുന്നത്, തൃശ്ശൂർ സൈഡിലുള്ള സ്ലാങ്ങിലാണ്. അപ്പോൾ ഇവർ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടേക്ക് എത്തിയത്. അതിൽ ഇവർ വന്ന് കയറുന്നത് കണ്ടപ്പോൾ തന്നെ ഈ ഇക്ക പറയുന്നുണ്ട്, പടച്ചോൻ എന്നിപ്പോൾ അത് ഇനിയിപ്പോൾ സ്വീപ്പാകുമോ, നമ്മളിപ്പോൾ കാര്യപ്പെട്ട് നമ്മൾ ഇവിടേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായി പറയണമെന്ന് വെച്ചാൽ പറയാം, ഏതൊരു ചെങ്ങായി ഇവിടെ വന്നിട്ട് ഒരു റീലെടുത്ത് പോയിന്. എന്നിട്ട് ഓൻ ആ റീലിട്ടിൻ്റെ പേരിൽ എൻ്റെ ഭക്ഷണം വലിയ ഉഷാറാണെന്ന് പറഞ്ഞിട്ട് എവിടുന്നൊക്കെയാണ് ആൾക്കാർ, നമുക്കിവിടെ സാധാരണ വരുന്ന ആൾക്കാരും അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ല. അത് കൂടുതൽ ഉണ്ടാക്കിയത് പിന്നെ ബാക്കിയാവോ എന്നുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ബാക്കിയായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര ടെൻഷനാണ്. ഇതൊന്നും വേണ്ടില്ലായിരുന്നു. ഇത് ആരതൊക്കെ ഈ ഷെയ്ത്താനൊക്കെ കണ്ടെത്തിയത്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ഷെയ്ത്താനൊക്കെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു മറ്റൊരു ജില്ലയിൽ നിന്നും ഒരു 10-70 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഭക്ഷണം ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിന് മാത്രം ഒരു ഇത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ഏതൊരു ഹോട്ടലിലും കിട്ടുന്ന അതേ ഫുഡ് തന്നെയുള്ള അവിടെ ഉള്ളൂ. പക്ഷെ ഒരു റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോഴും. അപ്പോൾ മലയാളികൾ ഈ ട്രെൻഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾക്കും ഹോട്ടലിനൊക്കെ അമിതമായ ചില പ്രാധാന്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. മാത്രമല്ല പലപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചില വീഡിയോകളിൽ പിന്നെ അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്ന വീഡിയോസ് കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഈ ഒരു പ്രൊമോഷൻ നടത്തുന്നത് ഒരു പക്ഷേ അവർക്ക് ഭീമമായൊരു സംഖ്യ ലഭിച്ചതുകൊണ്ടാണ് അല്ലേ. അല്ലാതെ പിന്നെ അവരുടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണതല്ല, ഒരു റിവ്യൂ പറയുന്നതല്ല, അങ്ങനത്തെ ഉണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വലിയ ഇൻഫ്ലുവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ഹോട്ടലിലേക്ക് വന്ന് ഈ ഭക്ഷണം കഴിച്ച് അതിൻ്റെ റീൽസൊക്കെ എടുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 1.5 മിനിറ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോക്ക് അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളൊക്കെയാണ്. 50,000 മുതലൊക്കെയാണ് പല വലിയ ചെറിയ ഒരു ഇൻഫ്ലുവൻസ് തുടങ്ങിയിട്ട് ലക്ഷങ്ങളുടെ മുകളിലൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഒരു സ്ട്രാറ്റജി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം പറയണത്, ഇപ്പോഴുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നത് 1 കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത് ടാർഗറ്റ് വെക്കുന്നത്. ആ ഒരു കോടി രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ 25 ലക്ഷം 25 ലക്ഷം രൂപ ആദ്യം എന്ത് ചെയ്യണം, ഈ ആഡുകൾക്ക് വേണ്ടി പരസ്യത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ 25 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് വിത്തിൻ 2 മന്ത് അല്ലെങ്കിൽ 1 വർഷത്തിനിടയിൽ എന്ത് ചെയ്യണം, പിടിച്ച് അല്ലെങ്കിൽ അത് വാരി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹോട്ടൽ ബിസിനസ്സുകളിലാണ് എന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ ചതിക്കപ്പെടുന്നുണ്ടോ വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്.
4: ഒരു കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട്, ഇപ്പോൾ നമ്മുടെ പിന്നെ പൂർവ്വപിതാക്കൾ അപ്പോൾ അവരൊക്കെ പറയുന്നത് ദാരിദ്ര്യം ഒരു തമാശക്ക് പറയാറുണ്ട്, ഉമ്മ മക്കൾക്കൊക്കെ കഞ്ഞി വിളമ്പി കൊടുത്തൊരു സമയം അതിലൊരു ആളുടെ പിന്നെ പാത്രത്തിൽ ഒരു വറ്റ് കണ്ടു എന്നാ. അപ്പോൾ ആ കുട്ടി അത്ഭുതത്തോടെ പറയണേ, ഇതാ അമ്മ ഒരു വറ്റ്. അപ്പോൾ ആ ഉമ്മ പറയണെന്നാ, നിൻ്റെ കാക്കക്ക് ഒരു പൊട്ട് കൊടുക്ക്. അത്രത്തോളം ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മതിമറന്നിട്ടാണ് ഇന്ന് മക്കൾ അല്ലെ ഈ തലമുറ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടൊരു സംഭവം, ഒരു പുറംനാട്ടുകാരൻ, ഇപ്പോൾ നമ്മളെ അതിഥി തൊഴിലാളി, അയാൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയാൾ ഒരു കണ്ണൂർ ജില്ലയിലാണ്, ഒരു വലിയ കുഴി എടുക്കുകയാണ്, വലിയ കുഴി. അപ്പോൾ അയാൾ ഇങ്ങനെ കുഴി എടുക്കുന്ന സമയത്തിന് അയാളെ കണ്ണുകളിൽ നിന്നിങ്ങനെ അയാൾ കരയുന്നുണ്ട്, സങ്കടത്തോടെ കരയുന്നുണ്ട്. അപ്പോൾ ഇയാളെ അടുത്ത് നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു, ഇങ്ങനെ കരയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെയാണ് ഇങ്ങോട്ട് വന്നത്. അതായത് എൻ്റെ നാട്ടിൽ ദാരിദ്ര്യമാണ്, 3 മക്കളുണ്ട്, പട്ടിണി കാരണം 1 കുട്ടി മരണപ്പെട്ടു, ബാക്കിയുള്ളവർ മരിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ആളുകളിങ്ങനെ ഒഴുകി ഒരു കാലമാണല്ലോ. അപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്നതാണ്. എനിക്ക് ആദ്യം കിട്ടിയ പണി എന്താ വെച്ചാൽ ഈ വീട്ടിൽ ഒരു വലിയ കുഴി കുഴിക്കാം. എന്തിന്, ഇന്നലെ അവിടെ ഒരു കല്യാണം നടന്നിരുന്നു, അതിൽ ബാക്കി വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലിട്ട് മൂടാൻ ഞാൻ എങ്ങനെ കരയാതിരിക്കും, കാരണം ഞാൻ വന്നത് പട്ടിണി മാറ്റാൻ. ഇവിടെയാണെങ്കിലോ ഇങ്ങനെ ധാരാളിത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഞാനത് പലപ്പോഴും പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് വിഭവങ്ങളുടെ ആധിക്യം. ഇപ്പോൾ ഒരു വിവാഹമൊക്കെ ആണെങ്കിൽ അവിടെ എത്ര എണ്ണം വേണം. ഇപ്പോൾ നമ്മളൊരു ഒരൊറ്റ വിഭവം വെച്ചാൽ നമ്മൾ വളരെ മോശക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അതൊരു പൊങ്ങച്ചത്തിലേക്ക് പോയ ഒരു അവസ്ഥ ഉണ്ട്.
5: നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിശപ്പിന് വേണ്ടി ഭക്ഷണം എന്നത് മാറി ആസ്വാദനത്തിന് വേണ്ടി ഭക്ഷണം എന്ന ഒരു ഒരു കൾച്ചറിലേക്ക്, അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, സന്തോഷ് എച്ചിക്കാനം അദ്ദേഹത്തിൻ്റെ ഒരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട് ബിരിയാണി എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനോടൊരു ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഈ എഴുതിയ ഒരു കഥ ചില ചരിത്ര സത്യങ്ങളെയൊക്കെ വിളിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാനതൊരു കഥയായിട്ട് എഴുതിയതല്ല, നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷ് ശശിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയാണ് ആ സംഭവം. പക്ഷെ അത് റിയലാണ്, യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമുക്കൊക്കെ നമ്മളോടൊക്കെ ഒരു ഏറ്റവും ടേസ്റ്റി ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മറുപടി പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാരുണ്ടാക്കിയ നല്ല വിഭവങ്ങളാണെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ മക്കളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, അവർക്കൊരിക്കലും വീടുകളിലുള്ള ഭക്ഷണങ്ങൾ താല്പര്യമേ ഇല്ല, ഇഷ്ടമേ ഇല്ല എന്നുള്ളത്. പുറത്തു പോവുകയും ഭക്ഷണം കഴിക്കുകയും ഇതൊക്കെ ആഴ്ച മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നത്, പിന്നെ രണ്ടാഴ്ചകൾ ഒരിക്കലായി, പിന്നെ ആഴ്ചയിലൊരിക്കൽ. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പാർസൽ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ വലിയ റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളിൽ പോലും ഇന്നുള്ളത്. അത് പിന്നെ താഴെ കടയിലുള്ള കുടുംബങ്ങളിലും പിന്നെ ഒട്ടും കുറവൊന്നുമില്ല, അവരും ഇതുപോലെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചില പിന്നെ എന്താ പറയാ മര്യാദകളും അതുപോലെ ചില അച്ചടക്കങ്ങൾ, ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണ്ടേ എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചോദിച്ചു പോകുന്നു.
4: അതെ, ആ മര്യാദയിൽപ്പെട്ടപ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്ന് ഭാഗമാക്കാൻ ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഒഴിച്ചിടാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ ഒരു തമാശക്ക് വേണ്ടി പറയും ഭക്ഷണം ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒരു മിനിറ്റ് കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു റാമ്പക്കാണ് വിട്ടാൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നല്ലോ, ആ ഗ്യാപ്പിൽ കൂടി എന്തെങ്കിലും ഒന്ന് നിറക്കണമെന്നുള്ള നിലയ്ക്ക് ആളുകളിങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ ആളുകൾ ഇപ്പം ഞാനും നിങ്ങളൊക്കെ അടക്കമുള്ള നമ്മളൊക്കെ ശരീരത്തിൻ്റെ മാറ്റം തന്നെ കണ്ടില്ലേ, നമ്മളൊക്കെ വലിയ കൂടെ വയറന്മാരായി. തടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വയറ് നന്നായിട്ടുണ്ട്. ആ ഒരവസ്ഥയ്ക്ക് നമ്മളൊക്കെ മൊത്തത്തിൽ മലയാളികളൊക്കെ മാറി. നമ്മുടെ ആഹാര രീതി, അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങൾ, ഇപ്പോൾ ഏതൊരാൾക്കും ഈ ഷുഗർ അല്ലേ, പ്രത്യേകിച്ച് കേരളക്കാർക്ക് എന്തുണ്ട്, കുട്ടികൾക്ക് വരെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ആഹാരത്തിന്റെ രീതി മാറിയത് കൊണ്ടാണ്.
5: സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമിനോട് അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തിയ ഒരു മനുഷ്യനാണല്ലോ, പക്ഷെ നിങ്ങളുടെ ഭക്ഷണ രീതി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അത് മാത്രമല്ല പലപ്പോഴും അത് തന്നെ ഒരു പിന്നെന്താ പറയുക വലിയൊരു പൊലിപ്പും അങ്ങനെയുള്ള ഫുഡോ നിങ്ങൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ, അത്ര മികച്ച ഭക്ഷണം കഴിക്കാനും കുക്കുമാരെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അതൊന്നും പറയണില്ല. ശരി, എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരല്പനേരം കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ താഴെ താഴ്ത്തി ഇങ്ങനെ ഒരല്പം ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ്. അവർ 50 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അവരുണ്ടാക്കിയ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പുകളിൽ എന്താ പറയുക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേക്ക്, ആ വീട്ടിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ട് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി, ചില ദിവസങ്ങളിൽ ചപ്പാത്തി നന്നായി കരിഞ്ഞിട്ടുണ്ടാവുന്നതാണ്, അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, അതിൻ്റെ ഒരു ശാസ്ത്രം എന്താണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വീട്ടിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ചപ്പാത്തി ഉണ്ടാവില്ല, അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഒരല്പം സാധാരണ വേവ് കഴിഞ്ഞിട്ടൊന്ന് കരിയുന്ന രൂപത്തിലേക്ക് എത്തും. അപ്പോൾ ചപ്പാത്തി കരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് അതിൻ്റെ കഴിക്കുന്ന എണ്ണം കുറയുള്ളൂ എന്നുള്ളത്. ദാറ്റ് ഇസ് എ മെക്കാനിസം, ആ ഒരു മെക്കാനിസമാണ് എൻ്റെ ഉമ്മ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പല കണ്ടെത്തലുകളും നടത്തിയ ആൾ എൻ്റെ ഉമ്മയാണ്, അവരാണ് എനിക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങൾ നേടാൻ പ്രചോദനമായതുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അത് പണ്ഡിതന്മാരാണെങ്കിലും ശരി രാഷ്ട്ര നേതാക്കന്മാരാണെങ്കിലും ശരി, അവർക്കൊക്കെ ഒരു ലിമിറ്റും അവർക്കൊക്കെ പലപ്പോഴും പറയാനും പങ്കുവെക്കാനുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും ദാരിദ്ര്യ സമയത്ത് കഷ്ടപ്പെട്ട് കിട്ടിയ ആ ഭക്ഷണവും അതിൻ്റെ ടേസ്റ്റൊക്കെ ആണെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക്, ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ തേടി അന്വേഷണ യാത്രയിൽ കൂടിയാണ് അവർ എന്നുള്ളതാണ് പറയുന്നത്.
4: അത് മാത്രമല്ല, ഇപ്പം ഈ ആഹാരത്തിൽ തന്നെ വിരുദ്ധാഹാരമുണ്ട്, ചിലത് രണ്ടും തമ്മിൽ ചേരാൻ പാടില്ല. ഇപ്പം നമ്മളൊരു കൂൾബാറിൽ കയറി അവിടെ എല്ലാ സാധനവും പാലൊഴിച്ചിട്ടാണ് അടിക്കുക, ചിലത് തമ്മിൽ ചേരാൻ പാടില്ലാത്തതാണ്, നമ്മുടെ ശരീരത്തിന് പറ്റൂല. അതിൽ കുഴപ്പമൊന്നുമില്ല, അത് മിക്സിയിലിട്ട് എല്ലാം ജോയിൻ്റ് ആവും, പക്ഷെ നമ്മുടെ ശരീരത്തിലേക്കത് പറ്റൂല, അത് ആളുകൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ രോഗങ്ങൾ ആ രൂപത്തിൽ വരുന്നുണ്ട്. ഞാൻ ചരിത്രത്തിലൊരു സംഭവം ഇത് പറഞ്ഞപ്പോൾ ഓർത്തെന്താ വെച്ചാൽ, പ്രവാചക കാലഘട്ടത്തിൽ പിന്നെ ഒരു വിദേശ പുറത്തുള്ള ഒരാൾ, ഒരു വൈദ്യൻ, നമ്മളങ്ങനെ പറയാം, ഒരു വൈദ്യൻ വന്നു, അയാൾ 2 മാസം അവിടെ നിന്നു. ഇത് പിന്നെ ഈ ഹദീസ് സ്വഹീഹല്ല, അങ്ങനെ പണ്ഡിതന്മാർ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ 2 മാസം അദ്ദേഹം അവിടെ നിന്നു എന്നാ, അങ്ങനെ രോഗികളൊന്നും കിട്ടിയില്ല. അങ്ങനെ അയാൾ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോവാണ്, വേറെ സ്ഥലത്തേക്ക് പോവാണ്. പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്ര എന്താണ് ഇവിടെ, ഞാൻ 2 മാസം ഇവിടെ രോഗികളെയൊന്നും എനിക്ക് കിട്ടിയില്ല. ആ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഭക്ഷണമുണ്ടെങ്കിലല്ലേ രോഗമുണ്ടാവൂ എന്നൊരു മറുപടി കൊടുത്തു. അപ്പോൾ ഈ ഭക്ഷണമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മളെ രോഗികളാക്കി മാറ്റുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, വയറിനെ 3 ഭാഗമാക്കണം, ഒഴിച്ചിടണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാൻ കാരണം.
5: മാത്രമല്ല, ഇന്നത്തെ കുട്ടികളെ യുവാക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, പിന്നെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ, ഓരോ പിന്നെ ജംഗ്ഷനിൽ നമ്മൾ നോക്കിയാലും റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഒരുപാട് ഈവനിങ് കഫേകളാണ്. വൈകുന്നേര സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഏറെ വൈകുന്നത് വരെ അവിടെ കച്ചവടം. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ഷെയർ ചെയ്ത ഒരു കാര്യം, ഒരു വലിയൊരു പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം ഷെയർ ചെയ്തത്, അദ്ദേഹം രാത്രി ഏറെ വൈകിട്ടൊരു പ്രോഗ്രാം കഴിഞ്ഞ് ദൂരെ സ്ഥലം നിന്ന് വരും. അപ്പോൾ ഈ വരുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ആ ഒരു അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഏകദേശം 12 മണി എത്തുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ഒരുപാട് യുവാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ ജീവിതത്തിൽ ആ ഒരു സമയത്തും നമ്മൾ അങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ അങ്ങനെ എനിക്കത് കണ്ടിട്ട് ഒരു സുഖം കിട്ടില്ല. സമയം നോക്കുമ്പോൾ 12 മണി. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ എന്താണ് നിങ്ങളുടെ നാടിന് ഒരുപാട് ഒരു കൂട്ടം യുവാക്കൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നോ, അതല്ല വേറെ എന്തെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും അതിലൂടെ രാത്രി യാത്ര ചെയ്തിട്ടില്ലല്ലേ, അത് നേരം പുലരുന്നത് വരെ അഥവാ ആൾക്കാരൊക്കെ സുബൈക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങില്ലേ അതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവിടെ ആ ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, അവിടെ ഒരു ചായ കടണ്ട് ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള അവിടെ ഉള്ള നാട്ടുകാർക്ക് മാത്രം നല്ലതാണ്, അവിടെ ഉള്ള വളരെ കുറച്ചാണെന്നാണ്. പല ദൂരദിക്കിൽ നിന്ന് വരെ ആൾക്കാർ എന്ത് ചെയ്യണ് രാത്രി അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ളത്. അത് മാത്രമല്ല, അവിടുത്തെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനാരും ഞങ്ങളാരും എന്ത് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് കുടിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചായ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ആക്ച്വലി പാലും വെള്ളവും ചായപ്പൊടിയും ഇട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ. അതിലിപ്പിനി വേണമെങ്കിൽ ചിലപ്പോൾ അല്പം ഏലക്കായോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എന്നും ഒരു സ്ഥലത്തേക്ക് പിന്നെ ചായ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ അഡിക്റ്റ് ഇല്ലേ, അഡിക്ഷൻ ഇല്ലേ എന്നാണ് ഇദ്ദേഹം ഈ നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലം, നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലം, നമ്മളൊക്കെ ഇതേപോലെ ചായ കുടിക്കാനൊക്കെ വളരെ അപൂർവമായിട്ട് പോകുള്ളൂ അല്ലേ? ഒന്നുകിൽ നമ്മുടെ രക്ഷിതാക്കളുടെ കൂടെ, ഇനി അതല്ല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടും, നമ്മളൊരു ചായ എടുക്കും, അതിൻ്റെ കൂടെ എന്തെടുക്കുക, ഒരു കടി എടുക്കും അല്ലേ? പക്ഷെ ഇന്ന് ഈ ഈവനിങ് കഫേകളിൽ പോയി കഴിഞ്ഞാൽ ഒരു കടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ അവരൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്. കാരണം 4, 5 എണ്ണ പലഹാരങ്ങളൊക്കെയാണ്, എണ്ണക്കടികളൊക്കെയാണ് എന്ത് ചെയ്യണത്, ഓരോരുത്തരും തങ്ങളുടെ പ്ലേറ്റിലേക്ക് ഇടുന്നത്. അതൊരു ഹാബിറ്റാക്കി ഇങ്ങനെ മാറ്റുന്നു, അതിലും നിർത്തണില്ല, വീണ്ടും ഇങ്ങോട്ട്. എന്നിട്ട് ലാസ്റ്റ് പൈസയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് 4-5 ആളുടെയൊക്കെയാണെന്ന്, പക്ഷെ ഒരാളുടെയൊക്കെ പൈസയാണ് ഏകദേശം 100-100 മുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നതാണ്. അപ്പോൾ ധാരാളമായിട്ട് മക്കൾക്ക്, കുട്ടികൾക്ക്, യുവാക്കൾക്ക് പൈസ ലഭിക്കുന്നുണ്ട് അവർ പല രൂപത്തിൽ. ഇപ്പോൾ കാറ്ററിങ്ങിനൊക്കെ പോയിട്ട് പിന്നെ എന്താ പറയുക, നല്ല പൈസ ഉണ്ടാക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെ എനിക്കറിയാം അല്ലേ. പലപ്പോഴും പല കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലുള്ള മക്കളുണ്ട്, ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം അതൊരു പിന്നെ നല്ല കാര്യമാണ്, അവരുടെ കാര്യത്തിന് വേണ്ട പൈസയും കാര്യങ്ങളും. പക്ഷെ അതൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോയെന്നുള്ളത് ഈ ഒരു കാര്യം മക്കളോട് പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ടത്. അതോ നിങ്ങൾ ഈ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് അതിനൊരു വിലയുണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്. ആ മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ വരുന്ന ഈ പൈസ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും മാത്രമേ നിങ്ങൾ എന്തേ പാടുള്ളൂ, ഉപയോഗപ്പെടുത്തും. ഇതൊരിക്കലും ഒരു അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട്, ഈവൻ നിങ്ങൾക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനാവശ്യമായൊരു കാര്യത്തിൽ ഒരിക്കലും അത് ഉപയോഗപ്പെടുത്തരുതെന്നുള്ളൊരു അഡ്വൈസ് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ പൈസയൊക്കെ ഇവർക്ക് കിട്ടുന്നു, അത് അധ്വാനമില്ലാതെ ലഭിക്കുമ്പോൾ ചിലവഴിക്കുന്നതിൽ എന്തില്ല, ഒരു ലിമിറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
4: പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വരുമാനം കൂടി, പിന്നെ ഭാര്യയും ഭർത്താവും വീട്ടിൽ ജോലിക്കാരായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ എന്ത് ചെയ്യും, രാവിലെ മുതൽ ഹോട്ടൽ ഭക്ഷണമായിരിക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ച്, ഇതെല്ലാം. പിന്നെ രാത്രി പിന്നെ അറിയാലോ, മക്കളൊക്കെ എന്താ പറയുക, ഇന്നിപ്പോൾ എന്താ, ഇന്ന് മന്തിയായിക്കോട്ടെ, ആ ഒരു അവസ്ഥയിലേക്കാണ് മക്കളൊക്കെ എന്ത് ചെയ്യുക പറയുക. എല്ലാവർക്കും ചെറിയ മക്കളെ മുതൽ വലിയ മക്കളൊക്കെ ആ ഒരു അവസ്ഥയിലാണ് പറയുക. സാധാ ഫുഡൊന്നും ആർക്കും ഇല്ല. പിന്നെ ഫുഡുകൾക്ക് പല പേരുകളുണ്ട്, നമുക്കറിയാത്ത എത്രയോ പേരുകൾ ഉണ്ട്. പിന്നെ വിദേശത്ത് നിന്ന് കയറി വന്ന കുറേ ഭക്ഷണങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വന്ന, അതൊക്കെ തെറ്റാണെന്നോ കഴിക്കേണ്ടതൊന്നുമല്ല, പക്ഷെ ഓവറായിട്ട് എന്ത് കഴിച്ചാലും അതെന്താണ് നമുക്ക് ദോഷമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്.
5: ഒരേ ഭക്ഷണം തന്നെ പല നാടുകളിലും പല പേരിൽ, അല്ലെങ്കിൽ പല റെസ്റ്റോറൻറ്റുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അടുത്തടുത്ത് ഹോട്ടലുകൾ ഉണ്ടാവും, പലപ്പോഴും ഹോട്ടലിലുള്ള ഫുഡൊക്കെ ഒന്നു തന്നെയാണ്, പക്ഷേ ഇവിടെ ഉള്ളൊരു പേര് അപ്പുറത്ത് എത്തുമ്പോൾ വേറൊരു പേരാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യ കാലങ്ങളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെ വ്യക്തമായിട്ട് വില വിവര പട്ടികകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന സാധനത്തിന് ഇന്ന റേറ്റ് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പല ഹോട്ടലുകളിൽ എന്തില്ല, അതില്ല. ശരി, ചുമരില്ലെങ്കിലും കൊണ്ടുവരുന്ന മെനു കാർഡ് ഉണ്ടല്ലോ, അതിലുണ്ടെങ്കിലും ഒരാശ്വാസമാണ്. ഒരു പിന്നെന്താ പറയുക, ഒരു കുടുംബത്തിനൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യകൾ പലപ്പോഴും അവരുടെ മാസ ബജറ്റിനെ പോലും ബാധിക്കുന്ന രൂപത്തിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പേരിലാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളവിടെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നല്ലതാണോ നമ്മൾ അന്വേഷിക്കണം അല്ലെ. ആ ഹോട്ടലിലെ വൃത്തി കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മുടെ ആരോഗ്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതുപോലുള്ള ഹോട്ടൽ ട്രെൻഡുകളൊക്കെ വരുന്ന അതേ സമയത്ത് തന്നെ ഇതിന്റെ മറുഭാഗത്ത് കേരളത്തിൽ ആരംഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സും
4: കൂടി,
5: ഹോസ്പിറ്റലുകൾ. നമ്മളിപ്പോ ഈ സ്റ്റുഡിയോ നിൽക്കുന്ന പെരിന്തൽമണ്ണ സിറ്റിയെ കുറിച്ച് കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു പിന്നെ ഒരു ട്രെയിനർ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ എന്താ പറയാ സരസമായ ശൈലിയിൽ പറഞ്ഞു, പെരിന്തൽമണ്ണ ടൗൺ എന്ന് പറഞ്ഞ ഒരു ബാലൻസ്ഡ് സിറ്റിയാണെന്നാണ്. ഒരു ഭാഗത്ത് നിറയെ ഹോട്ടലുകൾ, മറുഭാഗത്ത് നിറയെ ഹോസ്പിറ്റലുകൾ എന്നാണ്. ഈ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ മിനിസ്റ്ററിന്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു രണ്ട് ടേം മുമ്പുള്ള കേരളത്തിലെ പിന്നെ മന്ത്രിമാരുടെ സംഘം ജപ്പാനിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ അവിടെ പോയത് എന്തിനു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ പല സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് പോയാൽ എല്ലാവരും നമ്മളെപ്പോലെ എന്താണ് നല്ല ഗുണവേറായിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനത്തെ ആളുകളെ കാണാനേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തിനെ കുറിച്ച് ചോദിച്ചു എന്നാണ്. നിങ്ങളിങ്ങനെ വയറൊക്കെ ചാടിയിട്ട് നടക്കുന്നു, ഞങ്ങളവിടെ അതില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അവരും കേട്ട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ നമ്മളിവിടുത്തെ ആളുകൾ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഞങ്ങൾ ചില ശീലങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ ഡിന്നർ ഒരിക്കലും 7 മണിക്ക് ശേഷം കഴിക്കാറില്ല എന്നുള്ളതാണ്.
4: അതെ,
5: വൈകുന്നേരം സന്ധ്യാസമയത്ത് 7 മണിക്ക് ശേഷം ഒരിക്കലും ഞങ്ങൾ ഡിന്നർ കഴിക്കാറില്ല എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു സിസ്റ്റം ഏറെ ആരോഗ്യപ്രദമാണെന്നാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കണം എന്നാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ
4: ആലോചിച്ചെങ്കിലും
5: രാത്രി ഏറെ വൈകിട്ട് ഹോട്ടലുകളിൽ ലൈവ് ആവുന്നത്, ഫാമിലികൾ വരുന്നത് അപ്പോഴാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഇനി വീട്ടിലാണെങ്കിൽ പോലും കഴിക്കുന്നത് ആ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ദഹന വ്യവസ്ഥകൾ, ആമാശയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരുത്താൻ ഇടയാക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.
4: അതിപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഈ നേരം തെറ്റിയ ഭക്ഷണം, ഇപ്പോൾ നമുക്കറിയില്ല, നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കൃത്യമായി അരിബ് സ്വല കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുന്നൊരു ഇത് മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഇരിക്കപ്പെടുന്ന നമ്മളെ പീസ് റേഡിയോയിലെ ഒരു പെരുന്നാൾ ദിനമാണ് അന്ന് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 10 മണി ആ സമയമായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോവാം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളെ ആ തിരക്കേറിയ ഭക്ഷണ അങ്ങാടിയിൽ ഫുഡ് അങ്ങാടിയിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ നിങ്ങൾ മനസ്സിലാക്കണം, പെരുന്നാളിൻ്റെ അത് വരെ റമദാനിലെ 30 ദിവസവും ഈ പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അർമാദിച്ച മനുഷ്യന്മാർ പെരുന്നാളിൻ്റെ അന്നും രാത്രി എന്താണ് ഈ പറയുന്ന ഹോട്ടലുകളിലൂടെ വന്ന് അവിടെ നല്ല ബ്ലോക്കാണ്. ഇവർ നമ്മുടെ ആൾക്കാർ വന്നിട്ട് അത്രയും തിരക്കാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ 30 ദിവസം എന്താണ് നല്ല ഫുഡ് കഴിച്ച ആൾക്കാർ, പെരുന്നാളിൻ്റെ അന്നും ഇപ്പോൾ ഉച്ചക്കും നന്നായി കഴിച്ചിരുന്നു, പിന്നെ രാത്രിയും എന്താണ് ഈ ഹോട്ടലുകളിലൂടെ വന്ന് ഭക്ഷണം കഴിച്ച് അസുഖക്കാരായി മാറും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പലർക്കും പല അസുഖങ്ങളുണ്ടല്ലോ, ശരീര വേദന. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത നടുവേദന, പിന്നെ അതുപോലെ തന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അവർ പറയും. ഇതൊക്കെ കാരണം എന്താ, ഇതാണെന്ന് അവരോട് പറയാൻ പറ്റില്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അതുമാത്രമല്ല അധ്വാനവുമില്ല. പണ്ടൊക്കെ ഇപ്പോൾ മുണ്ടും ഉമ്മയൊക്കെ പറയാറുണ്ട് നെല്ല് കുത്തിയിട്ട് അല്ലേ, അത് പിന്നെ അരിയാക്കിയിട്ടാണ് അവർ. ഇന്നതൊന്നും ഇല്ലല്ലോ.
5: അത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്താണ് എനിക്കിതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇപ്പോൾ ഈ ഹോട്ടൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറുന്നുണ്ട്, നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് പോകണമെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഒരൊറ്റ ഫുഡാണ് എന്ത് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്യുക അല്ലേ. ഇന്നെന്താണ്, ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ഫുഡാണ്, അതെല്ലാം ഓർഡർ ചെയ്യുന്നു. അവസാനം നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഇപ്പോൾ ഒരു അഞ്ച് അംഗങ്ങളുള്ളൊരു ഫാമിലി പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കഴിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് പേർക്കെങ്കിലും കഴിക്കാനുള്ള ഫുഡ് അവിടെ ബാക്കിയാവാറുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മളൊരല്പം നന്നായിട്ട് അല്പമല്ല നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ലേ എന്ന് കൂടി നമ്മൾ ചോദിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഞാൻ വായിച്ച ഒരു കാര്യം, ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് മുമ്പ് മരണപ്പെട്ട ടാറ്റയുടെ രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ടീമുകളും ജർമ്മനിയിലേക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അവരുടെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയതാണെന്നാണ്. അങ്ങനെ അവരൊരു പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇവർ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ആ ഓർഡർ എടുക്കുന്ന വെയിറ്റർ ഇവരോട് ചോദിക്കേണ്ടത് ഇതൊക്കെ വേണോ വേണോ എന്നിങ്ങനെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് പിന്നെ ജർമ്മൻ പൗരന്മാരായിട്ടുള്ള രണ്ട് മൂന്നാളുകൾ, രണ്ട് സ്ത്രീകളും അതുപോലെ തന്നെ രണ്ടാളുകൾ അവിടെ നിൽക്കുന്നതാണ്. ഇവർ ഓർഡർ ചെയ്യുന്നത് കണ്ടിട്ട് അവരിങ്ങനെ ഒരു ആശ്ചര്യത്തോടു കൂടിയിട്ട് അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കുകയാണ് എന്നുള്ളതാണ്. അവസാനം ഭക്ഷണം കൊണ്ടുവന്നു. കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല പിന്നെ ഇവർ ടീമിന് കഴിക്കുന്നതിനപ്പുറമുള്ള ഭക്ഷണമുണ്ട്. നമ്മളെന്താ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കഴിക്കും, ബാക്കി അവിടെ വിട്ടേച്ച് പോകും. അപ്പോൾ രത്തൻ ടാറ്റയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും കഴിച്ചു. അപ്പോൾ അവിടെയുള്ള ജർമ്മൻ പൗരന്മാരായ ആളുകൾ പറഞ്ഞൊരുത്തരെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സ്വാഭാവിക കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞത്, വി ആർ പേയിങ് ദ ബിൽ, ഞങ്ങളല്ല ഇതിൻ്റെ പൈസ അടക്കണത്, ദെൻ വൈ യു ആർ വറി, നിങ്ങൾ എന്തിനാ ഇതിനെക്കുറിച്ച് ആലോചിക്കണതാണ്. അത് പറഞ്ഞതേ ഓർമ്മയുള്ളതാണ്. അതുവരെ മാന്യമായിരുന്നതിന് അവർ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുകയും ഫോണെടുത്ത് പോലീസിന് വിളിക്കുകയും അഞ്ച് മിനിറ്റിനകം പോലീസ് അവിടെ എത്തുകയും രത്തൻ ടാറ്റ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫൈൻ അടച്ചതിൽ എനിക്കൊരു ലജ്ജ തോന്നിയ ഒരു പെനാൽറ്റി അടച്ചത് അതിനാണെന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ അവിടെ ഫൈനായിട്ട് അടക്കേണ്ടി വന്നു. പക്ഷെ ആ ഫൈൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അവർ ജർമ്മൻകാരായ ആ പൗരന്മാർ പറഞ്ഞത്, നിങ്ങൾക്കൊരു പക്ഷേ പൈസ ഉണ്ടാവാം, ക്യാഷ് ഉണ്ടാവാം, പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളാണ്, ഇത് ദുരുപയോഗം ചെയ്യാൻ, ഇത് ദുർവ്യയം ചെയ്യാൻ, ഇത് വേസ്റ്റാക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ചോക്കി, നമ്മുടെ ഓരോ ഹോട്ടലുകളിലും ആളുകൾ കഴിച്ചതിന് ശേഷം വേസ്റ്റാക്കുന്ന ഫുഡുകൾ ഒരു ബോക്സിൽ നിക്ഷേപിച്ചിട്ട് വെക്കണ കാണാൻ പലപ്പോഴും, എത്ര ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഓരോ ദിവസവും നമ്മൾ വേസ്റ്റാക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം അല്ലേ, ഭക്ഷണം വേസ്റ്റാക്കുന്ന ഒരു ശീലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട്, ഇപ്പം നമ്മൾ കഴിച്ചു ബാക്കി വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പാർസൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലേ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? പലപ്പോഴും ആവശ്യത്തിനോ അല്ലെങ്കിൽ അത്യാവശ്യത്തിനോ അല്ല, ഇത് പുറംപൂച്ചുകൾക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ പലപ്പോഴും എന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ.
4: അത് ഒന്ന് ഹോട്ടലിൽ നിന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു അതിഥി വന്നാലും, അതിഥികൾ വന്നാലും ഇപ്പോൾ ഒരാളാണെങ്കിലും ഒരു അഞ്ചാക്കുള്ളത് നമ്മൾ കൊണ്ടുവരും, എന്നിട്ട് അത് കണ്ട് മുന്നിൽ വെച്ചിട്ട് അല്ലേ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പിന്നെ രണ്ടാളുടെ ഭക്ഷണം അത് മൂന്ന് പേർക്കുണ്ടാവും, അത് മതിയാവും എന്നാണ്. ശരിക്കും അത് മതി. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പിന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അയാൾക്കത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് കുറഞ്ഞു പോകണമെന്നില്ല, നമ്മളെ വയറും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നിറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ പറയാം, ഇന്ത്യനേഷ്യക്കാർ ഇപ്പോൾ നമ്മൾ ഉമ്രക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, അവർ നമ്മളെ ഹോട്ടലിലുണ്ടാവും. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം ഞാൻ പലപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്, നമ്മുടെ ഒരു പപ്പടം പോലെ രണ്ട് മക്രോണി പൊരിച്ച്. കാരണം അവരൊക്കെ ഇപ്പോൾ നേരത്തെ ജപ്പാൻകാരെ പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെ ശരീരം കണ്ടിട്ടില്ലേ, എന്നാൽ നല്ല ആരോഗ്യവന്മാരാണ് എല്ലാവരും. അപ്പം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കെന്താണ്, അനാരോഗ്യമാണ് ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് ശരിക്ക് മലയാളികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്.
5: ഈ ഫുഡ് കൾച്ചർ ഒരു ട്രെൻഡിൻ്റെ പേരിൽ സൃഷ്ടിക്കേണ്ടതല്ല ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇപ്പോഴും അല്ലെ, നമ്മൾ ഈ ജീവിക്കുന്ന 2026 ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ പിന്നെ എന്താ പറയുക, ദയയും കാരുണ്യവും ഒക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളും ആളുകളും ഉണ്ടെന്നുള്ളതാണ് പല നാടുകളും. ഇപ്പോൾ ഈവൻ നമ്മുടെ രാജ്യത്ത് പോലും ഒരു നേരത്തെ ആഹാരം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ലോകത്ത് നിലനിൽക്കുക, ഇതൊക്കെ പലപ്പോഴും മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക, ചിലപ്പോൾ ചില വിഷ്വൽസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ വരും, പടച്ചോനെ എന്തൊരു ദാരിദ്ര്യമാണല്ലേ, നമ്മൾ അറിയാതെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ അമിതമായിട്ട് വേസ്റ്റാക്കുന്ന ഒരു ശീലം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സഹോദരിമാരോട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയാനുള്ളത്, വീട്ടിലേക്കൊക്കെ നമ്മൾ ഭക്ഷണം, വീട്ടിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അമിതമായി വേസ്റ്റാക്കുന്ന ഒരു പിന്നെ രീതി, അങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്.
4: അതെ, കാരണം ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ പ്രവാചക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പോകുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തുകൂടെ വരുന്നു, ഉമർ റളിയല്ലാഹു മറ്റൊരു ഭാഗത്തുകൂടെ വരുന്നു. അവരും രണ്ടുപേരും ഇറങ്ങിയത് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൂന്ന് പേരും കൂടിയും അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ സലാം പറഞ്ഞ് കയറിയിരുന്ന് അവരാവശ്യം പറഞ്ഞു. അങ്ങനെ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പോയി അവർക്ക് മൂന്ന് പേർക്കും കുടിക്കാനും ഓരോ ഗ്ലാസ് വെള്ളവും ഓരോ പച്ചക്കാരക്കയും കൊടുത്തു എന്നാ. ആ പച്ചക്കാരക്ക ഇങ്ങനെ പൊളിച്ച് വായിലേക്ക് ഇടുമ്പോൾ അബൂബക്കറിയും സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, ലഖ്സ് അലുന്ന യൗമൈദീം അനിന്നായും, ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന. എത്ര ഗൗരവമാണിത്! നമ്മളൊക്കെ എന്തെല്ലാമാണ് വേസ്റ്റാക്കി കളയുന്നതല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു നല്ല ഒരു ഉച്ച സമയത്ത് ഒരു 12 മണിക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഒരു 500 മീറ്റർ നടന്നാൽ പിന്നെ വെള്ളം കുടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത്രയും ചൂട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടുത്തെ ചൂട് ഇതൊക്കെ സഹിച്ചിട്ട് അവസാനം കിട്ടിയ ഒരു വെള്ളം കുടിക്കുമ്പോഴാണ് ഇത് പറയുന്നത്.
5: ആ
4: വചന അപ്പോഴാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് ഓതി കൊടുക്കണത്. അത് കേട്ട് അവർ ഞെട്ടിപ്പോയി. കാരണം ദാഹിച്ചും വിശന്നും വലഞ്ഞ സമയത്ത് കിട്ടിയ ആ ഒരു ചെറിയ കാരക്ക കഷ്ടം കഴിക്കുമ്പോൾ അപ്പം നമ്മളെന്ത് പറയും, എന്തൊക്കെ പറയണം അള്ളാഹുവിനോട് നാളെ മറുപടി എന്നുള്ളത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
5: ഇതിപ്പോൾ റസൂലിൻ്റെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കറിയാം. ഇനി ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഒരല്പം പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് നമ്മുടെ നാടിൻ്റെ ഒരു നേരറിവുകളും അവസ്ഥകളും കാര്യങ്ങളും അവരുടെ ഒരു ചെറുപ്പകാലം അല്ലെങ്കിൽ അവരൊക്കെ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് അവർക്കും പറയാനുള്ളത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൊക്കെ ഈ പച്ച പിടിച്ചത് പലപ്പോഴും ഈ ഒരു 1990 ശേഷം പറഞ്ഞാൽ ഒരു 10-30 വർഷത്തിനേ ഉള്ളൂ. അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വീടുകളുടെ അവസ്ഥ ആലോചിക്കും, നമ്മുടെ ആളുകളുടെ ഡ്രസ്സിന്റെ അവസ്ഥകൾ ആലോചിക്കും, ഭക്ഷണത്തിനെ കുറിച്ചുള്ള അവസ്ഥ ആലോചിക്കും. ഒരു നാട്ടിൽ ഹോട്ടൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ അന്നില്ല. വളരെ ഒരു ചായയും ഇതുപോലെ എന്തെങ്കിലും കിട്ടുന്ന ഒരു കടകൾ മാത്രം, അതിന്റെ വളരെ അപൂർവമായ ആളുകൾ മാത്രമേ അവിടെ നിന്ന് കുടിക്കുള്ളൂ. അത്രയും ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഇന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മൾ എന്തേട്ടും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടിരുന്നു. അതെ, ഒരു പരീക്ഷണമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധയും കരുതലൊക്കെ നമുക്കുണ്ടാവണം. ഈ ഭക്ഷണം തേടിപ്പോകുക എന്നുള്ളതല്ല, അത് ദൂരത്തേക്ക്. ഇപ്പൊ ചിലപ്പോ ഒരു ഇതിനൊക്കെ വേണ്ടിട്ട് ചിലപ്പോ അടുത്ത, പക്ഷേ അതിനുവേണ്ടി മാത്രം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്
4: അതിനുവേണ്ടി അതൊരു ട്രെൻഡാക്കി അതിനുവേണ്ടി അവിടെ പോയിട്ട് ഒരു ചായ അടിച്ച് ഒരു സെൽഫി എടുത്ത് ഇടുന്നത് രൂപം അതൊക്കെ.
5: നമ്മളെ ലൈഫ് അങ്ങനെയുള്ള ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോകേണ്ടതല്ല എന്നൊരു സത്യം നമുക്ക് കഴിക്കാം. നമ്മൾ ആ ഒരു വഴി യാത്ര പോവാണ്, അപ്പൊ നമ്മള് ആ ശരിയാണ് ആ രൂപത്തിലൂടെയാണെങ്കിൽ. ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണതും പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കുന്നതും രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ.
4: അപ്പൊ
5: കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇങ്ങനെയുള്ള ഹോട്ടലുകൾ തേടി പോകുന്ന ഒരു കൾച്ചർ നമുക്ക് വേണോ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്.
4: ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കൃഷികൾ, ഇപ്പോൾ ചേമ്പ്, അതുപോലെ തന്നെ അതിൻ്റെ തണ്ട്, പിന്നെ മുരിങ്ങയുടെ ഇല, ഇങ്ങനെയുള്ള
5: നാടൻ വിഭവങ്ങൾ.
4: അതെ, നാടൻ വിഭവങ്ങൾ. ശരിക്കും ഈ തലമുറ ശരിക്കും അതാണ് ശരിക്കും ട്രെൻഡാക്കേണ്ടത് അല്ലേ. ഈ പറയുന്ന വിരുദ്ധാഹാരം കഴിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ആ പഴയ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് അത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് വേണ്ട എല്ലാ വൈറ്റമിനുകളും അതിലൂടെയാണ് വരുന്നത്. ശരിക്കും ഇപ്പോൾ ഈ വിരുദ്ധാഹാരം കഴിച്ചിട്ട് എന്താ നമുക്കുണ്ടാവുന്നത്? ഒന്നും നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവുമില്ല. ശരിക്കും അവർ കഴിച്ചിരുന്നതാണ് അവർക്ക് ഓരോ ഘട്ടത്തിനും അവരോരോ വളർച്ചക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് എന്ന തിരിച്ചറിവ് ശരിക്കും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വെച്ചത് നമുക്കറിയാലോ, നമ്മുടെ ഭക്ഷണ മര്യാദകൾ കൃത്യമായി നാം സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ നഷ്ടമാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവൻ എല്ലാം അപകടത്തിലാകുന്നു. അതുമാത്രവുമല്ല, ഈ ഒരു ഭക്ഷണത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്നത് വലിയ ഒരു പിന്നെ ശിക്ഷയാകുമോ എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. നാം സൂക്ഷിച്ചു നാം കൈകാര്യം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, തീൻമേശയിലെ യുദ്ധങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നസ് വരൂ, ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക. അപ്പോ നിത്യന്റെ തന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനേഷനാണ്. ഒരു ഡയമെൻഷനിൽ അതിന് വായിച്ചാൽ മതി, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുക ആ ഇരിപ്പിലാണ്. ഇരുന്നിട്ട് കിട്ടുന്നതല്ല അത്, ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റൂ. അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇനിയിപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അതിലൂടെ ജീവിച്ചു പോകുമ്പോൾ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തെറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതുക. നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചൊരു ഇരിപ്പിരിക്കും, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംപ്റ്റിനെസ്.
1: എന്ത് തോന്നി? നല്ല ഒരു, ശരിക്കും ചിന്തിക്കേണ്ടതാണ്, ഓരോ പോയിന്റ് എടുത്ത് ചിന്തിക്കണം എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു ഒരു കാര്യം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ, നമ്മൾ ചെയ്തിട്ട് ഇരിക്കുന്നതിന്റെ സന്തോഷമല്ല, നമ്മൾ ചെയ്ത് തീർത്തതിന്റെ സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്.
2: ഇരിക്കുന്ന സംഗതി ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല, ഇരിക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മളെ മാനസികാവസ്ഥ ഏതാണ്. അപ്പൊ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അവന്റെ പ്രവർത്തനങ്ങളുടെ കുറെ പിന്നോട്ട് വെക്കൽ, ലേസിനെസ്, അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവന്റെ അലസതകൾ, ഇതൊക്കെ അവന്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ, ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിൾ ആണെന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവനവനക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ, രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെയുള്ള. അപ്പം ആ കാര്യത്തിനൊക്കെ നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്ത് തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിച്ചറിയണം അല്ലേ. ഒരു പറഞ്ഞ ഫീൽ
2: കിട്ടില്ല. അതെ, ഈ പിന്നെ ഈ സക്സസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കിപ്പോ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ, അത് ശരിക്കും അതാണോ ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും, പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും, ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ, അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം, അതൊന്നും ലൈഫിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നതല്ലോ. ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം. ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിന്റെ ശേഷം കിട്ടുന്നതാണ്. അപ്പൊ ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട്. അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിന്റെ കാര്യം കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. ആത്മീയ സുഖമാണ് ശരിക്കും ഒരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി, അത് അവസാനം വരെ കിട്ടുന്നത്. അപ്പൊ അതിലേറ്റവും പ്രധാന ഇബാദത്തുകൾ, ആരാധനകൾ, അപ്പൊ അതിലൊക്കെ വിളിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും.
1: അസ്വസ്ഥനായും തീർച്ചയായിട്ടും, കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക, അയാളെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു ഉപകാരം ഈ ലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാൾ ആ സമയത്തെ ചെലവഴിച്ചേക്കുക. നേരെ മറിച്ച് അയാൾ ചെയ്തു തീർക്കേണ്ടതായ ടൈമിൽ ചെയ്യേണ്ട ഇപ്പൊ ഇബാദത്തുകള്, ദിക്റുകള്, ചിലപ്പോ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലി കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെ ഒരു ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മളെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുന്നതിനെ വേണം എന്നുള്ളതാണ്. നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത്.
2: അല്ല, ഇത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, നമ്മൾ നമ്മളെ കുറിച്ച് അല്ലേ,
1: നമ്മളെ കുറിച്ച്. അതെ,
2: ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു അല്ലേ, സാറേ സാറിനെ കുറിച്ച് ആലോചിച്ചു, അതുപോലെ ഓരോ ശ്രോതാക്കൾ അവനവനെ കുറിച്ച്, നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മളാ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു അത് മാനസികമല്ല ശരിക്ക്, അതിൽ അസ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ്. ഫൈദ ഫറഖത്ത് ഫൻസ് പോയില്ല അറബിക്ക് ഫറഖം, എത്ര മനോഹരമാണത്. അപ്പം നമ്മൾ ആ ഒരു കോണിലൂടെയാണ് ആ കാര്യങ്ങളോട് നമുക്ക് കാണാൻ പറ്റും.
1: നമ്മളൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സമയം വെറുതെ കളയാനില്ല. മരണം വരെ നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് പരമാവധി കൂലികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സമയത്തെ ചെയ്തു തീർക്കുക എന്നുള്ള വളരെ മനോഹരമായൊരു പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒരുപാട് തലത്തിൽ നിന്നിട്ട് നമുക്കതിനെ ആലോചിച്ച് എടുക്കാവുന്നതാണ്.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സലഫി ദുറൂസ്, പ്രത്യക്ഷവും ആന്തരികവുമായ ശിക്ഷകൾ. സലഫി ദുറൂസിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബൂബക്കർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, അതുപോലെ പരീക്ഷണങ്ങൾ, ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പരീക്ഷണങ്ങൾ, അതിനെപ്പറ്റി അതിൻ്റെ പൊരുൾ എന്താണ്, അക്കാര്യവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം സൂചിപ്പിക്കാം. അതൊന്നുകിൽ സത്യനിഷേധികൾക്കുള്ള ശിക്ഷയാവും, അതല്ലെങ്കിൽ തിന്മ ചെയ്തവർക്ക്. അങ്ങനെയുള്ള ശിക്ഷകളെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്, സൂറത്ത് ശൂറയിൽ പറയുന്നൊരു വചനം ഇങ്ങനെയാണ്, വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീക്കും. നിങ്ങൾക്ക് ബാധിക്കുന്ന മുസീബത്ത്, വിപത്ത്, അതുപോലെ പരീക്ഷണങ്ങൾ ഏതാണെങ്കിലും, അതൊക്കെ നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. വയാഫു അൻ കസീർ, എന്നാൽ ധാരാളം അല്ല വിടും. മനുഷ്യർ ചെയ്യുന്ന തിന്മകൾക്കെല്ലാം അവർക്ക് ഈ ലോകത്ത് വെച്ച് ശിക്ഷ കൊടുക്കും എന്നില്ല, പലതും അല്ല ഒഴിവാക്കും. എന്നാൽ ശിക്ഷ കിട്ടുന്നത് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ലഭിക്കുന്നത് അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. മറ്റൊരു വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പങ്ങൾ വ്യാപകമായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതും എന്തുകൊണ്ട്? ബിമാ കസബത് ഐദിനാസ്, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം എന്തെങ്കിലും ദുരിതങ്ങൾ ബാധിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ തേടിപ്പോകേണ്ടതില്ല, അത് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി എന്നാണ് ഇത്തരം വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, അറിയിക്കുന്നത്. റബ്ബിങ്കൽ നിന്നുള്ള ഈ രൂപത്തിലുള്ള മുസീബത്തുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അത് വ്യക്തികൾക്ക് സംഭവിക്കുന്നതുണ്ട്, അതുപോലെ മൊത്തമായി സമൂഹങ്ങൾക്ക് സംഭവിക്കുന്നതുണ്ട്. വ്യക്തികൾക്ക് സംഭവിക്കുന്നത് അത് അവർ ചെയ്യുന്ന തെറ്റ്, വ്യക്തികൾ ചെയ്യുന്ന തെറ്റ്, ചിലപ്പോൾ അവർക്കതിനുള്ള ശിക്ഷ, അതിനുള്ള പരീക്ഷണം ഇവിടെ വെച്ച് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായി, ഒരാൾ കളവ് നടത്തിയാൽ അത് ചിലപ്പോൾ ആരും അറിയാതെ പോവും, അള്ളാഹു അയാളെ ആ വിഷയത്തിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ ചിലപ്പോഴോ അയാൾ പിടിക്കപ്പെടും, ഒരു ഭരണാധികാരിൻ്റെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ കളവിനുള്ള ശിക്ഷ അയാൾ ഏൽക്കേണ്ടി വരും. അത് വ്യക്തി എന്ന നിലക്ക് ചെയ്യുമ്പോൾ അയാൾ കിട്ടുന്ന മുസീബത്താണ്. ഇതുപോലെ വേറുള്ള തിന്മകൾ, വ്യഭിചാരമാണെങ്കിലും മറ്റ് ഏത് സാമൂഹ്യ ദ്രോഹമാണെങ്കിലും, ചിലപ്പോൾ ചില വ്യക്തികൾ ചെയ്യുന്നത് പിടിക്കപ്പെടുകയും അതിനുള്ള ശിക്ഷ അവർക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്നുകിൽ ഭരണകൂടം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ ഏൽക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത് ഇസ്ലാമിക രാജ്യത്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ശറൈയായ ചില ശിക്ഷകൾ അതിനുണ്ട്. കട്ടവനുള്ള ശിക്ഷ, വ്യഭിചരിച്ചവനുള്ള ശിക്ഷ, അതുപോലെ ജയിലടക്കപ്പെടേണ്ട ശിക്ഷയുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ വ്യക്തികൾക്ക് അവർ ചെയ്യുന്ന തിന്മ കാരണം തന്നെ ലഭിക്കുന്നതാണ്. അവർക്കറിയാം താൻ അന്യായമായി ആക്രമിക്കപ്പെട്ടതല്ല, ഞാൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നയാൾക്ക് ബോധ്യമാവുകയും ചെയ്യും. ഇനി മറ്റൊരു തരം ശിക്ഷ, അതിന് ഉഖൂബാത് ഖദരിയ എന്ന് പറയും. അത് അള്ളാഹു നൽകുന്ന ചില ശിക്ഷകളാണ്. ഉദാഹരണത്തിന്, വിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. അയാൾ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി മൂസാ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ അയാൾ ചരിത്രത്തിൽ കാണാം. അങ്ങനെ അയാൾക്ക് സമ്പത്ത് വർദ്ധിച്ചു, ഒരുപാട് വർദ്ധിച്ചു. ഖാറൂൻ എന്നാണ് അയാളുടെ പേര് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അയാൾ നില വിട്ട് പെരുമാറാൻ തുടങ്ങി, അതിര് കവിയാൻ തുടങ്ങി. പലരും അയാൾ ഉപദേശിച്ചു, ഇപ്പോൾക്ക് ശരിയില്ല, നിങ്ങളാ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ഇപ്പം നിങ്ങൾ അഹങ്കാരിയായിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ല, അള്ളാഹുവിങ്കിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും അയാളുടെ മനസ്സിലേക്ക് പ്രവേശിച്ചില്ല. അയാൾ പറഞ്ഞു, ഇന്നമ ഊത്തീത്തു അല ഇൽമിൻ അന്തി, ഇതൊക്കെ ഞാൻ എൻ്റെ അറിവ് കൊണ്ട് നേടിയതാണ്. അപ്പം ഇങ്ങനെ അഹങ്കരിച്ച് പോയപ്പോൾ അള്ളാഹു അയാളെ പിടികൂടി. അത് വ്യക്തിപരമായ ശിക്ഷയാണ്. ഫഹസഫ്ന ബിഹി വബിദാരിയിൽ അറു, അയാളെ നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, അയാളെയും അയാളുടെ കൊട്ടാരങ്ങളെയും. ഒട്ടേറെ സമ്പത്തുകൾ ഉണ്ടായിരുന്ന ആളാണ്. അയാളുടെ ഖജനാവുകളുടെ താക്കോലുകൾ വഹിക്കാൻ തന്നെ ഒരു വലിയ സംഘം വേണ്ടിവരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അവസാനം അയാളുടെ ദുരന്തം, അതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് പൊതുശിക്ഷയല്ല, ഇത് വ്യക്തികൾ ചെയ്യുന്നത് കൊണ്ട് വ്യക്തികൾക്ക് തന്നെ ചിലപ്പോൾ ഇവിടെ വെച്ച് ലഭിക്കുന്നതാണ്. ഇതുപോലെ ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട്. ഒരു വീട്ടിലെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും, അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയപ്പോൾ അതവർ മറന്നുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടാതെ സ്വാർത്ഥംപരികളായി ജീവിച്ചപ്പോൾ അവർക്ക് കിട്ടിയ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വിളവ് എടുക്കാൻ സമയം, അത് ധാരാളം വരുമാനമുണ്ടെന്നവർക്കറിയാം. ആ നേരം ആ തോട്ടത്തിലെ വരുമാനമൊക്കെ ആരും അറിയാതെ ഇരുട്ടത്ത് തന്നെ എല്ലാം കൊയ്തെടുക്കണം, പാവപ്പെട്ട ആൾക്കാരൊന്നും കാണാൻ ഇടവരരുത് എന്ന നിലക്കാണ് അവർ രാത്രി സംസാരിക്കുന്നത്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇത് അഖ്സമൂല യുസരിമുൻ നഹാമുസ്ബിഹീൻ, ആ വിളവൊക്കെ അവരെടുക്കും എന്നവർ സത്യം ചെയ്യാണ് നന്ന രാവിലെ. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? അതൊരു ഒരു കദറാണത്. ചിലപ്പോൾ അള്ളാഹു ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ കൊടുക്കും എന്നുണ്ടല്ലോ. എന്നാൽ എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. വയഫു അൻ കസീർ, പലതും അത് വെറുതെ വിടും. എന്നാൽ ചിലപ്പോൾ ഇതെല്ലാവർക്കും ഒരു പാഠം എന്ന നിലക്ക് ഇവിടെ വെച്ച് തന്നെ അതിനുള്ളത് കൊടുക്കും. അയിപ്പെട്ട ഒരു ഉദാഹരണമാണ് ഖാറൂൻ്റേതും ഈ പറയുന്ന ഉദാഹരണവും. അപ്പോൾ അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞത്, ഫത്തോഫ അലൈഹ തോഇഫ് മിർ റബ്ബിക്, അവരുടെ കൃഷി ഇടത്തിൻ്റെ മുകളിലൂടെ നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു ശിക്ഷ സഞ്ചരിച്ചു. വഹും നായ്മുൻ, അവർ ഉറങ്ങി നിൽക്കുമ്പോൾ, അവർ ഉറക്കം നേരത്തെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചാണ് ഉറങ്ങുന്നത്. എന്നിട്ട് മറ്റുള്ള ജനങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് എഴുന്നേറ്റിട്ട് അവർ അത് സ്വന്തമാക്കണം, ഒന്നും ഒരാൾക്കും കൊടുക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അത് അള്ളാഹു നൽകുന്നതാണ്, അതിൽ പാവങ്ങൾക്കും ഒരു വിഹിതമുണ്ട്. പക്ഷെ അതൊക്കെ കൊടുക്കാതിരിക്കാണ് അവർ ഇങ്ങനെ തീരുമാനിക്കുന്നത്. അങ്ങനെ അവർ ഫതനാദു മുസ്ബിഹിൻ, ആ നേരം വെളുത്തു, അവർ വിചാരിച്ച സമയമായപ്പോൾ അവർ പരസ്പരം വിളിച്ചു പറയുന്നു, അനിയുദു അലാ ഹർസിക്കും ഇൻകുന്തും സ്വാരിമീൻ, ഇനി നമുക്ക് വേഗം പോകാം, നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോകൂ എന്ന് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, എന്നിട്ട് നമുക്കത് കൊയ്തെടുക്കാം. അങ്ങനെ ഫൻതലഖു വഹും യതഖാഫത്തുൻ, ഒരു മന്ത്രിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു. അവരെന്താ മന്ത്രിക്കുന്നത്? അല്ല യദുഹുലുന്നാ അല്യോം അലൈക്കും മിസ്കീൻ, ഒരു മിസ്കീനും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വരരുത്. അപ്പോൾ അവരൊക്കെ ഉണരുന്നതിൻ്റെ മുമ്പ് തന്നെ പോയി ആ സ്ഥലമൊക്കെ നമുക്ക് കാലിയാക്കണം, സ്വന്തമാക്കണം, ഇതാണ് വിചാരിച്ച്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, തലേ ദിവസം അല്ലെ ഉറങ്ങുന്ന സമയത്ത് തന്നെ അത് അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, ഒരു പാഠം എന്ന നിലക്ക്. ഫസ്ബഹത് കസ്വരീം, അതൊക്കെ മുറിച്ചു മാറ്റപ്പെട്ടതുപോലെയായി, അവരുടെ വരുമാനങ്ങളൊക്കെ എല്ലാം നശിച്ചുപോയി. അപ്പം ഇങ്ങനെ ചില ശിക്ഷകൾ വ്യക്തികൾക്ക് അവർ ചെയ്യുന്ന തിന്മകൾക്ക് കാരണം ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ കിട്ടും. അപ്പോൾ ഏതൊരു വ്യക്തിയും ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കൊരു പക്ഷേ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ഫലം കിട്ടിയേക്കാം. അഹങ്കാരികൾക്ക് അങ്ങനെ കിട്ടിയ ഉദാഹരണങ്ങൾ വേറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വസ്ത്രം അതിൽ അഹങ്കരിച്ച് അഹങ്കരിച്ച് ഭൂമിയിലൂടെ അങ്ങനെ നടന്നപ്പോൾ തൻ്റെ വസ്ത്രം തരക്കേടില്ല, വലിയ മുന്തിയ വസ്ത്രമാണ്, അത് ധരിച്ച് അഹങ്കാരത്തോടു കൂടി നടന്നപ്പോൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോയ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഭയപ്പെടാനാണ്. ഇതൊക്കെ പൊതുവായി ഉള്ള എല്ലാവരെയും ഇങ്ങനെയൊക്കെ ചെയ്താൽ ശിക്ഷിക്കുകയില്ല എന്ന് നമുക്കറിയാം. ചിലതൊക്കെ അള്ളാഹു വിട്ടുകൊടുക്കും, ചിലർക്കൊക്കെ നന്നാവാനുള്ള അവസരവും കൊടുക്കും, നീട്ടിക്കൊടുക്കും. പക്ഷേ എത്രയും നന്നാവാതെ അതിക്രമത്തിൽ തന്നെ പോയാൽ ചിലപ്പോൾ ഇവിടെ വെച്ചും പിടികൂടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ റസൂൽ തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, വലത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ. അപ്പം അയാൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞസ്ത താഴ്ത്ത, നിനക്കതിന് കഴിയില്ല എന്നും പറഞ്ഞു. അങ്ങനെ അയാൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ അഹങ്കാരത്തിന് ശിക്ഷ കിട്ടി, അയാളെ വലത് കൈയിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു, പിന്നെ അയാൾക്കത് ഉയർത്താൻ പറ്റിയിട്ടില്ല എന്നാണ് അയാളുടെ കഥയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പം ഇങ്ങനെ നോക്കിയാൽ വ്യക്തികൾക്കുള്ള ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ പരീക്ഷണങ്ങൾ മുസീബത്തുകളൊക്കെ സംഭവിക്കാം. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും റബ്ബ് തന്ന അനുഗ്രഹമാണ്, അത് നന്ദി കാണിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമെന്ന ഭയം എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഇനി സമൂഹം എന്ന നിലക്കും പൊതുവായി ശിക്ഷകൾ വരും. ഒരു സമൂഹം, അതിൽ ഭൂരിഭാഗം ആൾക്കാരും തിന്മകൾ ചെയ്യുന്നു, അള്ളാഹു വിലക്കിയ തിന്മകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരെ മൊത്തത്തിൽ ശിക്ഷിക്കാനുള്ളൊരു കാരണം അതായേക്കാം. അപ്പോൾ അങ്ങനെ വല്ല ശിക്ഷയും കിട്ടിയാൽ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കണ്ട, അത് അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്. വമാ അസാബക്കും മിൻ മുസീബ ഫബിമാ കസബത് ഐദീക്കും, നിങ്ങൾക്ക് എന്ത് തരം മുസീബത്ത് വന്നാലും അതൊക്കെ നിങ്ങളുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്. ദഹ്റൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്ർ, കടലിലും കരയിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അതും ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ട്. അമ്പിയാക്കരുടെ ചരിത്രമെടുത്താൽ ഇങ്ങനെ ചില സമൂഹങ്ങളെ ലോകത്ത് പഠിക്കാൻ എന്ന നിലക്ക് അള്ളാഹു പൊതുശിക്ഷ കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ ഒന്ന് നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയാണ്. അദ്ദേഹം പറയുന്നതൊന്നും ഈ ജനത കേൾക്കാൻ തയ്യാറായില്ല. അവസാനം അവരുടെ തിന്മ കാരണം അള്ളാഹു അവർക്ക് പൊതുശിക്ഷ നൽകി. ഫൻജൈനാഹു, ആ ശിക്ഷയിൽ നിന്ന് നൂഹ് നബിയെ നമ്മളെ രക്ഷപ്പെടുത്തി. വ അസ്ഹാബ സഫീന, അദ്ദേഹം നിർമ്മിച്ച കപ്പലിൽ കയറിയവരെയും. എന്നാ വാറഖ് നല്ലതിന കസബൂബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരെ നമ്മൾ മുക്കി നശിപ്പിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പം എന്തുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത്? അത് അവരുടെ തിന്മകൾ കാരണമാണ്. അപ്പോൾ തിന്മ കാരണം ചിലർ നശിപ്പിക്കപ്പെടും. ഇതുപോലെ ആദ് സമൂഹത്തെപ്പറ്റി, ഫർസല്ല അലേഹിം റീഹൻ സൊർസറാം ഫി അയ്യാമിൻ നഹിസാദ്, തുടർച്ചയായ കാറ്റ് വഴിയാണ്, കൊടുങ്കാറ്റ് വഴിയാണ് ഈ ഹൂദ് സമുദായത്തിൻ്റെ, ഹൂദ് നബി

0: ലൂത് അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് ആ നാടിനെ തന്നെ കീഴ്മേൽ മറിച്ചിട്ടുകൊണ്ടാണ്. അതും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റബ്ബിന്റെ ശിക്ഷ വ്യക്തികൾക്കും ഉണ്ടാകാം, അതുപോലെ സമൂഹത്തിനും ഉണ്ടാകാം. വ്യക്തികൾക്ക് അവർ ചെയ്യുന്ന തിന്മക്ക് ചിലപ്പോൾ പലതും അള്ളാഹു മറച്ചു വെക്കും. അള്ളാഹു അവനെ പരസ്യമായി വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവന് നന്നാവുള്ള അവസരം കൊടുക്കുക എന്നുള്ളവർക്ക് അവന് തിന്മകളും ഗോപ്യമാക്കി വെക്കാം. പക്ഷെ ചിലർക്ക് വലിയൊരു പാഠം എന്ന നിലക്ക് ഒന്നുകിൽ അവരെ ഈ തിന്മകൾ ആവർത്തിക്കാതിരിക്കാൻ അവരിൽ തന്നെ വഷളാക്കപ്പെടുന്ന ശിക്ഷകൾ ചിലപ്പോൾ അവർക്ക് വന്നേക്കാം. അപ്പോൾ ഏത് വ്യക്തികളും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഭയപ്പെടേണ്ടതാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ശിക്ഷ തന്നെ ഈ രൂപത്തിൽ പ്രത്യക്ഷമായത് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പ്രത്യക്ഷമായ സമൂഹത്തിനുള്ള ശിക്ഷകൾ. അങ്ങനെ അവർ തകർന്നടിഞ്ഞു, അവരുടെ പരലോകവും അതോടുകൂടി നഷ്ടപ്പെട്ടു. ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷയില്ല, പാപികളായ ആൾക്കാർക്ക്, കാരണം അവർ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മരിച്ചു പോകുന്നത്. ഇനി ഈ ശിക്ഷ ചിലപ്പോൾ ചിലർക്കൊന്നും കിട്ടൂല. എന്ത് തിന്മ ചെയ്താലും ഈ ലോകത്ത് ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അവർ വിചാരിക്കും നമുക്കൊരു ശിക്ഷയും വരില്ല, അല്ലെങ്കിൽ വന്നിട്ടില്ല. വാസ്തവത്തിൽ ശിക്ഷകൾ രണ്ടു തരമുണ്ട് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടു തരം തിന്മ, അതുപോലെ ശിക്ഷകൾ വരുമ്പോൾ ആ ശിക്ഷകൾ അത് രണ്ട് രൂപത്തിൽ, ഒന്നിങ്ങനെ പ്രത്യക്ഷമായ ഭൗതികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ശിക്ഷ, മറ്റൊന്ന് ആന്തരികമായ ശിക്ഷയായിരിക്കും. ഇൻഷാല്ലാഹ് ആന്തരികമായ ശിക്ഷയെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, പ്രത്യക്ഷവും ആന്തരികവുമായ ശിക്ഷകൾ. ക്ലാസ് എടുത്തത് അബൂബക്കർ സലഫി.

ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു അമ്മോഷൻ ഹോസ്പിറ്റലായ സമയത്ത് കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ, അവിടെ ഐ സിയുലായിരുന്നു അദ്ദേഹം മരണപ്പെട്ട, അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കൊടുക്കാമെന്ന് പറഞ്ഞു, കാരണം നമുക്ക് അവിടെ വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ സമയത്തുള്ളൊരു നന്മയും കൂടിയാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞു, പക്ഷേ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ലാബിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ലാബിലേക്ക് പോയപ്പോൾ ലാബിന്ന് അവർ പറഞ്ഞു, നിങ്ങൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് മുമ്പ് ആദ്യം ഞങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളുടെ കൈ ഞരമ്പാണ്, ബ്ലഡ് എടുക്കാനുള്ള കൈ ഞരമ്പ് ഒന്ന് കാണണം. അപ്പോൾ ഞാൻ കൈ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പേഷ്യൻ്റ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. രക്തത്തിലുണ്ടാകുന്ന ഒരു മജ്ജ പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് ഈ പേഷ്യൻ്റ്. ചെറുപ്പക്കാരനാണ്, 10-30 വയസ്സിൻ്റെ

0: വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന, പെട്ടെന്ന് ഒരു പ്രാഥമിക അസുഖം തുടങ്ങി, പിന്നെ ഈ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ലാബിൽ നിന്ന് അവരെ രണ്ട് കൈയും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സിസ്റ്റം എന്ന് വെച്ചാൽ, ഒരു കയ്യിൽ നിന്ന് രക്തം എടുക്കുമ്പോഴും മറ്റേ കൈയിലൂടെ രക്തം തിരിച്ചു കയറ്റാണ്, അവർക്ക് ആവശ്യമുള്ള പ്ലേറ്റ്സ് എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രക്തം മാറ്റാനുള്ള സമയം 4 മണിക്കൂർ വരെ വേണ്ടി വരും, നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ വല്ലാതെ ഷോക്കായി. പിന്നെ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളിന്ന് രക്തം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ സഹോദരൻ പറയാണ്, ഇന്നേക്ക് ഞാൻ നിങ്ങളടക്കം ഒരുപാട് ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു, പക്ഷേ ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, അതിനാണെങ്കിൽ ബ്ലഡ് ആവശ്യമാണ്. പിന്നെ ഇറ്റലിയിൽ നിന്നോട്ട് മജ്ജ കൊടുന്ന് മാറ്റിവെക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ ചെറുപ്പക്കാരന് ജീവിക്കാൻ ആവശ്യമായ ബ്ലഡ് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഈ രൂപത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിത് അറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം നമ്മൾ അറിയുന്ന പോലുമില്ല. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ അൽഹംദുലില്ലാ നമ്മൾ എണീറ്റു, ടോയ്ലറ്റിൽ പോയി, പല്ല് തേച്ചു, ഉതു എടുത്തു, നിസ്കരിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മൾ ഇതിന് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് തോന്നിയോ? രക്തം ഓടുന്നത് ഒരു അനുഭവപ്പെട്ടോ? ഹൃദയം ഇടിക്കുന്ന അനുഭവപ്പെട്ടോ? ഇല്ല. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട, ചിലപ്പോൾ അടച്ചു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് പിന്നെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുട്ടോ. അതിൻ്റെ എന്നോട് സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഭയങ്കര സങ്കടമായിപ്പോയി. ആ ചെറുപ്പക്കാരൻ 4 സഹോദരന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോൾ ഏകദേശം 1.5 മാസത്തോളം അവർ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീടെടുത്ത് താമസിക്കുകയാണ്. ഏകദേശം 35 ലക്ഷത്തോളം ആ ഒരു 4 മാസത്തിനിടയിൽ അവർ ഇദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓടുന്ന രക്തത്തിന് അതിൻ്റെതായ ആ മജ്ജയിലും ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ, ആ രക്തത്തിലുണ്ടാകേണ്ട രക്താണുക്കൾ, പ്ലേറ്റ്സ്, ഇതിനൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്ന സമ്പത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് റബ്ബ് നൽകിയ നിയമത്ത് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇന്ന് പല ആളുകളും ദൈവനിഷേധം നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ, അല്ലേ? ഈ അടുത്തൊരാൾ സംസാരിക്കുന്നത് കേട്ടു, റബ്ബ് എന്ത് കാരുണ്യമാണ് നൽകിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അയാൾ സംസാരിക്കുന്നത് തന്നെ റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? നമുക്ക് സംസാരിക്കുന്ന നാവ് വേണം, നമുക്ക് സംസാരിക്കണമെങ്കിൽ ശബ്ദം വേണം, എന്തൊക്കെ സംഗീതം, നമ്മൾ ബ്രെയിന് മുതൽ എല്ലാ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ നമുക്ക് സംസാരിക്കാൻ, അല്ലേ? അപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ ഒരു അനുഭവം, ഇത് നമ്മൾ കണ്ടൊരു അനുഭവമാണ്. ഇതല്ലാതെ എത്രയോ രോഗികൾ ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള രോഗികൾക്ക് പ്രയാസം മാറ്റിക്കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ, അങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇത് വലിയൊരു നിയമത്താണ്. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അതൊക്കെ വലിയ നിയമത്താണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം, ആത്മാർത്ഥമായി സ്തുതിക്കാൻ സാധിക്കണം. അപ്പം നമ്മളീ പറയുന്ന നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ, നമ്മൾക്ക് ചെറിയ ആയുസ്സാണ്, ഈ ആയുസ്സിനിടയിൽ ധാരാളം നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: തീർച്ചയായിട്ടും ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ ചെറുപ്പത്തിൽ താജുദ്ദീൻ സലാഹിയുടെ ഒരു പ്രസംഗത്തിൽ, പുറത്ത് വിദേശത്തേതോ കുട്ടികൾക്കുള്ള പ്രോഗ്രാം നടത്തിയൊരു സ്പീച്ചിലാണ് ഞാൻ ആ പ്രാർത്ഥന ആദ്യമായിട്ട് കേൾക്കുന്നതും പഠിക്കുന്നതും. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ അബ്തല കബി വ ഫള്ളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന
0: നല്ലൊരു പ്രാർത്ഥന.
1: അതെ, എന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ചല്ലോ റബ്ബെ, ഇതിൽ നിന്നെല്ലാം എന്നെ മുക്തനാക്കി ഇത്തരം പരീക്ഷണങ്ങളൊന്നും എനിക്ക് നൽകിയില്ല, അൽഹംദുലില്ലാഹ് റബ്ബിന് സ്തുതി എന്ന പ്രാർത്ഥന.
0: ആ പ്രാർത്ഥന ചൊല്ലിയാൽ അയാൾക്ക് ആ പരീക്ഷണം അതാവും നൽകൂല എന്നുള്ളതാണ്.
1: അതെ, ഏതൊരു പരീക്ഷണത്തൊട്ടാണോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആ പരീക്ഷണം റബ്ബ് അവന് നൽകില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച് കാണാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളിത് കാണുമ്പോൾ ഈ പ്രാർത്ഥന അടക്കം നമ്മുടെ മനസ്സിൽ വരണം, റബ്ബിനെ ശുക്ർ ചെയ്യണം. ശുക്ർ എത്ര ശുക്ർ ചെയ്താലും പണ്ഡിതന്മാർ പറഞ്ഞ നമുക്ക് കാണാൻ സാധിക്കും, ഒരു അൽഹംദുലില്ലാ ചൊല്ലിയതിനടുത്തൊരു അൽഹംദുലില്ലാന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്, ഒരു ഹംദിന് മറ്റൊരു ഹംദ് ആവശ്യക്കാരനാണ്. അപ്പോൾ അത്രയും ഹംദ് അൽഹംദുലില്ലാ പറയാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഏതൊരു സമയം റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് റബ്ബിനെ വഴങ്ങിക്കൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് വെക്കാതെ ജീവിക്കണം എന്നുകൂടി
0: കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ആഫിയത്തിന് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ എന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചോദിക്കാൻ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അപ്പം അതും ശ്രോതാക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പ്രാർത്ഥനയിൽ എല്ലാ സമയത്തും ആഫിയത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സവിശേഷം. പക്ഷി നിരീക്ഷണത്തിലൂടെ നിറയെ കൗതുക വിശേഷവുമായി ഒരു ഡോക്ടർ, ഡോക്ടർ മുഹമ്മദ് റിനാസ് എം, ഒപ്പം അബ്ദുസ്സലാം വീട്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സവിശേഷം പ്രോഗ്രാമിൽ നമുക്കേറെ സവിശേഷപ്പെട്ടൊരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്നത്, ഡോക്ടർ റിനാസ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുറുക്കനാട് ഡിസ്പെൻസറിയിലെ, ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറും സ്വന്തമായിട്ട് തന്നെ ക്ലിനിക്ക് സർവീസ് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ. നമ്മൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇവിടെ സവിശേഷത്തിൽ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷപ്പെട്ട ഒരു വിഷയം, അന്ന് പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡോക്ടറിൽ നമുക്ക് ലഭിക്കാനുണ്ട്. കുറച്ചുകൂടി തോന്നുമ്പോൾ നമുക്ക് ഈ ഡോക്ടർ മേഖലയും പക്ഷി നിരീക്ഷണവും തമ്മിൽ ഒരു പൊരുത്തമില്ലാത്തതുപോലെ പലപ്പോഴും തോന്നിയേക്കാം. പക്ഷേ അതൊരു പാഷനാക്കി എടുത്ത ആ വിഷയത്തിൽ ഒത്തിരി വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ.
3: വലൈക്കും സ്ലാം.
2: സാർ, നമ്മൾ പറഞ്ഞ പോലെ സാറിന് ആദ്യം ഒന്ന് പിന്നെ വീട് എവിടെയാണ് കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാൻ തോന്നുന്നു.
3: ഞാൻ ഡോക്ടർ മുഹമ്മദ് റിനാസ്, ഞാൻ പെരിന്തമണ്ണ തന്നെയാണ് സ്വദേശം. ഇവിടെ പീസ് റേഡിൻ്റെ അടുത്ത് തന്നെ കുറച്ച്.
2: അവിടെ തന്നെയാണല്ലേ? ഓ, വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
3: വീട്ടില് വൈഫും 3 കുട്ടികളും.
2: ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡോക്ടറിലെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്, സർവീസിൽ വന്നിട്ട് എത്ര കാലമായി?
3: അതായത് മൊത്തം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 14 വർഷമായി.
2: 14 വർഷമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ മുറുക്കനാട് ഡിസ്പെൻസറിയിൽ ഉണ്ട്, പിന്നെ സ്വന്തമായി ക്ലിനിക്കിൽ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? സ്വന്തം ക്ലിനിക് എവിടെയാണ്?
3: പുലാമന്തോളം.
2: പുലാമന്തോളമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഈ ഒരു പക്ഷി നിരീക്ഷണം, അല്ലെങ്കിൽ ഈ പ്രകൃതി നിരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ പക്ഷി നിരീക്ഷണം, സാർ എങ്ങനെ ഇതിലേക്ക് എത്തിയത്? ഇതൊരു പാഷനായിട്ട് എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്തത്?
3: അത് ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പൊതുവേ പ്രകൃതിയോട് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പം ഞാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ കസിൻസും ഇവരൊക്കെ പറയും, ഉറുമ്പൊക്കെ ഇങ്ങനെ വരി കാണുമ്പോൾ തന്നെ അതിൻ്റെ പിന്നാലെ പോവുക, അതിനെ പിടിക്കുക, ചെറിയ ജീവികളെ പിടിച്ചിട്ട് അതിനെ നിരീക്ഷിക്കുക എന്നൊക്കെ ഒരു 3-4 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ പറയണ കേട്ടു. പിന്നെ ഇപ്പോൾ എനിക്ക് ഒരു 5-6 വയസ്സ് പ്രായത്തിൽ ഞാൻ ഈ ഈച്ചൻ്റെ ഒക്കെ പുഴുവില്ലേ, അപ്പം ആ ഈച്ചൻ്റെ ഒക്കെ പുഴു അന്ന് ഈ അടുക്കളയിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തുകൂടെ എണ്ണല് ഒലിച്ചു പോയത്,
2: അപ്പം
3: അതിൽ ഈച്ചയുടെ പുഴുവും ഒക്കെ അതായിട്ടൊക്കെ ഞാൻ കളിച്ചത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്.
2: ശരി. അപ്പൊ കുഞ്ഞുനാളിലെ ബാല്യം എന്ന് പറയുന്നത് കൂടുതൽ ഈ നിരീക്ഷണത്തിന്റെ ഓർമ്മകളാണ്.
3: അതായിരിക്കണം, കാരണം എന്താ വെച്ചാല് അതൊക്കെ ഇപ്പോഴും ഓർക്കണമെങ്കിൽ അത് നമ്മൾ
2: താല്പര്യമുള്ളതായതുകൊണ്ട്.
3: പക്ഷേ
2: അത് പിന്നീട് ഒരു പക്ഷി നിരീക്ഷണത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്ന് മുതലാണ്.
3: അതങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുന്നിന്റെ താഴെയാണ്.
2: സ്കൂളിന്റെ പേര്
3: MJ അക്കാഡമി എന്നായിരുന്നു പെരുന്നോണ്ടെ. ഇപ്പം ആ സ്കൂളില്ല. അപ്പം അത് ഒരു കുന്നിൻ്റെ, അപ്പം അവിടെ ഇഷ്ടംപോലെ പക്ഷികളും ഒരു മുകളിൽ കാട് പോലുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടുന്ന് സ്ഥിരം പല പക്ഷികളെ കാണും. അപ്പം അതിനൊക്കെ നമ്മൾ നോക്കും. അന്ന് നമുക്ക് പേരറിയാനും ഇതിനൊന്നും വലിയ വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ES എന്ന് പറഞ്ഞിട്ടുള്ളൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അതിൽ ദിവസവും, അതായത് ആഴ്ചയിൽ ഒരിക്കലാണ് വരിക, വെള്ളിയാഴ്ച എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അനിമലിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും
2: കൊടുക്കും.
3: ആ കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ച. അപ്പോൾ സ്ഥിരമായിട്ട് വായിക്കും. അപ്പോൾ ചിലത് ബേർഡ്സ് ഉണ്ടാവും, ചിലത് അനിമൽസ് ഉണ്ടാവും. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കും. അങ്ങനത്തെ ശീലങ്ങളുണ്ടായിരുന്നു.
2: അങ്ങനെ അപ്പോൾ കുറച്ചുകൂടി ഇതിലേക്കൊരു ഒരു പഠനം എന്നതുപോലെ തുടങ്ങി.
3: ആ അങ്ങനെ ആ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു.
2: പിന്നെ അതിൽ അപ്പോൾ ഈ പക്ഷിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നിയ, നമ്മളെ ചുറ്റുഭാഗത്തുള്ള പക്ഷികളാണല്ലോ, വിദേശ പക്ഷികളല്ല, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ പക്ഷികളല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പക്ഷികൾ, അതിലേത് പക്ഷിയായിരിക്കും ആദ്യം കുറച്ചുകൂടി കൗതുകത്തോടു കൂടി നിരീക്ഷിച്ച്?
3: അത് നമ്മൾ സാധാരണ കാണുന്ന പക്ഷികളൊക്കെ ചെറുപ്പം മുതലേ കാണുന്നോണ്ട് ശ്രദ്ധിച്ചോണ്ട് വലിയ കൗതുകമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ 8 പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഒരു വെള്ളി എറിയൻ, അതായത് നമ്മളെ ബ്ലാക്ക് ഷോൾഡേഴ്സ് കൈറ്റ് എന്ന് പറയും. അപ്പോൾ അത് എൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു ചെടിയിൽ കൂട് വെച്ചു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ കാണാത്ത സ്ഥിരം കാണാത്ത പക്ഷിയാണ്, അതൊരു ദേശാടന പക്ഷിയാണ്. പിന്നെ എൻ്റെ ഗ്രേ കളറും വൈറ്റും ആയതുകൊണ്ട് ഞാൻ അത് വിചാരിച്ച ഒരു കടൽ പക്ഷിയാണെന്നാണ് വിചാരിച്ചിരുന്നത്
2: ഫസ്റ്റില്.
3: ആ കാരണം
2: ആ പക്ഷിന്റെ പേര് എന്താ പറയുന്നത്?
3: വെള്ളിയെറിയൻ എന്ന് പറയും.
2: വെള്ളിയെറിയൻ, അങ്ങനെയാണോ നാട്ടില് നാട്ടുഭാഷ?
3: മലയാള ഭാഷ അതാ
2: വെള്ളിയെറിയൻ,
3: അല്ലെങ്കിൽ ബ്ലാക്ക് ഷോൾഡർ കൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് വിംഗ് കൈറ്റ്.
2: പറ്റുങ്ങിൻ ചോണ് വീഡിയോ പോകുമ്പോൾ അതിൽ അതിന്റെ ഒരു പിക്ചർ കൂടി കൊടുക്കുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ നന്നാവും തോന്നുന്നുണ്ട്. ഓക്കെ,
3: അപ്പോൾ അപ്പോൾ അതിന് ഞാൻ അന്ന് ഒരു കടൽ പക്ഷിയായിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നത്, കാരണം ആ കളറിലുള്ള കോമ്പിനേഷനിൽ നമ്മൾ കടൽ കാക്കകളെയാണ് അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മള് ഈ പിക്ചറുകൾ അന്ന് എസിലും ഇതിലൊക്കെ വന്നിട്ടുള്ള നോളേജ് അന്നുള്ളൂ. അപ്പം അത് പിൽക്കാലത്ത് ഞാൻ പഠിച്ച് ഈ കോളേജ് സമയത്താണ് ഈ ബുക്സൊക്കെ വായിച്ചിട്ട് പക്ഷികളെ പറ്റി കൂടുതൽ പഠിക്കണത്. അപ്പം ആ സമയത്ത് അന്നത്തെ ഓർമ്മ വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഇത് വെള്ളിയെറിയാനാന്നുള്ളത്
2: മനസ്സിലാക്കിയത്.
3: അപ്പോൾ അത് കണ്ടിട്ടൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് വെള്ളിയെറിയാനുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്.
2: എന്ത് ശരിക്കും ആ പക്ഷിന്റെ പ്രത്യേകത എന്താ?
3: ആ പക്ഷി പറഞ്ഞ ഒരു പരുന്തു വർഗത്തിൽപ്പെട്ട സാധനമാണ് പക്ഷിയാണ്. അപ്പൊ അതിന് വായു
2: എറിളാട്ടി എന്ന് പറഞ്ഞു അങ്ങനെ പേരുണ്ടോ?
3: അല്ല, അത് ശിക്രാന്ന് പറയും. ഇത് വായുവില് ഇങ്ങനെ നിക്കാൻ കഴിവുള്ള പക്ഷിയാണ്.
2: സ്റ്റില്ലായിട്ട്
3: നിൽക്കും. കുറച്ച് പക്ഷികളൊക്കെ പറ്റുള്ളൂ നമുക്ക്. നമ്മളെ നാട്ടിലാണെങ്കിൽ കെസ്ട്രൽ എന്ന് പറയും പറയുന്ന പക്ഷികൾ, അതേപോലെ വെള്ളിയെറിയന്, അതേപോലെ ഓസ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരുന്തുണ്ട്. പിന്നെ നമ്മുടെ കിങ് ഫിഷറുകൾ,
2: കിങ് ഫിഷർ
3: അതിനൊക്കെയാണ് അങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കാൻ
2: കഴിയുള്ളൂ.
3: ആ തേൻകുരുവികളും നിൽക്കും ചിറകടിച്ചിട്ട്. ഇതിന് ചിറകടിക്കാതെ
2: അങ്ങനെ
3: നിൽക്കാൻ കഴിയും ഈ പരുന്തുകൾക്ക്. അതാ അവരെ കാറ്റിന്റെ ഇത് വെച്ചിട്ടാണ് നിൽക്കുന്നത്,
2: അങ്ങനെ ബാലൻസ്
3: ചെയ്യും. ആ ബാലൻസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് അവര് ഇതാക്കുക. ഒരു കുന്നിന്റെ ചെരുവിയിൽ ഇങ്ങനെ കാറ്റ് പൊന്തുന്ന ഭാഗത്താണ് അതിന്റെ നോർമൽ ഹാബിറ്റേറ്റ് ആയിട്ട് വരാം.
2: സ്കൂൾ പഠനത്തിന് ശേഷം ഇങ്ങനെ കണ്ട്, പിന്നെ കോളേജ് പഠനകാലാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
3: ആ കോളേജിൽ എത്തിയ സമയത്ത് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക എല്ലാ വർഷവും നമ്മുടെ 1st ഒക്ടോബർ നമ്മൾ വൈൽഡ് ലൈഫ് വീക്ക് ആയിട്ട് ആചരിക്കുന്നുണ്ടല്ലോ. അപ്പം അതിലൊരു ക്യുസ് ഉണ്ടാവും. ക്യുസ് അല്ല, പല പരിപാടികളുണ്ട്, പോസ്റ്റർ ഡിസൈനിങ് ആയിട്ടും പെയിൻറ്റിങ് അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. അതിലൊരു പ്രോഗ്രാമാണ് ക്യുസ്. അപ്പം നമ്മളെ കോളേജിൽ സ്ഥിരമായിട്ട് അതിനൊരു ടീമുണ്ടായിരുന്നു. അപ്പം ഞാൻ കയറിയ സമയത്ത് അതിൽ ടീമിൽ രണ്ടുപേരുള്ളത് ഒരാൾ ഹൗസ് ജനായിരുന്നു, പിന്നെ ഒരാൾ ഫൈനൽ ഇയറും. അപ്പോൾ ഞാൻ കയറി പിറ്റത്തെ വർഷം ഈ ഹൗസ് ജൻ പോയി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് ആ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനതിൽ ആ ടീം കയറി. അപ്പോൾ ഞാനും ഫൈനൽ ഇയർ ആയിരുന്ന അവർ ഹൗസ് ജനായി. ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, അതായത് 1.5 വർഷമാണ് നമ്മളെ ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. അപ്പം അതിൽ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞങ്ങൾ കയറി. അപ്പം അങ്ങനെ ക്യുസിന് പോയി. ആദ്യത്തെ വർഷം പോയി നമുക്ക് 2nd കിട്ടി. പിന്നെ പിന്നത്തെ വർഷം പോയപ്പോൾ 1st കിട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ. പിന്നെ അത് എൻ്റെ സ്റ്റേറ്റ് ലെവലിൽ പോയി, സ്റ്റേറ്റ് ലെവലിൽ 2nd കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് പാരമ്പര്യമായിട്ട് കോളേജിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ബുക്കുണ്ട്, പല ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ സ്ഥിരം വരുന്നതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് നോക്കി പഠിച്ചു. അപ്പോൾ അങ്ങനെ ക്യുസിന് പോയപ്പോഴാണ് ഇങ്ങനത്തെ ആളുകളായിട്ട് പരിചയം വന്നത്.
2: ഓ, കണക്ഷൻ കിട്ടി.
3: ആ കണക്ഷൻ കിട്ടിയത് കാരണം അവിടെ ക്യുസ് നടത്തിയിരുന്ന ഒരു MNHS എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇതിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അതിന് പറ്റിയ ബുക്സ്, അതിന് ബൈനോക്കുലർ അവിടെ നിന്ന് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇങ്ങനെ ബേർഡ് സർവേകൾ നടത്താറുണ്ട്, അങ്ങനത്തെ ഒക്കെ അറിഞ്ഞു. എല്ലാ വർഷവും 2nd മാർച്ച് രണ്ടാമത്തെ ശനിയാഴ്ച, അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അന്ന് 6 വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ സ്ഥിരമായിട്ട് സർവേ, അതിപ്പോഴും തുടരുന്നുണ്ട്.
2: ഈ എങ്ങനെ ഈ
3: വൈൽഡ് ലൈഫ് സർവേ, ബേർഡ് സർവേ ഉണ്ടാവും,
2: അതിന് സ്റ്റുഡൻസിന് പങ്കെടുക്കാൻ പറ്റും,
3: ആർക്കും താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾ പോയി. ഫസ്റ്റ് ബേർഡ് സർവേക്ക് പോകുന്നത് 6 അപ്പം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ട്, അവരെ കൂടെ പോവുക, അവർ പറയുന്നത് നമ്മൾ എഴുതിയെടുക്കുക. അപ്പം അങ്ങനെ എഴുതി എഴുതിയിട്ടാണ് നമ്മൾ പേരുകൾ പഠിക്കുന്നത്. അത് കാണും, അവർ പറയുന്നനുസരിച്ചിട്ട് 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 8 മണിക്ക് കണ്ട പക്ഷികൾ, 8:05 കണ്ട പക്ഷികൾ. അപ്പം അങ്ങനെ 2 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പം അതിൽ നമ്മൾ അങ്ങോട്ട് നടക്കും. ആ നടക്കുന്ന സമയത്ത് കാണുന്ന പക്ഷികളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഓരോ ടൈം വെച്ചിട്ട് എത്തണം. ചിലത് സൗണ്ട് കേട്ടിട്ടായിരിക്കും, അന്ന് നമുക്ക് സൗണ്ടൊന്നും വല്ലാതെ അറിയില്ല. അപ്പം അങ്ങനെ എഴുതിയ നോട്ട്സ് വെച്ചിട്ടാണ് പിന്നെ അതിനെ പറ്റിയിട്ട് സർവേ കഴിഞ്ഞ് വന്നപ്പോൾ ആ പക്ഷികളെ പറ്റി കൂടുതൽ പഠിച്ചു.
2: അല്ല, ഇപ്പോൾ സാർ പറഞ്ഞല്ലേ ഈ ടൈം വെച്ച് പറഞ്ഞാൽ ഈ ടൈം ഓരോ സമയത്തിനനുസരിച്ച് കിളികളുടെ അങ്ങനെ നിരീക്ഷിക്കുന്നത്?
3: നമ്മൾ സർവേ 1 ഹവറിൽ 2 കിലോമീറ്റർ നടന്നിട്ടുള്ള ഒരു സർവേ ആണ്, അത് ട്രാൻസക്ട് സർവേ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 1 ഹവറിൽ നമ്മൾ ആ 2 കിലോമീറ്റർ നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന പക്ഷികളെയാണ് നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ടൈം വെച്ചിട്ട് തന്നെ അപ്പോൾ എണ്ണം എത്രണ്ണം കണ്ടു, അങ്ങനത്തെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
2: ശരി, അപ്പം എനിക്ക് അനുബന്ധമായി ചോദിക്കാൻ തോന്നിച്ച, നമ്മളെ മനുഷ്യനൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ ലൈഫിൽ, ഇതുപോലെ പക്ഷികൾക്കൊരു ഷെഡ്യൂൾ
3: ഉണ്ട്
2: അല്ലേ?
3: ആ, പക്ഷികൾ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങും ആണ്.
2: ശരി,
3: വരിക. അപ്പം അതിൽ ഏർലി മോർണിംഗിൽ പിന്നെ അതേപോലെ തന്നെ ചില ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പക്ഷികൾ, അതായത് പക്ഷികൾ പൊതുവെ ഭക്ഷണം കഴിക്കുക, അതായത് ഫ്രൂട്ട്സ് കഴിക്കുന്ന പക്ഷികൾ ഫ്യൂജിയോറസ് എന്നറിയും, അതേപോലെ ധാന്യങ്ങൾ കഴിക്കുന്ന ഗ്രൈനിയോറസ്, അതേപോലെ ഇൻസെക്ടിയോറസ്, അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷണ രീതിക്കനുസരിച്ച് പല പക്ഷികളുണ്ട്. അപ്പം അതിൽ ചില ഇൻസെക്ടിയോറസ് ആയിട്ടുള്ള പക്ഷികൾ ചില മരങ്ങളുടെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ പാറ്റ പൊടിയുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസെക്ട്സ് കൂടുതൽ കൊടുത്ത്
2: അവിടെ
3: ഒരു ഗ്രൂപ്പാവും. പല പക്ഷികളുടെ ഗ്രൂപ്പുണ്ടാവും. അതിലിപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്ന ഡ്രോങ്കോസും, അല്ല നമ്മളെ ആനറാഞ്ചി എന്നൊക്കെ പറയുന്ന, അതേപോലെ തന്നെ കാടുമുഴക്കി എന്നൊക്കെ പറയുന്ന ലളിത കാക്ക എന്നൊക്കെ പലതരം ഡ്രോങ്കോസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഡ്രോങ്കോസ്, അതേപോലെ തന്നെ മരം കുത്തികൾ, അതേപോലെ തന്നെ നമ്മളെ ടീപ്പൈ, അതായത് ഓലോഞ്ഞാലി, അങ്ങനത്തെ പല പക്ഷികൾ, അതായത് നമ്മളെ ഈ മൊണാർക്ക് ഫ്ലൈ കാറ്റ്സ് എന്നൊക്കെ പറയും, അതേപോലെ നാഗമോഹൻ എന്ന് പറയുന്ന പാരഡൈസ് ഫ്ലൈ കാറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളൊപ്പം കരഞ്ഞും കൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ഉണ്ടാവും. അവിടെ കുറേ തരം പക്ഷികളെയും
2: കാണും. അങ്ങനത്തെ ഒരു സോഷ്യൽ
3: ഇതാക്കിയിട്ടുള്ള ഫുഡ് കഴിക്കാനും അത്രയും ഇൻസെക്ട്സ് ഉണ്ടാവും അവിടെ. അപ്പോഴാണ് അത് വരെ അതിൻ്റെ ഇടയിൽ ചെറിയ അങ്ങോട്ടും തല്ലൊക്കെ ഉണ്ടാവും.
2: ശരി, അപ്പോൾ അത് അതൊന്ന്. എന്നാൽ അതല്ലാതെ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ ഒരു ലൈഫ് അല്ലാതെ പോകുന്ന കിളികൾ വേറെ ഉണ്ടാവും?
3: ആ, ഒറ്റയ്ക്ക് നടക്കുന്ന കിളികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതേപോലെ ഇപ്പം നമ്മളിപ്പോൾ ചെമ്പോത്ത് പൊതുവെ ഒറ്റൊന്ന് കാണുക. അതേപോലെ ഗ്രൂപ്പായിട്ട് 2 എണ്ണം പെയറായിട്ട് മാത്രം പോകുന്ന
2: സോഷ്യലായിട്ടുള്ള
3: സാധനമാണ്. അതേപോലെ നമ്മുടെ ബാബ്ലേഴ്സ്, നമ്മളെ കരിയലക്കിളി,
2: പൂതാങ്കിരി,
3: അതൊക്കെ സോഷ്യലായിട്ട്. അതൊക്കെ ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവരും തീറ്റ കൊടുക്കും, അമ്മ പക്ഷി മാത്രമല്ല തീറ്റ കൊടുക്കും.
2: ശരി,
3: ശരി. അതായത്
2: പരസ്പരം,
3: അതായത് ഫ്ലഡ്ജ്ലിംഗ് എന്ന് പറയുക, അതായത് നമ്മളെ ഇതെന്ന് കൂട്ടുന്ന ജസ്റ്റ് പുറത്തിറങ്ങിയ പക്ഷി കുട്ടികളുണ്ടാവും, ജസ്റ്റ് പറക്കാനായിട്ടുണ്ടാവില്ല. അങ്ങനത്തെ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എല്ലാവരും മാറി മാറി തീറ്റ കൊടുക്കും. അതിൽ ചില കുയിലുകൾ മുട്ടിടും, ഈ കുയിലിൻ്റെ കുട്ടികളും
2: ഉണ്ടാവും. മുട്ടിടുവോ? ഒരു തരം നീല മുട്ടയല്ലേ അതിൻ്റെ?
3: ആ
2: അല്ലേ,
3: ആ നീല മുട്ട.
2: അപ്പൊ അതില് ഈ കുയിൽ, അപ്പൊ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കുയിലിന്റെ മുട്ട നീലയാണോ?
3: അതല്ല, അത് പലതരം കുയിലുണ്ട്. ഇപ്പം നമ്മുടെ സാധാ കാക്കക്കുയിൽ എന്നൊക്കെ പറയുന്ന ഏഷ്യൻ കോയിലുണ്ട്, അപ്പം അതാണ് കാക്കയുടെ കൂട്ടിൽ കാര്യമായിട്ട് മുട്ടയിടുക. നമ്മളിവിടെയുള്ള പേക്കുയിലില്ലേ, ആ പേക്കുയിലൊക്കെ അധികം ഈ ബാബ്ലേഴ്സിൻ്റെയൊക്കെ ഇതിലാണ് ഉണ്ടാവുക.
2: പൂതാങ്കിരി
3: അല്ലെങ്കിൽ കരിയലക്കിളി എന്നൊക്കെ, രണ്ട് തരം പക്ഷികളാണ്.
2: ഏത്? പൂതാങ്കിരി, കരിയലക്കിളി.
3: ആ, ചെറിയ ഒന്ന് ജംഗിൾ ബാബ്ലർ ആണ്, ഒന്ന്
2: യെല്ലോ ബാബ്ലർ.
3: അത് രണ്ടും നമ്മൾക്ക് ഒപ്പം ചിലപ്പോൾ കാണും. അപ്പോൾ ഒന്നിന്റെ കൊക്ക് നല്ല മഞ്ഞ കളറും തലൻ്റെ അവിടെ ലൈറ്റ് കളറും ഉണ്ടാവും, മറ്റേത് ആ ഒരു കളറല്ല ഉള്ളത്.
2: അപ്പോൾ അതിൽ മുട്ട ഇട്ടിട്ട് ഈ കോയലിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിന്റെ കൂട്ടത്തിൽ കൂട്ടും.
3: ആ, എന്നിട്ട് പാർന്നവരെ ഈ കുയിലുകളൊക്കെ മുട്ട വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വിരിയും കുയിലിൻ്റെ മുട്ട, പിന്നെ ബാക്കി മുട്ടനൊക്കെ നിലത്തിടും. എന്നിട്ട് ഇതൊറ്റന്നെ ഉണ്ടാവുള്ളൂ. 3 മുട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി 2 മുട്ടനെ അത്
2: ഈ ആദ്യം വിരിഞ്ഞത് മറ്റേ തട്ടിയിടും.
3: തട്ടിയിടും. എന്നിട്ട് ആ ഒറ്റ മുട്ട എല്ലാ ഫുഡും കഴിച്ച് ഈ അമ്മ പക്ഷിനേക്കാട് വലുതായിരിക്കും കുട്ടി. എന്നാലും
2: അല്ല, അപ്പൊ അപ്പൊ ഇവര് ഈ കിളികൾക്ക് ഇത് മനസ്സിലാവാൻ പറ്റില്ല ഇതെങ്ങനെ ഇടുന്നത്. അതിന്റെ
3: അത് ഇത് കാണുന്ന സമയത്ത് ആവില്ല ഇടണ്ടാവുക. അത് അങ്ങനെ ഒരു മനസ്സിലാക്കാൻ കഴിവ് അതിനില്ല തോന്നുന്നു.
2: ശരി, അപ്പൊ അതോടുകൂടി അതിന്റെ സ്വന്തം വർഗത്തെ പ്രജനനം നടത്തുന്നതിൻ്റെ അവിടെ നിന്ന് പോകൂലേ. ഈ ശരിക്ക് കുയിലിനെ എന്താണ് സ്വന്തം അടയിട്ട് അങ്ങനെ ഒരു ശേഷി പടച്ചം കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു.
3: ആ കുയിലിന്റെ കൂട്ടത്തില് നമ്മുടെ ചെമ്പോത്ത് ശരിക്കും കുയിലിന്റെ വർഗമാണ്.
2: പക്ഷെ
3: ചെമ്പോത്ത് കൂടുണ്ടാക്കും. അതല്ലാത്ത കുയിൽ വർഗമൊക്കെ ഏറെക്കുറെ നമ്മുടെ നാട്ടിലുള്ളൊക്കെ
2: മറ്റുള്ള
3: ബ്രൂഡ് പാരസൈറ്റ് എന്നാ നമ്മള് പറയാ. അതായത് മറ്റ് പക്ഷികളുടെ കൂട്ടില് മുട്ടിട്ടിട്ടാണ് വളർത്ത്.
2: അങ്ങനെ വളർത്തല്ലേ. ഓക്കെ, ഭയങ്കര കൗതുകകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ എനിക്ക് സാറിന് പിന്നെ നേരത്തെ നമ്മൾ ക്യുസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെയോ കുറച്ച് സമ്മാനങ്ങളൊക്കെ ലഭിച്ചല്ലോ. അപ്പോൾ അതിൽ ആദ്യം ആ സമ്മാനത്തുകയുണ്ടാണോ ഈ പക്ഷിയെ കൂടുതൽ മനസ്സിലാക്കുക ആ ബൈനോക്കുലർ വാങ്ങിയത്?
3: ആ അതെ, അങ്ങനെ നമ്മൾ അന്ന് ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു 5000 രൂപയാണ്
2: സമ്മാനം
3: ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാളല്ലാകുമ്പോൾ 2500 ഇതാക്കി. അങ്ങനെ പിന്നെ സ്റ്റേറ്റ് പോയപ്പോഴും നമുക്ക് സെക്കൻഡ് കിട്ടി. അതിന് 10000 രൂപയൊക്കെ കിട്ടി തോന്നുന്നു. അപ്പോൾ അത് 5000 രൂപയും കിട്ടി. ഈ സ്റ്റേറ്റിന് പോകുമ്പോൾ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ഫോറസ്റ്റിലെ താമസം ഒക്കെ കിട്ടും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് വക അങ്ങോട്ട് പോകാനുള്ള ചിലവ് ഇങ്ങോട്ട് വരാനുള്ള ചിലവ് ഒക്കെ കിട്ടും. അന്ന് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തായിരുന്നു സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ആ പൈസ വെച്ചിട്ട് നമുക്ക് ബൈനോക്കുലർ വാങ്ങണം. അപ്പോൾ ഞാൻ കോഴിക്കോടൊക്കെ അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഇത് കിട്ടിയില്ല, കാരണം പഴയ ഇത്. അതേപോലെ നമുക്ക് ചില സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്കൊരു ബേർഡ് വാച്ചിങ്ങിന് ഉപയോഗിക്കുന്നതെങ്കിൽ 8S40 അല്ലെങ്കിൽ 8S42 എന്നൊക്കെയുള്ള സ്പെസിഫിക്കേഷൻ ഉള്ളതാണ്. അത് 8 ഇരട്ടി അടുത്ത് കാണും. അതിലും കൂടുതലാകുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് വരും. അപ്പോൾ നമുക്ക് ക്ലിയറായി കാണാൻ കഴിയും,
2: പറ്റില്ല.
3: അപ്പോൾ അത് തപ്പി നോക്കുമ്പോൾ കിട്ടല്ല. അപ്പോൾ കുറേ അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂര് കിട്ടും, പക്ഷെ നമ്മളെ നാട്ടൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാനുള്ള വകുപ്പൊന്നും ആരും അവിടെ അറിയുന്ന പരിചയക്കാരൊന്നും ഇല്ല. പിന്നെ ഓൺലൈനിൽ നോക്കി. അന്ന് ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല.
2: പിന്നെ എങ്ങനെയായിരുന്നു?
3: അപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് ഇന്ത്യ ടുഡേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതിൽ കണ്ടു. അപ്പോൾ അതിൽ അന്ന് ഫസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്.
2: ശരി,
3: അന്ന് അതിൽ ഓർഡർ ചെയ്തു. അപ്പോൾ വരുമോ വരൂലേ എന്നൊന്നും അറിയില്ല.
2: പൈസ ക്യാഷ് എത്രയായിരുന്നു?
3: അതിന് 4500 അങ്ങനെ ഉണ്ടോ. അപ്പോൾ അത് കൊടുത്തു, അതിന് സാധനം വന്നു. അന്ന്
2: രണ്ടായിരത്തി പത്തോ ഒമ്പതോ.
3: അപ്പോൾ അന്ന് അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ഇതായിത്തു, കൗതുകം തോന്നി. കാരണം പേപ്പർ ഉണ്ടാക്കിയിട്ട് അത് അതിൻ്റെ മുകളിൽ പൊതിഞ്ഞ സെല്ലോടേപ്പിൻ്റെ ചുറ്റിട്ടൊക്കെ ആയിരുന്നു അന്ന് പാക്ക് ചെയ്തിരുന്നത്.
2: ഡാമേജ് വരായിരിക്കും.
3: ആ കാരണം ഇന്നിപ്പോൾ നമുക്ക് ആ ഇതൊന്നും അന്നില്ല
2: തോന്നുന്നു,
3: ബബിൾ റാപ്പൊന്നും. അപ്പോൾ അങ്ങനെ സാധനം വന്നു, ഒരു കേടുമില്ലാതെ കിട്ടി. അപ്പോൾ അങ്ങനെ പിന്നെ ബുക്ക് വാങ്ങണം. ബുക്കും അതുപോലെ തന്നെ അവിടെയുള്ള ബുക്ക് സ്റ്റാളിലൊക്കെ, കോഴിക്കോടായതുകൊണ്ട് കോഴിക്കോട് പല ബുക്ക് സ്റ്റാളിലും തപ്പി. അപ്പോൾ അങ്ങനെ അത് കിട്ടിയില്ല. അതും അതുപോലെ ഓൺലൈനായിട്ട് ആണ് വാങ്ങിയത്.
2: ഓക്കെ, അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങൾ, കാരണം ഒത്തിരി വിശേഷങ്ങൾ സവിശേഷത്തിൽ നമുക്ക് പങ്കുവെക്കാവുന്ന, കുറച്ചുകൂടി നമ്മളെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് വിവരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കിട്ടിയത്. ഇൻഷാല്ലാ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ സാറിൻ്റെ സംസാരങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു സവിശേഷത്തിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നമ്മുടെ സംസാരിച്ച സാർ പീസ് റേഡിയോ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
3: വബറകാത്തു.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. പക്ഷി നിരീക്ഷണത്തിലൂടെ നിറയെ കൗതുക വിശേഷവുമായി ഒരു ഡോക്ടർ, ഡോക്ടർ എം മുഹമ്മദ് റിനാസുമായി പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം നടത്തിയ അഭിമുഖം.
4: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
7: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
5: പീസ് റേഡിയോ, tuned to reality.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരി അമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം, അതിന്റെ ഭാഗം ഒന്നിലുള്ള പരീക്ഷണങ്ങളിൽ പതറാതെ എന്ന ഭാഗം അവതരിപ്പിക്കുന്നു സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പരീക്ഷണങ്ങളിൽ പതറാതെ എന്നുള്ള അധ്യായമാണ് കേട്ടത്. ഇന്ന് ആ അധ്യായത്തിന്റെ തുടർച്ച കേൾക്കാം. ദുർബലരായ വിശ്വാസികളുടെ മേൽ ഉപദ്രവം ശക്തമായി തുടങ്ങിയപ്പോൾ പ്രവാചകന്റെ അടുക്കലേക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചെന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊടുത്തു. അതോടെ അവർ തൃപ്തരായിക്കൊണ്ടും സമാധാനത്തോടുകൂടിയും പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടും പ്രവാചകന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഖബ്ബാബ് ബിൻ അറദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കഅബയുടെ തണലിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ശാരീരിക പരാതികളുമായി ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില ആളുകൾക്ക് വേണ്ടി ഭൂമിയിൽ കുഴികൾ കുഴിക്കപ്പെടുമായിരുന്നു. എന്നിട്ടവരെ അതിൽ ഇറക്കി നിർത്തുകയും വാളുകൾ കൊണ്ടുവന്ന് അവരുടെ തലയിൽ വെച്ച് ശരീരം രണ്ടു ഭാഗമായി മുറിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും അതവരെ തടഞ്ഞില്ല. ചീർപ്പുകൾ കൊണ്ടുവന്ന് അവരുടെ ശരീരത്തിലെ മാംസവും എല്ലും വേറെ വേറെ ചീകിയെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തങ്ങളുടെ മതത്തിൽ നിന്നും അവരെ തടഞ്ഞില്ല. അല്ലാഹുവാണ് സത്യം. സുനഅയിൽ നിന്നും ഹദറ മൗത്ത് വരെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആടിനെ ചെന്നായ പിടിക്കുന്ന ഭയമല്ലാതെ മറ്റൊരു ഭയവും ഇല്ലാത്ത രൂപത്തിൽ ഒരു വ്യക്തി സഞ്ചരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു ഈ ദീനിന്റെ കാര്യത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ബുഖാരി. ശക്തരും പ്രമാണിമാരുമായിട്ടുള്ളവർ ദുർബലരായ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ശിക്ഷകളുമായി ഇറങ്ങി. പ്രവാചകനെ കണ്ടാൽ ശത്രുവിന്റെയും മിത്രത്തിന്റെയും മനസ്സിൽ ഒരുപോലെ ബഹുമാനം തോന്നുമായിരുന്നു. അതുകൊണ്ടുതന്നെ ആദരവോടെയും ബഹുമാനത്തോടെയുമായിരുന്നു പലയാളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചിരുന്നത്. അബൂ താലിബിന്റെ സംരക്ഷണം ലഭിക്കുന്നുവെന്നതും ഇതിനൊരു കാരണമായിരുന്നു. എന്നാൽ ഖുറൈശികളിലെ നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായ നിലയ്ക്ക് പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും തുടങ്ങി. അദ്ദേഹത്തെയും അദ്ദേഹത്തെ പിൻപറ്റിയവരെയും അപമാനിക്കുവാനും അവരോട് തർക്കിക്കുവാനും ശ്രമിച്ചു. മുഹമ്മദ് എന്നതിനു പകരം മുദമ്മം അഥവാ ആക്ഷേപാർഹൻ എന്നായിരുന്നു മക്കക്കാർ നബിയെ വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂലഹബ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നിടത്തെല്ലാം പിറകെ ചെല്ലുകയും എന്നിട്ട് അങ്ങാടികളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലുമെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ നബിയെ വ്യാജനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും. ജാഹിലിയ കാലഘട്ടത്തിലെ ചന്തയായിരുന്ന അൽ മിജന്നയിൽ ചെന്നുകൊണ്ട് നബി ഇപ്രകാരം വിളിച്ചു പറയും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നു പറയൂ, നിങ്ങൾ വിജയിക്കും. ആളുകൾ ഇത് കേട്ട് പ്രവാചകന് ചുറ്റും കൂടിയിട്ടുണ്ടായിരിക്കും. ഈ സന്ദർഭത്തിൽ അബൂലഹബ് വിളിച്ചു പറയും, ജനങ്ങളെ, ഇവൻ വ്യാജനാണ്, ഇവൻ മതം മാറിയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ടെല്ലാം പോകുന്നുവോ അങ്ങോട്ടെല്ലാം അബൂലഹബും കൂടെ ചെല്ലും. ഒത്തുബത്തുബനു അബീലഹബ് നബിയെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ഷർട്ട് കീറിയിട്ടുണ്ട്. അതിന്റെ ഫലമായി അയാൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ ഇയാളെ സിംഹം പിടിച്ചുകൊണ്ടുപോയി എന്നാണ് ഇമാം ഹാക്കിമിന്റെ ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കുന്നത്. ഉമയ്യത്ത് ബിനു ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ കുത്തിപ്പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ അല്ലാഹു താഴെ കൊടുക്കുന്ന വചനങ്ങൾ അവതരിപ്പിച്ചു. കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം, അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണിനോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന് അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്നവൻ വിചാരിക്കുന്നു, നിസ്സംശയം അവൻ ഹുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. ഹുത്തമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അത് അല്ലാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു, ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ. തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും, നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്. സൂറത്തുൽ ഹുമസ 1-9 വചനങ്ങൾ. ഇയാളുടെ സഹോദരനായ ഉബയ്യുബിൻ ഖലഫ് ഒരിക്കൽ ഒരു ദുർബലപ്പെട്ട എല്ലുമായി നബിയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട്, അല്ലയോ മുഹമ്മദ്, എല്ലുകൾ ദുർബലപ്പെട്ടു പോയതിനു ശേഷം വീണ്ടും അല്ലാഹു പുനർജീവിപ്പിക്കും എന്നാണോ നീ വാദിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ തന്റെ കയ്യിലുള്ള എല്ലിൻ കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വീശി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ അതുതന്നെയാണ് പറയുന്നത്. ഇതേപോലെ ദുർബലപ്പെട്ടതിനു ശേഷം അല്ലാഹു നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്, ശേഷം നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമാണ്. അവൻ നമുക്കൊരു ഉപമ എടുത്തു കാണിക്കുകയും ചെയ്തിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നുകളയുകയും ചെയ്തു. അവൻ പറഞ്ഞു, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവയ്ക്ക് ജീവൻ നൽകുന്നത്? പറയുക, ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെ അവയ്ക്ക് ജീവൻ നൽകുന്നതാണ്. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെപ്പറ്റിയും അറിയുള്ളവനത്രേ. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കിത്തന്നവനത്രേ അവൻ. അങ്ങനെ നിങ്ങളത് അതിൽ നിന്ന് കത്തിച്ചെടുക്കുന്നു. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ അവരെപ്പോലുള്ളവരെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനല്ലേ? അതെ, അവനത്രേ സർവവും സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനും. താൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്നു പറയുക മാത്രമാകുന്നു അവന്റെ കാര്യം. അപ്പോഴതാ അതുണ്ടാകുന്നു. മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ, നിങ്ങൾ മടക്കപ്പെടുന്നത് ആരുടെ അടുത്തേക്കാണോ, അവൻ എത്ര പരിശുദ്ധൻ. സൂറത്തു യാസീൻ 78-83 വചനങ്ങൾ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം കേൾക്കാം.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മ അമ്മാ ബഅദ്. ബഹ്മാനിയരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പംക്തി ശ്രവിക്കുന്ന മാന്യരെ, ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഹസൻ റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അധികാരം ഒഴിഞ്ഞു കൊടുക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ ഖലീഫയായി മാറുകയും ചെയ്ത ചരിത്രമാണ്. അധികാരം മുആവിയ റളിയല്ലാഹുവിന് ഒഴിഞ്ഞുകൊടുത്തു. അതിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു കുറ്റക്കാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരം വാണു. അദ്ദേഹത്തിൻ്റേത് രാജഭരണമായിരുന്നു. രാജഭരണം നടത്തിയ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആക്ഷേപാർഹനാണോ? താൻ ജീവിച്ചിരിക്കെ താൻ ഒഴിഞ്ഞുകൊടുത്ത ഭരണം രാജഭരണമാക്കി നിലനിർത്തിയ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഹസൻ റളിയല്ലാഹു തആല അൻഹു എതിർത്തിട്ടുണ്ടോ? മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ അധികാരത്തിൻ്റെ പേരിൽ, അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്യുന്നൊക്കെ ആളുകൾ, അദ്ദേഹത്തിന് ഭരണം മാറിക്കൊടുത്ത ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറ്റപ്പെടുത്താറുണ്ടോ? കുറേ വിഷയങ്ങൾ ഈയൊരു പംക്തിയിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിനു മുമ്പ് രണ്ട് വ്യക്തികൾ, ഒന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, മറ്റൊന്ന് മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരുടെ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച. പക്ഷേ ആദ്യം നമ്മൾ മനസ്സിൽ ഊട്ടേണ്ടത് ഈ രണ്ട് വ്യക്തികൾക്കുമുള്ള സ്ഥാനമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി താലിബിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെയും പുത്രനാണ്. ഹസൻ, ഹുസൈൻ എന്നീ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ യുവാക്കൾക്ക് നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്നാണ്. റൈഹാനത്തായ എൻ്റെ രണ്ട് റൈഹാനകളാണ് ഹസനും ഹുസൈനും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുഗന്ധ ചെടികളാണ് റൈഹാന. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ ഫഅഹിബ്ബഹുമ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത്, അതേപോലെ ഉസാമ ഇബ്നു സെയ്ദിനെയും എടുത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇവർ രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, അതിനാൽ അവരെ നീയും ഇഷ്ടപ്പെടേണമേ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇബ്നി, എൻ്റെ മകൻ എന്നാണ് ഹസനെ വിളിച്ചിരുന്നത്. ഒരു ഹദീസിൽ ഇബ്നി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അറിയിക്കുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്ഥാനമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റയ്ക്ക് ശേഷമാണ് അലി ഫാത്തിമ ദമ്പതികൾക്ക് ഹസൻ എന്ന് പറയുന്ന കുഞ്ഞു പിറക്കുന്നത്. അപ്പോൾ തിരുദൂതർ വഫാത്താകുന്ന നാളിൽ ഹസൻ ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ കുട്ടികളുടെയൊക്കെ വിഷയത്തിൽ ഉമ്മത്തികൾക്ക് പ്രത്യേകം വസീയത്ത് ഓതിയിട്ടാണ് ഈ ദുനിയാവിനോട് യാത്രയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ആദരവും അവർക്കുള്ള ബഹുമാനവും നബി കുടുംബത്തിലെ മെമ്പർമാരായ അവർക്കുള്ള ആ സ്ഥാനവും നമ്മൾ വകവെക്കുകയും നമ്മളത് അവർക്ക് കൽപ്പിക്കുകയും ചെയ്യുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആയിരക്കുകയും അവരോടൊപ്പം സ്വർഗത്തിലെത്തിപ്പെടാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഹിജ്റയുടെ 49-ലാണ് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നത്. ഉമൈർ ഇബ്നു ഇസ്ഹാഖ് പറയുകയാണ്, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും രോഗിയായി കിടക്കുന്ന ഹസനെ സന്ദർശിക്കുവാൻ
ചെന്നു. അപ്പോൾ ഹസൻ തൻ്റെ ആവശ്യനിർവഹണത്തിനു വേണ്ടി മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പോയി വന്ന രംഗം ഒമേർ ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിക്കുകയാണ്, അവരോട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ചോദിച്ചോളി, കാരണം ഇനി ചോദിക്കാൻ ഒരു വേള സമയ അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സൽനി ഖബ്ല അൻ തസ്അലനി ഖബ്ല അല്ലാ തസ്അലനി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്നി വല്ലാഹ് ഖദ് ലഫത്തു തായിഫത്തൻ മിൻ കബ്ദി ഖബ്ലു ഖല്ലബ്തുഹ ബിഊദിൻ കാന മഈ വഇന്നി ഖദ് സുഖീതു സുമ്മ മിറാറൻ ഫലം ഉസ്ഖ മിസ്ല ഹാദാ ഫസൽനി. ഞാൻ മലമൂത്ര വിസർജനം നിർവഹിക്കവേ എൻ്റെ ഒരു കരളിൻ്റെ കഷ്ണം വിസർജ്യത്തിൽ കാണപ്പെടുകയുണ്ടായി. എൻ്റെ കയ്യിലുള്ള ഒരു കൊള്ളി കൊണ്ട് ഞാനത് മറിച്ചു നോക്കി. പലതവണ ഞാൻ വിഷം കുടിപ്പിക്കപ്പെട്ടതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് വിഷം തീണ്ടിയതിനാൽ അദ്ദേഹത്തിൻ്റെ കരൾ മുറിഞ്ഞ് പുറത്തു വന്നതാണ് അദ്ദേഹം അവിടെ ആവലാതിപ്പെടുകയുണ്ടായത്. ഇത് ഉമർ ബിൻ ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടെത്തിച്ചത്, ഹസൻ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു പ്രയാസം പറഞ്ഞത് അദ്ദേഹത്തിന് ആരോ വിഷം നൽകി എന്ന് അദ്ദേഹം പ്രയാസപ്പെട്ടത് അദ്ദേഹം ഒരു ഷഹീദായിട്ട് മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. ഒരു തികഞ്ഞ പരീക്ഷണം ഏറ്റുവാങ്ങി ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയി, അത് അദ്ദേഹത്തിൻ്റെ സ്വർഗീയ ദർജകൾ ഉയരുന്നതിനും വീഴ്ചകൾ വന്നു പോയിട്ടില്ലെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതിനും നന്മകൾ അദ്ദേഹത്തിന് കൂടുതൽ എഴുതപ്പെടുന്നതിനും വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അലി, പ്രപിതാവ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ നബി കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, വല്യുമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഇവരൊക്കെയും സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ ലക്ഷ്യമാക്കി പാറിയവരാണ്. അതിനുവേണ്ട മഹൽ കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിക്കുവാൻ അവസരം ഉണ്ടായവരുമാണ്. ഹസൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റക്ക് ശേഷം ഭൂജാതനായി തിരുജീവിത നാളിൽ അദ്ദേഹം കുട്ടിയാണ്. അപ്പോൾ കൂടുതൽ മറ്റുള്ളവരെ പോലെ പുണ്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹസൻ റളിയല്ലാഹു അൻഹുവിനും സഹോദരൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും രക്തസാക്ഷിത്വം നൽകി അവരെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മഹൽ വ്യക്തിത്വങ്ങൾ സ്വർഗീയ ഉന്നതങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം അതുപോലെ പിതാമഹന്മാരോടൊപ്പം സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വിഷം തീണ്ടി ഹസൻ റളിയല്ലാഹു തആല മരിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് അദ്ദേഹത്തിന് വിഷം നൽകിയത് എന്നതിൽ പല പരാമർശങ്ങളും ചരിത്രത്തിൽ കാണാം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് കൂഫയിലേക്ക് പുറപ്പെട്ട ചരിത്രം ഇൻഷാല്ലാ നമുക്കത് വഴി വിശദീകരിക്കാം. അപ്പോൾ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പോകുന്ന വേളയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പലരും തടുക്കുന്നുണ്ട്. ആ തടുക്കുന്ന വേളയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് സഹാബികളിലും അതേപോലെ പ്രമുഖരിലും ചിലർ പറയുന്നുണ്ട്, കൂഫയിലേക്ക് പോകരുത്, നിങ്ങളുടെ പിതാവിനെ വധിച്ചവർ, നിങ്ങളുടെ സഹോദരനെ വധിച്ചവർ, അവർ ചതിയന്മാരാണെന്ന് പറഞ്ഞ് തടുക്കുന്നുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളും അതേപോലെ തന്നെ അവരുടെ പ്രസ്താവനകളും മുന്നിൽ വെച്ചാൽ അറിയാം ഹസൻ റളിയല്ലാഹു തആല അൻഹു വിഷം നൽകിയ ആളുകൾ ആരാണ് എന്ന്. അതിൽ തിരുത്തപ്പെടേണ്ട ഒരു പ്രധാന ഭാഗം, ജഅദ ബിന്ദുൽ അഷ്അസ് എന്ന് പറയുന്ന ഒരു മഹദിയെ ഹസൻ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യമാരിൽ പലരാണ് ഖൗല ബിന്ദു മംബൂർ, ഉമ്മു ബിഷിർ ബിന്ദു അബി മസ്ഊദ്, ഉമ്മു ഇസ്ഹാഖ് ബിന്ദു തൽഹത്ത് ബിൻ ഉബൈദില്ല. ഇവരൊക്കെ ഹുസൈൻ റളിയല്ലാഹുവിന് കല്യാണം ഹസൻ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചിരുന്നു. അതേപോലെ ജഅദ ബിന്ദുൽ അഷ്അസ് എന്ന് പറയുന്ന മഹദിയെയും ഹസൻ റളിയല്ലാഹുവിന് വിവാഹം കഴിച്ചിരുന്നു. ഈ മഹദിയാണ് ഹസൻ റളിയല്ലാഹുവിന് വിഷം നൽകിയത് എന്ന്
പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ പലരും ആ വാദം കൊണ്ടുനടക്കുന്നുണ്ട്. ഒരു പാട്ട് തന്നെ പ്രസിദ്ധമായി വന്നിട്ടുണ്ട്, ഹസനുണ്ടൊരുത്തി ഭാര്യയായി ജഗത എന്നാണ് അവൾക്ക് പേർ, ശത്രുപക്ഷത്തു നിന്നവൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ജഗത ബിന്ദുൽ അഷ്അസ് ഹസൻ റളിയല്ലാഹുവിനു വിഷം നൽകി എന്ന് പറയുന്ന, അതേപോലെ ശത്രുപക്ഷത്ത് നിന്നിട്ട് ഹസൻ റളിയല്ലാഹുവിനെതിരിൽ അവർ പിന്നെ കെണിയൊരുക്കി എന്നും ചതിപ്രയോഗം നടത്തിയെന്നൊക്കെ അറിയിക്കുന്ന വിഷയങ്ങൾ. ഇമാമു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹാ ദശയുൻ ലാ യസിഹു ഫമൻ അല്ലദീ ഇത്തല അലൈഹി, ഇത് സഹിയായി വന്നിട്ടില്ല, ആരാണ് ജഹദ ഹസന് വിഷം നൽകിയെന്നത് നോക്കിക്കണ്ടത് എന്നാണ് പറഞ്ഞത്. ഇബ്നു കസീർ റഹിമഹുല്ലാ വിദായയിൽ, വഅന്ദി അന്ന ഹാദ ലൈസ ബി സഹീഹ്, ജഹദ ഹസൻ റളിയല്ലാഹുവിന് വിഷം നൽകി എന്ന് പറയുന്നത് സഹീഹല്ല, ശരിയായ വാർത്തയല്ല എന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത്തരം പ്രസ്താവനകളും വിധികളും, ഭാര്യ ജഹദ ഹസന് വിഷം നൽകിയെന്ന് പറയുന്നതായ വാർത്തകൾ, വിധികൾ, അതൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളാണ് എന്നുകൂടി സന്ദർഭോചിതമായിട്ട് ഉണർത്തണം. ഏതായാലും ഹസൻ റളിയല്ലാഹു തആലാനു അദ്ദേഹം മരണപ്പെടുന്നത് വിഷം തീണ്ടിയതിൻ്റെ ആഘാതത്താലാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. തബഖാത്തിൽ ഇബ്നു സഅദും മറ്റൊക്കെ പിന്നെ അതിനെ ഉദ്ധരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. താരിഖുൽ ഇസ്ലാമിൽ ദഹബിയും അതേപോലെ അൽ ബിദായ വ നിഹായയിൽ ഇബ്നു കസീറൊക്കെ ആ ചരിത്രങ്ങൾ എടുത്തു നൽകിയിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു തആലാനുവിൻ്റെ സ്ഥാനവും മഹത്വവും നമ്മൾ മനസ്സിൽ ആദ്യമായി വെക്കുന്നതിനു വേണ്ടി, ഉൾക്കൊള്ളുന്നതിനു വേണ്ടിയാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം മഹാനാണ്. ഈ ദുനിയാവിൽ ജീവിച്ച നാളിൽ അദ്ദേഹത്തിൻ്റെ പരലോകയാത്രയും ധന്യമായിരുന്നു, അനുഗ്രഹീതമായിരുന്നു എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. മറ്റൊന്ന് നമ്മുടെ വിഷയത്തിൽ വരുന്നത് മുആവിയ റളിയല്ലാഹുവിനാണ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ സ്ഥാനം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അതുമായി ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അവിടേക്ക് ഇൻഷാ അല്ലാ നമുക്ക് കൂടുതൽ വരാം. ഏതായാലും മുആവിയ റളിയല്ലാഹു തആലാനുഹും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരിൽ ഒരാളായി നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ജഅൽഹു ഹാദിയ മഹ്ദിയ വഹ്ദി ബിഹി. അതേപോലെ അല്ലാഹുമ്മ അലിം മുആവിയത്തൽ കിതാബ് വൽ ഹിസാബ് വഖിൽ അദാബ്, ഇങ്ങനെയൊക്കെ നിവേദനങ്ങൾ കാണാൻ സാധിക്കും. ഏതായാലും മുആവിയ റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും നമുക്ക് പിന്നെ അറിയാം. വിശദമായിട്ട് നമുക്ക് പിന്നീട് തുടർ പങ്ക്തികളിൽ മനസ്സിലാക്കാം. ഇവിടെ വിഷയം ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു, എന്നിട്ട് ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒഴിഞ്ഞു കൊടുക്കുകയും മുആവിയ റളിയല്ലാഹു തആല അൻഹു പിന്നീട് അധികാരം കൈയാളുകയും ചെയ്തു. അദ്ദേഹം കൈയാളിയ അധികാരം അത് രാജവാഴ്ചയായിരുന്നു. അതിൽ ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട സംഭവം നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ കൂഫയിലെ ജനങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്തു. അങ്ങനെ കൂഫക്കാർ തനിക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ ഹസൻ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് പോയി. എന്നാ സിറിയയിലേക്ക് പോയത്? സിറിയയിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് പക്ഷം പിടിക്കുന്ന ആളുകളാണുള്ളത്. കുഴപ്പം സിറിയക്കാർക്കിടയിലും കൂഫക്കാർക്കിടയിലുമാണ്, ഇറാഖുകാർക്കിടയിലാണ്. ഇറാഖിലുള്ളവർ അലി കുടുംബത്തോട് പക്ഷം ചേരുന്നവരാണ്, സിറിയക്കാർ അമവികൾക്ക് പക്ഷം ചേരുന്നവരാണ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ആളുകളാണ്. കാലങ്ങളായി മുആവിയ റളിയല്ലാഹുവിനു സിറിയയിലെ ഗവർണറാണ്. അലി റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ സിറിയൻ ജനത മുആവിയ റളിയല്ലാഹുവിനോടൊപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹസൻ റളിയല്ലാഹുവിനെ ഖലീഫയായി പിതാവ് അലിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഹസൻ റളിയല്ലാഹു തആലനെ എന്ത് ചെയ്യണം? ആളുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കണം, വിഘടിച്ചു നിൽക്കുന്ന ആളുകളെ തൻ്റെ കീഴിൽ ആക്കുകയും വേണം. അതുകൊണ്ട് തന്നെ
ഹസൻ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് തിരിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ യുദ്ധങ്ങൾ വരെ ഹസൻ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചിരുന്നില്ല. യുദ്ധം ഒഴിവാക്കാനായിരുന്നു പിതാവിനോട് ഹസൻ റളിയല്ലാഹുവിൻ്റെ ഉപദേശം. പക്ഷേ അലി റളിയല്ലാഹുവിൻ്റെ യുദ്ധം ചെയ്യുക എന്നുള്ളത് വിഘടിച്ചു നിൽക്കുന്നവരെ ഒതുക്കാനും കുഴപ്പങ്ങൾ അടിച്ചമർത്താനും അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹുവിൻ്റെ യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഹസൻ റളിയല്ലാഹു തആലനു താൻ ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെട്ടതിൽ പിന്നെ യുദ്ധത്തെക്കുറിച്ചല്ല ആലോചിച്ചത്, അദ്ദേഹം സുൽഹിനെ കുറിച്ചാണ് ആലോചിച്ചത്. അതുകൊണ്ട് തന്നെ സുൽഹുണ്ടാകണം, ആളുകൾ ഒന്നിക്കണം എന്ന ആ നിയ്യത്തിൽ അദ്ദേഹം ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദയെ നേതൃസ്ഥാനത്തിൽ നിന്ന് ഇറക്കുകയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൽസ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൂഫയിൽ നിന്ന് അലി റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല പോണേ, കൂടെ പരിവാരമുണ്ട്, സൈന്യമുണ്ട്, കൂഫയിലെ ആളുകളുണ്ട്. അവരുടെ ചീഫ് ഇൻ കമാൻഡർ ആരാ? ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദയാണ്. ഖൈസിനെ മാറ്റി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ നേതൃത്വത്തിൽ നിർത്താൻ കാരണം താൻ ഒരിക്കലും യുദ്ധമോ കലാപമോ ഉദ്ദേശിക്കുന്നില്ല, സുൽഹ് സന്ധിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തെളിയിക്കാനാണ്. അങ്ങനെ ഹസൻ റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ ഉള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ ദൗത്യ സംഘത്തെ നിയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി?

ചില മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ബിനി ഹാദ സയ്യിദ്, എന്റെ ഈ മകൻ പൗത്രൻ സയ്യിദാണ്, നേതാവാണ്. വല അല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിയതൈനി മിനൽ മുസ്ലിമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഈ മകൻ മുഖാന്തരം, ഈ മകനിലൂടെ സുൽഹുണ്ടാക്കും, സന്ധിയുണ്ടാക്കും, അവരെ ഒന്നിപ്പിക്കും. വിഘടിച്ചു നിൽക്കുന്ന രണ്ട് മുസ്ലിം കക്ഷികളെ ഈ മകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ബൈന തായിഫതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട വലിയ രണ്ട് കക്ഷികൾ, ഒന്ന് സിറിയക്കാർ, മറ്റൊന്ന് ഇറാഖുകാർ, രണ്ടും വലിയ ടീമാണ്. അവർക്കിടയിൽ ഹസനിലൂടെ അള്ളാഹു സുൽഹുണ്ടാക്കും, രഞ്ജിപ്പുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹസൻ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹയിലൂടെ പറഞ്ഞതായ ആ വാർത്ത, അതിൻ്റെ പുലർച്ചയാണ് ഇവിടെ നടക്കാൻ പോണത്. അതിൻ്റെ പുലർച്ചയാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഒരു തിരുമൊഴി ഇവിടെ മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈന തായിഫതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട വലിയ രണ്ട് കക്ഷികൾ എന്നാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, അവരാണ് ഒരു വിഭാഗം. ഹസൻ റളിയല്ലാഹു അൻഹു സുൽഹുണ്ടാക്കിയ ഒരു വിഭാഗം, പിന്നെ ഹസനോടൊപ്പം നിലയുറപ്പിച്ച മറ്റൊരു വിഭാഗം, ഒരു വിഭാഗം സിറിയക്കാർ നേതൃത്വത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു, മറ്റൊരു വിഭാഗം ഇറാഖുകാർ നേതൃത്വത്തിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു. അവരെക്കുറിച്ചുള്ള പൊതുവിധി എന്താണ്? പൊതുവിധി മിനൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ് എന്നാണ്, മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ് എന്നാണ്. അത് പ്രത്യേകം പറയാൻ കാരണം, ഈ വിഭാഗങ്ങളെയാണ് ഖവാരിജുകൾ കാഫിറുകൾ എന്ന് പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു കാഫിർ, അംർ ബിൻ ആസ് കാഫിർ, അവരുടെ കീഴിൽ അണിനിരന്നവർ കാഫിർ. ഇപ്പുറത്തോ, ഇപ്പുറത്ത് അലി റളിയല്ലാഹു തആല അൻഹു, അബു മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ ഹസൻ തുടങ്ങിയവരൊക്കെ, അവരെയും ഖവാരിജുകൾ കാഫിറുകൾ എന്നാണ് പറയുന്നത്. കാരണം എന്താ? കഴിഞ്ഞ പങ്ക്തിയിൽ നമ്മൾ വിശദീകരിച്ചു, അവർ ഹുക്കാമുകളാക്കി, ആളുകൾക്ക് ഹുക്കുമ് നൽകി എന്നുള്ളതാണ്. വിധികർത്തൃത്വം ഇനി ഹുക്കുമു ഇല്ലാലില്ല, അൽ ഹുക്കുമുലില്ല, ആ ഹുക്കുമ് അവർ ആളുകൾക്ക് വകവെച്ചു, അതുകൊണ്ടൊക്കെ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഖവാരിജുകൾ പറയുന്നത്. ആരെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചവരെ കുറിച്ച്. അതാണ് ഖവാരിജുകളുടെ വിവരക്കേട്, അവരുടെ ജഹലിൻ്റെ ആഴം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് വിധി പറഞ്ഞ ഒരു വിഭാഗത്തെപ്പോലും കാഫിറുകൾ എന്ന് വിധി പറഞ്ഞ് അവർക്കെതിരെ ആയുധമേന്തിയവരാണ് തീവ്രവാദികളായ ഭീകരന്മാരായ ഈ ഖവാരിജുകൾ. ഏതായാലും ഇവിടെ ഹസനെ എടുത്ത് റസൂലുള്ളാഹ് ഹസൻ റളിയല്ലാഹുവിൻ്റെ ആ ബാല്യത്തിൽ മുസ്ലിമീങ്ങൾപ്പെട്ട രണ്ട് കക്ഷികൾക്കിടയിൽ ഈ ഹസനിലൂടെ അള്ളാഹു സുൽഹുണ്ടാക്കും എന്ന് പറഞ്ഞ നബിസ്ലാസ്ലമാങ്ങൾ അന്ന് ആ പ്രത്യാശ പറഞ്ഞ, അല്ലെങ്കിൽ പ്രവചിച്ച ആ പ്രവചനത്തിന്റെ പുലർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു സൈന്യവുമായിട്ട് താൻ ബൈഅത്ത് ചെയ്യപ്പെട്ടതിൽ പിന്നെ സിറിയയിലേക്ക് വരുന്നത്. രഞ്ജിപ്പുണ്ടാകണം, ഒന്നിക്കണം എന്ന ആ ഹസൻ റളിയല്ലാഹു തആലന്റെ നല്ല മനസ്സിൽ അള്ളാഹു അനുഗ്രഹമരുളി. ഇബിൻ അബ്ബാസിനെ ചീഫ് ഇൻ കമാൻഡറാക്കി, ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദയെ ആ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി ഹസൻ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് വരികയാണ്. ഈ സമയം ചരിത്രത്തിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആല അൻഹു ഹസന്റെ അടുക്കലേക്ക് ഒരു പത്രിക കൊടുത്തയക്കാണ്. ആ പത്രത്തിൻ്റെ അടിയിൽ സീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു അതിൽ ഹസനോട് പറയുന്നത്, ഈ അടിയിൽ സീൽ ചെയ്യപ്പെട്ടതായ ഈ ബ്ലാങ്ക് പേപ്പർ അല്ലേ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോളി, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ തരും എന്നാണ് മുആവിയ അറിയുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് തരും എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയണം. ഉക്തുബ് ഫീഹി മാ തുരീദു ഫഹുവ ലക്. അപ്പൊ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ബൽ നുഖാതിലുഹു, നമുക്ക് ഹസനോട് യുദ്ധം ചെയ്യാം. കാരണം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കണത് എന്താണ്? ബൈഅത്ത് ചെയ്യപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്ന് സൈന്യമായിട്ട് സിറിയയിലേക്ക് വരികയാണ്. അപ്പൊ സൈന്യമായിട്ട് സിറിയയിലേക്ക് വരുമ്പോൾ എന്തിനാണ് സൈന്യമായിട്ട് സിറിയയിലേക്ക് വരുന്നത്?
മാവിയർലാൻഡ് കീഴിലാണ്.

0: സിറിയക്കാരുള്ളത് തങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്ന നിലക്കാണ്. കാരണം അതാണല്ലോ കഴിഞ്ഞു പോയതും. സിഫീൻ ജമൽ യുദ്ധങ്ങളൊക്കെ യുദ്ധങ്ങളല്ലേ, അത് കൂഫക്കാർക്കും സിറിയക്കാർക്കും ഇടയിൽ കൂടിയാണ്. അപ്പൊ ആ നിലക്കാണ് നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് അംർ ബിൽആസ് റളിയല്ലാഹു തആലാന് പറയുന്നത്. അപ്പൊ മുആവിയ റളിയല്ലാഹു തആലാനു അംർ ബിൽആസിനോട് പറയുന്നുണ്ട്, അലാ റിസ്ലിക് യാ അബാ അബ്ദില്ലാ ഫഇന്നക ലാ തഖ്ലുസു മിൻ ഖത്ലി ഹാഉലൈ ഹത്താ യുഖ്തല അദദുഹും മിൻ അഹ്ലി ശാം ഫമാ ഖൈറുൽ ഹയാത്തി ബഅദ ദാലിക്. എന്താ മുആവിയ റളിയല്ലാഹു പറയുന്നത് അംറിനോട്? അബാ അബ്ദില്ലാ അംറിനെ വിളിക്കാന് തിരക്ക് കൂട്ടാൻ പാടില്ല. സിറിയക്കാർ കൂഫക്കാരോട് യുദ്ധം ചെയ്യുകയാണ് എങ്കിൽ കൂഫക്കാരിൽ എത്ര വധിക്കപ്പെട്ടോ അത്ര തന്നെ എണ്ണം സിറിയക്കാരിൽ നിന്നും വധിക്കപ്പെടും. അങ്ങനെ കൂഫക്കാരും വധിക്കപ്പെട്ടു, സിറിയക്കാരും വധിക്കപ്പെട്ടു. അതിൽ പിന്നെ ജീവിതത്തിന് എന്ത് മാധുര്യമുള്ളത്, എന്തൊരു നന്മയാണുള്ളത്. അതുകൊണ്ട് യുദ്ധമല്ല വേണ്ടത് എന്നാണ് അംറിനോട് ആര് പറയുന്നത്? മുആവിയ റളിയല്ലാഹു പറയുന്നത്. അപ്പം മുആവിയക്കും യുദ്ധത്തിൽ വിരക്തിയാണ്. അതിനേക്കാൾ യുദ്ധത്തോട് വിരക്തിയാണ് ഹസൻ റളിയല്ലാഹുവിന് അദ്ദേഹം സുൽഹാൻ ഉദ്ദേശിക്കുന്നത്. മുആവിയ പറഞ്ഞു, വഇന്നി വല്ലാ ലാ ഉഖാതിലു ഹത്താ ലാ ആജിദു മിനൽ ഖിതാലി ബുദ്ദൻ, അല്ലാഹുവാണ് സത്യം, ഞാൻ യുദ്ധം ചെയ്യൂല. യുദ്ധം ചെയ്യേണ്ട അനിവാര്യതയുണ്ടായാലല്ലാതെ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യൂല, അല്ലാഹുവാണ് സത്യം എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു അവിടെ പ്രതികരിച്ചു. അപ്പൊ നോക്കൂ, നിങ്ങൾ രഞ്ജിപ്പുണ്ടാകണം എന്ന മനസ്സാണ് ആർക്ക്? മുആവിയക്ക്. അതിനേക്കാൾ വലിയ മനസ്സാണ് ആർക്ക്? ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? മുആവിയ റളിയല്ലാഹു അൻഹു ഹസനുമായിട്ട് മീറ്റ് ചെയ്തു, കണ്ടുമുട്ടി, യുദ്ധമില്ലാതെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടലിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് അധികാരം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായി മാറി, ഖലീഫയായി മാറി. മനസ്സിലായ? ആറ് മാസക്കാലം ഹസൻ റളിയല്ലാഹു തആല അൻഹു താൻ ബൈഅത്ത് ചെയ്യപ്പെട്ട് ഖലീഫയായിട്ട് ഉണ്ടായി. പക്ഷേ അദ്ദേഹം പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും മുആവിയെ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. ഇത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വവും അദ്ദേഹത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ലോകത്തിന് കൈമാറിയ ഒരു അനുഗ്രഹമാണ്. പിൽക്കാലത്തുള്ളവർക്കെല്ലാം പാഠമാകുമാർ ഒരു സൽ സ്വഭാവവുമാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിലാഫത്തു നുബുവ സലാസു നസന, നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്ത് 30 വർഷമായിരിക്കും. സുമ്മ യുതില്ലാഹു മുൽക്കഹു മയ്യശ, പിന്നീട് അള്ളാഹു അവൻ്റെ മുൽക്ക്, രാജാധിപത്യം, രാജഭരണം അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്ന് പറയണ്ടായി. റസൂലുള്ളാഹിന്റെ മൗലയായ മഹ്റാൻ എന്ന സഫീനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണത്, സഹിയായ ഹദീസ്. അപ്പം 30 വർഷമാണ് ഖിലാഫത്തു നുബുവ എന്ന് പറഞ്ഞാൽ ആ 30 വർഷം പൂർത്തിയായത് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നതോടുകൂടിയാണ്. 4 ഖുലഫാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവർ 29 വർഷവും 6 മാസവും ഭരണം നടത്തി. 30 തെക്കാനുള്ള പിന്നെ 6 മാസം അത് ഹസൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലമാണ്. പിന്നീട് അള്ളാഹു അവൻ്റെ മുൽക്കാണ് നൽകുന്നത്. മുൽക്കെന്ന് പറഞ്ഞാൽ രാജഭരണമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല മുആവിയക്ക് നൽകി എന്ന് പറഞ്ഞാൽ ഹസൻ റളിയല്ലാഹുവിന് സ്ഥാനം ഒഴിഞ്ഞതോടുകൂടി മുആവിയ റളിയല്ലാഹുവിന് ഖലീഫയായി, അമീറുൽ മുഅ്മിനീനായി. അതോടുകൂടി ഇസ്ലാമിക ലോകത്ത് വലിയ ഒരു ഐക്യം, മുസ്ലിം ഐക്യം നടമാടി. അതുകൊണ്ട് തന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിശാല മനസ്കതയിൽ വിരിഞ്ഞ ആ ഐക്യ വർഷം, അതിന് ആമുൽ ജമാഅ, ഐക്യത്തിൻ്റെ വർഷം എന്നാണ് ചരിത്രത്തിൽ പേര്. അതിനു മുമ്പുള്ള വർഷങ്ങൾ നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം മുതൽ ഇങ്ങോട്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം, അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം ഒക്കെ പ്രശ്നകലുഷിതമാണ്. മുസ്ലിമീങ്ങൾ തന്നെ ചേരികളായി, മുസ്ലിമീങ്ങൾക്കിടയിൽ യുദ്ധം വരെ നടന്നു. പക്ഷേ അതിനൊക്കെ അറുതിയും മുസ്ലിമീങ്ങളെല്ലാവരും ഐക്യപ്പെടുകയും ചെയ്തു. എപ്പോൾ? മുആവിയ റളിയല്ലാഹു അമീറുൽ മുഅ്മിനീനായി അവരോധിക്കപ്പെട്ടപ്പോൾ. എപ്പോൾ? ഹസൻ റളിയല്ലാഹു തആലാന്റെ വിശാല മനസ്കതയാൽ അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന് അധികാരം ഒഴിഞ്ഞ് നൽകിയപ്പോൾ. ആമുൽ ജമാഅ, ഐക്യത്തിൻ്റെ വർഷം എന്നാണ് ആ വർഷത്തിൻ്റെ പേര് തന്നെയും. വളരെയധികം മുആവിയ റളിയല്ലാഹു അൻഹു ആദരിച്ചിരുന്ന മഹാനാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു. ഹസൻ റളിയല്ലാഹു തആലനെ തിരിച്ചും മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെയധികം ആദരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ചരിത്രങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവിടെ വിഷയം നമുക്ക് സന്ദർഭോചിതമായിട്ട് മനസ്സിലാക്കാനുള്ളത്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കൂടുതൽ ഇൻഷാ അല്ലാഹ് ഇനിയും വരേണ്ടതുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ വന്നു. അദ്ദേഹം രാജഭരണമാണ് കയ്യാളിയത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവചനത്തിൻ്റെ പുലർച്ച കൂടിയാണ്. കാരണം എന്താ? ഖിലാഫത്തു നുബുവ്വ സലാസു നസന, 30 വർഷമാണ് ഖിലാഫത്ത്, പിന്നീട് മുൽക്കാണ്, രാജഭരണമാണ് എന്ന് പറഞ്ഞു. ആ രാജഭരണം അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്നത് അത് മുആവിയ റളിയല്ലാഹുവിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അവ്വലു ദീനുക്കും നുബുവ്വത്തുന വറഹ്മ സുമ്മ മുൽക്കുന വറഹ്മ സുമ്മ മുൽക്കുൻ അഫർ സുമ്മ മുൽക്കുൻ വജബറൂത്. അബൂബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവ്വലു ദീനുക്കും നുബുവ്വത്തു വറഹ്മ, നിങ്ങളുടെ ദീനിന്റെ തുടക്കം അത് നുബുവ്വത്തുമാണ്, റഹ്മത്തുമാണ്. സുമ്മ മുൽക്കുൻ വറഹ്മ, പിന്നെ മുൽക്കും റഹ്മത്തുമാണ്. സുമ്മ മുൽക്കുൻ അഫർ, പിന്നീട് ഉയർച്ച ഉണ്ടാവില്ല, അല്പം താഴ്ചയോടുകൂടിയുള്ള ഭരണമാണ്, രാജഭരണമാണ്. സുമ മുൽക്കുൻ വജബറൂത്ത്, പിന്നെ രാജഭരണമാണ്, അധികാര മേൽക്കോയ്മയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നുബുവ്വത്തുന വറഹ്മ എന്ന് പറഞ്ഞു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച കാലഘട്ടം. പിന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഹസൻ എന്നിവരുടെ ഇമാമത്തിൻ്റെ കാലഘട്ടം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ മുൽക്കുന വറഹ്മ, പിന്നെ രാജഭരണമാണ്, റഹ്മത്താണെന്ന് പറഞ്ഞു. പിന്നെ ആരാ ആദ്യത്തെ രാജാവ് ഇസ്ലാമിൽ? മുആവിയ അവ്വൽ മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിലെ രാജാക്കന്മാരിൽ ആദ്യത്തെ ആൾ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ആദ്യത്തെ രാജാവിൻ്റെ ഭരണമാണ് ഇവിടെ പറയുന്നത്, മുൽക്കുന വറഹ്മ, അത് രാജഭരണമാണ്, റഹ്മത്തുമാണ്, കാരുണ്യമാണെന്ന്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് രാജഭരണത്തിന് പതിതാവസ്ഥ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൽ ജബറൂത്തും വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഒരു കാലഘട്ടം ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അമവി ഖിലാഫത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് എന്താണ്? പക്ഷേ മുആവിയ റളിയല്ലാഹുവിൻ്റെ ആ കാലഘട്ടം അത് മുൽക്കുൻ വറഹ്മയാണ്, കാരുണ്യാണ്, രാജഭരണമാണ്. ഇവിടെ ഇങ്ങനെയുള്ള മുആവിയ റളിയല്ലാഹു തആലാനുവിനെ പലരും അധിക്ഷേപിക്കണം. രാജഭരണത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ ഭരണം രാജഭരണമായിരുന്നു എന്നതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നവർ, അത് അനിസ്ലാമികമായിട്ട് പറയുന്നവർ, വിശദീകരിക്കുന്നവർ മുസ്ലിമീങ്ങളിലുണ്ട്. മോശമായി മുആവിയ റളിയല്ലാഹുവിനെ അവരോധിക്കുന്നവർ ആ വിഷയത്തിൽ, ഇൻഷാല്ലാ ആ വിശദമായിട്ട് കുറേ ഭാഗങ്ങൾ നമുക്കതിൽ സംസാരിക്കാനുണ്ട്. ഇവിടെ ഈ വിഷയം ഞാൻ ഈ അവസാനിക്കുമ്പോൾ, ഈ രാജഭരണത്തിന് വേണ്ടിയിട്ട് അധികാരം ഒഴിഞ്ഞുകൊടുത്ത ഹസർ റളിയല്ലാഹു തആലാനു ആ രാജഭരണത്തിൽ ജീവിച്ചു, അദ്ദേഹം അതിലാണ് മരിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയെ എതിർത്തിട്ടില്ല, അദ്ദേഹം കുറ്റക്കാരനാണ്. ഇങ്ങനെയുള്ള ഒരു ഖിലാഫത്ത് ഭരണം നടത്തിയ, മുൽക്ക് നടത്തിയ മുആവിയ റളിയല്ലാഹു തആലാനു, അള്ളാഹു അല്ലേ അദ്ദേഹത്തിന് അത് ഏകിയത്? അതിനാൽ അദ്ദേഹം ആക്ഷേപാർഹനാണ്? ഒരിക്കലുമല്ല. മുആവിയ റളിയല്ലാഹുവിനെ ശപിക്കുകയും അതേപോലെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ഷിയാ വിഭാഗം, അവർ ഒരിക്കലും ഹസൻ റളിയല്ലാഹുവിനെ എന്ത് ചെയ്യുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. യഥാർത്ഥത്തിൽ ഹസൻ റളിയല്ലാഹുവിനു അല്ലേ അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരു പക്ഷപാതിത്വം ഈ ഒരു വിഷയത്തിൽ മുആവിയക്ക് നേരെ? മാത്രമല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ശ്രേഷ്ഠരായവരും താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞവരും മുസ്ലിമീങ്ങളിലുണ്ട് എങ്കിൽ, താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞവർക്ക് നേതൃസ്ഥാനത്തേക്ക് വരാം, അധികാരം കൈയാണാം, ഇതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹസൻ റളിയല്ലാഹു തആലാനെ അത് മനസ്സിലാക്കി. നമുക്കറിയാം മുആവിയ റളിയല്ലാഹുവിനു ഹസൻ റളിയല്ലാഹുവിനു ആർക്കാ സ്ഥാനം കൂടുതൽ? അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മുആവിയ ഹസൻ റളിയല്ലാഹുവിനാണ്. പിന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ജീവിച്ചിരിപ്പുണ്ട്, അബു അയ്യൂബ് അൻസാരി ജീവിച്ചിരിപ്പുണ്ട്, പ്രമുഖരായ പല സഹാബികളും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിനൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പ്രമുഖരായ സഹാബികളൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന നാളിലാണ് മുആവിയ റളിയല്ലാഹു തആലാനു ഖലീഫയായി നിശ്ചയിക്കപ്പെടുന്നത്, ഹസൻ റളിയല്ലാഹു തആലാനു അദ്ദേഹത്തിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മുആവിയക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു, അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായവർ ഉണ്ടായിരിക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ചരിത്ര വസ്തുതയാണ്. അതിനാൽ ഹസർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ആക്ഷേപാർഹനല്ല. താരതമ്യേന ശ്രേഷ്ഠത കൂടിയവർ ഉണ്ടായിരിക്കെ കുറഞ്ഞവർക്കും നേതൃത്വം കൈയാളാം, അതിൽ അപാകതയില്ല. പക്ഷേ കൃത്യമായി അത് അവർ കൈയാളണം എന്ന് മാത്രം. അപ്പം ഈ ഒരു ഭാഗം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അള്ളാ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടും വിഷയങ്ങൾ തുടർന്ന് നമുക്ക് ഈ ചുവരെഴുത്ത് എന്ന പംക്തിയിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഏവർക്കും ഈ ദീനിൽ കൂടുതൽ ജ്ഞാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാകുമുല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത് അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ ഐഹിക ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവനൊരുക്കി വെച്ചിട്ടുള്ള മഹത്തായൊരു പ്രതിഫലവും മഹനീയ പാരിതോഷികവുമാണ് സമാധാനത്തിൻ്റെയും സർവസുഖങ്ങളുടെയും ഭവനമായ സ്വർഗം എന്നുള്ളത്. സ്വർഗം എങ്ങനെയാണ് എന്ന് കൃത്യമായി കൊണ്ട് വിശദീകരിക്കുക സാധ്യമല്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഭൂതികളാണ് അവിടെ നമുക്ക് ആസ്വദിക്കാനുള്ളത്. പ്രമാണങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, അത് മാത്രം വിശ്വസിക്കുക എന്നത് മാത്രമാണ് ആ വിഷയങ്ങളിൽ നമുക്ക് നിവർത്തിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഐഷത്തിറാലിയ, സമ്പൂർണ്ണ സംതൃപ്തിയുടെ ജീവിതം എന്ന് രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാനഹു വതആല പ്രയോഗിച്ചപ്പോഴും അവ രണ്ടും സ്വർഗലോകത്തെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സ്വർഗത്തെപ്പറ്റി പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുദ്സിയായൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സച്ചരിതരായ സൽക്കർമ്മകാരികളായ എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്ത്? മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ അടിമകൾക്ക് ഇന്നേ വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ്, ആസ്വാദനങ്ങളാണ് നാം അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്രയും അനുഗ്രഹങ്ങൾ. വലാ ഖതറു അലാ ഖൽബി ബശരിൻ, മനുഷ്യൻ്റെ ഒരു മനസ്സും ഇന്നേ വരെ വിഭാവനം ചെയ്തിട്ടില്ലാത്തത്ര വലിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അധികമുണ്ട് അവിടെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഫഖറഉ ഇൻ ശിഇതും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. ഇത് കൃത്യമായി അറിയാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഏതാണ് ആ ആയത്ത്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അള്ളാഹു ഒരാളെയും അറിയിച്ചിട്ടില്ല. ഒരു മനസ്സിനും അത് കണ്ടെത്തുക സാധ്യമല്ല. മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തും ആഗ്രഹിക്കാൻ പറ്റുന്ന, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന, ആഗ്രഹിക്കാതെ തന്നെ പലതും നമ്മിലേക്ക് എത്തിച്ചേരുന്ന ഒരു ലോകമാണ് സ്വർഗലോകമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ താൽക്കാലികമായ ആഗ്രഹങ്ങളെ മാറ്റിവെക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് അതിനുവേണ്ടിയൊന്ന് വിധേയമായിക്കൂടെ? നമ്മുടെ സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങളിലേക്ക് മനസ്സിനെ നിങ്ങളൊന്ന് മാറ്റിപ്പറിച്ച് നട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ, താൽക്കാലികമായ ആഗ്രഹങ്ങൾക്കപ്പുറം ആത്യന്തികമായി സുഖങ്ങൾ അനുഭവിക്കുന്ന ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് അള്ളാഹു നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. മരണസമയത്ത് നല്ല ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പഠിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൂൻ. സഹോദരങ്ങൾ, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്ക്, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്കവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ കണിശത പാലിക്കാൻ ഈ ഒരൊറ്റ ആയത്തിൻ്റെ വാചകം മതിയാകും. എന്താണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വിശ്വാസം ശരിയായ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സൽസ്വഭാവിയായ നല്ല മനുഷ്യരോട് മലക്കുകൾ പറയുന്ന വാചകം, വലകും ഫീഹാ മാ തഷ്തഹി അംഫുസുകും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെന്താണോ അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും. ഈ ജീവിതത്തിനപ്പുറം ഇനി വരാനിരിക്കുന്ന ലോകത്ത് നിങ്ങൾ കൊതിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉറപ്പ് തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്ത് ത്യാഗം സഹിച്ചാലും, ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പ്രയാസങ്ങൾക്ക് വിധേയനായാലും സ്വർഗം നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എന്തതിൻ്റെ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൗലിഉ സൗതിൻ മിനൽ ജന്നതി ഖൈറും മിന ദുനിയ വമാ ഫീഹ. സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാൻ പറ്റുന്നത്ര സ്ഥലം, ഖൈറും മിന ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഒരു സെന്റ് സ്ഥലം നമുക്ക് അധികം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളത് കൈക്കലാക്കൂലേ? എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറായ കാര്യമെന്താണെന്നോ, മൗലിഉ സൗതിൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാൻ കഴിയുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, ഒരു കാൽപാദം വെക്കാൻ പറ്റുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, അതാണ് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായി നിങ്ങൾക്ക് തോന്നുന്നത്, ആ സ്വർഗത്തിലെ കാൽപാദം വെക്കാനുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ വ്യത്യസ്ത പദവികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മിനിമം കിട്ടാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, മാക്സിമം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം സ്വർഗത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി മിഅത്തു ദറജ, തീർച്ചയായും സ്വർഗത്തിന് 100 പദവികളുണ്ട്. അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണതൊക്കെ. കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈന സമാഇ വൽ അർള്, ഓരോ പദവികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരവ്യത്യാസമുണ്ട്. ഫഇദാ സഅൽതുമുല്ലാ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, ഫസഅലുഹുൽ ഫിർദൗസ്, ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജന്നാത്തിൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഫിർദൗസിന് വേണ്ടി പണിയെടുക്കാൻ, ജന്നാത്തിൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തുസൂക്ഷിക്കണം. അത്തരത്തിലുള്ള നന്മകളായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
4: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 66 മുതൽ 68 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 64-65 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിഫ്ളാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 66, 67, 68 രണ്ട് മൂന്ന് ചെറിയ ആയത്തുകളാണ് ഹിഫ്ളാക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹിഫ്ളാക്കിയ ആ ആയത്തുകളൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം. ശ്രോതാക്കൾ ഓരോരുത്തരും കൂടെ കേട്ട് പാരായണം ചെയ്യുക.

0: അൽഹംദുലില്ല. സൂറ അൽഹിജറിലെ 66, 67, 68 ചെറിയ രണ്ട് മൂന്ന് ആയത്തുകളാണ് നമ്മളിന്ന് ഹിഫ്ളാക്കിയത്. ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് പഠിക്കുക, മനഃപ്പാഠമുള്ള ഭാഗങ്ങൾ പഴയതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചിന്തകൾ നമ്മളിലേക്കെത്തുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. വേരുകൾക്കും വേണം തണൽ. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് KS അബ്ബാസ് മണ്ണൂർ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: വേരുകൾക്കും വേണം തണൽ. എഴുത്ത് KS അബ്ബാസ് മണ്ണൂർ. ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് നാം ഓരോരുത്തർക്കും അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു കാലം വരാനുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടതായി നാം താലോലിക്കുന്ന നമ്മുടെ ശരീരം ചുക്കിച്ചുളിയുകയും രോഗങ്ങൾ അതിഥികളായി കടന്നെത്തുകയും ചിന്തകളെ കണ്ണി മുറിയുകയും ചെയ്യുന്ന വാർദ്ധക്യ കാലഘട്ടം. ഷേക്സ്പിയർ അതിനെ രണ്ടാം ശൈശവുമായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വർത്തമാനകാലത്ത് മറ്റൊന്നിനോടും തുലനം ചെയ്യാനാകാത്ത മാനസിക ശാരീരിക സാമൂഹിക അവസ്ഥാവിശേഷങ്ങളാണ് അവിടെ തരണം ചെയ്യാനുള്ളത് എന്നതാണ് വസ്തുത. എന്നാൽ വാർദ്ധക്യത്തെ ജീവിതത്തിൻ്റെ മനോഹരമായ സായാഹ്നമായി കാണാൻ നാം ശ്രമിക്കുമ്പോഴാണ് അത് കൂടുതൽ പ്രശോഭിതമാകുന്നത്. കടമകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും തിരക്കുകളിൽ നിന്നും മോചിതരായി സ്വന്തമാക്കിയ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ശാന്തമായി നോക്കിക്കാണാൻ കഴിയുന്ന ഘട്ടമാണിത്. മുതിർന്ന പൗരന്മാർ ഒരിക്കലും സമൂഹത്തിൻ്റെ ബാധ്യതയല്ല, മറിച്ച് അറിവിൻ്റെയും അനുഭവങ്ങളുടെയും വിലമതിക്കാനാവാത്ത സമ്പത്താണത്. വികസിത രാജ്യങ്ങളിൽ പ്രായമായവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ആക്റ്റീവ് ഏജിംഗ് പദ്ധതികൾ വരെ നടപ്പിലാക്കാറുണ്ട്. വയോജനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ജാപ്പാനാണ് യഥാർത്ഥത്തിൽ കേരളം. കേരളത്തിൽ 20% ആളുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ദേശീയ ശരാശരി 10% ഓർക്കണം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പിന് നമ്മുടെ സംസ്ഥാനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. വയോജനങ്ങൾക്കായി മാത്രമായി ഒരു പ്രത്യേക വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. വികസിത രാജ്യങ്ങളായ ജപ്പാനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പോലെ വാർദ്ധക്യത്തെ കേവലം ഒരു സാമൂഹിക സുരക്ഷാ വിഷയമായി കാണാതെ അതിനെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നായി മാറ്റാൻ ഈ പ്രത്യേക വകുപ്പിലൂടെ കേരളത്തിന് സാധിക്കും. ന്യൂക്ലിയർ കുടുംബങ്ങളുടെ അതിപ്രസരവും യുവതലമുറയുടെ വിദേശ പ്രയാണവും വർദ്ധിക്കുന്ന സമകാലിക കേരളീയ സാഹചര്യത്തിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന മുതിർന്ന പൗരന്മാർക്കായി ഒരു പ്രത്യേക വയോജന വകുപ്പ് നിലകൊള്ളേണ്ടതിൻ്റെ പ്രസക്തി വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ആധുനിക സാങ്കേതികവിദ്യയും വ്യക്തമായ സാമൂഹിക സുരക്ഷാ പദ്ധതികളും സർക്കാർ തലത്തിൽ തന്നെ വിഭാവനം ചെയ്തത് കാണാൻ സാധിക്കും. കേവലമൊരു പെൻഷൻ വിതരണത്തിൽ ഒതുങ്ങാതെ വയോജനങ്ങളുടെ മാനസികാരോഗ്യം, കൗൺസിലിംഗ്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ, അനാഥാലയങ്ങളുടെ കൃത്യമായ മേൽനോട്ടം എന്നിവ ഉറപ്പാക്കാൻ ഒരു വയോജന വകുപ്പിന് മാത്രമേ സാധിക്കൂ. ആരോഗ്യത്തിൻ്റെയും സാക്ഷരതയുടെയും വിഷയത്തിൽ എന്നതുപോലെ ഇവിടെയും നാം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. ഒരു ജനതയുടെ സാംസ്കാരിക പ്രബുദ്ധത അളക്കുന്നത് അവർ തങ്ങളുടെ മുതിർന്ന തലമുറയെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. വയോജനങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ ജീവിതമുറപ്പാക്കുക എന്നത് ദയാദാക്ഷിണ്യമല്ല, മറിച്ച് പൗരന്മാർ എന്ന നിലയിൽ അവരുടെ അവകാശം കൂടിയാണ്. വർത്തമാനകാലത്തെ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് താങ്ങും തണലുമായി മാറാൻ വയോജന വകുപ്പിൻ്റെ ശക്തമായ സാന്നിധ്യവും ക്രിയാത്മകമായ ഇടപെടലുകളും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കേവലം നിയമങ്ങളോ പദ്ധതികളോ കൊണ്ടോ മാത്രം ഇത് പൂർണ്ണമാവുകയില്ല. മുതിർന്ന തലമുറയോടുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും മനോഭാവവും പുനർനിർവചിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ വേരുകളെ വിസ്മരിക്കാത്ത യഥാർത്ഥ വികസനം ഇവിടെ സാധ്യമാകൂ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വേരുകൾക്കും വേണം തണൽ. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് KS അബ്ബാസ് മണ്ണൂർ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: സൂറത്തുൽ ബഖറയിലെ 55-56 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രിയമുള്ള വിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും അതിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ ഹർഫുകൾക്കും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നമ്മൾ ഓതുമ്പോൾ, നോക്കുമ്പോൾ 10 കൂലി അല്ലേ? ഓരോ ഹർഫിന് 10 ഹസനാത്ത് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഒരു പുണ്യപ്രവർത്തനം തന്നെയാണ്. ആ രൂപത്തിൽ ഖുർആൻ പഠിക്കുന്നവർക്കുള്ള പുണ്യം മനസ്സിലാക്കുമ്പോൾ അത് എമ്പാടും ലഭിക്കുന്ന ഒരു വലിയ സൽപ്രവർത്തനമാണ്. അള്ളാഹു ആ രൂപത്തിൽ തന്നെ ഈ ഒരു സംരംഭത്തെ സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. 54 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. 55-56 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഞാൻ ആദ്യം ആ ഭാഗമൊന്ന് ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് ഖുർആൻ എടുത്ത് നോക്കി ശ്രദ്ധിച്ചിരിക്കണമെന്നറിയിക്കുന്നു. أعوذ بالله من الشيطان الرجيم. എല്ലാവരും ആ ഭാഗം നിങ്ങളുടെ കയ്യിൽ ഖുർആൻ പിടിച്ച് ആ ഭാഗം ആയത്തുകൾ നോക്കി ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ നിങ്ങളെ മനസ്സിൽ ഓതാൻ ശ്രദ്ധിക്കണം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً لَن نُؤْمِنَ لَكَ حَتَّى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. ഓദിയ ആ ഭാഗം ഒന്നുകൂടെ പാരായണം ചെയ്യാം. ജീവിതത്തിലെ മനസ്സിലാക്കേണ്ട ചില തിലാവത്തിൻ്റെ നിയമങ്ങൾ കൂടെ അതിൻ്റെ കൂടെ പറയാം. നോക്കൂ നിങ്ങൾ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. 55-ാമത്തെ ആയത്തിൽ وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً ഇദ്ഗാമം ബിഗുന്ന അല്ലേ? സാക്കിനായ നൂനിൻ്റെ ശേഷം നൂന് വന്നു, അപ്പോൾ മണിച്ചുകൊണ്ട് ഓതണം. لَنُؤْمِنَ لَكَ نُؤْمِنَ എന്ന് പറയില്ല, نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً എന്ന് പറയില്ല, نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ إِخْفَاءً بِغُنْيَةٍ മണിച്ച് മറച്ചോദണം. فَأَخَذَتْكُمُ الصَّاعِقَةُ സ്വാദാണ്, صَاعِقَةٌ عَيْنٌ قَاف മൂന്ന് അക്ഷരം, صَاد عَيْن قَاف. فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ وَأَنْتُمْ إِخْفَاءٌ بِغُنْيَةٍ تَنْظُرُونَ അവിടെയും ഇഖ്ഫാ ബിഗുന്നിയ മണിച്ച് വ്യക്തമാക്കി ഓതണം. 56-ാമത്തെ ആയത്ത് നോക്കൂ. ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ ثُمَّ بَعَثْنَاكُمْ എന്നോദരുത്. ബഅസ്നാകും സ സുകൂൻ വരുമ്പോൾ ഹറഫുൽ ഖലഖത്തിൻ്റെ ഹറഫല്ലല്ലോ, അപ്പോൾ ബഅസ്നാകും മിം ബഅദി ഇഖ്ലാബാണ്. മിം ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ, തഷ്കുറൂൻ അന്നലക്ക്. അപ്പോൾ തിലാവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചത് ഇസ്രായേലിൽപ്പെട്ട ആളുകൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് കാരണം അവർക്ക് അള്ളാഹു അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാനും അള്ളാഹു പശ്ചാത്തപിച്ചവൻ്റെ പശ്ചാത്തപം സ്വീകരിക്കാൻ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്നവനാണ് എന്ന പ്രവാചക വചനങ്ങളും തവ്വാബ് അത്തവ്വാബ് ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമവും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് അള്ളാഹു മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും സൂചിപ്പിച്ച ശേഷം അള്ളാഹു പറയുന്നത് 55-ാമത്തെ വചനം നോക്കൂ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً وَإِذْ قُلْتُمْ നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ മൂസ മൂസ ലന് നുഅ്മിന ലക ലന് നുഅ്മിന ഞങ്ങൾ വിശ്വസിക്കുകയില്ല ലക്ക നിന്നെ അല്ലേ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഹത്താ നറല്ലാഹ ജഹ്റതൻ ഹത്താ വരെ അല്ലേ വരേക്കും നറ റാ കണ്ടു നറ ഞങ്ങൾ കാണുന്നത് വരെ അല്ലാഹ അല്ലാഹുവിനെ ഹത്താ നറല്ലാഹ അല്ലേ അല്ലാഹുവിനെ കാണുന്നത് വരെ ജഹ്റതൻ എങ്ങനെ കാണണം ജഹ്റതൻ പ്രത്യക്ഷത്തിൽ പരസ്യമായി പ്രത്യക്ഷത്തിൽ അല്ലാഹുവിനെ നേർക്കുനേരെ ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല മൂസ എന്ന് മൂസാ നബിയുടെ ജനത പറയണം. ഫഅഖദത്കും അപ്പോ അഖദത്കും നിങ്ങളെ പിടികൂടി അസ്വാഇഖത്തു സ്വാഇഖത്തിനെ ഇടിത്തി ഘോരമായ ഇടിനാദം സ്വാഇഖത്ത് ഇടിത്തി നിങ്ങളെ പിടികൂടി വഅൻതും നിങ്ങളായി ആയിരിക്കെ തന്നുറൂന നളറണ നോക്കി അല്ലേ വഅൻതും തന്നുറൂന നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങൾ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ നോക്കിക്കൊണ്ടിരിക്കെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾക്ക് ഇടുത്തി പിടിപെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആയത്തിൻ്റെ അർത്ഥം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. വഇദ് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കണം. യാ മൂസ മൂസ ലന്നു മിനലക ഹത്താനറല്ലാഹ ജഹ്റതൻ അല്ലാഹുവിനെ ഞങ്ങൾക്ക് അല്ലെ പ്രത്യക്ഷത്തിൽ അല്ലാഹുവിനെ കാണുന്നതുവരെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല വിശ്വസിക്കുകയേ ഇല്ല. ഫ അഖദത്കുമുസ്സ്വാഇഖ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഇടുത്തി ബാധിച്ചു ഇടുത്തി പിടിപെട്ടു പിടികൂടി വഅൻതും തന്നുറൂൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൽ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിച്ച ശേഷം അതിനെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവുകഴിവ് പറയാനും വേണ്ടി ഇസ്രായേലിൽ നിന്ന് നല്ലവരായ 70 തിരഞ്ഞെടുക്കപ്പെട്ട 70 ആളുകളെ 70 പേരെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തിരഞ്ഞെടുത്ത് അവരും കൂട്ടി സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭം അവരാണ് പറഞ്ഞത്. ആ 70 ആളുകളിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞത് എന്ത്? അള്ളാഹുവിനെ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാതെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കൂല. ഖുർആൻ മുഫസ്സിറുകൾ പലരും ഈ നിലക്കാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് 40 ദിവസം നിശ്ചയിച്ചതും അദ്ദേഹം സീനാ പർവ്വതത്തിൽ ചെന്നതും അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചതും തൗറാത്തുമായി മടങ്ങിയതും മടങ്ങി വന്നപ്പോൾ ജനങ്ങൾ പശുക്കുട്ടി ആരാധിച്ചതറിഞ്ഞ് ദേഷ്യത്തോടുകൂടി തൗറാത്തിൻ്റെ പലകൾ നിലത്തിട്ടതും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ആ ജനത പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കയർത്ത് പറഞ്ഞതുമെല്ലാം പറഞ്ഞ ശേഷം സൂറത്തുൽ ആറാഫിൽ പറയുന്നത് കാണാം. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിന നമ്മുടെ നിശ്ചയ സമയത്തേക്ക് വേണ്ടി മൂസ തൻ്റെ ജനതയിൽ നിന്ന് 70 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. ഫലമ്മാ അഖദത്ഹുമുർ റജ്ഫതു അവർക്കൊരു പ്രകമ്പനം ഒരു കിടുക്കം ഒരു വിറപ്പിക്കൽ ഒരു കമ്പനം പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖാല റബ്ബി ലൗ ശിത്ത അഹ്ലക് അല്ലേ തഹും മിൻ ഖബ്ലു വഇയായ അല്ലേ റബ്ബെ നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയും എന്നെ തന്നെയും മുമ്പേ നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അല്ലേ അതുഹ്ലിക്കുന ബിമാ ഫഅല സുഫഹ ഉമിന്ന ഞങ്ങളിൽ നിന്നുള്ള ഭോഷന്മാർ പ്രവർത്തിച്ചത് നിമിത്തം നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? അല്ലേ ഇൻഹിയ ഇല്ലാ ഫിത്നതുക അത് നിൻ്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സൂറത്തുൽ ആറാഫിലെ 155-ാമത്തെ ആയത്തിൽ കാണാം. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണാതെ നിങ്ങളെ ഞങ്ങളെ വിശ്വസിക്കൂല താങ്കളോട് അള്ളാഹു സംസാരിച്ചുവെന്നും മറ്റും താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ അവനെ ഞങ്ങൾ നേരിൽ കാണുക, അള്ളാഹിനെ നേരിൽ ഞങ്ങൾക്ക് കാണുതന്നെ വേണം എന്നാവശ്യപ്പെട്ടത് ഇസ്രായേൽ ജനത മുഴുവനായിരുന്നില്ല. മേൽ പറഞ്ഞ 70 പേരോ അല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ വേറെ കുറച്ച് ആൾക്കാരോ മാത്രമായിരുന്നു. അവരാ ജനതയിൽ നല്ലവരും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായിരുന്നു ആയിരുന്നതുകൊണ്ട് അവർ പറഞ്ഞു എന്ന് മൊത്തത്തിൽ പ്രസ്താവിച്ചതാണ്. ഏതായാലും ഈ ആവശ്യം ആ അവസരത്തിൽ പ്രത്യേകിച്ചും തനി എന്താണ് ബോഷത്തരവും മൗഢ്യവും ധിക്കാരവും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയായി ഇടുത്തി ബാധിച്ചു. നഫാ ഹദത് കുമ സ്വാഴക്ക സ്വാഴക്കത്ത് എടുത്തി എന്നാണ്, ഇടുത്തി ബാധിച്ചു. അവരതിൽ പിന്നെ മൃദുയടയുകയും ചെയ്തു. അറാഫ് സൂറത്തിലെ വചനത്തിൽ കണ്ടതുപോലെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് അള്ളാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു. ഇതിൻ്റെ പേരിൽ ആ സമുദായം എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എഴുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ്മ അല്ലേ, ശേഷം അള്ളാഹു പറയുന്നുണ്ടല്ലോ അടുത്ത ആയത്തിൽ നോക്കൂ, 56-ാമത്തെ ആയത്ത്, സുമ്മ ബഅസ്നാകും മിം ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. സുമ്മ ബഅസ്നാകും, സുമ്മ പിന്നെ, ബഅസ്നാ ബഅസ്നാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു എന്നാണ്. സുമ്മ ബഅസ്നാകും, പിന്നീട് നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. മിം ബഅദി മൗതികും, നിങ്ങളുടെ മരണശേഷം. ലഅല്ലകും തഷ്കുറൂൻ, ഷുക്കർ, ശക്കറ യഷ്കുർ, നന്ദി കാണിക്കുക. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ഇസ്രായേലർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച ശേഷം അവിടെ ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവ് കഴിവ് പറയാനൊക്കെ ഇസ്രായേലിൽ കുറച്ച് നല്ലവരായ 70 ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില ആയത്തുകളാണ്. അപ്പോൾ ആ ഇടുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ വഴസനാക്കും മിം ബാധി മൗതിക്കും, അല്ലേ, പിന്നെ നിങ്ങളുടെ മരണശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു എന്ന വാക്യത്തിൻ്റെ അർത്ഥം മരണതുല്യമായ ബോധശയോ അതേപോലെ മറ്റെന്തോ ഉണ്ടായ ശേഷം അതിൽ നിന്ന് ആശ്വാസം നൽകി എന്നാണ് ചില മുഫസികൾ പറയുന്നത്. വൻറ്റും തന്നൂറൂന എന്നുണ്ടല്ലോ, അല്ലേ, നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എന്ന വാക്ക് ഇതിന് തെളിവായിട്ട് ചില മുഫസികൾ പറയുന്നുണ്ട്. ഫ അഹദത്തുക്കും സ്വാഴക്കത്തു, ഇടുത്തി ബാധിച്ചു, ഇടുത്തി പിടിപെട്ടു, നിങ്ങൾ ഇടുത്തി പിടികൂടി എന്ന് പറഞ്ഞതുകൊണ്ട് അവർ മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂല എന്നും ഒക്കെ പറയുന്നുണ്ട്. നിമ്പാഴിമ ഉദിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം എന്ന് അള്ളാഹു വ്യക്തമാക്കിയ സ്ഥിതിക്ക് അവരെ മരണമാണോ ബാധിച്ചത് അതല്ല ബോധക്ഷയമാണോ ബാധിച്ചത് എന്ന് പിന്നെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ കാണാം. മരണമല്ല ബോധക്ഷയമോ മറ്റോ ആണ് ബാധിച്ചതെന്ന് പറയുവാനോ ആർക്കും ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക എന്ന വാക്കിൻ്റെ അതിൻ്റെ ഉദ്ദേശം താല്പര്യം എന്താണെന്ന് പിന്നീട് അത് ആലോചിക്കാനുള്ളതാണ്. അപ്പോൾ ഇടുത്തി മൂലം അവർ മരണപ്പെട്ടു എങ്കിൽ അവർ അതെങ്ങനെ നോക്കിക്കാണും എന്നവർ ചോദിക്കുന്ന ആ വ്യാഖ്യാത ആ നിലക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകൾ പിന്നെ പരാമർശിക്കുന്ന ഒരു വ്യാഖ്യാനത്തിലുള്ള വാചകം അങ്ങനെയാണ്. അപ്പോൾ ഇടുത്തി പിടിപെട്ടു എന്നാണ് അള്ളാഹു പറഞ്ഞ വാക്ക്. ഇടുത്തി വരുന്നത് കണ്ണിൽ കാണലും ഒരിക്കലും ഒപ്പം കഴിയില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം മരണപ്പെടാതെ ചിലർ ആദ്യം മരണപ്പെടഞ്ഞതാണെങ്കിൽ മറ്റുള്ളവർ അവർ മരണമടയുന്നത് മരണപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഏതായാലും മരണശേഷം എന്ന സ്പഷ്ടമായ വാക്യം അള്ളാഹു പറഞ്ഞത് യഥാർത്ഥ മരണം എന്നല്ലാതെ മറ്റൊരു അലങ്കാരാർത്ഥം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കേ എന്ന വാക്കിന് സന്ദർഭത്തിനകത്തൊരു വ്യാഖ്യാനം നൽകുകയാണ് ശരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരണശേഷം ജീവിപ്പിക്കപ്പെട്ടവർക്ക് പിന്നെ അതിനെ തുടർന്ന് മുൻകർമ്മങ്ങളുടെ ഫലമായ രക്ഷാശിക്ഷ അനുഭവപ്പെടുകയല്ലേ വേണ്ടത്. അവർക്ക് പിന്നെ മതശാസനകളും മതത്തിൻ്റെ ശാസനകളും നിയമങ്ങളും ഒന്നും ബാധകമാവില്ല. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം നൽകും, അതിനുള്ള ശിക്ഷ പടച്ചറബ് നൽകും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മളൊരു കാര്യം ചെയ്താൽ, ഒരു തിന്മയിലകപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ നമ്മൾ പശ്ചാത്തപിക്കാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടു പോയാൽ അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കേണ്ടി വരും, ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഗുണപാഠവും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.

0: എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത് എന്നവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന തഫ്സീറുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫ് 155-ാമത്തെ ആയത്തിനെ പ്രാവശ്യമുണ്ട് പറയുന്ന വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വചനങ്ങൾ അല്ലേ, അതിലൊന്ന് പിന്നെ വെല്ലുവിളിക്കാണ്, ഈ ആ പറയുന്ന പടച്ചോനെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങളൊരിക്കലും ഈ ഈമാൻ ഉൾക്കൊണ്ടവരാവൂല, നീ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നൊരു വെല്ലുവിളിയാണ് അല്ലേ. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എമ്പാടും അനുഭവിച്ച് അത് നേരിട്ട് അല്ലേ, അമാനുഷിക ദൃഷ്ടാന്തം ആ കടലിൽ വടി കൊണ്ടടിച്ചത് നേരിട്ട് കണ്ട് മുസാലിമിൻ്റെ കൂടെ രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെട്ടവരായി മറ്റുള്ള ബാക്കിൽ വരുന്ന ഫിറഔനെയും കൂട്ടാളികളെയും മുക്കിക്കൊല്ലുന്നതും നേരിട്ട് അതൊക്കെ നേരിട്ട് ഇങ്ങനെ കണ്ടറിഞ്ഞ ആൾക്കാർ ഈ നിലക്ക് ആ വെല്ലുവിളി നടത്തുമ്പോൾ അവർക്ക് പടച്ചോ എന്ത് ചെയ്തു, ശിക്ഷ കൊടുത്തു, സ്വായക്കത്ത് എടുത്തി അവരെ പിടികൂടി. അതൊക്കെ അവരിങ്ങനെ അവരിൽ തന്നെ പല ആൾക്കാരും ചില ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പിന്നീട് അള്ളാഹു അവരെ പിന്നെ എന്ത് ചെയ്തു, അവർക്ക് ജീവിക്കാനുള്ള അനുമതി നൽകി, അവരെ മരിപ്പിച്ച ശേഷം അവരെ ജീവിപ്പിച്ചു. അള്ളാഹു ആ നൽകിയ ആ സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ അല്ലേ, കൈഫ യുഹയൂൻ, എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് ഉണ്ടായത്, അവർ പരസ്പരം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ശരിക്ക് റബ്ബിന് ആത്മാർത്ഥമായി റബ്ബിനനുസരിച്ച് ധിക്കാരം കാണിക്കാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ച് നന്ദിപൂർവം ശുക്ർ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരാകൂ എന്ന അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശവും ഈ ദുനിയാവിൽ അള്ളാഹു ജീവിക്കാൻ അനുവദിച്ച നമുക്കുള്ള സമയം, നമ്മുടെ ആയുസ് അള്ളാഹുവിൻ്റെ പക്കൽ നന്മ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഉള്ള നന്ദിയുള്ള മനസ്സോടുകൂടി അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു അടിമ എന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ സമയം കണ്ടെത്തേണ്ടതും ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ മുഴുക്കെ അള്ളാഹുവിന് ഒരിക്കലും നന്ദികേട് ചെയ്യാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാതെ, അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബ് നമുക്ക് ചെയ്തിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, ആരോഗ്യങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമുക്കുള്ള ഇവിടെയുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സൗഭാഗ്യവും അനുഗ്രഹങ്ങളും ഒക്കെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനെ ഓർത്ത് റബ്ബിനെ നന്ദി ചെയ്ത് ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ബഖറയിലെ 55-56 വചനങ്ങൾ. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻറ്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സദഖയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: سبيل الدموع سبيل مريح.
1: സൗന്ദര്യം ആപേക്ഷികമാണ്, എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്സ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
2: അപ്പൊ അഞ്ച് സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
1: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ അഞ്ച് സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.
3: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബ ബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

മാഷാല്ലാ. മധുരം ഖുർആനിൽ നാം കേട്ടത് സൂറത്തു അൻആമിൻ്റെ 102 മുതൽ 103 വരെയുള്ള വചനമാണ്. മുഹമ്മദ് അയ്യൂബ് ആണ് ഇന്നത്തെ മധുരം ഖുർആനിലെ കാര്യം. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഒരു കേൾവി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൽ നിന്നുണ്ട്. ഒരുപക്ഷേ നമ്മളൊക്കെ പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ആ ഒരു മനോഹര ശബ്ദത്തെ ഒരു പ്രത്യേകമായൊരു ആകർഷണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം കൂടിയായിരിക്കാം ഇത്തരം ആളുകളുടെ ശബ്ദങ്ങൾ എന്ന് കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മൾ കേട്ട ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ സാരം ഇങ്ങനെയാണ്. ഇത് നാം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമത്രേ, അനുഗ്രഹീതമായ വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഉമ്മുൽ ഖുറായെ അഥവാ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റു പുറമുള്ള ഇവരെയും നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെയെല്ലാം സത്യപ്പെടുത്തുകയും എന്നാൽ അള്ളാഹുവിൻ്റെ ദൈവികമായ വേദഗ്രന്ഥങ്ങളുടെ അവതരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ലോകത്തിൻ്റെ സമാധാനത്തിനും വെളിച്ചത്തിനും വേണ്ടി അവതരിപ്പിച്ചതിൻ്റെ പ്രാധാന്യത്തെയും ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അള്ളാ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു തന്നെ അവൻ്റെ വാചകങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള, അവനോട് ചോദിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന വചനങ്ങളുണ്ട്, ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവയോരോന്നും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ ഉൾക്കാഴ്ചയും അറിവുമാണ് നമുക്ക് നൽകുന്നത്. നമ്മളോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് നരകമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറം വ മുഖാമ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഫുർഖാനിൽ 65-ാമത്തെ വചനമായിട്ടാണ് ഈ പ്രാർത്ഥന വന്നിരിക്കുന്നത്. വല്ലദീന യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. റബ്ബ നസ്രിഫ് അന്നൽ അദാബ്, ഞങ്ങളുടെ രക്ഷിതാവേ, നരകത്തെ ഞങ്ങളിൽ നിന്നും നീ ഒഴിവാക്കി തരണമേ എന്നാണ് പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് നരകത്തെക്കുറിച്ചുള്ള ഭയം. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണത്. ഭയത്തിൻ്റെ കാരണം, ഒന്ന്, നരകം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. യാഥാർത്ഥ്യബോധമുണ്ടാകുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള ഭയമാണ് നമ്മളിലുണ്ടാവുക. റബ്ബനാമ ഖലഖത ഹാദ ബാത്തില സുബ്ഹാനക ഫക്കിന അദാബന്നാർ. ഈ മഹാപ്രപഞ്ചം, അതിവിശാലമായ ഈ അണ്ടകടാഹങ്ങൾ, അത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെയായിരിക്കില്ലെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ ദുരന്തപൂർണമായിരിക്കും എൻ്റെ ഭാവി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മൾ പറയാണ്, ഫക്കിന അദാബന്നാർ, റബ്ബേ നരകത്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കാണ്ടായിരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നത്, റബ്ബന ആത്തിന ഫിദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വക്കിന അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മ തരണേ, നരകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവർ നിരന്തരം ഭയപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അത് സത്യമാണെന്ന് അവരുറച്ചു വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. നരകത്തിനെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ രണ്ടാമത്തെ കാരണം, അത് ഭയാനകമാണെന്നതാണ്. ഒരാൾക്കും സഹിക്കാനോ ക്ഷമിക്കാനോ ഒരിക്കലും കഴിയാത്ത അത്രയും ഭീകരവും ഭയാനകവുമാണ് നരകം. നരകത്തിൻ്റെ പേരുകളും നരകത്തിൻ്റെ വിശേഷണങ്ങളും ഖുർആനെന്ന് മനസ്സിലാക്കുമ്പോൾ നാം ആത്മാർത്ഥമായി അള്ളാഹുവോട് നരകത്തുനിന്ന് രക്ഷ ചോദിക്കുക തന്നെ ചെയ്യും. ഹുത്തമത്ത് നരകത്തിൻ്റെ ഒരു പേരാണത്. ഹുത്തമ എല്ലാം തകർത്തുകളയുന്നതാണ്. നരകത്തിലേക്കെന്തു വീണാലും അത് തകർന്ന് തരിപ്പണമായി പോകും. അതാണ് നരകത്തിൻ്റെ അവസ്ഥ. വഹും ഫീഹ കാലിഹുൻ, മുഖത്തെ മാംസങ്ങൾ പോയി പല്ലിളിച്ച് നിൽക്കുന്ന മുഖങ്ങളോടുകൂടെയായിരിക്കും അവിടെ നിൽക്കുന്നത്. അതിഭയാനകമാണ്. ഇവിടുത്തെ തീയിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടുത്തെ തീ. മൂന്നാമത് നരകഭയത്തിൻ്റെ കാരണം മനുഷ്യരാണ്. പാപങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാപങ്ങളുടെ പരിണിതിയാണല്ലോ നരകം. നമ്മളെങ്ങനെ ഉറപ്പിച്ചു പറയും ഞാൻ നരകത്തു നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. അപാകതകളും തെറ്റുകളും സംഭവിക്കുന്നവരെന്ന നിലക്ക് നമ്മുടെ തെറ്റുകളെ ഭയപ്പെടുന്നത് പോലെ നാം നരകത്തെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അതായത്, തെറ്റുകളിൽ നിന്നും നരകത്തിലേക്ക് എത്താവുന്ന കാരണങ്ങളിൽ നിന്ന് അല്ലാഹു നീ എന്നെ തടയണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ഒരാശയം. നരകത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ, ഒഴിവാക്കണമേ എന്ന് പറയുമ്പോൾ നരകത്തുനിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന അസ്ബാബുകളിൽ നിന്ന്, കാരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഒരാശയം. രണ്ടാമത്തേത്, എന്തെല്ലാം നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു പുറത്തു തരിക എന്നതാണ് നരകത്തുനിന്ന് ഒഴിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ഉദ്ദേശം. ശേഷം പറയുന്നത് നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് തന്നെയാണ്. ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ ഇന്ന അദാബഹ കാന ഖറാമ, അത് വിട്ടൊഴിയാത്തതാണ്. ഖറാമ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു കടക്കാരനാണ്. ഒരു കടമുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തൊക്കെ ജീവിത സാഹചര്യങ്ങളോട് കടന്നു പോയാലും ആ കടം അയാളെ ഇത് മോചിതനല്ല. ആ കടത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും വ്യാകുലതകളിൽ നിന്നും അയാൾ ഒരിക്കലും മോചിതനാകുന്നില്ല. നരകമെന്നത് വിട്ടൊഴിഞ്ഞു പോകാത്ത, എപ്പോഴും ഏത് സന്ദർഭത്തിലും അതിൻ്റെ ഭയാനകതകളെ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുലാസിമൻ ലി അഹ്ലിഹ, ശരിക്കും അതിൻ്റെ ആളുകളെ അത് വിടാതെ കൂടും. ഒരു കടക്കാരനെ തൻ്റെ കടം ഏതുപോലെ അസ്വസ്ഥമാക്കുന്നുവോ വിടാതെ കൂടുന്നുവോ അതുപോലെ വിടാതെ കൂടുന്ന, വിട്ടൊഴിഞ്ഞു പോകാത്ത ഒരു മഹാവിപത്താണ് യഥാർത്ഥത്തിൽ നരകമെന്ന് പറയുന്നത്. ആത്മാർത്ഥമായി അള്ളാഹുവോട് നാം ചോദിക്കണം, അല്ലാഹു മൈനി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തു നിന്നുള്ള രക്ഷയെ ചോദിക്കുന്നു. ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടാവേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ സൂറത്ത് അൽ ഫുർഖാനിലൂടെ അള്ളാഹു അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിയായ വിശ്വാസത്തോടെ, ശരിയായ നരകത്തിലേക്ക് പോകാവുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിന്നുകൊണ്ട് ശരിയായ മാർഗം പിൻപറ്റി അള്ളാഹുവിന് തൃപ്തിയുള്ളവരായി സ്വർഗത്തിലെത്തുന്നവരായി അള്ളാഹു നമ്മെ എല്ലാവരെയും ആക്കി തീർക്കുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: നല്ല സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ വളരെ അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജെൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷനിൽ നിന്ന് വന്ന ആളുകൾ. അവരോടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരി തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പം ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്. നോർമലാണ് ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
1: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യാം. സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമാണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, ഇന്ന കസീറ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, നിങ്ങളിൽപ്പെട്ട ഒരുപാട് പുരോഹിതന്മാർ, ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ലയ കുലൂന അംവാൽ അന്നാസി ബിൽ ബാത്തിൽ, അവരിലധിക പേരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ വയസുദ്ദൂൻ ആൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഇത് സൂറത്തു തൗബയില പിന്നെ ആയത്തിൻ്റെ ഒരു തുടക്ക ഒരു പകുതി ആദ്യ പകുതി ഭാഗമാണ്. ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യം പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്, അഥവാ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അത് ഏത് മതങ്ങളായിരുന്നാലും, അത് ഇസ്ലാമിലായിരുന്നാൽ പോലും, അതിന് പിന്നെ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അങ്ങനെ ഒരു ചൂഷണത്തിനുള്ള വകുപ്പില്ലെങ്കിലും, ഇസ്ലാമിനെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു വന്ന സ്വഹാബിമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരൊക്കെ ശരിയായി അതിനെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തെങ്കിലും, അവരുടെയൊക്കെ ഒരു കാലഘട്ടങ്ങൾ പിന്നെ സ്വഹാബിമാരൊക്കെ പിന്നെ കഴിഞ്ഞ് പിന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും ഇസ്ലാമിക സമൂഹങ്ങളിലുണ്ടായി. പിന്നെയും കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മതത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടായി. വിശുദ്ധ ഖുർആൻ വചനങ്ങളെ തങ്ങളുടെ ആശയങ്ങൾക്കുള്ള സാധൂകരണമായി അതിനുവേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകളുണ്ടായി. അങ്ങനെ പല രൂപത്തിൽ മതത്തെ തങ്ങൾക്കുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ പിന്നെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാർ പിന്നെ ഇസ്ലാമിലും ഉണ്ടായിത്തീർന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തിയ ലോകാവസാനം വരേക്കും ഖുർആനിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തു തൗബയിലെ ഈ ആയത്ത് വളരെ വലിയൊരു പാഠമാണ് നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അഥവാ മതം, യഥാർത്ഥ മതം, അതിൽ ചൂഷണങ്ങൾ ഉണ്ടാവില്ല. മതത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം നടത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധവും ഉണ്ടാവുകയില്ല. ഇസ്ലാം അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ചൂഷണത്തിന് വിധേയമാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു ലൂപ്പ് ഹോൾ, അതുപോലും ഇസ്ലാം ഒരിടത്തും അവശേഷിപ്പിച്ചില്ല എന്നുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി സാമ്പത്തികമായി മതം എന്നുള്ളത്, അഥവാ ദീൻ, അള്ളാഹു ശരിയായി ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, നമ്മൾ ആരാധിക്കേണ്ട ആരാധ്യൻ ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ 5 പൈസയുടെ ചിലവ് ഇസ്ലാം എവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പിന്നെ പ്രത്യേക ആളുകൾ, അവർക്ക് മാത്രമേ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ വേദഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും ഇത് തിരിച്ചറിയാനും പറ്റുള്ളൂ, അവർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ചില ചടങ്ങുകളും അതുപോലെ തന്നെ ചില ആരാധനകളും നിർവഹിക്കാൻ പറ്റുള്ളൂ, ചില കാര്യങ്ങളൊക്കെ അവരിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇസ്ലാം ആ വാതിൽ തന്നെ അടച്ചിടുകയാണ് ചെയ്തത്. ഏറ്റവും അടിസ്ഥാനം മുതൽ തുടങ്ങാം. ഇപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഷഹാദത്ത്, ഇസ്ലാമിൻ്റെ ആ സാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, ആരാധകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു, അതവൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കുളിച്ച് ശുദ്ധിയായി വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ ഉറച്ച വിശ്വാസത്തോടുകൂടി അത് ബോധ്യപ്പെട്ട് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോട് കൂടി അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം. അവിടെ പ്രത്യേകമായി ഒരു ഒരു ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ചടങ്ങുണ്ടെങ്കിലാണ് അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുക, അങ്ങനൊരു സംഗതിയില്ല. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദീൻ അയാൾക്ക് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചിലവുണ്ടോ? പല മതങ്ങളിലും യഥാർത്ഥ പിന്നെ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകളും മനുഷ്യരുടെ കൈകടത്തലുകളും ഉണ്ടായ മതങ്ങളിൽ നമുക്ക് ഇന്നും ലോകത്തെമ്പാടും കാണാൻ കഴിയും. ദൈവത്തോട് അടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആരാധന അർപ്പിക്കണമെങ്കിൽ അതിന് ഇന്ന ചില പൈസ കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകൾ. ഇപ്പം ഈ അടുത്ത് പോലും കേരളത്തിൽ നിലവിലുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു ആരാധനാലയം, കേരളത്തിലുള്ളൊരു ആരാധനാലയം, അവിടെ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യൂ ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മളെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ആരാധനകളൊക്കെ കഴിഞ്ഞ് പുറത്തു വരാം എന്നുള്ളൊരു പ്രത്യേക സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ 25,000 രൂപ മുടക്കാൻ പിന്നെ ശേഷിയുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് തൻ്റെ ആരാധനകൾ പൂർത്തിയാക്കി ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാനുള്ള സംവിധാനം, അങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ദൈവിക നിയമമായി മാറുക. കാരണം പണമില്ലാത്ത പണമുള്ളവനോ ഇല്ലാത്തവനോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവനോ ഇല്ലാത്തവനോ ഏതൊരു മനുഷ്യനും ഒരുപോലെ അവൈലബിൾ ആകുന്ന, ഒരുപോലെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുന്ന, ഒരുപോലെ ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒന്ന് ആണെങ്കിൽ മാത്രമാണല്ലോ അത് യഥാർത്ഥ ദൈവിക മതവും ദൈവിക നിയമങ്ങളും കാര്യങ്ങളും ആയി യഥാർത്ഥ ദൈവവുമായി മാറുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇസ്ലാമിൽ ഒപ്പം ആരാധനാകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് നിർവഹിക്കുന്നതിന് 5 പൈസ ചിലവില്ല. ഒരു മനുഷ്യന് പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, ആളുകളുടെ കൂട്ടത്തിൽ നിസ്കരിക്കാം. അവിടെ നിസ്കാരത്തിന് ആളുകൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വിശുദ്ധ വേദഗ്രന്ഥം പിന്നെ ഖുർആൻ അറിയുന്ന ആളാരാണോ, കൂടുതൽ അറിവുള്ള ആളാരാണോ, അതിനൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അയാളാണ് ഇമാമു നിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലൊരു ഗോത്രം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 7 വയസ്സുകാരനായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ കൂട്ടത്തിൽ വളരെ മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ ഖുർആൻ അറിയുമായിരുന്നത്. അപ്പോൾ ആ മുതിർന്നവരെയും കവച്ചു വെച്ച് ആ കുട്ടിയെ നിങ്ങൾ ഇമാമാക്കി നിർത്തി നിസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അപ്പോൾ അറിവിനെയാണ് അവിടെ മാനദണ്ഡമാക്കി വെച്ചത്, ഏതെങ്കിലും ചില വ്യക്തികളെ മാത്രമല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ മുന്നിൽ നിൽക്കട്ടെ, ഇന്നൊരു പ്രത്യേകയാൾ ഒരു പുരോഹിതൻ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുമ്പോൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പിന്നെ പുണ്യം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുന്നു, അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ പിന്നെ നിസ്കാരം പിന്നെ പോട്ടെ, മറ്റാരാധനാകർമ്മങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം നിർവഹിക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന്, പല മതങ്ങളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് പിന്നെ പിന്നെ പല പുരോഹിതന്മാരുടെയും അടുത്തു പോയി ചില ചടങ്ങുകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അവരോട് പോയി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊരു സംഗതി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പക്കലിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ പുരോഹിതനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒരാളോടും പറയേണ്ടുന്ന സ്ഥിതി ഇസ്ലാമിൽ പിന്നെ അള്ളാഹു വെച്ചിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് നമ്മളെ പാപങ്ങളെക്കുറിച്ച് പറയാം, അതിന് പിന്നെ പാപങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, അത് പാപമോചനത്തിന് വേണ്ടി നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം, അതിനിടയിലൊരു ഇടയാളെന്നെ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈവത്തോട് അടുക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ ഒരു ഇടയിലൊരു ഒരു മധ്യവർത്തി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ദൈവത്തോടടുത്ത കുറേ ആളുകൾ, അവരിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം, ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടല്ലോ, അതിൽ സാമ്പത്തികമായി നമുക്ക് ചിലവ് വരുന്നുണ്ടല്ലോ. പക്ഷേ സക്കാത്തിൻ്റെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കുക, സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുന്നത്? സക്കാത്തിൻ്റെ അളവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കറൻസി അല്ലെങ്കിൽ സ്വർണം വെള്ളി പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കറൻസി എന്ന് പറയുന്നത് 85 ഗ്രാം പിന്നെ സ്വർണമാണെങ്കിൽ 85 ഗ്രാം അല്ലെങ്കിൽ പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം ഇത്ര അളവിൽ പിന്നെ ഒരു അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ ഒരു കറൻസി, ഇതൊരു സൂക്ഷിപ്പ് മുതലായി കയ്യിലുള്ള ഒരു മനുഷ്യന് മാത്രമാണ് സക്കാത്തുള്ളത്. അത്ര പൈസ തൻ്റെ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂക്ഷിപ്പ് മുതലായി വേണം. ഇനി അപ്പോൾ മാത്രമല്ല, അതിന് ഹൗല് തികയണം, അഥവാ ഒരു വർഷം കഴിയണം, അപ്പോഴാണ് അയാൾക്ക് സക്കാത്തുള്ളത്. അപ്പോൾ ഒരു ഡെഡ് മണിയായി ഇത്ര സമ്പത്ത് തൻ്റെ ചിലവുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡെഡ് മണിയായി ഒരു ശേഖരമായി ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടാവുകയും അതിന് ഒരു വർഷം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ, അഥവാ അത്രത്തോളം അയാൾക്ക് ബാക്കി അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷിയുണ്ട്, ഇതൊരു സൂക്ഷിപ്പ് മുതലാണ് എങ്കിൽ പിന്നെ അതിൻ്റെ 2% കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അങ്ങനെയുള്ളവർക്കാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചത്. ഇനി അഥവാ നോമ്പെടുക്കുന്നതിന് 5 പൈസ ചിലവില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പിന്നെ 3 നേരം ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 2 നേരം ഭക്ഷണം ലാഭമാണ് നോമ്പെടുക്കുന്നതിൽ ഉണ്ടാകുന്നത്. പിന്നെ പല മുസ്ലിങ്ങളും ആ ഒരു ലാഭത്തിൻ്റെ പേരും പറഞ്ഞ് നോമ്പ് തുറ സമയത്ത് വളരെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നത് ആ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതല്ല, അള്ളാഹു അങ്ങനൊരു ഇഫ്താർ നോമ്പ് തുറ, വളരെ വിഭവസമൃദ്ധമായ ഒരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ നോമ്പ് പൂർത്തിയാവൂ എന്ന് ഇസ്ലാമിക നിയമങ്ങളിൽ എവിടെയും പറയുന്നില്ല. ഒരു കാരക്കയും ഒരു പിന്നെ പച്ചവെള്ളവും കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് നോമ്പ് തുറക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരു ചെലവ്, ഒരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഗതി അവിടെയും വരുന്നില്ല. ഇനി ഹജ്ജ് ചെയ്യുമ്പോൾ വളരെ വലിയ സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത്? മനിസ്തത്വാ ഇലേഹി സബീല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു തന്നെ പറഞ്ഞു. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാണ് ഹജ്ജ് നിർബന്ധം തന്നെയാകുന്നത്. ഒരു മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. നാളെ ഒരിക്കലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമോ ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള ശേഷിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. പിന്നെ നാളെ പഠിച്ചവൻ അയാളോട് എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഈ തരത്തിൽ സാമ്പത്തികമായി മാത്രമല്ല, മറ്റ് പല മേഖലകളിലും അതിനുള്ള സാധ്യതകളും എല്ലാം റെഡിയായി, അവസരങ്ങൾ റെഡിയായി, അതിന് കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഇസ്ലാമിലെ ഏതൊരു ആരാധനാകർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ പിന്നെ പല ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങൾ, അസുഖങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമാവസ്ഥകൾ, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ചില ചടങ്ങുകൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ജനനം, മരണം, വിവാഹം പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പൊതുവെ ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണത്തിനായി പിന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇസ്ലാമിൽ അവിടെയും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിവാഹം എടുക്കുക അല്ലെങ്കിൽ ജനനം, മരണം, ഇത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം നിബന്ധന വെച്ചതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനനത്തോടനുബന്ധിച്ച് അങ്ങനെയൊരു ചടങ്ങ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മരണത്തോടനുബന്ധിച്ച് ഇന്ന ഒരു പുരോഹിതൻ വന്ന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. ഒരു സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവും അതിനെ സംസ്കരിക്കേണ്ട രൂപവും കുളിപ്പിക്കേണ്ട രൂപവും മറമാടേണ്ട രൂപവും ഒക്കെ വളരെ വ്യക്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനോ പണ്ഡിതനോ അല്ലെങ്കിൽ അറിവുള്ളയാളോ ഇല്ലാത്തയാളോ ആരുമായിക്കോട്ടെ, ഇത് പഠിച്ച് മനസ്സിലാക്കിയ മുസ്ലിം സമൂഹത്തിലെ ഏത് വ്യക്തിക്കും അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അയാളെ മറമാടാൻ പറ്റും, എന്തും അയാളുടെ മയ്യത്ത് സംസ്കാരം നിർവഹിക്കാൻ ഇന്ന ഒരു പുരോഹിതൻ തന്നെ വേണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന നിയമം ഇസ്ലാമിലില്ല. ഒരു വിവാഹം നടക്കണമെങ്കിൽ വളരെ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ കർമ്മം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഒട്ടകത്തെ മുന്നോട്ട് പായിച്ച് പിന്നെ പോകുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ പുറകെ ചെന്ന് അദ്ദേഹത്തെ കയ്യിലുള്ള ഒട്ടകത്തെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് ജാബിർ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തെ ഒന്ന് അടിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി, ആരാണ് പിറകിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ജാബിർ ഇത്ര പിന്നെ വേഗത്തിൽ മദീനയിൽ എത്താറാകുമ്പോൾ വളരെ സ്പീഡിൽ ഒട്ടകത്തെ പായിച്ച് മുന്നോട്ട് പോകുന്നു? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല, വളരെ പെട്ടെന്നാണ് ഞാൻ ഈ യാത്രയ്ക്ക് അങ്ങയുടെ കൂടെ വന്നത്. അപ്പോൾ തിരിച്ച് മദീനയിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ആഗ്രഹം, ഭാര്യയെ കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ സമൂഹത്തിൽ, പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയേക്കാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വഹാബിമാരിൽ ഒരാളായിരുന്ന ജാബിർ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അവരൊക്കെയും റസൂലിനെ അടുത്തറിയുന്ന ആളുകളാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള പിന്നെ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിർ, ജാബിർ ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന അടുത്ത സ്വഹാബി, ആ സ്വഹാബി വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രത്യേക പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ മനുഷ്യൻ, ഒരു നാട്ടിലെ പിന്നെ അറിയപ്പെട്ട ഒരാൾ, അയാളെ അറിയിക്കാതെ വിവാഹം നടത്തി എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഖാദിമാരോ മുഫ്തിമാരോ ഒക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ആളില്ലല്ലോ. അപ്പോൾ വിവാഹം അവരൊരിക്കലും അങ്ങനെ മനഃപൂർവ്വം പ്രവാചകന് ക്ഷണിക്കാതിരുന്നതല്ല, വിവാഹം അത്രത്തോളം ഒരു സാധാരണമായ ഒരു സംഗതി ആയിരുന്നു അന്നത്തെ സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ ലളിതവുമായിരുന്നു അന്നത്തെ സമൂഹത്തിൽ. അത് പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നില്ല പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരുപാട് ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ടാവാം, ഏതായിരുന്നാലും പ്രവാചകൻ ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം അറിഞ്ഞിട്ടില്ല. അതൊരു കുറ്റമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. മറ്റൊരു സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വില കൂടിയ സുഗന്ധം ഉപയോഗിച്ചു ഉപയോഗിച്ചതിൻ്റെ പിന്നെ മഞ്ഞ നിറം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുപറ്റി, എന്താണ് ഈ സുഗന്ധം ഉപയോഗിച്ച് ഇങ്ങനെ വരാനുള്ള കാര്യം? കാരണം വളരെ വില കൂടിയ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധമാണത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ പിന്നെ നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ റസൂൽ അല്ലാഹി വസ്ലം അദ്ദേഹത്തോട് ഓ എന്നെ വിളിക്കാതെ വിവാഹം നടത്തിയോ എന്നല്ല ചോദിച്ചത്, നേരെ മറിച്ച് ഔലിയും വലവും ബിഷാത്തിന് ഒരു ആടിനെ അർത്ഥെങ്കിലും വലീമ കൊടുക്കണമെന്ന് നിർദ്ദേശം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ് റസൂൽ അല്ലാഹി വസ്ലം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം എന്നൊരു ചടങ്ങിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നയാളും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവ് വലിയ മനുഷ്യനും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു വലിയമാ എന്നൊരു സൽക്കാരം, അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ് കഴിവിനനുസരിച്ച്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹം അതോടുകൂടി പൂർത്തിയായി. അല്ലാതെ ഇന്നൊരു ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പണ്ഡിതനോ വന്ന് ഒരു ചടങ്ങിലൂടെ മാത്രമേ പിന്നെ ഈ വിവാഹം സാധുവാകുകയുള്ളൂ, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ക്രമം അറിയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ, ഇതിൻ്റെ വരനും അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവും സാക്ഷികളും ഒക്കെ എങ്കിൽ അവർക്ക് തന്നെ ആ വിവാഹം നടത്താവുന്നതേ ഉള്ളൂ എന്നാണ്.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.

0: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അസ്ഫാസിലി, നമുക്ക് ഇന്ന് ആരാണ് ആദ്യത്തെ മത്സരാർത്ഥി എപ്പിസോഡിലെ?
1: ആദ്യത്തെ മത്സരാർത്ഥി മറിയം അൻസീർ, ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, അൽ ഹിക്മ മദ്രസ നന്ദി.
0: ഓക്കെ, നമുക്കപ്പം മറിയം അൻസീറിന്റെ മലയാള പ്രസംഗം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ 79th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണല്ലോ. സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്റെ പ്രിയ പോരാളി എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്റെ പ്രിയ പോരാളി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണ്. അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല, ഒരു പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, ഒപ്പം ഒരു ധീര പോരാളി കൂടിയായിരുന്നു. 1921 മലബാർ കലാപത്തിന് മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് അദ്ദേഹം. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും അടിച്ചമർത്തലുക്കെതിരെ കർഷകരെയും സാധുജനങ്ങളെയും സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് പോലീസിന്റെ ലാത്തിക്കും ജയിലിനും മുന്നിൽ ഒരിക്കലും അദ്ദേഹം പതറിയില്ല. 3 ജയിലിൽ പോയി. ജയിലിൽ കിടന്നിട്ടും അൽ അമീൻ, അൽ ഇസ്ലാം എന്നീ പത്രങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ വെട്ടം ജനങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ മതവും രാഷ്ട്രീയവും അദ്ദേഹം ഒരിക്കലും വേർതിരിച്ചില്ല. ഇസ്ലാം എന്നാൽ നീതിയും സ്വാതന്ത്ര്യവുമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹിന്ദുവും മുസ്ലിമും ഒരേ രക്തമാണ് എന്ന് വേദിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 1945 സെപ്റ്റംബർ 23 കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം വഫാത്തായി. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തം പൊളിക്കാനുള്ള സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴശ്ശി രാജ വാളുകൊണ്ട് പൊരുതിയെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബ് പേന കൊണ്ടും പ്രസംഗം കൊണ്ടും പൊരുതി. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യരായി ജീവിക്കുന്നത്, മതത്തിന്റെ പേരിൽ പിരിയാതെ കഴിയുന്നത്, ഇതെല്ലാം അദ്ദേഹത്തെ പോലുള്ളവരുടെ ത്യാഗം കൊണ്ടാണ്. അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് തന്ന സന്ദേശം കൂടി പറയട്ടെ. നാടിനെ സ്നേഹിക്കുക, ജനങ്ങളെ സ്നേഹിക്കുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ആ മഹാനായ പോരാളിക്ക് വേണ്ടി നാം ഒരിക്കൽ കൂടി പ്രേരിപ്പിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, മനോഹരമായ ഒരു മലയാളം സ്പീച്ച് നമ്മൾ കേട്ടു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്.
0: അതെ, മാഷാല്ലാ, വളരെ വ്യത്യസ്തമായ അല്ലെ? സാധാരണ ഇപ്പം നമ്മൾ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടതിലൊക്കെ എല്ലാവരും ഗാന്ധിജിയെ തിരഞ്ഞെടുത്തവരുണ്ട്, മൗലാന അബുൽ കലാം ആസാദിനെ തിരഞ്ഞെടുത്തവരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് മറിയം അൻസീർ തിരഞ്ഞെടുത്തത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയ പോരാളി എന്ന വിഷയത്തിൽ നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം 79 സ്വാതന്ത്ര്യ വർഷം കഴിഞ്ഞ് 80th സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 79 വർഷം പിന്നിട്ട് 80th നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരം, സ്വാതന്ത്ര്യ സമരത്തിലെൻ്റെ പ്രിയ പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരമാണ് പ്രിയ ശ്രോതാക്കൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ, അപ്പോൾ അടുത്ത മത്സരാർത്ഥി ആരാണ്?
1: റാസിൻ നവാസ്, 5th റാസിൻ നവാസ് ആണ് അടുത്തതായിട്ടുള്ളത്.
0: റാസിൻ നവാസിന്റെ മലയാള പ്രസംഗമാണ് അല്ലേ? സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂള് ഇരാറ്റുപേട്ടയിൽ നിന്നുള്ളതാണ് റാസിൻ നവാസ്.
3: ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളിൽ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ധീരനായി പോരാടി മരിക്കുന്നതാണ് എന്ന ആശയം ജീവിതത്തിലൂടെ തെളിയിച്ച ധീരനായ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളിയായ ടിപ്പു സുൽത്താനെ കുറിച്ചാണ്. 1750 നവംബർ 20 ദേവനഹള്ളിയിൽ ജനിച്ച ടിപ്പു സുൽത്താൻ മൈസൂരിന്റെ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയുടെ മകനായിരുന്നു. ചെറുപ്പം മുതലേ യുദ്ധത്തിലും ഭരണകാര്യത്തിലും പരിശീലനം നേടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യത്തിനെതിരെ ശക്തമായി പോരാടിയ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടി തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ അവസാനം വരെ ശ്രമിച്ചു. കടുവയുടെ ഒരു ദിവസം ആടിന്റെ 100 വർഷത്തെ ജീവിതത്തേക്കാൾ നല്ലതാണ് എന്ന ആശയം ടിപ്പു സുൽത്താന്റെ ധീരമനോഭാവത്തെ കാണിക്കുന്നു. യുദ്ധത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ വികസനത്തിലും ടിപ്പു സുൽത്താൻ ശ്രദ്ധിച്ചിരുന്നു. കൃഷി, വ്യാപാരം, വ്യവസായം എന്നിവ വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. യുദ്ധരംഗത്ത് ഇരുമ്പ് ഉപയോഗിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്തെ ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റമായിരുന്നു. 1799 നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണത്തെ സംരക്ഷിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ വീരമൃതി വരിച്ചു. ശത്രുവിന് മുന്നിൽ കീഴടങ്ങാതെ സ്വന്തം രാജ്യത്തിനായി ധീരമായി പോരാടിയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. ടിപ്പു സുൽത്താന്റെ ജീവിതം നമ്മെ ധൈര്യം, രാജ്യസ്നേഹം, ആത്മാഭിമാനം, പരിശ്രമം എന്നിവയുടെ മഹത്വം പഠിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും ഐക്യത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പ്രധാന പാഠം. നമ്മുടെ സ്വാതന്ത്ര്യം വെറുമൊരു പദവിയല്ല, മറിച്ചൊരു ഉത്തരവാദിത്തമാണ് എന്ന ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തമായ ഒരു രാഷ്ട്രം ഭാവിയിൽ ഇന്ത്യൻ തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അർപ്പണബോധത്തോടെ രാജ്യത്തെ സ്നേഹിക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എന്റെ പ്രിയ പോരാളിയായ ടിപ്പു സുൽത്താനെ ആദരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, നന്ദി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, മനോഹരമായ ഒരു മലയാള സ്പീച്ചായിരുന്നു.
0: റസിൻ നവാസ് അല്ലെ, സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ അരുവിത്തറ ഈരാറ്റുപേട്ടയിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റസിൻ നവാസ്. വളരെ ഗാംഭീര്യമുള്ള ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഇത് കേൾക്കുമ്പോൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാർ, ഇത്തരം മത്സരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. പീസ് റേഡിയോ കൂട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം അവസരങ്ങൾ തരുന്നതാണ് ഇത്തരം മത്സരങ്ങളെല്ലാം. അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. അതുപോലെ സ്കൂൾ തലത്തിലും മറ്റ് മദ്രസ തലങ്ങളിലൊക്കെയുള്ള പ്രസംഗങ്ങളും പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത്തരം പ്രോഗ്രാമുകളുടെയൊക്കെ ഭാഗമാകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമര സേനാനികളിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇൻഷാ അല്ലാ, ഈ പ്രോഗ്രാം തുടരുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ലിസ്ന നഫീസ കലീമുള്ള അല്ലേ. ലിസ്ന നഫീസ ഏത് സ്കൂളിലാണ്? ദാറുലുലൂം അല്ലേ. അവരുടെ വീട്ട് കുളവയൽ, മിയാപ്പടവ് കുളവയൽ. എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗമാണ് ഈ മിയാപ്പടവ് കുളവയൽ എന്നുള്ളത്. എന്തായാലും 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, നമുക്ക് അവരുടെ പ്രസംഗം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എക്സ്പെക്ടഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആലിസ് നഫീസ ഓഫ് ക്ലാസ് 12 സ്റ്റഡിങ് അറ്റ് ദാറുൽ ഉലൂം. A nation's greatest wealth is not its gold, nor its natural resources. It is the education of its people. These words perfectly reflect the vision of one of India's greatest sons, a man who fought not only for India's political freedom, but also for the intellectual freedom of its people. Today, under the topic, My Favorite Freedom Fighter, I proudly stand before you to speak about Maulana Abdul Kalam Azad, a remarkable scholar, ഫിയർലെസ് ജേർണലിസ്റ്റ്, ഇൻസ്പയറിംഗ് ഒറേറ്റോ, വിഷനറി ലീഡർ ആൻഡ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ. ഫ്രണ്ട്സ്, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ ഈസ് ഫിൽഡ് വിത്ത് എക്സ്ട്രോഡിനറി ഹീറോസ്. സം ഫോട്ട് വിത്ത് സ്വോർഡ്സ്, സം വിത്ത് പ്രൊട്ടസ്റ്റ് ആൻഡ് സം വിത്ത് സാക്രിഫൈസ്. But Maulana Abdul Kalam Azad fought with ideas. He believed that the strongest weapon against oppression is an educated mind. This is what makes him my favorite freedom fighter. Maulana Abdul Kalam Azad, born in 1888 in Mecca, later his family settled in Calcutta, India. From an early age, he displayed exceptional intelligence. He mastered Arabic, Persian, Urdu and later English. His thirst for knowledge was extraordinary. However, he did not pursue education merely for personal success. He believed that education should awaken society, remove ignorance and build a strong nation. At that time, India was under British rule. The British controlled not only our land but also tried to suppress our thoughts and aspirations. Instead of remaining silent, Maulana Abdul Kalam Azad chose to raise his voice. He started a revolutionary newspaper called Al Hilal. Through powerful articles, he exposed British injustice and inspired thousands of India to freedom. To fight for freedom. His words became the voice of patriotism. The British government feared the influence of his writings. They banned Al Hilal and later another newspaper Al Balagh. But they could ban newspaper, they could never silence the truth. Before I conclude, let me leave you with one thought. History remembers those who won wars, but humanity remembers those who enlightened minds. Maulana Abdul Kalam Azad did both. That is why, among all the freedom fighters, he remains my favorite. Let us honor his legacy, not merely by remembering his name, but by living his ideals with knowledge, integrity, unity and love for our country. Thank you. Jazakallah khair.
0: മാഷാഅല്ലാ, മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത് അല്ലേ. ലിസ്ന നഫീസ കലീമുള്ള കുളമ്പിൽ കുളബയിൽ മിയ പടവിൽ ദാറുലുലോം വിദ്യാർത്ഥിനിയാണ്. ഫ്രീഡം വിത്ത് പീസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയ പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരം അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത്
1: ഫാത്തിമ ഹയാൽ ആർ.
0: ഫാത്തിമ ഹയാൽ മോഡൽ ഹൈസ്കൂൾ പേഴുംകര അല്ലേ, മോഡൽ ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് അല്ലേ ഇനി അടുത്ത് കേൾക്കുന്നത്. ഇൻഷാല്ലാ, അപ്പോൾ നമുക്ക് അത് കേൾക്കാം.
5: Assalamu alaikum wa rahmatullahi wa barakatuh. Dear listeners, today I am speak honorable about my favorite freedom fighter Bhagat Singh. India's freedom was not achieved easily. Many brave people sacrificed their lives and comforted for the freedom of our motherland. Among them, Bhagat Singh was a young and courageous freedom fighter who continued to inspire millions. Bhagat Singh was born in 1907. From a young age, he was deeply affected by the injustice faced by Indians under British rule. He wanted to see India free and was ready to make great sacrifices for that dream. What inspired me most about Bhagat Singh is his courage and determination. He always every young, but he had a strong sense of responsibility towards his country. He never allowed fear to stop him from standing for that belief was right. As Muslim, I believe that courage should always be guided by good values Islam teaches us to stand for justice, speak in the truth, be patient and avoid injustice. We can learn from the courage and sacrifice shown by freedom fighter like Bhagat Singh. Bhagat Singh also understanding the importance of knowledge and reading. He was a thoughtful young man who studied different ideas and wanted to understanding society and the world around him. Today, we enjoy the freedom of our country because of the sacrifice made by many people from different communities. So, on this Independence Day, let us remember them with respect and gratitude. Let us become a good student, seek knowledge, respect others, help those in the need and contribute positivity to our country. May Allah guide us to യൂസ് അവർ ഫ്രീഡം റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് അസ് ബെറ്റർ ഹ്യൂമൻ. താങ്ക് യു. ജസാഖല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നല്ലൊരു ഇംഗ്ലീഷ് സ്പീച്ച് നമ്മൾ കേട്ടു.
0: അതെ, വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അവർ തിരഞ്ഞെടുത്ത വ്യക്തി ഭഗത് സിംഗ് ആണ് അല്ലേ. നമുക്കറിയാം മഹാത്മാ

0: ഒരു ഇംഗ്ലീഷ് പ്രസംഗം കൂടി കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. Dear listeners, Assalamu alaikum. Myself is Anushar. Today, as part of Independence Day celebrations, I speak you some words about the every shining star in the freedom struggle. Maulana Abul Kalam Azad was a prominent Indian Independence Day activist, Islamic scholar, journalist and a senior leader of the Indian National Congress. He served as the first Minister of Education of Independence Day India from 1947 until his death in 1958. He laid foundation of India's education system, established main national institutions like IITs, UGC, Sahitya Academy, etc. His birthday anniversary, November 11, is celebrated as National Education Day. I love him also because he was a strong person who stood for Hindu-Muslim unity and opposed partition of India. My dear friends, I stop my words and request you all to keep India unity. Jai Hind! Assalamu alaikum.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈസാൻ ഔഷാദിൻ്റെ മനോഹരമായ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. മണ്ണാർക്കാട് എം ഇ ടി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈസാൻ ഔഷാദ് അല്ലേ?
2: അതെ. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് പറഞ്ഞത്.
0: അതെ, ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരം, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ഈസാൻ ഔഷാദ് തിരഞ്ഞെടുത്തത് മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ്. നമുക്കറിയാം ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അതിൽ പ്രധാനികൾപ്പെട്ട ഒരാളാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് പ്രസംഗം തന്നെയാണ് വരുന്നത്. അമ്ന ബഷീർ അല്ലേ?
2: അതെ, ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്ന ബഷീറിൻ്റെ.
0: അതെ, യു എയിലെ അജ്മാൻ മെട്രോപൊളിറ്റൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അമ്ന ബഷീർ ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മുടെ ഈ ഒരു പ്രസംഗ മത്സരത്തിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു.
3: Good morning everyone. Myself Amna Bashir. I'm from grade 6S in Metropolitan International Indian Private School, Ajman. Topic: My favorite freedom fighter in the freedom struggles. Today we celebrate the Independence Day of our great country, India. But Independence Day is not just about celebrating with flags, songs and sweets. It is a day to remember what freedom cost us. For many years, our country was under British rule. Our people were not free to make their own decisions. Our freedom fighters faced imprisonment, suffering, and even death because they believed that India should govern itself. One of my favorite freedom fighters is Bhagat Singh. He was very young, but he had extraordinary courage. He was ready to sacrifice his life for the freedom of his country. His life reminds us that age does not decide how much we can contribute to our nation. So what is independence? Independence means having the freedom to think, speak, choose, and stand up for what is right. But freedom also comes with responsibility. We can see how the meaning of freedom has changed with time. In the past, women had to struggle even for basic dignity and the right to dress as they wished. Today, some people say, "My life, my choice. Nobody has the right to question me." having choices is important, but freedom

0: Minimalism does not mean forgetting our culture, values, or responsibilities. We must wake up and understand the real meaning of independence. There is also another big difference between the past and present. During the freedom struggle, sometimes the courage and determination rise against injustice. Today, in a democracy, if we want to bring a major change in a government rule or system, one person's voice may not be enough. People have to come together, raise their voices, and work together to bring change. This shows us that freedom is not only about having a voice, it is also about using that voice responsibly and standing together for what is right. We have also seen this spirit among today's young generation. Recently, Gen Z young people in Delhi came together, raised their voice, questioned those in power, and demanded change. Whether we agree with every issue or not, it reminds us of something important. A free country gives its people the right to speak and to question. Our freedom fighters fought to give us that right. Now, the question is, what will we do with the freedom they gave us? As the next generation of India, we must use our freedom wisely. We must respect our country, protect our values, stand against injustice, and take responsibility for making India better. Because independence is not only something we received in 1947. Independence is a responsibility we carry every day. Jai Hind. Thank you very much.
1: മാഷാഅല്ലാ, വളരെ പ്രൗഢമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത് അല്ലേ. ഇംഗ്ലീഷ് പ്രസംഗം അമ്ന ബഷീർ, മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ അജ്മാൻ, ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അമ്ന ബഷീർ. വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗം അല്ലേ. നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പ്രസംഗത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും ആ ഒരു എന്താ പറയുക വാക്കുകളുടെ സ്ഫുടതയും അതിൻ്റെ ഒരു താളാത്മകതയൊക്കെ ഉൾക്കൊണ്ടൊരു പ്രസംഗം കൂടിയായിരുന്നു. മാഷാഅല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം തുടരുമ്പോൾ ഈ എപ്പിസോഡിൽ അവസാന മത്സരാർത്ഥി ആരാണെന്ന് നമുക്ക് നോക്കാം.
2: അവസാനത്തെ മത്സരാർത്ഥി ഐഷ നവയാണ്. 9th ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: അതെ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ, നിർമ്മല ഹൈസ്കൂൾ, ഇരുമമുണ്ട,
2: നിലമ്പൂരാണ് പ്ലേസ്.
1: ഓക്കെ, നമുക്ക് ഐഷ നവയുടെ ഒരു മലയാളം പ്രസംഗം കൂടി കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മൈൻ അമ്മാ ബാദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളെയും പ്രിയപ്പെട്ട കൂട്ടുകാരെയും, സ്വാതന്ത്ര്യദിന മത്സരത്തിൽ എന്റെ പോരാളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളുടെ മുൻപിൽ അല്പനേരം സംസാരിക്കട്ടെ. അധിനിവേശത്തിന്റെ കൽസ്യങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത് വിഹാരത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ആഗസ്റ്റ് 15. വിദേശശക്തിയുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃത നുകർന്ന മഹത്തായ സ്വദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മളിൽ പ്രകടമാകുന്നു. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവിത ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ഇവരെയൊക്കെ ഓർമ്മകളിൽക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. അതുപോലെ തന്നെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരടി മണ്ണു തരൂ എന്ന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കരിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിലെ സ്വാർത്ഥതയുടെ മൂടുപടങ്ങൾ അണിയാത്ത എന്റെ പോരാളി. 1947 നിന്നും 2026 എത്തിയപ്പോൾ ഇന്ത്യയെ വളർന്നു. അഹിംസയിൽ ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടപെട്ടുന്നു. ദില്ലിയിലെ ജന്തർമന്ദറിൽ രാജ്യം കണ്ടത് വെറും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല. ജന്തർമന്ദറിലെ തെരുവിളക്കുകൾ അണച്ചും ജലലഭ്യത തടഞ്ഞും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വിദ്യാർത്ഥികൾ നേരിട്ട കാഴ്ച അദയനീയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിച്ച് ജെൻസി തലമുറയുടെ ചെറുത്തു നിൽപ്പാണത്. ഇതൊക്കെ തുടർ കഥയാകുമ്പോൾ യാഥാർത്ഥ്യം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പ്രതീക്ഷിക്കുകയുണ്ട്. നമുക്കറിയാം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രളയത്തിലും ഉരുൾപൊട്ടലിലും നമ്മുടെ ജനങ്ങളും സന്നദ്ധ പ്രവർത്തനവും സൈന്യവും കേരളക്കര ഒറ്റക്കെട്ടായി നിന്നത് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ഇന്ത്യ 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അങ്ങനെ ലോകത്തിലെ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിൽ തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. ഭാരതത്തോടുള്ള അഭിമാന വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. നമുക്ക് നല്ല മനുഷ്യരാകാം. അഴിമതികളും ഭിന്നതകളും ഇല്ലാത്ത ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. വഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാല്ലാ, മനോഹരമായ ഒരു മലയാള സ്പീച്ച് നമ്മൾ കേട്ടു.
1: അതെ, ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരം, സ്വതന്ത്ര സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളുടെ പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ ഒരു എപ്പിസോഡിലെ വിവിധ വ്യത്യസ്ത പ്രസംഗങ്ങളിലായിട്ട് വ്യത്യസ്ത സ്വതന്ത്ര സമര സേനാനികളെ നമ്മൾ പരിചയപ്പെട്ടു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇവരെ ഒന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, പ്രത്യേകിച്ചും സ്വതന്ത്ര സമര ചരിത്രം പഠിക്കുന്ന സമയത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഇത്തരം ചരിത്രങ്ങളെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കാനും ശ്രമിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രീഡം വിത്ത് പീസ് സ്വതന്ത്ര സമരത്തിലെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ മോർണിംഗ് ലൈവിന് ശേഷം റേഡിയോ വൈബ്സിലാണുള്ളത്. ഇന്ന് റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി, അതുപോലെ തന്നെ നമ്മോടൊപ്പം അബ്ദുസ്സലാം വീട്ടിയുമാണ് ഉള്ളത്. ഏതായാലും നമ്മുടെ ഒന്നാമത്തെ പ്രോഗ്രാമായിട്ടുള്ള ഇൻസൈറ്റിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
1: ഇൻസൈറ്റിൽ ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യത്വത്തെ ആദരിച്ച മതം എന്ന ഇസ്ലാമിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചുള്ള സംസാരമാണ്. ബഹുമാനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പടച്ചറബിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം കാടത്തത്തിൻ്റെയും പരുഷതയുടെയും മതമാണ് എന്നും വർഗീയതയും തീവ്രതയുമാണ് അതിൻ്റെ മുഖമുദ്ര എന്നുമൊക്കെ ഇസ്ലാം വിമർശകർ പലപ്പോഴായി പറയാറുണ്ട്. മറ്റുള്ളവരോട് പരുഷമായും മോശമായുമൊക്കെ പെരുമാറുവാനാണ് ഇസ്ലാം അനുശാസിക്കുന്നത് എന്നും, കാരുണ്യവും ആർദ്രതയും മനുഷ്യത്വവും ഒന്നും ഇസ്ലാമിൻ്റെ ഭാഗത്തില്ല എന്ന രീതിയിലാണ് വിമർശകർ ആക്ഷേപശരങ്ങൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ സംബന്ധിച്ച് അടുത്തറിഞ്ഞിട്ടില്ലാത്ത, പ്രമാണബദ്ധമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിൻ്റെ എതിരാളികൾ പറയുന്നതിനോട് ചേർത്ത് സോഷ്യൽ മീഡിയകളിൽ അവർ തീർക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലിൻ്റെയും കട്ടുമുറിച്ച ക്ലിപ്പുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് ഇസ്ലാമിനെ മോശമായി കാണുകയും ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാമിനെ അടുത്തറിയുന്ന ഏതൊരാൾക്കും കാരുണ്യവും ആർദ്രതയും മനുഷ്യത്വവും സമന്വയിച്ച മതമാണ് ഇസ്ലാം എന്ന് കാണുവാൻ സാധിക്കും. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏത് ആശയ ആദർശങ്ങളും അജയ്യവും ഉന്നതവുമാണ് എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ തന്നെ ഇസ്ലാം സത്യത്തിൽ മറ്റുള്ളവരെ ആദരിക്കാത്ത, മനുഷ്യത്വത്തെ അംഗീകരിക്കാത്ത മതമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ നിഷ്കാസനം ചെയ്യണമെന്നോ ഉന്മൂലനം ചെയ്യണമോ എന്നോ, നന്മയിൽ മറ്റുള്ളവരോട് സഹകരിക്കരുത് എന്നോ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മനുഷ്യരോടെല്ലാവരോടും, അവർ ഏത് ജാതിക്കാരാകട്ടെ, ഏത് ഭാഷക്കാരും ഏത് നാട്ടുകാരുമാകട്ടെ, ഏത് ആദർശക്കാരുമാകട്ടെ, അവരോട് മനുഷ്യത്വപരമായി മാന്യമായി കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. മനുഷ്യരോട് എന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന സർവ ജീവജാലങ്ങളോട് വരെയും കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമൂ മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ്സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമെന്ന് പറയാതെ എല്ലാവരോടും, സർവ ജീവജാലങ്ങളോടും കാരുണ്യത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, കനിവോടുകൂടി പെരുമാറുവാനാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടേറെ ഹദീസുകളിൽ ആ കാര്യം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അതിന് സ്വന്തമായി ഇര തേടി പിടിച്ച് ഭക്ഷിക്കുവാൻ അവസരമൊരുക്കാതെ കെട്ടിയിട്ട് അങ്ങനെ ആ പൂച്ച ചത്തുപോയതിൻ്റെ പേരിൽ ആ സ്ത്രീക്ക് നരകമുണ്ട് എന്ന് ഉണർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു മനുഷ്യൻ ദീർഘമായ യാത്രയിൽ ദാഹിച്ച് വലഞ്ഞ് അവശനായപ്പോൾ വെള്ളം തേടി അലഞ്ഞ സന്ദർഭത്തിൽ ഒരു കിണർ കാണുകയും ആ കിണറിൽ ഇറങ്ങി അയാൾ വെള്ളം കുടിച്ച് ദാഹം തീർത്ത് കരകയറി പുറത്തു വന്നപ്പോൾ ദാഹിച്ച് വലയുന്ന, ദാഹത്തിൻ്റെ ശക്തി കൊണ്ട് നാവ് പുറത്തേക്ക് നീട്ടി കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായയെ കണ്ട് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആ കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം മുക്കി കടിച്ചു പിടിച്ച് ആ കിണറിൻ്റെ പുറത്തേക്ക് കയറി വന്ന് ആ നായക്ക് വെള്ളം കൊടുത്ത് നായയുടെ ദാഹമകറ്റിയതിൻ്റെ പേരിൽ ആ മനുഷ്യന് സ്വർഗം ലഭിച്ചു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ ജീവിയോട് പോലും കാരുണ്യത്തോടുകൂടി കനിവോടുകൂടി പെരുമാറണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിക്കുന്നുണ്ട് പ്രവാചകനോട്, അലൈസ ഫിൽ ബഹായിമി അജ്റുൻ, ഈ മിണ്ടാപ്രാണികൾക്ക് നാൽക്കാലി മൃഗങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നതിലും നന്മയുണ്ടോ പുണ്യമുണ്ടോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫീ കുല്ലി കബ്ദിൻ റത്തുബത്തിൻ അജ്റുൻ, പച്ചക്കരളുള്ള അഥവാ ജീവന്റെ തുടിപ്പുള്ള എല്ലാറ്റിലും നിങ്ങൾക്ക് നന്മയുണ്ട് പുണ്യമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ മനുഷ്യത്വരഹിതമായ തീവ്രതയുടെയും ഭീകരതയുടെയും അക്രമത്തിൻ്റെയും അനീതിയുടെയും അധ്യാപനങ്ങൾ എവിടെയും കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് നീതി നിർവഹിക്കുവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കാരുണ്യത്തോടുകൂടി ഇടപഴകുവാനാണ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ, തൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി വിശന്നിരിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുഅ്മിനല്ല സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമായ അയൽവാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞില്ല. അതേപോലെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് പോരടിക്കാത്ത, യുദ്ധം ചെയ്യാത്ത, അന്യായമായി നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകളോട് പുണ്യം ചെയ്യുന്നത് നന്മ ചെയ്യുന്നത് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിക്കാത്ത അവിശ്വാസിയായ ഒരു മനുഷ്യനാണ് അയൽവാസിയെങ്കിലും തീർച്ചയായും അയാൾക്ക് മനുഷ്യത്വപരമായ രീതിയിൽ പുണ്യം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, അയാളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടില്ല എന്ന് മാത്രമല്ല നന്മയാണ് പുണ്യമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിന് ഉപോത്ബലകമായ ഉദാത്ത മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അയൽവാസിയായ ജൂതൻ്റെ അടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പടയെങ്കി പണയം വെച്ച് വീട്ടിലേക്ക് ആവശ്യമായ ഗോതമ്പ് പൊടി കടം വാങ്ങിയത് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അയൽവക്കത്തുള്ള ആൾ മറ്റൊരു മതത്തിൻ്റെ ആളാണ്, ജൂത വിശ്വാസിയാണ് എന്നുള്ളതുകൊണ്ട് അയാളുമായി ശത്രുതയിൽ കഴിയുകയല്ല, അയൽവാസി എന്നുള്ള നിലയിൽ അയാളെ പരിഗണിക്കുകയും അയാളുമായി വാങ്ങലും കൊടുക്കലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കുന്ന എത്രയോ അനുചരന്മാർ ചുറ്റുപാടുമുണ്ട്. അവരോട് ആ വിഷമവും സങ്കടവും അറിയിക്കുക പോലും ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പടയെങ്കി ജൂതനായ മറ്റൊരാളുടെ അടുക്കൽ കൊണ്ടുപോയി പണയം വെച്ച് അതുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി എന്നതാണ് ആ ചരിത്രത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ, ഹിജറ പോകുമ്പോൾ വഴികാട്ടിയായി സ്വീകരിച്ചത് മദീനയിലേക്കുള്ള ഓടുവഴികൾ അറിയുന്ന, ശത്രുക്കളുടെ കെണിയിൽ നിന്ന് പെടാതെ രക്ഷപ്പെടുവാൻ സാധിക്കുന്ന കുറുക്കുവഴികളെ സംബന്ധിച്ച് നല്ല വിവരമുള്ള ഇബ്നുദ്ദഖിന്ന എന്ന ഒരു അവിശ്വാസിയായ മനുഷ്യനെയാണ് പ്രവാചകൻ ഗൈഡായി വഴികാട്ടിയായി സ്വീകരിച്ചത്. അപ്പോൾ അവിടെ ജാതി നോക്കി, മതം നോക്കി, വർഗീയതയുടെ ആശയം പഠിപ്പിക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. വിശ്വസ്തനായ, ഉപകരിക്കുമെന്ന് മനസ്സിലായ ആ മനുഷ്യനുമായി സഹകരിക്കുകയും അയാളുടെ നന്മ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത സംഭവം. ഇങ്ങനെയൊക്കെ അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും ഇസ്ലാം മനുഷ്യത്വത്തെ അംഗീകരിച്ചിട്ടില്ല, ആദരിച്ചിട്ടില്ല. മനുഷ്യത്വരഹിതമായ ആശയങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വർഗീയതയും തീവ്രതയുമാണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങളിലുള്ളത് എന്നൊക്കെ പറയുന്ന ആളുകൾ വാസ്തവത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ആശയത്തെയും അറിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭൃത്യനായ ജൂതനായൊരു കുട്ടി രോഗിയായി കിടക്കുമ്പോൾ അവിടെ സന്ദർശിക്കുന്ന രംഗം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാദിമായ ഭൃത്യനായ ഒരു മനുഷ്യൻ ജൂതനായിരുന്നു എന്നാണ്. ആ ജൂതക്കുട്ടി രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്ദർശിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടപാടുകളും കൊള്ളക്കൊടുക്കലുകളും ഒന്നും ആദർശത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇസ്ലാം വിലക്കിയിട്ടില്ല. ആദർശപരമായ വിശ്വാസവും നിലപാടുകളുമൊക്കെ മറ്റൊരു സംഗതിയാണ്. മനുഷ്യത്വപരമായ ഇടപെടലുകളും വാങ്ങലും കൊടുക്കലുമൊക്കെ, മുആമലാത്ത്, ആ ഇടപാടുകൾ അത് മറ്റൊന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ ഔ ഉൻസ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബം വഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെയാക്കി വേർതിരിച്ചിട്ടുള്ളത് പരസ്പരം അറിയുവാനുള്ള ഒരു മേൽവിലാസം എന്ന നിലയിലാണ്. അതിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞ് മതിൽ കെട്ടി വേർതിരിച്ച് ശത്രുക്കളായി പരസ്പരം പോരടിക്കുവാനല്ല, ഭാഷയുടെയും വർഗത്തിൻ്റെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്നാളുകൾ പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞത് അതൊക്കെ നിങ്ങളെ പരസ്പരം അറിയുവാനുള്ള സംവിധാനങ്ങളാണ് എന്ന്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായിട്ടുള്ള ആളുകൾ, ഇന്ന വർഗത്തിൽപ്പെട്ട ആളാണ് എന്നോ ഇന്ന ഭാഷ സംസാരിക്കുന്ന ആളാണ് എന്നോ ഇന്ന ദേശക്കാരനാണ് എന്നോ അല്ല, മറിച്ച് തൻ്റെ സ്രഷ്ടാവിനെ അറിയുകയും അവൻ്റെ വിധിവിലക്കുകൾ ഏറ്റവും നന്നായി അനുസരിക്കുകയും ചെയ്ത ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ എല്ലാവരുടെയും ആശയങ്ങളും ആദർശവും സ്വീകരിക്കണമെന്നും അതൊക്കെ ഒന്നാണ് എന്നും എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വിവിധ വഴികളാണ് എന്നുമുള്ള കപട സഹിഷ്ണുത അല്ലെങ്കിൽ കാപഢ്യത്തിൻ്റെ ഒരു വേഷം കെട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിന് പറയാനുള്ളത് ഇന്ന ഇന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം, പരലോക വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയാണ് ഇസ്ലാം. പക്ഷേ അത് നിങ്ങൾ ഓരോരുത്തരും നിർബന്ധപൂർവ്വം സ്വീകരിച്ചു കൊള്ളണം എന്നുള്ള തിട്ടൂരം, ഒരു കർശനമായ വിധി ഇസ്ലാം പുറപ്പെടുവിക്കുന്നില്ല. ഇക്റാഹ ഫിദ്ദീൻ ഖത്തബയ്യന റുഷ്ദു മിനൽ ഗൈ, സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും വേർതിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതപരമായ ഒരു കാര്യത്തിൽ നിർബന്ധിച്ച് ഒരാളെയും മതത്തിൽ ചേർക്കേണ്ടതില്ല. ഓരോരുത്തർക്കും കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എന്നല്ലാതെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഇസ്ലാമിൻ്റെ ആശയം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം മനുഷ്യനെയും മനുഷ്യത്വത്തെയും ആദരിച്ച മതമാണ്. ആദർശപരമായ കാര്യങ്ങൾ കൃത്യമായി കടുകിട വ്യതിചലിക്കാതെ അതിൻ്റെ തനിമയോടുകൂടി, വ്യക്തതയോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ തന്നെ അത് സ്വീകരിക്കാത്ത ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ജീവിക്കുവാനുള്ള അവകാശവും അവസരവും അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം വർഗീയതയുടെയും മനുഷ്യത്വരഹിതമായ ആശയങ്ങളുടെയും ഒരു ആദർശ കൂട്ടമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ സത്യസന്ധമായി അറിയുവാൻ, പഠിക്കുവാൻ തയ്യാറാകണം. പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ജീവിതത്തിൽ നിന്നും ആ ഇസ്ലാമിനെ നിങ്ങൾ വായിച്ചെടുക്കുവാൻ, മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ധാരണയുമായി പോവുകയില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒട്ടേറെ പാഠങ്ങൾ, അധ്യാപനങ്ങൾ നമുക്കതിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹു കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കുവാനും സത്യം ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാ ഫീക്ക്. നാം കേട്ടത് മനുഷ്യത്വത്തെ ആദരിച്ച മതം എന്ന വിഷയത്തിൽ നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിച്ചത് ഷമീർ മദീനി.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൽ ഇനി പാട്ട് കേൾക്കാം. സ്വരം.

0: മാഷാല്ലാ, നല്ലൊരു ഗാനം കേട്ട് നമ്മളിനി
1: അടുത്തതായി നാം പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്കാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നത് പി വി ഗംഗാധരനാണ്.
2: എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് അർബുദം പിടിപെട്ട് മരണത്തിൻ്റെ കയങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി വഴുതി പോയാക്കാവുന്ന ധാരാളം ജീവനുകളെ ചികിത്സയിലൂടെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രമുഖനായ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ, മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഡോക്ടർ വി പി ഗംഗാധരൻ സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ.
3: നമസ്കാരം.
2: യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതുധാരണയാണ് ക്യാൻസർ ഒരു മഹാമാരിയാണ്, മഹാരോഗമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ധാരണ ശരിയാണോ?
3: ധാരണ തീർച്ചയായും തെറ്റാണ്. കാരണം നമുക്ക് മറ്റ് പല അസുഖങ്ങളെങ്കിൽ പോലെ ഒരു അസുഖം, അതിനപ്പുറം നമുക്ക് അതിന് വലിയൊരു വിശേഷണോ നിർവചനമോ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് മറ്റസുഖങ്ങൾ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ക്യാൻസറിലുണ്ട്. അപ്പോൾ നമ്മൾ എന്നും നമ്മൾ ക്യാൻസറിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ മരണം മാത്രം മുമ്പിൽ നമ്മളിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല. ഒരുപക്ഷെ അതിന് കാലം ഉണ്ടായിരുന്നു. നമുക്ക് 25 വർഷം അല്ലെങ്കിൽ 30 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയാണ്, നമുക്ക് ക്യാൻസർ എന്താണെന്ന് അറിയില്ലായിരുന്നു, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു, കണ്ടുപിടിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം തരാൻ സാധിക്കില്ലായിരുന്നു. തികച്ചു ഇരുട്ടെന്ന് വേണേൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഇന്നങ്ങനെയല്ല. നമുക്ക് പല ക്യാൻസറുകളും നമുക്ക് തടയാൻ സാധിക്കുമെന്ന് അറിയാം, പലതും നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കുമെന്ന് അറിയാം, പലപ്പോഴും നമുക്ക് രോഗിയുടെ ജീവിതം നീട്ടിക്കൊടുക്കാൻ സാധിക്കും, അസുഖം നിയന്ത്രിച്ചുകൊണ്ട് നീട്ടിക്കൊടുക്കാൻ സാധിക്കും. നമുക്കിതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും വേദന ഉണ്ടെങ്കിൽ വേദനയോ ശ്വാസമുട്ടൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സുഖമായ ഒരു അന്ത്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം ക്യാൻസർ ചികിത്സ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്നും നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉണ്ടാവാറുള്ളൂ, ചികിത്സ ഭേദമാക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ അതിന് മുമ്പിലത്തെ പടികളൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ.
2: മറ്റു പല രോഗങ്ങളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത പല രോഗങ്ങളുമുണ്ട്.
3: ഉദാഹരണം പറഞ്ഞു തരാം. ഹൃദയാഘാതം എടുക്കുകയാണെങ്കിൽ 50% രോഗികൾക്ക് പോലും ഒരു ആശുപത്രിയിൽ എത്താൻ സാധിക്കുന്നില്ല, അതിന് മരണം സംഭവിക്കുകയാണ്. പക്ഷേ നമുക്ക് അതിനെ പേടിയില്ല, നമ്മൾ വിചാരം ക്യാൻസർ മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റു പല അസുഖം നമ്മളെ പറയാം. കിഡ്നി സംബന്ധമായ അസുഖം രോഗികൾ പലപ്പോഴും അങ്ങനെ ജീവിച്ചു പോകുന്നത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ കിഡ്നി മാറ്റിവെച്ച രോഗിക്ക് പോലും പല നിബന്ധനകളും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാം നമുക്ക് തിരികെ വരുന്ന അസുഖം ഭേദമായി തിരികെ വരുന്നവരൊക്കെ സാധാരണ ജീവിതം നയിക്കാൻ പ്രാപ്തരായിട്ടാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് വരുന്ന എല്ലാ രോഗികളെയും നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് ഒരു ഡോക്ടർക്കും നമുക്കത് അവകാശപ്പെടാൻ സാധിക്കില്ല, ഒരു രോഗത്തിനും സാധിക്കില്ല.
2: സാർ, നമുക്ക് സത്യത്തിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ അർബുദ രോഗിയായി ഡയഗ്നോസ് ചെയ്യുന്നത് മുതൽ യഥാർത്ഥത്തിൽ അയാളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്?
3: നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ആ കോശങ്ങൾക്ക് ചില പ്രത്യേകത ഉണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമേ വളരുകയുള്ളൂ. ശരീരം വളരാൻ പറഞ്ഞാൽ വളരും, ശരീരം വേണ്ട എന്ന് പറഞ്ഞാൽ വളരില്ല. പക്ഷേ ക്യാൻസർ സംഭവിക്കുന്നത് ശരീരത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വളരുന്ന കോശങ്ങളാണ്. അതായത് അമിതമായി അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുന്ന കുറേ കോശങ്ങൾ. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ നല്ല കോശത്തിനും ഓരോ ജീവിത സമയമുണ്ട്. ചില കോശങ്ങളിപ്പോൾ 1 മണിക്കൂർ ജീവിക്കാം, ചില കോശങ്ങളിപ്പോൾ 1 മാസം ജീവിക്കാം, ചിലതിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇപ്പോൾ 1 വർഷമായിരിക്കാം. പക്ഷേ അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും ജീവിക്കാൻ സാധിക്കില്ല, മരിച്ചേ മതിയാവും. പക്ഷേ ക്യാൻസർ കോശങ്ങൾ മരണമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ്. അപ്പോൾ അമിതമായി അനിയന്ത്രിതമായി മരണമില്ലാതെ വളരുന്ന കുറേ കോശങ്ങൾ. അപ്പോൾ പ്രശ്നം അവിടെ തീരുന്നില്ല. നല്ല കോശങ്ങൾ ഒരിക്കലും അടുത്തുള്ള മറ്റ് കോശങ്ങളെ ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ക്യാൻസർ കോശങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പം പതുക്കെ പതുക്കെ അടുത്തുള്ള നല്ല കോശങ്ങളെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകും. അവിടെ പോയാലും അത് അതേ പ്രക്രിയ ആവർത്തിക്കും. അതായത് അമിതമായി അനിയന്ത്രിതമായി മരണമില്ലാതെ വളർന്നുകൊണ്ട് അടുത്തുള്ള നല്ല കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, അതാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മളെന്നും പറയും നമ്മളെ എവിടെ ക്യാൻസർ തുടങ്ങുന്നു എന്ന് നമ്മുടെ പ്രൈമറി സൈറ്റ് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജ് ഓഫ് ക്യാൻസർ എന്ന് പറയും. അവിടെ നിന്ന് ഈ കോശങ്ങൾ പോയി മറ്റു അവയവങ്ങളെ നശിപ്പിക്കുമ്പോൾ നമ്മളതിനെ സെക്കൻഡറീസ് പറഞ്ഞ് ശേഷിപ്പിക്കും. നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം ക്യാൻസർ രോഗികളിൽ 90% പേരും മരിക്കുന്നത് സെക്കൻഡറീസ് കൊണ്ടാണ്, പ്രൈമറി കൊണ്ടല്ല. അതായത് ക്യാൻസർ തുടങ്ങിയ സ്ഥലത്തെ പ്രശ്നം കൊണ്ടല്ല രോഗി മരിക്കുന്നത്, മറിച്ച് ആ കോശങ്ങൾ പോയി മറ്റു അവയവങ്ങളെ നശിപ്പിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാൻസർ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെക്കൻഡറീസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ക്യാൻസറുകളും ചികിത്സ ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളായിരിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാൻസറിൽ ഒരു നല്ല കോശം ക്യാൻസർ കോശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്നൊരു അസുഖമല്ല, വർഷങ്ങളെടുക്കും ഒരു നല്ല കോശം ക്യാൻസർ കോശമായിട്ട് മാറാനായിട്ട്.
2: സർ, മറ്റൊന്നുള്ളത് ക്യാൻസറിന് വ്യത്യസ്ത സ്റ്റേജുകളുണ്ട് എന്ന് പറയാറുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
3: നമുക്ക് എല്ലാ ക്യാൻസറും സാധാരണ 4 സ്റ്റേജാണ് പറയുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന് പറയും. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എവിടെ ക്യാൻസർ തുടങ്ങുന്നുവോ അവിടെ മാത്രമേ ഉള്ളൂ ക്യാൻസർ, ഇറങ്ങില്ല, ഇറങ്ങും പെടുന്നിട്ടില്ല. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അത് മറ്റു അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവരെ സ്തനാർബുദമാണെങ്കിൽ സ്തനത്തിൽ മാത്രം ഒതുക്കി നിൽക്കുമ്പോൾ പലപ്പോഴും സ്റ്റേജ് 1 തന്നെ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് അത് ശ്വാസകോശത്തിലോ എല്ലിലോ തലച്ചോറിനൊക്കെ ബാധിക്കുമ്പോൾ അത് സ്റ്റേജ് 4 ആയി. സ്റ്റേജ് 2 രണ്ടും രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ്, 1 4 ഇടയ്ക്കുള്ളതാണ് സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തുടങ്ങിയ സ്ഥലത്തുനിന്നും തൊട്ടടുത്തുള്ള ഭാഗത്തേക്ക് ക്യാൻസർ പടർന്ന് കാണും. സ്റ്റേജ് 3 കുറച്ചും കൂടെ മുകളിലേക്ക് പടർന്ന് കാണും. സ്റ്റേജ് 4 ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റവയങ്ങളെ ബാധിച്ചു കാണും. അവിടെയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് സ്റ്റേജ് 1 ഒരു പരിധിവരെ സ്റ്റേജ് 2 കണ്ടുപിടിച്ചാൽ നമുക്ക് മിക്കവാറും എല്ലാ ക്യാൻസറുകളും ചികിത്സ ഭേദമാക്കാൻ സാധിക്കും. സ്റ്റേജ് 4 പോലും പല ക്യാൻസറുകളും നമുക്ക് ചികിത്സ ഭേദമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഏത് സ്റ്റേജാണെന്നും ഏത് തരം ക്യാൻസർ ആണെന്നുമാണ് നമ്മുടെ ചികിത്സയിലെ വിജയത്തിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന രണ്ട് കാര്യങ്ങൾ.
2: യഥാർത്ഥത്തിൽ ഇന്ന് കേരളീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആശങ്ക തന്നെയാണ് ഈ അർബുദം എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യം, എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം, എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് അതിന് ജനിതകമായ വല്ല റീസൺസും ഉണ്ടോ? അതിന് സാമൂഹിക പശ്ചാത്തലം കൂടി ഉണ്ട് സാറിനറിയാം. പിന്നെ ഒരു ക്യാൻസർ വന്ന ഫാമിലിയിൽ നിന്ന് വിവാഹങ്ങളൊക്കെ മുടങ്ങി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊന്ന് പറയാം.
3: ക്യാൻസർ നമ്മൾ എന്നും കാണേണ്ടത് വേറൊരു തലത്തിലാണ്. അതായത് ക്യാൻസർ ഒരു അസുഖമല്ല, പക്ഷെ ഒരു പറ്റം അസുഖങ്ങളുടെ സമുച്ചയമാണ്. ഓരോ ക്യാൻസറിൻ്റെയും കാരണങ്ങൾ ഓരോന്നാണ്, ലക്ഷണങ്ങൾ ഓരോന്നാണ്, ചികിത്സാ രീതികൾ വേറെ വേറെയാണ്, വിജയസാധ്യതയും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ സാധാരണ എല്ലാ ക്യാൻസറും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന പല കാരണങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം നമ്മളിപ്പോൾ ഇതിന് ചോദിക്കുന്നത് തന്നെയാണ്, അത് പാരമ്പര്യ രോഗമാണെന്ന് ചോദിക്കുന്നത്. പാരമ്പര്യത്തിന് ക്യാൻസറിലെ സാധ്യത എന്ന് പറയുന്നത് 5% മാത്രമേ ഉള്ളൂ, അതും ചില ക്യാൻസറുകൾക്ക് ചില പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ക്യാൻസർ വന്നുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത് ആ മക്കളെ ആരെയും വിവാഹം കഴിക്കുന്ന പറഞ്ഞാൽ യാതൊരു അർത്ഥം എന്ന് പറയുന്ന കാരണമുണ്ട്. കാരണം നമ്മുടെ സാധ്യത 5% മാത്രമേ ഉള്ളൂ, അതും ചില ക്യാൻസറുകൾക്ക് ചില പ്രായത്തിൽ. നമ്മുടെ പ്രധാന പ്രശ്നം രാസവസ്തുക്കളാണ്, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രാസവസ്തുക്കൾ, നമ്മുടെ ദുശ്ശീലങ്ങൾ, മദ്യപാനം, പുകയില, നമ്മൾ ആഹാരത്തിന് നിറവും സാധനമായി ചേർക്കുന്ന രാസവസ്തുക്കൾ, നമ്മൾ ആഹാരം കേടുവയ്ക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ, പഴം പച്ചക്കറിയൊക്കെ നിറമലിന് വേണ്ടി പൂശി വയ്ക്കുന്ന രാസവസ്തുക്കൾ, ജലമലിനീകരണം, വായുമലിനീകരണം, കീടനാശിനികൾ, വളങ്ങൾ, ഇതെല്ലാം വരുന്നത് ഈ രാസവസ്തുക്കളുടെ ബാനറിനാണ്. ചില വൈറസ് പനികൾ, ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തം വരുന്നു, ഇവരെ ബി എന്ന അസുഖം നമ്മൾ അറിഞ്ഞില്ല, ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് വരാൻ സാധ്യത ഇവർ ക്യാൻസറുകളാണ്. റേഡിയേഷൻ, അതുപോലെ റേഡിയേഷൻ പ്രധാനമായിട്ടും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ്, എക്സ്റേ മെഷീൻ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ സ്കാനിങ് മെഷീൻ ജോലി ചെയ്യുന്ന ആൾക്കാർ, ചില അണ്വായുധ അപകടം ചുറ്റും താമസിക്കുന്ന ഇവർക്കൊക്കെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ലിസ്റ്റിൽ വരുന്ന ആൾക്കാരായിരിക്കും.
2: സാധാരണ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യഘട്ടത്തിൽ തന്നെ ക്യാൻസറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സകൾ എളുപ്പമായിരിക്കുമെന്ന്. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഒരു ക്യാൻസറിനെ ആദ്യത്തിൽ കണ്ടെത്തുക, അതിന് എന്താണ് അയാളെ മനസ്സിലാക്കേണ്ടത്?
3: ഇല്ല, നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞു, ക്യാൻസർ ഒരു അസുഖമല്ല, ഒരു പറ്റം അസുഖങ്ങളുടെ സമുച്ചയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂചനകൾ പലതായിരിക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ക്യാൻസറിൻ്റെ മറ്റൊരു പ്രശ്നം, ഇന്ന സൂചന ഉണ്ടെങ്കിൽ 100% ക്യാൻസറാണ് തറപ്പിച്ച് പറയാൻ പറ്റുന്ന യാതൊരു സൂചനയും ഇല്ല. പക്ഷെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്, നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഇല്ലാതെ സാവധാനം വളരുന്ന മുഴകൾ വിളങ്ങൾ ഇല്ലായെങ്കിലും ഉണ്ടെങ്കിൽ പലപ്പോഴും പല രോഗികളും എന്ന് പറയും വേദന ഇല്ലാതെ ഞാൻ വന്നില്ല. പക്ഷെ വേദന ഇല്ലാത്ത മുഴകളാണ് കൂടുതൽ പ്രശ്നം, വേദനയുള്ള മുഴകളല്ല. അപ്പോൾ വേദന ഇല്ലാത്ത സാവധാനം വളരുന്ന മുഴകൾ വിളങ്ങൾ ഇല്ലായെങ്കിലും ഉണ്ടെങ്കിൽ അകാരമായ വളർച്ച, എന്തുകൊണ്ടാണ് വളർച്ച, ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വിട്ടുമാറാത്ത ചുമ, ചുമച്ചുമ്പോൾ രക്തമായം വരിക, പ്രത്യേകിച്ച് നിങ്ങൾ പുകയില ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പുക വലിക്കുന്നവരാണെങ്കിൽ, സ്വരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ നമ്മുടെ മലമൂത്ര വിസർജനയിൽ വരുന്ന വ്യത്യാസങ്ങൾ, രക്തസ്രാവം എവിടെ നിന്നാണെങ്കിലും, തൊലിപ്പുറത്ത് വരുന്ന ചുമന്ന പാടുകളാവാം, പല്ല് തേക്കുമ്പോഴാവാം, ചിലപ്പം മലത്തിൽ കൂടെയാവാം. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം അറിയിക്കേണ്ട കാര്യം, ഇതൊക്കെ നമുക്ക് ക്യാൻസർ ഇല്ലാതെയും വരാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ അത് ക്യാൻസർ ആണെന്നുള്ളതല്ല, നിങ്ങൾ ഉടനെ തന്നെ പോയി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് മാത്രമേ ഉള്ളൂ.
2: സർ, പണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ക്യാൻസറുകൾ ഇല്ലായിരുന്നോ? അതോ ഈ കാലഘട്ടത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടിയിട്ടാണോ ഇത്ര വ്യാപകമായി കേരളത്തിൽ ക്യാൻസറുകൾ കാണുന്നത്?
3: നമുക്ക് ക്യാൻസറിനെ കണക്ക് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഓരോ ദിവസവും ഏകദേശം 100 പുതിയ ക്യാൻസറുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളതിന് 3 തരത്തിൽ കാണേണ്ടി വരും. ഒന്ന്, ക്യാൻസർ ഏത് പ്രായത്തിൽ വരാമെങ്കിലും പ്രായമേറുന്നതോറും നമുക്ക് വരാൻ സാധ്യത അസുഖമാണ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടുന്തോറും ആ സമൂഹത്തിൽ ക്യാൻസർ ഒന്നും കൂടുതലായിരിക്കും. ഇപ്പം നമ്മളൊരു 25 വർഷം മുമ്പ് നമ്മുടെ ജീവിതദൈർഘ്യം 60 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് അത് 70 കടന്ന് നിൽക്കണം. അപ്പോൾ 10 വർഷം കൂടുതൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് വരാൻ സാധ്യത അസുഖമായിട്ട് ക്യാൻസറിനെ കാണേണ്ടി വരും. മറ്റൊന്ന്, കൂടുതൽ ആൾക്കാർ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. പണ്ട് പല മരണങ്ങളും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉത്തരമില്ലായിരുന്നു. ഇന്ന് പക്ഷേ മിക്കവാറും എല്ലാ മരണങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തീർച്ചയായും നമുക്ക് വരുന്നൊരു വർധനവുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് കണ്ടമാനം ക്യാൻസർ കൂടുന്നു തോന്നുന്നത്. ക്യാൻസർ കൂടുന്നുണ്ടല്ലോ എന്ന് പറയുന്നില്ല, കൂടുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കോളറ വരുന്ന പോലെ, ഒരു ഡെങ്കു വരുന്ന പോലെ, ഒരു പഞ്ചായത്തിൽ മുഴുവൻ ഒരു ആഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് ക്യാൻസർ കൂടി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ക്യാൻസർ അങ്ങനെ ഉണ്ടാകുന്ന അസുഖമല്ല, അത് പ്രത്യേകം കൊണ്ട് മനസ്സിലാക്കിയിരിക്കണം.
2: സർ, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ക്യാൻസറുകൾ മെയിൽ ആൻഡ് ഫീമെയിൽ ആണുങ്ങൾക്ക്?
3: നമ്മുടെ പുരുഷന്മാർ കാണുന്ന ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ട് തരം ക്യാൻസറുകളാണ്. ഒന്ന് ശ്വാസകോശാർബുദവും മറ്റത് കഴുത്തിൽ നിന്നുണ്ടെങ്കിൽ വരുന്ന ക്യാൻസറുകളാണ്. ഈ രണ്ട് ക്യാൻസറും ചേർന്നാൽ മലയാളി പുരുഷന്മാരിൽ വരുന്ന ഏകദേശം 50% ക്യാൻസറിൻ്റെ സാധ്യതയായി കഴിഞ്ഞു. ഈ രണ്ട് ക്യാൻസറും പുകയിലയുമായി നേരിട്ട് ബന്ധമുള്ള രണ്ട് ക്യാൻസറുകളാണ്. പുക വലിക്കാത്തുള്ള ശ്വാസകോശാദ രോഗവും പുകയില ചവയ്ക്കുകയാണെങ്കിൽ വായിക്കാൻ തുടങ്ങി ക്യാൻസർ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ 3-ൽ 1 സ്ത്രീ ക്യാൻസറുമായിട്ട് ഇന്ന് ഒപ്പിയിൽ വരുന്നത് സ്തനാർബുദമായിട്ടാണ്, ബ്രസ്റ്റ് ക്യാൻസറുമായിട്ടാണ്. അത് മാത്രമല്ല, പണ്ട് 45 വയസ്സിൽ 50 വയസ്സിന് മുകളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ക്യാൻസർ നമുക്കിന്ന് 20 വയസ്സ് 25 വയസ്സിൽ ധാരാളം പെൺകുട്ടികൾ ക്യാൻസർ പറഞ്ഞ് നമ്മുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ടൊരു വലിയ ചോദ്യം വരും. നമ്മളതിന് ഒറ്റ വചത്തിൽ കൊടുക്കുന്ന ഉത്തരം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട നമ്മുടെ ജീവിതശൈലിയും ആഹാരവും തന്നെയാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇവിടെ കാണുന്നത് ഗർഭാശയമുള്ള ക്യാൻസറുകളാണ്. ഇവിടെ കൂടി വരുന്ന 2-3 ക്യാൻസറുകളുണ്ട് കേരളത്തിൽ. ഒന്ന്, പുരുഷന്മാർ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടി വരികയാണ്. വൻകുടലിലെ ക്യാൻസർ കേരളത്തിൽ കൂടി വരികയാണ്. ചില മേഖലകളിൽ തൈറോയ്ഡ് ക്യാൻസറും കൂടി വരികയാണ്. അതാണ് കേരളത്തിലെ ക്യാൻസറിൻ്റെ ചിത്രം.
2: സർ, അതുപോലെ ഒരു ക്യാൻസർ ബാധിച്ച വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒറ്റപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ കണ്ടുവരുന്നു. അത് ചികിത്സയെ പ്രതികൂലമായിട്ട് ബാധിക്കാറില്ലേ?
3: നമ്മൾ പറയുന്നത് ക്യാൻസർ രോഗിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ പറയും ഈസ് നെഗറ്റീവ് തിങ്കിങ്, ഇച്ഛാശക്തി ഇല്ലായ്മയാണ്. അതായത് മരണം മാത്രം മുമ്പിൽ വരും എപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ചിത്രങ്ങൾ മാത്രമേ വരുള്ളൂ. അതിനുള്ള രോഗിയുടെ ഇച്ഛാശക്തിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നതെന്ന് പറയും. ആ ഇച്ഛാശക്തി എന്തുകൊണ്ട് രോഗി കുറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തും. സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് സ്കൂളിൽ പോകാൻ സാധിക്കില്ല, ജോലിക്ക് പോകാനൊക്കെ ജോലിക്ക് പോകാൻ സാധിക്കില്ല, ആരും കാണാൻ ചെല്ലില്ല. സോ ദേ ബിക്കം സോഷ്യലി ഐസൊലേറ്റഡ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചികിത്സ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം നമുക്ക് വളരെ കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതായത് നമുക്ക് ആത്മവിശ്വാസം ഉള്ളവരിലും ഇച്ഛാശക്തി ഉള്ളവരിലും രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള പല രാസവസ്തുക്കളും കൂടുതലായിരിക്കും. നമുക്കതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് രോഗിയുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം അതും കണക്കുകളുണ്ട്. അതായത് നമുക്ക് ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഉള്ള രോഗിക്ക് രക്ഷപ്പെടാൻ സാധ്യത എന്നും കൂടുതലായിരിക്കും. സ്വാഭാവികമായും ചോദ്യം വരും, ഇത് ആര് അല്ലെങ്കിൽ എവിടെ നിന്ന് ലഭിക്കും ഇച്ഛാശക്തി എന്നുള്ളതാണ്. അത് നൽകേണ്ടത് ഡോക്ടറോ നഴ്സോ ആശുപത്രിയോ ഒന്നുമല്ല, ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന സമൂഹമാണ്. ആ സമൂഹം ഏറ്റെടുത്ത് നടത്തുന്ന ചികിത്സയാണ് ക്യാൻസർ ചികിത്സ. സ്വാഭാവികമായും വേണ്ടതെന്ന് വെച്ചാൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളുണ്ടാകും കൂടെ എന്നുള്ള ഒറ്റ വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ മതി. ഒറ്റ വിശ്വാസം മതി ഒരു ക്യാൻസറുകളുടെ ഇച്ഛാശക്തി വർദ്ധിക്കാനായിട്ട്. ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതായത് ആ ഇച്ഛാശക്തി വർദ്ധിപ്പിച്ചു എന്ന് കണ്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ചികിത്സയുടെ 50% നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞെന്ന് പറയും. ആ ഇച്ഛാശക്തി എനിക്ക് കുത്തിവയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ എങ്ങനെ കുത്തിവെച്ച് തന്നെ വർദ്ധിപ്പിക്കുക? കുത്തിവയ്ക്കാൻ നമ്മൾ സൂചിയല്ല ഉദ്ദേശിക്കുന്നത്, തീർച്ചയായും അവരുടെ മനസ്സിൽ ഇങ്ങനെ സാധിക്കും എന്നൊരു ചിന്താഗതി കൊടുക്കാൻ സാധിക്കണം.
2: സർ, അതുപോലെ നമ്മൾ സ്ഥിരം കാണപ്പെടുന്ന ഒരു കാര്യമാണ് അർബുദം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ മടി, അതുപോലെ തന്നെ അത് രോഗിയിൽ നിന്ന് മറച്ചു വെക്കുന്ന കുടുംബാംഗങ്ങൾ, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: 100% തെറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രോഗിയിൽ നിന്ന് മറച്ചു വെക്കുകയല്ല വേണ്ടത്, മറിച്ച് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ചികിത്സയുടെ സാധ്യതകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞു, രാവിലെ കൂടെ രോഗി ഇതുപോലെ വന്നപ്പോൾ ആദ്യമേ പറയുന്നത് അച്ഛന് ക്യാൻസറാണ്, പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ക്യാൻസർ സെൻ്ററിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അച്ഛൻ തിരിച്ചറിയുന്നുള്ളതാണ്. പക്ഷേ അതല്ല നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രാധാന്യം കൊടുക്കേണ്ടത് ചികിത്സയാണ്. മറിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞങ്ങൾ സ്ഥിരം കാണുന്നത് തന്നെയാണ്, നമ്മളതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഒന്നും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. സാധാരണ ഒരു സാധാരണ വിവരമുള്ളൊരു വ്യക്തിക്ക് നമ്മൾ ഇരിക്കുന്ന കാലം തന്നെ മനസ്സിലാവും,
2: മനസ്സിലാവും.
3: പലപ്പോഴും നമ്മളിതുപോലെ വന്ന് അവസാനം ചിലപ്പോൾ വന്ന് പറയും, മക്കൾ വന്ന് പറയും, അച്ഛനോടൊന്ന് പറയണം, ഡോക്ടറിനൊന്ന് പറയണം, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അദ്ദേഹം പറയും, അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് പലപ്പോഴും കാണുന്ന ചില സന്ദർഭം തന്നെയാണ്. അപ്പോൾ അത് മറച്ചു വയ്ക്കുന്നതിലെ പ്രശ്നം, രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ മറ്റു പലതും കൂടിയാണ്. ഒന്ന്, മറച്ചു വയ്ക്കുന്നതോറും നമ്മുടെ അദ്ദേഹത്തിന് മാനസിക സംഘർഷം കൂടി കൂടി വരികയുള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹം അറിയാതെ നമ്മൾ കൊണ്ടു നടക്കുകയും മാസം കഴിഞ്ഞ് ഒരു നിമിഷം അദ്ദേഹം മറ്റൊരിടയിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ പറയുന്ന ഒന്നും അവർ വിശ്വസിക്കില്ല. അതുകൊണ്ട് അത് പാടില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളെ മുഖത്ത് നോക്കി നിങ്ങൾ നാളെ മരിക്കുന്ന പറഞ്ഞാലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് രോഗിയെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം.
2: സർ, പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഒരു പ്രാവശ്യം ക്യാൻസർ വന്ന് ചികിത്സിച്ച് ഭേദമായാൽ വീണ്ടും അത് വരുമോ എന്നുള്ളത്.
3: നമുക്ക് എല്ലാ ക്യാൻസറിലും നമുക്ക് 5 വർഷം വരെ അസുഖം ഉണ്ടാകാതെ വരാനുള്ള സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രം നമ്മളൊരു 8 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെ നമുക്ക് അതിന് സാധ്യതയുണ്ടെന്ന് പറയും. അതുകൊണ്ട് ചികിത്സ പോലെ തന്നെ പ്രധാനമാണ് തുടർ പരിശോധന. നമ്മൾ രണ്ടാമത് വരാനുള്ള സാധ്യത എപ്പോഴും നമ്മൾ ആദ്യമേ ചെല്ലുന്ന സ്റ്റേജ് പോലെ ഇരിക്കും. നമ്മൾ ആദ്യമേ പ്രാരംഭ ദശയിലാണെങ്കിൽ രണ്ടാമത് വരാനുള്ള സാധ്യത കുറവായിരിക്കും. നേരെ മറിച്ച് ആദ്യമേ ചെല്ലുന്നത് അസുഖം മൂർച്ച ശേഷമാണെങ്കിൽ രണ്ടാമത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇയർലി ഡയഗ്നോസ് പറയുന്ന കാരണം അതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ പറയും, എല്ലാ രോഗികളും ചികിത്സ കഴിഞ്ഞാലും ഡോക്ടർ പറഞ്ഞ പ്രകാരം തുടർ പരിശോധനയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചികിത്സ കഴിഞ്ഞാൽ നമ്മൾ രോഗിയോട് പറയും, നിങ്ങളുടെ രോഗം നമുക്ക് പരിപൂർണ നിയന്ത്രണമായിട്ടുണ്ട്, പക്ഷേ തുടർ പരിശോധനയ്ക്ക് വരാൻ പറയും. 5 വർഷം കഴിഞ്ഞാൽ സാധാരണ ക്യാൻസറുകളൊന്നും തിരികെ വരാറില്ല. 5 വർഷം കഴിഞ്ഞാൽ ആ രോഗിക്ക് രണ്ടാമത് വരാനുള്ള സാധ്യത നമുക്ക് ഓരോരുത്തർക്കും വരാനുള്ള സാധ്യത പോലെ ഉള്ളൂ. അപ്പോൾ നമ്മളത് പറയും, ഇറ്റ്സ് ഇക്വേറ്റഡ് ടു ദി കോമൺ പോപ്പുലേഷൻ എന്ന് പറയും, സാധാരണമായിട്ട്. അപ്പോൾ നമ്മളെ ചികിത്സ കഴിഞ്ഞുകൊണ്ട് നമ്മളും നമ്മളെ രോഗം നിയന്ത്രിച്ചിട്ടുണ്ട്, 5 വർഷം വരെ നമ്മൾ രണ്ടാമത് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രോഗിയുടെ ഈ ലേബിൾ മെസ്സേജ് ക്യൂർഡ് പരിപൂർണമായിട്ട് രക്ഷപ്പെട്ടെന്ന് പറയും.
2: സർ, അത് എല്ലാ ക്യാൻസറുകൾക്കും 5 വർഷം തന്നെയാണോ അതിൻ്റെ ഒരു?
3: ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്തനാർബുദം മാത്രം നമ്മൾ 8 വർഷം 10 വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പറയും, ബാക്കി എല്ലാ ക്യാൻസറിനും 5 ഇയേഴ്സ്.
2: സർ, മറ്റൊരു ചോദ്യമുള്ളത്, ക്യാൻസറിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്.
3: നമുക്ക് പ്രധാനമായിട്ടും 3 ചികിത്സാ രീതികളാണ്: സർജറി അഥവാ ഓപ്പറേഷൻ, റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി അഥവാ മരുന്നുകളുടെ ചികിത്സ. നമുക്ക് ഏത് തരം ക്യാൻസറാണെന്നും ഏത് സ്റ്റേജാണെന്നും മനസ്സിലുള്ള 1, 2, 3 ചികിത്സ നമുക്ക് ആവശ്യമായിട്ട് വരും. പലപ്പോഴും ഈ 3 ചികിത്സകളെ സമന്വയിപ്പിച്ചുള്ള ചികിത്സ നമ്മൾ വേണ്ടി വരുന്നത് പലപ്പോഴും. നമ്മൾ ഓരോ മേഖലയിലും പുരോഗമിച്ചു കഴിഞ്ഞു, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അസുഖം വന്ന ഭാഗം മാത്രം നീക്കി അസുഖം വന്ന അവയം അതുപോലെ നിലനിർത്തിക്കൊണ്ട് ചികിത്സിക്കും. പക്ഷെ അങ്ങനെ സാധിക്കണമെങ്കിൽ ആ രോഗി പ്രാരംഭദശയിൽ ഡോക്ടറെ എത്തിയിരിക്കണം. റേഡിയേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ധാരാളം പുതിയ പുതിയ മെഷീനുകളാണ്. അസുഖം വന്ന ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് റേഡിയേഷൻ എടുക്കാൻ ശക്തിയുള്ള പുതിയ മെഷീനുകളുണ്ട് നമുക്ക്. മരുന്നുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം പുതിയ പുതിയ മരുന്നുകളുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ ശക്തിയുള്ള മരുന്നുകളുണ്ട്. അതിന് ടാർഗറ്റഡ് കീമോതെറാപ്പി, ലക്ഷ്യം ക്യാൻസർ കോശങ്ങളാണ്, അവയെ മാത്രം തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ ശക്തിയുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ മേഖലയിലും വന്ന പുരോഗമനമാണ്.
2: പൊതുവെ ആളുകൾ പറയാറുണ്ട് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് റേഡിയേഷനും കീമോതെറാപ്പിയും എന്നെല്ലാം. അത് എങ്ങനെ കാണുന്നു?
3: പാർശ്വഫലങ്ങളുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളത് പറയും ഒരു ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നമുക്ക് പറയും നമുക്ക് ഇരുതല മൂർച്ചയുള്ള വാള് കിട്ടിയാലും നമുക്ക് ഏത് ഭാഗം ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം. അത് പ്രധാനമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവർക്ക് നമുക്കത് നമ്മുടെ അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സയ്ക്ക് പോകാൻ സാധിക്കും. പക്ഷേ പല പുതിയ മരുന്നുകൾക്കും പുതിയ ടെക്നിക്കുകൾ എന്ന് പറയുമ്പോൾ പാർശ്വഫലങ്ങൾ കുറഞ്ഞത് അനുഭവം തന്നെയുണ്ട്. അപ്പോൾ ഞാൻ എന്നും ഉപമിക്കാറുണ്ട്, അതായത് നമ്മളെ ഓരോ ക്യാൻസർ രോഗിയെ രക്ഷപ്പെടുമ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്കരെ നിന്ന് അക്കരെ കടക്കണം. ഇക്കരെ കടക്കുന്നത് രണ്ടു വശത്തും വെള്ളമാണ്, നടുക്കൊരു നേരിയ നൂൽപ്പാലം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വശത്ത് വീണുകയാണെങ്കിൽ അസുഖം ആണ് വെള്ളം, മറുവശത്തേക്ക് വീഴുകയാണെങ്കിൽ അത് ചികിത്സയുടെ പാർശ്വഫലമാണ്, അവിടെ രണ്ടിലും മരണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ രോഗിയെയും ഒരു ഡോക്ടർ തോളിലിരുത്തി രണ്ട് വശത്തേക്കും വീഴാതെ നോക്കിക്കൊണ്ട് ഈ ഇടുങ്ങിയ നൂൽപ്പാലത്തോടെ അപ്പുറം കടത്തി വിടുമ്പോഴാണ് രോഗി രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ടാസ്ക്. പക്ഷെ അങ്ങനെ അപ്പോൾ അത് നമ്മൾ ഇക്കരെ നിന്നാൽ നമ്മൾ അക്കരെ കടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴും.
2: സാർ, അതുപോലെ ഈ ക്യാൻസർ ചികിത്സയുടെ ഔട്ട്കം എങ്ങനെയായിരിക്കും? എല്ലാ സാർ പറഞ്ഞല്ലോ നേരത്തെ എല്ലാ ക്യാൻസറും
3: പറഞ്ഞാല് നമ്മൾ പറയും, നമ്മുടെ ഒരു സാധാരണ കണക്കെടുക്കുകയാണെങ്കിൽ വരുന്ന രോഗികൾ 45% വരെയും നമുക്ക് അസുഖം പരിപൂർണമായും ഭേദമാക്കി തിരിച്ചയക്കാൻ സാധിക്കും. കുട്ടികളെ കാര്യമില്ലാണെങ്കിൽ ഒരു 75-80% വരെ കുട്ടികളെ നമുക്ക് അസുഖം ഭേദമാക്കി തിരിച്ചയക്കാൻ സാധിക്കും. 30% പേർക്ക് നമുക്ക് ആ ക്യാൻസർ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. മറ്റൊരു 30% ഒന്നും സാധിക്കില്ല, നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, ജീവൻ നീട്ടിക്കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ജീവിക്കുന്നതോളം കാലം ഒരു വേദനയും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കുന്നത് പരിപൂർണമായും പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ സാന്ത്വന ചികിത്സ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം ക്യാൻസർ ചികിത്സയിലെ തുല്യ പ്രാധാന്യമുള്ള തുണെന്ന് നമുക്ക് വിശേഷിപ്പിക്കും.
2: പീസ് റേഡിയോ പ്രോഗ്രാം ആരോഗ്യ വിചാരം ശ്രവിക്കുന്ന ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത് അതിൻ്റെ പ്രിവെൻഷൻ ആസ്പെക്റ്റിനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ക്യാൻസറിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ സാറിന് എന്തൊക്കെയാണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയും. പുകയില, മദ്യപാനം, നമ്മുടെ ആഹാരരീതികൾ. ഏറ്റവും പ്രധാനം പുകയില തന്നെയാണ്. കാരണം 90% ശ്വാസകോശ രോഗികളിലും ഒറ്റക്കാരമായിട്ട് കാണിക്കപ്പെടുന്ന പുകവലിയാണ്. പുകവലി ശ്വാസകോശ രോഗം മാത്രമല്ല മറ്റു പല ക്യാൻസറുകളും വരുത്തി വയ്ക്കും. അപ്പം അതുപോലെ തന്നെയാണ് പുകയില്ലാത്ത പുകയിലയും. അപ്പോൾ നമ്മൾ പറയും ഒരു കാരണവശാലും പുകയില ഉൽപ്പന്നങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്, കാരണം അപകടകാരി തന്നെയാണ്. എന്നാണ് നമ്മുടെ തീയതി എന്ന് മാത്രം ആലോചിച്ചാൽ മതി, വേറൊന്നും വേണ്ടെന്ന് പറയും. മദ്യപാനം ഇതുപോലെയാണ്, കാരണം മദ്യപിക്കുകയും അതിൻ്റെ കൂടെ തന്നെ പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ പുകയില മലമുണ്ടാകുന്ന എല്ലാ ക്യാൻസറുകളെയും വളരെ 10 മടങ്ങ് വർദ്ധിക്കും. മാത്രമല്ല മദ്യപാനിൽ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് അന്നനാളത്തിലെ ക്യാൻസറും ആമാശത്തിലെ ക്യാൻസറും കരളിലെ ക്യാൻസറും കുടലിലെ ക്യാൻസറും. അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച മതി, നമ്മൾ രണ്ട് ദുശീലങ്ങൾ മാറ്റി വെച്ചാൽ മതിയോ, പുകയിലയും മദ്യപാനവും. മൂന്നാമത്തെ നമ്മുടെ ആഹാരരീതികളാണ്. ആഹാരരീതികളിൽ രണ്ട് ഭാഗമുണ്ടെന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, മറുവശത്ത് നമ്മൾ അതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചേർക്കുന്ന പല രാസവസ്തുക്കളും. കഴിക്കുന്ന ആഹാരം നമ്മൾ പറയുന്നത് എന്നും കൊഴുപ്പും കലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും അതുവഴി ദിനം പ്രതി തടി കൂടിക്കൂടി വരുന്നവർ എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു പറ്റം ക്യാൻസറുകളുണ്ട്. നമ്മൾ ഒബീസിറ്റി ആൻഡ് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി എന്ന് പറയും. എൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്തനാർബുദവും ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറും പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അതുപോലെ കൊഴുപ്പും കലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് കുടലിലെ ക്യാൻസറുകൾ. പ്രത്യേകിച്ച് വൻകുടലിലെ ക്യാൻസർ കൊണ്ട് നമ്മുടെ ആഹാരം മാറ്റിമറിച്ചേ മതിയാവും എന്ന് പറയും.
2: പഴയ കാലത്തൊക്കെ ആണെങ്കിൽ
3: അതെ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പറയും നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ഇലകൾക്കും ക്യാൻസർ തടയാനുള്ള ശക്തിയുണ്ട്. അത് തീർച്ചയായും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയേ മതിയാവും എന്ന് പറയും. നമ്മൾ കഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പ്ലേറ്റ് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിൽ 50% നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും നിറയ്ക്കാൻ പറയും. 25% നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഗോതമ്പ് എന്തുവേണമെങ്കിലാകാം. 25% നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ കഴിക്കാനുള്ള ആയിരുന്നു നല്ല പ്രയത്നം പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ ചിന്താഗതി നമുക്ക് മുന്നോട്ട് പോകാൻ പറയും. ഇതുപോലെ പ്രശ്നക്കാരാണ് നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനി വളങ്ങളൊക്കെ. പക്ഷെ അത് നമുക്ക് തീർച്ചയായും അതിനൊരു പരിധി വയ്ക്കാൻ സാധിക്കണം ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക്. അത് സർക്കാർ തലത്തിൽ തന്നെ അത് വരികയും വേണം. അതുമാത്രമല്ല നമുക്ക് സ്വയം ജൈവ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ലത്. സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു ത്രാസ് വെച്ച് തൂക്കുകയാണ്. പച്ചക്കറികളുടെ മെച്ചങ്ങൾ ഒരു വശത്തും പ്രശ്നങ്ങൾ മറുവശത്തും വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ത്രാസ് മെച്ചങ്ങളുടെ ഭാഗത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചേ മതിയാവും എന്ന് പറയും. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ സാധാരണ കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളിലും ഏകദേശം 1000 പച്ചക്കറികളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻസർ തടയാൻ ശക്തിയുള്ള ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയി നമ്മൾ ലക്ഷ്മി തരവും മുളഞ്ചക്കയും ഒന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. സാധാരണ കഴിക്കുന്ന ആഹാരം തന്നെ മതി എന്ന് പറയും. ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ക്യാൻസർ വന്ന ഒരു വ്യക്തി പച്ചക്കറി കഴിച്ചുകൊണ്ടോ ലക്ഷ്മി തരവ് കഴിച്ചുകൊണ്ടോ മുളഞ്ചക്ക കഴിച്ചുകൊണ്ടോ ഒന്നും ക്യാൻസർ മാറില്ല. അതിന് ചികിത്സ എടുത്തേ മതിയാവും. ഇതിനൊക്കെ ഒരു പരിധി വരെ തടയാനുള്ള ശക്തി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.
2: ഓക്കെ സർ, മറ്റൊന്നുള്ളത് അദർ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, മറ്റ് ആയുർവേദം ഹോമിയോ, അവയ്ക്കും ഇതിലൊരു റോളില്ലേ അർബുദ ചികിത്സ?
3: നമ്മൾ പ്രത്യേകം അറിയിക്കേണ്ട കാര്യം, നമ്മൾ അങ്ങനെ ആയുർവേദത്തിന് ഹോമിയോ ഒന്നും തരംതാഴ്ത്തി കാണുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും ആധികാരികത വേണം കണക്കുകൾക്ക്. ഇപ്പം ഞാൻ ഒരു ക്യാൻസർ രോഗി രക്ഷപ്പെട്ടു, രണ്ട് ക്യാൻസർ രോഗി രക്ഷപ്പെട്ടു, അതൊരു കണക്കായിട്ട് ഒരു ശാസ്ത്രീയമായൊരു രേഖയായിട്ടൊന്നും കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പം പറയാണ് ഒരു 40% സാധ്യത എന്ന് പറഞ്ഞാൽ അത് ലക്ഷങ്ങൾ വരുന്ന രോഗികൾ പരിശോധിച്ച് അല്ലെങ്കിൽ പരീക്ഷണമായിട്ട് നടന്നിട്ടുള്ളൊരു കണക്കാണ് ഈ 40% എന്ന് പറയുന്നത്. ഈ ആധികാരികതയാണ് പലപ്പോഴും മറ്റു വിഭാഗങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയും, അതായത് നമുക്കിപ്പം അലോപ്പതിയിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ക്യാൻസറുടെ ലിസ്റ്റ് തന്നെയുണ്ട്, സാധ്യതയുള്ളവരുണ്ട്. അത് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമയം കളയരുതെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ആ സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരിക്കൽ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്രാരംഭ ദശകൾ കണ്ടുപിടിച്ച് വേണ്ട വിധത്തിൽ ചികിത്സിക്കുക സമയം കളയുകയാണെങ്കിൽ നമുക്ക് ആ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരികെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ പോരെന്ന് പറയും. മറ്റ് വിഭാഗങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഇലകളും വേരുകളുടെ എക്സ്ട്രാക്ട്സ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ശാസ്ത്രീയമായ കണക്കുകൾ അവർക്ക് തീർച്ചയായും കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ടാണ് പുതിയ തലമുറയോട് എന്നും പറയാറുള്ളത്, നിങ്ങൾ അതുപോലെ ശാസ്ത്രീയമായ കണക്കുകളിലൂടെ വരാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ ലോകത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആധികാരികത നമുക്ക് നഷ്ടപ്പെടുന്നു.

0: ആക്കാൻ സാധിക്കണം. അത് എവിടെ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കണം,
1: കരിക്കുലത്തിൽ
0: കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോകാൻ സാധിക്കണം. കാരണം അവർ പഠിക്കണം. ഞാനെന്നും പറയാറുണ്ട്, നമുക്ക് രണ്ടാം ലോകമഹായുദ്ധം പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നമുക്ക് സ്വന്തം ശരീരവും രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു അവബോധം ഉണ്ടാവണം. അത് ഇന്ന് തുടങ്ങിയാലേ പറ്റുള്ളൂ. അത് തുടങ്ങിയാൽ നമുക്ക് ഈ വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അവർ വലുതാകുമ്പോൾ അവർക്കൊരു കൃത്യമായ ഒരു വിചാരം കാണും, ക്യാൻസറിനെ അറിവ് കാണും, അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ട് അത് തീർച്ചയായും ഭാഗം തന്നെയാണ്.
1: ലോകത്തെമ്പാടുമുള്ള ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളോട് ഈ ക്യാൻസർ ദിനത്തിൽ സാറിന് എന്തൊരു മെസ്സേജാണ് കൈമാറാനുള്ളത്?
0: ഞാൻ ഒരു മെസ്സേജ് നല്ലപോലെ കൊടുക്കാൻ എല്ലാവർക്കും, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ക്യാൻസറിനെ കുറിച്ച് പേടിച്ച് ഭീതിയോടെ ഉറക്കം കളിക്കുന്ന അസുഖമല്ല. ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസീസ്, മറ്റസുഖമൊരു അസുഖം. നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസർ തടയാൻ സാധിക്കണം, പ്രാരംഭ ദശയിൽ കണ്ടെത്താൻ സാധിക്കുന്ന ക്യാൻസർ കണ്ടെത്താൻ സാധിക്കണം, നമുക്ക് ചികിത്സ ഭേദമാക്കാൻ സാധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നോ ക്യാൻസർ, KNOW ആണ് നോ, ക്യാൻസറിനെ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നോ ക്യാൻസർ, എന്നോ ക്യാൻസർ, ക്യാൻസർ ഉണ്ടാവില്ല, നമുക്ക് തടയാൻ സാധിക്കും, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പം നോ ക്യാൻസർ, നോ ക്യാൻസർ,
1: നോ ക്യാൻസർ, നോ ക്യാൻസർ, ഇതാണ് ഡോക്ടർ VP ഗംഗാധരൻ നമുക്ക് നൽകിയ ഈ ക്യാൻസർ ഡേയിൽ നൽകിയ സന്ദേശം. ഇത്രയും സമയം നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് പുതിയ അറിവുകളും വിജ്ഞാനങ്ങളും നിർദ്ദേശങ്ങളും പകർന്നു തന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ബിശ്വകരൻ ഡോക്ടർ VP ഗംഗാധരൻ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ മറ്റൊരു വിഷയവുമായി കാണാം.
0: നന്ദി.
2: യെസ്, അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില അറിവുകളാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ സംസാരിച്ചിരുന്നത് PV ഗംഗാധരൻ. ഇനി റേഡിയോ വൈബ്സിൽ പ്രാർത്ഥനാ പഠനമാണ്.
3: ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ, ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയുണ്ടായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവനുണ്ടാവുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും, അത് നീങ്ങിക്കിട്ടാൻ, ദുനിയാവിലെ അവസ്ഥകളെല്ലാം നന്നായി ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു അത് എന്നും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന അല്ലാഹുമ്മഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്, ഇതായിരുന്നു ആ ഒരു പ്രാർത്ഥന. അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ വന്ന മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മല സഹില ഇല്ലാമ ജഅൽതഹു, അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹില. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പവുമില്ല, ദുഃഖത്തെപ്പോലും നീ ഉദ്ദേശിച്ചാൽ നീ എളുപ്പമാക്കുന്നു, ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ, അല്ലാഹുമ്മ, അല്ലാഹുമ്മ ലാ സഹില, അല്ലാഹുമ്മ ലാ സഹില, اللهم لا سهل الا ما جعلته, اللهم لا سهل الا ما جعلته, اللهم لا سهل الا ما جعلته, اللهم لا سهل الا ما جعلته سهلا, اللهم لا سهل الا ما جعلته سهلا, അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജഅലുൽ ഹസ്ന വ അൻത തജഅലുൽ ഹസ്ന വ അൻത തജഅലുൽ ഹസ്ന വ അൻത തജഅലുൽ

0: حزنا وأنت تجعل الحزن وأنت تجعل الحزن إذا شئت سهلا إذا شئت سهلا إذا شئت سهلا شئت سهلا اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ദുനിയാവിലെ എല്ലാ അവസ്ഥകളും നല്ല ഒരു രീതിയിലായി മാറാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം, ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ ഭാഗം രണ്ട്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
2: ഇനി നാം പ്രവേശിക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമായിട്ടുള്ള പൂമരത്തണലിലേക്കാണ്. ഇന്ന് നമ്മുടെ പൂമരത്തണലിൽ അൽ ഫഹദ് പൂന്തുറയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സൗർ ഗുഹയുമായി ബന്ധപ്പെട്ട അല്പം കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, അനുജച്ചിമാരെ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷവന്മാരും സന്തോഷവതികളുമാണ് എന്ന് കരുതുകയാണ്. കുഞ്ഞനുജന്മാരെ, അനുജച്ചിമാരെ, കൂട്ടുകാരെ, പണ്ടത്തെ കഥ കേട്ടിട്ടുണ്ട് നിങ്ങള്. ഇങ്ങനെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളതൊക്കെ എനിക്കറിയാട്ടോ. അപ്പോ ഈ പണ്ടത്തെ ഒരു കഥ പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ കഥ കേൾക്കാൻ? ഞാൻ എന്നാ പറയാം. എന്താറിയോ, മക്കാ മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങൾ. ഒരു കുറച്ച് പ്രയാസമുള്ള കഥയാട്ടോ. നിങ്ങളെല്ലാവർക്കും പ്രയാസമുള്ള വിഷമുള്ള കഥ കേൾക്കുമ്പോൾ സങ്കടം വരോ? വരോ. ഞാനെൻ്റെ ഒരു കഥ പറയാം. അതായത്, പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്രമിക്കാൻ വേണ്ടി മാത്രം ഓരോ കാരണങ്ങളും കണ്ടെത്തുന്ന ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ, കൂട്ടുകാരെ, ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പണിയെടുക്കുന്നവരാണല്ലോ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പാലിനാലൊഴുകുന്ന പുഴയും തേനിനാലൊഴുകുന്ന തോടും കാണുവാനേറെ ആശ കാട്ടിത്താത്തമ്പുരാനേ. സ്വർഗം, ആ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പാലിനാലൊഴുകുന്ന പുഴയും തേനിനാലൊഴുകുന്ന തോടുമുള്ള സുന്ദരമായ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ സ്വർഗത്തിൽ പോകാൻ വേണ്ടി, ആ സ്വർഗം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെല്ലാവരും നിന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ മക്കയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മക്കയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ആ പ്രയാസങ്ങൾ അവർക്ക് സഹിക്കാൻ വയ്യാതെ അവർ നാടുവിടാൻ തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു അല്ലേ, മുഹമ്മദ് നബിയും സ്വഹാബും ഒരുമിച്ച്. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലേ, മുഹമ്മദ് നബിയും സ്വഹാബും ഒരുമിച്ച്? കേട്ടിട്ടില്ലേ? ഇങ്ങനെ സ്വർഗ മദീനയിലേക്ക് പോകുന്ന, ആ മദീനയിലേക്ക് പോകാൻ വേണ്ടി അവരിങ്ങനെ തയ്യാറാകുന്നു. അള്ളാഹുവിൻ്റെ അനുമതി അവർക്ക് വന്നു. അങ്ങനെ മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി യസ്രിബിലേക്ക്. എന്താ യസ്രിബ് എന്ന് പറഞ്ഞാല്? മദീനയുടെ പഴയ നാമമാണ് യസ്രിബ് എന്ന് പറഞ്ഞാൽ. കൂട്ടുകാരെ, എന്താണ് മദീനയുടെ പഴയ നാമമാണ് യസ്രിബ് എന്ന് പറഞ്ഞു. ആ യസ്രിബിലേക്ക് യാത്ര പോകാനൊരുങ്ങി, ഹിജ്റ പോകാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഏറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഖുറൈശികൾ ഗൂഢാലോചന നടത്തി. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ, ഇസ്ലാമെന്നൊരു സത്യമതം, ആ പാട്ടിട്ടില്ലേ, സത്യമതത്തിൻ നുത്തമദൂതൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു, ഇസ്ലാം എന്നൊരു സത്യമതം, സത്യമതത്തിൻ അല്ലേ, ഇസ്ലാം എന്നൊരു സത്യമതം, സത്യമതത്തിൻ നുത്തമദൂതൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു, ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം എന്ന മതത്തിൻ്റെ ഉത്തമ ദൂതനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകന്റെ കൂട്ടരെയും പ്രവാചകന്റെ അനുചരന്മാരെയും ആക്രമിക്കാൻ, അവരെ പ്രയാസപ്പെടുത്താൻ ആളുകൾ തുടങ്ങി. അങ്ങനെ അവർ നാടുവിട്ടു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. ഗൂഢാലോചന നടത്തുമ്പോൾ അന്നേരം ഇതിനിടയ്ക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ ഉറ്റ സുഹൃത്ത് ആരാണ്, ആരാണ് കൂട്ടുകാരെ, ആ അബൂബക്കർ, ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി എന്ത് ചെയ്തു, യാത്രയായി. ഒരു ദിവസം രാത്രിയിലാണ് അവർ യാത്ര പോയത്. കൂട്ടുകാർ രാത്രി യാത്ര പോയിട്ടുണ്ടോ? ഉണ്ടോ? രാത്രി യാത്ര ചെയ്തവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ അള്ളാഹു അവരെ സഹായിച്ചു. മദീനയിലേക്കുള്ള നേരിട്ടുള്ള വഴിയിൽ ശത്രുക്കൾ തങ്ങളെ തിരയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. കൂട്ടുകാരെ, മദീനയിലൂടെ യഥാർത്ഥ വഴിയിലൂടെ പോയാലേ ശത്രുക്കൾ ഇങ്ങനെ ആക്രമിക്കും. ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വഹാബിയും സ്വഹാബിയുടെ പ്രവാചകനും പ്രവാചകവര്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറൊരു വഴി തിരഞ്ഞെടുത്തു. മൂന്ന് പകലും രാത്രിയും അവർ സൗറെന്ന ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. എവിടെ താമസിച്ചു? മൂന്ന് പകലും രാത്രിയും സൗറന്ന ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ രാത്രിയിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി. ആരുമറിയാതെ തന്റെ സഹോദരൻ അബ്ദുള്ളയുടെ കൈവശം കൊടുത്തയച്ചു. മക്കയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞതും ഖുറൈശികൾ അസ്വസ്ഥരായി. മക്കയിലെ ഖുറൈശികൾക്ക് ആരെയാണ് ആവശ്യം? അബൂബക്കറിനെയും മുഹമ്മദിനെയുമാണ് ആവശ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരെയുമാണ് ആവശ്യം. അവരെ അവർ നാടുവിട്ട വിവരം മക്കയിൽ അറിഞ്ഞു, ഖുറൈശികൾ അറിഞ്ഞു. അവർ അത് കേട്ടപ്പോൾ അവർ അസ്വസ്ഥരായി. പ്രവാചകനെ മക്കയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഏതൊരാൾക്കും 100 ഒട്ടകങ്ങൾ സമ്മാനമായി നൽകുമെന്നവർ പ്രഖ്യാപിച്ചു. എങ്ങനെ കൂട്ടുകാരെ, ആ പ്രവാചകനെ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്നാൽ അയാൾക്ക് 100 ഒട്ടകം സമ്മാനമായി നൽകും. ഇന്ന് 100 ബെൻസുകാർ വാങ്ങണതിൻ്റെ പൈസ ഉണ്ട് ഒട്ടകത്തിന്. അത്രയ്ക്കും വലിയ സമ്മാനം എന്ത് ചെയ്തു, അവരങ്ങ് ഓഫർ ചെയ്തു. നബിയെയും സ്വഹാബിവര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ പലരും കൂട്ടമായി പുറപ്പെട്ടു. ശത്രുക്കൾ സൗർഗുഹയ്ക്ക് സമീപത്തെത്തി അവിടെ തിരച്ചിൽ ആരംഭിച്ചു. പ്രവാചകനും സ്വഹാബത്ത് എവിടെയാണ് ഇരിക്കുന്നത്? പ്രവാചകനും പ്രവാചകന്റെ കൂട്ടുകാരനായ സ്വഹാബി വര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എവിടെയാണ് കൂട്ടുകാരൻ ഇരിക്കുന്നത്? അതെ, സൗർഗുഹയിലാണ് ഇരിക്കുന്നത്. ആ സൗർഗുഹയിലിരിക്കുന്ന ആ സൗർഗുഹയുടെ സമീപത്ത് അവരെത്തി തിരച്ചിൽ ആരംഭിച്ചു. ഗുഹയിലിരുന്ന് ശത്രുക്കളെ കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രവാചകനോട് പേടിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, നബിയേ, അവർ നമ്മെ കാണും, കണ്ടാൽ നമ്മുടെ കഥ എന്താകും? നമ്മുടെ കഥ എന്താകും? കൂട്ടുകാരെ, ആ പ്രവാചകനെയും അബൂബക്കറിനെയും അവർ കണ്ടാൽ അവർ കൊല്ലും, അവർ അവരെ വധിക്കുമെന്ന തീരുമാനത്തിനാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ആയുധങ്ങളില്ല തിരിച്ചക്രമിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാത്രമാണുള്ളത് ഗുഹയ്ക്കകത്ത്. ഒരു കൂട്ടം ശത്രുക്കളുണ്ട് പ്രവാചകനെ ക്രമിക്കാൻ. അങ്ങനെ ആ ഭയപ്പെട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പം അല്ലാഹുവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അബൂബക്കറിന് റളിയല്ലാഹു അൻഹുവിന് വലിയ ആശ്വാസം നൽകി. ശത്രുക്കൾ ഗുഹയിലിരുന്ന് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാന തആല കാണിച്ചു കൊടുത്തില്ല അവർക്കും. അവരിരിക്കുന്ന ഗുഹയിൽ നിന്ന് ശത്രുക്കൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഹിജ്റയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബ് സഹചാരി എന്ന് വിശേഷിപ്പിച്ചതും കാണാം. നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ ശത്രുക്കളുടെ കൈകളിൽ പെടാതെ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പ്രാന്തപ്രദേശമായ ഖുബായിലെത്തി. പിന്നീട് അവർ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. ഈ പള്ളിയാണ് മസ്ജിദുൽ ഖുബ എന്ന്. മസ്ജിദുൽ ഖുബ ശേഷം മദീനയിലേക്ക് തിരിച്ചു. മദീനയിൽ ആദ്യമെത്തി എത്തിയ മുസ്ലിങ്ങൾക്ക് പിന്നീടെത്തിയ നബിക്കും അബൂബക്കറിനുമെല്ലാം ഏറെ ആദരവും സ്വീകരണവും ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും മദീനയിലെത്തിയ ശേഷം ആദ്യം അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. സ്ഥലം അവർ നൽകിയത് മദീനയിലെ രണ്ട് അനാഥ ബാലന്മാരായിരുന്ന അവർ പള്ളിക്കുള്ള സ്ഥലം പ്രതിഫലം കൂടാതെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. വിലയ്ക്ക് വാങ്ങാനായിരുന്നു നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ധനം ചെലവഴിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ പള്ളി പണിതു. മദീനയിലെ ഈ പള്ളി മസ്ജിദുൻ നബവി എന്ന പേരിൽ അറിയപ്പെട്ടു. കൂട്ടുകാരെ, അങ്ങനെ ആ മദീനയിലെത്തിയുള്ള സംഭവമാണ് ഇനി പറയുന്നത്. മദീനയിലെത്തി കുറച്ചു കാലത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ മകൾ ആയിഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും നബിയെയും കൂടുതൽ അടുപ്പിച്ചു. ഒരിക്കൽ റോമിലെ കൈസർ രാജാവ് മദീനയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരം മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്ന സമയമായിരുന്നു ഇത്. ഈ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സാമ്പത്തിക സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ഒട്ടകത്തെ നൽകി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വിഹിതവുമായി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അബൂബക്കർ, ഇനി അവശേഷിക്കുന്നതായി താങ്കളുടെ കയ്യിൽ എന്തുണ്ട്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. തന്റെ മുഴുവൻ സമ്പത്തും ഇസ്ലാമിനു വേണ്ടി നൽകാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നു. അതിൽ ഒരു മടിയും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലെന്നും മുന്നിലായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാലു ഭാര്യമാരുണ്ടായിരുന്നു. ഉതൈലിയ, ഉമ്മു റുമാൻ, അസ്മ, ഹബീബ എന്നിവരായിരുന്നു അവർ. നാല് ഭാര്യമാരിലായി അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ് എന്നിങ്ങനെ മൂന്നാമക്കളും അസ്മ, ഐഷ, ഉമ്മു കുൽസ് എന്നിങ്ങനെ മൂന്ന് പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൗറു ഗുഹയിലെത്തിയ കഥ നിങ്ങൾ കേട്ടു. ആ തൗറു ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവൻ പോകുമെന്നറിഞ്ഞിട്ടും തന്റെ ജീവന് അത് അല്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവന് വില കൽപ്പിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സൗറു ഗുഹയിൽ മൂന്ന് പകലും മൂന്ന് രാത്രിയും പേടിച്ചു വിറച്ചിരുന്നു. ശത്രുക്കൾ വരുമ്പോ പേടിച്ചിട്ട് പ്രവാചകനോട് ചോദിച്ച അബൂബക്കറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു സഹായിക്കും നമ്മളെ. കൂട്ടുകാരെ, അല്ലാഹുവിന്റെ സഹായം അങ്ങനെയാണ്. നമ്മളെ ഏതൊക്കെ പ്രതിസന്ധിയിലായാലും അല്ലാഹു നമ്മളെ സഹായിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലാഹു നമ്മളെ സഹായിക്കും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും മുഴുവൻ കാര്യങ്ങളും ദീനിന് വേണ്ടി മാറ്റിവെച്ച മനുഷ്യനായിരുന്നു. കൂട്ടുകാർ മറ്റേ കഥ കേട്ടല്ലോ, മദീനയിലെത്തിയതിനു ശേഷം അവിടെ പള്ളി നിർമ്മിക്കാനായി തയ്യാറായി പള്ളി നിർമ്മിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും. പിന്നീട് അതിനുശേഷം ഒരു ശത്രുക്കൾ ആക്രമിക്കാനായി വരുന്നു എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ സാമ്പത്തികമായിട്ട് ശത്രുക്കളെ എതിരിടാനുള്ള സമ്പത്ത് കയ്യിലില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനും സ്വഹാബത്തിനും താങ്ങായിക്കൊണ്ട് തണലായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് കണ്ട് പ്രവാചകനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് എന്തിനാണ് കൂട്ടുകാരൻ? സ്വർഗം ലഭിക്കാൻ. സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ വിശാലമായ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട്. നരകത്തിൽ പോകാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നമുക്കെല്ലാവർക്കും ഇഷ്ടം സ്വർഗമാണ്. ആ കത്തിയാളുന്ന നരകത്തിൽ നമ്മളെല്ലാവരും ഭയപ്പെടണം. നമുക്കാഗ്രഹിക്കാനുള്ളത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത് സുസുന്ദരമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. തേനാറുകൾ പാലാറുകൾ വറ്റാത്ത നീർച്ചാലുകൾ എവിടെ? സ്വർഗത്തിൽ. ആ സ്വർഗമല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കൂട്ടുകാരെ? ആ സ്വർഗത്തിനു വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ നമ്മൾ മാതൃകയാകണം. നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകണം അള്ളാഹുവിന് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി എൻ്റെ സമയം, ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ കുറെ ഭാഗമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെക്കുമെന്നും നമ്മൾ മാറണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സ്വഭാവ രീതികൾ പകർത്താൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗറു ഗുഹയിലെ കഥ നമുക്ക് ഒരു മാതൃകയായി മാറട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: അപ്പോ പൂമരത്തണലിൽ കേട്ടല്ലോ, സൗറു ഗുഹയുമായി ബന്ധപ്പെട്ട് അൽ ഫഹദ് പൂന്തറ നടത്തിയ സംസാരമായിരുന്നു പൂമരത്തണലിൽ ഇതുവരെ നമ്മൾ കേട്ടത്.

0: റേഡിയോ വൈബ്സിലിനി നുറുങ്ങുകൾ.
1: വന്ന വഴി മറക്കരുതാരും എന്ന ഇബിൻ അലി എടത്തനാട്ടുകാരുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകുന്നത്.
2: എന്റെ ഗ്രാമത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു ചടങ്ങ് നടക്കുകയാണ്. കൂട്ടുകാരന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ സംഘടന പാവപ്പെട്ട ആദിവാസി ദലിത് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രം സ്നേഹപ്പുടവ നൽകുന്നതാണ് ചടങ്ങ്. വ്യവസായി സുഹൃത്തുക്കളും അക്കൗണ്ടിംഗ് രംഗത്തുള്ള കൂട്ടുകാരും പങ്കെടുക്കുന്നുണ്ട്. സ്നേഹപ്പുടവ ഉദ്ഘാടനം നിർവഹിച്ച വ്യവസായി സുഹൃത്ത് ആ സ്കൂളിലെ തന്നെ ഒരു കുടുംബത്തിന് മാസം തോറും ഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ സ്പോൺസറാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പ്രസംഗമധ്യേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്കൂളിന്റെ വികസന പദ്ധതിയിലേക്ക് അദ്ദേഹം 6 അക്ക സംഖ്യ വാഗ്ദാനം ചെയ്തു. ആശംസയ്ക്ക് എന്റെ ഊഴം വന്നപ്പോൾ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളെ നോക്കി ഞാനൊരു കഥ പറയാമെന്നു പറഞ്ഞു. അതുകേട്ട് എല്ലാവരും ഉഷാറായിരുന്നു. പണ്ട് നമ്മുടെ ഗ്രാമത്തിലൂടെ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതിൽ തൊട്ടടുത്ത പ്രദേശത്തെ ഒരാൾ അതിൽ തൊഴിലാളിയായിരുന്നു. സാമ്പത്തിക പ്രശ്നവും മറ്റുമായി അയാൾക്ക് പഠനം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നതായിരുന്നു. അയാൾ ബസ്സിലെ തൊഴിൽ നിർത്തി മറ്റു ചില തൊഴിലുകൾക്ക് ശ്രമിച്ചു. പിന്നീട് സൗദിയിൽ പോയി വാഹനം ഓടിക്കുന്ന ജോലി, പിന്നീട് സാധനങ്ങളുടെ വിതരണ ചുമതല കൈവന്നു. ഒരു കട സ്വന്തമായി നടത്താൻ തുടങ്ങി. നാട്ടിൽ നിന്ന് ബന്ധുക്കളിൽ ചിലരെയും തുടർന്ന് കൂട്ടുകാരെയും ജോലിക്ക് കൊണ്ടുവന്നു. പങ്കാളിയായി നല്ലൊരു അറബി സുഹൃത്തിന് ലഭിച്ചു. കടകളുടെ എണ്ണം കൂടി, വാഹനങ്ങളുടെ എണ്ണവും ഒപ്പം തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിച്ചു. ബിസിനസ് ദുബായിലേക്ക് കൂടി വ്യാപിച്ചു. ജന്മനാടിനെ മറന്നില്ല. നാട്ടിൽ ടൂൾസ് വ്യാപാരം തുടങ്ങി. ചൈനയിൽ പോയി അവിടെ തൊഴിലാളികളെ വെച്ച് ഫാക്ടറി ആരംഭിച്ചു. ഇറക്കുമതി തുടങ്ങി. അങ്ങനെ ബസ് തൊഴിലാളിയായിരുന്ന ആ മനുഷ്യന് 2 ഡസനിലേറെ വാഹനങ്ങളായി, 200-നടുത്ത് തൊഴിലാളികളായി. ഔദ്യോഗിക കാര്യത്തിനിടെ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. ആ പരിചയം സൗഹൃദമായി വളർന്നു. വിദേശത്തു നിന്നുള്ള വിളികളും മെസ്സേജുകളും തുടർന്നു. പരിചയം ഇരുവരുടെയും കുടുംബങ്ങളിലേക്കും പടർന്നു. ആ മനുഷ്യൻ ഇപ്പോൾ നാട്ടിലുണ്ട്, നമ്മുടെ ഗ്രാമത്തിലുണ്ട്. എന്തിനേറെ നമ്മുടെ സ്കൂളിൽ ഈ ചടങ്ങിനെത്തിയിട്ടുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞവർ ആരൊക്കെയുണ്ട് കൂട്ടത്തിൽ കാണട്ടെ. ഞാൻ കഥ നിർത്തി. കൊച്ചുകുരുന്നുകൾ എഴുന്നേറ്റ് നിന്ന് നിർത്താതെ കൈയടിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. ആ കുരുന്നുകളുടെ സ്നേഹം അദ്ദേഹം പുഞ്ചിരിയോട് ഏറ്റുവാങ്ങി. വന്ന വടികൾ മറക്കാത്ത അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യത്തിനായി കുട്ടികൾ പ്രാർത്ഥിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം എന്റെ മനസ്സും.
0: മഷാല്ലാ. നുറുങ്ങുകൾ കേട്ടുകഴിഞ്ഞു. വന്ന വഴി മറക്കരുതാരും എന്ന വിഷയത്തിലെ ഇബിൻ അലി എടത്തനാട്ടുകാരെ രചിച്ച ലേഖനത്തിന്റെ ശബ്ദാഖ്യാനമാണ് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞത്. നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. ഇനി
1: അസ്മാഉൽ ഹുസ്ന, സ്വയം നിലകൊള്ളുന്നവൻ എന്ന അള്ളാഹുവിന്റെ ഒരു നാമവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുർ റഊഫ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഹയ്യു വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്? മാഷാല്ലാ, 5 പ്രാവശ്യമാണ് അല്ലേ? അതിൽ എത്ര പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്? ആ മാഷാല്ലാ, 3 പ്രാവശ്യമാണ് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. തിരുവചനത്തിലും ധാരാളമായി നമുക്കങ്ങനെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതായി കാണാം. അതിൽ അൽ ഹയ്യു അതിൻ്റെ അർത്ഥം എന്താണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്, അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ തേട്ടം എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു അല്ലേ. ഇനി ഇൻഷാല്ലാ അൽ ഖയ്യൂം എന്ന നാമത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണം കേട്ടോ, എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിൽ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആനിൽ ആകെ 3 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്ത് മാത്രം തന്നെയാണ് അൽ ഖയ്യൂം എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അൽ ഖയ്യൂം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നിട്ടുള്ളത്. ഇനി എന്തിനാണ് ഈ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതെന്നറിയോ? മാഷാല്ലാ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് നമ്മൾ അൽ ഹയ്യിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എല്ലാത്തിനും ആശ്രയമായി നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് മാത്രമേ എല്ലാത്തിനും ആശ്രയമായി കൊണ്ട് നിലകൊള്ളാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അൽ ഖയ്യൂം? അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മളൊക്കെ മനുഷ്യരാണല്ലേ. മനുഷ്യനും മറ്റു ജീവജാലങ്ങളും എല്ലാം മറ്റു ആളുകളിലേക്ക്, മറ്റു വസ്തുക്കളിലേക്ക് പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു യാത്ര പോകണമെങ്കിൽ ഒരു ബസ്സിൽ കയറി ആ ബസ്സിലുള്ള ഡ്രൈവർ ഓടിച്ചാലേ ആ ബസ് മുന്നോട്ട് പോവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവും, സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിച്ചിരുന്ന ആരാ? ആ നമ്മുടെ ടീച്ചർമാരാണല്ലേ, മാഷാല്ലാ. അപ്പോൾ ടീച്ചർമാർ പഠിപ്പിച്ചു തന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരു വീഡിയോ കാണുന്നു, ആ വീഡിയോ കാണണമെങ്കിൽ അപ്പുറത്തൊരു വീഡിയോ ചെയ്ത വ്യക്തി ഉണ്ടാവണം. നമ്മളൊരു അറിവ് നേടുമ്പോൾ ആ അറിവ് പഠിപ്പിച്ചു തരാൻ മറ്റൊരു ആളുണ്ടാകണം. ഈ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശ്രയം നൽകിക്കൊണ്ടാണ്, പരസ്പരം സഹായങ്ങൾ തേടിക്കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടിക്കൊണ്ട് തന്നെയാണ്. ഒരാളുടെയും സഹായമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നൊരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ കുട്ടിയായിരുന്നു, നമുക്ക് ഡ്രസ്സിടാൻ അറിയില്ല. ചെറിയ കുട്ടിയായിരുന്നു, നമ്മളൊന്ന് മൂത്രം ഒഴിക്കുമ്പോഴേക്ക് നമ്മുടെ ഉമ്മയാണ് വന്ന് തുടച്ച് വൃത്തിയാക്കുന്നത്. നമുക്കതൊന്നും അറിയില്ല. ഒന്നും അറിയാത്തൊരു കാലഘട്ടം നമ്മുടെ ചെറുപ്പകാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടല്ലേ. ചെറിയ മക്കളുള്ള വീടുകളിലൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയാവും. അപ്പോൾ ചെറുപ്പകാലഘട്ടത്തിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യർ പരസ്പരം, അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരാശ്രയവും ആവശ്യമില്ലാത്തവനാണ് ആര്? അൽ ഖയ്യൂമായ അല്ലാഹു. ഒരാശ്രയവും ഒരാളുടെയും ആശ്രയമില്ലാത്ത, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് അൽ ഖയ്യൂമായ അല്ലാഹു സുബ്ഹാനഹു വതആല. അതാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖായിമം ബിൽ ഖിസ്ത്, നേരാവണ്ണം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവർക്ക് ആശ്രിതനായിക്കൊണ്ട് നിൽക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വസ്തുത, അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, മഹത്തരമായ, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി, ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഗുഫിറ ലഹു, അവന് പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, എങ്ങനെയുള്ള ആൾ വരെ, ആൾക്ക് വരെ പുറത്തു കൊടുക്കുന്നാണ്. വ ഇൻ കാന ഫറ മിന സഹഫ്, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ വ്യക്തിക്ക് പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രത്യേകമായി പഠിക്കാൻ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ് അല്ലദി ലാ ഇലാഹ ഇല്ലാഹു വ അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്ന പ്രാർത്ഥനയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. മാത്രമല്ല പ്രവാചകൻ്റെ മനോവശമുണ്ടാകുന്ന, മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം അസ്തഗീസു എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അധികവും പ്രാർത്ഥിക്കാറുള്ളത്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പ്രത്യേകം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്തരം പ്രാർത്ഥനകൾ നമുക്ക് അള്ളാഹു ഉത്തരം നൽകാൻ കൂടുതൽ കാരണമാക്കുന്നതാണ് എന്നതും പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്തവൻ നിരാശ്രയമുക്തൻ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, സ്വയം നിലകൊള്ളുന്നവൻ, പരിപൂർണ സംരക്ഷകൻ, അള്ളാഹുവിന്റെ നാമത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് അബ്ദുർ റഊഫ് അൽ ഹിക്കമി ആയിരുന്നു. റേഡിയോ വൈബ്സിലിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം.
1: നമ്മൾ ഇനി കേൾക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ്, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ ഭാഗം 23. നമ്മോടൊപ്പം ചേരുന്നത് വീട്ടി അങ്കിളാണ്.
0: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ. ശങ്കുണ്ണി നായരുടെ വിശാലമായ തെങ്ങിൻതോപ്പിൽ ആടുകളെ കെട്ടിയ ശേഷം അജ്മലും സെൽവയും അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്കു പോയി. അവിടെ രണ്ടുപേർ പഴംതേങ്ങ പൊളിക്കുന്നു, രണ്ടുപേർ വെട്ടാനുമുണ്ട്. ആ രണ്ടു പണിയും അജ്മലിനിഷ്ടപ്പെട്ടു. തേങ്ങ പൊളിക്കുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്തു രസം, എത്ര വേഗത്തിലാണിവർ പൊളിക്കുന്നത്! ചകിരി മൂന്ന് ഭാഗമായി കീറുന്നു. ചകിരി പൊളിയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്, കേൾക്കാൻ സുഖം. അത് കേട്ടപ്പോൾ അവനും പൊളിക്കാൻ തോന്നി. ഒരു തേങ്ങ ഞാൻ പൊളിച്ചു നോക്കട്ടെ, അവൻ ചോദിച്ചു. ഇപ്പം പറ്റൂല, കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ചായക്ക് വിളിക്കും, ആ സമയത്തൊന്ന് സാമ്പിൾ നോക്കിക്കോ. അജ്മൽ ഏറെ നേരം അത് നോക്കി നിന്നു. സെൽവയ്ക്ക് തേങ്ങ വെട്ടുന്നത് കാണാനായിരുന്നു കമ്പം. ഹായ് പൊങ്ങിക്കാക്കാ, പൊങ്ങ്! ഉണക്കത്തേങ്ങയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള പൊങ്ങ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മോൾക്ക് പൊങ്ങ് വേണോ? തേങ്ങ വെട്ടുന്ന പെണ്ണ് ചോദിച്ചു. കിട്ടിയാ വേണം. അവളൊരു പൊങ്ങ് അടർത്തി സെൽവയുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു. അത് പൊട്ടിച്ചു വായിലിട്ടു. നല്ല മധുരം. വസ്തു നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ പകുതി അവൾ അജ്മലിനു കൊടുത്തു. പണിക്കാരെ ശങ്കുണ്ണി നായർ ചായയ്ക്ക് വിളിച്ചപ്പോൾ അജ്മലിന് സന്തോഷമായി. അവൻ തേങ്ങ പൊളിച്ചു നോക്കി. ആദ്യത്തെ തേങ്ങ പൊളിക്കാൻ വലിയ പ്രയാസം തോന്നി. അല്പം വിശ്രമിച്ച ശേഷം അടുത്തത് പൊളിച്ചു. അതത്ര പ്രയാസം തോന്നിയില്ല. പണിക്കാർ തിരിച്ചെത്തിയപ്പോഴേക്കും അഞ്ചെണ്ണം പൊളിച്ചു. ആള് തിരക്കേടില്ലല്ലോ, ഇത്ര നേരം കൊണ്ട് അഞ്ചു തേങ്ങ പൊളിച്ചോ? ആ വാക്കുകൾ അജ്മലിന് ആത്മവിശ്വാസമുണ്ടാക്കി. ഒരു തേങ്ങമുറിയിൽ തേങ്ങാവെള്ളം എടുത്തു കുടിച്ചു. നല്ല മധുരം. തേങ്ങവെള്ളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ശ്രീജിത്ത് മാഷ് പറഞ്ഞത് അവൻ ഓർത്തു. അല്പം കൂടി വാങ്ങി കുടിച്ച ശേഷം സെൽവയോട് പറഞ്ഞു, കുറച്ചു വെള്ളം കുടിച്ചോ, നല്ല മധുരം. ആടിനു മേച്ചു കുഴങ്ങിയതല്ലേ, ഇത് കുടിച്ചാൽ ക്ഷീണം മാറും. അവൾ അനുസരിച്ചു. ശങ്കുണ്ണി നായർ അവരെ ചായ കുടിക്കാൻ വിളിച്ചു. പ്രാതൽ നന്നായി കഴിച്ചതിനാൽ അവർ ഭക്ഷണം നിരസിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാക്കും തേങ്ങ പിളർത്തി ചിക്കാൻ കഴിയോ? കഴിയും, അജ്മൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നാലഞ്ച് പൊങ്ങുകൾ ചോഴ്ന്നെടുത്ത് സെൽവയുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വേഗം വീട്ടിപ്പോയി വാ, ഇവിടെ പണിയുണ്ടെന്നും വരാൻ വൈകുമെന്നും പറയണം. പൊങ്ങു ഉമ്മയോട് തിന്നോളാനും പറയും. അവൻ ചൂരക്കൊട്ടയിലേക്ക് നാളികേരം പിളർത്തിയിട്ടു. അരമണിക്കൂർ കൊണ്ടൊരു വലിയ കൊട്ട നിറഞ്ഞു. അപ്പോഴേക്കും സെൽവ കിതച്ചുകൊണ്ട് തിരിച്ചെത്തി. വലിയ കൊട്ടയിൽ നിന്ന് തേങ്ങ ചെറിയ കൊട്ടയിലേക്കെടുത്തിട്ട് കൊട്ടയുടെ ഓരോ കൈ ഇരുവരും പിടിച്ചുകൊണ്ട് ചിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചൊരിഞ്ഞു. ഈ തേങ്ങമുറികൾ വരിവരിയായി മലർത്തിവെക്ക്, ഞാൻ പിളർത്തിയെടുത്തോളമുള്ള തേങ്ങ കൊണ്ടുവരാം. തങ്ങൾ ജോലിയെടുക്കുന്നത് ശങ്കുണ്ണി നായർ സംതൃപ്തിയോടെ നോക്കി നിൽക്കുന്നു എന്ന് അജ്മൽ മനസ്സിലാക്കി. ശരീരം വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞു. തേങ്ങ പിളർക്കുന്നത് അത്രയും വേഗത്തിലാണ്. ശങ്കുണ്ണി നായർ അകത്തുപോയി നാരങ്ങവെള്ളവും പൂവൻ പഴവുമായി വന്നു. പണി മതിയാക്കി ഇത് കഴിച്ചു വീട്ടിൽ പോയിക്കോളൂ, തേങ്ങ മുക്കാൽ ഭാഗവും നിങ്ങൾ പിളർത്തിച്ചിക്കിയല്ലോ. ശങ്കുണ്ണി നായരുടെ പറമ്പിൽ വളർത്തിയ പൂവൻ പഴത്തിന് വല്ലാത്ത രുചിയായിരുന്നു. അജ്മൽ സെൽവയുടെ ചെവിയിൽ പറഞ്ഞു, എടി രണ്ടെണ്ണം ബാക്കിയാക്കണം ഉമ്മയ്ക്കു കൊടുക്കാൻ. അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ ശങ്കുണ്ണി നായർ ചോദിച്ചു, എന്തേ പഴം ബാക്കിയാക്കി? ഉമ്മക്കു കൊടുക്കാനാ? ഉമ്മക്കു കൊടുക്കാൻ വേറെ തരാം, അത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ. ഒരു മണിയായിട്ടും മക്കൾ വരുന്നത് കാണാഞ്ഞിട്ട് ഷാഹിദ മുറ്റത്തിറങ്ങി. വീട്ടിന്റെ പിന്നാമ്പുറത്തെ ഇടവഴിയിലൂടെ ആടുകളുടെ കയറ് പിടിച്ച് അജ്മലും സെൽവയും വരുന്നത് കണ്ടു. അജ്മലിന്റെ കയ്യിലൊരു കീസുണ്ട്. അവർ മുറ്റത്തെത്തുന്നതുവരെ ഷാഹിദ അങ്ങനെ തന്നെ നിന്നു. അജ്മൽ ആടുകളെ കുപ്പയിലെ മരത്തണലിൽ കെട്ടി കൈയും കാലും മുഖവും കഴുകി. ശേഷം സെൽവയും, ഇന്ന് കോളടിച്ചുമ്മാ, ഇതാ നോക്കിയേ ഈ കീസില്, ശങ്കുണി നായർ എന്തെല്ലാമാണ് ഇട്ടു തന്നതെന്ന്. ഷാഹിദ കീസ് പരിശോധിച്ചു. രണ്ട് മുറി തേങ്ങ, പച്ച നേന്ത്രക്കായ, പൂള, പൂവൻപഴം. ഉമ്മ കീസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അജ്മൽ കീശയിൽ നിന്ന് 200 രൂപയെടുത്തു ഉമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് തേങ്ങാപ്പണിയെടുത്ത കൂലിയാ. നോട്ട് വിയർപ്പിൽ നനഞ്ഞുപോയിമ്മ. അത് നന്നായി. ഈ വിയർപ്പിന് വലിയ മഹത്വമുണ്ട് മക്കളെ. അത് പറഞ്ഞുകൊണ്ട് ഷാഹിദ വിയർപ്പിൽ കുളിച്ച തന്റെ മക്കളെ തന്നോട് ചേർത്തു പിടിച്ചു.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമാണ്. വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ, അജ്മലും കുഞ്ഞുപെങ്ങളും, ഭാഗം 23. നമ്മോട് സംസാരിച്ചത് അബ്ദുസ്സലാം വീട്ടി.
0: നമ്മൾ യാത്രാ വിവരണം പലപ്പോഴും വായിക്കുന്നുണ്ട്, യാത്രാ വിവരണം യൂട്യൂബിൽ കാണാറുണ്ട്. റേഡിയോയിലാവുമ്പോൾ നമുക്കത് കേട്ട് കാണാൻ പറ്റിയിട്ടുള്ള അവസരമാണ്. അപ്പോൾ രഞ്ജിത് ദാസിൻ്റെ യാത്രാ വിവരണം, അതിൽ 20 റിങ്കറ്റ് ഒരു യാത്രയുടെ കഥ, മനോഹരമായ യാത്രാ വിവരണത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി 2012 മെയ് 5 രാവിലെ തിരുവനന്തപുരത്തു നിന്നും കാറിൽ കൊച്ചി വിമാനത്താവളത്തിലേക്ക് കുടുംബസമേതം യാത്ര തിരിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കാർ ആലുവയിലെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയി. വൈകുന്നേരം 5 മണിക്കാണ് മലേഷ്യയിലേക്കുള്ള വിമാനം. ഏകദേശം 8 മാസങ്ങൾക്ക് മുൻപ് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ജീവിതത്തിലെ ആദ്യത്തെ വിദേശയാത്ര. ഇപ്പോൾ 30 രാജ്യങ്ങൾ കുടുംബസമേതം കണ്ടുകഴിഞ്ഞു. എല്ലാ യാത്രാ പദ്ധതികളും സ്വന്തമായി ഒരുക്കിയതാണ്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനും എന്റെ കുടുംബസുഹൃത്തുമായ മാത്യു ആണ് യാത്രയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത്. എന്നു മാത്രമല്ല, അദ്ദേഹമാണ് ഈ യാത്രയുടെ പ്രേരണ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം എമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ മറ്റൊരു കൗണ്ടറിലെ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ അടുത്തുവന്ന് കാര്യങ്ങൾ തിരക്കി. ആദ്യം ഞെട്ടിപ്പോയി. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ഞങ്ങളുടെ വീടിനടുത്തുള്ള ബിജുസാർ ആയിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടേക്ക് താമസമായത്. അദ്ദേഹം കാരണം ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണന കിട്ടി അവിടെ. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 4 മണിക്കൂറിന് ശേഷം രാത്രി 1 മണിയോടുകൂടി മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ എത്തി. അവിടത്തെ സമയം ഇന്ത്യയേക്കാൾ 2.5 മണിക്കൂർ മുന്നോട്ടാണ്. വിമാനത്താവളത്തിൽ എന്റെ സുഹൃത്ത് ഷിബു ടൈറ്റസ് കാറുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഒരു മൊബൈൽ സിം കാർഡ് വാങ്ങി ഷിബുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തി ചെറിയ ഒരു ഉറക്കം. പിറ്റേന്ന് രാവിലെ തന്നെ ക്വാലാലംപൂർ നഗരം കാണാനായി പുറപ്പെട്ടു. ആദ്യം മലേഷ്യയുടെ പ്രതീകവും ലോകപ്രസിദ്ധവുമായ പെട്രനോസ് ട്വിൻ ടവർ, പിന്നെ കെഎൽ ടവർ, ബാട്ടു കേവ്സ്, വൈകുന്നേരം ICT, രാത്രി KFC നിന്നും ഡിന്നർ, പിന്നെ വീട്ടിലേക്ക്. അടുത്ത ദിവസം ഞങ്ങളുടെ പരിപാടി ക്വാലാലംപൂരിൽ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ജെൻറിംഗ് ഹൈലാൻഡ് സന്ദർശനം നടത്തുകയായിരുന്നു. മുൻകൂർ ബുക്ക് ചെയ്ത ബസ് ടിക്കറ്റുമായി ഞങ്ങൾ അവിടേക്ക് പോയി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഹോട്ടൽ ഫസ്റ്റ് വേൾഡ് ഇവിടെയാണ്. പിന്നെ പാർക്കുകൾ, സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങൾ, നല്ല തണുത്ത കാലാവസ്ഥ, അതിമനോഹരമായ പ്രകൃതി ഭംഗി, എല്ലാം ആസ്വദിച്ച് വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ സിംഗപ്പൂരിലേക്ക് യാത്രയ്ക്കായി ഞങ്ങൾ വിമാനത്താവളത്തിലേക്ക് പോയി. സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങൾ വീണ്ടും മലേഷ്യയിലെ ഒരു ദ്വീപായ ലങ്കാവിയിലേക്ക് വരുന്നുണ്ട്. ഷിബുവാണ് ഞങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു തന്നിരുന്നത്. അവിടെ ഞങ്ങൾക്ക് സഹായത്തിനായി മറ്റാരുമുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. 1 മണിക്കൂറാണ് വിമാനസമയം സിംഗപ്പൂരിലേക്ക്. അവിടെ വിമാനത്താവളത്തിൽ എന്റെ മറ്റൊരു സുഹൃത്തായ ദീപു മോഹൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരുമിച്ച് ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് പോയി. ഒരു സിംഗപ്പൂർ മൊബൈൽ സിം കാർഡും ട്രാവൽ കാർഡുകളും ദീപു ഞങ്ങൾക്ക് തന്നു. മെട്രോ ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുന്ന വിധവും അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആദ്യ ദിവസം 57 നിലകളുള്ള ഹോട്ടലിൽ മറീന ബേയുടെ ഏറ്റവും മുകളിൽ നിന്ന് സിംഗപ്പൂർ സിറ്റിയുടെ രാത്രിയും പകലും നന്നായി ആസ്വദിച്ചു. പരിഷ്കൃത റോഡുകൾ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സ്റ്റേഡിയം, ഒരു വശത്ത് കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നു, മറ്റു ചിലത് യാത്ര ചെയ്യുന്നു. അടുത്ത ദിവസം ഞങ്ങൾ സിംഗപ്പൂർ മൃഗശാലയിലേക്ക് പോയി. ലോകത്തിലെ ഏറ്റവും മികച്ച മൃഗശാലകളിൽ ഒന്നാണിത്. എല്ലാത്തരം മൃഗങ്ങളും കൂടാതെ ത്രസിപ്പിക്കുന്ന പ്രദർശനങ്ങളും അവിടെയുണ്ട്. ഒരു പ്രദർശനത്തിനിടെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ കൈ ഉയർത്തിയപ്പോൾ ഞാൻ അതിശയിച്ചുപോയി. ഏകദേശം 70% ഇന്ത്യക്കാർ. രാത്രി ഭാര്യയുടെ സഹപാഠികളായി മനു, അശ്വിൻ എന്നിവർക്കൊപ്പം ഡിന്നർ കഴിച്ച് ഹോട്ടലിൽ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം സിംഗപ്പൂരിലെ തീം പാർക്കായ സെന്റോസയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. മോണോറെയിലിൽ അവിടെയെത്തി. വിവിധ തരം പാർക്കുകൾ, ഏറ്റവും ആവേശകരം വൈകുന്നേരത്തെ സോങ് ഓഫ് ദ സീ എന്ന പ്രദർശനമാണ്. കടൽ തീരത്ത് കടൽവെള്ളം പമ്പ് ചെയ്ത് ഒരു സ്ക്രീനുണ്ടാക്കി, അതിൽ ലേസർ ഷോ. വളരെ ആവേശകരമാണത്. അടുത്ത ദിവസം ബേർഡ് പാർക്ക്, സാങ്കേതിക മ്യൂസിയം. അതിനടുത്ത ദിവസം സിംഗപ്പൂർ സിറ്റിയിലൂടെ കരവഴിയും ജലമാർഗം വഴിയും യാത്ര. പിറ്റേന്ന് സിംഗപ്പൂരിനോട് വിട പറഞ്ഞു. മലേഷ്യൻ ദ്വീപായ ലങ്കാവിയിലേക്ക് 1.5 മണിക്കൂർ വിമാനയാത്രയും. ലങ്കാവി വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്നും ഒരു ഹോണ്ട ജാസ് ഓട്ടോമാറ്റിക് കാർ വാടകക്കെടുത്തു. സ്വന്തമായി ഡ്രൈവ് ചെയ്തു. വാടകയും 50 റിംഗറ്റ് അഡ്വാൻസും നൽകി. അടുത്ത പെട്രോൾ പമ്പിലെത്തി ഇന്ധനം നിറച്ചു. പെട്രോളിനവിടെ കുടിവെള്ളത്തേക്കാൾ വില കുറവാണ്. കൗണ്ടറിൽ പണമടച്ചു. സ്വന്തമായി പെട്രോൾ കാറിൽ ഒഴിക്കണം നമ്മൾ. ഒരു പ്രിന്റഡ് മാപ്പിന്റെ സഹായത്താൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തി. വാടകയും 50 റിംഗറ്റ് അഡ്വാൻസും നൽകി. ഹോട്ടലിൽ കുറച്ചു സമയം വിശ്രമിച്ച ശേഷം ലങ്കാവിയിലെ അക്വേറിയമായ അണ്ടർ വാട്ടർ വേൾഡിലേക്ക് പോയി. അണ്ടർ വാട്ടർ വേൾഡ് കണ്ടതിനുശേഷം തിരികെ ഹോട്ടലിലേക്ക് വന്നു. ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. ഹോട്ടലിലേക്കുള്ള മടക്കയാത്രയിൽ വഴി കണ്ടെത്താൻ കഴിയാതെ ഞാൻ കാർ നിർത്തി പേഴ്സിൽ നിന്ന് ഹോട്ടലിന്റെ രസീതെടുത്തു. പിന്നീട് ഹോട്ടലിന്റെ ഫോണിലേക്ക് വിളിച്ചു. വഴി മനസ്സിലാക്കി യാത്ര തുടർന്നു. എന്നാൽ ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ഇത് ബോധ്യമായപ്പോൾ കാർ മുഴുവൻ ഞാൻ അരിച്ചുപെറുക്കി. എവിടെയും കാണാനില്ല. വഴി ചോദിച്ച കട അന്വേഷിച്ചു തിരിച്ചു. എന്നാൽ തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ആ കട കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഭാര്യയെയും കുട്ടികളെയും ഹോട്ടലിൽ കൊണ്ടാക്കി ഞാൻ വീണ്ടും ആ കട അന്വേഷിച്ച് റോഡിലൂടെ നടന്നു. അവസാനം ആ കട ഞാൻ കണ്ടുപിടിച്ചു. വഴി ചോദിച്ച ആ കടയുടമ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായി കടയുടെ മുൻപിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സുഹൃത്തിന്റെ കയ്യിൽ ഒരു വലിയ പാമ്പുണ്ട്. വിനോദസഞ്ചാരികൾക്ക് പാമ്പിനെ നൽകി ഫോട്ടോ എടുത്ത് പണം വാങ്ങി ജീവിക്കുന്ന ആളാണത്. പേഴ്സ് നഷ്ടപ്പെട്ട വിവരം പറഞ്ഞു. ആരെങ്കിലും കടയിൽ ഏൽപ്പിച്ചോ എന്ന് തിരക്കി. അദ്ദേഹം ഇല്ല എന്ന് മറുപടി പറഞ്ഞു. വളരെ വിഷമിച്ച് ഹോട്ടലിൽ തിരിച്ചെത്തി. റിസപ്ഷനിൽ കാര്യം പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് എന്റെ ബാങ്ക് കാർഡുകൾ ബ്ലോക്ക് ചെയ്യാൻ ഉപദേശിച്ചു. കൂടാതെ കാർഡ് തിരികെ ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നും പറഞ്ഞു. ഞാൻ മുറിയിലെത്തി പോക്കറ്റ് അരിച്ചു പെറുക്കി. ആകെ ഒരു 20 റിംഗിറ്റ് നോട്ട് മാത്രം. വെറും 20 റിംഗിറ്റ്. അതുകൊണ്ട് 2 ദിവസം ഇവിടെ കഴിയണം. ഒരു നേരം വെള്ളം കുടിക്കാൻ മാത്രമേ ഇത് തികയുകയുള്ളൂ. രാത്രി ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. കുട്ടികൾക്ക് ബാഗിലുണ്ടായിരുന്ന പലഹാരങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കിയ മൂത്ത മകൾ എന്നെ ആശ്വസിപ്പിച്ചു. പപ്പ, നമുക്ക് വീട്ടിൽ പോയി പുതിയൊരു പേഴ്സ് വാങ്ങാം. 5 വയസ്സുള്ള കുട്ടിയുടെ നിഷ്കളങ്കത ആ വാക്കുകളിൽ ഞാൻ കണ്ടു. രാത്രി ഏറെ ആലോചിച്ചു. നാളെ എങ്ങനെ കഴിച്ചുകൂട്ടും? ഹോട്ടലിൽ അഡ്വാൻസ് തിരികെ ചോദിക്കാം. കാർ അഡ്വാൻസ് കൂടി തിരികെ കിട്ടിയാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. കാറിൽ ആവശ്യത്തിന് പെട്രോളുണ്ട്. യാത്രയ്ക്കായി രാവിലെ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് ഒരു പരാതി നൽകാം. കാറിൽ അവിടെയും ഇവിടെയും കുറച്ചു കറങ്ങാം എന്നും തീരുമാനിച്ചു. അങ്ങനെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഉറക്കം തീരെ വന്നില്ല. എങ്ങനെ നേരം വെളുപ്പിച്ചു? വെറും 20 റിംഗിറ്റുമായി ഒരു അന്യരാജ്യത്ത്. പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ പാക്കേജ്. അതിനാൽ എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ പിന്നീട് കഴിക്കാൻ കിട്ടിയെന്നു വരില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സമീപത്തെ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രണ്ടുപേർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കണ്ടപ്പോൾ ഇന്ത്യക്കാരാണെന്ന് തോന്നി. ഞാൻ അവരോട് എവിടെ നിന്ന് വരുന്നു എന്നന്വേഷിച്ചു. അവർ കോഴിക്കോട്ടുകാർ എന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ആശ്വാസമുണ്ടായി. സംസാരത്തിൽ എന്റെ പേഴ്സ് കാണാതായത് അവരോട് സൂചിപ്പിച്ചു. ആദ്യമത്ര ഗൗരവമായി എടുത്തില്ല. എങ്കിലും പിന്നീട് ഗൗരവം മനസ്സിലാക്കി അവർ എന്നെ സഹായിക്കാമെന്നു പറഞ്ഞു. ആവശ്യമുള്ള റിംഗിറ്റ് അവർ എനിക്കു തരാമെന്നും വീട്ടിലെത്തിയ ശേഷം ഇന്ത്യൻ രൂപ ബാങ്കിൽ ഇട്ടാൽ മതിയെന്നും പറഞ്ഞു. എന്നാൽ എന്റെ മനസ്സാക്ഷി അത് സമ്മതിച്ചില്ല. ഒന്നുമല്ലെങ്കിലും ഒരു പരിചയവുമില്ലാത്ത എന്നെ അവർ എങ്ങനെ വിശ്വസിക്കും? അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ ബാഗിൽ കുറച്ച് ഇന്ത്യൻ രൂപ ഉണ്ടായിരുന്നു, ഏകദേശം 4000. അവരോട് അതിനു പകരം റിംഗിറ്റ് ആവശ്യപ്പെട്ടു. കണക്ക് നോക്കി ഏകദേശം തുല്യ റിംഗിറ്റ് എനിക്ക് നൽകി. അവർ ഫോൺ നമ്പർ എനിക്ക് നൽകി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു. അതും ഹോട്ടലിൽ നിന്ന് തിരികെ ലഭിച്ച റിംഗിറ്റും മതിയായിരുന്നു തൽക്കാലം അവിടെ പിടിച്ചു നിൽക്കാൻ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഭാര്യ ടീച്ചറുമായിരുന്നു ആ കുടുംബം. അവരും അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ലങ്കാവിയിൽ. പ്രതിസന്ധിഘട്ടത്തിൽ അവരെ കണ്ടത് എനിക്കേറെ തുണയായി. ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകി. എന്നാൽ പോലീസ് സ്റ്റേഷൻ എനിക്കൊരു പ്രതീക്ഷയും നൽകിയില്ല. അതിനുശേഷം ഞങ്ങൾ പദ്ധതിയിട്ടിരുന്ന കേബിൾ കാർ ഐലൻഡ് ഹോപ്പിംഗ് അഥവാ ചെറിയ ദ്വീപുകൾക്കിടയിലൂടെയുള്ള സ്പീഡ് ബോട്ട് യാത്ര എന്നിവ വളരെ വലിയ മാനസിക സംഘർഷത്തിനിടെ പൂർത്തിയാക്കി. വീണ്ടും ആ ദമ്പതിമാർ എന്നെ ഫോണിൽ വിളിച്ചു. കണക്ക് നോക്കിയപ്പോൾ കുറച്ചു റിങ്കറ്റ് കൂടി എനിക്ക് തരാനുണ്ടെന്നും അത് ഹോട്ടൽ റിസപ്ഷനിൽ നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോഴെനിക്ക് അവരോടുള്ള ആദരവ് വീണ്ടും കൂടി. അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഏകദേശം 7 മണിയോടുകൂടി ഹോട്ടലിൽ എത്തി. പിറ്റേന്ന് രാവിലെ മടക്ക വിമാനം ക്വാലാലംപൂരിലേക്ക്. മടക്കയാത്രക്കുള്ള ബാഗ് ക്രമീകരിച്ചു. പിന്നീടുള്ള ചിന്ത എറണാകുളത്തുനിന്നും തിരുവനന്തപുരത്തേക്കുള്ള ചിലവിനെക്കുറിച്ചായിരുന്നു. ആരിൽ നിന്നെങ്കിലും കടം വാങ്ങി തിരുവനന്തപുരത്ത് എത്താം എന്നാശ്വസിച്ചു. ക്വാലാലംപൂരിലെ ഷിബുവിനെ വിളിച്ചു നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. കാരണം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ മേൽവിലാസമാണ് നൽകിയിരുന്നത്. ഏകദേശം രാത്രി 9 മണിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. 10 മണിയായപ്പോൾ ഞങ്ങളുടെ വാതിലിൽ ആരോ മുട്ടുന്നു. ഞാൻ എണീറ്റ് വാതിൽ തുറന്നു. 2 പോലീസുകാരും കൂടെ ഹോട്ടൽ ജീവനക്കാരും. പോലീസ് ചോദിച്ചു, യു ആർ രഞ്ജിത് ദാസ്? യെസ്. യു ലോസ് യുവർ വാലറ്റ്? യെസ്. ഐ ഓൾറെഡി ഗേവ് എ കംപ്ലൈന്റ് ടു പോലീസ് സ്റ്റേഷൻ. ഞാൻ കൊടുത്ത പരാതി അന്വേഷിക്കാനാവും ഇവർ വന്നത് എന്ന് ഞാൻ വിചാരിച്ചു. വാട്ട് ഈസ് ദ കളർ ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ഇൻ യുവർ വാലറ്റ്? ഞാൻ എല്ലാം വിശദമായി പറഞ്ഞു. അതുകേട്ട ആ പോലീസ് ചിരിച്ചുകൊണ്ട്, യു ആർ എ ലക്കി മാൻ. അതുകേട്ടപ്പോൾ ഞാൻ നിശബ്ദനായി. ഞാൻ ഉറപ്പിച്ചു, എന്റെ പേഴ്സ് തിരികെ ലഭിക്കാൻ പോകുന്നു. അദ്ദേഹം പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു എനിക്ക് നൽകി. അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. എല്ലാം അതുപോലെ തന്നെയുണ്ട്, ചില്ലറ പൈസ പോലും. ഞാൻ സന്തോഷത്താൽ തുള്ളിച്ചാടി. അതുകൊണ്ട് മറ്റുള്ളവരും സന്തോഷിച്ചു. എങ്ങനെ പേഴ്സ് കിട്ടിയെന്ന് ഞാൻ അവരോട് തിരക്കി. അവർ അത് എനിക്ക് വിശദീകരിച്ചു തന്നു. തലേദിവസം രാത്രി 11 മണിയോടുകൂടി ഞാൻ വഴി ചോദിച്ച കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ തിരികെ പോയി. കടയുടെ മുൻപിൽ പാമ്പുമായി നിന്നിരുന്ന ആളുടെ ശ്രദ്ധയിൽ ഈ പേഴ്സ് പെട്ടു. എടുത്തു നോക്കിയപ്പോൾ കുറേ റിങ്കിറ്റുകളും ബാങ്ക് കാർഡും മറ്റും. അദ്ദേഹം കടയുടമയോട് കാര്യം പറഞ്ഞു. ആ സമയം ഞാൻ അദ്ദേഹത്തോട് പേഴ്സിനെപ്പറ്റി ചോദിച്ചത് ഓർമ്മ വന്നു. പിറ്റേ ദിവസം രാവിലെ കടയുടമയുടെ സുഹൃത്തായ എഡ്രിസ് എന്ന ഈ പോലീസിനെ പേഴ്സ് ഏൽപ്പിച്ചു. പോലീസ് പേഴ്സിലുണ്ടായിരുന്ന ഹോട്ടൽ ബില്ലിൽ നിന്നും വിലാസം കണ്ടെത്തി. വൈകുന്നേരം 4 മണിയോടെ ഹോട്ടലിൽ എത്തി. എന്നെ തിരക്കി. ഞാൻ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം ഫോൺ നമ്പർ നൽകി പോയി. ഞങ്ങൾ തിരിച്ചുവന്നപ്പോൾ കൗണ്ടറിലെ ആൾ മാറിയിരുന്നു. അങ്ങനെ ആ വിവരം എനിക്ക് ലഭിച്ചില്ല. എന്റെ വലിയ സന്തോഷത്തിന് പേഴ്സിൽ നിന്നും 50 റിങ്കറ്റ് എടുത്ത് ആ പോലീസിനെ ഞാൻ ഏൽപ്പിച്ചു, അഥവാ ഏകദേശം 900 രൂപ. എന്നാൽ അദ്ദേഹം അത് വാങ്ങിയില്ല. മാത്രമല്ല ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ ആഘോഷിക്കാനാണ് ഇവിടെ എത്തിയത്. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. പോലീസുകാരുമായി ഞാൻ കടയുടമയെ കാണാൻ പോയി. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു തിരികെ ഹോട്ടലിൽ എത്തി. ആദ്യം എന്നെ സഹായിച്ച ദമ്പതിമാരെ വിളിച്ച് പേഴ്സ് തിരികെ കിട്ടിയ വിവരം പറഞ്ഞു. അവർ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അതിനുശേഷം ക്വാലാലംപൂരിൽ ഷിബുവിനെയും വിളിച്ചു കാര്യം പറഞ്ഞു. അന്ന് രാത്രി സുഖമായി ഉറങ്ങി. രാവിലെ വിമാനത്താവളത്തിലെത്തി കാർ മടക്കി നൽകി. വിമാനം കയറി അവിടെ നിന്നും ക്വാലാലംപൂർ വഴി കൊച്ചിയിലേക്ക്, കൊച്ചിയിൽ നിന്ന് കാറിൽ തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ സംഭവബഹുലമായ ഞങ്ങളുടെ ആദ്യത്തെ വിദേശയാത്ര. ഇതിനിടയിൽ പല പ്രാവശ്യം ക്വാലാലംപൂർ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. 2019 ക്വാലാലംപൂരിലേക്കും മലേഷ്യയിലെ മറ്റൊരു ദ്വീപായ പെനാങ്ങിലേക്കും പോയി. സംഭവബഹുലമായ ഈ യാത്രയ്ക്ക് ശേഷവും സ്വദേശത്തും വിദേശത്തുമായുള്ള ഞങ്ങളുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: പ്രിയമുള്ളവരെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം യാത്രാവിവരണമാണ്. രഞ്ജിത് ദാസിന്റെ യാത്രാവിവരണത്തിലൂടെ 20 റിങ്കറ്റ് ഒരു യാത്രയുടെ കഥ. അതിന് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടാണ്.
0: റേഡിയോ വൈബ്സിൽ ഇനി സുബതമാണ്. സുബതത്തിൽ മുഷ്താഖ് അൽ ഹിക്കമി സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാൻ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അവന് എല്ലാ കാര്യങ്ങളും ഒരുപോലെ അറിയാൻ കഴിയുന്നവനാണ്. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കേൾവിക്കും കാഴ്ചക്കും അറിവിനുമൊക്കെ പരിമിതിയുണ്ട്. അവർക്ക് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ അറിയുമായിരിക്കും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവരുടെ പരിധിയിൽപ്പെട്ടതൊക്കെ ചിലതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിക്കും. എന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അള്ളാഹു മനുഷ്യദൃഷ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാനോ മനസ്സിലാക്കാനോ മനുഷ്യന് സാധിക്കുകയില്ല. അതിനെ നമ്മൾ ഗൈബിയായ അറിവ്, അദൃശ്യജ്ഞാനം എന്നാണ് പറയുക. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അറിയുന്ന ഘട്ടങ്ങളുമുണ്ടായിരിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒട്ടനേകം കാര്യങ്ങളെക്കുറിച്ചും ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അറിയാമെന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീരുപാധികം അദൃശ്യജ്ഞാനങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്, അറിവുണ്ട് എന്നൊന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ സാധിക്കുക. അതല്ലാതെ ഒരു സാധാരണഗതിയിൽ മനുഷ്യനിക്ക് അവനക്ക് കൊടുത്തൊരു കഴിവിൻ്റെ പരിധിയിൽ നിന്നും അവൻ അറിയുന്ന കാര്യങ്ങളെപ്പോലെ യഥേഷ്ടം മനസ്സിലാക്കാനോ അറിയാനോ അത് പറഞ്ഞു കൊടുക്കാനോ ഉള്ള കഴിവ് പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ മഹാന്മാരായ ഔലിയാക്കൾക്കോ ഇല്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലാ അംലിക്കുലി നഫ്സി നഫ്അൻ വലാ ദുറ, എൻ്റെ നഫ്സിന് എൻ്റെ കാര്യത്തിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള അധികാരം പോലും എനിക്കില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒരു കാര്യവും എന്നിലുണ്ടാക്കാൻ അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്തു കാര്യങ്ങളാണെങ്കിലും അത് എന്നിലുണ്ടാക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് തൊട്ടുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ ആവശ്യപ്പെടുന്നത്, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ ധാരാളം ഖൈറുകൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. വലാ മസ്സനിയസു, എനിക്കൊരു ഉപദ്രവവും ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യജ്ഞാനങ്ങളെക്കുറിച്ച് അറിവില്ല. അങ്ങനെ വല്ല അറിവുമുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ ഒട്ടനേകം നന്മകൾ നേടിയെടുക്കാനും അതേപോലെ തന്നെ പ്രവാചകനുണ്ടായ ഉപദ്രവങ്ങളെല്ലാം ഇല്ലാതിരിക്കാനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഇതര ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ പരിശോധിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥേഷ്ടം നിരുപാധികം മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒട്ടനേകം കാര്യങ്ങൾ ഹദീസുകളിലും ചരിത്ര സംഭവങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു വരവേ പ്രവാചകനെ കണ്ടപ്പോൾ കുട്ടികൾ പാട്ടുപാടി. ആ പാട്ട് അതിലാദ്യ വരികൾ ബദറിൽ മരണപ്പെട്ട ശുഹദാക്കളെ പുകഴ്ത്തിയൊക്കെ പാടുന്ന ആ പാട്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ആ കുട്ടികൾ പാടി, ഒഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചു ധാരണയുള്ള അറിവുള്ള ഒരു പ്രവാചകനാണ് ഞങ്ങളിലുള്ളത് എന്നിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പാടുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടികളെ തിരുത്തുകയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ ഇതുവരെ പാടിയത് എന്നെ പാടുക, എന്നെക്കുറിച്ച് എനിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ നബിക്കറിയാം, നാളെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയാം എന്നു പാടുന്ന കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തു

വിഷയങ്ങൾ ആ ഹദീസിനോട് ചേരാത്ത, അതിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങളോട് യോജിക്കാത്ത രൂപത്തിൽ ആ ഹദീസിനെ വ്യാഖ്യാനിക്കുകയും നമ്മളിവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നബി കാണുന്നുണ്ട്, അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ആരാധനകളൊക്കെ നബി ഇപ്പോൾ എല്ലാ നിലക്കും കാണുന്നു, അറിയുന്നു, നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ സഹായം തേടുമ്പോഴൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഖബറിൽ നിന്നും കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ അറിയാൻ കഴിയുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത, യോജിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴായി ശ്രദ്ധിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ ഈ ആശയത്തോട്, ഈ വിശ്വാസത്തോട് നേരെ എതിരായിക്കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രവുമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പല പരാതികളുമായി, പല പ്രശ്നങ്ങളുമായി ചില ആളുകൾ കടന്നു വരും. എന്നിട്ട് ഓരോ വ്യക്തികളും അവരുടെ ന്യായങ്ങളും അവരുടെ തെളിവുകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. വ ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ വലഅല്ല ബഅദുക്കും അൻ യകൂന അൽഹന ബി ഹുജ്ജതിഹി മിൻ ബഅദ്. ചില ആളുകൾ അവരുടെ തെളിവുകൾ നിരത്തി അവർ ഭംഗിയായി അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചേക്കും. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ഫഅഖ്ദി അലാ നഹ്വി മാ അസ്മ, ഞാൻ ഇപ്പോൾ എന്താണോ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നത് അതനുസരിച്ചു മാത്രമാണ് എനിക്ക് വിധി പറയാൻ സാധിക്കുക. എന്നു പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ പറയാത്തതൊന്നും അറിയുകയില്ല, നിങ്ങൾ തെളിവ് കാണിച്ചാൽ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ടൊരു പക്ഷേ നിങ്ങളുടെ പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ നിരത്തണം, അതല്ല എങ്കിൽ ന്യായമില്ലാത്ത ആളുകൾ അവർ അനർഹമായി അവർ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചേക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഖളൈതു ലഹു മിൻ ഹഖി അഖീഹി ശൈഅ, ആരെങ്കിലും എൻ്റെ മുന്നിൽ അന്യായമായി അവർ വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്ത് മറ്റൊരാളുടെ അവകാശം നേടിയെടുക്കുകയും ഞാൻ അവനക്ക് അനുകൂലമായും വിധിക്കുന്നുണ്ടെങ്കിൽ, ഫലായ ഉഹുദുഹു ഫഇന്നമാ അഖ്തഉലഹു ഖിതഅതം മിനന്നാർ, ഞാൻ അവനക്ക് നരകത്തിൽ നിന്നും ഒരു കഷ്ണമാണ് വീതിച്ചു തരുന്നത്, നിങ്ങളത് സ്വീകരിക്കരുത്. കാരണം ഞാൻ അപ്പോൾ വിധിക്കുന്നത് നിങ്ങളുടെ വർത്തമാനവും നിങ്ങളുടെ സംസാരവും നിങ്ങളെൻ്റെ മുന്നിൽ വെക്കുന്ന തെളിവുകളും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പക്കൽ ന്യായമില്ല, നിങ്ങൾ ശരിയുടെ പക്ഷത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ഞാൻ വിധിച്ചതിനെ സ്വീകരിക്കുകയോ അത് വാങ്ങിയെടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾ നരകത്തിൽ നിന്നും ഒരു വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞ കാര്യങ്ങൾ അറിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാദങ്ങളെക്കുറിച്ച് കേൾക്കേണ്ടതില്ല, ഇരുപക്ഷത്തിൻ്റെയും തെളിവുകളെക്കുറിച്ച് അറിയേണ്ടതില്ല. ഇനി ആര് എങ്ങനെ വാദിച്ചാലും അവർക്ക് ശരിയായ പക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയാൻ സാധിക്കുന്നത്. ഒരിക്കൽ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബിവി റളിയല്ലാഹുവിനെക്കുറിച്ച് ഒരു വ്യഭിചാരം ആരോപിക്കപ്പെട്ടു, അവർ വ്യഭിചാരിണിയാണ് എന്നിങ്ങനെയുള്ള ആരോപണം വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം സത്യമറിയാതെ ഇങ്ങനെ പ്രവാചകൻ പ്രയാസപ്പെട്ട് നടന്നു. ആയിഷ ബി റളിയല്ലാഹുവിനെക്കുറിച്ചുള്ള ഈ ആരോപണം സത്യമാണോ, അതിലെന്തെങ്കിലും കയമ്പുണ്ടോ, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം പ്രയാസപ്പെട്ട് നടക്കുന്നു. എല്ലാവിധ മറഞ്ഞ കാര്യങ്ങളും നബിക്കറിയുമായിരുന്നെങ്കിൽ നബി ഇങ്ങനെ അഭിനയിക്കുകയായിരുന്നു, നബിയിൽ പ്രയാസമുള്ളതുപോലെ അഭിനയിച്ച് നടക്കുകയാണ് എന്നാകില്ലേ അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുന്ന ആ ഘട്ടം വരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമറിയാതെ പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരു ഘട്ടം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിധി വിധിക്കുകയാണ്, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ വിധി നടപ്പാക്കുകയാണ്. അതിൽ ആ വിധി ഉണ്ടായത് ഒരു ജൂതൻ അവർക്കെതിരെയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നത്. ഒരു യുദ്ധത്തിന് പോകവേ ഒരു വസ്തു അവരുടെ പടയങ്കിയും അവരുടെ ആയുധങ്ങളുമൊക്കെ മോഷ്ടിക്കപ്പെട്ട ഒരു കേസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന മുനാഫിക്കുകൾ വെക്കുന്ന ചതിയിൽ, അല്ലെങ്കിൽ അവർ പ്രവാചകൻ്റെ മുന്നിൽ വെക്കുന്ന തെളിവുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയും ആ ജൂതൻക്കെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുകയും ചെയ്തു.

0: ഈ സന്ദർഭത്തിൽ സൂറത്തുൻ നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നബിയെ തിരുത്തിക്കൊണ്ട് ആയത്തിറക്കി, വലാ തകുൻ ലിൽ ഖായിനീന ഖസീമ, ചതിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കളവു പറയുന്ന ആളുകൾ, വഞ്ചിക്കുന്ന ആളുകളുടെ കൂടെ നീ നിൽക്കരുത് നബിയെ. നിങ്ങളിപ്പോൾ വിധിക്കുന്നത് ശരിയല്ല, നിങ്ങൾക്ക് ആ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയും ആ ജൂതനക്ക് അനുകൂലമായി ആ വിഷയത്തിൽ അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല എന്ന അള്ളാഹുവിൻ്റെ ഖുർആനിൽ ആയത്തിറങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജൂതയായ ഒരു സ്ത്രീ നബിക്ക് വിഷം പുരട്ടിയ മാംസം കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കുന്നു. കൂടെയുണ്ടായിരുന്ന സ്വഹാബി ബിഷ്റു ബിൻ ബറാ റളിയല്ലാഹു അൻഹു കഴിക്കുന്നു, അവിടുന്ന് മരണപ്പെട്ടു പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഭക്ഷണം അത് തുപ്പിക്കളയുന്നു. നിങ്ങൾ നോക്കൂ, ഈ സന്ദർഭങ്ങളിലൊക്കെ, ഈ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ വഹി വരും വരെ ആ മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയോ ഒരറിവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. സാധാരണ ഒരു മനുഷ്യൻ അറിയുന്നത് പോലെ കണ്ടതും കേട്ടതും അവരുടെ കഴിവിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടെയുള്ളൊരു സ്വഹാബി ആ ഭക്ഷണം കഴിച്ച് മരണപ്പെട്ടു പോകുന്നത് നബി അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നതിന് സമാനമാണ് നബിക്ക് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയും എന്ന് വാദിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചില ആളുകൾ കടന്നു വന്നു. അവർ, ഞങ്ങളുടെ നാട്ടിൽ കുറേ മുസ്ലിമീങ്ങളുണ്ട്, അതുകൊണ്ട് അവരെ ഖുർആൻ പഠിപ്പിക്കാൻ നിങ്ങൾ ഹാഫിളുകളെ വിട്ടുതരണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിലുണ്ടായിരുന്ന 70 ഹാഫിളുകളെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. ആ പോകുന്ന വഴിക്ക് അവർ ചതിയിലൂടെ ആ സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും അറിയാതെയാണ് അവരുടെ കൂടെ ആ സ്വഹാബത്തിനെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീരുപാധികം മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പരലോകത്തെക്കുറിച്ച് ഹൗദുൽ കൗസറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനുള്ള വെള്ളമിങ്ങനെ കോരിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തൻ്റെ അനുയായികളെ കാണുമ്പോൾ അവരടുത്തേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരോട് വിദൂരത്തു പോകാൻ അവിടെ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, യാ റബ്ബി അസ്ഹാബി, എൻ്റെ റബ്ബേ, ഇതെൻ്റെ സമൂഹമല്ലേ, എൻ്റെ ഉമ്മത്തല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നാണ്, ഇന്നക ലാ തദരി മാ അഹ്ദസു ബഅദക, നബിയെ, അങ്ങേക്കു ശേഷം, അങ്ങയുടെ കാലത്തിനു ശേഷം അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മതത്തിലേക്ക് പുതുതായി കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് അങ്ങേക്ക് ധാരണയുണ്ടോ? അങ്ങതിനെക്കുറിച്ച് അറിയുന്നില്ലല്ലോ നബിയെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം ഈ മതത്തിലേക്ക് പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും പല ആരാധനകളും കൊണ്ടുവന്നതിനെക്കുറിച്ച് നബി അറിയാതെയാണ് അവരെ ഹൗദുൽ കൗസറിൻ്റെ അടുത്തേക്ക് വിളിക്കുകയും അവർക്ക് വെള്ളം കോരിക്കൊടുക്കാൻ നബി ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് അറിയുകയില്ല, അങ്ങയുടെ കാലത്തിന് ശേഷം ഒട്ടനേകം കാര്യങ്ങൾ ഇവർ ഈ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീരുപാധികം മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നില്ല. ജിബ്രീൽ മുഖാന്തരമോ അല്ലാതെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ടാവുകയും ആ മറഞ്ഞ കാര്യം അറിയുകയും ചെയ്യുന്നത്. ഇതാണ് അഹ്ലു സുന്നയുടെ നിലപാട്. ഇതാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചെന്ന വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത്. ഇത് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസകാര്യങ്ങളെ ചിട്ടപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുമെന്ന ധാരണയിൽ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടത്തോട് സഹായം തേടുകയും ചെയ്യുന്ന പതിവുകൾ അത് ശിർക്ക് കലർന്ന പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം പാടെ ഒഴിവാകുക അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: സുബ്ഹതം ഇവിടെ അവസാനിക്കുന്നു. സുബ്ഹതത്തിൽ മുഷ്താഖ് അൽ ഹിക്കമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ വൈബ്സിൽ ഇനി നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കേൾക്കുന്ന പ്രോഗ്രാമായ സ്നേഹക്കൂടാണ്. മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്ന വിഷയത്തിൽ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ്, ഷമീം എം വണ്ടൂർ എന്നിവരാണ് ചേരുന്നത് സ്നേഹക്കൂടിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ ഒരു എപ്പിസോഡിലേക്ക്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതിൽ നിന്നും മോചനം നേടാനുള്ള വ്യഗ്രതയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാർ. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിലും ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇൻഷാ അള്ളാഹ്. അതിൻ്റെ ഒരു ഈ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടി ബാധ്യതയാണല്ലോ. അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഈ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് കാരണങ്ങൾ, കഴിഞ്ഞ 3 എപ്പിസോഡിൽ ധാരാളം കാരണങ്ങൾ, അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്, അഥവാ ചെറിയ ചെറിയ കാരണങ്ങളെ നമുക്ക് അത് ഒഴിവാക്കാം. കാരണം സമൂഹത്തിൽ ഏതൊരാൾക്കും പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. എന്നാൽ പൊതുസമൂഹം എല്ലാവരും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടി അതിലില്ലേ?
4: തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പോസിംഗ് വാല്യൂസ്. ഒപ്പോസിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങളാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിക്കുന്നത്. ഇപ്പൊ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബം. അപ്പൊ ഭർത്താവിന്റെ കുടുംബം ധാർമ്മിക മൂല്യങ്ങളിൽ വേണ്ടത്ര കണിശതയില്ലാത്ത, അത്തരം മതാധ്യാപനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു കുടുംബമാണ്. എന്നാൽ ഭാര്യയുടേത് മതപരമായ വിഷയങ്ങളിൽ വളരെ കൃത്യതയും അച്ചടക്കമുള്ള ഒരു കുടുംബമാണ്. ആ ഒരു റിലീജിയസ് ഒരു ഫ്ലേവറിലാണ് ആ കുട്ടി വളർന്നത്, പരിചയിച്ചത്. എന്നാൽ തീർത്തും വ്യത്യസ്തമായ ഒരു ലിബറൽ തോട്ടുള്ള, ഈ കാര്യങ്ങളിലൊക്കെ സ്ട്രിക്ട്നെസ് ഇല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് ഈ പെൺകുട്ടി മാറി പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പറിച്ച് നടപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു വലിയ കോൺഫ്ലിക്ട് രൂപം കൊള്ളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് തന്റെ തലയിൽ, തന്റെ ശിരസിൽ ആണി തറക്കുന്നതിന് തുല്യമാണ്. റസൂല് അത്ര ഗൗരവത്തിലാണ് അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുന്നതിനെ പരിചയപ്പെടുത്തിയത്. ഈ ഒരു പാഠം ഉൾക്കൊണ്ട് വളർന്ന ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് തന്റെ മൂത്തച്ചിയോട്, ഇപ്പൊ ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഇപ്പൊ ഒരു ലൈവായ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ മൂത്തച്ചിയുടെ വയറിന്റെ അടുത്ത് പോയിട്ട്, ആ കുട്ടി ഗർഭം ധരിച്ച പെണ്ണാണ്, അപ്പൊ ഗർഭം ധരിച്ച ആ പെണ്ണ് 6-7 മാസമായിട്ടുണ്ട്. അപ്പൊ 6-7 മാസമായിട്ടുള്ള ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിയെ പോയിട്ട് ചെവി കൊടുക്കുകയാണ്. ഈ രംഗമാണ് ഈ പെൺകുട്ടി ലൈവായി കാണുന്നത്. അപ്പോ ഞാൻ എങ്ങനെയാണ് അയാളോട് പ്രതികരിക്കുന്നത്? പക്ഷെ അതൊരു തെറ്റായിട്ട് ആ ഭർത്താവ് കാണുന്നില്ല, പഠിച്ചിട്ടുമില്ല, അതാണ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഇവന്റ്സ്, ഒരു ഉദാഹരണം, ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് തീർത്തും ധാർമ്മികമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്ക് പോയിട്ട് ഒരു പബ്ബിലേക്ക് അല്ലെങ്കിൽ മദ്യപാനം നടത്തുന്ന ഒരിടത്തേക്ക് ഭാര്യയുമായിട്ട് പോകുമ്പോൾ മറ്റ് സ്ത്രീകളുടെ കൂടെ, അത് ഗേൾഫ്രണ്ട്സിന്റെ കൂടെയാണ് ഭർത്താവ്, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് കൂട്ടിയത്. അദ്ദേഹം ഭാര്യന്റെ കൂടെ പോകുന്നു, എന്നാൽ ഫ്രണ്ട്സ് അത്തരത്തിലുള്ള ആളുകളായിട്ട് വരുന്നു. അപ്പൊ ആ പബ്ബിൽ വെച്ച് മദ്യപിക്കുമ്പോ അത് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട്. അതായത് ധാർമ്മിക മൂല്യങ്ങൾ രണ്ടു രണ്ട് ലെവലിലാണുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്നാ ഭർത്താവിന് പ്രത്യക്ഷത്തിൽ നല്ല സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതൊക്കെ ഉണ്ട്. മറുഭാഗത്ത് ഈ ഒരു ഫ്രോഡ് നേച്ചറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ധാർമ്മിക മൂല്യങ്ങൾ, എത്തിക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ മക്കൾ, ഇവരിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണല്ലോ അവരുടെ മക്കൾ, ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാൻ ഭാര്യക്ക് സാധിക്കില്ല. കാരണം ഭാര്യ പഠിപ്പിക്കുന്നതിന്റെ ജസ്റ്റ് ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് ആണ് ഭർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ഇടയിൽ വിവാഹമോചനം നടത്തുന്നതാണ് ഇതിനേക്കാളും നല്ലത് എന്ന ഒരു ചിന്ത ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു.
3: സ്വാഭാവികമായും വൈവാഹിക അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ച ഏവർക്കും വളരെ സുപരിചിതമായ ഒരു ഹദീസുണ്ട്. അഥവാ നിങ്ങൾ വിവാഹം അന്വേഷിക്കുമ്പോൾ സാധാരണ നാടുകളിൽ സംഭവിക്കാറുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്. തറവാട് നോക്കാറുണ്ട്, കുടുംബമഹിമ നോക്കാറുണ്ട്, അതുപോലെ തന്നെ സൗന്ദര്യം നോക്കാറുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വളുഫർ ബിദാത്തിയീൻ തെരിവത്തിയതാക്ക് എന്നാണ്. നീ തിരഞ്ഞെടുക്കേണ്ടത് ദാത്തുദ്ദീൻ, മതബോധമുള്ളവളെയാണ് എന്നാണ്. ഇതൊരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യമാണ്. ഇപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും, പെൺകുട്ടി ഡിറക്റ്റ് പോയിട്ട് അന്വേഷിക്കുക എന്നതല്ലല്ലോ. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെടണം, അവർക്ക് മതബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക. മതബോധമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർജവമുള്ള പെൺകുട്ടികളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ വളരേണ്ടതുണ്ട്, ആൺകുട്ടികളും വളരേണ്ടത്, രണ്ട് ഭാഗവും ആ രൂപത്തിൽ വളരേണ്ടതുണ്ട് എന്നാണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് സാസർ പറഞ്ഞു വെച്ച വിഷയമായിട്ട് നമുക്ക് പറയാനുള്ളത്, പലപ്പോഴും ഇതുപോലെയുള്ള എത്തിക്സ് വാല്യൂസ് എത്തിക്സ് ആൻഡ് വാല്യൂസ് അല്ലേ, അത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയി വരുമ്പോൾ, ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഒരിക്കലും അത് നല്ല ഒരു ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാറില്ല എന്നുള്ളതാണ്. അത് എത്ര പരിഹരിച്ചാലും വീണ്ടും എച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ കുറേ സെർച്ചർ എത്തിക്സിന് വാല്യൂസിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഞാൻ ഉൾക്കൊള്ളുന്ന എത്തിക്സ് എൻ്റെ ഭാര്യ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിലൊരു സുഗമമായ, ഏറ്റവും നല്ലൊരു സുന്ദരമായ മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. ഏതായിരുന്നാലും എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവസാനം സഹിക്ക വയ്യാതെ അത് വഴിയിൽ ഇട്ടേച്ച് പോരേണ്ട, വിവാഹമോചനത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹമോചനം അന്വേഷിക്കുന്നു എന്നതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ തന്നെയാണ് വാല്യൂസ് എന്നുള്ളത്, അഥവാ മതബോധങ്ങൾ. ഒരാൾ, ഒരു പുരുഷൻ കീപ്പ് ചെയ്യേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണോ ആ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ ദീനീപരമായ കാര്യങ്ങൾ, അതാണല്ലോ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്തൊരു ഭർത്താവാകുമ്പോൾ സ്വാഭാവികമായും ഇത് ഉൾക്കൊണ്ട് ഇതെല്ലാം ജീവിതത്തിൽ ചരിയാക്കി വന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനും അയാളുടെ കൂടെ ഒരു ജീവിതം നയിക്കാനും സാധിക്കുകയില്ല എന്നൊരു സത്യമാണ്. സ്വാഭാവികത്വം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ, ഒരു ദീനീ ബോധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമയത്തിൽ, അഥവാ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതാണ് തലാക്ക് എന്ന് പറയുന്നത്, വിവാഹമോചനം എന്നുള്ളത്. പക്ഷെ വിവാഹമോചനം അനുവദിക്കപ്പെട്ടൊരു ഒരു സന്ദർഭം എന്ന് വെച്ചാൽ ദീന് കാര്യങ്ങളിൽ കാർക്കശില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുമെന്നുള്ളൊരു സത്യം കൂടിയാണ്.
4: ഈ സമാനമായ രണ്ടു മൂന്ന് കേസുകൾ, ഇപ്പൊ മതബോധവും മതനിഷ്ഠയും ഈവൻ മുജാഹിദിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ജീവിച്ച പെൺകുട്ടികൾ ഇത്തരം ഇരകളായി മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പൊ ഞാനിതൊക്കെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഇപ്പൊ എന്റെ തന്നെ വളരെ അടുത്ത ഒരു വ്യക്തിയുടെ മകൾ, അപ്പൊ ആ മകള് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പിൽ അകപ്പെട്ടു. എന്നിട്ട് ആ മകള് ഭർത്താവിനെയായിട്ട് വരികയാണ്. കൗൺസിൽ ചെയ്തപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇയാൾ ഇതിൽ പെട്ടുപോയത്. കാരണം ഈ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, എല്ലാ ഇന്റിമസിയും ഉണ്ട്, പക്ഷേ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ABCD പോലും അയാൾക്കില്ല. പിന്നെ ആ പെൺകുട്ടി ഇയാളോടുള്ള സ്നേഹം കാരണം അവളുടെ ധർമ്മനിഷ്ഠയും അവളുടെ ജീവിതത്തിലുള്ള മൂല്യങ്ങളും ഒക്കെ ബലി കഴിക്കുകയാണ്. അവസാനം സംഭവിക്കുന്ന എന്താണ്, ധർമ്മനിഷ്ഠയും തഖ്വയൊക്കെ ഉള്ള പെൺകുട്ടികള് അതൊക്കെ ത്യാഗം സഹിച്ച് നമസ്കാരം പോലുമില്ല, നമസ്കരിക്കുന്നു പോലുമില്ല. അപ്പോ കാഫിറായ ഒരു വ്യക്തിക്കാണല്ലോ ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, തർക്കുസലാത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതനിഷ്ഠക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണ്. എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതനിഷ്ഠയാണ്. സമ്പത്ത് നോക്കാം, സൗന്ദര്യം നോക്കാം, സമ്പത്ത് കുലീനതൊക്കെ നോക്കാം, അതൊന്നും നോക്കണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതബോധത്തിനാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്താണ്, മതബോധം വന്നു കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളൂ എന്നാണ്. അത് നമ്മള് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് ആവാണ്. ഇതാണ് അവിടെ
3: ബാക്കിയുള്ളതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യും. അവസാനം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന, അതുവരെ ആർഭാട കല്യാണം നടത്തി അതിന്റെ ചെലവുകൾ നഷ്ടമായി, കുടുംബത്തിന് അത് പേരുദോഷമായി, എല്ലാത്തിനും പരിക്ക് പറ്റുന്ന
4: പരിക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ മക്കൾ ഉണ്ടാവുമ്പോ ദീർഘദൃഷ്ടി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന വലിയ അബദ്ധം എന്താന്ന് വെച്ചാൽ മക്കൾ ഉണ്ടാവുമ്പോ ഇവിടെ പ്രശ്നം വരുന്നത് ഈ മക്കളെ എങ്ങനെ വളർത്തണം. ഇപ്പോ ഈ കുട്ടികള് ഒരു പിന്നെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോ ഹൂ മെയ്ഡ് ദം സോ, അവരെ ആരാണ് അങ്ങനെ ആക്കുന്നത്? ഈ പേരന്റ്സ് ആണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് റോൾ മോഡൽസ് ഉണ്ടാവുക. ഈ റോൾ മോഡൽസ് ഇല്ലാതെ വരുമ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരത്തിൽ എത്തുമ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താണ്, ഫ്രീഡം. അപ്പൊ ആ ഫ്രീഡം വാപ്പ അനുവദിക്കുകയും ഉമ്മ നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മ ശത്രുപക്ഷത്താണ് കുട്ടികൾ കാണുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന മക്കളായിട്ട് ഈ മക്കൾമാരാണ്. അതിനുള്ള ബേസിക് റീസൺ എന്താണ്, ഈ പിന്നെ റിലീജിയസ് വാല്യൂസിലുള്ള അന്തരാണ്. അതുകൊണ്ട് ആദർശ നിഷ്ഠ എന്നുള്ളത് ദാമ്പത്യത്തില് ഏറ്റവും പ്രധാനമാണ്. ആ വാല്യൂസ്, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് ഇല്ല എങ്കിൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ എന്താണ്, നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നന്മ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന ലക്ഷ്യബോധം ഭർത്താവിനില്ലെങ്കിൽ പിന്നെ മക്കളെങ്ങനെയാണ് വളർത്തുക? അവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ അനുഭവിക്കുന്ന ക്രൈസിസ് വളരെ വലുതായിരിക്കും. അതാണ് ഇന്ന് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി.
3: ഏതൊരു കാര്യത്തിനും, ഏതൊരു സംവിധാനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിന്റെ പോവട്ടെ, മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തരും ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ഒരു മതക്കാരനാണെങ്കിൽ തന്റെ മതം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാണ് അയാളൊരു ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത് എന്നാണ്. ഏതൊരു മതക്കാരനായാലും ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് നിഷ്ഠകളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരു നല്ല വ്യക്തിയായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഈ വാല്യൂകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിലുപരി കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വിജയങ്ങൾക്കും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും അതൊരു വലിയ ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞു കൊണ്ടുപോകണം. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ നമ്മൾ മുന്നോട്ട് പോകാൻ അള്ളാഹു ആ നിലയിൽ നമ്മളെയൊക്കെ ഹിദായത്തിൽ നിലനിർത്തിത്തരട്ടെയെന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു കാരണത്തിലേക്ക് പോവുകയാണെങ്കിൽ,
4: ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ്. അതായത് എല്ലാവരുടെയും സ്വപ്നം, ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് തന്റെ ഭർത്താവ് വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, തന്നോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ച്, തന്നോടൊപ്പം ടൂറിന് പങ്കാളിയായി, തന്റെ ആസ്വാദനങ്ങളിലൊക്കെ ആ ഒരു അഭിപ്രായങ്ങളിലൊക്കെ ഒന്നിച്ച് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന, തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഈ രൂപത്തിലുള്ള ഒരു ഭർത്താവായിരിക്കണം തന്റെ ഭർത്താവ് എന്ന് ഏത് പെൺകുട്ടി ആഗ്രഹിക്കും. അത് അവളുടെ ഒരു ഡ്രീം ആയിരിക്കും. ആ ഒരു ഡ്രീമോട് കൂടിയിട്ടാണ് കല്യാണം കഴിക്കപ്പെടുക. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബോധ്യമാവുകയാണ് തന്റെ ഭർത്താവ് ഒട്ടും റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞാല് ഒന്നിപ്പോ ഒരു ടൂർ പോവാന്ന് പറയുമ്പോ എന്തിനാപ്പൊ അവിടെ പോകുന്നത്, എന്താപ്പൊ അവിടെ ഉള്ളത്, എന്തിനാപ്പൊ ബീച്ച് പോകുന്നത്, ബീച്ചിൽ എന്താ ഉള്ളത്. അതായത് ഇയാള് ഹൈലി മൈസർലിയാണ്, അതായത് അറുപിഷ്കനാണ്, അല്ലെങ്കിൽ ഇയാള് കാൽക്കുലേറ്റിംഗ് മൈൻഡ് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് സ്കിൽ ഉള്ള ആളാണെന്ന് സങ്കല്പിക്കും. മാത്തമാറ്റിക്കൽ ഒരു ഇന്റലിജൻസിലാണ് അയാൾ ഊട്ടപ്പെട്ടത്. അപ്പൊ അയാള് ആ യാത്ര കൊണ്ട് വരുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് മൂപ്പര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ തന്റെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ഒരിക്കലും അയാൾ ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അയാൾ എന്ത് ചെയ്യും, ബാരിക്കേഡ് സൃഷ്ടിക്കും. ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ കോൺഫ്ലിക്റ്റിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോ ഇവിടെ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് റൊമാൻറ്റിക് മൂഡ് എന്നുള്ളത് ഭാര്യ ആഗ്രഹിക്കുന്നതാണ്, ഭർത്താവും ആഗ്രഹിക്കുന്നതാണ്. കാരണം ലൈഫിൽ നമ്മൾക്ക് കിട്ടേണ്ട ആ ഒരു റൊമാൻറ്റിക് ടച്ച് എന്നുള്ളത് ജീവിതത്തിൽ തന്നെ കിട്ടണമല്ലോ. അത് അന്യ സ്ത്രീകളുമായിട്ടോ അന്യ പുരുഷന്മാരുമായിട്ടോ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും അത് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഭർത്താക്കന്മാർ സമയം കണ്ടെത്തണം. ചില ബിസിനസ്സുകാർക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, അവര് 24 hours ദേ കോൺസെൻട്രേറ്റ് ഓൺ ബിസിനസ്. അവര് പണം എങ്ങനെ സ്വരൂപിക്കാം. സൈലാസ് മാർണർ എന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ജോർജ് എലിയറ്റ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതിൽ സൈലാസ് മാർണർ എന്ന ക്യാരക്ടർ ഫോക്കസ് ചെയ്യുന്നത് പണസമ്പാദനാണ്. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് വേസ്റ്റ് അവർ പവേഴ്സ്. മനുഷ്യന്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് പണസമ്പാദനായിട്ട് മാറുക, ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിതം അതിനുവേണ്ടി ഹോമിക്കുന്ന അവസ്ഥ. ഇത് ചില ഭർത്താക്കന്മാർക്ക് ബിസിനസ് മാൻമാർക്ക് ഉണ്ടാവുന്നുണ്ട്. അവര് രാത്രി 10-11 മണിക്കാണ് വീട്ടിലേക്ക് എത്തുക. 11 മണിയായിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ രാവിലെ അതിനേരത്തെ വീണ്ടും ഷോപ്പിലേക്ക് പോവാണ്. ഈ ഭാര്യയുമായിട്ട് സംവദിക്കാനോ മക്കളുമായിട്ട് സംസാരിക്കാനോ ഒന്നും ഇവർക്ക് സമയം കിട്ടില്ല. ജീവിതത്തില് ഈ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോ ബിസിനസ്സുകാരായ ഇത്തരം പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് അവര് പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ. എന്നാൽ അവരുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂല്യമുള്ള സമയം മക്കളുടെയും ഭാര്യയുടെയും കൂടെ ചിലവഴിക്കാൻ മനഃപൂർവ്വം അവർ കണ്ടെത്തണം. നല്ല തിരക്കുള്ള ഡോക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു, ഇന്ന് കേരളത്തിൽ നടന്ന പഠന പ്രകാരം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്, മാനസിക ആരോഗ്യത്തിൽ വെല്ലുവിളി നേരിടുന്നത് നല്ല തിരക്കുള്ള ഡോക്ടേഴ്സാണ്. കാരണം ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് ഒഴിഞ്ഞ നേരമല്ല. അതുകൊണ്ട് അവർക്ക് റിക്രിയേഷൻ ആക്ടിവിറ്റീസോ റിഫ്രഷ്മെന്റോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബോധപൂർവം എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര വലിയ ബിസിനസ്സിലാണെങ്കിലും ഇനി മതപ്രബോധന രംഗത്താണെങ്കിലും നമ്മുടെ മതപ്രബോധന രംഗത്തുള്ള ദായിമാരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ മേഖലയിൽ നമ്മൾ സജീവമായി പ്രസംഗിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിരതരാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചിലവഴിക്കാൻ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്ലാന് ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദായിമാരുടെ, ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്, ചില ദായിമാരുടെ മക്കൾ അവര് വഴിതെറ്റുണ്ട്. കാരണം മൂപ്പര് ദൈവത്തുമായിട്ട് അങ്ങനെ നടക്കുമ്പോ സ്വന്തം ഭാര്യനെ മക്കളെ കുടുംബത്തെ മറന്നുപോകുന്നു. ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു റൊമാൻറ്റിക് മൂഡ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടും മക്കളോടും തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹവാസവും ഒക്കെ മക്കൾക്കും കുടുംബത്തിനും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു നോവൽ എക്സ്പീരിയൻസ് ആയി മാറണം. അല്ല എങ്കിൽ ഈ ചങ്ങാതിയുടെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഭാര്യമാർക്കുണ്ടാവും. അതാണ് നമ്മൾ അറിയേണ്ടത്.
3: നോക്കൂ, ഇവിടെയും നമുക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ റൊമാൻറ്റിക് എന്നുള്ളതോടൊപ്പം തന്നെയാണ് ഗെയിംസുകളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ലോട്ട മത്സരം നടത്തിയതും ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചതും അടുത്ത പ്രാവശ്യം മത്സരം നടത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചതും ഇതൊക്കെ നമ്മൾ ഹദീസുകളിലൂടെ പല പ്രസംഗങ്ങളിലൂടെ പല പ്രാവശ്യങ്ങളായി കേട്ടതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളുമായിട്ട് ഏതെങ്കിലും ചെറിയ കളികളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഈ ഒരു കാര്യം പോലും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. അഥവാ ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരു ഉപ്പ, ഒരു രക്ഷിതാവ്, അതോടൊപ്പം തന്നെ ഒരു ഭർത്താവ് തങ്ങളുടെ കൂടെ എല്ലാത്തിനുമുണ്ട്. കളിക്കാനുണ്ട്, അതുപോലെ സമയം ചെലവഴിക്കാനുണ്ട്. ഒരു ഭാര്യയ്ക്ക് അവരോടൊപ്പം ചില റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ യാത്രകൾ നടത്താനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം തൻ്റെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഒരു കുടുംബമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകും. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സെസർ പറഞ്ഞ പോലെ തന്നെ, എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണത്? എനിക്ക് ഇതുപോലുള്ള ഒരു ലൈഫ് ആവശ്യമുണ്ടോ? എനിക്കും മക്കൾക്കും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനും അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ അടുക്കലും ഒക്കെ സൗകര്യവും സന്ദർഭവും ഒക്കെ ഇല്ലേ എന്ന ചിന്തകൾ വരും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം, ആ ചോദ്യം പലപ്പോഴും വിവാഹമോചനത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പം അതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ തമാശകളും കളികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം.
4: ഇത്തരം ഫലിതങ്ങളും തമാശകളും ഗാനങ്ങളും ഒക്കെ കേൾക്കാനാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതൽ സമയം അല്ലേ? വ്യൂവേഴ്സിനെ നോക്കിയാൽ ഇത്തരം ഫലിതം പറയുന്ന ഷോർട്സ് കാണാൻ നമ്മൾ നോക്കുന്നുണ്ട്. അവരുടെ വ്യൂവേഴ്സ് 1 lakh ഉം 2 lakhs ഒക്കെ ആണ്. കാരണം മനസ്സ് ആഗ്രഹിക്കുന്നത് അത്തരം കാര്യമാണ്. അത് വീട്ടിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒന്നും കിട്ടാതെ പോയാൽ പിന്നെ കിട്ടുന്ന സ്ഥലത്തേക്കാണല്ലോ. അപ്പോ അതൊന്നും ഒരിക്കലും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇസ്ലാം എല്ലാറ്റിന്റെയും ഒരു ജയിലാണ് എന്നുള്ള ഒരു ഒരു വിഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നാൽ ഇസ്ലാം ലളിതമാണ് എന്നും ഇസ്ലാമിൽ എല്ലാറ്റിനും സ്ഥാനമുണ്ട് എന്നും എന്നാൽ ഒന്നും അമിതമാവാൻ പാടില്ല എന്നും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു
3: നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഒരിക്കൽ അലി റളിയല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കഥയുണ്ട്, ഈത്തപ്പഴം കഴിച്ചിട്ട് തമാശകൾ, കൊച്ചു കൊച്ചു തമാശകൾ, ഇതൊന്നും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ പ്രസംഗത്തിലൂടെ പ്രാസംഗികർ പറയുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ചെയ്യാൻ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവണം ഒരു കുടുംബത്തിൽ സന്തോഷവും.
4: അത് മാത്രമല്ല ഷമീൻ സാറേ, നമ്മള് ശ്രദ്ധിച്ചു നോക്കും, മുസ്ലിം ഫാമിലിയില് കമ്മ്യൂണിറ്റിയില് കല്യാണം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ, ഇപ്പോ ഞാൻ ഈ അടുത്ത് ഡീൽ ചെയ്ത ഒരു കേസിൽ 40 വർഷം ഭാര്യയും ഭർത്താവുമായി ജീവിച്ച ഒരു കേസാണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത്. എന്നിട്ട് ഈ വയോധികനായ വ്യക്തിയെ കുറിച്ച് ഭാര്യക്ക് പറയാനുള്ളത് അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായി ചാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ചാറ്റിംഗ് എപ്പോഴാണ്? 40 വർഷം കഴിഞ്ഞിട്ടാണ്
3: വിവാഹം കഴിഞ്ഞ്. 40 വർഷം.
4: അപ്പൊ ഇതിന്റെ അർത്ഥം ഇവരുടെ ഇടയിൽ മവദ്ദത്ത് പ്ലസ് റഹ്മത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ ഉണ്ടാവേണ്ട കാരുണ്യം മവദ്ദത്ത് റഹ്മത്തിലേക്ക് മാറുക എന്നുള്ളത് സംഭവിക്കുന്നില്ല. ഇയാള് ചിന്തിക്കുന്ന ഈ പെണ്ണിനെ ഒഴിവാക്കി വേറൊന്ന് വിവാഹം കഴിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഭാര്യമാരുടെ അടുത്തും മിസ്റ്റേക്കുകൾ ഉണ്ട്. കാരണം ഒന്നിച്ച് പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതിന് ബദൽ ഒരാൾ മറ്റൊരാളിൽ ന്യൂനത കണ്ടെത്താനാണ് മൈക്രോസ്കോപ്പിക് ആ ഇവാലുവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
3: എന്തായിരുന്നാലും വളരെ നല്ലൊരു പോയിന്റും നല്ലൊരു കാരണം അതിന്റെ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊടിക്കൈകളാണ് സുഗമമായി മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ നിർവഹിക്കേണ്ടത് എന്നാണ്. പലപ്പോഴും ഇതൊക്കെ നമുക്ക് അറിയുമെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ, റിയൽ ലൈഫിലേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അവസരത്തിലാണ് നമ്മളൊക്കെ പരാജയപ്പെടാറുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ ഒന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, ഭാര്യമാർ അവരാഗ്രഹിക്കുന്നതാണ് ഇതൊക്കെ എന്ന് ഉൾക്കൊള്ളാൻ കൂടി ഈ ഒരു അവസരം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ,
4: അതായത് ഈ കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കുലീനത, തറവാട് ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. ഈ തറവാടിലും ഈ സ്റ്റാറ്റസിലും ഡിഫറൻസ് വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയ കൾച്ചറുള്ള രണ്ട് സംസ്കാരങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ, അതെന്നും പ്രശ്നങ്ങളായിരിക്കും. കാരണം ഒന്ന്, ഇപ്പൊ ഈ അടുത്ത് വന്നൊരു കേസിൽ ഒരാള് ഗ്രാമവാസിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമജീവിതം മാത്രമേ പരിചിതമുള്ളൂ. അവര് വളരെ ഓർത്തഡോക്സ് ആണ്, വളരെ പുരാതന ചിന്തയുള്ള ആ ഒരു തറവാടിത്വവും ആ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി ജീവിച്ചത്, ഭർത്താവ് ജീവിച്ചത്. എന്നാൽ ഭാര്യ ഒരു പട്ടണത്തിലാണ്, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അവര് വളർന്നതും അവരുടെ വിദ്യാഭ്യാസം നേടിയതൊക്കെ. അപ്പൊ ആ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭർത്താവിന്റെ വീടും ഭാര്യയുടെ ജീവിതവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഒരു ദാമ്പത്യം സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈവൻ ജില്ലകൾ മാറുമ്പോൾ തന്നെ കൾച്ചറൽ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. രണ്ട് ജില്ല ഒരിക്കലും ഒരു ജില്ലയെ ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കല്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി അയാൾ താമസിക്കുന്നത് തൃശൂരാണെങ്കിൽ തൃശൂരിന്റെ സംസ്കാരവും മലപ്പുറത്തിന്റെ സംസ്കാരവും എന്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് അവിടെ വരും. അപ്പോൾ ഇത് വൈവാഹികമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാരണങ്ങളാണ് എന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്.
3: അതെ, സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് വെറും വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന അവസരത്തിലൊക്കെ നമുക്ക് പറയാം, നമ്മുടെ ആളുകളിൽ നിന്നൊക്കെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പല ഏരിയകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പല ഏരിയയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു എങ്കിൽ കുടുംബജീവിതത്തിൽ എന്നും ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബാംഗങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള അന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അത് വിചാരിച്ച് അത് പാടെ ഒഴിവാക്കണമെന്ന ഒരു സന്ദേശമല്ല, പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി പരസ്പരം സംസാരിച്ചതിന് ശേഷമായിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഐ ക്യാൻ ടു അഡ്ജസ്റ്റ്, അതെനിക്ക് മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്ന ഒരു അവസരത്തിലെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാരണമാണ്. അത് പരിഹരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് പോകണമെങ്കിൽ ആ കാരണത്തിന് നമുക്ക് സോൾവ് ചെയ്യാം.
4: മറ്റൊന്ന് ഇന്നിപ്പോ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ പല രാസലഹരികളുണ്ട്, അതുപോലെ തന്നെ പുകവലിയുണ്ട്, അതുപോലെ മദ്യപാനുണ്ട്, കഞ്ചാവ്, MDMA. ഇവിടൊക്കെ ഈ അടുത്തു വന്നൊരു കേസില് ഭാര്യക്ക് മനസ്സിലാവുന്നത് തന്റെ ഭർത്താവ് നിരന്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഭാര്യ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടാ. കാരണം മണമോ നിറമോ മറ്റ് ഭാവവ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയരോഗം ഉണ്ടാവാൻ പോലും ഇത് കാരണമാകുന്നു. പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്കായിരിക്കും ഭർത്താവ് മാറുക. ഇയാൾക്ക് ഒരിക്കലും കുടുംബത്തിലുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കാനോ നിർവഹിക്കാനോ മക്കളുടെ പാരന്റിംഗിൽ സാരമായിട്ടുള്ള ഇടപെടൽ നടത്താനോ ഒന്നും സാധിക്കില്ല. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഹീസ് ലിവിങ് ഇൻ എ സെപ്പറേറ്റ് വേൾഡ്. അയാൾ മറ്റൊരു ലോകത്താണ്. അയാൾ ഒരിക്കലും ഒരു സോഷ്യബിൾ ഹ്യൂമൻ ബീങ് അല്ല. കാരണം അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടി അയാളുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഫ്രണ്ട്സ് ആയിരിക്കും ഇയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും. കൂടാതെ ഇത്തരം ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അന്യ സ്ത്രീകളുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഭാര്യ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒന്ന് റിയൽ ലൈഫാണ്, ഒന്ന് എക്സാജറേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് എപ്പോഴും അവരാഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവ് തന്റെ കൂടെ പൊസസീവ് ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. തന്റെ ഭർത്താവ് തന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ചേർക്കുന്നത് അത് ഒരിക്കലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പലപ്പോഴും പോൺ അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന പുരുഷന്മാർ, അവര് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരം നഗ്നമായ ചിത്രങ്ങളും വീഡിയോസും കണ്ടുകൊണ്ട് പിന്നെ അതേ കാര്യങ്ങൾ തന്റെ ഭാര്യയിൽ കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് അവര് വ്യാപൃതരാകുന്നത്. ഇത് ശക്തമായിട്ടുള്ള മാനസികാഘാതം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഭാര്യമാര് അതിനോട് പ്രതികരിക്കും. കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. കാരണം മറ്റു സ്ത്രീകളുമായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക ആഭാസങ്ങളിലേക്ക്, ചാറ്റിംഗിലേക്കോ വീഡിയോ കോളിലേക്കോ ഒക്കെ പോകുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയിലേക്കാണ് പിന്നെ നീങ്ങുക. അയാള് പറയുന്നത് ഞാന് എന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, ഞാനൊരു പ്രവാസിയാണ്, ഞാന് ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയെ കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിനോ ഒന്നും അവസരമല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ് അത്, അങ്ങനെ വളർന്നതാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് നടത്തുമ്പോഴും ഭാര്യയുടെ മുമ്പിൽ മാനസികമായിട്ട് അകൽച്ചയിലേക്കാണ് ഉണ്ടാവുക. ഇത് പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല. ഇത് അവരിൽ മാത്രമല്ല നിൽക്കുക, അത് മക്കളെ കൂടി ബാധിക്കും. കാരണം ഈ ബാപ്പ എന്ന ഉപ്പ എന്ന ആ ഒരു റോൾ മോഡൽ അയാൾക്കുണ്ടാവുന്ന പുഴുക്കുത്താണ് അയാളുടെ അധാർമികമായ ജീവിതം. ഇത് ഒരു നൈമിഷികമായ സുഖം തേടിയുള്ള യാത്രയാണെങ്കിൽ പോലും അത് ഈ മക്കളുടെ മുമ്പിൽ അയാളുടെ എല്ലാ ഇമേജും അഭിമാനവും ക്ഷതപ്പെടുന്ന രൂപത്തിലേക്കാണ് മാറുക. ഇത് പുരുഷന്മാരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനം ഏത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും വാപ്പയുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു പണിയില്ല. ഇത് കണ്ടെത്തപ്പെടും. സ്വകാര്യമാക്കി വെക്കുന്ന എല്ലാം തിരശീല നീക്കി പുറത്തു വരും എന്നുള്ള ഒരു ബോധമാണ് വിശ്വാസികളായ നമുക്കുണ്ടാവേണ്ടത്. ഈ ബോധമില്ലായ്മയും പലപ്പോഴും ഈ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയാവുകയും എന്റെ ജീവിതം തന്നെ ഇനി മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിക്കാറുണ്ട്.
3: നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന AI ക്യാമറകളെക്കാൾ പവറുകളുള്ള ക്യാമറകളാണ് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കൾ എന്നുള്ളതാണ്. മുമ്പൊരു എപ്പിസോഡിൽ ആ ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അഥവാ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ, നമ്മൾ എന്ത് തന്നെ മറച്ചു വെക്കാൻ പരിശ്രമിച്ചാലും നമ്മുടെ മക്കളിൽ നിന്നും ഒരിക്കലും അത് മറച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അത് എത്ര തന്നെ സീക്രട്ടാണെങ്കിലും നമ്മളറിയാതെ നമ്മളെ ഒപ്പിയെടുക്കുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ പിഞ്ചു മക്കൾ അത് അവരുടെ മനസ്സിൽ സാറ് പറഞ്ഞതുപോലെ പുഴുക്കുത്തുകളായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെയാണ് സാർ പറഞ്ഞത്. ഒന്ന്, ലഹരി. വ്യത്യസ്തമായ രൂപത്തിൽ രാസലഹരികളും അതുപോലെ മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന മദ്യമാവട്ടെ കഞ്ചാവട്ടെ അതുപോലെയുള്ള പേര് പറയാനും ആഗ്രഹിക്കാത്ത ഒരുപാട് വസ്തുക്കൾ, ഇവയെല്ലാം വിവാഹ ജീവിതത്തിൽ തകർച്ചയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതം തകരാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരനാകുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് സർക്കാരിൻ്റെ അടുക്കലുള്ള കണക്ക് എടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ലഹരിയുടെ ഉപയോഗം എന്നാണ്. അത് ഭാര്യമാരുടേതുണ്ട്, ഭർത്താക്കന്മാരുടേത്, രണ്ട് വശത്തും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഭർത്താക്കന്മാർ ലഹരിക്കടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീടുകളിലേക്ക് വന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മക്കളുടെ മുന്നിൽ വെച്ചും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ എത്രത്തോളം ആഘാതമാണ് ഓരോ കുടുംബത്തിലും തങ്ങളുടെ ഭാര്യമാർ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ ഒരടി അടിച്ചാൽ പോലും, കൈകൊണ്ട് നമ്മൾ അവരെ ആക്രമിച്ചാൽ പോലും അത്രമാത്രം വേദനയുണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. നരകയാതനകൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബിനികൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഇതുപോലെ സഹസ്രർ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതൊക്കെ ഒരു ജീവിതമാണോ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് ജീവിതങ്ങളാണ്, പച്ചയായ ജീവിതങ്ങൾ. നമ്മുടെ കേരളത്തിൽ എന്താ പറയുക, ക്യാൻസർ പോലെ ബാധിച്ച അങ്ങനെ തന്നെ ആ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ക്യാൻസറുകൾ പോലെ ബാധിച്ച മാരകമായ രോഗങ്ങളാണ് ലഹരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ ഇത് വല്ലാതെ ത്രസിപ്പിക്കുന്നു, ആകർഷിപ്പിക്കുന്നു, അതിലേക്ക് പല ആളുകളും പ്രചോദനങ്ങൾ നൽകുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. എന്തായിരുന്നാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പുരുഷന് ഒരു നിലക്കും ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാഹമോചനം തേടാൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളുടെ ഭാര്യയാണെങ്കിൽ 100% സാധ്യതകൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട എൻ്റെ യുവാക്കൾ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോവാൻ ഒരു വലിയ കാരണമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. വരൂ, നിങ്ങൾക്കതിനുള്ള പരിഹാരമുണ്ട്. ലഹരിമോചനം സാധ്യമാണ്. നമ്മളതിന് അഡിക്റ്റഡായി എനിക്ക് എങ്ങനെയാണ് ഇനി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ, ഇനി എനിക്കതിന് സാധിക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന് അലട്ടുന്നുണ്ടെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് സാധ്യമാണ്, അതിനുള്ള പരിഹാരം നമുക്കുണ്ട്. പീസ് റേഡിയോക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അയക്കൂ, നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ ഉണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഗ്യാരണ്ടി നൽകുകയാണ്. അഥവാ ലഹരി മോചനം സാധ്യമാണ്, അത് എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് മോചിപ്പിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിനും നൽകാൻ നമുക്ക് സാധിക്കുമെന്നുള്ള, അള്ളാഹുവിൻ്റെ തൗഫീഖോട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മൊബൈൽ ഫോണുകളും ഇന്ന് കുടുംബ തകർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു. എന്തുകൊണ്ട് പെൺകുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ പരസ്ത്രീ ബന്ധവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ട് അതിൽ കാണുന്ന പോൺ സൈറ്റുകളും ഇതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദിനത്തിൽ പിടിച്ചത് കൊണ്ടാവാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഇതുപോലൊരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം അവരുടെ മനസ്സ് എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും അത് വളഞ്ഞുകൊണ്ടേയിരിക്കൂ, നേരെയാവാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ അന്യ സ്ത്രീകളുമായിട്ടുള്ള നമ്മുടെ ഫോൺ സംഭാഷണങ്ങളാവട്ടെ, വീഡിയോ ചാറ്റുകളാവട്ടെ, അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളാവട്ടെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്നും അകലാനുള്ള ഒരു കാരണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല.
4: ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന വീഡിയോ കോളുകൾ ഇന്ന് സുലഭമാണ്. അതായത് സമൂഹത്തില് ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളുകൾ പോലും ട്രാപ്പ് ചെയ്യപ്പെടുന്നു, കാരണം ദേ ആർ ഗെറ്റിംഗ് ബ്ലാക്ക് മെയിൽഡ്. കാരണം ഈ വിളിക്കുന്ന ആളുകളെ, വീഡിയോ കോൾ വിളിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ എല്ലാ സീമകളും അതിരുകളും അവർ വിട്ടവരായിരിക്കും, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ ആ വീഡിയോ കോൾ നടത്തുന്ന ഓൺ ദി സ്പോട്ട് തന്നെ ഇയാള് കാണിച്ചു കൂട്ടുന്ന ഈ ലൈംഗിക ചേഷ്ടകൾ മുഴുവൻ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് ചെയ്ത ആ ചേഷ്ടകൾ വെച്ചുകൊണ്ടാണ് പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നത്. പിന്നീട് അയാൾക്ക് ബോധ്യമാവുകയാണ് ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടു, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ പോലും അയാൾ തയ്യാറാവുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാഫിയകൾ ബോധപൂർവം ഓരോ വ്യക്തികളെയും ട്രാപ്പ് ചെയ്യാൻ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സാമ്പത്തികമായ വിഷയത്തിലുള്ള ഡിസിപ്ലിൻ ഇല്ലായ്മ, അതായത് ചില ഭർത്താക്കന്മാരെങ്കിലും ഒരു സാമ്പത്തിക ആസൂത്രണവും കുടുംബ ജീവിതത്തിലില്ല. കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവര് ഭാര്യന്റെ മഹർ വാങ്ങിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഗവേഷണം നടത്തുന്നത്. ഈ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുക, മഹർ പോലും കൊണ്ടുപോയി പണയപ്പെടുത്തുക, പിന്നെ ആർഭാടമുള്ള ജീവിതം നയിക്കുക, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ല. എന്നിട്ട് എനിക്ക് ഒരു ഡോക്ടർ ഒരിക്കൽ കൗൺസിലിങ്ങിന്, ഭാര്യയും ഭർത്താവും ഡോക്ടറാണ്, രണ്ടുപേരും ഡോക്ടറായിട്ട് അവർ കൗൺസിലിങ്ങിന് വന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ഈ ഭാര്യ ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്, അവര് പറയാണ് ഞാൻ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചു, എത്രത്തോളം എന്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു അത്രത്തോളം വീണ്ടും ഇയാൾ ആവശ്യപ്പെടുകയാണ്. സാറേ ഇനി ഞാൻ എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല, അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തികമായ മേഖലയിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല, കാഴ്ചപ്പാടില്ല, പക്വതയില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ ബ്രേക്കപ്പിന്റെ. ഇന്നിപ്പോ അത് ഇവർ ഡിവേഴ്സ്ഡ് ആണ്. ആ ഡിവേഴ്സിലേക്ക് മക്കളൊക്കെ ആയതിനു ശേഷം ഡിവേഴ്സ് സംഭവിക്കുന്നത്. അപ്പോ ഈ മക്കൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എത്ര വലുതായിരിക്കും. അപ്പൊ ഇതൊക്കെ പ്ലാനിങ് ഇല്ലായ്മയും കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരം പിന്നെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം എന്നുള്ളത്, വരവിനനുസരിച്ച് ജീവിക്കുക, ചെലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ സംഭവിക്കുന്നത് അടുത്ത വീട്ടിലേക്ക് നോക്കുകയാണ്, അടുത്ത വീട്ടിൻ്റെ വലിപ്പം എത്രയാണ്, അവിടെ എത്ര ബാത്റൂം ഉണ്ട്, അവിടെ എത്ര റൂമുണ്ട്, അവിടുത്തെ കാർ എത്ര വലിപ്പമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം അതല്ല എന്ന് മനസ്സിലാക്കുക. കൂടെ തന്നെ ഇനിയിപ്പം വരുമാനം അല്ലെങ്കിൽ ആ വരുമാനം കൂട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാരങ്ങൾ എന്ത് എന്ന് ചിന്തിച്ച് അതിന് ആസൂത്രണം ചെയ്യാൻ ഭാര്യ ശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. ഇവിടെ സാമ്പത്തികമായ അസമത്വങ്ങൾ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു. പിന്നെ ലോൺ എടുക്കുക, പലിശക്ക് പണം എടുക്കുക, പലിശക്ക് പണം കൊടുക്കുക, ഇതൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കല് ഒരു വന്ന ഒരു കേസ്, ഒരു അധ്യാപകൻ ഒരിക്കലും വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഭാര്യ നിർബന്ധിച്ച് അയാളെ ലോൺ എടുപ്പിച്ചു, 50 ലക്ഷമാണ് ലോൺ എടുത്ത്. ലോൺ എടുത്ത് വീട് കൂടൽ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ എന്നും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നവുമായിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ റൂട്ട് കോസിലേക്ക് എത്തിയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് വീടുണ്ടാക്കിയത്? അപ്പോൾ ഇയാൾ പറയാണ്, ആദ്യം തന്നെ തുടങ്ങിയത് ഇവള് നിർബന്ധിച്ചിട്ടാണ് സാറേ എന്നെ അവള് ലോൺ എടുപ്പിച്ചത്. ഇപ്പോൾ ഒരു മനസ്സമാധാനം എനിക്ക് വീട്ടിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായിട്ടാണ് പലിശയെ കൺസിഡർ ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധമുള്ളപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ എന്തൊക്കെ റസൂല് നിരോധിച്ചിട്ടുണ്ടോ ആ നിരോധങ്ങൾ തന്നെയാണ്, അതൊരിക്കലും നമ്മൾ ഹലാലാക്കാൻ പാടില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രവാചക ചര്യ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
3: സോ വി ആർ കൺക്ലൂഡിങ്, നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. 4 എപ്പിസോഡുകളിലാണ് ഈ ഒരു വിഷയം, വിശാലമായ ഒരു വിഷയം, വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും ഓരോ കാരണങ്ങളെയും നിരത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ഫൈനലി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാനുള്ളത് ഈ ഒരു വാക്കുകൊണ്ടാണ്, വമാ അത്താക്കും റസൂൽ ഫഹുദു വമാ നഹാക്കും അൻഹു ഫൻതഹു എന്നതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, മഹാനായ റസൂൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. വമാ നഹാക്കും എന്താണോ നിങ്ങളോട് വിരോധിച്ചത്, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക. അതിൽ ഫിനാൻഷ്യൽ ബജറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വരവിനേക്കാൾ കഴിഞ്ഞ ചെലവുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയെന്ന് തകർക്കുകയാണ്. ദാമ്പത്യ മോചനത്തിലേക്ക്, വിവാഹമോചനത്തിലേക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. വാർത്തകളിൽ, മീഡിയകളിൽ വരുന്ന വാർത്തകൾ നമുക്കറിയാം, ഓരോ ദിവസം വരുന്ന വാർത്തകൾ അറിയാം. ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഏതായിരുന്നാലും ഇത്രയും വിശാലമായൊരു വിഷയം ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ദീനിന് അളവുകോലായി വെച്ചുകൊണ്ട് അല്ലേ, മതത്തിന് അതാണല്ലോ നമ്മൾ പറയും, ഇസ്ലാം എന്ത് നമ്മളോട് കൽപ്പിക്കുന്നു അതൊരു മാനദണ്ഡമായി സ്വീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതല്ലാത്ത എന്ത് കാര്യമായാലും അതിനെയൊക്കെ എനിക്ക് അവഗണിക്കാം, ദീനാണ് എൻ്റെ പ്രാധാന്യം, എനിക്ക് പ്രധാനം, ഐ എം ഗിവിങ് ദ പ്രിയോറിറ്റി ഫോർ മൈ റിലീജിയസ് വാല്യൂസ് എന്ന ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെയുള്ള നല്ല കുടുംബത്തിൽ നമ്മളെ ഒക്കെ ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിലും നമ്മളോടൊപ്പം വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയ സഹസറിനുള്ള നന്ദി പീസ് റേഡിയോ സ്നേഹക്കൂടിനു വേണ്ടി അർപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ നന്മയും അതുപോലെ തന്നെ ഹിദായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫ്യത്ത് നൽകട്ടെ. ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൊക്കെ അടിയുറച്ചു നിൽക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനും അദ്ദേഹത്തിന് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്, വാഖിറ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
5: മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടാണ്. മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് പ്രൊഫസർ കെ പി സഹദ്, ഷമീം എം വണ്ടൂർ.
2: പീസ് റേഡിയോയിൽ റേഡിയോ വൈബ്സിന്റെ അവസാന ഘട്ടത്തിൽ അൽ ഉസൂലാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെ സംബന്ധിച്ചുള്ള പഠനമാണ്. അൽ ഉസൂലിൽ പതിവ് പോലെ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്നത് മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും രചിച്ചിട്ടുള്ള അവരുടെ സ്വഹീഹുകൾ. മുസ്ലിം ലോകത്ത് ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് മുതൽ ഇക്കാലം വരേക്കുമുള്ള പണ്ഡിതന്മാരും ഗവേഷകന്മാരും വിദ്യാർത്ഥികളും അല്ല, മുസ്ലിം ലോകം ഒന്നടങ്കം സ്വഹീഹുൽ ബുഖാരിയോടും സ്വഹീഹു മുസ്ലിമിനോടും പുലർത്തിപ്പോന്ന ഒരു നിലപാടുണ്ട്. സ്വഹീഹായ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ആ ഒരു നിലപാടിനെക്കുറിച്ച് അറിയൽ അനിവാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹ് രചിക്കുന്നു, അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ വലിയ പണ്ഡിതന്മാർ പരിശോധിക്കുന്നു. ഇമാം മുസ്ലിമും അങ്ങനെ തന്നെയാണ്. ആ ഗ്രന്ഥങ്ങൾ രചിച്ചതിനു ശേഷം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ മുഹദ്ദിസുകളും നിരൂപകന്മാരും രിജാലിൻ്റെ ആളുകളും താരീഖിൻ്റെ ആളുകളും ഒക്കെ പരിശോധിച്ച് സ്വഹീഹാണ് എന്ന് ഉറപ്പുവരുത്തിയ ഗ്രന്ഥങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ഗ്രന്ഥരചന നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ഈയൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത്. ബുഖാരിയിലും മുസ്ലിമിലും സ്വഹീഹായ ഹദീസുകൾ അഥവാ മുസ്നദായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മുസ്നദായി വന്നിട്ടുള്ള അഥവാ സനദോടുകൂടി വന്നിട്ടുള്ള ഹദീസുകളോട് മുസ്ലിം ലോകം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ത്, അതിന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിജ്റ 418 മരണപ്പെട്ട അബു ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു ഹജർ തൻ്റെ അന്നുക്കത്തിലും ഇമാം ഇറാഖി തൻ്റെ അൽഫിയയിലും അതേപോലെ തന്നെ ഇമാം സഖാവിയും എല്ലാം എടുത്തുകൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അഹ്ലു സ്വനഅത്തി മുജ്മിഊന അലാ അന്നൽ അഖ്ബാർ അല്ലത്തി ഇസ്തമൽ അലൈഹ സ്വഹീഹാനി മഖ്ദൂഉം ബിസിഹ്ഹത്തി ഉസൂലിഹ വമുതൂനിഹ. അഹ്ലു സ്വനഅത്തി മുജ്മിഊൻ, അഹ്ലുൽ ഹദീസിൻ്റെ ആളുകൾ അഥവാ മുഹദ്ദിസുകൾ, ഹദീസ് രംഗത്തെ വിശാരദന്മാരായ പണ്ഡിതന്മാർ, അവർ യോജിച്ചിരിക്കുന്നു. അന്നൽ അഖ്ബാർ അല്ലത്തി ഇസ്തമൽ അലൈഹ അസ്വഹീഹാനി, സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും ഉൾക്കൊണ്ടിരിക്കുന്ന ഖബറുകൾ അഥവാ പ്രവാചകന്റെ ഹദീസുകൾ, മഖ്തൂഉം ബിസിഹ്ഹത്തി ഉസൂലിഹ വമുതൂനിഹ, അതിൻ്റെ അസുലും അതിൻ്റെ മത്തുനുകളും അഥവാ അതിൻ്റെ സനദുകളും അതിൻ്റെ മത്തുനുകളും പൂർണ്ണമായും സ്വഹീഹാണ്, പൂർണ്ണമായും ശരിയാണ് എന്ന് ഖണ്ഡിതമാണ് എന്ന് ഈ വിഷയത്തിൽ ആഘാതമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഹിജ്റ 478 മരണപ്പെട്ടിട്ടുള്ള ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇജ്മാഉൽ ഉലമാഇൽ മുസ്ലിമീൻ അലാ സിഹത്തിഹി, മുസ്ലിമീങ്ങൾ അജ്മാഉ ഉലമാഉൽ മുസ്ലിമീന അലാ സിഹത്തിഹി, അതിലുള്ള ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകൾ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ ഇജ്മാഉ വരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഹിജ്റ 488 മരണപ്പെട്ട അബു അബ്ദുല്ല അൽ ഹുമൈദി റഹിമഹുല്ലാ, ലം നജിദ് മിനൽ അയ്മത്തിൽ മാളീന റളിയല്ലാഹു അൻഹും അജ്മഈൻ മൻ അഫ്സഹ ലനാ ഫീ ജമീഇ മാ ജംഅഹു ബിസ്സിഹ ഇല്ലാ ഹാദൈനിൽ ഇമാമൈൻ. അദ്ദേഹം തന്റെ അൽ ജംഉ ബൈന സ്വഹീഹൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ആ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തിയ പണ്ഡിതന്മാരെ, ഏറ്റവും നല്ല രീതിയിൽ ഗ്രന്ഥരചന നടത്തിയ പണ്ഡിതന്മാരെ നമുക്കറിയില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും, ഈ രണ്ട് ഇമാമുകൾ ഒഴികെ അഥവാ ബുഖാരിയും മുസ്ലിമും ഒഴികെ. ഈ രീതിയിലുള്ള ഒരു നിലപാടുകളാണ് മഹാന്മാരായ മുഹദ്ദിസുകൾ മുമ്പ് കഴിഞ്ഞുപോയവർ ഈ രണ്ട് ഗ്രന്ഥങ്ങളോടും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അഥവാ അതിലെ മുസ്നദായ സനദ് സഹിതം ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ യാതൊരുവിധ സങ്കോചവും പ്രകടിപ്പിക്കാതെ സ്വീകരിക്കുക എന്നുള്ള നയമാണ് അവർ തുടർന്നു വന്നിരുന്നത്. ഇമാം അബു അംർ ബിനു സലാഹ് റഹ്മഹുല്ലാ ഉസൂലുൽ ഹദീസിൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന രീതിയിൽ കാര്യങ്ങൾ രചിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും അത് ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്തിരിക്കുന്ന മഹാനായി ഇബ്നു സലാഹ് റഹ്മഹുല്ലാ, അദ്ദേഹം ബുഖാരിയെയും മുസ്ലിമിനെയും കുറിച്ച് പറയുന്നു, അവരുടെ രണ്ടുപേരുടെയും അഥവാ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും കിതാബുകൾ, അതാണ് അള്ളാഹുവിൻ്റെ കിതാബിന് ശേഷം അഥവാ വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. വഹാദൽ ഖിസ്മു ജമീഉഹു മഖ്തൂഉൻ ബിസിഹ്ഹതിഹി والعلم اليقيني النظري واقع به എന്നും അദ്ദേഹം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അഥവാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അത് രണ്ടും അതിലുള്ള മുഴുവൻ കാര്യങ്ങളും സ്വഹീഹാണ്, കൃത്യമായ ഇൽമ് അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ഖൈസറാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹിജ്റ 507 മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വിശദീകരിക്കുന്നു, അജ്മഅൽ മുസ്ലിമൂന അലാ ഖബൂലി മാ അഖ്റജ ഫി സ്വഹീഹൈൻ ലി അബി അബ്ദില്ലാ വലി അബി ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് അന്നിസാബൂരി, ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള അവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ അത് സ്വീകരിക്കേണ്ടതാണ്, ഖബൂൽ ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഈ രീതിയിൽ അഹുൽ ഹദീസിന്റെ അഥവാ

ആഴമുള്ള പണ്ഡിതന്മാർ എന്ന് അദ്ദേഹം ഇബ്നു ദഖീഖുൽ ഐദ് റഹ്മഹുള്ള വിശദീകരിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 728 അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്: ഫഇന്ന ജുംഹൂർ മാ ഫിൽ ബുഖാരി വ മുസ്ലിം مما يقطع بأن النبي صلى الله عليه وسلم قاله لأن غالبه من هذا النحو ولأنه قد تلقاه أهل العلم بالقبول والتصديق والأمة لا تجتمع على الخطأين بخاري ومسلم مقطوعي هذا غنيد ما يبرنيت الله صحيح هاي حديثه هذا പണ്ഡിതന്മാർ പൂർണ്ണമായും സ്വീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉമ്മത്ത് തന്നെ അത് ഏറ്റെടുത്തപ്പോൾ ഉമ്മത്തൊരിക്കലും എന്റെ ഉമ്മത്ത് വലാലത്തിൽ യോജിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റു വാചകങ്ങൾ നമുക്ക് കാണാം: വലിഹാദാക്കാന അക്സറു മുതൂനി സ്വഹീഹൈനി മിമ്മ യഅലമു ഉലമാഉൽ ഹദീസ് ഇൽമൻ ഖത്ഈയൻ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു. ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസിന്റെ ടെക്സ്റ്റുകൾ, മത്തനുകൾ, അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് പ്രവാചകൻ ചെയ്തത് തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെ ചേർത്തി പറയൽ ശരിയാകും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കാരണം അതും അവരിലേക്ക് മുത്തവാത്തറായി: താറത്തൻ ലി തവാത്തുലിഹി ഇൻദഹും വതാറത്തൻ ലി തലഖിൽ ഉമ്മത്തി ലഹു ബിൽ ഖബൂൽ. ഒന്നുകിൽ അത് മുത്തവാത്തറായി വന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഉമ്മത്ത് പൂർണ്ണമായും അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിലുമാവാം. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ വെളിപ്പെടുത്തുകയും അത് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 777 അദ്ദേഹത്തിന്റെ വഫാത്തുണ്ടായത്. അദ്ദേഹത്തിന്റെ اختصار علوم الحديث الادهم രേഖപ്പെടുത്തുകയാണ്: ثم حكى ان الامه تلقت هذين الكتابين بالقبول سوى حرف يسيره انتقدها بعض الحفاظ كالدارقطني وغيره. امام بخاريയും امام مسلمും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകൾ അത് മുഴുവൻ മുസ്ലിം സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. ദാറഖുത്നിയെ പോലെയുള്ള ചില ഹുഫാദുകളായ ആളുകൾ വിമർശിച്ച വളരെ ചുരുങ്ങിയ ഹദീസുകൾ ഒഴികെ അതും അവർ സ്വീകരിച്ചു. ثم استنبط من ذلك القطع بصحة ما فيه من الحديث. അതിലൊന്നും ഒരു കാര്യം കൂടി നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും: അതിലുള്ള ഹദീസുകൾ മുഴുവനും സഹീഹ് ആണെന്ന് ഗണ്യതമാണ്. ലിഅന്ന ഉമ്മ മഅസൂമത്തുൻ അനിൽ ഖതഅ. ഈ ഉമ്മത്ത് മുസ്ലിമ, അവർ ഖതഅയിൽ നിന്ന് അഥവാ തെറ്റുകളിൽ നിന്ന് മുക്തരാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ: ലാ തജ്തമി ഉമ്മത്തി അലാ ളലാല, എന്റെ ഉമ്മത്ത് ഒരിക്കലും വലാലത്തിൽ വഴികേടിൽ യോജിക്കുകയില്ല. ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായിട്ടുള്ള ഹദീസുകൾ അത് സ്വഹീഹാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകം യോജിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ യോജിപ്പിലൂടെ ഒരു അബദ്ധത്തിൽ നിന്ന് മുക്തി നേടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അബുൽ ഫൈൽ അൽ ഫാരിസി അൽ ഹനഫി, അദ്ദേഹവും അൽഅല്ലാമ മുഹമ്മദ് ഇബ്രാഹിം അൽ വസീർ റഹ്മഹുള്ള, അവരൊക്കെ തന്നെയും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതായി ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിന്റെ തദ്രീബുറാവിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബലയിൽ പറഞ്ഞൊരു കാര്യം: ഇന്ന സഹ മുസന്നഫു ഫിൽ ഹദീസ് ബൽ ഫിൽ ഇൽമി മുത്തലഖൻ അസ്സഹീഹാനി. ഹദീസിന്റെ വിഷയത്തിൽ അല്ല, മൊത്തം ഇൽമിന്റെ വിഷയത്തിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും. ഫലീസലഹുമാ നദീറു ഫിൽ മുസന്നഫാത്, ബുഖാരിക്കും മുസ്ലിമിനും കിടപിടിക്കുന്ന അതിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥവും മനുഷ്യന്മാർ രചിച്ചതിന്റെ കൂട്ടത്തിലില്ല എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. മുല്ല അലി ഖാരി റഹ്മഹുള്ള, അദ്ദേഹം 1014 വഫാത്താകുന്ന ഹിജിരി, അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ അദ്ദേഹം പറയുന്നു: ഇത്തഫഖത്തിൽ ഉലമാ അലാ തലഖി സ്വഹീഹൈനി ബിൽ ഖബൂൽ وأنهما أصح الكتب المؤلفة ثم الجمهور على أن صحيح البخاري أرجحهما وأصحهما صحيحين അഥവ ബുഖാരി മുസ്ലിം മുസ്ലിം ലോകം മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം അതാണ്. പിന്നെ ബുഖാരിയും മുസ്ലിമും തട്ടിച്ചു നോക്കുമ്പോൾ ബുഖാരിയുടെ ഹദീസുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്. അതാണ് കുറച്ചുകൂടി അസഹായി

0: തോന്നുന്നത് അത് രണ്ടും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ. ബദറുദ്ദീൻ ഐനി റഹ്മഹുള്ള അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്, കസ്തല്ലാനി വിശദീകരിച്ചിട്ടുണ്ട്, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഖത്റുൽ വാലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം വളരെ വിശദമായി നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഷാ മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാ വലിയുള്ള അൽ മുഹദ്ദിസ് അദ്ദഹ്ലവി റഹിമഹുള്ള, അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ ഹുജ്ജത്തുള്ളാഹിൽ ബാലിഗയിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ സ്മരണീയമാണ്. അമ്മ സ്വഹീഹാനി ഫഖദ് ഇത്തഫഖൽ മുഹദ്ദിസൂന അല അന്ന ജമീഉ മാ ഫീഹിമാ മിനൽ മുത്തസിൽ അൽ മർഫൂഉ സ്വഹീഹും ബിൽ ഖത്അ്. മുഹദ്ദിസുകൾ യോജിച്ചിരിക്കുന്നു സ്വഹീഹായിന്റെ വിഷയത്തിൽ അതിലുള്ള മുത്തസിലും മർഫൂഉമായ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടതും പരമ്പരകൾ മുറിയാത്തതുമായിട്ടുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ് എന്നത് ഗണ്യതമാണ്. അന്നഹുമാ മുത്തവാതിറാനി ഇലാ മുസന്നിഫൈഹിമ, മാത്രമല്ല ആ ബുഖാരിയും മുസ്ലിമും, സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും, അവരുടെ സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും അതിൻ്റെ രചയിതാക്കളിലേക്ക് മുത്തവാത്തറായിക്കൊണ്ടു തന്നെ ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിലൊരു ഹദീസ് പോലും അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള സംരക്ഷണം. ശേഷം തുടർന്ന് അദ്ദേഹം പറയുന്നത് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസുകളെ ആരെങ്കിലും കൊച്ചാക്കിയാൽ, വിമർശിച്ചാൽ, നിഷേധിച്ചാൽ, ഫഹുവ മുബ്തദിഉ, അവൻ പുത്തൻവാദിയാണ്, ഗൈറ സബീലിൽ മുഅ്മിനീൻ വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവനാണ്. നോക്കൂ എത്ര ഗൗരവകരമായിട്ടാണ് മുൻഗാമികളായ മുഹദ്ദിസുകൾ നമുക്ക് ഈ കാര്യം വിശദീകരിച്ച് നൽകിയത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചതോ അതല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ സനദോടുകൂടി ഉദ്ധരിച്ചതോ ആയ ഹദീസുകളെ ഒരിക്കലും അവഗണിക്കാനോ തള്ളാനോ പിന്നീട് അതിലൊരു ഗവേഷണം നടത്തി തീരുമാനങ്ങൾ മാറ്റാനോ ഒന്നും നമുക്ക് അർഹതയില്ല. ഇമാം അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇന്ന ഹദീസ് സ്വഹീഹൈൻ സ്വഹീഹത്തുൻ കുല്ല, ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ്. ലൈസ ഫീ വാഹിദി മിൻഹും മുമത്തഉൻ വലാ ളഅഫ്, പ്രത്യേകിച്ച് ആക്ഷേപിക്കപ്പെടേണ്ടതോ ദുർബലങ്ങളായതായ ഒരു ഹദീസ് പോലും ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. അത്രയും ഉറപ്പോടുകൂടി തന്നെ അല്ലാമ അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മഹുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തവരായിരുന്നു. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ സലഫി പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരും ഈ ഇതേ നിലപാടിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നത്. അതുകൊണ്ടാണ് അൽമനാർ മാസികയിലെ മൂന്നാമത്തെ ലക്കത്തിൽ എൻ വി അബ്ദുസലാം മൗലവി റഹ്മഹുള്ള സ്വഹീഹുൽ ബുഖാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിനും വന്ന സ്വഹീഹായ ഹദീസുകളെ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് എന്ന വാചകം അദ്ദേഹം എത്തിച്ചേർത്തത്. അതേസമയം സ്വഹീഹുൽ ബുഖാരിക്കും സ്വഹീഹു മുസ്ലിമിനുമെതിരെ ചില ഹുഫാദുകളായ അർഹതയുള്ള പണ്ഡിതന്മാർ ചില വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തീർത്തും നിരൂപണ ബുദ്ധിയോടുകൂടിയും നിരൂപണത്തിൻ്റെ രീതിയിലുമായിരുന്നു. അതേസമയം അതിന് പണ്ഡിതന്മാർ വ്യക്തവും കൃത്യവുമായ മറുപടികളും നൽകിയിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതിയതായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുഖാരിക്കുള്ള ഷറഹിൻ്റെ മുഖദ്ദിമയിൽ അദ്ദേഹം എഴുതി, ഖദിസ്തദർക്കദ്ദാറഖുത്തനി അലൽ ബുഖാരി വ മുസ്ലിം അഹാദീസ. ഇമാം ദാറഖുത്തനി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയിലെയും മുസ്ലിമിലെയും ചില ഹദീസുകളെ അദ്ദേഹം പിടിക്കുകയും ഫതഅന ഫീ ബഅളിഹ, ചിലതിനെയെല്ലാം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആക്ഷേപങ്ങൾ? ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ആറാക്കി വർഗീകരിച്ചിട്ടുണ്ട്. റാവിമാരുടെ എണ്ണത്തിൽ വ്യത്യാസം വരിക, റാവിമാർ മാറിപ്പോവുക, ഇങ്ങനെയുള്ള ഒരു ഹദീസിന്റെ സിഹത്തിനെ നേർക്കുനേരെ ബാധിക്കാത്ത വിഷയങ്ങളാണ് പലപ്പോഴും ആ വിമർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി നബിയുടെ വാചകം തുടരുന്നു, وذلك التعن مبني على قواعد لبعض المحدثين ضعيفه جدا. എന്നാൽ ആ ഒരു വിമർശനം തന്നെ മുഹദ്ദിസുകളായ ആളുകളുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് അങ്ങേയറ്റം ദുർബലമാണ്. മാത്രമല്ല മുഖാലിഫത്തുൽ ലിമ അലൈഹിൽ ജംഹൂർ മിൻ അഹ്ലിൽ ഫിഖ്ഹി വൽ ഉസൂൽ, ഉസൂലിന്റെയും ഫിഖ്ഹിന്റെയും ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്വീകരിച്ച നിലപാടിനും എതിരാണിത്. ഇമാം നവവി തുടരുന്നു, ഫലാ തഖ്തറ ബിദാലിക്, അതുകൊണ്ട് നീ അത് കണ്ട് വഞ്ചിതനാകേണ്ടതില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഇബ്നു ഹജർ അസ്ഖലാനിയും അദ്ദേഹത്തിന്റെ ഹദീസ് സാരിയിൽ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇമാം ശോക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയും അല്ലാമ അബ്ദുറഹ്മാൻ മുബാറക്പൂരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായ ഹദീസുകൾ മുഴുവനും സഹീഹാണെന്നും അത് സഹീഹല്ല എന്ന വിമർശനങ്ങൾ ശരിയല്ല എന്നതുമാണ് മുഹദ്ദിസുകളുടെ ആധികാരിക വാക്കുകൾ കേട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم. ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ബാറകല്ലാഹു ഫീക്കും.
2: റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വൈബ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: Peace Radio. Tune to reality.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരിനബിയോടൊപ്പം. പ്രവാചക സ്നേഹം സ്വഭാവത്തിലുള്ള മാതൃക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുള്ള മേഴ്സിൻ വണ്ടൂർ.
5: കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്, എത്രത്തോളം സ്നേഹിക്കണം എന്നെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകായോഗ്യരായ ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബി വര്യന്മാർ. ഏതൊരു സന്ദർഭത്തിലും പ്രവാചകൻ്റെ കൂടെ നിന്ന് പ്രവാചകനെ സഹായിച്ച് റസൂലിനെ സംരക്ഷിച്ച് പ്രവാചകൻ്റെ ധൈര്യം നൽകിക്കൊണ്ട് ഒപ്പം നിന്നവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായിരുന്ന സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, ഇയ്യാനാ നുരീദു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞങ്ങളെയാണോ താങ്കൾക്ക് വേണ്ടത്? വല്ലദീ നഫ്സി ബിയദിഹി, ഞങ്ങളുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അമർത്തന അൻ നുഹീല അൽബഹ്റ നഖലൈന, താങ്കൾ കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ അതിലേക്കെടുത്ത് ചാടാൻ ഞങ്ങൾ റെഡിയാണ്. മൂസാ നബിയോട് ബനു ഇസ്രായേലിയർ പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല പ്രവാചകരെ. എന്താണ് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞത്? അവർ പറയുകയാണ്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാഹുനാ ഖായിദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകരെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ധൈര്യം നൽകിയ സ്വഹാബത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദ് യുദ്ധം കൊടുമ്പിന് കൊള്ളുന്ന സമയത്ത് പ്രവാചകന് നേരെ അമ്പെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ മഹാനായ അബൂ ത്വലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ മാറോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ്, യാ നബിയല്ലാ ബി അബി അൻത വ ഉമ്മി, റസൂലെ, താങ്കൾക്ക് സംരക്ഷണം നൽകാൻ എൻ്റെ മാതാപിതാക്കൾ നൽകാൻ ഞാൻ തയ്യാറാണ്. ശത്രുക്കളുടെ അമ്പ് താങ്കളുടെ ദേഹത്ത് തറക്കാൻ പാകത്തിന് താങ്കൾ തല പുറത്തേക്കിടരുത്, താങ്കൾ പുറത്തേക്ക് വരരുത്. താങ്കൾക്ക് നേരെ വരുന്ന അമ്പ് ഞാൻ എൻ്റെ നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്ന മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒപ്പമുണ്ടാവണമെന്നുള്ളതാണ്. ഇഹലോകത്തും പരലോകത്തും അവർ ഒരുമിച്ചായിരിക്കണമെന്നാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ജറജുലു മിനൽ അൻസ്വാർ, അൻസ്വാരിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വഹു മഹ്സൂൻ, അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് വരികയാണ്. ഫഖാല, പ്രവാചകൻ ചോദിച്ചു, യാ ഫുലാൻ മാലി അറാക്ക മഹ്സൂന, എന്താ നിന്റെ മുഖത്തൊരു ദുഃഖം, നിനക്കെന്താ ഇത്ര വിഷമം? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ് അൻ ഫക്കർ തുഫി, അള്ളാഹു റസൂലെ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ റസൂല് ചോദിച്ചു, മാഹുവ, എന്താണത്? നഹ്നു നഅദു അലൈക വനറൂ, അദ്ദേഹം പറയാണ്, റസൂലെ, ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും താങ്കളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടല്ലോ. നൻദുറു ഇലാ വജിഹിക, താങ്കളുടെ മുഖത്തേക്ക് ഞങ്ങളിങ്ങനെ നോക്കി ഞങ്ങളതിങ്ങനെ ആസ്വദിക്കും. വനുജാലിസുക, താങ്കളോടൊപ്പം സഹവസിച്ച് ഞങ്ങൾ ഈമാനിങ്ങനെ കൊള്ളും. വഖദൻ തർഫഉ മഅ നബിയീൻ, നാളെ പരലോകത്ത് താങ്കൾ പ്രവാചകന്മാരുടെ ദർജയിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കവിടെ എത്താൻ കഴിയില്ലല്ലോ പ്രവാചകരെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ഇതാലോചിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടുന്നത്. പ്രവാചകൻ കുറച്ച് സമയത്തിനൊന്നും പറഞ്ഞില്ല. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, എന്നിട്ട് ആയത്ത് ഇങ്ങനെ അടക്കി കൊടുക്കുകയാണ്. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയീൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും. വസ്സുദ്ദീഖീന വശുഹദാ, ഷഹീദായ ആളുകൾ. അതുപോലെ സ്വാദിഖീങ്ങൾ, സത്യസന്ധർ. വസ്സാലിഹീൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. വഹസ്വന ഉലായിക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ആ വ്യക്തിയെ ഓതിക്കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞേക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? പ്രവാചകൻ ഏതൊരു കാര്യം പറഞ്ഞാലും ആ നിമിഷം വരെ അവർ അത് ചെയ്തതിന് എതിരാണ് എങ്കിലും അവരത് മാറ്റിവെച്ച് പ്രവാചകൻ്റെ കൽപ്പനയെ അവിടെ സ്വീകരിക്കും എന്നുള്ളതാണ്. അവർ തൻ്റെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുവന്ന പല കാര്യങ്ങളും പ്രവാചകനത് പാടില്ല എന്ന് പറഞ്ഞാൽ അവരത് നിർത്തിവെക്കുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത നന്മകളെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ അത് ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ അവർ തുടങ്ങുകയും ചെയ്യുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂല ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തൊന്നു കൊണ്ടുവന്നാലും നിങ്ങളതനുസരിക്കണേ, പ്രവാചകൻ നിഷേധിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ വിലക്കിയത് ഉപേക്ഷിക്കാനുള്ള മനസ്സ്, പ്രവാചകൻ വിലക്കിയത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. കാരണം വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു അതികഠിനമായി കൊണ്ട് വേഗത്തിൽ ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ സ്വഹാബത്ത് പ്രവാചകനെ ശരീരം കൊണ്ടും സംരക്ഷിച്ചു, ദീനിനെ കൊണ്ട് സംരക്ഷിച്ചു. പ്രവാചകൻ്റെ വാക്കുകൾ പോലും വളരെ ബഹുമാനത്തോടുകൂടിയാണ് അവർ പറഞ്ഞിരുന്നത് എന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പ്രവാചക സ്നേഹമെന്ന പേരിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞ് ശിർക്കൻ ആശയങ്ങൾ പാടി അന്യമതസ്ഥരുടെ ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന കോടിതോരണങ്ങൾ കെട്ടിയും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും വഴി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ റാലികൾ സംഘടിപ്പിച്ചുമൊക്കെയാണ് പല ആളുകളും ഇന്ന് പ്രവാചക സ്നേഹം എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സ്നേഹത്തിന് സ്വഹാബികളിൽ ഒരു മാതൃക കാണാൻ നമുക്ക് സാധിക്കുകയില്ല. മുൻഗാമികളിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ആദ്യത്തെ ഉത്തമരായ മൂന്ന് തലമുറകളിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ട് പോലുമില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പുത്തനാചാരങ്ങൾ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പ്രവാചകനോട് പ്രവാചകൻ്റെ അനുയായികൾ കാണിക്കുന്ന സ്നേഹത്തെപ്പോലെ അനുയായികൾ തൻ്റെ നേതാവിനോട് സ്നേഹം കാണിക്കുന്നത് മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി, പ്രവാചകൻ്റെ ജന്മദിനമാണല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കൂ? ഒരു ദിക്ര് അധികമായി ചൊല്ലിയത്, ഒരു മധുര പലഹാരം അധികമായി വിതരണം ചെയ്തത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കൂല. പ്രവാചകൻ്റെ അനുചരന്മാരിൽ ഒരാളും അപ്രകാരം ചെയ്തിട്ടില്ല. അള്ളാഹു റസൂലിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലലും മദ്ഹ് പറയലും അവിടുത്തെ ചരിത്രങ്ങളും ഗുണങ്ങളും എടുത്തു പറയലൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. എന്നാൽ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും അതിര് കവിഞ്ഞ് പുകയ്ത്തി പ്രശംസിച്ച് പറയരുത്, അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പ്രവാചകൻ തന്നെ പറഞ്ഞത്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഇബ്നു മറിയമിനെ ഈസാ നബിയെ പൊക്കിപ്പുകയ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പൊക്കിപ്പുകയ്ത്തി പാടരുത്. ഫഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്, എന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയെന്നും അവൻ്റെ ദൂതനുമെന്നും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം എന്ന പേരിൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ, ഇതിൻ്റെ പിന്നിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്, തെറ്റായ ധാരണകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാമാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ പ്രവാചകനെ സൃഷ്ടിക്കാനാണ് എന്ന് പറഞ്ഞ് പല കെട്ടുകഥകളും കള്ള ഹദീസുകളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന തെറ്റായ വാദം പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ വിഗ്രഹങ്ങൾ തലകുത്തി വീണു എന്നും സമുദ്രങ്ങൾ വറ്റിവരണ്ടു എന്നും പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മലവും മൂത്രവും നജസല്ല, അത് തോഹിറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ ഇന്ന് മനുഷ്യൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു നബിയോട് പറയാൻ വേണ്ടി കൽപ്പിച്ചത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ, നബിയെ താങ്കൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ യുഹാ ഇലയ്യ, എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാറ്റിവെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂലിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിനോട് യോജിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ ദർജ കൊടുത്തുകൊണ്ട് കാണുന്ന ഒരു പറ്റം സമുദായത്തിനോട് ഒരിക്കലും യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം എന്തു പറയുകയാണെങ്കിലും ഏതൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിലും ദീനായി കാണുന്ന എല്ലാത്തിനും പ്രമാണം വേണം, തെളിവ് വേണം, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാവണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നാം സ്വീകരിക്കുക.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രവാചക സ്നേഹം സ്വഹാബത്തിലുള്ള മാതൃക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
6: പീസ് റേഡിയോ ലിനി വോയിസ് ഓഫ് പീസ്.
7: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
6: സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണിപ്പോൾ കേൾക്കുന്നത്. നാർസിസ്റ്റിക് അബ്യൂസ് ചർച്ചയാവുമ്പോൾ ഭാഗം രണ്ട് ടി കെ നിഷാദ് സലഫി, ഡോക്ടർ ബഷീർ വി പി എന്നിവർ സംസാരിക്കുന്നു.
8: ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചൂഷണം നടക്കുന്നു എന്നത്. മറ്റൊന്ന്, പിരിയുമ്പോൾ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രകടമാക്കുന്നു എന്നത്. ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ ഈ ഒരു ചർച്ചയെ കാണുമ്പോൾ ചൂഷണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും വിധമാണ് കാര്യങ്ങളെന്ന് തീർച്ചയായും പറയാൻ കഴിയും. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
9: ഇതിലിപ്പോൾ ഒന്ന്, ഈ സാറ് പറഞ്ഞതിലെ അവസാന ഭാഗം ഒരു വാചകം എനിക്ക് ആഡ് ചെയ്യണം തോന്നിയത്, ഖുർആനിൻ്റെ ഒരു വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. നമ്മുടെ നാടുകളിൽ ഒരു ബന്ധം വേർപിരിയ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മധ്യസ്ഥന്മാരിരുന്ന് പരസ്പരം വഴക്കടിച്ച് പരമാവധി പറയാവുന്ന ആരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആണ് ഒരു ത്വലാഖ്, ഒരു ഡിവോഴ്സ് നടക്കുക. അതല്ലെങ്കിൽ കോടതിയിൽ പോയി ഭർത്താവിനെതിരെ, ഭർത്താവിൻ്റെ ഉമ്മാക്കെതിരെ, വാപ്പാക്കെതിരെ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ, അങ്ങനെ പലതരത്തിലുള്ള എങ്ങനെയാണോ തനിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സാധിക്കൂ, അതിനനുസൃതമായ തരത്തിലുള്ള കുറേ കള്ളങ്ങൾ കെട്ടിച്ചമച്ച കേസ് ഫയൽ ചെയ്തിട്ടാണ് ഡിവോഴ്സുകൾ നടക്കുക. ഖുർആൻ പറഞ്ഞത് ഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഹ്സാൻ, നിങ്ങൾ നിലനിന്ന് പോവുകയാണെങ്കിൽ വളരെ നല്ല നിലക്ക് നിങ്ങൾക്ക് നിലനിന്ന് പോകാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ പിരിഞ്ഞു പോവുക, വളരെ സന്തോഷത്തോടുകൂടി വേർപിരിയുക എന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഉണ്ടാകണം, അതാണ് ഏറ്റവും മാന്യമായ രീതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ തൊലാക്കുകളുടെ, വിവാഹമോചനങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ പ്രയോഗിച്ച വാചകത്തേക്കാൾ മനോഹരമായൊരു വാചകം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് പല ടൈപ്പുണ്ട്, പല വിഭാഗ പല തരത്തിലുള്ള ആളുകൾ ഈ വ്യക്തിത്വങ്ങളെ പല നിലക്ക് നിർവചിച്ചിട്ടുണ്ട്, വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. മൂന്ന് വിഭാഗങ്ങൾ, അഞ്ച് തരം, ഒമ്പത് തരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ അളക്കാനുള്ള വിവിധ തരത്തിലുള്ള ടൂളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ഒരിക്കലും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയോ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയോ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളില്ലാതെ സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഒരാളുടെ ഒരു വ്യക്തിത്വം മറ്റൊരാൾക്ക് പ്രയാസകരമാകുന്നുവെങ്കിൽ, എല്ലാവർക്കും പലതരത്തിലുള്ള വ്യക്തിത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അതിൻ്റെ പോസിറ്റീവുകളും, എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വേഗം പിന്നെ ഒരു എന്താ പറയുക, അയാൾ ഇന്നതാണ് എന്ന് ആണ് ലേബൽ ചെയ്ത് സ്വയം രക്ഷപ്പെടാനോ അങ്ങനത്തെ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരിക്കലും പാടില്ല. ഒരാൾക്ക് അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രയാസം നെഗറ്റീവ് ഒരാളെ ബാധിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള, അതിനനുയോജ്യരായിട്ടുള്ള ആളുകളെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ വേറൊരു തരം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വൈവാഹിക ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു വീട്ടിനകത്തുള്ള ബന്ധം, സൗഹൃദത്തിലുണ്ടാകുന്ന പിന്നെ റിലേഷൻഷിപ്പുകൾ, ഇതിലെല്ലാം ഞാനൊരു ആൺപെൺ എന്ന നിലക്കല്ല പറയുന്നത്, സഹോദരങ്ങൾ, മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും, ഈ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്, എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെ ആവുകയില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ജീവിതം, ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസകരമായിരിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വേറൊരാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പടച്ചവും കൊടുത്ത ഒരു ഒരു ഒരു ടൈപ്പ് എന്താണോ, വ്യക്തിത്വം എന്താണോ, അതനുസരിച്ച് ഒരു മനുഷ്യനുണ്ടാവുക. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇൻട്രോവേർഷൻ ആയിരിക്കും, ചില ആൾക്കാർ നന്നായി സംസാരിക്കുന്ന എക്സ്ട്രോവേർഷൻ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുടുംബജീവിതത്തിൽ പൊതുവിൽ ഇപ്പോൾ കൂടുതൽ കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഈ പെർഫെക്ഷനിസമാണ്. മിക്കവാറും ചില ഭാര്യമാർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും, അവർക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചെറിയൊരു ചുളി വരുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്കൊരു പക്ഷേ വീടിൻ്റെ മുന്നിൽ അഴിച്ചു വെച്ച രണ്ട് ചെരുപ്പുകളിൽ ഒന്ന് ഒരല്പം തെന്നി മാറിയാൽ പോലും അവരുടെ മനസ്സ് പ്രയാസപ്പെടും. അത് ഒരു പെർഫെക്ഷനിസം എന്ന് പറയും. അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം മറ്റൊരാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കലാണ് കൂടെ ജീവിക്കുന്ന ആളുടെ ഒരു ഒരു പിന്നെ അത് അതിനെ എങ്ങനെ ആ കുടുംബജീവിതം മനോഹരമായി കൊണ്ടുപോകാനുള്ള മാർഗമെന്ന് പറയുന്നത്. ചിലതൊരു സിവിയർ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ആരെടുത്ത് പോയിട്ടാണോ സംസാരിക്കേണ്ടത്, അത് ചികിത്സിക്കേണ്ടത്, അവരെ കണ്ട് അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് നേരത്തെ തുടക്കത്തിൽ ബഷീർ തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അത് ഈ കേസിൽ അങ്ങനെയാണ്, ഇതല്ലാത്ത കേസിൽ അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ പറയുന്നില്ല. പൊതുവിൽ ഈ പിന്നെ സ്നേഹവും പ്രണയവും അതുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകളുമൊക്കെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ പ്രണയം, സുരക്ഷിതമായ ലവ് അഫയർ എന്നാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. സുരക്ഷിതമായ അത്തരം ബന്ധങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്, നീതിപൂർണവും സുരക്ഷിതവുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത്. അത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. അതിന് അങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന്, താൻ തിരഞ്ഞെടുക്കുന്ന ആളെ നന്നായി അയാളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് ശരിക്കും പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങളിലല്ല, മറിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത്. പൊതുവിൽ തിരിച്ചാണ് ആളുകൾ പറയാറുള്ളത്, സാധാരണ കേൾക്കാറുള്ളത്, ഒരു ചായ കുടിച്ച പരിചയത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവാഹമാണ് അറേഞ്ച്ഡ് മാരേജുകൾ എന്നാണ് പറയാറുള്ളത്. അത് പറയണം എന്തുകൊണ്ടാണ്, വരൻ വരുന്നു, പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു, എന്നിട്ട് അവിടുന്ന് ഒരു ചായ കുടിക്കുന്നു, എന്നിട്ട് തീരുമാനം, ഇതാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അങ്ങനെ പരത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. പിന്നെ പ്രേമത്തിൻ്റെ കാര്യത്തിലാണ് ഫോൾ ഇൻ ലവ് എന്നുള്ള പ്രയോഗമുള്ളത്, പ്രണയത്തിൽ വീണുപോയി. പണ്ടൊരാൾ പറയണ്ടായി, അവൻ്റെ ഷൂസ് കണ്ട് ഞാൻ വീണുപോയിരുന്നു, ഇതൊക്കെ ഇതാണ് പ്രണയം എന്ന് പറഞ്ഞത്. വീണു പോവുക എന്നുള്ളത് അറേഞ്ച്ഡ് മാരേജിനകത്തല്ല. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനെ വധുവിനെ അന്വേഷിക്കുമ്പോൾ, അവരുടെ രക്ഷിതാക്കൾ ആ വീടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, അയാളുടെ സ്വഭാവ രീതികളെക്കുറിച്ച്, ആ നാട്ടിൽ സൗഹൃദങ്ങളിൽ എല്ലാം, നമ്മളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്,
10: എത്രയോ റിജക്ട് ചെയ്യപ്പെടും.
9: അതെ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്ക് സുരക്ഷിതമായ ബന്ധം, ഒരാൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ, അയാൾ അഡിക്റ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്ക് ഈ തരത്തിലുള്ള അറേഞ്ച്ഡ് മാരേജ്. മറ്റേതാണ് നൈമിഷികമായ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്നത്. കൗമാരപ്രായത്തിൽപ്പെട്ട ഒരാൾക്ക് എതിർലിംഗത്തിലുള്ള ഒരാളെ കാണുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടൊരു പക്ഷേ അയാളുടെ മനസ്സ് തീരുമാനമെടുത്തേക്കാം എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന് സുരക്ഷിതമതാണ്, രണ്ട് നീതിപൂർണമായതും വൈവാഹിക ബന്ധമാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് വേർപിരിയേണ്ട അവസ്ഥ ഉണ്ടായി, അങ്ങനെ ഉണ്ടായാലും ശരിക്കും ഖുർആൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അവളുടെ ഭാഗത്തു നിന്നും അവൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഒരു മധ്യസ്ഥനെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ നിക്കാഹ് ചെയ്തു കൊടുത്ത, വിവാഹം ചെയ്തു കൊടുത്ത ഒരു രക്ഷിതാവുണ്ടാകും, വിവാഹത്തിന് സാക്ഷികളായ സാക്ഷികളുണ്ടാകും, ആ വിവാഹത്തിൻ്റെ സദ്യയിൽ പങ്കെടുത്ത നാട്ടുകാരുണ്ടാകും. ഇവരെല്ലാവരും അറിയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇവിടെ പൊതുവിൽ വൈവാഹിക ജീവിതത്തിൽ ചൂഷണത്തിന് വിധേയമാകുന്നത് സ്ത്രീകളാണെന്നാണ് പറയാറുള്ളത്. ഒരു സ്ത്രീയും ഒരു ചൂഷണത്തിന് വിധേയമാവുകയില്ല. ആളുകൾ ഇത് അന്വേഷിക്കാനും ചോദിക്കാനും ചർച്ച ചെയ്യാനും സമൂഹമുണ്ട്, ചുറ്റുമുള്ളവരുണ്ട്, രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു ഡിവോഴ്സിലേക്ക് പോയാൽ പോലും, ഒരു വിവാഹമോചനത്തിലേക്ക് പോയാൽ പോലും നീതിപൂർണമായ ഒരു ഡിവോഴ്സ് നടക്കും എന്നതാണ് അതിൻ്റെ ഒരു മറ്റൊരു തരം എന്ന് പറയുന്നത്. എന്നാൽ മറ്റേ പ്രണയം എന്ന് പറയുന്നത് പൊതുവിൽ ഞാൻ അതിൻ്റെ ഒരു പാർട്ട് മാത്രം പറയാം. പൊതുവിൽ ഈ പ്രണയത്തിൻ്റെ സൈക്കോളജി, പ്രണയത്തിൻ്റെ ന്യൂറോളജി, ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായ സംഗതിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മതരംഗത്തുള്ള ഒരാൾ പറയുമ്പോൾ അതിനെ വേറെ ഒരു തലത്തിലാണ് ആളുകൾ നോക്കിക്കാണുക. സമൂഹം അങ്ങനെയാണ്, പുതിയ കാലത്തിന് യോജിക്കാത്ത, പുതിയ ചർച്ചകൾ അറിയാത്ത തന്തവൈബിൻ്റെ ആളുകളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുക. ഞാൻ പറയുന്നത് നമ്മുടെ മതരംഗത്തുള്ളവരുടെയോ മതഗ്രന്ഥങ്ങളുടെയോ അഭിപ്രായങ്ങളല്ല. ഈ വിഷയത്തിൽ നടന്ന ധാരാളം പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രണയം എന്നുള്ളത് ലോജിക്കലായ, മോറലായ, റീസണബിളായ, തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കുന്നതാണ്. പൊതുവിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സാണ് ലോജിക്കലായി ചിന്തിക്കുക, മോറലായി ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക, ഞാൻ പറയുന്നത് അതിൻ്റെ യുക്തിയെക്കുറിച്ച് ആലോചിക്കുക. എന്നാൽ കമിതാക്കളുടെ ഈ ഭാഗം വർക്ക് ചെയ്യൂല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയം പോലെയുള്ള ഇമോഷനുകൾ തലച്ചോറിൽ എപ്പോഴും തീരുമാനം എടുക്കുക ഒരു ബദാം പരിപ്പുള്ള അമഗ്ഡല എന്ന് പറയുന്ന ഭാഗമാണ്, ആ സംഗതി ദുർബലപ്പെട്ടു പോകും ഈ പ്രണയകാലത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്കലോ മോറലോ അല്ലെങ്കിൽ റീസണബിളോ റാഷണലോ ആയ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും പ്രണയിക്കുന്ന ആളുകൾക്ക് കഴിയില്ല. അവിടെയാണ് തൻ്റെ മുന്നിലുള്ള ഒരാളെ ഒരാഗ്രഹമാണ്, ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോവാണ്, ഇതെനിക്ക് അനുയോജ്യമായ ആളാണോ എന്ന് ചിന്തിക്കാൻ മൂന്നാമത്തെ ഒരു കക്ഷി വേണം എന്നതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. അതാണ് മതം പറയുന്ന രക്ഷിതാവ് എന്ന് പറയുന്ന പോസ്റ്റ്, ആ വലിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ ആണ് ഇയാൾ അനുയോജ്യനാണോ അല്ലേ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടി സഹായിക്കേണ്ടത്. അല്ലാത്തൊരു സന്ദർഭത്തിൽ ഇത് പൂർണ്ണമായും പരാജയത്തിലേക്ക് പോകും. ഞാൻ പറയുന്നത് ഒരാളുടെ ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇഷ്ടമോ അനിഷ്ടമോ പരിഗണിക്കാതെ ഒരാളെ വിവാഹത്തിലേക്ക് നയിക്കണമെന്നല്ല. ശരിക്കും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു ആദ്യമായി വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ദിനുഹ സുമാതുഹ എന്നാണ്, അവളുടെ മൗനമാണ് സമ്മതം. ഒരിക്കൽ വിവാഹമോചനം തേടിയവളോ ഭർത്താവ് മരിച്ചവളോ ആണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ തുറന്നു പറയണം എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അപ്പോൾ രണ്ട് വ്യക്തികളുടെയും ഇഷ്ടമനുസരിച്ച്, എന്നാൽ രണ്ട് വ്യക്തികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ മനസ്സിലാക്കി വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് സുരക്ഷിതമായ തീരുമാനമെടുക്കാൻ സാധിക്കുക. ഇവിടെ ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ വളരെ എക്സ്ട്രീമായിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും കമിതാക്കൾ എടുക്കുക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? കോടതിയിൽ രണ്ടാളും എത്തുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ വാപ്പാൻ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു നിൻ്റെ പിന്നെ ലവർ എന്ന് പറയുന്നത് അയാൾ കഞ്ചാവിന് അഡിക്റ്റാണ്, അയാൾ MDMA ഉപയോഗിക്കും. അയാളൊന്നും അങ്ങനെ ചെയ്യില്ല. നമുക്ക് ഏറ്റവും ബുദ്ധിശൂന്യം എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നവർ കമിതാക്കളായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ ഒരു പാഷണേറ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, ആദ്യത്തെ ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് അന്ധമായ പ്രണയം. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ പാഷനേറ്റ് ലവ് എന്ന കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ കഴിയുമ്പോഴാണ്, ഒരു ഘട്ടം പിന്നിടുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യനെത്തുക. അപ്പോഴാണ് ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പലരും ചിന്തിക്കാം. അവിടെയാണ് നമ്മൾ ആത്മഹത്യകൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള തുറന്നു പറയലുകൾ കേൾക്കുന്നത്. ഞാൻ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അബദ്ധമാണ് സംഭവിച്ചത് എന്ന തുറന്നു പറയലുകൾ കേൾക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന രക്ഷിതാവിടപെട്ടുള്ള വിവാഹമല്ലാത്ത സംഗതികളിൽ ഇതങ്ങനെയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായി ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വലിയ ഒരു പുതിയ വിപ്ലവകരമായ എന്താ പറയുക, പുതിയ കാലത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു ഭയങ്കര സംഭവമായി പ്രണയങ്ങളും പ്രണയവിവാഹങ്ങളും ലിവിങ് ടുഗദറുകളും മറ്റു റിലേഷൻഷിപ്പുകളും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അത് വളരെ ബുദ്ധിശൂന്യമായ ഒരു സംഗതിയാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്.
6: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് നാർസിസ്റ്റിക് അബ്യൂസ് ചർച്ചയാവുമ്പോൾ ഭാഗം രണ്ട്. ടി കെ നിഷാദ് സലഫി, ഡോക്ടർ ബഷീർ വി പി എന്നിവർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
10: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ആൻറ്റിബയോട്ടിക് എന്ന കുട്ടികളിലെ പനിക്ക് ഒരു ഒറ്റമൂലി എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ല നമുക്ക് ഡോക്ടറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ചർച്ച ചെയ്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ പൊതുവെ ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പനിയുടെയൊക്കെ ഒരു, പ്രത്യേകിച്ച് കുട്ടികളിൽ പനിയുടെയൊക്കെ ആ ഒരു ആധിക്യം വളരെ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, ഒരു സീസണാണ്. അപ്പോൾ പനി, എല്ലാ പനിയും ഒരുപോലെ ആണോ, അല്ലെങ്കിൽ പനി വന്നാൽ അതിന് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഇൻഷാല്ലാ
3: ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത് നല്ലൊരു ടോപ്പിക്കാണ്. ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പനിയുടെ കാരണം പറഞ്ഞാൽ, കുട്ടികളുടെ പനി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്.
2: അപ്പോൾ
3: ഒരു ഒരു വാപ്പയും ഉമ്മയും കുട്ടിക്ക് പനി വന്നാൽ ഓടി വരും, ഒരു ഡോക്ടറെ പറഞ്ഞ് പനി പറഞ്ഞിട്ട് ഓടി വരും. പനിയുടെ കാരണങ്ങൾ, ഏറ്റവും കൂടുതൽ കാണുന്ന പനിയുടെ കാരണങ്ങൾ വൈറൽ പനികളാണ്. രണ്ടാമത് കാണുന്ന അസുഖങ്ങൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധകൾ. മൂന്നാമത് ഫംഗൈ, ഫംഗൈ എന്നാണ് അസുഖത്തിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവണം ഫംഗസ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 60-70% അസുഖങ്ങളും വൈറൽ പനികളാണ്.
2: വൈറൽ പനി, ഓക്കെ.
3: ബാക്ടീരിയ പനികൾ വേറെ ഉണ്ട്. ഈ പനിയുടെ കാരണങ്ങൾ, പനി വെറും ഒരു ലക്ഷണം മാത്രമാണ്.
2: ഓക്കെ,
3: നമ്മൾ പനിയുടെ കാരണങ്ങൾ തല മുതൽ കാല് വരെ എല്ലാ അസുഖങ്ങൾക്ക് വരാൻ പനി. പനിയിപ്പോൾ തലച്ചോറിൻ്റെ, തലയെ പറയുന്നത് തലച്ചോറിൽ അണുബാധ പിടിച്ചാൽ പനി വരും. ചെവി പഴുപ്പ് വന്നാൽ പനി വരാം. തൊണ്ട പഴുപ്പ് പനി വരാം. ന്യൂമോണിയ ആണെങ്കിൽ അതിന് പനി വരാം.
2: സ്റ്റാർട്ടിങ്
3: ലൂസ് മോഷൻ, നമ്മൾ ചെറുകുടലിനും അണുബാധ ബാധിച്ചാൽ ലൂസ് മോഷൻ, ഛർദി എല്ലാം വരാം, അതിനും പനി വരാം. കാലിലൊരു പഴുപ്പുണ്ടെങ്കിൽ പനിക്കാം.
2: സ്റ്റാർട്ടിംഗ് സിംപ്റ്റം ആയിട്ട്,
3: സ്റ്റാർട്ടിംഗ് സിംപ്റ്റം ഒരു ലക്ഷണം, ഒരു കുട്ടീനെ അലാമിങ് സിംപ്റ്റം സംതിങ് ഒരു കുട്ടിക്ക് ഇതായ അസുഖം വരുന്നുണ്ട്, ഒരു പ്രശ്നം വരുന്നുണ്ട്, ഞങ്ങൾ ഇതാ അലേർട്ടായിരുന്നുള്ളൂ, ഇതാ പനി വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേഷൻ ലക്ഷണം. അതുപോലെ തന്നെയാണ് ഈ ചുമയും. ചുമയും ഒരു ലക്ഷണമാണ്, പനിയും ചുമയും ഒരു ലക്ഷണമാണ്. ഈ പനി ഒരു അസുഖമായിട്ട് കാണുന്നത് രണ്ടാമത്തെ രീതിയിലായിട്ടേ വരുള്ളൂ. നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ കൊടുത്താലേ വരുള്ളൂ.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സാറിൻ്റെ ടോക്കിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പനി വൈറൽ ഫീവർ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ ഫീവറിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള പനിയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമുക്ക് അതിന് പ്രത്യേക ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്?
3: ഇനീഷ്യലി നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ കുട്ടികളിൽ ആദ്യം കാണുന്ന ഒരു പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പനിയെ കൺട്രോൾ ചെയ്യുക ഫസ്റ്റ്.
2: ഓക്കെ,
3: പനി കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന കുറേ വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ പറഞ്ഞാൽ കുട്ടി പനി കാരണം വളരെ ഇറിറ്റബിൾ, ഭയങ്കര കരച്ചിലായിരിക്കും.
2: ഓക്കെ ഓക്കെ.
3: അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് കുട്ടിക്ക് പനി കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മൂന്ന്, ഈ പനി കാരണം കുട്ടി ക്ഷീണം പിടിച്ച് ഒരിടത്ത് ഇരിക്കുക കിടക്കുക കഴിക്കും, ജല നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്ന അവസ്ഥയിലോട്ട്
2: വരാം.
3: ഇത് വളരെ പ്രശ്നമുള്ള കാര്യം. അപ്പം അത് പനി കുറക്കണം, അതിന് പാരസെറ്റമോൾ അല്ലെങ്കിൽ ബ്രൂഫ് എന്ന് പറയുന്ന മരുന്ന്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പനി കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് അലേർട്ട് ആവും, കുട്ടി ഒന്ന് ആക്റ്റീവ് ആവും, കുട്ടി കളിക്കാൻ തുടങ്ങും. അപ്പോൾ അമ്മയുടെ അച്ഛനുടെയും പ്രശ്നം ഈ പനിയാണ്. ഈ പനി സുഖമായി കഴിഞ്ഞ്, കൺട്രോൾ ആയി കഴിഞ്ഞാൽ കുട്ടി കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകും. ഇതാണ് ഏകദേശം വൈറൽ പനികളിലെല്ലാം കാണും. നല്ല ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, കുട്ടി ക്ഷീണം പിടിച്ചിരിക്കും, ഒരു പാരസെറ്റമോൾ കൊടുക്കുക, മേലും നനച്ച് തുടക്കുക, ടപ്പിഡ് സ്പഞ്ചിങ്. അത് അടുത്തൊരു പാരസെറ്റമോളിന്റെ ഡോസ് ആണ് ശരിക്കും. ഒരു പാരസെറ്റമോൾ കറക്റ്റ് ഡോസ് കൊടുത്ത് കുട്ടീനെ മേലും നനച്ച് തുടച്ച് വീണ്ടും നല്ലവണ്ണം നനച്ച് തുടച്ചാൽ കുട്ടികളൊന്ന് ബെറ്റർ
2: ആവും.
3: ആ ബെറ്റർ ആകുമ്പോൾ തന്നെ കുട്ടികൾ കളിച്ചു തുടങ്ങും. ഇത് വൈറൽ പനിയുടെ ഒരു ലക്ഷണം. ബാക്ടീരിയൽ പനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻബിറ്റ്വീൻ ഫീവർ, അതായത് രണ്ട് പനിയുടെ ഇടയിലും. ഇപ്പോൾ വൈറൽ പനി ആകുമ്പോൾ 6 മണിക്കൂറായിട്ട് പനി വന്നിരിക്കുക, പാരസെറ്റമോൾ കൊടുക്കേണ്ടി വരും, നല്ല കടുത്ത പനിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുട്ടി കളിക്കും, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ഒരു വൈറൽ പനിയുടെ ഒരു ലക്ഷണം. ഈ ഇങ്ങനെ കളിക്കുന്ന കുട്ടിയെല്ലാം വൈറൽ പനിയാണോ നിർബന്ധമൊന്നുമില്ല.
2: ഓക്കെ,
3: അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്ടീരിയ പനിയാണ് കുട്ടി ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ്, ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും, പെട്ടെന്ന് നമ്മൾ അതിന് ചികിത്സ പെട്ടെന്ന് കാണേണ്ടി
2: വരും.
3: ഇത് ഒരു ഡോക്ടറുടെ അറിവിലെ ഇത് കാര്യങ്ങൾ ചെയ്യാൻ
2: പറ്റുള്ളൂ.
3: നമ്മൾ അതിന് അവിടെ പാരസെറ്റമോൾ കൊടുത്ത് നനച്ച് തുടച്ച് കുട്ടീനെ ബെറ്റർ ആക്കിയതിനു ശേഷം ഒരു ഡോക്ടറെ സമീപിച്ചാൽ ഡോക്ടർ അസുഖം കണ്ടുപിടിക്കാം, എവിടുന്നാണ് ഈ പനി വരുന്നത്,
2: ഏത്
3: എന്ത് കാരണം കൊണ്ടാണ് പനി വരുന്നത്. പനിയല്ല അസുഖം, പനി ഒരു ലക്ഷണം
2: മാത്രമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് മീൻസ് പനി ഇപ്പോൾ രണ്ട് പനി, നമ്മൾ വൈറൽ ഫീവറും അതുപോലെ തന്നെ ബാക്ടീരിയ കൊണ്ടുള്ള, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയുടെ കാര്യം നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ പനി ഏത് തരം പനിക്കാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് യൂഷ്വലി സജസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാലെന്നാണ്.
3: ഞാൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞാലും, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ് ആദ്യം.
2: അതെ,
3: ഏത് അസുഖത്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം, ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അസുഖമല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ, ഒരു കുട്ടി വരുന്നു പനിയായിട്ട് വരുന്നു, പനിയാണല്ലോ ആദ്യത്തെ കൺസേൺ. ഡോക്ടറുടെ അടുത്ത് എത്തി, ഡോക്ടറെ അടുത്ത് ഡോക്ടർ പാരസെറ്റമോൾ എഴുതുന്നുണ്ട്, പക്ഷെ ഡോക്ടർ ഉള്ളിൽ പോകുന്ന ചിന്ത ഈ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് പനി
2: വന്നത്.
3: അപ്പോൾ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷനോട്ട് പോകും ഡോക്ടർ, ആ കുട്ടീനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കും ഡോക്ടർ, ആദ്യം ചോദിക്കും ചുമയുണ്ടോ, ചുമയുണ്ട നമുക്ക് ഉദ്ദേശം കിട്ടി, ആ ചുമയുണ്ടെങ്കിൽ അവിടെ ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്, ലൂസ് മോഷൻ ഉണ്ടോ ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്, കുട്ടിക്ക് മേല് പനിയുണ്ടോ അതോ സാധാ ജലദോഷ പനിയാണോ
2: മാത്രം. ഓക്കെ.
3: അപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ ഞങ്ങളെല്ലാം ആദ്യം ചെയ്യുന്നത്, കുട്ടിയുടെ ശരീരം 8 ഫുട്ട് തല മുതൽ കാല് വരെ കുട്ടിക്ക് എന്തുകൊണ്ടായി പനിക്കുന്നത്, ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കും. ലൂസ് മോഷൻ, ഛർദി, പനി, എല്ലാ കാരണങ്ങളും ചോദിച്ച്, കാലിൽ പഴുപ്പുണ്ടോ, എവിടെങ്കിലും പഴുപ്പുണ്ടാവും ചിലപ്പോൾ ഈ പനി അതിന് കാരണമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കുക. അപ്പൊ ചില അസുഖങ്ങൾക്ക് ഇപ്പൊ ജലദോഷം വന്ന് പനി വന്ന് നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കണമെന്നില്ല, സാധാ ജലദോഷ പനി ആയിരിക്കും, അതിനെന്തിനാ ആന്റിബയോട്ടിക്. വൈറൽ മാക്സിമം 60% വൈറൽ പനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 60% വൈറൽ പനിക്ക് എന്തിനാ ആന്റിബയോട്ടിക് കൊടുക്കണം, അത് അതിന്റെ സമയം. ആ പാരസെറ്റമോൾ കൊടുക്കുക, ബുദ്ധിമുട്ടുകളെ ചികിത്സിക്കുക,
2: ഇപ്പൊ
3: ജലദോഷം ഉണ്ടെങ്കിൽ ജലദോഷം ചികിത്സിക്കുക, മൂക്കടപ്പുണ്ടെങ്കിൽ മൂക്കടപ്പിനെ ചികിത്സിക്കുക, കുട്ടി ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കുന്ന രീതിയിൽ ചെയ്യുക, ഭക്ഷണം ചെയ്യുമ്പോൾ നമ്മള് ഛർദിക്കുന്നതിന് ഛർദി കുറക്കുക, ചിലപ്പോ ട്രിപ്പ് ഫ്ലൂയിഡ് വേണ്ടി വരും,
2: ഹൈഡ്രേറ്റ്
3: ചെയ്യണം, അതിനവിടെ ഒന്നും ആന്റിബയോട്ടിക്കിന് ആവശ്യമില്ല, ഇവിടെ എല്ലാം വൈറൽ ഫീവറിനെ ചികിത്സിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ആന്റിബയോട്ടിക് വേണ്ടി വരെ പഴുപ്പുകൾ കാണാം, ഇപ്പൊ പഴുപ്പുകൾ കാണാം, തൊണ്ട പഴുപ്പ്, ന്യൂമോണിയ, നമ്മൾ സ്ഥിത്ത് വെച്ചാൽ തന്നെ കാണും
2: ന്യൂമോണിയ,
3: ചെസ്റ്റിൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ കാണും. വേണ്ട, നമ്മള് കുട്ടിയുടെ വയറ് ലൂസ് മോഷൻ കാണാൻ ചോര കാണുന്നു, ബ്ലഡ് കാണുന്നു, കാലിലൊരു പഴുപ്പ് കാണുന്നു, ഇവിടൊക്കെ ആന്റിബയോട്ടിക് വേണം.
2: പക്ഷെ
3: ഈ ആന്റിബയോട്ടിക് എല്ലാം ഒന്നല്ല,
2: ഓരോ കണ്ടീഷനും
3: വേറെ വേറെ ആന്റിബയോട്ടിക്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു, ഞാൻ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കൽ, എൻ്റെ പ്രാക്ടീസിൽ അമ്മമാർ പ്രത്യേകിച്ച് വന്ന് ചോദിക്കും, ഡോക്ടർ ആന്റിബയോട്ടിക്
2: ഇല്ലേന്ന്.
3: ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, കാരണം സാധാ ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞൊരു കുട്ടിക്ക് പനി പോലും ഉണ്ടാവില്ല, ഒരു പനി പോലും ഉണ്ടാവില്ല, മൂക്കടഞ്ഞ് കുട്ടിക്ക് ബുദ്ധിമുട്ട്. അത് കഫക്കെട്ട നാട്ടില്, നമ്മുടെ നാട്ടില് കഫക്കെട്ട് അങ്ങോട്ട് വടക്കില് കുറുകുറുപ്പ്, ഈ രണ്ട് വാക്ക് ഉപയോഗിക്കുന്ന ആളാണ്. ഈ കുറുകുറുപ്പും കഫക്കെട്ടും രണ്ട് രീതിയിലാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ഒന്ന് മൂക്കടപ്പ് ജലദോഷം ഉമ്മ പറയുന്നു, രണ്ട് ഡോക്ടർ ആന്റിബയോട്ടിക് ചെയ്യുന്നതാണ് കേട്ടോ, മനസ്സിലായോ. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധം വരണം. അപ്പോൾ നമ്മുടെ ഇതിൽ എന്താ പറയുക, ഈ ആന്റിബയോട്ടിക് അനാവശ്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കില്ല
2: അതിൻ്റെ
3: ഒരു. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉമ്മമാർ വന്ന് ചോദിക്കും, ഡോക്ടറെ പനിയുണ്ട്, നല്ല കടുത്ത പനിയാണ്, ഡോക്ടർ ആന്റിബയോട്ടിക് തരില്ലേ. ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ തരാം, അസുഖം ഇന്നതാ കണ്ടുപിടിച്ചതിന് ശേഷം.
2: പക്ഷെ
3: അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ, ഒരു അമോക്സിസിലിൻ ക്ലാവനിക്കസൽ, മോക്സ് സിറപ്പ്, ഇതിലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി ഭയങ്കര പൂറാ, കുറവാ,
2: കുറവാണ്.
3: അപ്പൊ ഈ ആന്റിബയോട്ടിക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിന്റെ വാതിൽ വെക്കണം, ഫ്രിഡ്ജിന്റെ വാതിൽ വെച്ചിട്ട് അതിന്റെ മരുന്ന് കേട് വരാത്ത. അപ്പം ഫ്രിഡ്ജിന്റെ വാതിൽ വെച്ചില്ല, അതിന്റെ കളർ തന്നെ മാറും, വെള്ളം മാറി മഞ്ഞ കളർ മാറും, ഓക്സിഡൈസ് ചെയ്ത് പോകും ക്ലാവനിക് ആസിഡ്, മോക്സ് മാത്രമേ പോകും. അപ്പൊ അത് കേടുവരായിരിക്കും ഫ്രിഡ്ജിന്റെ വാതിൽ വെക്കും. ഇതൊന്നും പ്രോപ്പർലി സൂക്ഷിക്കുന്നുണ്ടാവില്ല. കുട്ടിക്ക് ഇങ്ങനെ പനി വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചു, ആന്റിബയോട്ടിക് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പനി മാറി. ഇനി ആന്റിബയോട്ടിക് എന്തിനാ, ഇനി ഡോക്ടർ എന്തിനാ, മരുന്ന് എന്തിനാ ചോദിക്കുന്ന ആൾക്കാരാ. അപ്പൊ ആ കൺസെപ്റ്റ് ജനങ്ങളുടെ നിന്ന് പോണം. ജനങ്ങൾ ചോദിക്കേണ്ട, ഡോക്ടർ ചോദിക്കും, ഡോക്ടർ എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക്
2: പനി വരുന്നത്,
3: തൊണ്ട പഴുപ്പുണ്ടോ, ന്യൂമോണിയ ഉണ്ടോ, ലൂസ് മോഷൻ, അതിൽ ചോരയും കാര്യം കഫം ഉണ്ടോ, അല്ലെങ്കിൽ കാലിൽ പഴുപ്പുണ്ടോ, ഒരു കാരണം കണ്ടെത്തണം.
2: അത്
3: ഡോക്ടർ എന്തായാലും ചെയ്യും. ഡോക്ടർ അതിനായിരിക്കുന്നത്, ഡോക്ടർ ബുദ്ധിമുട്ടുകൾ കാണാനായിരിക്കുന്നത്, അല്ലാതെ പാരസെറ്റമോൾ എഴുതാനല്ല ഇരിക്കുന്നത്, ചുമയ്ക്ക് മരുന്ന് എഴുതാനല്ല ഇരിക്കുന്നത്. ഡോക്ടർ ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് ഇന്ന സ്ഥലത്ത് അസുഖമുണ്ട്, ഇതിന് ഇന്ന കൃത്യമായിട്ട് ആന്റിബയോട്ടിക് വേണം, ഇത്ര നാൾ കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് തൊണ്ടവഴുപ്പായിട്ടൊരു കുട്ടി വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക് 10 days, 7-10 days, കാരിയോസ്റ്റേറ്റ് കൂടി ഒഴിവാക്കാൻ വേണ്ടി 10 days കൊടുക്കും. ചെവി വഴുപ്പാണെങ്കിൽ ടെൻ ഡേയ്സ് ചെവിയിൽ മരുന്ന്, 7 ദിവസം മുതൽ 10 ദിവസം വരെ ആന്റിബയോട്ടിക് കൊടുക്കണം. കഴിക്കുന്ന ആന്റിബയോട്ടിക് കൊടുക്കണം. ഈ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ സൂചിയായിട്ട് കൊടുക്കേണ്ടി വരും ആന്റിബയോട്ടിക്സ്. പക്ഷെ ഇത് കൃത്യമായിട്ട് എടുക്കുന്നത് തന്നെ വളരെ കുറവാണ്. ഇത് കാരണം കൊണ്ട് ഭാവിയിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രശ്നത്തിലോട്ട് പോകും. നമ്മളെല്ലാവരും പ്രശ്നം, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെ പ്രശ്നമുള്ള ഒരു ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ആന്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരുന്ന് ഏക്കാതെ
2: ആവും ബോഡിയിലെ.
3: അപ്പം എത്ര നമ്മുടെ പെൻസിലിൻ എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് എന്ന് വന്നതാ നമ്മൾ, അത് ഏക്കാത്ത രീതിയിലോട്ട്
2: പോകും. എഫക്ട് നഷ്ടപ്പെടും,
3: നമ്മുടെ സമൂഹത്തിലെല്ലാം വരും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്.
2: ഓക്കെ ഓക്കെ ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക്, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒന്നുകൂടി നമ്പർ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഡോക്ടറോട് നേരിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരത്തിൽ നമ്മൾ വൈറൽ ഫീവർ അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ മീൻസ് വൈറൽ പനിയാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന പനിയാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ വൈറൽ ഫീവറിനും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫീവറിനും ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തേണ്ട കണ്ടീഷൻസ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ?
3: വൈറൽ ഫീവറിന് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടില്ല,
2: പാടില്ല.
3: പക്ഷെ വൈറൽ ഫീവർ കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയും. സെക്കൻഡറി ഇൻഫെക്ഷൻ, രണ്ടാമതൊരു ഇൻഫെക്ഷൻ ശരീരത്തിനെ ബാധിക്കാം. അത് നമ്മളിപ്പോ ഒരു 100 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 ആൾക്കാർ 25 ആൾക്കാർക്കൊക്കെ
2: ഉണ്ടാവുള്ളൂ.
3: അവർക്ക് അവിടെ ആന്റിബയോട്ടിക് വേണ്ടി വരും. വൈറൽ ഫീവർ മാറി, അല്ലെ, വൈറൽ ഫീവർ കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞ്, ശരീര ഇമ്മ്യൂണിറ്റി കുറഞ്ഞ, ശരീരം പുറത്തെല്ലാം അണുക്കളാണല്ലോ, അപ്പൊ അണുബാധ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ഡോക്ടർ ആന്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും. വൈറൽ പനിയുടെ കാര്യത്തിൽ വൈറൽ പനി മാറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാൽ അത് ഇന്ന സ്ഥലത്ത് അസുഖം. ഇപ്പൊ നമ്മളിപ്പോ തലച്ചോറിന് പിടിച്ച അസുഖത്തിന് ന്യൂമോണിയയുടെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. പല്ലു മൂത്രപ്പഴപ്പിന്റെ ഒരു കുട്ടിക്ക് മൂത്രപ്പഴപ്പായിട്ട് വന്നു, ആ കുട്ടിക്ക് നമ്മൾ ന്യൂമോണിയയുടെ ആന്റിബയോട്ടിക് കൊടുത്തിട്ട്
2: കാര്യമില്ല,
3: അതേക്കില്ല. അപ്പൊ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. നമ്മുടെ നാട്ടിൽ ഈ ആന്റിബയോട്ടിക്കുകൾ, അതാണ് വൈറൽ പനിയുടെ ആന്റിബയോട്ടിക്കിന്റെ നിർദ്ദേശം. രണ്ടാമത് വൈറൽ പനിക്ക് ആന്റിബയോട്ടിക്കേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ബാക്ടീരിയൽ ആന്റിബയോട്ടിക്, ബാക്ടീരിയ ആന്റിബയോട്ടിക്, ബാക്ടീരിയൽ അസുഖത്തിന് ആന്റിബയോട്ടിക് നിർബന്ധമാണ്. അത് ആന്റിബയോട്ടിക് വേണം. നമ്മൾ പറഞ്ഞ 60-70% അസുഖങ്ങളും വൈറൽ പനിയാണ്. താനെ മാറിപ്പോവും, താനെ മാറിപ്പോവാന് എന്നെയും വേണ്ട, ആരും വേണ്ട, മനസ്സിലായില്ലേ? പക്ഷെ ആ കാര്യങ്ങൾ, വൈറൽ പനിയാണോ ബാക്ടീരിയൽ പനിയാണോ,
2: അത്
3: ശരീരത്തിൽ ഈ വൈറൽ പനി കാരണം ശരീരം ക്ഷീണിച്ചോ എന്ന് മനസ്സിലാക്കാൻ ഡോക്ടർ സഹായം വേണം. അതാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അസുഖങ്ങളും ആർക്കും ചികിത്സിക്കാന്ന് പറയുന്നത്, ഏത് വല്യമ്മക്കും ചികിത്സിക്കാം.
2: ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഡോക്ടറെ എനിക്ക് ആന്റിബയോട്ടിക് വേണം തോട്ടിലോട്ട് പോകുന്നത്.
3: ഇതിപ്പോ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്? ഇതിപ്പോ സംഭവിച്ചു, പക്ഷെ ക്ഷീണമുണ്ടോ? കുട്ടി ഭക്ഷണം കഴിക്കണില്ലേ? കടുത്ത പനി കാരണം കുട്ടിക്ക് അപസ്മാനം വരുന്നുണ്ടോ? ഡോക്ടറെ കാണിച്ചു,
2: അത്തരം കണ്ടീഷനിലോ,
3: മനസ്സിലായില്ലേ? അല്ലെ ഡോക്ടർ, ഡോക്ടർ ഈ പനി എന്തുകൊണ്ടാണ് മനസ്സിലാവണില്ല?
2: അതെ അതെ, തുടർച്ചയായിട്ട്
3: പനി ഡോക്ടറെ കാണിക്കണം, നിർബന്ധമാണ് അത്. അത് നിർബന്ധം വെച്ചാൽ കുട്ടിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നീട് വരിക, മനസ്സിലായി? ഇപ്പൊ തലച്ചോറിലൊരു അണുബാധ ഉണ്ട്, ഡിറ്റക്ട് ചെയ്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ നാട്ടില് എന്റെ ക്ലിനിക്കില് ഒരു വലിയ വലിയ ആള്, ഒരു വയസ്സിലൊരാള് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ കുട്ടിക്ക് ചുമയും പനിയും വന്നിട്ട് ഒരാഴ്ചത്തോളായി എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരവസ്ഥയെ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ നിങ്ങളെവിടെയിരുന്നു, എന്ത് ചെയ്യാനാ? വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പറഞ്ഞു പല്ലും ചൂരാണ്. നമ്മുടെ നാട്ടിലൊരു ഒരു കൺസെപ്റ്റാണ്, പല്ലും ചൂരും വന്നാൽ, മനസ്സിലായല്ലോ, പല്ലും ചൂരും വന്നാൽ അതിന് ചികിത്സിക്കൊന്നും
2: വേണ്ട,
3: പല്ലും ചൂരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ കുട്ടീനെ നോക്കിയപ്പോൾ കുട്ടിക്ക് ന്യൂമോണിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് ചികിത്സിച്ചു തുടങ്ങാം, നമ്മൾ പഴയത് ഇനി ആലോചിക്കണം, ഇന്നലത്തെ കാര്യം ചിന്തിച്ച കാര്യമില്ല. നമ്മള് എന്താണ്, നമ്മുടെ ഡോക്ടർമാരൊക്കെ പ്രശ്നം, ഇവര് ജനങ്ങളെ ഈ നമ്മുടെ ആരോഗ്യത്തിലുള്ള തെറ്റിദ്ധാരണകൾ കാരണം മരുന്ന് ഇംഗ്ലീഷ് മരുന്നിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ട് വളരെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധനം ഇംഗ്ലീഷ് മരുന്ന് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നാട്ടുകാർ ആരും അസുഖത്തിന് കാണിക്കാൻ ഡോക്ടർ വഴുകുന്നുണ്ട്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ ചിലപ്പോൾ ഐസിയുയിൽ ചികിത്സിക്കേണ്ടി വരും, ഐസിയുയിൽ വെച്ച് ചികിത്സിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഈ വാപ്പാടി ഉമ്മാണി കരച്ചിൽ നമ്മളാ
2: കാണുന്നത്,
3: അത് വേണ്ട സൈഡ് എഫക്ട് ആണെന്ന് പറഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല അവിടെ,
2: തീർച്ചയായിട്ടും അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അത് എപ്പം യൂസ് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സാറ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആൻറ്റിബയോട്ടിക് ഒരു സ്റ്റാർട്ട് ചെയ്തതിൽ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഓരോ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ ഓരോ കണ്ടീഷനും ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുകയെന്നും സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ മീൻസ് ഏത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഒരു കോഴ്സ് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, യൂഷ്വലി ഒരു കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ
3: നമ്മളിപ്പോൾ ഒരു ന്യൂമോണിയ ലങ്സിൽ ബാധിച്ചു, ഇപ്പോൾ കുട്ടി ലങ്സിൽ ബാധിച്ചു, ചുമയുണ്ട്, പനിയുണ്ട്, ഡോക്ടർ സ്തെത്ത് വെച്ച് നോക്കി മാറ്റങ്ങൾ മനസ്സിലായി, ക്രാക്കേഴ്സ് കഫത്തിൻ്റെ ഒരു സൗണ്ടുകളും വ്യത്യാസങ്ങളൊക്കെ ഡോക്ടർക്ക് സ്തെത്ത് വെച്ചാൽ മനസ്സിലാവും, വലിവ് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് ന്യൂമോണിയാണ്. ഇനി ഡോക്ടർക്ക് വേണ്ടത് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേ എന്നാലും ബുദ്ധിമുട്ടുകളുണ്ട് കോംപ്ലിക്കേഷൻസ് നോക്കാൻ. ഇപ്പോൾ പഴുപ്പ് കൂടിയിട്ട് ലങ്സിൻ്റെ ഒരു ഭാഗം നീര് വന്ന് പഴുപ്പ് വന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്.
2: ഓക്കെ ഓക്കെ.
3: അപ്പോൾ എക്സ്റേ എടുത്ത് ബ്ലഡ് കൗണ്ട് നോക്കി, ഡോക്ടർക്ക് ഉറപ്പായി ഇത് ന്യൂമോണിയാണ്, കോംപ്ലിക്കേഷൻസ് ഇല്ല. കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമ്മൾ ട്യൂബ് ഇട്ട് പഴുപ്പ് കളയുന്ന പരിപാടികളൊന്നും ആയിട്ടില്ല.
2: ഓക്കെ.
3: ഡോക്ടർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് ആയിരിക്കും. ആ ആൻറ്റിബയോട്ടിക് നോക്കിയിട്ട് കുട്ടീനെ പ്രോഗ്രഷൻ നോക്കും. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് ഫോളോ അപ്പിന് വിളിക്കും, ഡോക്ടർ ഒന്ന് കാണാൻ പറയും. ഒ പി വൈസ് ചികിത്സ.
2: ഓക്കെ.
3: ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടിയുടെ പ്രോഗ്രഷൻ എങ്ങനെയാണ് നോക്കും. പഠിച്ചംബരം എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നാളെ മറ്റന്നാ കുട്ടീനെ വിളിച്ചിട്ട് കുട്ടീനെ ഫോളോ അപ്പ്, കുട്ടിയുടെ മരുന്ന് കൊണ്ട് പ്രതികരിച്ചോ, കുട്ടിയുടെ അസുഖം ശരിയായോ, കുട്ടി ഭക്ഷണം കഴിച്ചോ, കുട്ടി പഴയ മാതിരി കളിച്ചു തുടങ്ങിയോ, ചിരിച്ചു തുടങ്ങിയോ, ഇത് നോക്കാൻ ഡോക്ടർ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചില്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലായതിൽ കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെ ഡോക്ടർ പറഞ്ഞ അഡ്മിഷൻ വേണം, ആന്റിബയോട്ടിക്കുകൾ വേണം, ഐ വി വേണം, നിരീക്ഷണം നിർബന്ധം, സിസ്റ്റർമാരുടെ ചിലപ്പോൾ ആവിടിക്കാൻ പറയും, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഭാഗത്തുകൂടി ഡോക്ടർ പോകും. അതല്ല ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, രണ്ടു ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആണ്, അപ്പോൾ ഡോക്ടർ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിർദ്ദേശിക്കും. ആ നിർദ്ദേശം ന്യൂമോണിയ ആണെങ്കിൽ 5 to 7 days. ഞാൻ ഉദാഹരണം പറഞ്ഞു, ചികിത്സ രീതിയാണ് പറഞ്ഞത്, 5 to 7 days, 5 to 7 days വരെ ഡിപ്പെൻഡിങ് ആണ്. അതേസമയത്ത് പഴുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10 ദിവസം മുതൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും, 10 ദിവസം ആൻറ്റിബയോട്ടിക്
2: കൊടുക്കണം.
3: ലങ് ആപ്സസ് അങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ എഫ്യൂഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ 10 ഡേയ്സ് ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഇത് ഏത് രീതിയിലും കൊടുക്കാം, ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം, 5 ഡേയ്സ് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം
2: ആൾക്കാർ.
3: നമ്മളെല്ലാം കോംപ്ലിക്കേഷൻസ് കണ്ടിട്ട് കുട്ടീനെ കണ്ടിട്ട് നമ്മൾ അഡ്മിറ്റ് പറഞ്ഞാൽ അപ്പോൾ പറയും വീട്ടിൽ മൂത്ത കുട്ടി, അപ്പുറത്തൊരു കല്യാണമുണ്ട്,
2: പ്രായമായ ആളുണ്ട്.
3: ഇതാണ് നമ്മൾ കേൾക്കുന്ന സ്ഥിരം ഡയലോഗ്. ഞാൻ എപ്പോഴും പറയുന്ന ഉമ്മമാരോട് പറയും, എനിക്ക് ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യം മാത്രമേ അറിയുള്ളൂ, എനിക്ക് നിങ്ങളെ വീട്ടിലത്തെ കാര്യം പറയണ്ട, നാളെ കല്യാണമല്ലേ, എനിക്കും അറിയണ്ട. ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ കുറെ വിഷമിപ്പിക്കാറുണ്ട്.
2: ചിലവർ
3: ആ മരുന്ന് 3 ദിവസത്തെ മരുന്നേ കിട്ടുള്ളൂ, രണ്ടാമതൊരു ബോട്ടിൽ പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് തീർന്നുപോയി, തട്ടിപ്പോയി പോയി, ഇങ്ങനെല്ലാം പറയുന്ന ആൾക്കാരാണ്. അവർ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം അതാ കോഴ്സ് കംപ്ലീറ്റ്. അപ്പൊ രണ്ടാമത് ന്യൂമോണിയുടെ പറഞ്ഞു, ഇനി ചെവിയിലെ പഴുപ്പ്.

0: കുറേ അസുഖങ്ങൾ, മലേറിയ മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൻറ്റിബയോട്ടിക്കല്ല, അത് ആൻറ്റി പാരസൈറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി ഡോക്ടർ മനസ്സിലാക്കും, ഇത് വൈറലല്ല ബാക്ടീരിയലല്ല പാരസൈറ്റിക് ആണ്, അത് വേറൊരു അസുഖം, മനസ്സ്
1: കണ്ടീഷൻ.
0: പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ
1: ഓക്കെ.
0: അസുഖം, ഈ അസുഖമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ അതിനനുസരിച്ച് ചികിത്സ കൊടുക്കും, അത് വേറൊരു തരം.
1: ഓക്കെ
0: മനസ്സിലായല്ലോ.
1: ഓക്കെ ഓക്കെ. ശരി, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസേജ് ഇപ്പോൾ അത് എത്ര, 3 to 5 days അല്ലെങ്കിൽ 7 days അപ് ടു 10 days വരെയൊക്കെ സാർ നമുക്ക് ഡിസ്കസിൽ വന്നു. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാരൻസിൻ്റെ ആ ഒരു മീൻസ് കൺസേൺ ആ അതുകൊണ്ട് അല്ലെങ്കിൽ അവരത് അത്ര ഒരു ലാഘവത്തോട് സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കണ്ടീഷൻ വരുന്നത്, അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ, അല്ലെങ്കിൽ അത് ആ ചിലർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ കോമൺ ടോക്കിലൊക്കെ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം.
0: ജനങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ചികിത്സിച്ചിരിക്കണം. അതല്ല, ഇന്നിപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുത്തു, ചെവി പഴുപ്പാണ് ഉദാഹരണം, ചെവി പഴുപ്പാണ്, ആൻറ്റിബയോട്ടിക് സ്റ്റാർജസ് ചെയ്തു, അത് ഏകദേശം അയാൾ ഒരു 3 days എടുത്തു, അതാണ് സാധാരണ ഉണ്ടാകുന്ന നാട്ടിൽ. ആ കുപ്പി 3 ദിവസം ആകുമ്പോൾ തീർന്നു പോകും. 3 ദിവസം കഴിഞ്ഞു ഡോക്ടറെ ഞങ്ങൾ നിർത്തി നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 week കഴിഞ്ഞിട്ട് ഹിഡൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ റീഇൻഫെക്ഷൻ വരും.
1: ഓക്കെ ഓക്കെ.
0: രണ്ടാമത് വീണ്ടും ഇതേ സിംറ്റംസ് ആയിട്ട് പനി വരും. അപ്പോൾ ഞങ്ങളുടെ ഒന്നര ഡോക്ടറെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു, ഡോക്ടറെ ഡോക്ടർ മരുന്ന് കുടിച്ചു, കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയില്ല കേട്ടോ, കുടിച്ചു, ഡോക്ടർ എന്തോ പിന്നെ അതേ സെയിം അസുഖം വന്നു. അപ്പോൾ ഞങ്ങൾ കുത്തിച്ചു വയ്ക്കും ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ ഇല്ല. അവിടെ ഞങ്ങൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എന്താണ് പറ്റിയത്, ഈ ഇൻഫെക്ഷൻ ആണോ അത് വേറെ വല്ല ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ. ഈ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും പ്രോപ്പറായിട്ട് ഇൻറ്റർവ്യൂ, നമ്മൾ അവിടെ പറയും നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് ശരിയാവണില്ല, നിങ്ങൾ അഡ്മിറ്റ് ആവാൻ നല്ലത്, കാരണം അസുഖം മാറണല്ലോ. കാരണം നിങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല, 2-3 കാര്യങ്ങൾ, ഒന്ന് കുട്ടി മരുന്ന് കുടിക്കുന്നില്ല, കുട്ടി ഛർദ്ദിക്കുന്ന ടോളറേറ്റ് ചെയ്യുന്ന കുറവായിരിക്കും, ശരി അവർ പറയുന്നുണ്ട്. 2, അമ്മയുടെ ഇഗ്നറൻസ്, അമ്മ പറയും ഉമ്മ പറയുന്നത് ഇഗ്നറൻസ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ഒന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, 2, അവരോട് പറയാം നിങ്ങളെ കുട്ടീനെ ഇനി റിസ്ക് എടുക്കണ്ട, അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ 5 ദിവസം സൂചി അടിക്കുക, പിന്നെ 5 ദിവസം കഴിക്കുന്ന മരുന്ന് കൊടുത്തു, 10 days കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് കംപ്ലീറ്റ്. അങ്ങനെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് മാറ്റും. പല പല രീതിയിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറേയൊക്കെ പൂർണ്ണമായിട്ട് മാറും. ഇവരെല്ലാവരും കംപ്ലൈൻറ്റാ സാറേ, കൂടെ കൂടെ അസുഖം വരുന്നു
1: വരുന്നുണ്ട്.
0: കൂടെ കൂടെ അസുഖം വരാൻ ഒരു കാരണം കോഴ്സ് ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത
1: അപ്പോൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകത അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും അത്രയും വലിയ ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ യൂഷ്വലി ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
0: അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യരുത്,
1: സ്റ്റാർട്ട് ചെയ്യരുത്,
0: വെറുതെ സ്റ്റാർട്ട് ചെയ്യരുത്, സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മര്യാദയ്ക്ക് എടുക്കണം.
1: ഓക്കെ, വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ
0: റെസിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രശ്നമുള്ള സാധനമെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ എല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ പരമാവധി ഇപ്പോൾ ഗവൺമെൻ്റ് ഒക്കെ കൂടുതൽ ആൻറ്റിബയോട്ടിക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിലൂടെ വിതരണം ചെയ്യരുത് എന്നും അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് എഴുതരുതെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശം ഒക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ളൊരു പേടിപ്പെടുത്തേണ്ട സാധനം ഇനി വരാനുണ്ട്. എന്താ നമുക്ക് പണ്ടൊരു പെൻസിലിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കുറേ അസുഖങ്ങൾ അതോടെ പോയി. അപ്പോൾ പെൻസിലിൻ വന്നു, പിന്നെ അമോക്സിസിലിൻ വന്നു, ആംബിസിലിൻ വന്നു, അമോക്സിസിലിൻ റെസിസ്റ്റൻസ് ആയപ്പോൾ അമോക്സിൻ ക്ലാവ് വന്നു, അമോക്സിക്ലാവിൻ റെസിസ്റ്റൻസ് വന്നപ്പോൾ ഇങ്ങനെ ഇനി മരുന്നുകൾ പുതിയത് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടെ നാട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കി നടക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് കഴിക്കുക, അനാവശ്യത്തിന് ഉപയോഗിക്കാതെ
1: കഴിക്കാതിരിക്കുക,
0: ഡബിൾ അടിച്ചിട്ടാണ്. ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പണി കിട്ടും, അനാവശ്യമായിട്ട് കഴിച്ചാലും
1: അതും
0: പണി കിട്ടും. അപ്പോൾ അത് കൃത്യ നിർദ്ദേശം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന ഫാർമസിയിലെ മെഡിക്കൽ ഷോപ്പിലെ ആൾ എന്നോട് പറയും, ഡോക്ടറെ ആൾക്കാർ വന്ന് കഫക്കെട്ടിൻ്റെ മരുന്ന്, ദാറ്റ് ഈസ് അതാണ് പ്രോപ്പർ ടേം, ഈ ആൻറ്റിബയോട്ടിക് എന്നുള്ളൊരു വാക്കിന് കഫക്കെട്ടിൻ്റെ മരുന്ന് എന്നാണ് നാട്ടിൽ പറയാം, കഫക്കെട്ടിന് ഈ മരുന്ന് കൊടുക്കണം. കാരണം കഫക്കെട്ട് എന്നുള്ളത് സാധാ ജലദോഷം മൂക്കടപ്പായിരിക്കും, അതിനിപ്പോൾ ഒരു ജലദോഷത്തിന് മരുന്ന് ഒരു മൂക്കിലേക്കുള്ള മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് നാട്ടുകാർ ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പോവാ. അപ്പോൾ ഡോക്ടറെ കഫക്കെട്ടിന്, ഫാർമസിയിൽ ആൾ എന്നോട് ചെന്ന് ചോദിക്കും, ഡോക്ടറെ കഫക്കെട്ടിൻ്റെ മരുന്ന് ഇവരെ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നീ കൊടുക്കണ്ട, എനിക്ക് അസുഖം അറിയോ, എനിക്ക് അസുഖം അറിയില്ല, നീ കൊടുക്കണ്ട, കൊടുത്തില്ലേ സാറേ ഇവിടെ ചീത്തയാ, നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മാത്രമേ ആൻറ്റിബയോട്ടിക്
1: തരുള്ളൂ, വേറെ ഷോപ്പിൽ കിട്ടാൻ.
0: ഞാൻ പറഞ്ഞു നിനക്ക് നീ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പ് ഡയറക്റ്റ് ചെയ്തോളാം, തമാശ രൂപത്തിലാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഒരാളെ റെസിസ്റ്റൻസ് ഉണ്ടാക്കണം, ദ്രോഹം ചെയ്യരുത്, ഡു നോ ഹോം, അറിയില്ല എന്ന് പറയാം.

0: അല്ലെ ചെയ്യേണ്ട എന്ന് പറയും. നിനക്കറിയില്ലെങ്കിൽ നീ വേണ്ട ചെയ്യേണ്ട. ഇത് ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്ത്
1: ഓക്കെ,
0: അയാളത്
1: പ്രോപ്പറായിട്ട്
0: പൂർണ്ണമായിട്ട് പിന്തുടരുന്നുണ്ട്. ഇപ്പൊ
1: പാലിക്കുന്നു,
0: ആദ്യം ആന്റിബയോട്ടിക് അവിടുന്ന് കിട്ടില്ല.
1: കൊടുക്കലില്ല. ഓക്കെ, ഒരു
0: എന്ത് നാട്ടുകാർ എന്ത് വിചാരിച്ചോട്ടെ,
1: അതെ,
0: ഡോക്ടറെ കണ്ടിട്ടേ ഉള്ളൂ, ഡോക്ടർ മരുന്ന് തരുള്ളൂ, ഡോക്ടറെ കണ്ടിട്ടേ ഉള്ളൂ, ചികിത്സ തരുള്ളൂ, ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ.
1: ഓക്കെ. ചില നാടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ മീൻസ് ഡോക്ടേഴ്സിനെക്കാളും മീൻസ് ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ പല്ലുവേദന എന്ത് അസുഖം പറഞ്ഞാലും മെഡിസിൻ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ.
0: കറക്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ഞാനും ഒരു എൻ്റെ സുഹൃത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന പുള്ളി, പഠിച്ചിട്ടില്ല, 10-ാം ക്ലാസ് വരും അത്രയേ ഉള്ളൂ
1: ഓക്കെ,
0: പുള്ളിക്കാരൻ, എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാളോട് ഡോക്ടറെ കാണാതെ അയാൾ ചോദിക്കും, മൂത്രപ്പഴുപ്പുണ്ട്, ഏത് ആൻറ്റിബയോട്ടിക്കാണ് നല്ലത്? ഇതാണ് അയാളോട് ചോദിക്കണ ചോദ്യം. ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ലിവോഫ്ലോക്സാ കൊടുക്കുക. സാധാരണ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ അതാ ഇരുന്ന്,
1: ഓക്കെ
0: ഈ
1: ഓക്കെ,
0: മെഡിക്കൽ ഷോപ്പുകാരനെ ഡോക്ടറാകുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലേ. ലിവോഫ്ലോക്സ് കൊടുക്കുക, അപ്പോൾ 2 എണ്ണം കഴിച്ചാൽ മതി, നല്ല മൂത്രമൊഴിപ്പ് മാറും. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തതും റെസിസ്റ്റൻസിൻ്റെയും പ്രശ്നം പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ പോയി ആ 2 മരുന്ന് മേടിച്ചു. അയാൾ നമ്മുടെ ഒരു അരിക്കച്ചവടം നടത്തുന്നു, പലചരക്ക് വീട്ടിൽ സാധനം മേടിക്കുന്ന മാതിരി ലാഘവത്തോടെ സാധനം മേടിച്ച് അയാൾ അവിടുന്ന് പോയി. ഞാൻ അവിടെ ചോദിച്ചു, സുഹൃത്തെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഒരു 5 ദിവസമെങ്കിലും കൊടുത്തു, മനസ്സിലായല്ലേ. നിനക്കൊരു കച്ചവടം ആയിക്കോളും, നീ എന്തിനു 2 ദിവസം കൊടുക്കുന്നത്? കോഴ്സ് ഇൻകംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു, അയാൾക്ക് ദ്രോഹം ചെയ്യില്ല നീ. അതിപ്പോ പുള്ളി ഇരുന്ന് ഡോക്ടറെ പോയ ആളാ,
1: എക്സ്പീരിയൻസ്
0: ഇരുന്ന് ഡോക്ടർ. അപ്പൊ ഇത് ദ്രോഹമായി മാറരുത്, കാരണം ഇവർക്ക് ഈ റെസിസ്റ്റൻസ് എന്താണോ ഒന്നും അറിയില്ല
1: അറിയില്ല
0: അവർക്ക്. ആകെ ഇപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങളൊരു വേദനയുടെ ഗുളിക വെച്ചാൽ അവര് തരണം, അവർ നിങ്ങൾക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടോന്നോ, ഹാർട്ടിന് അസുഖം ഉണ്ടോന്നോ,
1: അല്ലെങ്കിൽ
0: കിഡ്നി എന്ത് ഡോസേജ് എടുക്കുന്ന ഒന്നും അവർ ചോദിക്കാൻ പോണില്ല,
1: മനസ്സിലായില്ലേ.
0: ഡോക്ടർ ചിലപ്പോൾ അവിടെ പാരസ്റ്റമോൾ ചെയ്തിരിക്കും, ഏത് സാധാ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയുന്ന ആളായിരിക്കും.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് മിക്ക എല്ലാ നാടുകളിലും ഉണ്ടാവലുണ്ട്. അപ്പോൾ എൻ്റെയും ഒരു പേഴ്സണൽ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനും അത് ചോദിച്ചത്. എൻ്റെ നാട്ടിൽ ഇതുപോലെ സെയിം തന്നെ സാർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കണ്ടീഷനിൽ വളരെ ഫേമസ് ആയിട്ട് അവിടെ ലോക്കാലിറ്റി തന്നെ ഉണ്ടായിരുന്നു.
0: ഇതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം,
1: അതെ അതെ,
0: അനാവശ്യമായിട്ട് പോയിട്ട് മരുന്ന്
1: അതെ
0: മേടിക്കും, നിങ്ങൾ പാരസ്റ്റമോൾ മേടിച്ചോളൂ. പാരസ്റ്റമോൾ ഡോസ് വേണമെങ്കിൽ അത് എവിടെയും കിട്ടും. ഇപ്പോൾ നിങ്ങൾ പാരസ്റ്റമോൾ സിറപ്പിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? പാരസ്റ്റമോൾ ഡോസ് ഇത് 10 കിലോന് ഇത്ര മരുന്ന്, ഇത്ര എം എൽ 4 ml എന്നൊക്കെ എഴുതി
1: വെച്ചിട്ടുണ്ടോ?
0: അത് നിങ്ങൾക്ക് കൊടുക്കാം. ഒ ടി സി ഓവർ ദ കൗണ്ടർ ഡ്രഗാണ് പാരസ്റ്റമോൾ, ഒ ആർ എസ്, ഇതൊക്കെ ഓവർ ദ കൗണ്ടർ. നിങ്ങൾ ക്ഷീണം ഉണ്ടെങ്കിൽ ഒ ആർ എസ് പിടിച്ച് കുടിച്ചോളൂ, പാരസ്റ്റമോൾ കൊടുക്കൂ. ഇതൊന്നും ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ഒരു പാരസ്റ്റമോൾ കുടിച്ചു. പക്ഷേ ഡോസ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ ഫാർമസിയിൽ ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം, ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉള്ളൂ ഡോസേജ് കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ
1: തീർച്ചയായിട്ടും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്കാണ്, നമുക്ക് ഈ ഒരു ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത് അത് എത്രമാത്രം മീൻസ് നമുക്ക് അത്രയും ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് മാത്രം ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യുക. അത് സജസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഡോസേജ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ടോക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കുട്ടികൾക്കിപ്പം സാധാരണ ചെറിയ പനി തുടങ്ങി അത് ഇങ്ങനെ 2 ദിവസമായി 3 ദിവസമായി അപ്പോൾ പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, അപ്പോൾ എത്ര ദിവസം ഒരു സ്വാഭാവികമായിട്ട് പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിക്കണം. നമ്മൾ നേരത്തെ വൈറൽ ഫീവർ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് അത് എത്ര ദിവസം വരെ നീണ്ട് സ്വാഭാവിക പനിയാണ്ട് വരെയാണെങ്കിൽ നീണ്ടു നിൽക്കാം എന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു.
0: ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വൈറൽ ഫീവർ വന്നാൽ പനി അല്ല നമ്മൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു പനി കൊണ്ട് ഉണ്ടാവുന്ന
1: ബുദ്ധിമുട്ടുകൾ
0: അത് ഡോക്ടർക്ക് മനസ്സിലാവും.
1: ഇപ്പം
0: ശരീരത്തിൽ ജലാംശം കുറയാം, അല്ലെങ്കിൽ നിൽക്കാതെ ഛർദ്ദിക്കുക, ക്ഷീണം പിടിക്കുക, ശരീരത്തിൽ ഷുഗർ കുറയും, കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറയാം. ഈ ഷുഗർ കുറഞ്ഞ് സാധാ വൈറൽ ഫീവർ ആയിരിക്കും, പക്ഷേ ഷുഗർ കുറഞ്ഞ് കുട്ടിക്ക് ഫ്ലൂയിഡും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ ജലാംശം, കുട്ടിക്ക് ഈ പനി കാരണം ചിലപ്പോൾ എന്തുകൊണ്ടാണ് ചുമ വന്നു, ശ്വാസം തിങ്ങലുണ്ട്, നെഞ്ഞിൽ വലിവുണ്ട്, ന്യൂമോണിയുടെ ലക്ഷണങ്ങൾ ഉണ്ട്, ഓക്സിജൻ വേണ്ടി വരും, ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യ രീതിയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഒന്ന് ഈ വൈറൽ പനി ചിലപ്പോൾ 1-ോ 2-ോ ദിവസം ഉണ്ടാവും.
1: പക്ഷേ
0: ഈ 1-2 ദിവസം കുട്ടി ഇപ്പോൾ ഒരു ആദ്യത്തെ ദിവസം തന്നെ കുട്ടിക്ക് പനി കൂടി കുട്ടിക്ക് അപസ്മാരം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ട അവസ്ഥ. അപ്പോൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഡോക്ടറെ കാണാൻ നിർബന്ധമൊന്നും
1: ഇല്ല.
0: എല്ലാ അസുഖത്തിനും ഇപ്പോൾ ഒരു ദിവസം കുട്ടിക്ക് പനി കൂടി, ക്ഷീണം ഉണ്ട്, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, കുട്ടിക്ക് അപസ്മാരം വന്നു, എന്താ ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ
1: കാണിക്കേണ്ടി വരും.
0: ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല കേട്ടോ, ഫസ്റ്റ് ഡേയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല, സെക്കൻഡ് തേർഡ് ഫോർത്ത് ഡേയിൽ. ഇപ്പോൾ സെക്കൻഡ് ഡേയിലും ഡോക്ടർ അസുഖങ്ങൾ എവിടെയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, തൊണ്ട നോക്കും, ഈ കാര്യങ്ങളൊക്കെ നോക്കും, ഒരു ബാക്ടീരിയൽ അസുഖം അല്ലാന്ന് ഉറപ്പിക്കും. അത് ഡോക്ടർക്കേ പറ്റുള്ളൂ. വൈറൽ പനിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ വൈറൽ പനി ആർക്കും ചികിത്സിക്കാം, പക്ഷെ വൈറൽ പനിയാന്ന് ഉറപ്പിക്കാനുള്ള ഡോക്ടറെ പറ്റുള്ളൂ, മനസ്സിലായല്ലേ. അപ്പൊ ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒഴിവാക്കിയിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയും വൈറൽ പനിയാണെന്ന് പറയും. മൂന്നാമത്തെ ദിവസം വൈറൽ പനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് ബ്ലഡ് നോക്കും. വൈറൽ പനിയാന്ന് ഉറപ്പ് ഉണ്ട് ഡോക്ടർക്ക് മനസ്സിലായി, വൈറൽ പനി മൂന്നാമത്തെ ദിവസം ഡോക്ടർ ഒന്ന് ബ്ലഡ്, ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ വൈറൽ പനികൾ തന്നെ ഡെങ്കി ഫീവർ ആവാം, സാധാരണ വൈറൽ ഫീവർ ആവാം. വൈറൽ ഫീവർ കാരണം നമ്മുടെ ശരീരം ഓക്സിജൻ്റെ അളവും, നമ്മൾ കൊറോണ ഒക്കെ വൈറൽ ഫീവറിൽ വരുന്നത്,
1: ഓക്കെ ഓക്കെ,
0: പല വൈറസുകളുണ്ട്, ഏറ്റവും കൂടുതൽ കാണുന്ന വൈറൽ അസുഖങ്ങളാണ്. അപ്പോൾ വൈറൽ അസുഖങ്ങൾ പല രീതിയിൽ വൈറസുകളുണ്ട്, പല രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്,
1: ഓക്കെ ഓക്കെ,
0: ലങ്സിനെ ബാധിക്കുന്നുണ്ട്, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്, വയറിനെ ബാധിക്കുന്നുണ്ട്, സ്റ്റോമക്ക്, മേല് വേദന, കാലുവേദന എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം പല. അപ്പോൾ ബ്ലഡ് ഒന്ന് നോക്കും. ബ്ലഡ് നോക്കിയിട്ട് ഇപ്പോൾ ഇവൻ ഡെങ്കിയാണ്, ഡെങ്കിയാണ് അതിൻ്റെ കൗൺസ് എല്ലാം കുറവായിരിക്കും. അത് നമ്മൾ ഇപ്പോൾ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണം.
1: അതെ അതെ,
0: സാധാ വൈറൽ പനി അവരുടെ വീട്ടിൽ വിടാൻ പറ്റില്ല. ഇപ്പോൾ നാലും അഞ്ചാമത്തെ ദിവസം, അഞ്ച് ദിവസം പനിക്കും വൈറൽ ഡെങ്കിക്ക്, അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞാൽ ആറാമത്തെ ദിവസം പനിയൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് നിരീക്ഷണം ഭയങ്കര നിർബന്ധം. ഈ അഞ്ച് ദിവസം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, അത് വീട്ടുകാർ വരും, ഡോക്ടറെ പനിയുണ്ട്, ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിച്ചില്ല കാരണം എന്തായാലും ഡോക്ടറെ കാണിക്കുമ്പോൾ. പക്ഷെ അഞ്ചാം ദിവസം കുട്ടിയുടെ പനി മാറും, പനി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ആവണം. ശരിക്കും പനി മാറിയിട്ടാണ് ഡെങ്കിയിൽ ബുദ്ധിമുട്ട്
1: വരിക.
0: ഫീവർ ഫ്രീ പീരിയഡ് എന്ന് പറയാം. ആ ആദ്യത്തെ അപ്പോൾ അഞ്ച് ദിവസം പനി, ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം പനി ഇല്ലാത്ത ആ രണ്ട് ദിവസം ശരീരത്തിൽ ജലാംശങ്ങൾ മാറ്റം വരുന്നു. അപ്പോൾ ശരീരത്തിൽ നീര് പോണ, നീര് വന്നിട്ടുണ്ടോ, നീര് തിരിച്ചു കയറുന്നതും ബി പി കൂടുന്നതും കാര്യങ്ങൾ വരുന്ന സമയമാണ്. നീര് ശരീരത്തിന് ലങ്സിനെ ബാധിക്കുന്ന സമയം, ആ സമയം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറൽ പനി ഡെങ്കി ഫീവർ അല്ല എന്ന് ഉറപ്പിക്കണം തേർഡ് ഡേയിൽ. ഫോർത്ത് ഡേ, ഫിഫ്ത് ഡേ, ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ്, ആറ് ദിവസം, ഏഴ് ദിവസം കഴിഞ്ഞാൽ 14 ദിവസം വരെ പനിക്കുന്ന വൈറൽ പനികളുണ്ട്. ഐ എം എൻ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, എക്സ്റ്റെൻഡിങ് അസുഖങ്ങളുണ്ട്.
1: അപ്പോൾ
0: പനിയുടെ ഡ്യൂറേഷൻ, പക്ഷേ ഇപ്പോൾ ഈ ഐ എം എൻ എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം ഉറപ്പിക്കണം. അപ്പം ഐ എം എൻ ശരിക്കും ഇപ്പോൾ ലിവർ, പ്ലീഹ ഒക്കെ വലുതായിരിക്കും, ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം.
1: ഓക്കെ ഓക്കെ,
0: ആ കുട്ടിക്ക് ലുക്കീമിയ അല്ല, ഇപ്പോൾ ഇത്രയും ദിവസം രണ്ടാഴ്ച നിൽക്കുന്ന പനി, ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് കൗണ്ട് നോക്കും, ചില്ല് പരിശോധന നോക്കും, എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇത് ഐ എം എൻ ആണ്, പേടിക്കണ്ട കേട്ടോ, അത് അങ്ങനെ രണ്ടാഴ്ച നിൽക്കുന്ന പനിയാണ്. അതിൻ്റെ കൂടെ ലങ്സ് നോക്കണം, യൂറിൻ, മൂത്രം, പഴുപ്പെല്ലാം ഉറപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തിട്ടാണ് വൈറൽ ഫീവറാന്ന് പറയുന്നത്,
1: കൺഫേം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ പനിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് മീൻസ് അത് വൈറൽ ഫീവർ ആണോ അല്ലെങ്കിൽ വൈറ്റൽ ഇൻഫെക്ഷൻ ആണോ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്നുള്ളതിന് അനുബന്ധമായിരിക്കും അതിൻ്റെ പനി എത്രത്തോളം നീണ്ടു നിൽക്കുക എന്നുള്ളത് പറയുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെവിയുടെ പഴുപ്പ്, അതുപോലെ തന്നെ തൊണ്ടവേദന, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, അതൊക്കെ പനിയുടെ അനുബന്ധമായിട്ട് വരുന്ന, അല്ലെങ്കിൽ പനി ഉണ്ടാവും, പനിയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാമല്ലോ. അപ്പോൾ ഈ ഒരു തൊണ്ടവേദനയ്ക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് മീൻ സജസ്റ്റ് ചെയ്യലുണ്ടോ, എല്ലാ തൊണ്ടവേദനയും ആ ഒരു സിവിയാരിറ്റിയിലോട്ട് എത്തലുണ്ടോ എന്നതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: നമ്മൾ തൊണ്ടവേദന, സാധാരണ തൊണ്ടവേദന, ശരിക്കും ഇപ്പോൾ നമ്മൾ ജലദോഷം പിടിച്ച് ശരിക്കും തൊണ്ടവേദന, അത് ശരിക്കും സലൈൻ കാറുകൾ ചെയ്താലും
1: പോകും.
0: ഒരു പാരസ്റ്റമോൾ, വേദനയ്ക്ക് ചിലപ്പോൾ പാരസ്റ്റമോൾ കുടിച്ചാൽ മതി,
1: ഇനി
0: വേണമെങ്കിൽ ഒരു ആൻറ്റിസ്റ്റമിനിക്ക്, അങ്ങനത്തെ മരുന്നുകളെല്ലാം കുടിച്ചാൽ മതി.
1: പക്ഷേ
0: തൊണ്ടവേദന അത് സാധാ വൈറൽ ഫാരൻജൈറ്റിസ് ആവാം, അത് വൈറൽ ഫാരൻജൈറ്റിസ്, അതേമാതിരി ബാക്ടീരിയൽ ഫാരൻജൈറ്റിസ് ആവാം,
1: ഓക്കെ ഓക്കെ,
0: ടോൺസിലൈറ്റിസ് ആവാം, അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആവാം, ഫാരിങ് ആപ്സസ് ആവാം, പഴുപ്പാ, ടോൺസിലാർ ആപ്സസ് എന്ന് പറയുന്ന സാധനമാവാം, ഇതൊക്കെ വ്യത്യസ്ത ചികിത്സകളാണ്.
1: ഓക്കെ ഓക്കെ,
0: അപ്പോൾ ഓക്കെ, വീട്ടിലിരിക്കുക, രണ്ടു ദിവസം ഇരിക്കുക, ഡോക്ടറെ പനി തൊണ്ടവേദന ഉണ്ട്, ഞാൻ പാരസെറ്റമോൾ കുടിച്ചു, ഗാർഗിൾ ചെയ്ത് ഉപ്പിട്ട വെള്ളം കൊണ്ടൊക്കെ ഒപ്പിളിച്ചു, അങ്ങനെ തന്നെ നമ്മൾ അതിനും
1: പറയും.
0: അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും പറയുന്നപ്പോൾ ഫീവർ, കഫ്, വീട്ടിലിരുന്ന് ജസ്റ്റ് ആവിടിച്ച് പാരസെറ്റമോൾ കൊടുക്കുക. വെൻ യു ആർ ഹാവിങ് ഡിഫിക്കൽട്ടീസ്, അതായത് ഫാസ്റ്റ് ബ്രീത്തിങ്, ചെസ്റ്റ് റിട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ആരായാലും അതങ്ങനെ തന്നെയല്ലേ പറയുന്നത്, ക്ഷീണം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ പ്രോട്ടോകോൾ ശരിക്കും. അപ്പോൾ എല്ലാ തൊണ്ടവേദനയ്ക്കും ആൻറ്റിബയോട്ടിക് വേണ്ട,
1: വേണ്ട,
0: തൊണ്ട വഴുപ്പുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് വേണം. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ തൊണ്ട വഴുപ്പ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഡിഫ്തീരിയ അടക്കം
1: വരും,
0: തൊണ്ടമുള്ളിൽ എന്ന് പറയുന്ന സാധനം വരും. നമ്മൾ തൊണ്ട നോക്കിക്കഴിഞ്ഞ് തൊണ്ടയുടെ ഒരു സൈഡിൽ ടോൺസിൽ ഇങ്ങനെ വെള്ള കളർ കിടക്കുന്നുണ്ടോ, അപ്പോൾ ടോൺസിലൈറ്റിസ് ആണെന്ന് പറയും. അപ്പോൾ കുത്തിയപ്പെടുത്തിക്കൂടെന്ന് ചോദിക്കും, കുത്തിയപ്പെടുത്തില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക്
1: പേടിയാവും,
0: ഡിഫ്തീരിയ ആണോ ഇത്, കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ല, ഇതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല, ടോക്സിൻസ് വേണം, ആൻറ്റി ടോക്സിൻസ് വേണം, നമ്മൾ അതിനനുസരിച്ച് ചികിത്സയിലോട്ട് പോകേണ്ടി വരും.
1: ഓക്കെ ഓക്കെ,
0: അപ്പോൾ അതാണ് തൊണ്ട വേദന ആൻറ്റിബയോട്ടിക്കിൻ്റെ വരുത്. എല്ലാ എല്ലാ ചിലപ്പോൾ ഉപ്പിട്ട വെള്ളം കൊണ്ട് കൊപ്പിളിച്ചാലും
1: മാറുന്നത്
0: വളരെ
1: മൈന്യൂട്ടായിട്ടുള്ള കേസും ആവാം, അത് എക്സീഡ് ചെയ്ത് പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു മീൻസ് ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ് അല്ലേ.
0: നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു രോഗി നമ്മളെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു പേപ്പറും പെന്നും മാത്രം നമ്മുടെ തലച്ചോറ് ഓടിക്കൊണ്ടിരിക്കുക, ഈ അസുഖങ്ങളൊക്കെ നമ്മളെ ചിന്തയിൽ വരുന്നു
1: പോകും, ഇതാണോ
0: അതാണോ ഈ അസുഖമാണോ അങ്ങനെ എല്ലാം ചെയ്തു പോകും. നമ്മൾ കാണുന്ന ചിലപ്പോൾ ഞാൻ പ്രാക്ടീസ് സമയത്ത് ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് ഇതെല്ലാം ഓടണം, ഈ അസുഖങ്ങളൊക്കെ നമ്മൾ മുന്നിൽ വന്ന് പോകണം,
1: അതിനെല്ലാം ചാൻസസ്
0: ഉണ്ടെന്ന്
1: മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. അപ്പം നിസ്സാരമായൊരു തൊണ്ടവേദനയും നമ്മൾ മീൻസ് 2 ദിവസമൊക്കെ നമുക്ക് നമ്മളെ ഈ പറയുന്ന പോലെ വെയിറ്റ് ചെയ്തൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട്
0: എനിക്കും ചികിത്സിക്കാന്ന് പറയുന്നത്
1: പൊടിക്കൈകി ചെയ്ത് നോക്കാം.
0: പക്ഷേ 2 ദിവസം കഴിഞ്ഞ് മാറിയില്ല എങ്കിൽ
1: ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നതാണ് നമ്മൾ പറഞ്ഞത്.
0: ആന്റിബയോട്ടിക് വേണോ നോക്കാം.
1: അതെ അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ തൊണ്ടവേദനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതുപോലെ തന്നെ ചെവിയിൽ ഇൻഫെക്ഷനും സാർ
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സീറസ് ഓട്ടേജ് മീഡിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് ചെറിയ ജലദോഷം മൂക്കടപ്പും വന്ന് ചെവി അടഞ്ഞ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ജലദോഷം മൂക്കിലേക്കുള്ള മരുന്നും പാരസെറ്റമോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ ആവും.
1: പക്ഷെ
0: അവിടെയും ചെവി പഴുപ്പുണ്ടോ നോക്കണം, ചെവി പൊട്ടിയിലേക്കുണ്ടോ നോക്കാം. ടോക്സിക് ലുക്ക് ഉണ്ടെങ്കിൽ കുട്ടി ഭയങ്കര ക്ഷീണം
1: പിടിച്ചിരിക്കുന്നുണ്ടാവും,
0: അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ
1: ലക്ഷണമാണ്. ഓക്കെ ഓക്കെ ഓക്കെ.
0: അവിടെ നമ്മൾ കുട്ടീനെ ഹൈഡ്രേറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ
1: സ്റ്റാർട്ട് ചെയ്യണം.
0: ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ അസസ്മെൻ്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതായത് അതാണ് ലാബ്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്നപ്പോൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും ബ്ലഡാണ് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് കൂടിയാലും പ്രശ്നം, കൗണ്ട് കൂടി കുറഞ്ഞാലും പ്രശ്നം. അപ്പോൾ നമ്മുടെ അതിൻ്റെ അസസ്മെൻറ്റിൻ്റെ അപ്പുറത്ത് ഞാനെല്ലാം എൻ്റെ അടുത്ത് വരുന്ന കൺസേൺസ് വരുന്ന കുറേ പാരൻസ് ഉണ്ട്, കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരും.
1: അപ്പോൾ
0: അവരെന്നെ സ്വയം ചെയ്തായിരിക്കും. CBC CRP
1: എല്ലാം ഓക്കെയാണ് സാർ.
0: ഞാൻ കുറേ പരസ്യങ്ങളുണ്ട്, CRP ചെയ്ത അസുഖം കണ്ടിട്ട് CRP ചെയ്താലൊന്നും അണുബാധ
1: കാണില്ല,
0: കുട്ടീനെ അസസ് ചെയ്താലേ കാണുള്ളൂ. കുട്ടീൻ്റെ മേലാണ് അസുഖമായിരിക്കുന്നത്. കുട്ടി കളിച്ചിരിച്ച് നടക്കുന്ന കുട്ടി, ചാടിയിരിക്കുന്ന കുട്ടിക്ക് ഒരു കൗണ്ട് ഒരു 14,000-15,000 ഉണ്ടായാലും എന്താ കുഴപ്പം? അങ്ങനെ കുട്ടിക്ക് കഴിക്കുന്ന മരുന്ന് വരെ അവിടെ കാര്യം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക, ആൻറ്റിബയോട്ടിക് എടുക്കുക, അതൊന്നും
1: ആവശ്യമില്ല.
0: കുട്ടി ചിലപ്പോൾ കഴിക്കുന്ന മരുന്ന് ബെറ്റർ ആവും. അതേസമയത്ത് കുട്ടി സിക്ക് ലുക്കിങ്, വളരെ സിക്ക് ലുക്കിങ്, ക്ഷീണം പിടിച്ചിരിക്കുക, അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം. അവിടെ ചിലപ്പോൾ കുട്ടിക്ക് BP കുറവായിരിക്കും, BP കൊടുത്ത് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കുട്ടിയുടെ കൺട്രോൾ പെട്ടെന്ന് നമ്മൾ ചികിത്സ കൊടുക്കേണ്ട ആൾക്കാരായിരിക്കും. നമ്മൾ കരയുന്ന ആൾക്ക്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം, കരയുന്ന കുട്ടിക്ക് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ, കരയാത്ത കുട്ടിക്ക് പ്രശ്നം. കരയാത്ത കുട്ടി ഞങ്ങൾ ആദ്യം വീട് ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പനി എന്ന് പറയുന്ന വരുന്ന അമ്മമാരെ ഞങ്ങൾ പറയും, ആ ഓക്കെ പാരസെറ്റമോൾ കൊടുത്ത് അവിടെ ഇരിക്കുകയെന്ന് പറയും. അതേ സമയത്ത് തോളിലിരിക്കുന്ന കിടന്നു പറയും. ചിലപ്പോൾ അമ്മമാർ, നമ്മളൊക്കെ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഈ അമ്മമാർ പല രീതിയാണ്. അമ്മമാർ ചിലപ്പോൾ ഭയങ്കര ഈഗർലി വന്നിട്ട് ഡോക്ടറെ പനി എന്ന് പറഞ്ഞിട്ട് വരും. ചില അമ്മമാർ പറയും, ഡോക്ടറെ ഞങ്ങളിത് ചോദിച്ചാൽ മോശമാവുമോ, ഡോക്ടറിൻ്റെ കുട്ടി ക്ഷീണം പിടിച്ചവരോടത്ത് കിടക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ക്ലിനിക്കൽ സ്കില്ല്
1: വരും.
0: ഏത് കുട്ടീനെ ആദ്യം ചികിത്സ കൊടുക്കണം? കിടന്ന് ഉറങ്ങണ കുട്ടീനെയാണോ, ക്ഷീണം പിടിച്ച ഉറങ്ങണ കുട്ടീനെ ചികിത്സിക്കണോ, അതോ നല്ല കരയുന്ന കുട്ടീനെ ചികിത്സിക്കണോ?
1: ഞങ്ങൾ
0: ക്ഷീണം പിടിച്ച കുട്ടീനെ ഞങ്ങൾ ചികിത്സിക്കുക. ആ ക്ഷീണം ഇനി ഉറങ്ങും, ഞാൻ സാധാരണ ഉറക്കാണെങ്കിൽ പോലും ഞങ്ങൾ പോയി നോക്കും അതിനെ, സാധാരണ ഉറക്കാണോ അതല്ല ക്ഷീണം പിടിച്ച് കിടക്കാം. അതാണ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി. ഞങ്ങൾ പനീനെ ചികിത്സിക്കാനും, പനി വേണം ചികിത്സിക്കുക എന്നല്ല, പനീനെ ചികിത്സിക്കാനും പാരസെറ്റമോളും ആ നനച്ച് തുടക്കം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ.
1: അപ്പോൾ
0: അതാണ് നമ്മൾ തൊണ്ട പഴുപ്പും ഇതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെയൊക്കെ ഒരു ലക്ഷണം പറയും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ സാറിൻ്റെ മുന്നത്തെ ടോക്കിലേക്ക് നമ്മൾ ചെസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നെഞ്ചിലുള്ള പഴുപ്പ്, അതിൻ്റെ ഒരു തുടക്കം കണ്ട് ആ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂമോണിയ ആ ഒരു സ്റ്റേജിലൂടെ എത്തിയാലാണോ ആൻറ്റിബയോട്ടിക് വേണ്ടി വരിക? എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനും ഈ ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറും എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടോ എന്ന്?
0: ശരിക്കും നിങ്ങൾ പറഞ്ഞ വാക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ, ശരിക്കും അത് തന്നെയാണ് എൻ്റെ വാക്ക്. ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ എന്തു അസുഖങ്ങളുണ്ടോ
1: ആവാം,
0: അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗൈ ആവാം,
1: ഓക്കെ,
0: ഈ മൂന്ന് സാധനം കൊണ്ടും ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം. ചെസ്റ്റ് എന്ന് പറയുന്ന ഉപയോഗം, ലങ്സ് എന്ന ഉപയോഗം, നമ്മൾ ശ്വാസം എടുക്കാനുള്ള സാധനം, ഓക്സിജൻ ശരീരത്തിൽ
1: അളവ്.
0: അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈറൽ ന്യൂമോണിയ വന്നാൽ, ലക്ഷണങ്ങൾ വന്നാൽ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഇയാളെ അഡ്മിറ്റ് ആക്കിയിട്ട് ഇയാളെ പ്രതിരോധ ശേഷി കുറയും. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് കൊറോണ സമയത്ത് നമ്മളെല്ലാവരും കൊറോണ ഫേസ് ചെയ്ത സമയത്ത് എല്ലാവരും പല പല കാര്യങ്ങൾ പറഞ്ഞു. സാറേ എൻ്റെ കുട്ടിക്ക് ചെറിയ ചുമയുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ആവിടിച്ച് മാറി അല്ലേ, എൻ്റെ കുട്ടിക്ക് ഞാൻ വീട്ടിൽ ചെറിയ മരുന്ന് കൊടുത്ത് മാറി, എൻ്റെ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഡോക്ടർ തൊട്ടടുത്ത് ഡോക്ടറെ കാണിച്ച് മാറി അല്ലേ അല്ലേ, ഇങ്ങനെയൊക്കെ സിനാരിയുണ്ട്. അപ്പം എൻ്റെ കുട്ടിക്ക് അസുഖം കൂടി, അപ്പോൾ ഞാനൊന്ന് അവിടെ അഡ്മിറ്റ് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സ എടുത്ത് മാറി. ചില കുട്ടികൾ ഞാൻ ഐ സി യുവിൽ കിടന്നു, ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു, ചിലവർ വരെ മരിച്ചു എന്ന് തന്നെ പറയും. അപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ പല രീതികളാണ്. അതേപോലെ ഒരു വൈറസ് ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലൂടെ പോകും. സാധാ ജലദോഷമായിട്ടും വരാം, ചുമയായിട്ട് വരാം, ചുമയും ജലദോഷമായിട്ട് വരാം, ആവിടിച്ചാലും മാറും. ജസ്റ്റ്ലി ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ ആവും. ARDS എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ARDS എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്നാൽ ശരീരത്തിൻ്റെ ലങ്സിൻ്റെ വികസനം തന്നെ പോയി, ആലുവളയുടെ ഈ വികസനം പോയി, ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റിയെ പോയി ARDS. അവിടെ വന്നു കഴിഞ്ഞാൽ ശരീരം ലങ്സിന് അത്രത്തോളം ബാധിച്ചു. പിന്നെ അടുത്ത് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഓക്സിജൻ കൊടുക്കുന്ന സ്ഥലമാണത്. ഓക്സിജൻ പോയാൽ തലച്ചോറിൽ ഓക്സിജൻ പോയി, കിഡ്നിയിൽ ഓക്സിജൻ പോയി, ലിവറിൽ ഓക്സിജൻ പോയി, മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം.
1: ഓക്കെ,
0: പിന്നെ ആൾ എന്താണ്, ആൾ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല
1: ശരീരത്തിൽ.
0: അപ്പോൾ ആൻറ്റിബയോട്ടിക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത്തിന് അപ്പുറത്ത് ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ആളെ ചികിത്സയിലോട്ട് എത്തിക്കണം, അവിടെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ലങ്സിൽ ഇത്രയും ഇൻഫെക്ഷൻ നമ്മൾ എന്തായാലും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ പോലും നമ്മുടെ അവിടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും, കാരണം ആൾ സിക്കാ, ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് ആണ്, അതായത് പ്രതിരോധ ശേഷി കുറവില്ല
1: ആളാണ്,
0: അവിടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ബാക്ടീരിയൽ ന്യൂമോണിയക്ക് 100% അവിടെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരിക്കണം, അത് ആൻറ്റിബയോട്ടിക് റെലവൻ്റ് ആയിരിക്കണം. അവിടെ പോയിട്ട് മൂത്രമൊഴിപ്പിൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ
1: പറ്റില്ല.
0: അപ്പോൾ ജനങ്ങളുടെ വിശ്വാസമുണ്ട്, ഡോക്ടറെ കഫക്കെട്ടിൻ്റെ മരുന്ന് തന്നിട്ടുണ്ടല്ലോ, എന്താ ന്യൂമോണിയ മാറാത്തത്? സത്യം എന്താ, ആൻറ്റിബയോട്ടിക് ഏൽക്കുന്ന ആൻറ്റിബയോട്ടിക് ആണോ, ഡോസ് കറക്റ്റാണോ? കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡോസ്. ഡോസ് ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ ഡോസ് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടു മതി, പാരസെറ്റമോൾ ഡോസ് പോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ് ഇമ്പോർട്ടൻ്റാണ്. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഡോസ് കറക്റ്റ് അല്ലെങ്കിൽ അത് ഏൽക്കില്ല, അത് അവിടെ റെസിസ്റ്റൻസിന് കാരണമാവും. ഡോക്ടർ, ഞാൻ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, ഗുണം കിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് വിൽക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരണമെന്നില്ല, ഈ ഡോസ് ഇതാണ് കൊടുത്തോന്നേ പറയുള്ളൂ, ഇതിന് ഒരു ടീസ്പൂൺ കൊടുത്തോ രണ്ട് ടീസ്പൂൺ കൊടുത്തോന്നേ പറയുള്ളൂ. അത് ഡോക്ടർക്ക് ഇത് എത്ര ML കൊടുക്കും, 3.5 ML, 4 mL, 5 mL എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ അറിയാം. ഡോക്ടറെ കൃത്യനിർദ്ദേശം പറയും, ഇത്ര ദിവസം വരെ കൊടുക്കണം എന്ന് പറയും.
1: ഓക്കെ ഓക്കെ,
0: ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ന്യൂമോണിയയുടെ ഇപ്പോൾ ലങ്സിൽ ബാധിക്കുന്ന ന്യൂമോണിയ അത് പല രീതിയിൽ, ഇപ്പോൾ ലങ്സ് ശ്വാസം മുട്ട് വരി കൂടി ശരീരത്തിലെ ഓക്സിജൻ അളവ് കുറഞ്ഞ് ന്യൂമോണിയക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ചിലപ്പോൾ വെന്റിലേറ്ററിൽ വരെ പോകേണ്ടി
1: വരും,
0: വെന്റിലേറ്റർ ഇപ്പോൾ കുട്ടി കൃത്യമായിട്ട് ഓക്സിജൻ ശരീരത്തിൽ ലങ്സ് വികസിക്കാൻ പറ്റില്ല, നമ്മൾ കൃത്രിമ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സഹായം കൊടുക്കേണ്ടി വരും, അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കും. ആൻറ്റിബയോട്ടിക് മാത്രം പോരാ,
1: സപ്പോർട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചില മക്കൾക്ക് സ്വാഭാവികമായിട്ടും ജലദോഷം, പനിയൊക്കെ വരുമ്പോൾ ജലദോഷവും കഫക്കെട്ടൊക്കെ വരലുണ്ട്. അപ്പം കഫക്കെട്ടുകൾ നമ്മൾ ഈ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ടോ, കുട്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് മീൻസ് എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ആൻറ്റിബയോട്ടിക്സ് മീൻസ് കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പല പാരൻസിനും ഒരു കൺസേൺ ഉണ്ടാവും. ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹെൽത്തിന് ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ ബാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കൺസേൺ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്.
0: ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേരിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്ന ചില 6 months ബിലോ, 6 months താഴെ ഇമ്മ്യൂണിറ്റി വളരെ
1: കുറവാണ്.
0: അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൂ, അതായത് വന്നിട്ടുള്ളൂ അല്ലേ, അപ്പോൾ അവർ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് കിട്ടും. ഇവരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം പനി പിറ്റേ ദിവസം സിക്കാവുന്ന കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് സിക്കായി
1: പോകും.
0: 6 months താഴെ ഇവർ പെട്ടെന്ന് ഇൻഫെക്ഷൻ, പെട്ടെന്ന് അവർ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ ഒരാളിപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും പടം വന്ന് കുട്ടിനെ
1: കാണും.
0: ഞാൻ അതിനൊക്കെ ഒത്തിരി
1: എതിരാണ്.
0: കുട്ടിക്ക് ഇൻഫെക്ഷൻ പരമാവധി കിട്ടാതെ നോക്കാം. ഞാൻ പറയും, ഉമ്മാരോട് പറയും ഗേറ്റിൻ്റെ അവിടെ നിന്ന് മാസ്ക് ഇട്ട് അടിപ്പിച്ചു അങ്ങനെ പറയുന്നതല്ല. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവരെ പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളല്ല, പെട്ടെന്ന് ചിലപ്പോൾ IV ആയിട്ട് തന്നെ സ്റ്റാർട്ട്
1: ചെയ്യും,
0: അഡ്മിറ്റ് ആക്കിയിട്ട് ഇഞ്ചക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ന്യൂബോൺ ജനിച്ച് കുട്ടിക്ക് ബുദ്ധിമുട്ടായി, കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്നു, അപ്പോൾ അമ്മയുടെ നിന്നായിരിക്കും ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് ജനിച്ചു
1: കഴിഞ്ഞാൽ.
0: അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു വെയിറ്റിംഗും ഇല്ല, ഒരു വൈറൽ പനിയൊന്നും അവിടെ നമ്മൾ പ്രതീക്ഷയില്ല,
1: കാരണം
0: അത് ഇൻഫെക്ഷനാണ്. അവിടെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ആൻറ്റിബോഡി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ബ്ലഡിൻ്റെ കൾച്ചർ വിട്ട് നോക്കും, ബ്ലഡിൽ ഫുള്ളായിട്ട് കളർന്ന് കൊണ അണുബാധ, പിന്നെ നട്ടിൽ കുത്തി പരിശോധിക്കും, തലച്ചോറിന് ബാധിച്ചോ നോക്കും, ഇതെല്ലാം അതിൻ്റെ രീതിയിലായിട്ട് പോകും. ഇപ്പം എത്ര ദിവസം ആൻറ്റിബയോട്ടിക്, ഇപ്പോൾ ഈ 6 months കുട്ടിക്ക് താഴെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന രീതി അങ്ങനെ. 6 മാസത്തിന് ശേഷം നമ്മളെല്ലാം വിജിലൻ്റ് ആയിരിക്കും, ആൻറ്റിബയോട്ടിക് വേണോ, കാരണം കമ്മ്യൂണിറ്റി അക്വേഡ് ആയിട്ട് വരും. വീട്ടിലായിരിക്കണം ജലദോഷം പനി പിടിച്ച് കുട്ടിക്ക് വന്നു, അത് നമ്മൾ പെട്ടെന്ന് ഒന്നുകൂടി വിജിലൻ്റ് ആയിരിക്കും, ഒന്ന് വൈറൽ പനി ആവാം അല്ലേ, ബാക്ടീരിയൽ പനിയല്ല. അപ്പോൾ അങ്ങനെ. പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അമ്മമാരുടെ ഇടയിലെ വിഷമം, ആൻറ്റിബയോട്ടിക് കൊടുത്ത കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ, ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യത്തിന്
1: കൊടുക്കണം,
0: അത് കൃത്യ കോഴ്സ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ്
1: കംപ്ലീറ്റ് ചെയ്യാം.
0: അതല്ലാതെ നിങ്ങളിപ്പോൾ ജസ്റ്റ് വൈറൽ പനി, എൻ്റെ പേടിക്ക് ഇപ്പോൾ ഇന്ന് പനിയുണ്ട്, നല്ല കടുത്ത പനിയുണ്ട്,
1: മെഡിസിൻ
0: ആൻറ്റിബയോട്ടിക് കൊടുത്തു,
1: നാളെ
0: മറന്നു പോകരുത്. അതിനെ
1: ചില പേരൻസ് ഉണ്ട്, നാളെ ഓക്കെ, നാളെ പ്രശ്നമില്ല എന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടി.
0: അപ്പോൾ അത് നിർത്തരുത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രശ്നം വരുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പിന്നെ കറക്റ്റ് ഡോസിൽ കൊടുക്കുക, കൃത്യ അസുഖത്തിനാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഡോക്ടർമാർ ചെയ്യേണ്ട പോലെ, അതിപ്പോൾ ഡോക്ടർമാരെല്ലാം ചെയ്യുന്നപ്പോൾ മൂത്രമൊഴിപ്പിൻ്റെ ചികിത്സ ഒന്നും ഞാൻ പറഞ്ഞ നേരത്തെ ന്യൂമോണിയ കൊടുത്തിട്ട് ഒരു
1: കാര്യമില്ല,
0: മനസ്സിലായില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് ചികിത്സ, കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഏത് അസുഖം, ഏത് ഓർഗാനിസമാണ് ഏൽക്കുന്നതെന്നുള്ളത് അത് ഡോക്ടർമാരെടുത്തുണ്ട്. ഡോക്ടർമാർ പഠിച്ചിട്ടുണ്ട്, മൈക്രോബയോളജി ഒക്കെ പഠിച്ചിട്ടാണ് ഡോക്ടർമാർ ഈ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. കൾച്ചർ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് അറിയാം, ഈ ഏരിയയിൽ ഇത്ര ഈ അസുഖമാണ് കൂടുതൽ വരുന്നത്, ഡോക്ടർമാർ നിർദ്ദേശം കൃത്യമായിട്ടും. അപ്പോൾ ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കുകളും ആവശ്യം, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൻറ്റിബയോട്ടിക് അമ്മമാരെ
1: പേടിക്കണം,
0: അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ആൻറ്റിബയോട്ടിക്കുകൾ കുഴപ്പമില്ല. പിന്നെ ആൻറ്റിബയോട്ടിക് ചില ആൾക്കാർക്ക് റിയാക്ഷൻ വരുന്നവരൊക്കെ ഉണ്ട്, അത് ആൻറ്റിബയോട്ടിക് അത് തുടക്കത്ത് ഇപ്പോൾ മോക്സ് എടുത്ത് റിയാക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്, അവരുടെ മോക്സ് അവർ ഡോക്ടറോട് പറയാം. ഡോക്ടർ അത് മരുന്നിന് മാത്രമല്ല, ഏത് ആൻറ്റിബയോട്ടിക്കിന് മാത്രമല്ല, ഏത് മരുന്നിനും ഏത് ഭക്ഷണത്തിനും ഏത് ശരീരപ്രകൃതി റിയാക്ഷൻ കാണിക്കുന്നത് അത് ആ ഡോക്ടർ, ആ കുട്ടിയുടെ പ്രശ്നമാണ്. ആ കുട്ടി പറയാം, അതാ എനിക്കിന്ന് മോക്സ് പറ്റില്ല ഡോക്ടറെ, ഈ മോക്സ് ഒന്നും, പെൻസിലിൻ എനിക്ക് അലർജിയാണ് മാറ്റുക, സൾഫർ ഡ്രഗ് അലർജിയാണ് മാറ്റുക, അത് പിന്നെ കൊടുക്കരുത്, ആ കുട്ടിക്ക് കൊടുക്കരുത്. അപ്പം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ മുട്ട അലർജിയാണ് കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി, മനസ്സിലായി. മുട്ടയുടെ ഭക്ഷണത്തിലായിരുന്നു കുറച്ച് പിന്നോട്ട്, മരുന്നിൻ്റെ അലർജിയാണ് മാറ്റിവെക്കും. അതല്ലാതെ മരുന്നിൻ്റെ കൊണ്ടിട്ടില്ല ബുദ്ധിമുട്ടുള്ള കുറവാണ്. പിന്നെ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും അനാവശ്യമായി കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം. ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് കൊടുക്കരുത്, കൊടുക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം. രീതി കൊടുക്കണം, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സമയം എടുത്തിട്ട് കൊടുക്കാൻ പാടും, റിയാക്ഷൻ അളവ് വരാം, അലർജി റിയാക്ഷൻ വരാം, അത് പതുക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ രീതിയിൽ നിന്നിട്ട് ഇഞ്ചക്ഷനുകൾ കൊടുക്കണം, മനസ്സിലായല്ലോ. ഓറൽ എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ കാണാറില്ല അതുവരെയായിട്ട്, റിയാക്ഷൻസ് കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ മരുന്ന് അപ്പോൾ മാറ്റി വെക്കും.
1: ഓക്കെ ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആൻറ്റിബയോട്ടിക് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റേജ് വന്നാൽ അത് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് ഡോസും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഡോസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബെനിഫിഷ്യൽ ഉണ്ടാവും, വേറെ സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ ചാൻസസ് കുറവാണെന്നാണ് സർ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ സാർ പറയുകയുണ്ടായി ആൻറ്റിബയോട്ടിക് ചിലർക്ക് മീൻസ് ഇൻഫെക്ഷൻ മീൻസ് അലർജി കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം മീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത്
0: നോക്കേണ്ടതുണ്ടോ? മുമ്പെല്ലാം പറഞ്ഞിരുന്ന സ്കിൻ പ്രിക് ടെസ്റ്റ്, നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യും, ആൻറ്റിബയോട്ടിക് അലർജി ടെസ്റ്റ്, അലർജി ടെസ്റ്റുകൾ ചെയ്യും. അത് നമ്മൾ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ, ഐ വി ആയിട്ട് കൊടുക്കുമ്പോൾ, ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ, അവിടെ നോക്കേണ്ടത് കഴിക്കുന്ന മരുന്ന് പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. കുട്ടി കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ക്ഷീണം പിടിച്ചിരിക്കുന്നൊന്നും ഇല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ആൻറ്റിബയോട്ടിക് എപ്പോഴും നല്ലത്, അവിടെ ഇഞ്ചക്ഷൻ വേണ്ട.
1: ഓക്കെ ഓക്കെ,
0: അപ്പോൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ പരമാവധി കുറക്കാൻ നോക്കുക. കുട്ടി സിക്കാണ്, ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ഏൽക്കുന്നില്ല, ഓക്കെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആയി തുടങ്ങാം. ആ ഇഞ്ചക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ ശരീരത്തിൽ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യും, അതിന് ആദ്യം ഒരു ചെറിയ ഡോസ് കൊടുത്തോക്കും, ടെസ്റ്റിന് അലർജി ഉണ്ടോയെന്ന് നോക്കും, എന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയുള്ളൂ. പക്ഷെ അവിടെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും നമ്മൾ സ്ലോലിയേ കൊടുക്കാൻ പാടുള്ളൂ,
1: ഓക്കെ,
0: സ്പീഡ് കൊടുക്കരുത്, പതുക്കെ കൊടുക്കുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്നത് ഒരു അരമണിക്കൂറൊക്കെ സമയം എടുത്തിട്ടേ കൊടുക്കുള്ളൂ ആൻറ്റിബയോട്ടിക് കൊടുക്കും, റിയാക്ഷൻ പിന്നെയും വരാം. രോഗി എപ്പോഴും ഇഞ്ചക്ഷൻ എടുത്ത്, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ സാധ്യതയുണ്ട്, കുറച്ച് നേരിട്ട് കൊടുക്കണം, ബ്ലഡ് വെസലിൽ നേരിട്ട് കൊടുക്കാം. അപ്പം അത് പതുക്കെ കൊടുത്താൽ മതി, പതുക്കെ കൊടുത്താൽ റിയാക്ഷൻസ് അത് കുറവ് കണ്ടിട്ടുള്ളൂ.
1: ഓക്കെ ഓക്കെ,
0: പെട്ടെന്ന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ടില്ല,
1: കണ്ടിട്ടുണ്ടെങ്കിൽ
0: അവിടെ ഞങ്ങൾ മറുമരുന്നുകൾ അവിടെ റെഡി ആയിരിക്കും,
1: റെഡി ആയിരിക്കും,
0: അഡ്രിനാലിൻ എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ റെഡി ആയിരിക്കും.
1: ഓക്കെ,
0: അതവിടെ കൊടുക്കുന്ന സ്ഥലം നമ്മളെല്ലാവരും പറയും, ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്താലും, ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്കിങ് സമയത്ത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത്, നാട്ടുകാരൊക്കെ ഒരു പ്രശ്നമാണ്, 2 ദിവസം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി
1: ബെറ്ററാവും,
0: ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോട്ടെ നോക്കൂ. പിന്നെ അടുത്ത ഡയലോഗാണ്, ഡോക്ടറെ വീടിൻ്റെ തൊട്ടടുത്തൊരു നേഴ്സ് ഉണ്ട്, നേഴ്സ് വന്നിരിക്കും. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെ ഞാൻ കാര്യം അടക്കങ്ങനെ അറിയിക്കും, നേഴ്സുമാരോട് ചോദിക്കും, അല്ല, നിങ്ങളിപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആൾക്കൊരു ഇഞ്ചക്ഷൻ എടുത്ത് നാളെ നാട് വിട്ടു പോകണ്ടല്ലേ. എന്തെങ്കിലും വീട്ടിൽ നിന്ന് റിയാക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റർക്ക് അവിടെ നിൽക്കാൻ
1: പറ്റില്ല.
0: അപ്പോൾ അവരോട് പറയാം, ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഉള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു അഡ്രനാലിൻ സൗകര്യം ഉള്ളടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, ആൻറ്റിബയോട്ടിക് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വീട്ടിൽ നിന്ന് എടുക്കരുത്, വീട്ടിൽ വന്ന് എടുക്കരുത്. വീട്ടിൽ വന്ന് എടുക്കുന്ന ആർക്കാരും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു അഡ്രനാലിൻ ഉണ്ടായിരിക്കും, എന്തെങ്കിലും റിയാക്ഷൻ വരികയാണെങ്കിൽ
1: ചികിത്സിക്കാം.
0: അല്ല ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട, അവരൊരു ഹോസ്പിറ്റലിൽ പോയിട്ടോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയിട്ടോട്ടെ.
1: ഓക്കെ ഓക്കെ, ഇപ്പോഴാണ്
0: സേഫായിട്ടുള്ളത്.
1: ഓക്കെ ഓക്കെ, അപ്പോൾ ആൻറ്റിബയോട്ടിക്സുകൾ എടുക്കുന്നുണ്ടെന്നെങ്കിൽ ആ ഒരു രീതിയിലുള്ള നമ്മൾ പ്രിക്കോഷൻസും കാര്യങ്ങളും ഡോക്ടറിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീഷനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു അസുഖം അല്ലെങ്കിൽ പനി വന്നു, അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എടുത്തു, അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പേഷ്യൻറ്റ് ഇറ്റ്സെൽഫ് തന്നെ അവർക്ക് തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഡോക്ടറിനെ മീൻസ് അഡ്വൈസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ?
0: ഒരു എഡ്യൂക്കേറ്റഡ് പാരൻസ്, അതാണ് ഏറ്റവും നമുക്ക് ഏറ്റവും നമ്മളെ പ്രഷ്യസ് ആൾക്കാരാണ് എഡ്യൂക്കേറ്റഡ് പാരൻസ് പറഞ്ഞാൽ. കുട്ടീനെ ചികിത്സിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം പാരൻസിനെ ചികിത്സിക്കണം സത്യത്തിൽ. കൗൺസിലിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ്. അവരെ കുട്ടീനോട് മരുന്ന് പറഞ്ഞുകൊടുത്ത് കാര്യമില്ല, നമ്മൾ അമ്മയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ എഡ്യൂക്കേറ്റഡ് പാരൻസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ ആകെ രണ്ടാമത്തെ ദിവസം വിളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, പനി വന്നു, ചുമ വന്നു, ന്യൂമോണിയാണ് ഡയഗ്നോസ്, അല്ലെങ്കിൽ തൊണ്ടകുഴപ്പാണ് ഡയഗ്നോസ് ചെയ്തു, നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഒരു സെക്കൻഡ് ഓർ തേർഡ് ഡേ നമ്മൾ റിവ്യൂ വിളിക്കും. റിവ്യൂ വിളിച്ച് അവരെ ഈ ആൻറ്റിബയോട്ടിക് ഏറ്റുക്കണമെന്ന് നോക്കും, കുട്ടി ബെറ്റർ ആയിക്കണമെന്ന്. ദാറ്റ് മീൻസ് കുട്ടി ഈ അസുഖം ഗുണമായി വരുന്നുണ്ട്. പിന്നെ അവരോട് പറയാം, നിങ്ങൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോളൂ, അവർ പിന്നെ രണ്ടാമത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഇവർ മരുന്ന് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി തുപ്പുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വന്നു, അവർ നമ്മൾ പിന്നെയും കാണേണ്ടി വരും. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനോ ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരും, മനസ്സിലായില്ല. അയാളെ ഇപ്പം പാരൻസ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വിളിക്കും.
1: അതായത്
0: നമ്മളിപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് ചോദിച്ചാൽ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുത്തിട്ടും കുട്ടിക്ക് സുഖമില്ല,
1: അല്ലെങ്കിൽ
0: ഡോക്ടർ കഫക്കെട്ടിൻ്റെ മരുന്ന് ചെയ്താത്തോണ്ട് കുട്ടിക്ക് ജലദോഷം മാറാത്തെന്ന് പറയുന്ന അമ്മമാരെ നമ്മൾ ഒന്നുകൂടി വിളിക്കും. ഒന്നുകൂടി വിളിച്ച് നമ്മൾ ഒന്നുകൂടി കൺവിൻസ് ചെയ്ത് വെക്കണം. കൺവിൻസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവരെന്താ വെച്ചാൽ അവർ ഇതൊക്കെ വേറെ വേറെ ഇതിൽ പോകും, വേറെ ഇതിലോട്ട്
1: പോകും.
0: കോംപ്ലിക്കേഷൻസും മനസ്സിലാക്കില്ല, ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാവില്ല. കുട്ടി ക്ഷീണം പിടിച്ച് ഇങ്ങനെ ആൻറ്റിബയോട്ടിക്
1: കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവും.
0: ഈ പൊടി കിടക്കണ മരുന്ന് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കും, അവരത് കുട്ടിക്ക് ഇങ്ങനെ കൊടുത്ത് കുട്ടി ക്ഷീണം പിടിച്ച് അവിടെ കിടക്കുകയായിരിക്കും.
1: അതെ അതെ അതെ,
0: നമുക്ക് അറിയാൻ പറ്റില്ല.
1: ഓക്കെ, ഒരു പ്രാവശ്യം ഡോക്ടർ കാണും, ആ ഒരു ആൻറ്റിബയോട്ടിക്സ് എഴുതി മേടിക്കും, അതിൻ്റെ ഡോസ് ഒരു 3 ഡേയ്സ് 5 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും, വീണ്ടും ആ ഒരു പനിയും ക്ഷീണമൊക്കെ തുടരുകയാണെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ മെഡിക്കൽ ഷോപ്പിൽ പോയി കണ്ടിന്യൂ ചെയ്ത് പോകുന്നു.
0: വളരെയധികം വലിയൊരു ചോദ്യമാണ്. നമ്മുടെ പ്രിസ്ക്രിപ്ഷനോട് നമ്മൾ എല്ലാ പ്രിസ്ക്രിപ്ഷനും, ഞാൻ പല ഡോക്ടർമാർ എൻ്റെ പ്രിസ്ക്രിപ്ഷനിലില്ല, ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ? നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഓരോ പ്രിസ്ക്രിപ്ഷൻ്റെ ബാക്കിലും ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടില്ല. ഞാൻ വെച്ചാൽ നമ്മൾ കൂടുതൽ കൗൺസിൽ ചെയ്യുക, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അപ്പോൾ ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു വാചകമാണ്, ഞാൻ എല്ലാവരും നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളൊരു മരുന്ന് ചെയ്തു ഒരസുഖത്തിന്, ഇപ്പോൾ ചുമയും ശ്വാസം മുട്ടും വലിവും ന്യൂമോണിയായിട്ട് വന്നു, നമ്മളൊരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ആ ആൻറ്റിബയോട്ടിക് കൊണ്ട് ആൾ ബെറ്ററായിട്ടുണ്ടോ, ഇത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് കുട്ടി സുഖമായിരിക്കുന്ന സമയത്ത് പിന്നെ അടുത്ത മാസം ചിലപ്പോൾ ഒരു ജലദോഷം മുക്കടപ്പ് വന്നിട്ടുണ്ടോ? പക്ഷെ അതും വീട്ടിലുള്ളവർക്ക് കഫക്കെട്ടാണ്, അന്നും കഫക്കെട്ടായിരുന്നു, ഇന്നും
1: കഫക്കെട്ട്.
0: ഈ കഫക്കെട്ട് എന്ന് വാക്ക് വലിയ പ്രശ്നമാണ്. കഫക്കെട്ട് പറഞ്ഞാൽ എന്ത് അസുഖത്തിനും കഫക്കെട്ടെന്ന് പറയാം. ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞാലും കഫക്കെട്ട, ശ്വാസം മുട്ട് വന്ന് വലിവ് വന്നാലും കഫക്കെട്ട്. അപ്പോൾ അന്ന് ന്യൂമോണിയ പിടിച്ച് കഴിക്കുന്ന മരുന്ന് കൊണ്ട് കുട്ടി ബെറ്ററായി, ഈ കഴിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അവരെ കഴിക്കുന്നുണ്ടാവും, ഇത് നാളെ ജലദോഷം മുക്കടപ്പിന് അവർ താനേ മേടിച്ച് കൊടുക്കും. അത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം ഒരു ജലദോഷം മുക്കിലേക്കുള്ള മരുന്നിന് പകരം ഇവരെന്താ ഇങ്ങനെ വലിച്ചു വരെ ആൻറ്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് കൊടുത്ത് ഇവർ കൊടുത്തുന്നല്ല, ആ ഒരു നമ്മൾ പറയുക പനിയുടെ മരുന്ന് കൊടുക്കണ മാതിരി പാരസെറ്റമോൾ കൊടുത്ത് ആ പനി മാറിക്കഴിഞ്ഞാൽ നിർത്താൻ ശരിക്കും. ഇത് അതുപോലെയാണ് ആൻറ്റിബയോട്ടിക്, അസുഖം മറിയുന്ന ഒറ്റ നിർത്തല, പിന്നൊന്നുമില്ല. പിന്നെ ഡോക്ടറെ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വരും, അടുത്ത ആഴ്ച വരും, സെയിം അസുഖം.
1: ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിനോട് കൂടെ തന്നെ കൂട്ടി പറയാൻ വന്നത്, ഇപ്പോൾ ഒരു അസുഖം വന്ന് അതിന് ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷനോട് കൂടി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പായി, വീണ്ടും ചിലപ്പോൾ നെക്സ്റ്റ് സീസണിലായിരിക്കും അത് വീണ്ടും റിഗ്രറ്റായി വരിക. അപ്പം സെയിം തന്നെ ചെയ്യുന്ന കാണി. അതുപോലെ തന്നെ ചില വീടുകളിൽ ചില പാരൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഏജ് വലിയ ഗ്യാപ്പില്ലാത്ത മക്കളുള്ള വീടുകളിൽ ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇതുപോലെ അസുഖം വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അപ്പോൾ അതിന് മെഡിക്കേഷൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കോ സ്റ്റാർട്ട് ചെയ്തു. സെയിം ചിലപ്പോൾ ഒരു വയസ്സ് വിത്തിൻ 1 ഇയർ ഗ്യാപ്പുള്ള മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരും ഇതുപോലെ ചെയ്യുന്ന കണ്ടീഷൻസ് കാണില്ല.
0: എല്ലാ അസുഖവും ആന്റിബയോട്ടിക് വേണ്ട അസുഖമാവില്ല. ഇപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ കൊറോണയുടെ കാര്യം പറഞ്ഞവര്, ചില അസുഖം കൊറോണ തന്നെ അല്ലാതും ബുദ്ധിമുട്ടുകൾ പല പല കാര്യങ്ങൾ അത് കാണാതെ. ഇപ്പൊ നമ്മള് വീട്ടില് ചെലവ് കുറക്കുക എന്ന്
1: പറയുന്നത്
0: ചെലവ് കുറക്കുന്ന പരിപാടിയാണ്. അത് ദ്രോഹം
1: ചെയ്യും.
0: ഉദാഹരണത്തിനിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ പറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. ഗൾഫിൽ പോകുമ്പോൾ ഡോക്ടർ അവിടെ പോയാൽ ഡോക്ടറെ ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ ഡോക്ടർ ഏത് മരുന്നാണ് കൊടുക്കുക? അപ്പോൾ ആൻറ്റിബയോട്ടിക് വേണം, കഫക്കെട്ടിൻ്റെ മരുന്ന് വേണം ഡോക്ടറെ. അപ്പോൾ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ അവരോട് തമാശ രൂപത്തിൽ ചോദിക്കും, നിങ്ങളെ കുട്ടിക്ക് ആ സമയത്ത്, അതായത് ദുബായിൽ ഇരിക്കുന്ന സമയത്തോ യു എയിൽ ഇരിക്കുന്ന സമയത്തോ, നിങ്ങളെ കുട്ടിക്ക് ന്യൂമോണിയാണോ വരുന്നത്, തൊണ്ട ഒഴുപ്പാണോ വരുന്നത്, ചെവിയിൽ പഴുപ്പാണോ വരുന്നത്, മൂത്രമൊഴുപ്പാണ് വരുന്നത്? ഞാൻ അതിനെ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ പറഞ്ഞുതരാറ്. അതിനർത്ഥം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ആൻറ്റിബയോട്ടിക് തരാൻ
1: കഴിയില്ല,
0: അറിയില്ല. നിങ്ങളെ കുട്ടിക്ക് നാളെ അസുഖം ഏതാ വരുന്നത് അറിഞ്ഞാലും ആൻറ്റിബയോട്ടിക് വരാൻ പറ്റുള്ളൂ. അതിന് പ്രവചിക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളെ കുട്ടി അസുഖം ഉണ്ടാകും, നിങ്ങളെ തൊട്ടടുത്ത് ആരെങ്കിലും ഒക്കെ
1: കാണിക്കും.
0: ഞാൻ മരുന്നുകൾ തരാം, ഏത് പനിയുടെ മരുന്ന്,
1: പ്രിക്കോഷൻ,
0: പനിയുടെ മരുന്ന് തരാം, ഛർദിയുടെ മരുന്ന് തരാം, അതും കുഴപ്പമില്ല. അതേസമയത്ത് ഈ ചുമയുടെ മരുന്ന്, ചുമ എന്ന് പറയുന്ന, ചുമയുടെ മരുന്ന് വളരെ പ്രശ്നമുള്ള
1: സാധനമാണ്.
0: ഈ ചുമ എന്ന് പറയുന്ന ഒരു ലക്ഷണം, ഒരു ലക്ഷണമാണ് ചുമ എന്തുകൊണ്ടും വരാം. ചില മൂക്കടഞ്ഞ് ജലദോഷം പിടിച്ച് മൂക്കളെ ബാക്കി കുളിച്ചാൽ ചുമ വരും. ചുമ, തൊണ്ട ചൊറിഞ്ഞാൽ ചുമ വരും. ശ്വാസം മുട്ട് വന്നാൽ ചുമ വരും. അതേസമയത്ത് ജസ്റ്റ് ഒന്ന് വയറും തേട്ടിക്കഴിഞ്ഞാൽ ചുമ വരും. ഇതിനൊക്കെ ആൾക്കാർ ചുമയുടെ മരുന്ന് പിടിക്കാൻ പോകുന്നുണ്ട്. അതുകൂടി ഞാൻ ഇതിലൂടെ കൂടെ പറഞ്ഞു വെക്കാം. അപ്പോൾ ചുമയുടെ മരുന്ന്, നമ്മുടെ നാട്ടിൽ ചുമയുടെ മരുന്ന് പ്രിസ്ക്രിപ്ഷനില്ലാതെ കൊടുക്കാൻ പാടില്ല എന്നാണ്. ശരിക്ക് ഗവൺമെൻറ് ഇപ്പം ചെയ്യുന്ന എന്തോ ഒരു പുതിയ പുതിയ മാറ്റങ്ങൾ വരും, നല്ല രീതിയിലാണ് ഗവൺമെൻറ് കാര്യങ്ങൾ പോകുന്നത്. ചുമയുടെ മരുന്ന് കൊടുക്കാൻ പാടില്ല, ആൻറ്റിബയോട്ടിക്. ഇതൊക്കെ അനാവശ്യ യൂസുകൾ ഉണ്ടെന്ന് ഗവൺമെൻറ്
1: മനസ്സിലാക്കിയിട്ടുണ്ട്.
0: അതുകൊണ്ടാണ് അവിടെ കുറേ നിയമങ്ങൾ വരുന്നത്. നല്ല കാര്യങ്ങൾ അതൊക്കെ, അതായത് ഡോക്ടറായ ഡോക്ടറെ കാണണം എന്നല്ല പറയണേ, നിങ്ങൾ നിങ്ങളെ കുട്ടീൻ്റെ
1: തീർച്ചയായിട്ടും. അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർ വന്നിട്ട് നാളെ എന്ത് വരും, അല്ലെങ്കിൽ എന്തെന്ന് വരും എന്നുള്ള ഊഹത്തിൽ ആ ഒരു മെഡിസിൻ
0: മേടിക്കുന്ന.
1: അപ്പൊ എന്താ മീൻസ്, മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനായിട്ട് വേണ്ടിയുള്ള മെഡിക്കേഷൻസ് വേണമെങ്കിൽ സ്റ്റാർട്ട്
0: ചെയ്യാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊണ്ടവഴുപ്പ് എന്നാൽ തൊണ്ട നോക്കിയിട്ട് പഴുപ്പിന് ആൻറ്റിബയോട്ടിക് കറക്റ്റ് ഇന്ന ഡോസ്, ഇന്ന കോസ്, ഡോക്ടർമാരെല്ലാവരും രണ്ട് ബോട്ടിൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കൊടുക്കുന്നത് രോഗീനെ മനസ്സിലാക്കിയിട്ട് ശരി, അവർ കുടിക്കില്ല, രണ്ട് ബോട്ടിൽ കുടിച്ചു കിട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഉദ്ദേശം, ഡോക്ടർ ഉദ്ദേശം ആൻറ്റിബയോട്ടിക് കോസ് കംപ്ലീറ്റ്
1: ചെയ്യാം. ശരി, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ പനി എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പനി നമുക്ക് വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻസിനൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നതിനെ കുറിച്ചും കൂടി.
0: ഒരു കുട്ടിക്ക് പനി വരാം, ഞാൻ പറഞ്ഞു പനിയുടെ കാരണങ്ങൾ പലതുമായിരിക്കും. സാധാ ജലദോഷം മുതൽ അങ്ങ് തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ഇൻഫെക്ഷൻ ആയിട്ട് വരാം. പനിയുടെ പനി ഒരു ലക്ഷണം മാത്രമാണ്. അപ്പം പനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ നനച്ച് തുടക്കുക എന്നറിയും. ടെപ്പിഡ് സ്പഞ്ചിങ് വളരെ വലിയൊരു ചികിത്സ, ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്നത്. വീട്ടിലൊരു പാരസെറ്റമോൾ ഇല്ല, കുട്ടീനെ നല്ല പൈപ്പ് വെള്ളം കൊണ്ട് നനച്ച് തുടക്കുക. ഞാനൊരു ഈ പാരൻസിനോട് പറയുമ്പോൾ ഞാനൊരു വാക്കുകൂടെ കൂടെ കൂട്ടും, ഉമ്മമ്മ കാണരുത് കേട്ടോ എന്ന് പറയും. ഉമ്മമ്മ കണ്ട സമ്മതിക്കില്ല, പനിക്കണ കുട്ടീനെ നനച്ച് തുടച്ച് കുളിപ്പിച്ചു. അപ്പൊ ഉമ്മമ്മ കാണാതെ പോയിട്ട് നനച്ച് തുടച്ചോട്ടോ എന്ന് പറയും. അപ്പൊ പാരൻസ് ഫസ്റ്റ് മെഡിക്കേഷൻ അത് തന്നെയാണ് നനച്ച് തുടക്കുക. അത് കഴിഞ്ഞിട്ട് പാരസെറ്റമോൾ കറക്റ്റ് ഡോസ്, ആ കറക്റ്റ് ഡോസേജ് അത് ഫാർമസിസ്റ്റിന്, ഇപ്പൊ ഡോക്ടറെ കാണുന്നു വേണ്ട, പാരസെറ്റമോൾ കിട്ടും ഒരു ഫാർമസിയിൽ, ഫാർമസിസ്റ്റ് വേണം കേട്ടോ. ഫാർമസിസ്റ്റ് ഇല്ല,
1: ക്വാളിഫൈഡ്
0: ഇല്ല, ഫാർമസിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവൻ ഡോസ് പറഞ്ഞുതരും. ആ ഡോസ് കറക്റ്റ് കൊടുക്കും. ആ ഡോസ് കൊടുത്ത് അതിന്റെ കൂടെ നല്ലപോലെ നനച്ച് ഹൈഡ്രേറ്റും ചെയ്യുക. ഹൈഡ്രേറ്റ് കുട്ടി ഭക്ഷണം, പനി എല്ലാവരും പാരസെറ്റമോൾ കൊടുക്കാൻ ആൾക്കാരെല്ലാം ചെറിയ തെറ്റിദ്ധാരണ കൂടി ഉണ്ട് ഇടയിൽ. ഇപ്പൊ ആൾക്കാർ പറയും, ഡോക്ടർ എന്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, കഴിച്ചിട്ടില്ല നമ്മൾ മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയും. ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ പനി വരുമ്പോൾ പനിയുടെ മരുന്ന് ആദ്യം
1: കൊടുക്കുക.
0: ഏത് രീതിയിലും കൊടുക്കുക. നിങ്ങൾ പാരസെറ്റമോള് ചിലപ്പോൾ സിറപ്പായിട്ട് വരും, കുട്ടി കഴിക്കുന്നത് ചിലപ്പോൾ ഗുളികയായിരിക്കും, ചിലപ്പോൾ കുട്ടി ഒന്നും കഴിക്കണമല്ല, സപ്പോസിറ്ററി വെക്കേണ്ടി വരും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ സപ്പോസിറ്ററി വെച്ചിരും. ഇഞ്ചക്ഷൻ ഇല്ല, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഐ വി ഇൻഫ്യൂഷനായിട്ടാണ്. പണ്ട് ഐ എം ആയിട്ട് കൊടുത്തിരുന്നു, ഇപ്പം ഐ വി ഇൻഫ്യൂഷനായിട്ട് കൊടുക്കുക. ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്
1: പാരസെറ്റമോൾ
0: ഡ്രിപ്പിലാണ് കൊടുക്കുക സാധാരണ. അപ്പോൾ കുട്ടികളെ ഞാൻ അധികം കുത്തണ്ടെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ കുത്തണ്ട, സപ്പോസിറ്ററി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൊടുത്ത് ഹൈഡ്രേറ്റ് ചെയ്ത് ശരീരത്തിന് ജലാംശം കയറി കഴിഞ്ഞാൽ കുട്ടി ഒന്ന് ഒന്ന് പനിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നും, കുട്ടി കളിക്കാൻ തോന്നും. ആ സമയം നിങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ, വെള്ളം കൊടുത്തോളൂ. ശരീരത്തിൽ ജലാംശം കുറയരുത്,
1: കുറയരുത്.
0: ഹൈഡ്രേഷൻ ആണ് നിർബന്ധം, പനി കുറയ്ക്കാൻ. പനിയുടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എല്ലാവരും തെർമോമീറ്റർ വെച്ചിരിക്കുന്ന ആളാണ്. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ അല്ല പ്രശ്നം സാറെ, 104 ഡിഗ്രി ഉണ്ടായിരുന്നു. 104 ഡിഗ്രി അല്ല പ്രശ്നം, 104 ഡിഗ്രി വന്നിട്ട് നിങ്ങളെ കുട്ടി എന്താ ചെയ്യണം?
1: അതെ, കുട്ടിയുടെ ആ ഒരു
0: കുട്ടി എന്താ കളിക്കുകയാണോ ചിരിക്കുകയാണോ അതോ ക്ഷീണം പിടിച്ച് ഒരിടത്തിരിക്കുകയാണോ, അതാണ് പ്രശ്നം.
1: ഓക്കെ,
0: അപ്പോൾ കറക്റ്റ് അതാണ് ഒരു പനിയുടെ ചികിത്സ.
1: ഓക്കെ,
0: ഈ പാരസെറ്റമോൾ കൊടുത്ത് കറക്റ്റ് ഡോസ് കൊടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ,
0: മെഫെനമിക്കാസിൽ അതിലും സജഷൻ അല്ല, പക്ഷെ ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ടോക്കിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പില്ലറിലൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ ഡ്രോപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം തുപ്പാനോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈം ഇപ്പോൾ ഒരു കറക്റ്റ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി ആ ഒരു ഡോസേജ് ആയിരിക്കും അവർ കൊടുക്കുക. അപ്പോൾ അതിൽ ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഒമിറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഡോസ് അവർക്ക് അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കാമോ?
0: ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരമായിട്ട് പറയാം. ഒന്ന്, ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഡ്രോപ്സ് ഉണ്ട്, സിറപ്പ് ഉണ്ട്.
1: ഓക്കെ,
0: നമ്മൾ ഒരു ഏകദേശം ഒരു 6 മാസം 8 മാസത്തിലെ കുട്ടികൾക്ക് ഡ്രോപ്സ് ആയിരിക്കും നല്ലത്.
1: ഓക്കെ ഓക്കെ.
0: ഡ്രോപ്സ് ഇല്ല, ഇനി ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിന് സിറപ്പാണ്. ചില മരുന്നുകൾക്ക് ഡ്രോപ്സ് അവൈലബിൾ ആവില്ല, സിറപ്പായിട്ട് വരും. ആ ഡ്രോപ്സ് കൊടുക്കുകയാണെങ്കിലും ഫില്ലറുകൾ ഉപയോഗിക്കാം.
1: ഓക്കെ,
0: ഫില്ലർ എടുത്തിട്ട് കുട്ടിക്ക് തുള്ളി തുള്ളിയിട്ട് തേൻ കൊടുക്കുന്ന മാതിരി കൊടുക്കണം എന്ന് പറയാം. കുട്ടി ഛർദ്ദിക്കാറിയാം, ഇനി ഫില്ലറും ഇല്ല, നമ്മൾ സൂചി വെക്കുന്ന സിറിഞ്ച് ഇല്ല, 5 മില്ലിൻ്റെ സിറിഞ്ച്, അതിൻ്റെ സൂചി കളഞ്ഞിട്ട്
1: അല്ലാണ്ട്
0: ആ സിറിഞ്ചിൽ എടുക്കുക, അളവ് കൃത്യമായിട്ട് എടുക്കുക, 2.5 മില്ലി 3 മില്ലി 5 മില്ലി ഒക്കെ കൃത്യമായിട്ട് അറിയാൻ
1: പറ്റും.
0: എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് കോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ
1: പാടുള്ളൂ.
0: എല്ലാവരും ചെയ്യുന്ന അണ്ണാക്കിലേക്ക് ഒഴിച്ചു, അണ്ണാക്കിൽ
1: ഒഴിക്കുമ്പോൾ
0: നമ്മൾ കിടത്തിയ ഒരു ഒരു മനുഷ്യന്റെ അണ്ണാക്കിലോട്ട് ഒരു ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് എങ്ങനെ ഉണ്ടാവും? കുട്ടി എണീറ്റിരിക്കും.
1: യെസ്,
0: എന്നത് അത് ഒഴിവാക്കാൻ കുട്ടീനെ നമ്മൾ സ്നേഹത്തോടെ മരുന്ന് കൊടുക്കാൻ പഠിക്കുക. നമ്മൾ പറയാം, മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നൊക്കെ നല്ല ടേസ്റ്റിലെ മരുന്നാണ്, ഞങ്ങളൊക്കെ ഒരു ചോക്കിക്കണം, അത്യാവശ്യം നല്ല ടേസ്റ്റിലെ മരുന്ന്. ടേസ്റ്റില്ലാത്ത മരുന്ന് ഞങ്ങൾ ഏതും ചെയ്യില്ല, ഞങ്ങൾക്ക് അറിയാതെ അസുഖം മാറണം. ചില മരുന്നുകളൊക്കെ ഉണ്ട്, ഈ സെഫ്രോക്സൈം സിറപ്പുകളൊക്കെ ഉണ്ട്, ഭയങ്കര ബിറ്റർ ടേസ്റ്റാണ്, കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളത് പരമാവധി ഒഴിവാക്കി വെക്കും, ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും.
1: മനസ്സിലായി?
0: അപ്പൊ ഇതാണ് ഒരു രീതി, മരുന്ന് കൊടുക്കുന്ന രീതി. ഒന്നെങ്കിൽ സിറിഞ്ചിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫില്ലറിൽ കൊടുക്കുക. ഒരു 2-3 വയസ്സായി കുട്ടി മേശം വന്ന് എടുത്ത് സിറപ്പ് അടപ്പിലെടുത്ത് കുടിക്കുന്നുണ്ട് കുട്ടിയാണെങ്കിൽ അന്ന് മുതൽ അടപ്പിൽ
1: കൊടുത്തു.
0: ഞാനെല്ലാം സജസ്റ്റ് ചെയ്യണത് എല്ലാവർക്കും, ഇത് ഒരു ഇന്റർനാഷണൽ പോളിസി കൂടിയാണ് ഈ സിറിഞ്ചിൽ. ഇപ്പം നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഈ അടപ്പിൽ മരുന്ന് കൊടുക്കുന്നത്. വിദേശത്തൊക്കെ ഇപ്പം US എന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരെ കയ്യിലൊരു സിറിഞ്ച്
1: ഉണ്ടാവും,
0: കറണ്ട് സിറിഞ്ച് ഉണ്ടാവും, ആ സിറിഞ്ചിൽ അവർ ഡിപ്പ് ചെയ്തിട്ട് അതിന്ന് പതുക്കെ പതുക്കെ കൊടുക്കുക. കൊടുക്കുന്നത് കോട്ടിലോട്ടായിരിക്കണം, അണ്ണാക്കിലാക്കി. ഇതാണ് ഒരു രീതി. രണ്ടാമത്, കുട്ടി മരുന്ന് ഛർദ്ദിച്ചു, കുട്ടി മരുന്ന് ഛർദ്ദിച്ചില്ലേ, ആ മരുന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല,
1: ഓക്കെ ഓക്കെ ഓക്കെ,
0: ആ കുട്ടി കൃത്യ ഡോസ് കൃത്യ കിട്ടണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം,
1: റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ്റെ ടൈം നമുക്ക് ഏകദേശം ഇവിടെ ഇപ്പോൾ പൂർണ്ണമാക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആൻറ്റിബയോട്ടിക് കുട്ടികളുടെ പനിക്കുള്ള ഒറ്റമൂലി എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ആവശ്യമായ കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറിന് പീസ് റേഡിയോയിലൂടെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ച് അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ലാന്ത അസ്തഗ്ഫിർ കതൂബി ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 38-39 വചനങ്ങൾ. വിശ്വാസികൾക്ക് അള്ളാഹു തന്റെ സംരക്ഷണം നൽകുമെന്നും അക്രമത്തിന് ഇരയാവുന്നവർക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദവും നൽകുന്നു. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനൂ. ഇന്ന അല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. വഇന്ന അല്ലാഹ ലാ നസ്രിഹിൽ ഖദീർ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് അതിൻ്റെ 38-39 ആയത്തുകളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. യുദാഫിഉ അനില്ലദീന ആമനു. യുദാഫിഉ, പ്രതിരോധമേർപ്പെടുത്തും. യുദാഫിഉ എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഏർപ്പെടുത്തും. അനില്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകൾക്ക്. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല. ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല. കുല്ല ഹവ്വാനിൻ കഫൂർ, നന്ദികെട്ട ഒരു വഞ്ചകരെയും. കുല്ല ഹവ്വാനിൻ കഫൂർ, ഹവ്വാൻ എന്ന് പറഞ്ഞ വഞ്ചകർ. ഹവ്വാൻ, കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദികെട്ടവർ. അപ്പോ അല്ലാഹു നന്ദികെട്ട ഒരു വഞ്ചകരെയും ഇഷ്ടപ്പെടുകയില്ല എന്നർത്ഥം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, തീർച്ചയായും അല്ലാഹു നന്ദികെട്ട ഒരു വഞ്ചകരെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ആദ്യത്തെ ആയത്ത് അപ്രകാരമാണ്. അഥവാ വിശ്വാസികളായ ആളുകൾക്കുള്ള അള്ളാഹുവിൻ്റെ ഒരു സന്തോഷവാർത്തയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. ഹാദാ ഇഖ്ബാറുൻ വവഅദുൻ വബിശാറത്തും മിനല്ലാ ലില്ലദീന ആമനു. ഇത് വിശ്വസിച്ചതായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷവാർത്തയാണ്, ഒരു വാഗ്ദാനമാണ്, ഒരു വർത്തമാനമാണ്. എന്താണ്? അന്നല്ലാഹ യുദാഫിഉ അൻഹും, അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പ്രതിരോധം ഏർപ്പെടുത്തുമെന്നത് കുല്ല മക്രൂഹിൻ, എല്ലാ വെറുക്കപ്പെട്ടതായ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തും. വയദുഫഉ അൻഹും കുല്ല ശരിൻ ബിസബബി ഈമാനിഹിം, അവരുടെ ഈമാൻ കാരണത്താൽ എല്ലാ ഷെറിൽ നിന്നും അല്ലാഹു അവർക്ക് സംരക്ഷണം, ഒരു പ്രതിരോധം ഏർപ്പെടുത്തും. അതിൽ വിശദീകരിക്കുന്നതാണ് മിൻ ശരിൽ കുഫാർ, സത്യനിഷേധികളായ ആളുകളുടെ ഷെറിൽ നിന്ന്. വശരി വസ്വസതി ശൈത്വാൻ, ശൈത്വാന്റെ വസ്വാസിന്റെ ആ ഷെറിൽ നിന്ന്. അതേപോലെ വസയ്യ ആത്യ അമാലിഹിം, തിന്മകൾ ചെയ്യുന്നതിനെ തൊട്ട്. ഇങ്ങനെയൊക്കെയുള്ള അതേപോലെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരുടെ ഈമാൻ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, കുല്ല ഹവ്വാനിൻ കഫൂർ, നന്ദി കെട്ട ഒരു വഞ്ചകരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഇവിടെ നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതായ ധാരാളം അനുഗ്രഹങ്ങൾ ഇനി അമില്ല, അല്ലാഹുവിന്റെ ആ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നതായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൽപ്പനകളെ അനുസരണക്കേട് കാണിക്കുന്നതായ, ഇതൊക്കെ ആ നന്ദികേടിന്റെ ഭാഗമാണ് എന്നർത്ഥം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നന്ദികേട് കാണിക്കുന്ന വഞ്ചകരായ ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഹാദാ ലാ യുഹിബ്ബുഹുല്ലാ, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയില്ല. ബൽ, അതിന്റെ വിശദീകരണമായി നൽകുകയാണ്, ബൽ, മറിച്ച് അല്ലാഹു അവനോട് കോപിക്കുമെന്നാണ്. അല്ലാഹു അവനോട് കോപിക്കും എന്നാണ് പറഞ്ഞത്. അവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവരോട് അല്ലാഹു എന്ത് ചെയ്യും, കോപിക്കുന്നതാണ് എന്നതൊക്കെ അതിന്റെ വിശദീകരണങ്ങളിൽ കാണുവാൻ സാധിക്കും. വഞ്ചകരായ ആളുകളാണവർ എന്ന്. ആ വഞ്ചകരായ നന്ദികെട്ട ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വിശ്വസിച്ചതായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, തീർച്ചയായും അല്ലാഹു നന്ദികെട്ട വഞ്ചകരെയൊന്നും ഇഷ്ടപ്പെടുകയും ഇല്ല എന്നാണ്. അടുത്ത ആയത്ത്

അല്ലദീന യുഖാതലൂന, യുദ്ധത്തിനിരയാകുന്നതായ ആളുകൾക്ക്. യുഖാതലൂന എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഇരയാകുന്നതായ ആളുകൾക്ക് അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. എന്ത് കാരണത്താൽ? ബി അന്നഹും ലുലിമു, അവർ അക്രമത്തിനിരയായി എന്ന കാരണത്താൽ. യുദ്ധത്തിനിരയായ ആളുകൾക്ക് അവർ മർദ്ദിതരാണ്, അവർ അക്രമത്തിനിരയായ ആളുകളാണ്. ആ കാരണത്താൽ അല്ലാഹു അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. എന്തിനനുവാദം നൽകിയിട്ടുണ്ട്? തിരിച്ചടിക്കാൻ, തിരിച്ചു പ്രതിരോധിക്കാൻ അവർക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട്. വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. തീർച്ചയായും അല്ലാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ലഖദീർ, ലാം തൗക്കീദാണ്, ലഖദീർ, അവന് സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് ഈ ആയത്ത്. ഇതിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം, ഈ ആയത്താണ് ഹാദിഹി അവ്വലു ആയത്തിൻ നസലത് ഫിൽ ജിഹാദ്, ജിഹാദിന്റെ വിഷയത്തിൽ ആദ്യമായി ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലമായി പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും മക്കയിൽ നിന്ന് പുറത്താക്കുന്ന, അഥവാ അവർ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഇതിന്റെ ഒരു പശ്ചാത്തലമായി കൊണ്ട് വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ലുലിമു, അവർ അക്രമത്തിനിരയായി എന്ന കാരണത്താൽ അവർക്ക് പ്രതിരോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുണ്ട് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൗലൊക്കെ ആയിട്ട് കാണാം, ഉഖ്രിജു മിൻ മക്ക ഇലൽ മദീന ബിഗൈരി ഹഖിൻ, യാതൊരു ന്യായവുമില്ലാതെയാണ് അവർ ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നത്. മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നത് ഒരു ന്യായവുമില്ലാതെയാണ്, അവരുടെ അക്രമവും മറ്റും സഹിക്ക വയ്യാതെയാണ് അവർക്ക് ഇവിടെ വിട്ട് പോകേണ്ടി വന്നത് എന്നതാണ്. നമുക്കറിയാം, മുസ്ലിങ്ങളായ ആളുകൾക്ക് തുടക്കത്തിൽ അഥവാ മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിരോധിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. കാനൽ മുസ്ലിമൂൻ ഫി അവ്വലിൽ ഇസ്ലാം മംനൂഇന മിൻ ഖിതാലിൽ കുഫാർ, കുഫാറുകളോട് യുദ്ധം ചെയ്യുന്നത് തടയപ്പെട്ടിരുന്നു അവർക്ക്. മുസ്ലിങ്ങൾക്ക് അവരുടെ ആദ്യ കാലഘട്ടത്തിൽ കുഫാറുകളോട് യുദ്ധം ചെയ്യൽ തടയപ്പെട്ടിരുന്നു, അനുവാദമുണ്ടായിരുന്നില്ല. അവരോട് മഅ്മൂരീന ബിസ്വബ്രി അലൈഹിം, അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനായിരുന്നു അവരോട് കൽപ്പിച്ചത്. ലിഹിക്മതി ഇലാഹിയ, അതൊരു ദൈവീകമായ ഒരു കാര്യമായിരുന്നു അത്. അവരോട് തിരിച്ചു പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ പാടില്ല, ക്ഷമിക്കാനായിരുന്നു അവരോട് തുടക്ക കാലഘട്ടത്തിൽ അവർക്ക് അനുവാദമുണ്ടായിരുന്നത്. എന്നാൽ ഫലമ്മ ഹാജറു ഇലൽ മദീന, മദീനയിലേക്ക് അവർ ഹിജറ പോയപ്പോൾ അവിടെ വെച്ചും അവര് അക്രമിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദീന ലഹും ബിൽ ഖിതാൽ, അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകിയത് എന്നർത്ഥം. അതാണ് ഉദിന ലില്ലദീന യുഖാതലൂന എന്ന് പറഞ്ഞത്. അവർക്ക് യുദ്ധം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകി എന്ന് പറഞ്ഞത് അങ്ങനെ. അഥവാ അക്രമത്തിനിരയായി കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാൻ അല്ലാഹു അനുവാദം നൽകിയതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അലാ നസ്രിഹിം, അവരെ സഹായിക്കാൻ ലഖദീർ, കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് കഴിവുള്ളവനാണ് അവരെ സഹായിക്കാൻ എന്ന്. അവിടെ ലഖദീർ, അതിന് കഴിവുള്ളവൻ തന്നെയാണ് എന്ന് എന്ത് ചെയ്യുന്നത്? അഥവാ വിശ്വാസികൾക്ക് ഒരു പ്രയാസം നേരിടുമ്പോൾ, അവർ ഉപദ്രവിക്കപ്പെടുമ്പോൾ, അവർ അക്രമത്തിനിരയാകുമ്പോൾ, അവരുടെ ആ വിശ്വാസ ദാർഢ്യത കാരണത്താൽ അവർ പ്രതികരിക്കുമ്പോൾ, ആ പ്രതികരണ സമയത്ത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിലാണെങ്കിലും, ഇനി അതല്ല മദീനയിലെത്തിയിട്ട്
അവിടെ അവിശ്വാസികളുടെ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും അതുപോലെയുള്ള പല യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ആ യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സഹായിച്ചത്, പലതരത്തിലുള്ള സഹായങ്ങൾ വിശ്വാസികൾക്ക് നൽകിയതെല്ലാം ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ഉദിന ലില്ലദീന യുഖാതലൂൻ, അക്രമത്തിനിരയാകുന്ന യുദ്ധത്തിനിരയാകുന്ന ആളുകൾക്ക് അനുവാദം നൽകി. എന്ത് കാരണത്താൽ? ബിഅന്നഹും ളുലിമു, അവർ അക്രമത്തിനിരയായ ആളുകളാണ് എന്ന കാരണത്താൽ. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഒന്നുകൂടെ നമുക്ക് ആയത്ത് രണ്ടായത്തോളം നോക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു പ്രതിരോധം തീർക്കുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, നന്ദി കെട്ട വഞ്ചകരായ ഒരു വഞ്ചകരെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, അക്രമത്തിനിരയാകുന്ന ആളുകൾക്ക് അവർ അക്രമത്തിനിരയാകുന്നു എന്ന കാരണത്താൽ തിരിച്ചു പ്രതികരിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. കൃത്യമായി

0: 50-ലേറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: ലഖദ് ഖലഖന ലിൻസാന ഫി അഹ്സനി തഖ്വീം. അങ്ങനെ മനോഹരമായി സൃഷ്ടിച്ച മനുഷ്യരിൽ പുരുഷന്മാർക്ക് അവരുടെ പൗരുഷത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയൊക്കെ ഭാഗമായി അള്ളാഹു താടി നൽകുകയുണ്ടായി മുഖത്തും. അത് വളർത്തുന്നത് മതപരമായിട്ടുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തു. ഇസ്ലാമികമായി നമ്മുടെ ദിനചര്യകളിൽ ഏതൊരു നന്മ ചെയ്യണമെങ്കിലും നമ്മൾ പ്രത്യേകമായൊരു സമയം മാറ്റിവെക്കുകയോ അധ്വാനിക്കുകയൊക്കെ വേണം. എന്നാൽ അള്ളാഹു പുരുഷന്മാർക്ക് നൽകിയ എത്ര വലിയ അനുഗ്രഹമാണ് ഈ താടി വെക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒക്കെ ശരിയായൊരു നിയ്യത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്കത് പ്രതിഫലം നേടിത്തരുന്ന വലിയൊരു പുണ്യകർമ്മമാണ്. അതേപോലെ തന്നെ ഈ ദിനചര്യ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് പ്രത്യേകമായ അധ്വാനമോ സാമ്പത്തികമായ ചിലവോ ഒന്നും ആവശ്യമില്ല. എന്നാൽ അള്ളാഹു നൽകിയ ഈ പ്രകൃതിയെ അതേ രൂപത്തിൽ നിലനിർത്താതിരിക്കുന്നതിനാണ് വലിയ പരിശ്രമങ്ങൾ ആവശ്യമുള്ളത്. പണ്ഡിതന്മാർ ഈ രംഗത്തുള്ള ഹദീസുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് താടി വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവസവും നമ്മൾ ആ ഹറാമ ചെയ്യണമെങ്കിൽ കണ്ണാടിക്ക് മുമ്പിൽ സമയം കളയണം, കാശ് കൊടുക്കണം, ബ്ലേഡ് വാങ്ങണം, ക്രീം വാങ്ങണം. എന്നാൽ അള്ളാഹു നൽകിയ ഈ സുന്ദരമായിട്ടുള്ള സുന്നത്തിനെ മായ്ച്ച് കളയാനാണ് വലിയ പരിശ്രമങ്ങൾ ഇവിടെ മനുഷ്യന്മാർ നടത്തുന്നത്. നമ്മുടെ ഒരു സാമൂഹിക ക്രമത്തിൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ അടയാളങ്ങളെയും പ്രവാചകൻ്റെ ദിനചര്യകളെയും ഒക്കെ പലപ്പോഴും പലരും വിമർശിക്കുന്നതിൽ ഏറ്റവും വലിയ ഒന്നാണ് താടി വെക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഇവിടെ ആളുകൾ വിമർശിക്കുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതചര്യകളെയും അതേപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തുകളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായിട്ടുള്ള താക്കീത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. സൂറത്തുൽ മാഇദയിൽ 54-ാമത്തെ വചനത്തിലൂടെ ആക്ഷേപകന്മാരുടെ ആക്ഷേപത്തെ ഭയപ്പെടാതെ ദീനിനെ സ്നേഹിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. വലാ യഖാഫൂന ലൗമത ലായിമെന്ന് യഥാർത്ഥ സത്യവിശ്വാസികളെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മളെ ഉദ്ദേശിച്ചാണോ എന്ന് നമ്മളൊരു ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന എമ്പാടും സ്വഹീഹായ ഹദീസുകളാണ് ഈ വിഷയത്തിലുള്ളത്. ജുസ്ഉ ശവാരിബ വ അർഹുല്ലിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മീശ ചെറുതാക്കുകയും താടികൾ വളർത്തുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. പ്രവാചകൻ്റെ ചര്യ അതാണ്, സ്വഹാബത്തിൻ്റെ ചര്യ അതാണ്. ഈ രംഗത്തുള്ള ഹദീസുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട്, അജ്മഉൽ ഉലമാഉ അലാ അന്നൽ ഹൽഖ ലിഹിയത്തി മുഹറമുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഈ പ്രകൃതി, അത് പുരുഷന്മാർക്ക് നൽകിയത് വടിച്ച് കളയുന്നത് ഹറാമാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ ഭയപ്പെടാതെ ഈ പ്രവാചക ചര്യയെ നമ്മൾ മതത്തിൻ്റെ അടയാളമായി അള്ളാഹു നിശ്ചയിച്ച് ഇതിനെ സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യ നമ്മൾ മുഖത്തുണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയൊരു പുണ്യമായിരിക്കും, വലിയൊരു മുതൽക്കൂട്ടായിരിക്കും അത് നമ്മുടെ പരലോകത്ത് നമ്മുടെ ഹിസാബിൻ്റെ സമയത്ത് നമ്മുടെ വിചാരണയുടെ വേളയിൽ നമുക്കത് നേടിത്തരിക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവൻ പ്രവാചകൻ്റെ ചര്യകളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവാചകൻ്റെ സുന്നത്തുകളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആത്മാഭിമാനത്തോടുകൂടി ഞാൻ പ്രവാചകൻ്റെ ഒരു അനുയായിയാണ് എന്ന് ആർക്കും വലിയ എഴുന്നേറ്റ് നിന്ന് പറയുവാനും അത് പ്രകടിപ്പിക്കുവാനുമുള്ള ആർജവം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമ വിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേരുന്നത് നസ്റുല്ലാ സ്വലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ദൃശ്യം, അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഉത്തരേന്ത്യൻ യാത്രകളിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അറിഞ്ഞും അറിയിച്ചും ദൃശ്യം പ്രോഗ്രാമിലൂടെ കുറേ എപ്പിസോഡുകൾ നമ്മൾ മുന്നോട്ട് പോയി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളതാണ്. യാത്രയിലെ അനുഭവങ്ങളാകുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് അറിവുകൾ കൂടി, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പലപ്പോഴും നമ്മൾക്ക് കേട്ടാൽ മടുക്കാത്ത കാര്യങ്ങളാണ് പലരുടെയും യാത്രാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുക. ഓരോന്നിലും ഓരോ വ്യത്യസ്തത നമ്മൾ കാണാറുണ്ട്. അപ്രകാരം തന്നെ വ്യത്യസ്തമായൊരു യാത്രയുടെ അനുഭവങ്ങളിലേക്കാണ് ഇൻഷാല്ലാ ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ ചോദ്യവും അതിൻ്റെ വിശദീകരണവും എന്നതൊഴിച്ച് രണ്ടുപേരും ഈ യാത്രയിൽ പങ്കാളികളായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അനുഭവത്തിൻ്റെ ഒഴുക്കായിരിക്കും മിക്കവാറും ഇതിൽ നിങ്ങൾക്ക് ദർശിക്കാനാവുക. കൂടെ ബഹുമാനനായ വി ടി അബ്ദുസ്സലാം സലാഹിയുണ്ട്. ഞങ്ങളുടെ സൂപ്പോൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ബീഹാർ യാത്രയിലെ സൂപ്പോളിൽ നിന്ന് രാംഘട്ടെന്ന വളരെ വശ്യമനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത്.
2: കഴിഞ്ഞ എപ്പിസോഡിലെ കാറ് നമ്മുടെ പൂർണിയയിലൂടെ കടന്നു വന്ന് രാംഘട്ടിലെത്തി കാത്തിരിക്കുന്ന റഹ്മത്തുള്ള സലഫിൻ്റെ വീട്ടിലേക്കുള്ള വഴിയോരത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ കാർ നിർത്തി നമ്മുടെ സാധനങ്ങൾ ലഗേജുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവർ തിരിച്ചുപോയി.
1: അതിവേഗ ഹൈവേയിൽ നിന്ന് ഇനി നമ്മൾ കയറുന്നത്
2: ഗ്രാമത്തിലേക്കാണ്.
1: വളരെ ഇടുങ്ങിയ റോഡുകളുള്ള എന്നാൽ സുന്ദരവും വിശാലവുമായ ഒരൊറ്റപ്പെട്ട ഗ്രാമത്തിലേക്കാണ്.
2: മുമ്പ് പലപ്പോഴും രണ്ടോ മൂന്നോ തവണ പോയി പരിചയമുള്ള നസ്റുല്ലാ സലാഹിക്കും കൂടെ ഉണ്ടായിരുന്ന ബഷീർ മാസ്റ്റർക്കും ഒരു പക്ഷേ അത്രക്ക് കൗതുകം കാണാൻ പോകുന്നതിൽ എന്ത് എന്നുള്ള ആകാംക്ഷ ഇല്ലെങ്കിലും ഞങ്ങൾ നിസാറിനെയും എന്നെയും സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയും വ്യത്യസ്തമായി. നേരത്തെ നമ്മൾ സോപ്പോൾ ജില്ലയിൽ പല ഗ്രാമങ്ങളിലൂടെ കുറച്ചൊക്കെ കടന്നു പോകുന്നല്ലോ പോകുമ്പോൾ വരുമ്പോഴും. ഇത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുപോലെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്ഥലത്തെ കാണാനുള്ള ആകാംക്ഷയും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, വലിയ വണ്ണത്തിലുള്ള പൈപ്പിൽ വെള്ളം ഇങ്ങനെ കടത്തിക്കൊണ്ട്
1: പ്ലാസ്റ്റിക് പൈപ്പ്.
2: അപ്പോൾ കൃഷിയുടെ അലയൊലികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ സമയമാണ്. ചോളപ്പാടങ്ങൾ ഒരു ഭാഗത്തുണ്ട്, ഇടക്ക് ചില ക്യാബേജ്, അതുപോലെ തന്നെ കൈപ്പങ്ങ കൃഷിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അപൂർവമായിട്ട് കാണുന്ന ചില. അപ്പോൾ
1: ഇതിൽ പറയുമ്പോഴേ നമ്മൾ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കൈപ്പങ്ങ കൃഷി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മത്തിലേ വരുള്ളൂ അറിയോ, ഏറെ വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള, അതുമല്ലെങ്കിൽ കുറച്ച് നമ്മൾ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ കുറച്ചപ്പുറത്ത് കാണുന്ന ഒരു രണ്ടോ മൂന്നോ ഏക്കർ കണക്കിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ പാടത്ത് കാണുന്ന കയ്പ്പ കൃഷിയാണ്. ഇത് നമുക്ക് നോക്കത്താ ദൂരത്ത് കയ്പ്പയാണെങ്കിൽ കയ്പ്പ മാത്രം, വെണ്ടയാണെങ്കിൽ വെണ്ട മാത്രം, ഈ ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ് മാത്രം. അത്രയും വിശാലമായ പാടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ രാംഘട്ടിലേക്ക് പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ പൈപ്പ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. വെള്ളം അതിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അത്
2: ചപ്പി ചപ്പി
1: പതിഞ്ഞു കിടക്കും. അത് വെള്ളം നിറഞ്ഞാൽ അത് അങ്ങോട്ട് വീർത്ത് വലുതാവും. അതിൻ്റെ മേലെ വണ്ടി
2: കയറിയാലും കടന്നു പോകുന്നുണ്ട്,
1: വണ്ടി കയറിയാലും ഏതെല്ലാം വണ്ടി, ട്രാക്ടർ കയറുന്നുണ്ട്, ലോറി കയറുന്നുണ്ട് വണ്ടികൾ, നമ്മൾ യാത്രാവാഹനങ്ങൾ മൊത്തം അതിൽ കയറുന്നുണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്യൂല, കുഴപ്പം പറ്റാത്ത അത്ര ഒരു സംഭവമാണ് അതുള്ളത്.
2: ഞാൻ അവിടെ നമ്മൾ വണ്ടി നിർത്തിയ സമയത്തെ റഹ്മത്തുള്ള സൽഫിനെ ആദ്യമായിട്ട് കാണാം.
1: അതെ,
2: അപ്പൊ അദ്ദേഹം നമ്മളെ ആദ്യമായിട്ട് കാണാം. എത്ര ഊഷ്മളമായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്, വണ്ടിയിലേക്ക് കയറ്റിയത്.